ശ്രോതാക്കളെ, ഏവർക്കും നല്ല നമസ്കാരം. ഇത് കരുണാസായി റേഡിയോ 91.2 FM. ശുഭകരമായൊരു നല്ല ദിനം ആശംസിച്ചുകൊണ്ട് ആരംഭിക്കുന്നു പ്രഭാത ശബ്ദം. സുതാര്യ സുന്ദരമായ സംഭവ വികാസങ്ങൾ കൊണ്ട് വിശാലവും മധുരോദാരവുമായിരിക്കട്ടെ ഈ ദിനം. സൗഹൃദത്തിന്റെ ചെമ്മനീർ പൂക്കൾ വിരിയട്ടെ. സ്നേഹത്തിന്റെ സംഗീതം ഭൂമിയാകെ പരക്കട്ടെ. കരുണാസായി റേഡിയോയിൽ കേൾക്കാം പ്രഭാത ശബ്ദം. പ്രഭാത ശബ്ദത്തിൽ ആദ്യം പ്രഭാതഗീതം.

0: ഇന്ന് ഈ ദിനത്തിന്റെ സൗഭാഗ്യ സമൃദ്ധിയിൽ അനുഭവാത്മകമായി നിൽക്കുമ്പോൾ ചെവിയോർത്തു നോക്കൂ, കേൾക്കുന്നില്ലേ? ചരിത്രത്തിന്റെ കുതിരക്കുളമ്പടി ഒച്ചകൾ കലണ്ടറിന്റെ കറുപ്പും ചുവപ്പും കളങ്ങളിലൂടെ പുറകോട്ടൊന്ന് പാഞ്ഞു പോകുമ്പോൾ കാണുന്ന കാഴ്ചകൾ എത്ര, സംഭവങ്ങൾ എത്ര! വീണുപോയ സാമ്രാജ്യങ്ങൾ, ഉയർത്തെണീറ്റ ഭരണവംശങ്ങൾ, പടഹധ്വനികൾ, ശംഖനാദങ്ങൾ, ജയഭേരികൾ, നിലവിളി ഒച്ചകൾ, ശാസ്ത്രത്തിന്റെ കുതിപ്പുകൾ, എത്രയെത്ര യുറേക്കകൾ! പ്രഭാത ശബ്ദത്തിൽ ഇനി കേൾക്കാം ടൈം ട്രാവലർ.
1: ടൈം ട്രാവലർ
2: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇന്ന് സഞ്ചരിക്കുന്നത് ആഗസ്റ്റ് 27-ന്റെ സമതല ഭൂമികകളിലൂടെയാണ്. 1979 ആഗസ്റ്റ് 27, ഇന്ത്യയുടെ അവസാനത്തെ വൈസ്രോയി മൗണ്ട് ബാറ്റൺ പ്രഭു ഉത്തര അയർലൻഡിലെ റിപ്പബ്ലിക്കൻ ആർമിയിലെ തീവ്രവാദികളുടെ ആക്രമണത്തിൽ അതിദാരുണമായി വധിക്കപ്പെട്ടിരിക്കുന്നു.

0: പ്രഭാത ശബ്ദത്തിൽ ഇനി തളിരില.
1: ആരാണ് ഉത്തമ സ്നേഹിതൻ? തിരുക്കുറൾ പറയുന്നത് ഉടുമുണ്ടഴിഞ്ഞു പോകുമ്പോൾ അറിയാതെ കൈ ചെന്ന് മുറുക്കി ഉടുക്കാൻ പ്രേരിപ്പിക്കുന്നതുപോലെ ജീവിതത്തിൽ തകർന്നു പോകുമ്പോൾ ആവശ്യപ്പെടാതെ കൂടെ നിൽക്കുന്നവർ ആരാണോ അവരാണ് ഉത്തമ സ്നേഹിതർ. അതായത് അരക്ഷിതരായിരിക്കുമ്പോൾ ആരാണോ നിങ്ങൾക്ക് സംരക്ഷണം നൽകുന്നത്, കഷ്ടതയുടെയും പീഡനത്തിന്റെയും നാടുകളിൽ ആരാണോ നിങ്ങളെ കൈവിടാതിരിക്കുന്നത്, ആരാണോ നിങ്ങൾക്ക് വേണ്ടി പ്രാണൻ വെടിയാൻ പോലും സന്നദ്ധമാകുന്നത്, ആരാണോ നിങ്ങളെ തിന്മ പ്രവർത്തിക്കുന്നതിൽ നിന്ന് തടയുന്നത്, അയാളാണ് ഉത്തമ സ്നേഹിതൻ. ഉദാത്തമായ സൗഹൃദം നിങ്ങൾക്കൊരിക്കലും വില കൊടുത്ത് വാങ്ങാനാവില്ല, നിർബന്ധപൂർവം നേടിയെടുക്കാനും ആവില്ല. അത് മനസ്സിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്നതാണ്. അതൊരിക്കലും അസ്തമിച്ചു പോവില്ല, ചതിക്കില്ല. സ്ഫടികം പോലെ അത് തിളക്കമാർന്നതാണ്. കൊടും ശത്രുക്കളെ ഉണ്ടാക്കിയെടുക്കാൻ എളുപ്പമാണ്. ഒന്നും ചെയ്തില്ലെങ്കിലും ശത്രുക്കൾ കള്ളിമുള്ളുകളെപ്പോലെ സ്വയമേവ മുളച്ചു പൊന്തിക്കൊള്ളും. പക്ഷേ ഉത്തമ സ്നേഹിതരെ അങ്ങനെ ലഭിക്കുകയില്ല. നമ്മുടെ പെരുമാറ്റം, ജീവിതരീതി, ഇടപെടലുകൾ എന്നിവയ്ക്കനുസരിച്ച് സ്വയമേവ രൂപപ്പെട്ടു വരുന്നതാണ് സൗഹൃദം. അല്ലാതെ ഒരാളെ കണ്ടിട്ട് ഈ നിമിഷം മുതൽ നിങ്ങളെന്റെ സുഹൃത്തായിരിക്കുമോ എന്ന് ചോദിക്കാനാവില്ല. അങ്ങനെ ചോദിച്ചാൽ സൗഹൃദം ലഭിക്കുകയുമില്ല. ഉത്തമമായിട്ടുള്ള ഒരു സുഹൃത്ത് നിങ്ങൾക്കൊപ്പമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറെ കൂടി ധൈര്യമുണ്ടാകും, ആത്മവിശ്വാസമുണ്ടാകും, സമ്മർദ്ദം കുറഞ്ഞു കിട്ടുന്ന തരത്തിൽ കാര്യങ്ങൾ ചർച്ച ചെയ്യാനാകും, ഒരുമിച്ചുള്ള യാത്രകൾ ഏറെ ആശ്വാസം പകരും. മലയാളത്തിലെ കൂട്ടുകെട്ട്, സൗഹൃദം എന്നീ രണ്ട് വാക്കുകളും ഫ്രണ്ട്സ് എന്ന വാക്കിന്റെ തർജ്ജുമകളാണ്. എന്നാൽ ഏത് കുരുത്തക്കേടിനും കൂട്ടുനിൽക്കുന്നതാണ് കൂട്ടുകെട്ട് എന്നും കുരുത്തക്കേടുകളിൽ നിന്ന് പിന്മാറ്റുന്നതാണ് സൗഹൃദമെന്നും മറന്നുപോകരുത്. ഒറ്റയ്ക്കല്ല എന്ന തോന്നൽ ഉണ്ടാകാതിരിക്കുന്നത് ഉത്തമ സുഹൃത്തുള്ളപ്പോഴാണ്. മറ്റേതു ബന്ധത്തിലും ബാധ്യത

കപ്പ് ചായ അല്ലെങ്കിൽ ഒരു കോഫി, പിന്നെ പാട്ടും സല്ലാപവുമായി റേഡിയോയുടെ കൂട്ട് ഒരു പ്രഭാതം ആരംഭിക്കുകയാണ്. മനസ്സൊന്നുഷാറാകാൻ ചായക്കൊപ്പം ചന്തമുള്ളൊരു പാട്ട്.

തൊടിയിലെ ഇലച്ചാർത്തുകളിലൂടെ മിന്നിമറഞ്ഞ് ഇടതൂർന്ന് താഴെ വീഴാതെ പൂവാങ്കുരുന്നുകളിൽ ഇറ്റുനിൽക്കുന്ന സൂര്യബിംബങ്ങൾ, പ്രഭാതത്തിന്റെ നനുത്ത വെട്ടങ്ങൾ, പ്രഭാത ശബ്ദത്തിൽ ഇനി ഗുഡ് മോർണിംഗ്, ഒരു ആംഗലേയ ഗീതം കേൾക്കാം.

പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനുഷ ആത്മപ്രകാശ്. പ്രധാന വാർത്തകൾ. ഖേലോ ഇന്ത്യ സംവാദത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വീഡിയോ കോൺഫറൻസിംഗിലൂടെ അഭിസംബോധന ചെയ്യും. നേപ്പാളിൽ ഇന്നലെയുണ്ടായ ശക്തമായ മിന്നൽ പ്രളയത്തിൽ 100+ ഇന്ത്യക്കാർ ഉൾപ്പെടെ 500+ പേരെ കാണാതായതായി റിപ്പോർട്ട്. അന്തരിച്ച മുൻ IAS ഉദ്യോഗസ്ഥനും അഡീഷണൽ ചീഫ് സെക്രട്ടറിയുമായ PH കുര്യന്റെ സംസ്കാരം മറ്റന്നാൾ. സംസ്ഥാനത്ത് ഓണം വാരാഘോഷത്തിന്റെ ഭാഗമായി കലാ സാംസ്കാരിക പരിപാടികൾ പുരോഗമിക്കുന്നു. തിരുവനന്തപുരത്ത് KCL ക്രിക്കറ്റിൽ ഇന്ന് 2 മത്സരങ്ങൾ. വാർത്തകൾ വിശദമായി. ഖേലോ

0: സംവാദത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വീഡിയോ കോൺഫറൻസിംഗിലൂടെ അഭിസംബോധന ചെയ്യും. 2026 ദേശീയ കായിക ദിനാഘോഷങ്ങളുടെ ഭാഗമായി മേരാ യുവഭാരതാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ഡെസ്ക് റിപ്പോർട്ട്.
1: സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും ഓരോ ജില്ലയിൽ നിന്നും രണ്ട് വീതം കോളേജുകളിലെ യുവജനങ്ങളാണ് രാജ്യവ്യാപക പരിപാടിയുടെ ഭാഗമാകുന്നത്. കായിക മേഖല, യുവനേതൃത്വം, പൌര ഉത്തരവാദിത്വം, സന്നദ്ധ സേവനം, ഫിറ്റ്നസ്, രാഷ്ട്രനിർമ്മാണം തുടങ്ങി വിവിധ തലങ്ങളിലൂന്നിയാണ് പരിപാടി. രാജ്യത്തെ കായിക മേഖലയുമായി ബന്ധപ്പെട്ട തുടർച്ചയായ ചർച്ചകളിൽ യുവജനങ്ങളെ ഭാഗമാക്കുന്നതിനൊപ്പം കായിക ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കാൻ പരിപാടി യുവാക്കൾക്ക് നേരിട്ട് വേദിയൊരുക്കും. കായിക മേഖലയിൽ തൽപരരായ യുവാക്കളും മുൻനിര ഇന്ത്യൻ കായിക താരങ്ങളും മെഡൽ ജേതാക്കളും തമ്മിലെ ആശയവിനിമയമാണ് സംരംഭത്തിന്റെ പ്രധാന സവിശേഷത. പങ്കെടുക്കുന്നവർക്ക് സ്വന്തം ആശയങ്ങൾ, കാഴ്ചപ്പാടുകൾ, അഭിലാഷങ്ങൾ എന്നിവ പങ്കിടാൻ യുവസംവാദ് അവസരമൊരുക്കും. സ്പോർട്സ്, ഒളിമ്പിക് ലക്ഷ്യങ്ങൾ, യുവനേതൃത്വം, വികസിത് ഭാരത്, നിശാമുക്ത് യുവ എന്നീ അഞ്ച് വിഷയങ്ങളിലൂന്നിയാണ് സംവാദം. രാജ്യത്ത് കായികക്ഷമതയും അച്ചടക്കവും ഉറപ്പാക്കി യുവാക്കളുടെ അഭിലാഷങ്ങൾ ദേശീയ വികസന അജണ്ടയുടെ കേന്ദ്ര ബിന്ദുവാക്കുകയെന്ന കാഴ്ചപ്പാടിന്റെ ഭാഗമായാണ് ഖേലോ ഇന്ത്യ സംവാദം സംഘടിപ്പിക്കുന്നത്.
0: നേപ്പാളിൽ ഇന്നലെയുണ്ടായ ശക്തമായ മിന്നൽ പ്രളയത്തിൽ 100+ ഇന്ത്യക്കാർ ഉൾപ്പെടെ 500+ പേരെ കാണാതായതായി റിപ്പോർട്ട്. ടിബറ്റ് അതിർത്തിക്ക് സമീപം റാസുവ മേഖലയിൽ ഫോട്ടെ കോഷി നദിയിലാണ് മിന്നൽ പ്രളയമുണ്ടായത്. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
2: ദുരന്തബാധിത മേഖലകളിൽ നിന്ന് ഇതുവരെ 46 മൃതദേഹങ്ങൾ കണ്ടെടുത്തതായി സുരക്ഷാ ഉദ്യോഗസ്ഥർ അറിയിച്ചു. 93 പേരെ രക്ഷപ്പെടുത്താനായി. കാണാതായവരിൽ 105 ഇന്ത്യക്കാരും 37 പ്രവാസി ഇന്ത്യക്കാരും ഉൾപ്പെടുന്നതായാണ് വിവരം. ഇവരിൽ ഭൂരിഭാഗം പേരും ടിബറ്റിലെ കൈലാഷ് മാനസ സരോവർ തീർത്ഥാടകരായിരുന്നുവെന്നും അധികൃതർ അറിയിച്ചു. ദുരന്ത സാഹചര്യത്തിൽ ബീഹാർ, ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിമാരുമായി ആഭ്യന്തരമന്ത്രി അമിത്ഷാ സംസാരിച്ചു. അതിർത്തി മേഖലകളിൽ പ്രാദേശിക ഭരണകൂടങ്ങൾക്കും ദുരിതാശ്വാസ രക്ഷാസംഘങ്ങൾക്കുമൊപ്പം NDRFനെ നിയോഗിച്ചതായി അമിത്ഷാ അറിയിച്ചു. വിദേശ വിനോദസഞ്ചാരികളും നേപ്പാൾ പൌരന്മാരും കാണാതായവരിലുണ്ട്. ബ്രിട്ടൻ, ഓസ്ട്രേലിയ, US, മലേഷ്യ, ദക്ഷിണാഫ്രിക്ക, നെതർലാൻഡ്സ് തുടങ്ങിയ വിവിധ രാജ്യക്കാരാണ് കാണാതായ വിദേശികൾ. രക്ഷാപ്രവർത്തനങ്ങൾ തുടരുകയാണ്.
0: നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ സംസ്ഥാന ഗവൺമെന്റ് സാഹചര്യം നിരീക്ഷിച്ചു വരികയാണെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. വിനോദസഞ്ചാരത്തിനായി നേപ്പാളിലെത്തിയ മലയാളികളെ ബന്ധപ്പെടാൻ കുടുംബാംഗങ്ങൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെടാനും നിർദ്ദേശമുണ്ട്. നേപ്പാളിലെ മിന്നൽ പ്രളയത്തിന്റെ പശ്ചാത്തലത്തിൽ കേരളീയർക്ക് അടിയന്തര സഹായവും സേവനങ്ങളും വിവരങ്ങളും ലഭ്യമാക്കാൻ നോർക്ക ഹെൽപ്പ് ഡെസ്ക് ആരംഭിച്ചു. ടോൾ ഫ്രീ നമ്പറായ 1800-425-3939 വിദേശത്ത് നിന്ന് മിസ്ഡ് കോളായി +91-880-201-231-2345 നമ്പറുകളിൽ ബന്ധപ്പെടാം. പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ ഡൽഹി NRK വികസന ഓഫീസറെ ചുമതലപ്പെടുത്തി. നേപ്പാൾ പ്രളയവുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ എംബസിയും ഹെൽപ്പ് ഡെസ്ക് തുടങ്ങി. +977-985-131-687-9701-9705-00 എന്നീ നമ്പറുകളിൽ സഹായത്തിന് ബന്ധപ്പെടാം. ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് നേപ്പാൾ ഗവൺമെന്റുമായി നിരന്തര സമ്പർക്കം പുലർത്തുന്നുണ്ടെന്ന് ഇന്ത്യൻ എംബസി അറിയിച്ചു. വെള്ളപ്പൊക്ക ദുരന്തം വിതച്ച നേപ്പാളിന് സഹായവും ഐക്യദാർഢ്യവും പ്രഖ്യാപിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നന്ദി അറിയിച്ച് നേപ്പാൾ പ്രധാനമന്ത്രി ബാലേന്ദ്ര ഷാ. ദുരന്തത്തിൽ അനുശോചനം രേഖപ്പെടുത്താനും സഹായ വാഗ്ദാനം നൽകാനും മോദി നേരിട്ട് വിളിച്ചതിൽ സന്തോഷമുണ്ടെന്നും ഇരു രാജ്യങ്ങളും തമ്മിലെ ശക്തമായ സൌഹൃദത്തിന്റെ തെളിവാണ് നിലപാടെന്നും അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. വരും മാസങ്ങളിൽ സവാളയുടെ മതിയായ ലഭ്യത ഉറപ്പാക്കാനും വിലക്കയറ്റം നിയന്ത്രിക്കാനും കേന്ദ്ര ഗവൺമെന്റ് നടപടി തുടങ്ങി. കരുതൽ ശേഖരത്തിൽ നിന്ന് ഘട്ടംഘട്ടമായി കൃത്യമായ ആസൂത്രണത്തോടെ സവാള വിപണിയിലിറക്കുന്ന നടപടികളാണ് ആരംഭിച്ചത്. 2025-26 വർഷത്തെ സവാള ഉൽപ്പാദനം 307 ലക്ഷം മെട്രിക് ടണ്ണിലധികം വരുമെന്ന് കണക്കാക്കുന്ന സാഹചര്യത്തിൽ വരും മാസങ്ങളിലെ ആഭ്യന്തര ആവശ്യകതയ്ക്ക് സവാള ലഭ്യമാണെന്ന് ഉപഭോക്തൃകാര്യ ഭക്ഷ്യ പൊതുവിതരണ മന്ത്രാലയം അറിയിച്ചു. നാഫെഡ്, NCCF അടക്കം വിവിധ ഗവൺമെന്റ് ഔട്ട്ലെറ്റുകളിലൂടെ കിലോയ്ക്ക് 35 രൂപ നിരക്കിൽ സവാള വിൽക്കുമെന്ന് മന്ത്രാലയം അറിയിച്ചു. ഇതിനായി കേരളമടക്കം രാജ്യത്തെ പ്രധാന കേന്ദ്രങ്ങളിലേക്ക് റോഡ് മാർഗം സവാള എത്തിക്കുമെന്നും മന്ത്രാലയം അറിയിച്ചു. അന്തരിച്ച മുൻ IAS ഉദ്യോഗസ്ഥനും അഡീഷണൽ ചീഫ് സെക്രട്ടറിയുമായ PH കുര്യന്റെ സംസ്കാരം മറ്റന്നാൾ കോട്ടയം സൌത്ത് പാമ്പാടി സെയിന്റ് തോമസ് ഓർത്തഡോക്സ് വലിയ പള്ളിയിൽ നടത്തും. അർബുദബാധയെ തുടർന്ന് ചികിത്സയിലിരിക്കെ ഇന്നലെ വൈകിട്ട് തിരുവനന്തപുരത്തായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം. 67 വയസ്സായിരുന്നു. കോട്ടയത്തെ സാധാരണ കർഷക കുടുംബത്തിൽ ജനിച്ച് രസതന്ത്രത്തിൽ ബിരുദാനന്തര ബിരുദം നേടിയ ശേഷം ബംഗളൂരുവിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിൽ ശാസ്ത്ര ഗവേഷണം നടത്തുന്നതിനിടെയാണ് അദ്ദേഹം സിവിൽ സർവീസിൽ എത്തുന്നത്. 1986 ബാച്ചിൽ ഒറീസ കേഡറിൽ നിയമിത നിയമിതനായ അദ്ദേഹം പിന്നീട് പാലക്കാട്ടും പാലായിലും സബ് കളക്ടറായും കോട്ടയം ഇടുക്കി ജില്ലാ കളക്ടറായും സേവനം അനുഷ്ഠിച്ചു. സംസ്ഥാനത്തിന്റെ വിവരസാങ്കേതിക രംഗത്തെ മാറ്റങ്ങൾക്കും അടിസ്ഥാന സൌകര്യ വികസനങ്ങൾക്കും നേതൃത്വം നൽകിയ അദ്ദേഹം റവന്യൂ ദുരന്ത നിവാരണ സെക്രട്ടറി, അഡീഷണൽ ചീഫ് സെക്രട്ടറി എന്നീ നിലകളിൽ 2018 പ്രളയ രക്ഷാ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിലും നിർണായക പങ്കുവഹിച്ച വ്യക്തിയാണ്. പി എച്ച് കുര്യന്റെ വിയോഗത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശനും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും അനുശോചിച്ചു. ജനപക്ഷത്ത് ഉറച്ചുനിന്ന് സാധാരണക്കാരുടെ ക്ഷേമത്തിന് അധികാരം എങ്ങനെ വിനിയോഗിക്കണമെന്ന് തെളിയിച്ച സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനായിരുന്നു പി എച്ച് കുര്യനെന്ന് വി ഡി സതീശൻ പറഞ്ഞു. ഉന്നത പദവികൾ വഹിക്കുമ്പോഴും വ്യക്തിബന്ധങ്ങൾ കാത്തുസൂക്ഷിച്ച അദ്ദേഹത്തിന്റെ വിയോഗം കേരളത്തിന് നികത്താനാകാത്ത നഷ്ടമാണെന്നും മുഖ്യമന്ത്രി അനുശോചിച്ചു. കുടുംബാംഗങ്ങളുടെയും സഹപ്രവർത്തകരുടെയും സുഹൃത്തുക്കളുടെയും ദുഃഖത്തിൽ പങ്കുചേരുന്നതായി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു. ഭരണനിർവഹണത്തിലും ഐടി വ്യവസായ നയരൂപീകരണത്തിലും അദ്ദേഹം നൽകിയ സംഭാവനകൾ ഏറെ ശ്രദ്ധേയമാണെന്നും പിണറായി വിജയൻ അനുസ്മരിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 137 പതിപ്പ് ഈ മാസം 30 ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ ജിഒവി എന്നിവയിലൂടെയും 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും നാളെ വരെ പങ്കുവയ്ക്കാം. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഓണാഘോഷത്തിന്റെ ഭാഗമായി സംസ്ഥാന ടൂറിസം വകുപ്പും ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിലും ചേർന്ന് കണ്ണൂർ കലക്ട്രേറ്റ് മൈതാനിയിൽ സംഘടിപ്പിച്ചു വരുന്ന ഓണാഘോഷ പരിപാടികൾ ശ്രദ്ധേയമാകുന്നു. കണ്ണൂരിൽ നിന്ന് കെ ഒ ശശിധരൻ തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: നാടൻ കലാരൂപങ്ങൾ കൊണ്ടും ശാസ്ത്രീയ നൃത്ത ചുവടുകൾ കൊണ്ടും കണ്ണൂർ നഗരത്തിന്റെ ഓരോ സായാഹ്നവും സമ്പന്നമാവുകയാണ്. കേരളത്തിനകത്തും പുറത്തുനിന്നുമുള്ള വൈവിധ്യമാർന്ന കലാപരിപാടികളാണ് ആഘോഷത്തിന്റെ ഭാഗമായി നടക്കുന്നത്. കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയത്തിന് കീഴിലുള്ള തഞ്ചാവൂർ സൌത്ത് സോൺ കൾച്ചറൽ സെന്ററിന്റെയും തിരുവനന്തപുരം ഭാരത് ഭവന്റെയും നേതൃത്വത്തിൽ ഇന്നലെ നടന്ന ആഘോഷ പരിപാടികളിൽ നിരവധി പേർ സാക്ഷിയായി. രാജസ്ഥാനിൽ നിന്നുള്ള ഭവായി നൃത്തം, പഞ്ചാബിൽ നിന്നുള്ള ബാംഗ്ര ജിണ്ടുവ നൃത്തം, പശ്ചിമ ബംഗാളിൽ നിന്നുള്ള പുരലിയ ചൌ നൃത്തം എന്നിവ ശ്രദ്ധേയമായിരുന്നു. രാജ്യത്തിന്റെ സാംസ്കാരിക സമ്പന്നതയെ എടുത്തു കാണിക്കുന്നതായിരുന്നു ഓരോ കലാരൂപങ്ങളും. ഈ മാസം 30 വരെയാണ് ആഘോഷ പരിപാടികൾ.
0: മലപ്പുറം കോട്ടക്കുന്നിലെ ഓണാഘോഷ പരിപാടികൾക്ക് തുടക്കമായി. കോട്ടക്കുന്ന് ഓപ്പൺ എയർ ഓഡിറ്റോറിയത്തിൽ മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു. മലപ്പുറം പൊന്നാനി താലൂക്ക് ഓണം ടൂറിസം വാരാഘോഷങ്ങളുടെ ഭാഗമായി നടക്കുന്ന ബി എം കായൽ ജലോത്സവം ഇന്ന് ഉച്ചയ്ക്ക് നടത്തും. മന്ത്രി എ പി അനിൽകുമാർ ജലോത്സവം ഉദ്ഘാടനം ചെയ്യും. കോഴിക്കോട് ജില്ലാതല ഓണാഘോഷത്തിന്റെ ഭാഗമായി വൈകിട്ട് ബീച്ച് ഫ്രീഡം സ്ക്വയർ ഓപ്പൺ സ്റ്റേജിൽ ഹരിശങ്കർ ആൻഡ് ടീമിന്റെ ഓർക്കസ്ട്രയും ബിജുല ബാലകൃഷ്ണന്റെ കുച്ചിപ്പുടിയും അരങ്ങേറും. ഭട്ട്റോഡ് ബീച്ചിൽ എം എസ് ബാബുരാജ് മെഹഫിൽ, നാട്ടുവെളിച്ചം, ഗാനമേള എന്നിവയാണ് ഇന്നത്തെ പരിപാടികൾ. തിരുവനന്തപുരത്ത് കെ സി എൽ ക്രിക്കറ്റിൽ ഇന്ന് 2 മത്സരങ്ങൾ. ആദ്യ മത്സരത്തിൽ ഉച്ചകഴിഞ്ഞ് 2:30 കൊല്ലം സെയിലേഴ്സ് കൊച്ചി ബ്ലൂ ടൈഗേഴ്സിനെയും വൈകിട്ട് 6:45 കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസ് ട്രിവാൻഡ്രം റോയൽസിനെയും നേരിടും. അപകടത്തെ തുടർന്ന് ചികിത്സയിലായിരുന്ന പ്രമുഖ സാഹിത്യകാരൻ കണ്ണൂരിലെ ടി കെ ഡി മുഴപ്പിലങ്ങാട് നിര്യാതനായി. 80 വയസ്സായിരുന്നു. നോവൽ, കഥ, കവിത, ബാലസാഹിത്യം, നാടകം തുടങ്ങി സാഹിത്യത്തിന്റെ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച വ്യക്തിയാണ് ടി കെ ദാമോദരനെന്ന് ടി കെ ഡി മുഴപ്പിലങ്ങാട്. ശ്രീനാരായണ ഗുരു ജയന്തി ആഘോഷങ്ങളുടെ ഒരുക്കങ്ങൾ ശിവഗിരിയിൽ പൂർത്തിയായി. ജയന്തി ദിന സമ്മേളനം നാളെ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. പ്രധാന വാർത്തകൾ വീണ്ടും. ഖേലോ ഇന്ത്യ സംവാദത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വീഡിയോ കോൺഫറൻസിംഗിലൂടെ അഭിസംബോധന ചെയ്യും. നേപ്പാളിൽ ഇന്നലെയുണ്ടായ ശക്തമായ മിന്നൽ പ്രളയത്തിൽ 100+ ഇന്ത്യക്കാർ ഉൾപ്പെടെ 500+ പേരെ കാണാതായതായി റിപ്പോർട്ട്. അന്തരിച്ച മുൻ IAS ഉദ്യോഗസ്ഥനും അഡീഷണൽ ചീഫ് സെക്രട്ടറിയുമായ പി എച്ച് കുര്യന്റെ സംസ്കാരം മറ്റന്നാൾ. സംസ്ഥാനത്ത് ഓണം വാരാഘോഷത്തിന്റെ ഭാഗമായി കലാ സാംസ്കാരിക പരിപാടികൾ പുരോഗമിക്കുന്നു. തിരുവനന്തപുരത്ത് കെ സി എൽ ക്രിക്കറ്റിൽ ഇന്ന് 2 മത്സരങ്ങൾ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.

0: स्वस्थं निरन्तरं च विकासाय अनुकूलं वातावरणं निर्माय
1: दरुणा साई रेडियो
2: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 7 മണി.
3: ടെലിവിഷൻ വാർത്തകളിലെ സജീവ സാന്നിധ്യം ഹാഷ്മി, ദൃശ്യപരതയിൽ നിന്ന് ശ്രവ്യമുഹൂർത്തങ്ങളിലേക്ക് ഒരു സഞ്ചാരം കേൾക്കാം. കരുണ സായി റേഡിയോയിൽ വാർത്താവതാരകൻ ഹാഷ്മിയുമായി അഭിമുഖം അവിട്ടം ദിനത്തിൽ ഉച്ചയ്ക്ക് 1 മണി മുതൽ.
4: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
3: ശ്രോതാക്കളെ, നമസ്തേ മലയാളം ആരംഭിക്കുന്നു. രാവൊടുങ്ങി ഒരു പകൽ പിറക്കുകയാണ്. നിറമുള്ള പൂവുകൾ പരിശോഭിക്കാൻ തുടങ്ങുന്നു. ചലനാത്മകമായി തുടങ്ങുന്ന തെരുവുകൾ കിളികൾ ഉണർന്ന് ആകാശങ്ങൾ തേടി പറന്നു കഴിഞ്ഞു. കൂടണയാൻ തിരികെ എത്തും വരെ അതിരുകളില്ലാതെ പറന്നുകൊണ്ടേയിരിക്കുന്ന പക്ഷികൾ, എങ്ങും എവിടെയും ചലനം, ജീവിതത്തെ ഉണർത്തുന്ന, ജീവിതത്തെ ഉയർത്തുന്ന തുടിതാളമേളങ്ങൾ. ഹർഷോന്മാദമായ ഈ ഭൂമികയിൽ സജീവമായിരിക്കാൻ കഴിയുന്നതേക്കാൾ ഹൃദ്യമായി മറ്റെന്തിരിക്കുന്നു? മധുരോദാരമായ ജീവിതം, അത് സജീവമായിരിക്കുന്നതിനേക്കാൾ ഉന്മത്തമായി മറ്റെന്തിരിക്കുന്നു? പ്രിയ ശ്രോതാക്കളെ, നിരാശയുടെ പുതപ്പുകൾ വലിച്ചെറിയൂ, ഉണരൂ, എഴുന്നേൽക്കൂ. സുഖദുഃഖ മഞ്ചാടി മണികോർത്തൊരു പല്ലാങ്കുഴി കളിക്കുന്നു നാം എന്ന കവിവാക്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് പറയുകയാണ്, ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ ദുഃഖങ്ങളോ അനുഭവിക്കാത്തവരായി ആരുമില്ല. അതൊക്കെ ഉണ്ടാവും, നിരാശയുടെ മഞ്ഞു മുടരുതന്നേയുള്ളൂ. നോക്കൂ, നടനേറുവാൻ ഇനിയുമുണ്ട് ഏറെ ദൂരങ്ങൾ. ഉണരാം, എഴുന്നേൽക്കാം, കർമ്മോത്സുകരാകാം. കേൾക്കാം നമസ്തേ മലയാളത്തിൽ ഒരു പ്രഭാതഗീതം.

മഴയായാലും വെയിലായാലും പ്രഭാതത്തിന് അതിൻ്റെതായ ഒരു ചാരുതയുണ്ട്. പൊന്നുള്ളി തൂകിയെത്തുന്ന പ്രഭാതങ്ങൾക്കാണ് ഭംഗി കൂടുതൽ എന്ന് പറയുന്നത് ശരി തന്നെയാണ്. എന്നാലും മഴ തൂകി നിൽക്കുന്ന വെളുപ്പാൻ കാലങ്ങൾക്കുമുണ്ട് കാവ്യാത്മകമായ ഒരു ഭംഗി. അപ്പൊ ചോദിക്കും, മഞ്ഞണിഞ്ഞ പ്രഭാതങ്ങൾക്കോ എന്ന്. പിന്നെ അതിന്റെ ഭംഗി ഒന്ന് വേറെ തന്നെയാണ്. കോടമഞ്ഞണിഞ്ഞ പ്രഭാതങ്ങൾ കണ്ടിട്ടുണ്ടോ? അറിയാതെ പാടിപ്പോകും, നീലഗിരിയുടെ സഖികളെ, ജ്വാലാമുഖികളെ എന്ന്. ജ്യോതിർമയ്യാം ഉഷസിനെ വെള്ളിച്ചാമരം വീശും മേഘങ്ങളെ എന്ന കവിഭാവന. അതേക്കാൾ സുന്ദരമായി പ്രഭാതത്തെ വർണ്ണിക്കുന്നത് എങ്ങനെയാണ്? ഒന്നോർത്തു നോക്കൂ. സത്യത്തിൽ കവിതകളാണ് കാലാതീത സൗന്ദര്യാത്മകമായി പ്രഭാതങ്ങളെ മനസ്സിൽ മാസ്മരികമായി നിറച്ചു തന്നത്. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ശ്രേഷ്ഠ മലയാളം. ശ്രേഷ്ഠ മലയാളം.

0: ശ്രേഷ്ഠ മലയാളത്തിൽ ഇന്ന് വി പത്മരാജൻ എഴുതിയ പേപ്പട്ടി എന്ന കഥ കേൾക്കാം. ഓഫീസിലേക്ക് പോകുമ്പോഴാണ് പേപ്പട്ടിയെ കണ്ടത്. റോഡിന്റെ അരിക് പറ്റി കറങ്ങിക്കറങ്ങി നടക്കുന്നു. പിറകെ ഒരു കൂട്ടം തെണ്ടിപ്പിള്ളേരുമുണ്ട്. യാത്രക്കാർ ആ വശത്തുകൂടി നടക്കാൻ ഭയപ്പെടുന്നത് അയാൾ കണ്ടു. കുറെ ദൂരെ എത്തുമ്പോൾ തന്നെ റോഡിന്റെ മറ്റേ അരിയിലേക്ക് നീങ്ങുന്നു. ഇതിനെ തല്ലിക്കൊല്ലാൻ ആരുമില്ലേ? അയാൾ തെണ്ടിപ്പിള്ളാരോട് ചോദിച്ചു. ഇല്ല, അതെന്താ? എല്ലാവരെയും കടിക്കട്ടെ, അയാൾ ഞെട്ടി. മനുഷ്യോദ്വേഷികളായ ഒരു കൂട്ടം പിള്ളേർ ഒരു പേപ്പട്ടിയെയും കൊണ്ട് നടക്കുന്നു, മനുഷ്യർക്ക് ഭ്രാന്ത് പിടിപ്പിക്കാൻ. തല്ലിക്കൊല്ലണം, അയാൾ തീരുമാനിച്ചു. ഓഫീസിലേക്ക് ഒരു ദിവസത്തെ ലീവിന് അപേക്ഷിച്ചിട്ട് അയാൾ പേപ്പട്ടിയുടെ പുറകെ കൂടി. വെയിൽ മൂത്തു. തെണ്ടിപ്പിള്ളേർ പിരിഞ്ഞുപോയി, പേപ്പട്ടി മാത്രം. ആരെയും കടിക്കാതെ എന്നാൽ എല്ലാവരെയും ഭയപ്പെടുത്തിക്കൊണ്ട് അലഞ്ഞു നടന്നു. അയാൾ അല്പം പിന്നിലായി. എതിരെ വരുന്നവർക്ക് മുന്നറിയിപ്പ് കൊടുത്തുകൊണ്ട് ഊർജ്ജസ്വരതയോടെ ഓടി. ഉച്ച വന്നു. അയാൾ വിയർത്തൊലിച്ചു. കയ്യിലൊരു ചെറിയ വടി കരുതി. ഈ വെയിലിൽ ഇവനെ കാച്ചണം. വെയിൽ താണു. പേപ്പട്ടി അപ്പോഴും അലഞ്ഞു നടക്കുക തന്നെ. ഇടയ്ക്കിടെ അയാളുടെ നേരെ തിരിഞ്ഞു നോക്കിക്കൊണ്ട് ക്രൂരമായി പല്ലൊളിച്ചു കാട്ടി. അയാൾ എറിഞ്ഞു. പേപ്പട്ടി പിടഞ്ഞു വീണു. പിന്നെ കുടഞ്ഞെണീറ്റ് പൂർവാധികം വേഗത്തിലോടി. ഓട്, നീ സമുദായത്തിൽ വിഷം ചേർക്കാൻ ഓടുകയാണല്ലേ, സമുദായത്തെ കബളിപ്പിക്കാൻ നടക്കുകയാണല്ലേ, ഓട്. എവിടെ വരെ ഓടുമെന്നൊന്ന് കാണട്ടെ. അയാൾ വീണ്ടും എറിഞ്ഞു. ഏറുകൾക്ക് ശക്തിയേറി. ഏറിൽ നിന്നൊഴിഞ്ഞ് അവൻ അടുത്തുള്ള ഒരു മദ്യഷാപ്പിലേക്ക് ഓടിക്കയറി. അയാൾ ഒപ്പം എത്തിയപ്പോഴേക്കും അവൻ ചെറ്റ പൊളിച്ച് പുറത്തു ചാടിയിരുന്നു. എന്താ എന്താ, ചാരായം കുടിച്ചുകൊണ്ടിരുന്നവർ ചാടിയെണീറ്റു. പേപ്പട്ടി എവിടെ, ഇതിലേ പോയി, അയാൾ ഭയത്തോടെ പറഞ്ഞു. അത്രേ ഉള്ളൂ, അവർ ഇരുന്നു. അവരെല്ലാം കൂടി ആർത്ത് ചിരിച്ചു. അയാൾ കൂടുതൽ കനമുള്ള ഒരു വടി കണ്ടുപിടിച്ച് പുറത്തേക്കൂടി. വൈകുന്നേരമായപ്പോഴേക്കും പേപ്പട്ടിയും അയാളും കൂടി നഗരം മുഴുവൻ ചുറ്റിക്കഴിഞ്ഞിരുന്നു. പേപ്പട്ടി മദ്യപിച്ചിരുന്നു. കാറ്റിൽ മണം തങ്ങി നിന്നു. പേപ്പട്ടിക്കും അയാൾക്കും പിന്നിലായി ഒരു കൂട്ടം ആളുകൾ നടന്നും ഓടിയും പിന്തുടർന്നിരുന്നു. അയാൾ തിരിഞ്ഞു നോക്കുമ്പോൾ അവർ നിന്നു. അയാൾ നടക്കുമ്പോൾ അവരും നടന്നു. ക്ഷുഭിതമായ ജനക്കൂട്ടം. പേപ്പട്ടി അയാൾ അവരോട് പറഞ്ഞു. അത് കേട്ടപ്പോൾ അവർ ഒരുമിച്ച് ഭയന്നു കൂവി. അയാൾ അവരെ ശ്രദ്ധിക്കാതെ വീണ്ടും തന്റെ കൃത്യത്തിൽ വ്യാപൃതനായി. അനുധാവനം തുടർന്നു. പിറകിൽ അംഗസംഖ്യ കൂടുന്നതായും അവർ ഭയപ്പെടുന്നത് തന്നെയാണെന്നും അയാൾക്ക് മനസ്സിലായിരുന്നു. അവരറിയുന്ന കല്ലുകൾ പിന്നിൽ വന്നു വീഴുന്നു. സന്ധ്യെത്തി. പേപ്പട്ടിയെ കാണാൻ കൂടി വിഷമമായി. അത് ഒന്നും ശ്രദ്ധിക്കാത്തതുപോലെ ഓടിക്കൊണ്ടിരുന്നു. അയാൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു കൂട്ടം ആളുകൾ ടോർച്ചും ചൂട്ടുമൊക്കെയായി പുറകെയുണ്ട്. ഇടയ്ക്കിടെ ഏറുകൾ വന്നു വീഴുന്നുമുണ്ട്. അയാൾ ഓടിയപ്പോൾ അവർ ഓടി. അയാൾ നിന്നപ്പോൾ അവർ നിന്നു. അയാളുടെ ദേഹത്ത് കല്ലുകൾ വന്നു വീണു. പിറകിൽ നിന്നാരോ പേപ്പട്ടി പേപ്പട്ടി എന്ന് വിളിച്ചു പറയുന്നത് അയാൾക്ക് കേൾക്കാമായിരുന്നു. ഓടി ക്ഷീണിച്ചപ്പോൾ അയാൾ നിന്നു. അയാളുടെ കാലുകൾ തളർന്നിരുന്നു. അതുകൊണ്ട് മുൻകൈകളിലും കാലുകളിലുമായി ശരീരം താങ്ങി നിർത്തിക്കൊണ്ട് അയാൾ അണച്ചു. എന്തൊക്കെയോ പറയണമെന്നുണ്ടായിരുന്നു, പക്ഷെ ഒന്നിനും സാധിച്ചില്ല. നാവ് ഉണങ്ങി വരണ്ടിരുന്നു. അയാൾ അലറി. ശബ്ദം പുറത്തു വന്നപ്പോൾ അയാൾക്ക് അത്ഭുതം തോന്നി. താൻ കൊരിക്കുന്നു ശരിയായ ഒരു പട്ടിയെപ്പോലെ. ജനക്കൂട്ടം അടുത്തു വന്നു. അയാൾ കൊരിച്ചുകൊണ്ട് വൈരാഗ്യത്തോടെ അവരുടെ നേരെ ചാടി വീണു. അപ്പോൾ ഒരു പരന്ന കാർ പതറിപ്പാഞ്ഞ് ഒഴുകി വന്നു. ജനക്കൂട്ടത്തെ കണ്ട് കാറിന്റെ വേഗം കുറഞ്ഞു. പിൻസീറ്റിൽ മലർന്നു കിടക്കുന്ന രൂപത്തെ അയാൾ കണ്ട് ഞെട്ടിപ്പോയി. അയാൾ അതിന്റെ നേരെ കൊരിച്ചു. പേപ്പട്ടി നിസ്സംഗഭാവത്തോടെ തളർന്നു കിടന്ന് കൊരിക്കുന്ന അയാളെയും ജനക്കൂട്ടത്തെയും നോക്കിയിരുന്നു. കാർ നീങ്ങിപ്പോയി. അയാൾ അത്യുച്ചത്തിൽ കുരിച്ചുകൊണ്ടിരുന്നു.
1: ശ്രേഷ്ഠ മലയാളം അവതരണം ബിജു മാത്യു. തയ്യാറാക്കിയത് എൽ ആർ മധുജൻ.

ഉയർന്നു നിൽക്കുന്ന മലനിരകൾ, ആഴമേറിയ താഴ്വരകൾ, ലക്ഷ്യമില്ലാതെ ഒഴുകി നടക്കുന്ന ഒരു മേഘത്തെ പോലെയായിരുന്നു ഞാൻ. അങ്ങനെയായിരുന്നു എന്റെ യാത്ര. അതിനിടയിൽ എപ്പോഴും ആണ് ഒരു ജനക്കൂട്ടം ഞാൻ കാണുന്നത്. എന്നാൽ അത് മനുഷ്യരായിരുന്നില്ല, നർത്തകികളായിരുന്നു. താനും കാവ്യഭംഗിയുടെ കമനീയത മുഴുവൻ വരികളിൽ ആവാഹിച്ച വേർഡ്സ്വർത്തിന്റെ ഡാഫുഡൽസ് പൂക്കൾ. തടാകത്തിന്റെ തീരത്തും പച്ചമരങ്ങൾക്കിടയിലും അവ നിറഞ്ഞു നിൽക്കുന്നു. ഇളങ്കാറ്റിന്റെ താളത്തിനൊത്ത് അവ ഉല്ലസിച്ച് പറക്കുന്നു, ആനന്ദ നൃത്തമാടുന്നു. ആകാശഗംഗയിലെ തിളങ്ങുന്ന താരങ്ങളെ പോലെ പൂക്കളുടെ നിരകൾ അനന്തമായി നീണ്ടുപോകുന്നു. കായൽക്കരയുടെ ഓരത്ത് ഒരൊറ്റ നോട്ടത്തിൽ പതിനായിരക്കണക്കിന് പൂക്കൾ, തിരച്ചാർത്തുകൾ. ഇത്രയേറെ ആനന്ദത്തിന്റെ കൂട്ടായ്മയിൽ ആർക്കാണ് പ്രസന്നവദനർ ആകാതിരിക്കാനാവുന്നത്? ധന്യതയാർന്ന് പ്രശാന്തമാകാതിരിക്കാനാവുന്നത്? അത്രമേൽ അനവധ്യമായി ഹൃദയത്തെ സ്പന്ദിക്കാനാവുന്ന പാട്ടുകളിലും ധന്യതയാർന്നു പോവില്ലേ? നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം കമനീയതയുടെ കരൾ മുഴുവൻ കടമായി വാങ്ങി വിരചിച്ച ഒരു ഗാനത്തിന്റെ സുഖദ ശ്രവ്യത.

ഈ ദിനത്തിലേക്ക് കൺതുറക്കൂ. ഇതല്ലോ ജീവിതത്തിന്റെ അന്തസത്ത. ഹ്രസ്വമായ ഈ യാത്രയിൽ ഒളിഞ്ഞിരിക്കുന്നത് എത്ര നിഗൂഢ തത്വങ്ങൾ, പൊരുളുകൾ! ഇതിലുണ്ട് അന്തർലീനം, ധന്യതയും കർമ്മത്തിന് തേജസ്സും വിജയത്തിന് ശക്തിസാരവും. ഇന്നലെ എന്നത് വെറുമൊരു സ്വപ്നമായി മാഞ്ഞുപോയി. നാളെ എന്നതോ കേവലമൊരു കാഴ്ച മാത്രം. ഇന്ന് സുകൃതമായാൽ ഓരോ ഇന്നലെയും ആനന്ദ സ്വപ്നം, ഓരോ നാളെയും പ്രത്യാശയുടെ ദർശനം. സുഹൃത്തെ, കൂട്ടുകാരി, കൺതുറക്കൂ. ഈ ദിനത്തെ നോക്കൂ, എത്ര ഹൃദ്യമീ ദിനമെന്ന് മനസ്സിൽ കരുതൂ. ജീവിതം ഒരു ഉണർത്തുപാട്ടായിരിക്കുന്നു, അതൊരു ഉറക്കുപാട്ടായിരിക്കുന്നുമില്ല. അതീവ ധന്യതയാർന്ന ഈ പകലിന് സ്വാഗതമരുളൂ. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം കർണികാര ശോഭയാർന്ന ഒരു കവിത.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഹരിഷ്ണ. പ്രധാന വാർത്തകൾ. നേപ്പാളിൽ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 160 കടന്നു. 133 ഇന്ത്യൻ പൌരന്മാരടക്കം 750-ലധികം പേരെ കാണാതായി. നേപ്പാളിന് എല്ലാ പിന്തുണയും ഉറപ്പു നൽകി ഇന്ത്യ. നേപ്പാൾ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ മലയാളികൾക്കായി ഹെൽപ്പ് ലൈൻ നമ്പറുകൾ സജ്ജമാക്കി നോർക്ക. സാഹചര്യങ്ങൾ നിരീക്ഷിച്ചു വരികയാണെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ്. ദേശീയ കായിക ദിനാഘോഷങ്ങളുടെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഖേലോ ഇന്ത്യ ഡയലോഗ് പരിപാടിയെ അഭിസംബോധന ചെയ്യും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ഗുജറാത്ത് സന്ദർശിക്കും. അഹമ്മദാബാദിൽ നടക്കാനിരിക്കുന്ന ഒളിമ്പിക് കോമൺവെൽത്ത് ഗെയിംസുകളുടെ ഒരുക്കങ്ങൾ വിലയിരുത്തും. രാജ്യത്ത് ഉള്ളിയുടെ ലഭ്യത ഉറപ്പാക്കാനും വിലക്കയറ്റം നിയന്ത്രിക്കാനും കരുതൽ ശേഖരത്തിൽ നിന്നുള്ള വിതരണം ആരംഭിച്ച് കേന്ദ്ര സർക്കാർ. കൊളംബോ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് ആധിപത്യം. ഫോളോ ഓണിന് ശേഷം രണ്ടാം ഇന്നിംഗ്സിൽ ശ്രീലങ്ക 6 wicketsന് 229 എന്ന നിലയിൽ. വാർത്തകൾ വിശദമായി. നേപ്പാളിൽ ഇന്നലെയുണ്ടായ അതിശക്തമായ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 160 കടന്നു. 133 ഇന്ത്യൻ പൌരന്മാരടക്കം 750-ലധികം പേരെ കാണാതായതായാണ് റിപ്പോർട്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേപ്പാൾ പ്രധാനമന്ത്രി ബാലേന്ദ്ര ഷായുമായി സംസാരിക്കുകയും എല്ലാ സഹായങ്ങളും ഉറപ്പു നൽകുകയും ചെയ്തു. ഇന്ത്യയുടെ പിന്തുണയ്ക്ക് നേപ്പാൾ പ്രധാനമന്ത്രി നന്ദി പറഞ്ഞു. വിശദാംശങ്ങളിലേക്ക്.
1: ടിബറ്റ് മേഖലയിലെ ഭൂചലനത്തെ തുടർന്നുണ്ടായ പ്രളയത്തിൽ നിരവധി പട്ടണങ്ങളും ഗ്രാമങ്ങളും തകർന്നടിഞ്ഞു. പ്രധാനപ്പെട്ട പാലങ്ങളും റോഡുകളും അടക്കം ഒഴുകിപ്പോവുകയും 1 dozen-ഓളം ജലവൈദ്യുത പദ്ധതികൾക്ക് നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. ഫോട്ടേകോസി നദിയിലുണ്ടായ പ്രളയം തലസ്ഥാനമായ കാഠ്മണ്ഡുവിൽ നിന്ന് ഏകദേശം 200 km വരെയുള്ള പ്രദേശങ്ങളെ ബാധിച്ചു. കാണാതായ ഇന്ത്യക്കാരിൽ

0: 50 പേർ കൈലാസ് മാനസരോവർ യാത്രയ്ക്ക് എത്തിയവരാണ്. യു എസ്, മലേഷ്യ, യു കെ, ദക്ഷിണാഫ്രിക്ക തുടങ്ങി 24-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ളവരെ നേപ്പാളിൽ കാണാതായിട്ടുണ്ട്. കാഠ്മണ്ഡുവിലെ ഇന്ത്യൻ എംബസി അടിയന്തര സഹായ നമ്പറുകൾ ഏർപ്പെടുത്തി. 9777-1315-6875 എന്നീ നമ്പറുകളിലാണ് ബന്ധപ്പെടേണ്ടത്. നേപ്പാൾ ടൂറിസം ബോർഡിന്റെ ടോൾ ഫ്രീ എമർജൻസി നമ്പർ 1234, ഹോട്ട്ലൈൻ 1144, ടൂറിസ്റ്റ് പോലീസ് നമ്പർ 9851-28-9445 എന്നിവയിലും വിളിക്കാവുന്നതാണ്. ബെയ്ജിംഗിലെ ഇന്ത്യൻ എംബസിയും 0086-1851-4905 എന്ന ഹെൽപ്പ് ലൈൻ നമ്പർ പുറത്തിറക്കി. 44 നേപ്പാൾ സൈനികർ ഉൾപ്പെടെ 80 സുരക്ഷാ ഉദ്യോഗസ്ഥരെ കാണാതായതായി നേപ്പാൾ വിദേശകാര്യമന്ത്രി ശിശിർ ഖനാൽ അറിയിച്ചു. നേപ്പാൾ സൈന്യത്തിന്റെ നേതൃത്വത്തിലുള്ള രക്ഷാപ്രവർത്തനത്തിന് പിന്തുണ നൽകാൻ ചൈന 145 സുരക്ഷാ ഉദ്യോഗസ്ഥരെ അയച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: മിന്നൽ പ്രളയമുണ്ടായ നേപ്പാളിലേക്ക് ഇന്ത്യ 10 ടൺ വരുന്ന ദുരിതാശ്വാസ സാമഗ്രികളും അവശ്യ മരുന്നുകളും അയച്ചു. പ്രതിസന്ധി ഘട്ടത്തിൽ നേപ്പാളിലെ ജനങ്ങൾക്കൊപ്പം നിലകൊള്ളുന്നതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പറഞ്ഞു. അതിനിടെ രക്ഷാപ്രവർത്തനം, ദുരിതാശ്വാസം, പുനർനിർമ്മാണം എന്നിവയ്ക്കായി നേപ്പാളിന് ലോകബാങ്ക് 25 ബില്യൺ നേപ്പാളി രൂപയുടെ അടിയന്തര സാമ്പത്തിക സഹായം വാഗ്ദാനം ചെയ്തു. നേപ്പാൾ പ്രളയത്തിന്റെ പശ്ചാത്തലത്തിൽ ബീഹാർ, ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിമാരുമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സംസാരിച്ചു. പ്രളയ സാധ്യതയുള്ള അതിർത്തി പ്രദേശങ്ങളിലെ പ്രാദേശിക ഭരണകൂടങ്ങൾ, ദേശീയ ദുരന്ത നിവാരണ സേന ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ എന്നിവയ്ക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയതായി അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഈ പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ കേന്ദ്ര സർക്കാർ നേപ്പാളിനൊപ്പമുണ്ടെന്ന് കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. നേപ്പാളിലെ സാഹചര്യങ്ങൾ സർക്കാർ നിരീക്ഷിച്ചു വരികയാണെന്ന് കേരള മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. വിവരങ്ങൾ അറിയാൻ 9447-1118-44, 9747-1317 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. നോർക്ക റൂട്ട്സിന്റെ ടോൾ ഫ്രീ നമ്പർ 1800-4253939.

0: ശക്തമാക്കുന്നതിനുള്ള പ്രതിബദ്ധത ഇന്ത്യയും ചൈനയും ആവർത്തിച്ചു. ഇന്ത്യ ചൈന അതിർത്തി പ്രശ്ന പരിഹാരത്തിനായുള്ള പ്രത്യേക പ്രതിനിധികളുടെ 25-ാമത് യോഗം ഇന്നലെ ബീജിംഗിൽ നടന്നു. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ, ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യി എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു ചർച്ചകൾ. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ലോകമെമ്പാടുമുള്ള മലയാളികൾ ഇന്നലെ തിരുവോണം ആഘോഷിച്ചു. കേരളത്തിലെ നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ആഘോഷങ്ങളുടെ ഭാഗമായി വിവിധ കലാപരിപാടികളും മത്സരങ്ങളും നടന്നു. ജില്ലകളിലെ വിവിധ കേന്ദ്രങ്ങളിൽ ഓണം ടൂറിസം വാരാഘോഷങ്ങൾ തുടരുകയാണ്. ചതയദിനമായ നാളെ ശിവഗിരിയിൽ ശ്രീനാരായണഗുരു ജയന്തി ദിന സമ്മേളനം സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 30-ന്. പരിപാടിയുടെ 137-ാം പതിപ്പാണിത്. ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, MyGOV എന്നിവയിലൂടെയും 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും ഇന്നും നാളെയും കൂടി പങ്കുവയ്ക്കാം. രാജ്യത്ത് ഉള്ളിയുടെ ലഭ്യത ഉറപ്പാക്കാനും വിലക്കയറ്റം നിയന്ത്രിക്കാനും ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ കരുതൽ ശേഖരത്തിൽ നിന്നും ഉള്ളിയുടെ ഘട്ടം ഘട്ടമായുള്ള വിതരണം ആരംഭിച്ചു. വരും മാസങ്ങളിലെ ആഭ്യന്തര ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനുള്ള ഉള്ളി ലഭ്യമാണെന്ന് ഉപഭോക്തൃകാര്യ ഭക്ഷ്യ പൊതുവിതരണ മന്ത്രാലയം അറിയിച്ചു. മികച്ച ഉൽപാദന സാധ്യത കണക്കിലെടുത്ത് 2026-27 കാലയളവിൽ 200,000 മെട്രിക് ടൺ ഉള്ളി സംഭരിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇന്ത്യ ലോകത്തിലെ 3-ാമത്തെ വലിയ സ്റ്റാർട്ടപ്പ് ആവാസ വ്യവസ്ഥയായി മാറിയെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. ടോക്കിയോയിൽ ഇന്ത്യ ജപ്പാൻ സ്റ്റാർട്ടപ്പ് വട്ടമേശ ചർച്ചയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഡീപ് ടെക് സംരംഭങ്ങളെ പിന്തുണയ്ക്കുന്നതിനായി ഇന്ത്യ ലക്ഷ്യമിടുന്ന $1 ബില്യൺ ഫണ്ടിലേക്ക് ജാപ്പനീസ് നിക്ഷേപകരെ ശ്രീ ഗോയൽ സ്വാഗതം ചെയ്തു.
2: ഇന്ത്യ വിത്ത് ദ വേൾഡ്സ് തേർഡ് ലാർജസ്റ്റ് സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റം ആർ സ്റ്റാർട്ടപ്പ് നമ്പേഴ്സ് ഹാവ് ഇൻക്രീസ്ഡ് ഡ്രമാറ്റിക്കലി ഫ്രോം ജസ്റ്റ് അബൌട്ട് 400-500 10 ഇയേഴ്സ് അഗോ ടു നിയർലി 250,000 ടുഡേ. എ യങ് മാൻ ഓർ വുമൻ ഇൻ ഇന്ത്യ ടുഡേ, ദ ആർ ജോബ് ക്രിയേറ്റേഴ്സ്. വി ഹാവ് നിയർലി 130+ യൂണികോൺസ്, several hundred sunicorns, and all these young men and women make India proud.
0: ഇന്ത്യക്കെതിരായ രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിന്റെ 4-ാം ദിനം കളി അവസാനിക്കുമ്പോൾ ആതിഥേയരായ ശ്രീലങ്ക 6 വിക്കറ്റിന് 229 റൺസ് എന്ന നിലയിൽ. ആദ്യ ഇന്നിംഗ്സിൽ 290 റൺസിന് പുറത്തായ ശ്രീലങ്ക ഫോളോ ഓൺ വഴങ്ങി. ഒരു ദിനവും 4 വിക്കറ്റും ശേഷിക്കെ ശ്രീലങ്കയ്ക്ക് 16 റൺസിന്റെ ലീഡാണുള്ളത്. PSA ബുഡാപെസ്റ്റ് സ്ക്വാഷ് ഓപ്പൺ സെമി ഫൈനൽ യോഗ്യത നേടി ഇന്ത്യയുടെ വീർ ചോത്രാണിയും വേലവൻ സെന്തിൽകുമാറും. ഇന്ന് വൈകുന്നേരം നടക്കുന്ന സെമി പോരാട്ടത്തിൽ ഇരുവരും നേർക്കുനേർ ഏറ്റുമുട്ടും. കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിലെ തീരങ്ങളിലും കന്യാകുമാരി തീരത്തും ഇന്നും നാളെയും കടലാക്രമണത്തിന് സാധ്യത. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. US എല്ലാ കുടിയേറ്റ വിസ അപേക്ഷകളും താൽക്കാലികമായി നിർത്തിവെച്ച് ട്രംപ് ഭരണകൂടം. അമേരിക്കൻ പൌരന്മാർക്കായുള്ള പൊതു ആനുകൂല്യങ്ങളെ അനാവശ്യമായി ആശ്രയിക്കാൻ സാധ്യതയുള്ള അപേക്ഷകരെ കർശനമായി നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായാണ് നടപടി. H-1B വിസ അപേക്ഷകൾക്ക് ഭീമമായ ഫീസ് ഏർപ്പെടുത്താനും ട്രംപ് ഭരണകൂടം നിർദ്ദേശിച്ചിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. നേപ്പാളിൽ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 160 കടന്നു. 133 ഇന്ത്യൻ പൌരന്മാരടക്കം 750-ലധികം പേരെ കാണാതായി. നേപ്പാളിന് എല്ലാ പിന്തുണയും ഉറപ്പു നൽകി ഇന്ത്യ. നേപ്പാൾ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ മലയാളികൾക്കായി ഹെൽപ്പ് ലൈൻ നമ്പറുകൾ സജ്ജമാക്കി നോർക്ക. സാഹചര്യങ്ങൾ നിരീക്ഷിച്ചു വരികയാണെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ്. ദേശീയ കായിക ദിനാഘോഷങ്ങളുടെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഖേലോ ഇന്ത്യ ഡയലോഗ് പരിപാടിയെ അഭിസംബോധന ചെയ്യും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ഗുജറാത്ത് സന്ദർശിക്കും. അഹമ്മദാബാദിൽ നടക്കാനിരിക്കുന്ന ഒളിമ്പിക് കോമൺവെൽത്ത് ഗെയിംസുകളുടെ ഒരുക്കങ്ങൾ വിലയിരുത്തും. രാജ്യത്ത് ഉള്ളിയുടെ ലഭ്യത ഉറപ്പാക്കാനും വിലക്കയറ്റം നിയന്ത്രിക്കാനും കരുതൽ ശേഖരത്തിൽ നിന്നുള്ള വിതരണം ആരംഭിച്ച് കേന്ദ്ര സർക്കാർ. കൊളംബോ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് ആധിപത്യം. ഫോളോ ഓണിന് ശേഷം 2-ാം ഇന്നിംഗ്സിൽ ശ്രീലങ്ക 6 വിക്കറ്റിന് 229 റൺസ് എന്ന നിലയിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ

അടുക്കള. അടുക്കളയിലേക്ക് സ്വാഗതം. അതെ, എങ്ങനെ ഉണ്ടായിരുന്നു തിരുവോണം? കുടുംബക്കാരൊക്കെ വന്നോ? ഇന്നായിരിക്കും വരിക അല്ലെ? ഉച്ച കഴിഞ്ഞിറങ്ങാം. ഇന്നും സദ്യ ഉണ്ടാക്കുന്നുണ്ടോ? അത് വേണോ? ഇന്നലത്തെ സാമ്പാറും കൂട്ടാനും ഒക്കെ ഇല്ലേ, അതുപോരെ? എന്നാലും ഓണമല്ലേ, സദ്യ ഒരുക്കാതിരിക്കാൻ പറ്റില്ലെന്നേ. അതൊക്കെ ശരിയാണ്, പക്ഷെ എന്റെ അഭിപ്രായത്തിൽ തിരുവോണത്തിന് മാത്രം മതി സദ്യ എന്നാണ്. അല്ലാതെ ഇങ്ങനെ കിടന്ന് പാടുപെടാമെന്നാണോ? ആരങ്ങനെയൊക്കെ പറഞ്ഞാലും ഓണം, അത് മൂന്നാം ഓണമായാലും ഓണസദ്യ ഇല്ലാതെ പറ്റില്ല. സംഗതിയൊക്കെ നല്ലത് തന്നെ. പച്ചക്കറികളുടെ നിറവും പായസത്തിന്റെ മധുരവും അടുക്കളയിൽ നിന്നുയരുന്ന മണവും അതൊക്കെയാണ് ഓണത്തിന്റെ യഥാർത്ഥ ഗന്ധം. എന്നാൽ ഒരു ചോദ്യം ചോദിക്കട്ടെ, ഈ സദ്യ തയ്യാറാക്കുന്ന ആ കൈകളെക്കുറിച്ച് നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? പുലർച്ചെ എഴുന്നേറ്റ് പച്ചക്കറി അരിയുന്നത് ആരാണ്? അടുപ്പ് കത്തിച്ച് ആദ്യത്തെ പാത്രം വയ്ക്കുന്നത് ആരാണ്? എല്ലാവർക്കും ഇഷ്ടമുള്ള വിഭവങ്ങൾ ഓർത്തുവച്ച് മണിക്കൂറുകളോളം അടുക്കളയിൽ നിൽക്കുന്നത് ആരാണ്? മിക്ക വീടുകളിലും അതിനുള്ള ഉത്തരം ഒരേ ഒന്നാണ്, അമ്മ. ചില വീടുകളിൽ മകളും മരുമകളും അമ്മൂമ്മയും കൂടെ ഉണ്ടാകും. പക്ഷേ എത്രയോ വീടുകളിൽ ഓണസദ്യയുടെ സന്തോഷത്തെക്കാൾ കൂടുതൽ വിയർപ്പാണ് സ്ത്രീകളുടെ മുഖത്ത് കാണുന്നത്. ഒരു രസകരമായ കാര്യമുണ്ട്. സദ്യ വിളമ്പാൻ തുടങ്ങുമ്പോൾ വീട്ടിലെ എല്ലാവരോടും അമ്മ ചോദിക്കും, അവിയൽ കുറച്ചുകൂടി വേണോ? സാമ്പാർ ഒഴിക്കട്ടെ? പായസം രണ്ടാമതും വേണോ? പക്ഷെ ആരെങ്കിലും തിരിച്ചു ചോദിക്കാറുണ്ടോ, അമ്മേ നിങ്ങളിരുന്ന് കഴിച്ചോ? ഇതാണ് നമ്മുടെ വീടുകളിൽ പതിവായി കാണുന്ന ഒരു നിശബ്ദ യാഥാർത്ഥ്യം.

എല്ലാവരുടെയും വയറു നിറയണം എന്ന ആഗ്രഹത്തിൽ സ്വന്തം വിശപ്പ് മാറ്റിവെക്കുന്ന സ്ത്രീകൾ ഇന്ന് ധാരാളമുണ്ട്. വീട്ടിലെ എല്ലാവരും കഴിച്ചു കഴിഞ്ഞ ശേഷമാണ് പല അമ്മമാരും തണുത്തുപോയ ചോറും ബാക്കി വന്ന കറിയും എടുത്ത് കഴിക്കുന്നത്. ഇത് സ്നേഹമാണ്, പക്ഷെ അതോടൊപ്പം ഒരാരോഗ്യ പ്രശ്നവുമാണ്. നമ്മുടെ നാട്ടിൽ സ്ത്രീകളിൽ ഏറ്റവും കൂടുതലായി കാണുന്ന ആരോഗ്യ പ്രശ്നങ്ങളിൽ ഒന്നാണ് വിളർച്ച. ശരീരത്തിൽ ആവശ്യമായ ഇരുമ്പിന്റെ അളവ് കുറയുമ്പോൾ ക്ഷീണം, തലക്കറക്കം, ശ്വാസമുട്ടൽ, ശ്രദ്ധക്കുറവ് തുടങ്ങി നിരവധി പ്രശ്നങ്ങളുണ്ടാകും. അതുപോലെ തന്നെ പ്രായം കൂടുന്നതനുസരിച്ച് എല്ല് തേയ്മാനം എന്ന പ്രശ്നവും സ്ത്രീകളെ കൂടുതലായി ബാധിക്കുന്നു. കാൽഷ്യം, വിറ്റാമിൻ ഡി എന്നിവയുടെ കുറവ് മൂലം എല്ലുകൾ ദുർബലമാകുന്നു. വിചിത്രമായൊരു കാര്യം പറയാം, വീട്ടിലെ എല്ലാവർക്കും ആരോഗ്യകരമായ ഭക്ഷണം തയ്യാറാക്കുന്ന ആളാണ് പലപ്പോഴും സ്വന്തം ആരോഗ്യത്തെ ഏറ്റവും കുറച്ച് ശ്രദ്ധിക്കുന്നത്. അമ്മ പറയും, എനിക്ക് വിശപ്പില്ല. പക്ഷെ സത്യമതല്ല, വിശപ്പുണ്ട്. സമയമില്ല, മുൻഗണനയില്ല. ഓണം പോലുള്ള ദിവസങ്ങളിൽ ഈ അവസ്ഥ കൂടുതൽ രൂക്ഷമാകും. 5, 10, 15 കറികൾ ഒരുക്കുന്നതിനിടയിൽ രാവിലെ ഒരു ചായ കുടിച്ചതല്ലാതെ മറ്റൊന്നും കഴിക്കാതെ നിൽക്കുന്ന സ്ത്രീകൾ ഇന്നും നമുക്ക് ചുറ്റുമുണ്ട്. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഭക്ഷണം പാകം ചെയ്യുന്ന ആൾക്കും ഭക്ഷണം ആവശ്യമാണ്, സ്നേഹം വിളമ്പുന്ന ആൾക്കും കരുത്തു വേണം. അതിനാൽ ഈ വർഷം ഓണത്തിനൊരു പുതിയ തീരുമാനമെടുക്കാം. സദ്യ ഉണ്ടാക്കുന്നത് ഒരാളുടെ മാത്രം ജോലിയാകരുത്. പച്ചക്കറി അരിയാൻ ഒരാൾ, തേങ്ങ ചിരകാൻ മറ്റൊരാൾ, പാത്രം കഴുകാൻ വേറൊരാൾ. അങ്ങനെ കുടുംബം മുഴുവൻ അടുക്കളയിൽ ഇറങ്ങിയാൽ ഓണം കൂടുതൽ മനോഹരമാകും. അപ്പോൾ അമ്മയ്ക്കും മറ്റുള്ളവരോടുമൊപ്പം ഇരുന്ന് ചിരിച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ സാധിക്കും.

ഓണസദ്യ ആരോഗ്യത്തിന്റെ ഒരു പാഠപുസ്തകം കൂടിയാണ്. ഇഞ്ചി ദഹനത്തിന് സഹായിക്കുന്നു. തൈര് കുടലിലെ നല്ല ബാക്ടീരിയകളെ സംരക്ഷിക്കുന്നു. പയർവർഗ്ഗങ്ങൾ പ്രോട്ടീൻ നൽകുന്നു. പച്ചക്കറികൾ നാരുകൾ നൽകുന്നു. മത്തങ്ങയും പപ്പായയും ശരീരത്തിന് ആവശ്യമായ വിറ്റാമിനുകൾ നൽകുന്നു. ഇലക്കറികൾ ഇരുമ്പിന്റെ നല്ല ഉറവിടമാണ്. അതുകൊണ്ട് ഓണസദ്യ വെറും വയറ് നിറയ്ക്കാനുള്ള ഭക്ഷണമല്ല, ശരിയായ രീതിയിൽ തയ്യാറാക്കിയാൽ അത് സമ്പൂർണ്ണ പോഷകാഹാരമാണ്. പക്ഷെ ഒരു ചെറിയ മാറ്റം കൂടി വേണം. എണ്ണ കുറയ്ക്കാം, ഉപ്പ് കുറയ്ക്കാം, പഞ്ചസാര കുറയ്ക്കാം. രുചി നഷ്ടപ്പെടില്ല, പക്ഷെ ആരോഗ്യം വർദ്ധിക്കും. മറ്റൊരു കാര്യം, സ്ത്രീകൾക്ക് എല്ലാവരും കഴിച്ചിട്ട് ഞാൻ കഴിക്കാം എന്ന പതിവ് മാറ്റേണ്ട സമയമായിരിക്കുന്നു. സ്വന്തം ഭക്ഷണം സമയത്ത് കഴിക്കുന്നത് സ്വാർത്ഥതയല്ല, അത് ഉത്തരവാദിത്വമാണ്. കാരണം ആരോഗ്യമുള്ള അമ്മയാണ് ആരോഗ്യകരമായ കുടുംബത്തിന്റെ അടിത്തറ. ശക്തയായ സ്ത്രീയാണ് ശക്തമായ സമൂഹത്തിന്റെ അടിത്തറ. അതിനാൽ ഈ ഓണത്തിൽ നമുക്കൊരു പുതിയ ഓണസമ്മാനം നൽകാം. വീട്ടിലെ അമ്മയ്ക്കും ഭാര്യയ്ക്കും മകൾക്കും കുറച്ച് വിശ്രമം, കുറച്ച് സഹായം, കുറച്ച് അംഗീകാരം. അതിലും പ്രധാനമായി അവർക്കും എല്ലാവരോടൊപ്പം ഇരുന്ന് സമാധാനത്തോടെ ഒരു ഓണസദ്യ കഴിക്കാനുള്ള അവസരം. ഓണം സന്തോഷത്തിന്റെ ആഘോഷമാണ്. ആ സന്തോഷം വിളമ്പുന്ന കൈകളിലേക്കും എത്തുമ്പോഴേ ഓണം പൂർണ്ണമാകും. ഈ ഓണത്തിന് നമുക്ക് ഓർക്കാം, അമ്മയുടെ ആരോഗ്യം കുടുംബത്തിന്റെ ആരോഗ്യമാണ്, സ്ത്രീയുടെ കരുത്താണ് സമൂഹത്തിന്റെ കരുത്ത്. ആരോഗ്യമുള്ള സ്ത്രീകൾ വളരുമ്പോൾ മാത്രമേ ആരോഗ്യമുള്ള കുടുംബങ്ങളും ആരോഗ്യമുള്ള കേരളവും വളരുകയുള്ളൂ. എല്ലാവർക്കും ആരോഗ്യവും സമത്വവും നിറഞ്ഞ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. നേരം ഒരുപാടായി, അടുക്കളയിൽ നിന്നിറങ്ങാനുള്ള സമയമായി. മറ്റൊരു വിഷയവുമായി നാളെ വീണ്ടും കേൾക്കാം.

0: വാക്ക് എന്തൊരു അത്ഭുത ശക്തിയാണ്! വാക്കുകൾ നമ്മെ ഉണർത്തുന്നു, താരാട്ടിലൂടെ അത് നമ്മെ പാടിയുറക്കുന്നു. വാക്കുകളുടെ പ്രകാശം, വർണ്ണങ്ങളുടെ സംഗീതം, ചിന്തകളുടെ നക്ഷത്രങ്ങൾ. ചിലപ്പോൾ അത് നിലാവ് പോലെ സൗമ്യം, മറ്റു ചിലപ്പോൾ അത് സൗരതേജസ്സിനേക്കാൾ തിളക്കം, ചിന്തകളുടെ നവരത്ന ശോഭ. കേൾക്കാം നമസ്തേ മലയാളത്തിൽ ഇനി തളിരില.
1: ഒരു നഗരം ഒരൊറ്റ രാത്രി കൊണ്ട് കത്തിയെരിയാറില്ല. ഒരു സമൂഹം പെട്ടെന്ന് അക്രമാസക്തരാവുകയുമില്ല. അതിനു മുമ്പ് വർഷങ്ങളോളം കാണാൻ കഴിയാത്ത ചില പ്രക്രിയകൾ നിശബ്ദമായി നടന്നുകൊണ്ടിരിക്കും. മനുഷ്യരുടെ മനസ്സുകളിൽ സംശയം വിതയ്ക്കപ്പെടും, ഭയം വളർത്തപ്പെടും, വെറുപ്പ് സാധാരണവൽക്കരിക്കപ്പെടും. ഒടുവിൽ ഒരു ചെറിയ തീപ്പൊരി മതി നഗരം മുഴുവൻ ആളിക്കത്താൻ. അപ്പോൾ നമ്മുടെ ശ്രദ്ധ പതിയുന്നത് കയ്യിൽ തീപ്പന്തവുമായി തെരുവിലിറങ്ങിയ ആളുകളിലേക്കാണ്. അവർ വീടുകൾ തകർക്കുന്നു, വാഹനങ്ങൾ കത്തിക്കുന്നു, മനുഷ്യരെ ആക്രമിക്കുന്നു. അവരെ നാം കുറ്റവാളികളെന്നും ഭ്രാന്തന്മാരെന്നും വിളിക്കുന്നു. നിയമവും ആദ്യം അവരെയാണ് തേടിപ്പോകുന്നത്. പക്ഷേ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്ന ഒരു വലിയ സത്യമുണ്ട്: തീ കൊളുത്തിയവനെ കണ്ടെത്തുന്നത് മാത്രം മതിയാകില്ല. അയാളുടെ കയ്യിൽ തീക്കൊള്ളി എത്തിച്ചത് ആരാണെന്ന് കണ്ടെത്തിയില്ലെങ്കിൽ അടുത്ത തീപിടുത്തം തടയാനാവില്ല. ഓരോ അക്രമത്തിന്റെയും പിന്നിൽ ഒരു ഘടനയുണ്ട്, ഓരോ സംഘടിത കുറ്റകൃത്യത്തിന്റെയും പിന്നിൽ ഒരു സാമ്പത്തിക ശൃംഖലയുണ്ട്, ഓരോ വിദ്വേഷ പ്രചാരണത്തിന്റെയും പിന്നിൽ ഒരു ആശയനിർമ്മാണ കേന്ദ്രമുണ്ട്. നാം കാണുന്നത് പലപ്പോഴും അവസാന കണ്ണി മാത്രമാണ്. യഥാർത്ഥ ശക്തി ദൃശ്യമല്ലാത്ത ഇടങ്ങളിലാണ് പ്രവർത്തിക്കുന്നത്. ലഹരി വ്യാപാരത്തിന്റെ ലോകം തന്നെ അതിന്റെ ഏറ്റവും വ്യക്തമായ ഉദാഹരണമാണ്. തെരുവിൽ ചെറിയ പൊതികളായി മയക്കുമരുന്ന് വിൽക്കുന്ന ആളാണ് സമൂഹത്തിന് ആദ്യം കാണുന്ന മുഖം. ലഹരിയുടെ സ്വാധീനത്തിൽ അക്രമാസക്തനാകുന്ന യുവാവിനെയാണ് മാധ്യമങ്ങളും പൊതുസമൂഹവും ചർച്ച ചെയ്യുന്നത്. എന്നാൽ അയാൾക്ക് ലഹരി എത്തിച്ച അന്താരാഷ്ട്ര കടത്തൽ ശൃംഖലകൾ, സാമ്പത്തിക ഇടനാഴികൾ, സംഘടിത കുറ്റകൃത്യ സംഘങ്ങൾ, അവയ്ക്ക് ലഭിക്കുന്ന സംരക്ഷണം, ഇവ പലപ്പോഴും പൊതുചർച്ചകളിൽ നിന്ന് അപ്രത്യക്ഷമാകുന്നു. വേരുകൾ സുരക്ഷിതമായി തുടരുമ്പോൾ ഇലകൾ വെട്ടിമാറ്റുന്നത് കൊണ്ട് മാത്രം വനത്തിന്റെ സ്വഭാവം മാറില്ല. ഇത് ലഹരിയുടെ കാര്യത്തിൽ മാത്രം സംഭവിക്കുന്നതല്ല, വിദ്വേഷവും ഇതേ രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. ഒരു ദിവസം കൊണ്ട് ആരും മറ്റൊരാളെ വെറുക്കാൻ പഠിക്കുന്നില്ല. നിരന്തരം ആവർത്തിക്കപ്പെടുന്ന സന്ദേശങ്ങൾ, തെറ്റായ വിവരങ്ങൾ, ഗൂഢാലോചന കഥകൾ, മനുഷ്യരെ നമ്മൾ അവർ എന്നിങ്ങനെ വിഭജിക്കുന്ന പ്രചാരണങ്ങൾ, ഇവ പതുക്കെ മനസ്സിന്റെ സ്വാഭാവിക പ്രതിരോധ ശേഷിയെ ദുർബലമാക്കുന്നു. അപ്പോൾ ഒരു അഭ്യൂഹം പോലും അക്രമത്തിലേക്ക് നയിക്കാൻ മതിയാകും. തീപ്പൊരി അവിടെയാണ് വീഴുന്നത്. എന്നാൽ ഇന്ധനം മാസങ്ങളോ വർഷങ്ങൾക്കോ മുൻപേ തന്നെ ശേഖരിക്കപ്പെട്ടിട്ടുണ്ടാകും. സാമൂഹിക മനഃശാസ്ത്രത്തിൽ ഇതിനെക്കുറിച്ച് ധാരാളം പഠനങ്ങളുണ്ട്. വ്യക്തികളെക്കാൾ കൂട്ടങ്ങൾക്കിടയിൽ വികാരങ്ങൾ വളരെ വേഗത്തിൽ പകരും. ഒരു ജനക്കൂട്ടത്തിനുള്ളിൽ വ്യക്തിയുടെ വിമർശനാത്മക ചിന്ത കുറയുകയും വികാരാധിഷ്ഠിത പ്രതികരണങ്ങൾ വർദ്ധിക്കുകയും ചെയ്യും. ഈ മനഃശാസ്ത്രത്തെ മനസ്സിലാക്കുന്നവർക്ക് ജനക്കൂട്ടത്തെ എളുപ്പത്തിൽ സ്വാധീനിക്കാനാകും. അതുകൊണ്ടാണ് സംഘടിത അക്രമങ്ങളിൽ പങ്കെടുക്കുന്നവരിൽ പലരും വ്യക്തിപരമായി ക്രിമിനൽ പശ്ചാത്തലമുള്ളവരാകണമെന്നില്ല. അവർ പലപ്പോഴും മറ്റൊരാളുടെ ആസൂത്രണത്തിന്റെ അവസാന കണ്ണിയായി മാത്രം മാറുന്നു. അതുപോലെ സംഘടിത കുറ്റകൃത്യങ്ങൾ വെറും സാമ്പത്തിക ഇടപാടുകൾ മാത്രമല്ല, അവ ആശയങ്ങളെയും വികാരങ്ങളെയും ഉപയോഗിക്കുന്നു. ഭയം, പ്രതികാരം, അപമാനം, ഐഡന്റിറ്റി, മതം, രാഷ്ട്രീയം, ജാതി, ഇവയെല്ലാം ചിലപ്പോൾ മനുഷ്യരെ നിയന്ത്രിക്കാനുള്ള ഉപകരണങ്ങളാകുന്നു. മനുഷ്യ മനസ്സാണ് ഏറ്റവും വലിയ യുദ്ധഭൂമി എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. നമ്മുടെ അന്വേഷണ രീതികളും അതിനനുസരിച്ച് മാറേണ്ടതുണ്ട്. കുറ്റം ചെയ്ത വ്യക്തിയെ അറസ്റ്റ് ചെയ്യുക എന്നത് നിയമത്തിന്റെ അനിവാര്യമായ കടമയാണ്. എന്നാൽ അതോടൊപ്പം കുറ്റകൃത്യത്തെ സാധ്യമാക്കിയ ശൃംഖലകളെ കണ്ടെത്തുകയും വേണം. ലഹരി ഉപയോഗിക്കുന്ന യുവാവിനെ ചികിത്സിക്കുകയും പുനരധിവസിപ്പിക്കുകയും ചെയ്യുമ്പോൾ ലഹരി വിതരണം ചെയ്യുന്ന ശൃംഖലകളെയും സാമ്പത്തിക ഉറവിടങ്ങളെയും ഒരുപോലെ ലക്ഷ്യമിടണം. അതുപോലെ അക്രമത്തിൽ പങ്കെടുത്തവരെ മാത്രം ശിക്ഷിക്കുന്നത് കൊണ്ട് മതിയാകില്ല. ആ അക്രമത്തിന് സാമൂഹിക ഇന്ധനം നൽകിയ പ്രചാരണ രീതികളെയും ധനസഹായങ്ങളെയും സംഘടനാപരമായ പിന്തുണകളെയും നിയമപരമായി അന്വേഷിക്കേണ്ടതുണ്ട്. ചരിത്രം ആവർത്തിച്ച് തെളിയിച്ച മറ്റൊരു സത്യമുണ്ട്, ഒരു സംസ്കാരവും പുറത്തുനിന്നു മാത്രം തകർന്നിട്ടില്ല, അതിന്റെ ഉള്ളിൽ തന്നെ വിദ്വേഷവും അവിശ്വാസവും സംഘടിത അക്രമവും വളരാൻ തുടങ്ങിയപ്പോഴാണ് അതിന്റെ തകർച്ച ആരംഭിച്ചത്. നഗരങ്ങളെ കത്തിക്കുന്നത് തീ മാത്രമല്ല, മനുഷ്യരുടെ മനസ്സുകളിൽ പതുക്കെ വളർത്തിയെടുക്കുന്ന ഇരുട്ടുമാണ്. അതിനാൽ ഓരോ സമൂഹവും സ്വയം ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്: തീ കൊളുത്തിയവരെ മാത്രം പിടികൂടിയാൽ മതിയോ? അതോ തീക്കൊള്ളികൾ നിർമ്മിക്കുകയും വിതരണം ചെയ്യുകയും ചെയ്യുന്ന അദൃശ്യ സംവിധാനങ്ങളെയും വെളിച്ചത്തിൽ കൊണ്ടുവരേണ്ടതുണ്ടോ? ഒരു നഗരത്തിന്റെ ഭാവി നിർണയിക്കുന്നത് പലപ്പോഴും ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ്. കാരണം തീപ്പന്തം പിടിച്ച മനുഷ്യനെ തടയുന്നത് ഒരു കലാപത്തെ അവസാനിപ്പിച്ചേക്കാം, എന്നാൽ തീക്കൊള്ളികൾ നിർമ്മിക്കുന്ന ശൃംഖലയെ തടയാൻ കഴിഞ്ഞാൽ മാത്രമേ അടുത്ത തലമുറയെ രക്ഷിക്കാനാകൂ.

നമസ്തേ മലയാളം തുടരുന്നു. പൂക്കൾ വിടരുന്നത് കാണാനാകുമോ? ഓരോ ദളങ്ങളായി മെല്ലെ മെല്ലെ വിടരുന്നത് ഇല്ല തന്നെ. അത്രയേറെ അതിസൂക്ഷ്മവും അങ്ങേയറ്റം സമ്മോഹനവുമായ ഒരു ചലനമായിരിക്കുന്നു അത്. അതുപോലെ ഹൃദ്യമായ ചലനമായാണ് ഒരു പാട്ടിന്റെ പിറവിയും. വാക്ക് വരിയായി, വരികൾ പല്ലവികളായി, പിന്നെ അനുപല്ലവികളായി മെല്ലെ മെല്ലെ വിടർന്നു വരുന്ന പാട്ടിന്റെ പൂക്കൾ, വാക്കുകളുടെ രാസ സംവേദനങ്ങൾ, ഹൃദയത്തിന്റെ രാഗ തടാകങ്ങളിൽ പാട്ടിന്റെ പ്രണയഹംസങ്ങൾ, എത്രയെത്ര എഴുത്തുകാർ, എത്രയെത്ര വർണ്ണനകൾ! അഭയദേവും തിരുനയനാർ കുറിച്ചിയും പി ഭാസ്കരനും വയലാറും ശ്രീകുമാരൻ തമ്പിയും ഒ എൻ വിയും ഉവച്ചൽ ഖാദറും, അങ്ങനെ നീളുന്ന നിര. ഗിരീഷ് പുത്തഞ്ചേരിയും കൈതപ്രവും അൻവർ അലിയും റഫീഖ് അഹമ്മദും, ഇനിയുമുണ്ടാകും വാക്കുകൾ കൊണ്ട് വിസ്മയം തീർക്കുന്ന ഗാനരചയിതാക്കൾ. അവരൊരുക്കിയ ഗാനത്തിന്റെ മഹാസമുദ്രങ്ങൾ, അവിടെ നിന്ന് കോരിയെടുത്ത രണ്ട് കൈക്കുടന്ന ഗാനധാരകളാണ് നമസ്തേ മലയാളത്തിൽ ഇനി.

0: കോലക്കൊട്ടകയിൽ ഏറ്റവും മുന്നിൽ നിലത്തിരുന്ന് കണ്ടു തുടങ്ങിയ കൗതുകമാണ്. തറട്ടിക്കറ്റ് എന്ന് കൂട്ടുകാർ കളിയാക്കി വിളിച്ചിട്ടും തീർന്നില്ല ആ കൗതുകം. പോക്കറ്റ് മണി ഒട്ടുമില്ലാതിരുന്ന കൗമാരം, കോളേജുകാലം, എന്നിട്ടും കണ്ടു തീർത്ത ചലച്ചിത്രങ്ങൾ, മനസ്സിലിന്നും മാഞ്ഞു പോകാതെ നിൽക്കുന്ന എത്രയെത്ര ചിത്രങ്ങൾ. പിറവി രേവതിക്കൊരു പാവക്കുട്ടി, കബനി നദി ചുവന്നപ്പോൾ കൊടിയേറ്റം, ഉത്സവ പിറ്റേന്ന്, വാസ്തുഹാര, കഥാവശേഷം, ഒരു ചെറു പുഞ്ചിരി, തൂവാനത്തുമ്പികൾ, ഇരകൾ, നിദ്ര, അമ്മയറിയാൻ, അങ്ങനെ മറക്കാനാകാത്ത എത്രയെത്ര ചലച്ചിത്രങ്ങൾ. അങ്ങനെ ഓർമ്മയുടെ തിരുവരങ്ങുകളിൽ നിന്ന് മാഞ്ഞുപോകാത്ത വിധം എഴുതി പിടിപ്പിച്ച കഥകൾ, തിരക്കഥകൾ, ചിന്തിപ്പിച്ച്, ചിരിപ്പിച്ച്, കരയിപ്പിച്ച്, വിസ്മയിപ്പിച്ച്, ഹരം കൊള്ളിച്ച് എഴുതി തയ്യാറാക്കിയ തിരക്കഥകൾ. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു ചലച്ചിത്ര ഭാഷ്യം.
1: രാഘവൻ വരുന്നുണ്ട്. ചാണ്ടിച്ചാ, രാഘവൻ വരണോ?

0: അറിയിക്കും. ആഞ്ഞു പിടിച്ചോ, എനിക്ക് വടക്കും പാക്കാരുടെ വെള്ളം ആദ്യം ഇറങ്ങും. നല്ല എണ്ണം പറഞ്ഞൊരാശരിയാ ഞങ്ങൾക്കും കിട്ടിയിരിക്കുന്നെ.
1: ആരാ?
0: താനറിയും.
1: അതാരാ? ഞാൻ അറിയുന്ന അങ്ങനെ ഒരു ആശാരി ഈ കരയില്.
0: രാഘവൻ.
1: ഏത് രാഘവൻ?
0: പഴയ രാഘവൻ തന്നെ.
2: സംശയമുണ്ടെങ്കിൽ പോയി നോക്ക്.
3: ഇപ്പോഴാണോ വരുന്നത്?
1: ഒന്നിങ്ങി വന്നേ, ഒരു കാര്യം പറയട്ടെ.
3: എന്താടാ
1: ഇങ്ങോട്ട് വന്നേ? സമ്മതിക്കല്ലേ മാമ, മനസമാധാനത്തോടെ നമ്മളെ ജീവിക്കാൻ സമ്മതിക്കല്ല.
3: എന്താണെന്ന് പറ
1: വടക്കും ഭാഗത്തയാളുടെ വള്ളം പണിയാൻ വന്നിരിക്കുന്നത് ആരാണെന്ന് അറിഞ്ഞോ?
3: ആരാ?
1: രാഘവൻ. ആരെങ്കിലും വരുവോ പോവോ വള്ളം പണിയോ പണിയാതിരിക്കോ എന്ത് വേണേ ആയിക്കോട്ടെ, ഇതൊന്നും കേട്ട് മാമം കുലുങ്ങണ്ട. നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കും, പണി തീർക്കും, വള്ളം ഇറക്കും. മാമനെ ഒന്ന് കൊച്ചാക്കാൻ വേണ്ടി വടക്കും ഭാഗത്തുകാര് അവനെ പോയി വിളിച്ചു. വിളിച്ചോട്ടെ, പക്ഷെ അവന് പിന്നെ ഈ കരയെ കാലുകുത്താൻ എങ്ങനെ ചങ്കുച്ചുണ്ടായി അതാ എനിക്ക് മനസ്സിലാവാത്തത്.
3: നീ അവനെ കണ്ടോ?
1: ഇല്ല, കണ്ടാ എനിക്കെന്റെ സമ്മതം തെറ്റിപ്പോവും.
4: എന്താ? എന്താ കുട്ടിരാമ?
1: വടക്കും ഭാഗത്തുകാർക്ക് വള്ളം പണിയാൻ രാഘവം വന്നിരിക്കുന്നു.
5: ഏറ്റവും കുറഞ്ഞ 1000 തച്ചെങ്കിലും വേണ്ടി വരും.
3: ഒന്ന് ഒത്തുപിടിച്ച
5: അങ്ങനെ ഒത്തുപിടിച്ചുള്ള കണക്കാണ് ഞാൻ പറഞ്ഞ്.
3: അതൊക്കെ അവിടെ നിൽക്കട്ടെ, ഈ പറഞ്ഞ സമയത്തിനകത്ത് പണി തീരുവോ?
5: അങ്ങനെ തീരണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് കൂടെ കുറച്ച് പണിക്കാരെ വിളിക്കേണ്ടി
3: വരും. അല്ല, അത് വിളിച്ചോ, ആവശ്യത്തിന് വിളിച്ചോ. അങ്ങനെ വിളിക്കാന്ന് വെച്ചാൽ നല്ല തീപ്പൊരി പോലത്തെ പണിക്കാരായിരിക്കണം, ഞങ്ങളുടെ കൂടെ കട്ടക്ക് കട്ടക്ക് നിന്ന് പണിയണം. എത്ര പേര് വേണ്ടി വരും?
5: ഞങ്ങൾ ഉൾപ്പെടെ 10 പേര് വേണ്ടി വരും.
3: അതെ, അപ്പൊ നിങ്ങൾ 3 കഴിച്ച് ബാക്കി 7 പേര് വേണം. അല്ല, ഞങ്ങളെ 2 കൂട്ടിയാ മതി. ഭാർഗവൻ ചേട്ടനെ ഞങ്ങൾക്ക് കഞ്ഞിയും ചോറൊക്കെ വെക്കാൻ കൂടെ കൊണ്ടുവന്നതാണ്. ആണോടോ? അപ്പൊ കട്ടയ്ക്ക് കട്ടയ്ക്ക് എന്ന് പറഞ്ഞ അരിവപ്പിന്റെ അരിവാണോ? അവൻ തമാശ പറഞ്ഞതാ. എനിക്ക് തമാശ പറയാനേ അറിയത്തില്ല.
5: ആളുകളുടെ മുമ്പിൽ വെച്ച് എന്നെ കൊച്ചാക്കാൻ നോക്കിയാൽ മോനെ, തച്ചുശാസ്ത്രത്തിന്റെ സകല വിദ്യകളും അരച്ചു കലക്കി കുടിച്ച വലിയ വലിയ തച്ചന്മാരുടെ കുടുംബത്തിൽ പെട്ടതാ ഞാൻ.
3: അതാ എനിക്കും അത്ഭുതം. എന്നിട്ട് ഭാർഗവൻ ചേട്ടൻ ഇതുവരെ ഉള്ളി പിടിക്കാൻ പോലും പഠിച്ചില്ലല്ലോ.
5: വേണ്ട, എന്നെ കൊണ്ട് നീ ഉള്ളി എടുപ്പിക്കണ്ട. ആ വല്യാശ്ശേരി, എന്താ ഈ വഴിക്ക്?
6: ഒരു കാര്യം പറയാനുണ്ടായിരുന്നു.
5: എന്താ?
6: ഈ പ്രായത്തിൽ ഇതൊന്നും താങ്ങാനുള്ള ശേഷി എനിക്കില്ല. ചാണ്ടിച്ച എല്ലാം അറിഞ്ഞു വെച്ചോണ്ട് അവനെ തന്നെ വള്ളം പണിക്ക് വിളിച്ചു വരുത്തിയത് ഇച്ചിരി കടന്നുപോയി. ഇങ്ങനെ എന്നോട് പക തീർക്കണ്ടായിരുന്നു.
5: ഞങ്ങൾക്കാരോടും പകയും വിദ്വേഷമൊന്നുമില്ല. നാട്ടുകാർ തീരുമാനിച്ചു രാഘവനെ കൊണ്ടുവന്നു.
6: അത് ഞാൻ ഏറ്റെടുക്കാം.
5: എന്തോന്ന്?
6: രാവും പകലും ഉറക്കമുളച്ചിരുന്ന് നിങ്ങളുടെ വള്ളത്തിന്റെ പണി ഞാൻ തന്നെ തീർത്തു തരാം.
5: അതിനി എങ്ങനെയാ? രാഘവൻ പണി പറയാൻ കഴിഞ്ഞില്ലേ?
6: ഞാൻ ചാണ്ടിച്ചന്റെ കാല് പിടിക്കാം, അവനെ പറഞ്ഞയക്കണം. അതുകൊണ്ട് നിങ്ങൾക്കുണ്ടാകുന്ന നഷ്ടം ഞാൻ കഴിച്ചു തന്നോളാം.
5: ശരി, രാഘവനെ പറഞ്ഞയക്കാം. വല്യാശ്ശേരി ഞങ്ങളുടെ വള്ളം പണിഞ്ഞോളൂ, പക്ഷേ തെക്കും ഭാഗക്കാരുടെ വള്ളം പണി വേണ്ടെന്ന് വെക്കണം.
6: അതിപ്പോ ഞാൻ വാക്കുകൊടുത്തു പോയില്ലേ?
5: ഞങ്ങളും രാഘവന് വാക്കുകൊടുത്തു പോയില്ലേ? വല്യാശ്ശേരി കൊടുത്ത വാക്ക് തിരിച്ചെടുക്കാൻ ആചാര്യമാർക്ക് മാത്രമല്ല ക്രിസ്ത്യാനികൾക്കും സ്വല്പം ബുദ്ധിമുട്ടാ. വല്യാശ്ശേരി പോയാട്ടെ, ഇനിയിപ്പോ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെ നടക്കട്ടെ.

പ്രകാശ ചിന്തകളിൽ ഇന്ന് ക്ഷമയുടെ അതിരും കർമ്മത്തിന്റെ തീവ്രതയും എന്ന വിഷയത്തെക്കുറിച്ച് കേൾക്കാം. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും സംഘർഷങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകാറുണ്ട്. അപ്പോൾ നമ്മൾ സ്വീകരിക്കേണ്ട നിലപാട് എന്താണ്? എത്രത്തോളം ക്ഷമിക്കണം? എപ്പോഴാണ് പ്രതികരിക്കേണ്ടത്? പ്രതികരിക്കാൻ തീരുമാനിച്ചാൽ അതിന്റെ തീവ്രത എങ്ങനെയായിരിക്കണം? ചിന്തിച്ചിട്ടുണ്ടോ ഇതൊക്കെ? ചിന്തിച്ചാലുണ്ടാകുന്ന ധർമ്മസങ്കടം ചെറുതല്ല. ക്ഷമയുടെ അവസാനം കാണുന്നതുവരെ യുദ്ധത്തിനിറങ്ങരുത്. എന്നാൽ ഇറങ്ങിയാൽ ശത്രുവിന്റെ സർവനാശം കണ്ടല്ലാതെ നിർത്തുകയും ചെയ്യരുത് എന്ന പ്രബലമായ വാദത്തെ ഭഗവത്ഗീതയുടെ പശ്ചാത്തലത്തിൽ നമുക്കൊന്ന് വിശകലനം ചെയ്യാം. കുരുക്ഷേത്ര യുദ്ധക്കളം, അർജുനന്റെ വിഷാദയോഗം. ശത്രുപക്ഷത്ത് സ്വന്തം ഗുരുക്കന്മാരും ബന്ധുക്കളുമാണെന്ന് കണ്ടപ്പോൾ അർജുനൻ ആയുധം വെടിയാൻ ഒരുങ്ങി. ശ്രീകൃഷ്ണൻ അർജുനനോട് ഉപദേശിച്ചത് യുദ്ധം ഒഴിവാക്കാൻ എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ട ശേഷമാണ്. പാണ്ഡവർക്ക് അർഹതപ്പെട്ടത് ലഭിക്കാൻ വേണ്ടി അവർ സന്ധിസംഭാഷണങ്ങൾ, ദൂതയയ്ക്കൽ എന്നിങ്ങനെ ക്ഷമയുടെ എല്ലാ അതിരുകളും കടന്നു. ഭഗവത്ഗീത പറയുന്നത് ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ സമൂഹത്തിന് അതിന്റെ ധാർമ്മികമായ അവകാശം സ്ഥാപിച്ചെടുക്കാൻ വേണ്ടി ക്ഷമയുടെ എല്ലാ വഴികളും അടഞ്ഞ ശേഷം മാത്രമേ സംഘർഷത്തിലേക്ക് തിരിയാവൂ എന്നാണ്. ക്ഷമ എന്നത് ഒരു ദുർബലതയല്ല, മറിച്ച് ധാർമ്മിക ശക്തിയുടെ ലക്ഷണമാണ്. ഒരു സംഘർഷത്തിലേക്ക് ഇറങ്ങുന്നതിനു മുമ്പ് ആ വ്യക്തി തന്റെ കർത്തവ്യം പൂർണമായും നിർവഹിച്ചോ എന്ന് സ്വയം ചോദിക്കണം. ക്ഷമിച്ചും വിട്ടുവീഴ്ച ചെയ്തും ചർച്ച ചെയ്തും പരിഹാരം കാണാൻ സാധിക്കാത്ത ഒരവസ്ഥ വന്നാൽ മാത്രമേ യുദ്ധമെന്ന അവസാനത്തെ വഴി തിരഞ്ഞെടുക്കാൻ പാടുള്ളൂ. അതാണ് ശ്രീകൃഷ്ണന്റെ ആദ്യ ഉപദേശം. സമചിത്തതയോടെ എല്ലാ സാധ്യതകളും ആരായുക. ക്ഷമയുടെ അതിർവരമ്പ് ലംഘിക്കപ്പെട്ട് ഒരു വ്യക്തി ധർമ്മം സ്ഥാപിക്കാൻ വേണ്ടി യുദ്ധത്തിനിറങ്ങിക്കഴിഞ്ഞാൽ ഭഗവത്ഗീത അനുശാസിക്കുന്ന കടുപ്പമേറിയ പാഠം ഇതാണ്: കർമ്മം ചെയ്യുക, അതിന്റെ ഫലത്തിൽ ആശങ്കപ്പെടരുത്. കർമ്മം ചെയ്യാനുള്ള അധികാരം നിനക്കുണ്ട്, കർമ്മഫലത്തിൽ ഒരധികാരവുമില്ല. യുദ്ധത്തിനിറങ്ങുമ്പോൾ ഇവരെ കൊന്നാൽ എനിക്ക് പാപം കിട്ടുമോ, ഇവരെന്റെ ബന്ധുക്കളല്ലേ എന്ന ചിന്ത അർജുനനെ തളർത്തി. ശ്രീകൃഷ്ണൻ പഠിപ്പിച്ചത് നീ നിന്റെ ധർമ്മം ചെയ്യുക, ഫലം എന്തായിരിക്കും എന്നതിനെക്കുറിച്ച് നീ ചിന്തിക്കണ്ട. ഒരു ലക്ഷ്യം നേടാനിറങ്ങുമ്പോൾ ആ ലക്ഷ്യത്തിന്റെ പൂർത്തീകരണം മാത്രമായിരിക്കണം നമ്മുടെ മനസ്സിൽ. പാതി വഴിയിൽ നിർത്തി ഇനി വേണ്ട എന്ന് പറയുന്നത് നമ്മുടെ ലക്ഷ്യത്തെയും അതുവരെ എടുത്ത പരിശ്രമത്തെയും ഇല്ലാതാക്കുന്നു. ഇവിടെ ശത്രുവിന്റെ സർവനാശം എന്നതിനെ ശാരീരികമായ ഉന്മൂലനം എന്നതിലുപരി ധാർമ്മികമായ ലക്ഷ്യത്തിന്റെ പൂർണ്ണ വിജയം എന്ന് മനസ്സിലാക്കണം. പാണ്ഡവരുടെ ശത്രുക്കൾ പ്രതിനിധാനം ചെയ്തത് അധർമ്മത്തെയും അസത്യത്തെയുമാണ്. അതുകൊണ്ട് ഈ യുദ്ധം അവസാനിക്കേണ്ടത് അധർമ്മം പൂർണമായും ഇല്ലാതാകുമ്പോൾ മാത്രമാണ്. ആ വലിയ മാറ്റത്തിനായി ഇറങ്ങുമ്പോൾ ആ ലക്ഷ്യം നേടിയ ശേഷം മാത്രമേ വിശ്രമം പാടുള്ളൂ. പിന്നോട്ട് വലിയുന്നത് അധർമ്മത്തിന് വീണ്ടും വളരാൻ അവസരം നൽകുന്നതിന് തുല്യമാകും. നമ്മുടെ സാധാരണ ജീവിതത്തിൽ ഈ ഗീതാപാഠം എങ്ങനെ പ്രയോഗിക്കാം? ഇവിടെ യുദ്ധം എന്നത് സംഘർഷങ്ങൾ, മത്സരങ്ങൾ, ജീവിത ലക്ഷ്യങ്ങൾ എന്നിവയാണ്. ജോലിസ്ഥലത്തായാലും കുടുംബ ബന്ധങ്ങളിലായാലും നമുക്ക് സംഭവിക്കുന്ന അനീതികളെ ആദ്യം ശാന്തമായി ചർച്ചയിലൂടെ പരിഹരിക്കാൻ ശ്രമിക്കുക. വികാരപരമായി പ്രതികരിക്കുന്നതിന് മുൻപ് വിവേകപരമായി ചിന്തിക്കുക. വികാരങ്ങളെ നിയന്ത്രിക്കുക, ക്രോധം വിവേകത്തെ നശിപ്പിക്കും. ക്ഷമ എന്നത് വിവേകത്തെ നിലനിർത്താൻ സഹായിക്കുന്നു. നിങ്ങളൊരു വലിയ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ ശത്രു അലസതയും ശ്രദ്ധക്കുറവുമാണ്. ഈ ശത്രുവിന്റെ സർവനാശം കാണുക എന്നതിന്റെ അർത്ഥം ലക്ഷ്യം പൂർത്തിയാക്കിയ ശേഷം മാത്രം വിശ്രമിക്കുക എന്നതാണ്. നിങ്ങളൊരു സംരംഭം തുടങ്ങിയാൽ അത് വിജയം കാണുന്നതുവരെ അഥവാ നിങ്ങൾ അതിന്റെ പരാജയം പൂർണമായും അംഗീകരിക്കുന്നതുവരെ പിന്നോട്ട് പോകരുത്. പൂർണ്ണശക്തിയോടെ പോരാടുക. ശ്രീകൃഷ്ണൻ അർജുനനോട് ഉപദേശിച്ചതുപോലെ നമ്മുടെ ജീവിതത്തിലും ക്ഷമയ്ക്ക് അതിരുണ്ട്. ആ അതിര് ലംഘിക്കപ്പെട്ടാൽ ധർമ്മം നമ്മോട് ആവശ്യപ്പെടുന്നത് പൂർണമായ പ്രതിബദ്ധതയോടെയും ദൃഢതയോടെയുമുള്ള കർമ്മമാണ്.

പാരമ്പര്യത്താൽ ബന്ധിതവും പാരമ്പര്യ വഴിക്ക് സംക്രമണം ചെയ്യപ്പെട്ടതുമായ പാരമ്പര്യ സംസ്കാരം, നാടൻ സംസ്കാരം, അവയിൽ നിന്ന് പിറവിയെടുത്ത വാമൊഴിക്കലകൾ, നിത്യജീവിതാനുഭവങ്ങൾ, സംഭവങ്ങൾ, അവയെല്ലാം ഇഴുകുചേർന്ന സംസ്കാര പൈതൃക ഗീതികൾ, നാടൻ പാട്ടുകൾ, വാക്മയ സംസ്കാരത്തിന്റെ തനി പകർപ്പുകൾ, നിസർഗജമായ സൗന്ദര്യം അവയെ ശാശ്വതമാക്കുന്നു. കാലമെത്ര കഴിഞ്ഞാലും കടലാസിലേക്ക് പകരേണ്ടതില്ലാത്ത ജീവിതഗാഥകൾ, നാടൻ പാട്ടുകൾ, ജീവിതത്തിന്റെ സർവരംഗങ്ങളുമായും ബന്ധപ്പെട്ടിരിക്കുന്ന പാട്ടുകൾ അതാതുകാലത്തെ ജീവിതത്തെ പ്രതിഫലിച്ചു കാട്ടുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു നാടൻ പാട്ട്.

0: മനോമേധം മസ്തിഷ്കത്തെ കുറിച്ചുള്ള പ്രത്യേക പരിപാടി.
1: ജീവിതത്തിൽ നാം ആഗ്രഹിക്കാത്ത എത്രയോ കാര്യങ്ങൾ സംഭവിക്കാറുണ്ട്. ഒരു ഫോൺ വിളി വൈകുന്നു, മഴ കാരണം യാത്ര മുടങ്ങുന്നു, റോഡിൽ ഗതാഗതക്കുരുക്ക്, ജോലിസ്ഥലത്ത് അപ്രതീക്ഷിതമായ വിമർശനം, വീട്ടിലൊരു ചെറിയ തെറ്റിദ്ധാരണ. ഇത്തരം നിമിഷങ്ങളിൽ നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, ഇന്നത്തെ ദിവസം തന്നെ മോശമായിപ്പോയി. പക്ഷെ ഒരു നിമിഷം ചിന്തിച്ചു നോക്കൂ, ശരിക്കും ആ ദിവസത്തെ മോശമാക്കിയത് ആ സംഭവമായിരുന്നു, അതോ അതിനോട് നാം പ്രതികരിച്ച രീതിയായിരുന്നു? വ്യക്തിത്വ വികസന രംഗത്ത് ഏറെ പ്രചാരമുള്ള 90/10 തത്വം പറയുന്നത് ഇതാണ്. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളിൽ ഒരു ചെറിയ ഭാഗം മാത്രമാണ് നമ്മുടെ നിയന്ത്രണത്തിലുള്ളത്. എന്നാൽ ആ സംഭവങ്ങളോട് നാം എങ്ങനെ പ്രതികരിക്കുന്നു എന്നതാണ് ജീവിതത്തിന്റെ വലിയൊരു ഭാഗത്തെ നിർണയിക്കുന്നത്. ഇത് കൃത്യമായ ഒരു ഗണിത സൂത്രമോ ശാസ്ത്രീയ നിയമമോ അല്ല, മറിച്ച് ജീവിതത്തെ കൂടുതൽ ശാന്തമായും വിവേകത്തോടെയും സമീപിക്കാൻ സഹായിക്കുന്ന ഒരു പ്രായോഗിക ചിന്താരീതിയാണ്. ഈ ആശയം ലോകമെമ്പാടും ജനകീയമാക്കിയത് പ്രശസ്ത എഴുത്തുകാരനും പരിശീലകനുമായ സ്റ്റീഫൻ ആർ കോവിയാണ്. ഒരു ചെറിയ സംഭവം സങ്കല്പിക്കാം. രാവിലെ ഓഫീസിലേക്ക് പോകാനുള്ള തിരക്കിലാണ് നിങ്ങൾ. കയ്യിലിരുന്ന ചൂടൻ കാപ്പി അബദ്ധത്തിൽ ഷർട്ടിൽ വീണു, ഷർട്ടഴുക്കായി. ഈ സംഭവം നിങ്ങളുടെ നിയന്ത്രണത്തിലായിരുന്നില്ല. എന്നാൽ അതിനുശേഷം എന്ത് സംഭവിക്കുമെന്നത് നിങ്ങളുടെ പ്രതികരണത്തെ ആശ്രയിച്ചിരിക്കുന്നു. ദേഷ്യപ്പെട്ട് വീട്ടിലുള്ളവരോട് വഴക്കിട്ടാൽ, തിരക്കിട്ട് വാഹനമോടിച്ചാൽ, ട്രാഫിക്കിൽ കൂടുതൽ അസ്വസ്ഥനായാൽ, ഓഫീസിലെത്തുമ്പോഴേക്കും നിങ്ങളുടെ മനസമാധാനം നഷ്ടമായിരിക്കും. ഒരു ചെറിയ അപകടം ദിവസം മുഴുവൻ നിയന്ത്രിച്ചിരിക്കും. പക്ഷേ ഒരു നിമിഷം ശാന്തമായി നിന്നിട്ട് മറ്റൊരു ഷർട്ട് ധരിച്ച് യാത്ര തുടർന്നാൽ കാപ്പി വീണത് ഒരു ചെറിയ അസൗകര്യമായി മാത്രം ഒതുങ്ങും. ദിവസം അതിന്റെ വഴിക്ക് മുന്നോട്ടു പോകും. സംഭവം രണ്ടിടത്തും ഒന്നു തന്നെയാണ്. വ്യത്യാസമുണ്ടായത് പ്രതികരണത്തിലാണ്. ഇന്നത്തെ മനഃശാസ്ത്രം പറയുന്നതും ഇതുതന്നെയാണ്. വികാരങ്ങളെ തിരിച്ചറിയാനും നിയന്ത്രിക്കാനും കഴിയുന്നവർക്ക് മാനസിക സമ്മർദ്ദം കൂടുതൽ ഫലപ്രദമായി കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നു. ഇതിനെ ഇമോഷണൽ റെഗുലേഷൻ എന്നാണ് വിളിക്കുന്നത്. അതുപോലെ ഒരു സംഭവത്തെ മറ്റൊരു കാഴ്ചപ്പാടിലൂടെ കാണാനുള്ള കഴിവിനെ കൊഗ്നിറ്റീവ് റീ അപ്രൈസൽ എന്നും പറയുന്നു. ജീവിതത്തിലെ പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള കരുത്തായ റിസൈലൻസ് വളർത്തുന്നതിനും ഇത്തരം പ്രതികരണ ശൈലികൾ സഹായകമാണെന്ന് നിരവധി പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. ഇതിനർത്ഥം ജീവിതത്തിൽ സങ്കടപ്പെടരുത് എന്നല്ല, ദേഷ്യം വരരുത് എന്നുമല്ല. മനുഷ്യവികാരങ്ങൾ സ്വാഭാവികമാണ്. എന്നാൽ വികാരങ്ങൾ നമ്മുടെ തീരുമാനങ്ങളെ പൂർണ്ണമായി നിയന്ത്രിക്കാൻ അനുവദിക്കാതിരിക്കുക എന്നതാണ് ഈ തത്വത്തിന്റെ ഹൃദയം. നമുക്ക് മഴ നിർത്താനാവില്ല, മറ്റൊരാളുടെ പെരുമാറ്റം മാറ്റാനാവില്ല, ഗതാഗത കുരുക്ക് ഒഴിവാക്കാനാവില്ല. എന്നാൽ ആ നിമിഷത്തിൽ നാം എന്ത് ചിന്തിക്കണം, എങ്ങനെ സംസാരിക്കണം, എന്ത് തീരുമാനമെടുക്കണം എന്നതിൽ വലിയൊരു സ്വാതന്ത്ര്യം നമുക്കുണ്ട്. ജീവിതത്തിന്റെ ഗുണനിലവാരം പലപ്പോഴും നിർണയിക്കുന്നത് വലിയ വിജയങ്ങളല്ല, ചെറിയ പ്രതികരണങ്ങളാണ്. ഓരോ ദിവസവും നമ്മുടെ മുന്നിലെത്തുന്ന നൂറുകണക്കിന് ചെറിയ സംഭവങ്ങളിൽ ഏതാണ് നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കേണ്ടത് എന്ന് തീരുമാനിക്കാനുള്ള അവകാശം നമ്മുടേതാണ്. ഒരുപക്ഷെ അതായിരിക്കാം ഈ 90/10 തത്വം നമ്മെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ പാഠം. ജീവിതത്തിൽ എന്ത് സംഭവിക്കുന്നുവെന്ന് എല്ലായ്പ്പോഴും നമുക്ക് തീരുമാനിക്കാനാവില്ല. എന്നാൽ ആ സംഭവങ്ങളോട് എങ്ങനെ പ്രതികരിക്കണമെന്ന് തീരുമാനിക്കാനുള്ള ശക്തി മിക്കവാറും എല്ലായ്പ്പോഴും നമ്മുടെ കൈകളിലുണ്ട്. ആ ചെറിയ തിരഞ്ഞെടുപ്പുകളാണ് ഒടുവിൽ നമ്മുടെ ജീവിതത്തിന്റെ വലിയ കഥ എഴുതുന്നത്.

റഹ്മാനിയ. ഉച്ചസ്ഥായി ഉന്മത്തവുമായ സംഗീതം ഹൃദയതാളങ്ങളെ ഹൃദ്യമാക്കുന്നുവെങ്കിൽ ആ സംഗീതത്തിന്റെ ഉറവിടം റഹ്മാന്റെ ആത്മഹൃദയത്തിൽ നിന്നായിരിക്കും. കേൾക്കാം റഹ്മാനിയ.

കോകിലങ്ങൾക്ക് അസൂയ തോന്നും വിധം കളമൊഴിയായി ഉതിരും ഗാനധാരകൾ. വാണി ജയറാമിന്റെ ആലാപന മാധുര്യം. നമസ്തേ മലയാളത്തിൽ കേൾക്കാം കോകിലവാണി. വാണി ജയറാം ആലപിച്ച ഒരു ഗാനം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ

0: നമസ്തേ മലയാളത്തിൽ, എനിക്ക് കേൾക്കാം തിരശീല. ആദ്യകാല ചലച്ചിത്രങ്ങളെ കുറിച്ച് ഒരു ഓർമ്മപ്പെടുത്തൽ.
1: ഷൺമുഖ പിക്ചേഴ്സിന്റെ ബാനറിൽ കെ സരസ്വതി നിർമ്മിച്ച് പി ബി ഉണ്ണി സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു സ്വർഗരാജ്യം. കഥയും സംഭാഷണവും നോബർട്ട് പാവനയുടേത്. പി ഭാസ്കരന്റെ വരികൾക്ക് എം ബി ശ്രീനിവാസൻ ഈണം പകർന്നു. പി ബി ശ്രീനിവാസ്, ഉദയഭാനു, കെ ആർ ബാലകൃഷ്ണൻ, എസ് ജാനകി, ശാന്താ പി നായർ, ബാലസരസ്വതി, എം പി ശ്രീനിവാസൻ എന്നിവരായിരുന്നു ഗായകർ. 1962 ഒക്ടോബർ 20 തീയതി ചിത്രം പ്രദർശനത്തിനെത്തി. കെ പി ഉമ്മർ, മുതുകുളം രാഘവൻ പിള്ള, മുത്തയ്യ, ജി കെ പിള്ള, കെ കുഞ്ഞാണ്ടി, അങ്കമുത്തു, അംബിക, ഓമന, സരസ, ബാലകൃഷ്ണ മേനോൻ, മേരി എസ് ഡി, എം ജി മേനോൻ, ശ്രീനാരായണ പിള്ള എന്നിവരായിരുന്നു അഭിനേതാക്കൾ. പി ബി ഉണ്ണി സംവിധാനം നിർവഹിച്ച ആദ്യ ചിത്രം എന്ന സവിശേഷതയാണ് സ്വർഗരാജ്യത്തിനുള്ളത്. 8 പാട്ടുകളായിരുന്നു സ്വർഗരാജ്യം എന്ന ചലച്ചിത്രത്തിലുണ്ടായിരുന്നത്. തിരുശീലയിൽ ഇപ്പോൾ കേൾക്കാം സ്വർഗരാജ്യം എന്ന ചലച്ചിത്രത്തിൽ നിന്നും ഒരു ഗാനം.

നമസ്തേ മലയാളത്തിൽ ഇനിയൊരു ചോദ്യമാണ്. ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കുക. ചോദ്യം: ഇന്ത്യയിൽ ആദ്യമായി ലോട്ടറി ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? ചോദ്യം ഒരിക്കൽ കൂടി: ഇന്ത്യയിൽ ആദ്യമായി ലോട്ടറി ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? ഉത്തരം: 8891773912 എന്ന നമ്പറിൽ വാട്സപ്പ് സന്ദേശമായി അയക്കാവുന്നതാണ്. നമസ്തേ മലയാളം അവസാനിക്കുന്നതിന് മുൻപ് ലഭിക്കുന്ന ഉത്തരങ്ങളിൽ നിന്ന് നറുക്കിട്ടെടുക്കുന്ന വ്യക്തിക്ക് ഒരു റേഡിയോ സമ്മാനമായി ലഭിക്കും.

0: നമസ്തേ മലയാളം തുടരുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി ഈ യാത്ര എനിക്കിഷ്ടം. ഈ യാത്ര എനിക്കിഷ്ടം, അത്രമേൽ ഇഷ്ടമുള്ള ചില യാത്രകളും സ്ഥലങ്ങളും.
1: ഈ യാത്ര എനിക്കിഷ്ടത്തിൽ ഇന്ന് സിഡ്നിയിലെ ഓപ്പറ ഹൗസിനെ കുറിച്ച് അറിയാം.
2: ഓസ്ട്രേലിയയിലെ സിഡ്നി ഹാർബറിൽ സ്ഥിതി ചെയ്യുന്ന ലോക പ്രശസ്തവും ബഹുമുഖവുമായ ഒരു കലാപ്രകടന കേന്ദ്രമാണ് ഓപ്പറ ഹൌസ്. 1940കളിലും 50കളിലും സിഡ്നി സിംഫണി ഓർക്കസ്ട്രയുടെയും ഓപ്പറ ഗ്രൂപ്പുകളുടെയും പ്രകടനങ്ങൾക്കായി നഗരത്തിൽ മതിയായ സൌകര്യങ്ങളുള്ള ഒരു വലിയ ഹാൾ ഉണ്ടായിരുന്നില്ല. സിഡ്നി ടൗൺ ഹാൾ പോലുള്ള വേദികൾ ഇത്തരം വലിയ പ്രൊഡക്ഷനുകൾക്ക് അനുയോജ്യമായിരുന്നുമില്ല. സിഡ്നി സിംഫണി ഓർക്കസ്ട്രയുടെ കണ്ടക്ടറായിരുന്ന യൂജിൻ ഗ്രൂസൻസ് ആണ് ഈ ആവശ്യം പൊതുസമൂഹത്തിന് മുന്നിൽ ശക്തമായി ഉയർത്തിയത്. 5 വർഷത്തിനുള്ളിൽ നമുക്കൊരു ഓപ്പറ ഹൌസ് വേണം എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. ഓസ്ട്രേലിയയുടെ ഏറ്റവും വലിയ നഗരമായ സിഡ്നിക്ക് ലോകത്തിലെ ഒരു പ്രധാന സാംസ്കാരിക തലസ്ഥാനമായി അംഗീകാരം നേടാൻ വേണ്ടി ഒരു ഐക്കോണിക് കെട്ടിടം ആവശ്യമായിരുന്നു. ന്യൂ സൌത്ത് വെയിൽ പ്രീമിയർ ആയിരുന്ന ജോസഫ് കാഹിൽ ഈ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ രാഷ്ട്രീയപരമായ ഇച്ഛാശക്തിയോടെ തന്നെ മുന്നിട്ടിറങ്ങി. ഡാനിഷ് ആർക്കിടെക്ടായ ജോൺ ഓഡ്സൺ ആണ് ഇത് രൂപകൽപ്പന ചെയ്തത്. ഇത് അന്നത്തെ എഞ്ചിനീയറിംഗ് വെല്ലുവിളികളെ മറികടക്കാൻ സഹായിച്ച ഒരു പുരോഗമനപരമായ സാങ്കേതിക വിദ്യയായിരുന്നു. വാസ്തുവിദ്യയുടെയും രൂപകൽപ്പനയുടെയും പ്രാധാന്യം കണക്കിലെടുത്ത് ഈ കെട്ടിടത്തിന് യുനെസ്കോയുടെ ലോക പൈതൃക പദവി ലഭിച്ചിട്ടുണ്ട്. സിഡ്നിയുടെ മാത്രമല്ല ആധുനിക ഓസ്ട്രേലിയയുടെ തന്നെ ഒരു സാംസ്കാരിക ചിഹ്നമായി ഇത് കണക്കാക്കപ്പെടുന്നു. പ്രധാനമായും വിടർന്ന പായ്ക്കപ്പലുകൾ അല്ലെങ്കിൽ ഇതളുകൾ വിടർന്ന ഒരു താമരപ്പൂവിന്റെ ആകൃതിയിലുള്ള ഇതിന്റെ മേൽക്കൂരയാണ് ഏറ്റവും വലിയ പ്രത്യേകത. ദൂരെ നിന്ന് ഏകദേശം വെള്ള നിറമായി തോന്നുമെങ്കിലും മേൽക്കൂരയിൽ തിളക്കമുള്ള വെള്ളയും മാറ്റ് ക്രീം നിറത്തിലുള്ളതുമായ 1.5 ദശലക്ഷത്തിലധികം സെറാമിക് ടൈലുകളാണ് പതിച്ചിരിക്കുന്നത്. മേൽക്കൂരയുടെ ഭാഗങ്ങളെല്ലാം ഒരു ഗോളത്തിന്റെ ഉപരിതലത്തിൽ നിന്ന് മുറിച്ചെടുത്ത കഷ്ണങ്ങൾ പോലെയാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. സിഡ്നി ഹാർബറിന്റെ ഓളപ്പരപ്പിൽ വെള്ളാരങ്കലിൽ തീർത്ത ഒരു വെൺശില്പം പോലെ ഓപ്പറ ഹൌസ് തലയുയർത്തി നിൽക്കുന്നത് കണ്ടപ്പോൾ ഞാൻ ശരിക്കും അത്ഭുതപ്പെട്ടുപോയി. അതൊരു കെട്ടിടമല്ല, മറിച്ച് വിടരാൻ തുടങ്ങുന്ന താമരപ്പൂവിന്റെ ഇതളുകൾ പോലെ തോന്നിക്കുന്ന ഒരു കലാസൃഷ്ടിയാണ് എന്ന് തോന്നി. ഹാർബറിന്റെ ഭംഗിയിൽ ലയിച്ച് സിഡ്നി ഹാർബർ പാലത്തിനടുത്തുള്ള സർക്കുലർ ക്വേയിൽ നിന്നാണ് ഓപ്പറ ഹൌസിലേക്ക് നടന്നത്. ചുറ്റും കപ്പലുകളും ബോട്ടുകളും സഞ്ചാരികളും. ആ അന്തരീക്ഷത്തിന് തന്നെ ഒരു പ്രത്യേക ഊർജമുണ്ട്. ആകാശത്തിന്റെ നിറമനുസരിച്ച് ഓപ്പറ ഹൌസിന്റെ വെള്ള ടൈലുകൾക്ക് നിറം മാറുന്നതായി തോന്നി. സൂര്യരശ്മി പതിക്കുമ്പോൾ ആ ശൈലിയിലുള്ള മേൽക്കൂരകൾ വെട്ടിത്തിളങ്ങും. പുറമേ കാണുന്ന സൗന്ദര്യത്തെക്കാൾ മനോഹരമാണ് അതിന്റെ ഉൾഭാഗം. കെട്ടിടം രൂപകൽപ്പന ചെയ്യാൻ 16 വർഷമെടുത്തു. ഇതൊരു ഓപ്പറ ഹൌസ് എന്നതിലുപരി ബഹുമുഖ കലാപ്രകടന വേദിയാണ്. ഇതിൽ കൺസേർട്ട് ഹാൾ, ഓപ്പറ തിയേറ്റർ, ഡ്രാമ തിയേറ്റർ, പ്ലേ ഹൌസ്, ഉത്സൺ റൂം തുടങ്ങി നിരവധി വേദികൾ ഉൾപ്പെടുന്നു. ഓപ്പറകൾക്ക് പുറമെ സിംഫണി, കൺസേർട്ടുകൾ, ബാലെ, നാടകങ്ങൾ, കോമഡി ഷോകൾ, മറ്റ് സംഗീത പരിപാടികൾ എന്നിവയ്ക്കെല്ലാം ഇത് വേദിയാകുന്നു. കൺസേർട്ട് ഹാൾ, ജോവാൻ സദർലാൻഡ് തിയേറ്റർ തുടങ്ങി നിരവധി ഹാളുകൾ ഇതിനുണ്ട്. പ്രധാന കൺസേർട്ട് ഹാളിലെ മരം കൊണ്ടുള്ള ഇന്റീരിയറും ശബ്ദം ക്രമീകരിച്ചിരിക്കുന്ന രീതിയും അതിശയിപ്പിക്കുന്നതായിരുന്നു. ലോകോത്തര കലാകാരന്മാരുടെ പ്രകടനങ്ങൾക്ക് വേദിയാകുന്ന ആ വലിയ സ്റ്റേജ് കാണുന്നത് ഒരു പ്രത്യേക അനുഭൂതിയാണ്. കൺസേർട്ട് ഹാളിൽ ലോകത്തിലെ ഏറ്റവും വലിപ്പമേറിയ സംഗീത ഉപകരണങ്ങളിലൊന്നായ മെക്കാനിക്കൽ ട്രാക്കർ ആക്ഷൻ ഓർഗൻ ഉണ്ട്. കെട്ടിടത്തിന്റെ എയർ കണ്ടീഷനിംഗ് സംവിധാനത്തിനായി സിഡ്നി ഓപ്പറ ഹൌസ് ഉപയോഗിക്കുന്നത് ഹാർബർ വെള്ളമാണ്. ഹാർബറിൽ നിന്ന് ശുദ്ധമായ കടൽവെള്ളം പമ്പ് ചെയ്തെടുത്ത് അത് ഒരു തണുപ്പിക്കൽ സംവിധാനത്തിലൂടെ കെട്ടിടത്തിനുള്ളിലെ എയർ കണ്ടീഷനിംഗ് ചെയ്യുന്നതിനായി ഉപയോഗിക്കുന്നു. ഇത് വൈദ്യുതി ഉപഭോഗം കുറയ്ക്കാൻ സഹായിക്കുന്ന പരിസ്ഥിതി സൌഹൃദപരമായ ഒരു പ്രത്യേകതയാണ്. വൈകുന്നേരങ്ങളിലാണ് ഓപ്പറ ഹൌസ് ഏറ്റവും മനോഹരമാകുന്നത്. അസ്തമയ സൂര്യന്റെ ചുവപ്പ് നിറം മേൽക്കൂരയിൽ പതിക്കുമ്പോൾ ആകെ ഒരു സ്വർണവർണമായി മാറും. രാത്രിയാകുമ്പോൾ ബാദുഗിലി എന്ന ലൈറ്റ് ഷോ ഓപ്പറ ഹൌസിന്റെ കപ്പൽപ്പായ പോലുള്ള മേൽക്കൂരകളെ വർണ്ണാഭമാക്കും. ഓസ്ട്രേലിയയിലെ ആദിവാസി വിഭാഗമായ ഫസ്റ്റ് നേഷൻസ് എന്ന ആളുകളുടെ കഥകളും സംസ്കാരവുമാണ് ഈ ലൈറ്റ് പ്രൊജക്ഷനിലൂടെ കാണിക്കുന്നത്. അത് ശരിക്കും കണ്ണിനൊരു വിരുന്നായിരുന്നു. ഓപ്പറ ഹൌസിലെ കൺസെർട്ട് ഹാളിലെ ആദ്യത്തെ പൊതു കച്ചേരി സിഡ്നി സിംഫണി ഓർക്കസ്ട്ര അവതരിപ്പിച്ച ഒരു വാഗ്നർ സംഗീത പരിപാടിയായിരുന്നു അത്രേ. ലാസ്റ്റ് പെന്റ് എന്നറിയപ്പെട്ടിരുന്ന ഓസ്ട്രേലിയയുടെ മഹാനായ ഓപ്പറ താരം ജോൺ സദർലാൻഡിന്റെ പ്രകടനങ്ങൾ ഓപ്പറ ഹൌസിന്റെ ചരിത്രത്തിലെ തിളക്കമുള്ള അധ്യായങ്ങളാണ്. 1970കളിൽ പ്രശസ്ത ജാസ് ഇതിഹാസങ്ങൾ ഇവിടെ പരിപാടികൾ അവതരിപ്പിച്ചിട്ടുണ്ട്. ലോക സംഗീതത്തിലെ തന്നെ പ്രമുഖരായ എല്ലാ താരങ്ങളും പലപ്പോഴായി ഇവിടുത്തെ വേദികളിൽ എത്തിയിട്ടുണ്ട്. ജയിൽ മോചിതനായ ശേഷം നെൽസൺ മണ്ടേല ഓപ്പറ ഹൌസിന്റെ പടികളിൽ തടിച്ചുകൂടിയ 40,000 വരുന്ന ജനക്കൂട്ടത്തെ അഭിസംബോധന ചെയ്തത് ലോകമെമ്പാടും ശ്രദ്ധിക്കപ്പെട്ട ഒരു ചരിത്ര നിമിഷമായിരുന്നു. ഓപ്പറ ഹൌസിന്റെ സൗന്ദര്യത്തിനൊപ്പം ലോകോത്തര നിലവാരമുള്ള സംഗീതവും നൃത്തവും നാടകങ്ങളും സംഭവങ്ങളും കണ്ടറിഞ്ഞ ഒരനുഭൂതിയാണ് അവിടെ നിറങ്ങുമ്പോൾ നമ്മുടെ മനസ്സിൽ അലയടിക്കുക. സിഡ്നി ഹാർബറിന്റെയും ഹാർബർ ബ്രിഡ്ജിന്റെയും പശ്ചാത്തലത്തിൽ ഈ അത്ഭുത കെട്ടിടത്തെ കണ്ടുനിന്ന ആ നിമിഷം എന്റെ യാത്രാനുഭവങ്ങളിലെ ഏറ്റവും മികച്ച ഒന്നായി എന്നും ഓർമ്മയിലുണ്ടാകും.

വയൽ ചെറുധാന്യങ്ങളെ കുറിച്ചുള്ള പരിപാടി. വയൽ എന്ന പരിപാടിയിൽ ഇന്ന് കയ്പില്ലാത്ത പാവലുകളെ കുറിച്ച് കേൾക്കാം. നമ്മുടെ നാട്ടിൻപുറങ്ങളിലെ അടുക്കളത്തോട്ടങ്ങളിൽ പാവയ്ക്കയ്ക്ക് എന്നും ഒരു പ്രത്യേക സ്ഥാനമുണ്ട്. എന്നാൽ പാവയ്ക്ക എന്ന് കേൾക്കുമ്പോൾ തന്നെ പലരുടെയും മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് അതിന്റെ കയ്പാണ്. പ്രത്യേകിച്ച് കുട്ടികൾ പാവയ്ക്കയെ അകറ്റി നിർത്തുന്നതിനുള്ള പ്രധാന കാരണം ആ കയ്പ് തന്നെ. എന്നാൽ പ്രകൃതി ഒരുക്കിയിട്ടുള്ള കൗതുകകരമായ ഒരു രഹസ്യമുണ്ട്. പാവയ്ക്കയുടെ അടുത്ത ബന്ധുക്കളായ ചില പാവൽ വർഗ്ഗങ്ങൾ കയ്പിന്റെ ലേശം പോലും ഇല്ലാതെ വളരുന്നുണ്ട്. മാത്രമല്ല അവ രുചികരമായ ഭക്ഷണ

0: വിഭവങ്ങൾ മാത്രമല്ല ഔഷധ ഗുണങ്ങളാൽ സമ്പന്നമായ ആരോഗ്യ സംരക്ഷകരുമാണ്. ഗാക്ക് അഥവാ സ്വീറ്റ് ഗോഡ്, ഗൻറ്റോല അഥവാ ടീസൽ ഗോഡ്, ഇരുമപ്പാവൽ അഥവാ സ്പൈൻ ഗോഡ്, പോത്തുപാവൽ അഥവാ മൗണ്ടൻ ഗോഡ് എന്നിവയാണ് ഈ പ്രത്യേക വിഭാഗത്തിൽപ്പെടുന്ന നാല് പ്രധാന പാവൽ വർഗ്ഗങ്ങൾ. ഭാരതത്തിന്റെ വിവിധ വനമേഖലകളിൽ സ്വാഭാവികമായി വളരുന്ന ഈ സസ്യങ്ങൾ ഇന്ന് കൃഷിയിടങ്ങളിലേക്കും വീട്ടുമുറ്റങ്ങളിലേക്കും വിജയകരമായി എത്തിക്കപ്പെട്ടിരിക്കുകയാണ്. കേരളത്തിന്റെ ഈർപ്പമുള്ള ഉഷ്ണമേഖലാ കാലാവസ്ഥ ഇവയുടെ വളർച്ചയ്ക്കേറെ അനുയോജ്യകരമായതിനാൽ മഴക്കാല കൃഷികളിൽ മികച്ച സാധ്യതയുള്ള വിളകളായി കാർഷിക വിദഗ്ധർ ഇവയെ കണക്കാക്കുന്നു. ഈ നാലിനങ്ങളിൽ ഗാക്ക് എന്നത് പ്രത്യേക ശ്രദ്ധ അർഹിക്കുന്ന ഒരു വിളയാണ്. ഒരിക്കൽ നട്ടുവളർത്തിയാൽ മൂന്നോ നാലോ വർഷക്കാലം തുടർച്ചയായി വിളവു തരുന്ന ഒരു സ്ഥായി വിളയാണിത്. ഇരുമപ്പാവലും പോത്തുപാവലും ഗൻറ്റോലയും വാർഷിക വിളകളാണെങ്കിലും മികച്ച പരിചരണം ലഭിച്ചാൽ സമൃദ്ധമായ വിളവ് നൽകാൻ ഇവയ്ക്കും കഴിയും. ചാക്കുകളിലും ഗ്രോ ബാഗുകളിലും ടെറസുകളിലും അടുക്കളത്തോട്ടങ്ങളിലും പോലും ഇവയെ വിജയകരമായി കൃഷി ചെയ്യാനാകുന്നത് ചെറുകിട കർഷകർക്ക് വലിയൊരു ആശ്വാസമാണ്. നല്ല നീർവാഴ്ചയുള്ള മണ്ണാണ് ഈ വിളകൾക്ക് ഏറ്റവും പ്രിയം. വെള്ളക്കെട്ട് ഇവയുടെ വളർച്ചയെ ദോഷകരമായി ബാധിക്കുന്നതിനാൽ മണ്ണ് കൂനുകൂട്ടി നടുകയും അധിക ജലം ഒഴുകിപ്പോകാനുള്ള സൗകര്യം ഒരുക്കുകയും വേണം. മണ്ണിന്റെ അമ്ലത നിയന്ത്രിക്കാൻ കുമ്മായം ചേർക്കുന്നതും ഗുണകരമാണ്. മാർച്ച് ഏപ്രിൽ മാസങ്ങളിലെ പുതുമഴക്കാലമാണ് സാധാരണയായി നടീലിന് ഏറ്റവും അനുയോജ്യമായ സമയം. ആവശ്യത്തിന് ജലസൗകര്യമുള്ളവർക്ക് വർഷത്തിലെ മറ്റു ചില കാലങ്ങളിലും കൃഷി ആരംഭിക്കാവുന്നതാണ്. വിത്തുകൾ ഉപയോഗിച്ച് കൃഷി ചെയ്യാമെങ്കിലും ഈ സസ്യങ്ങളുടെ വിത്തുകൾക്ക് ദീർഘമായ സുഷുപ്താവസ്ഥയുള്ളതിനാൽ മുളയ്ക്കാൻ സമയം കൂടുതലെടുക്കും. അതിനാൽ കിഴങ്ങുകളോ വേരുപിടിപ്പിച്ച വള്ളിക്കഷ്ണങ്ങളോ ഉപയോഗിച്ച് നടുന്നത് കൂടുതൽ പ്രായോഗികമാണ്. പ്രത്യേകിച്ച് എരുമപ്പാവലും പോത്തുമാവലും ഗൻറ്റോലയും കിഴങ്ങുകൾ മുഖേന വളരെ എളുപ്പത്തിൽ പെരുകുന്നു. ഗാക്ക് വള്ളിക്കഷ്ണങ്ങൾ ഉപയോഗിച്ചും വിജയകരമായി വളർത്താൻ കഴിയും. വളർച്ചയുടെ ആദ്യഘട്ടത്തിൽ നല്ല പന്തൽ സംവിധാനം ഒരുക്കുന്നത് ഈ വിളകളുടെ വിജയത്തിന് നിർണായകമാണ്. മറ്റു പാവൽ വർഗ്ഗങ്ങളെ പോലെ തന്നെ ഇവയും പടർന്നു കയറുന്ന വള്ളിച്ചെടികളാണ്. അതിനാൽ മുള, കമ്പി അല്ലെങ്കിൽ നൈലോൺ വലപ്പന്തൽ എന്നിവ ഉപയോഗിച്ച് പിന്തുണ നൽകണം. പ്രത്യേകിച്ച് ഗാക്ക് വർഷങ്ങളോളം നിലനിൽക്കുന്ന വിളയായതിനാൽ ശക്തമായ പന്തലുകൾ ഒരുക്കേണ്ടതുണ്ട്. ഈ ചെടികളിലെ ഏറ്റവും കൗതുകകരമായ ഒരു പ്രത്യേകത ആൺപൂക്കളും പെൺപൂക്കളും വെവ്വേറെ ചെടികളിലാണുള്ളത് എന്നതാണ്. അതിനാൽ നല്ല കായ്പിടുത്തത്തിന് പരാഗണം നിർണായകമാണ്. ചില ഇനങ്ങളിൽ പ്രാണികളാണ് പരാഗണം നടത്തുന്നത്. എന്നാൽ ഗൻറ്റോല പോലുള്ള ചില വിളകളിൽ മനുഷ്യൻ നേരിട്ട് കൈപരാഗണം നടത്തുമ്പോഴാണ് കൂടുതൽ വിളവ് ലഭിക്കുന്നത്. കർഷകന്റെ അല്പം ശ്രദ്ധ പോലും ഇവിടെ വലിയ വ്യത്യാസം സൃഷ്ടിക്കും. ഔഷധ ഗുണങ്ങളുടെ കാര്യത്തിൽ ഈ കൈപ്പില്ലാ പാവലുകൾ ശരിക്കും അത്ഭുതങ്ങളാണ്. ഇരുമ്പ്, കാൽസ്യം, സിങ്ക്, സെലീനിയം തുടങ്ങിയ ധാതുക്കൾക്കൊപ്പം ധാരാളം ആന്റി ഓക്സിഡന്റുകളും വിറ്റാമിൻ എയും ഇവയിൽ അടങ്ങിയിട്ടുണ്ട്. ശരീരത്തിന്റെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ആരോഗ്യ സംരക്ഷണത്തിനും ഇവ സഹായകമാണ്. എരുമപ്പാവലിന്റെ ഇലയും കായും പരമ്പരാഗത ചികിത്സാ രീതികളിൽ ഉപയോഗിച്ചു വരുന്നു. ഗൻറ്റോലയിലാകട്ടെ തലച്ചോറിന്റെ പ്രവർത്തനത്തെ സഹായിക്കുന്ന പോഷക ഘടകങ്ങൾ ധാരാളമുണ്ട്. ഗാക്ക് പഴത്തിന്റെ ചുവന്ന പൾപ്പ് ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ആരോഗ്യ ഭക്ഷണമായി വിലമതിക്കപ്പെടുന്നു. അടുക്കളയിലും ഇവയ്ക്ക് പ്രത്യേക സ്ഥാനമുണ്ട്. ഇളം കായകൾ ഉപയോഗിച്ച് തോരൻ, കറി, വറുത്തത്, അച്ചാർ തുടങ്ങിയ വിഭവങ്ങൾ തയ്യാറാക്കാം. കയ്പില്ലാത്തതിനാൽ കുട്ടികൾ പോലും ഇഷ്ടത്തോടെ കഴിക്കും. ഗാക്ക് പഴത്തിന്റെ പൾപ്പുപയോഗിച്ച് ജാം, ജെല്ലി, കാൻഡി, പഴച്ചാർ എന്നിവ നിർമ്മിക്കാം. പ്രകൃതിദത്തമായ ചുവപ്പ് നിറം നൽകുന്ന ഘടകങ്ങൾ ഉള്ളതിനാൽ ഭക്ഷ്യവ്യവസായ രംഗത്തും ഇതിന് വലിയ പ്രാധാന്യമുണ്ട്. ഇന്ന് ആരോഗ്യകരമായ ഭക്ഷണങ്ങളോടും ഔഷധ ഗുണമുള്ള പച്ചക്കറികളോടും ജനങ്ങളുടെ താൽപര്യം വർദ്ധിച്ചു വരികയാണ്. അതോടൊപ്പം തന്നെ വ്യത്യസ്തമായ വിളകൾ തേടുന്ന കർഷകരുടെയും എണ്ണം കൂടുന്നു. അത്തരമൊരു സാഹചര്യത്തിൽ കൈപ്പില്ലാ പാവൽ വർഗ്ഗങ്ങൾ നമ്മുടെ കൃഷിയിടങ്ങളിൽ പുതിയ സാധ്യതകൾ തുറന്നുകൊടുക്കുകയാണ്. വീട്ടാവശ്യത്തിനുള്ള പച്ചക്കറിയായും ചെറുകിട സംരംഭമായും വാണിജ്യാടിസ്ഥാനത്തിലുള്ള കൃഷിയായും ഇവയെ പരിഗണിക്കാം. പലപ്പോഴും നമ്മുടെ ചുറ്റുമുള്ള പ്രകൃതിയുടെ ഏറ്റവും വലിയ അത്ഭുതങ്ങൾ നമ്മൾ തിരിച്ചറിയാതെ പോകാറുണ്ട്. കൈപ്പുള്ള പാവയ്ക്കയുടെ കുടുംബത്തിൽ തന്നെ കൈപ്പില്ലാത്ത രുചികരവും ഔഷധഗുണ സമ്പന്നവുമായ നാലപൂർവ സഹോദരങ്ങൾ ഒളിച്ചിരിപ്പുണ്ടെന്ന തിരിച്ചറിവ് തന്നെ അതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ്. ആരോഗ്യവും രുചിയും വരുമാനവും ഒരുമിച്ച് സമ്മാനിക്കുന്ന ഈ പ്രകൃതി വരദാനങ്ങളെ നമ്മുടെ അടുക്കളത്തോട്ടങ്ങളിലേക്കും കൃഷിയിടങ്ങളിലേക്കും സ്വാഗതം ചെയ്യേണ്ട സമയമാണിത്.
1: അവതരണം ഷാൽമ.

നീരുറവുകൾ നദിയോട് ചേരുന്നു, നദികളോ കടലിനോടും. സ്വർഗത്തിലെ കാറ്റുകൾ എന്നേക്കുമായി മധുരവികാരത്തിൽ അലിഞ്ഞു ചേരുന്നു. നോക്ക്, ഈ ലോകത്തിൽ ഒന്നും ഒറ്റയ്ക്കല്ല. ദിവ്യമായ ഒരു നിയമത്താൽ സകലവും ഒരൊറ്റ ആത്മാവിൽ കണ്ടുമുട്ടി ലയിക്കുന്നു. എങ്കിൽ പ്രിയനെ, നീ എന്നോട് ചേരാത്തതിന്റെ മലകൾ ഉന്നതമായ ആകാശത്തെ ചുംബിക്കുന്നു. നോക്ക്, തിരമാലകൾ പരസ്പരം പുണരുന്നു. ഒരു പൂവിനും വണ്ടിനെ അവഗണിച്ചാൽ ക്ഷമ ലഭിക്കുകയില്ല. സൂര്യപ്രകാശത്തിന് ഭൂമിയെ ആലിംഗനം ചെയ്തേ തീരും. ചന്ദ്രരശ്മികൾക്ക് കടലിൻ അഗാധമാം നീലിമയിൽ അലിയാതിരിക്കാനാകുമോ? നിഴലുകൾ വെടിഞ്ഞ് ഒടുവിൽ ഉന്മത്തമായ നിൻ പ്രണയധാര എന്റെ മാനസ സരോവരത്തിൽ വന്നലിഞ്ഞു ചേർന്നൊന്നായി ഒറ്റ ലവണാംശമായി പ്രതിവ്യാപനപ്പെടുക തന്നെ ചെയ്യും. നമസ്തേ മലയാളം തുടരുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു പ്രണയഗാനം.

അകലെ തിളങ്ങുന്ന ആദിയും അന്ത്യവുമായ ധവള താരമേ, രക്താംബര കാടുകളിൽ നിന്ന് സുവർണാകാശത്തേക്ക് നീ നീങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. നിന്റെ കിരണങ്ങൾ ചിറകിലേറ്റിക്കൊണ്ട് ഹിമഗണങ്ങളും റോസാദലങ്ങളും ആഹ്ലാദപ്പെടുന്നു. പുല്ലരി, നീ ഞങ്ങൾക്ക് തന്ന നിത്യവിസ്മയം. മഞ്ഞലിഞ്ഞു തുടങ്ങിയിരിക്കുന്നു, പകൽ കർമ്മപൂരിതമാകാൻ തുടങ്ങിയിരിക്കുന്നു. പ്രിയ ശ്രോതാക്കളെ, കർമ്മോജ്വലമായ ദിനം ഓരോരുത്തർക്കും ആശംസിക്കുകയാണ്. സുഖത സുന്ദരമായ ദിനം പ്രദാനം ചെയ്യാൻ ഏവർക്കും കഴിയട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ നമസ്തേ മലയാളത്തിൽ നിന്ന് വിട പറയുന്നു. ഇതുവരെ ഈ പ്രഭാതത്തിൽ ഒപ്പമുണ്ടായിരുന്നത് ആതിര ബി രവീന്ദ്രൻ.

0: ദരുണസായി റേഡിയോ
1: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 10 മണി.
2: പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ലഹരി നൽകി പീഡിപ്പിച്ചു ഗർഭിണിയാക്കി.
3: നിങ്ങൾ മയക്കുമരുന്നിനെതിരായി അതിശക്തമായ നിലപാടെടുക്കണം.
4: ഓപ്പറേഷൻ തുഫാൻ, ദ നർക്കോ ഹണ്ട് എന്ന പേരിൽ ഒരു പദ്ധതി കേരള പോലീസ് ആരംഭിക്കുക. കേരളത്തിലെ മയക്കുമരുന്നിന്റെ വേര് അറക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ ഓപ്പറേഷൻ തുഫാൻ.
5: ലഹരിക്കെതിരെ ശക്തമായ നടപടികളുമായി സംസ്ഥാന സർക്കാർ. കേരളത്തിൽ നിന്നും ലഹരിയെ തുടച്ചു നീക്കാൻ ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ഇതിനോടകം 10,065 അറസ്റ്റുകൾ രേഖപ്പെടുത്തി കഴിഞ്ഞു.
6: അതെ, മാറ്റങ്ങൾ വന്നു തുടങ്ങി. ലഹരി വിമുക്തമായ കേരളം എന്ന ലക്ഷ്യത്തിലേക്ക് നാം കുതിക്കുകയാണ്.
5: സംസ്ഥാന സർക്കാരിന്റെ 100 ദിനങ്ങൾ, സംഭരണം, സഹാനുഭൂതി, പുതുയുഗ കേരളം, പുതുചരിത്രം. ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പ്, കേരള സർക്കാർ.
7: ഓർമ്മ വെച്ച നാളു മുതൽ ഒരു നാടിന്റെ ഭാഗധേയമായ ഒരാൾ, രാഷ്ട്രീയ രംഗത്തെ അപരാജിതൻ, വെള്ളനാട് ശശി. കേൾക്കാം കരുണാസായി റേഡിയോയിൽ വെള്ളനാട് ശശിയുമായി പ്രത്യേക അഭിമുഖം അവിട്ടം നാളിൽ രാവിലെ 11 മണി മുതൽ. ഇന്ന് അവിട്ടം നാളിൽ പ്രശസ്ത ചലച്ചിത്ര സീരിയൽ താരം ഡോക്ടർ ഷാജു അവതരിപ്പിക്കുന്ന ഇഷ്ടഗാനങ്ങൾ.
8: നമസ്കാരം, ഞാൻ ഡോക്ടർ ഷാജു. ഇന്ന് ഈ ഓണദിനത്തിൽ കരുണാസായി റേഡിയോയിൽ കുറച്ച് നല്ല ഗാനങ്ങൾ, അതായത് എനിക്കിഷ്ടപ്പെട്ട, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട, എല്ലാവർക്കും എല്ലാ കാലത്തും കേൾക്കാൻ ആഗ്രഹിക്കുന്ന, എല്ലാവരും ഇഷ്ടപ്പെടുന്ന കുറച്ച് നല്ല ഗാനങ്ങളുമായി ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ട്. നമുക്ക് ഒരുമിച്ച് കുറച്ച് നല്ല പാട്ടുകൾ ആസ്വദിക്കാം. ആദ്യത്തെ ഗാനം, 90s കോളേജ് ക്യാമ്പസിലും കൗമാരക്കാരിലും യുവാക്കളിലും കാമുകന്മാരുടെ മനസ്സിലൊക്കെ ഒരുപോലെ വസന്തം നടത്തിയ നമ്മുടെ പത്മരാജൻ, പി പത്മരാജന്റെ നമുക്ക് പാർക്കാൻ മുന്തിരിത്തുപ്പുകൾ എന്ന സിനിമയിലെ അതിമനോഹരമായ ദാസേട്ടൻ പാടിയ, ഒ എൻ വി കൃപ സാറും ജോൺസൺ മാഷും ഒരുമിച്ച പവിഴം പോൽ പവിഴാധരം പോൽ. ഈ ഗാനം എല്ലാവർക്കും ഇഷ്ടപ്പെടും, അതിലൊരു സംശയമില്ല. നമുക്ക്

ഇനി തൊണ്ണൂറുകളുടെ ഗാനങ്ങൾ നമ്മൾ പറയുമ്പോൾ കുറച്ചും കൂടി പുറകിലേക്ക് പോയാൽ ശ്രീകുമാരൻ തമ്പി സാർ നമ്മുടെ ചലച്ചിത്ര ഗാനശാഖയിലും സംഗീത ലോകത്തും ചലച്ചിത്ര നിർമ്മാണത്തിലും സംവിധാനത്തിലും ഒക്കെ തനതായ തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ശ്രീകുമാരൻ തമ്പി സാർ, അദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ ഒരുപാട് വർക്കുകൾ എനിക്ക് അഭിനയിക്കാനുള്ള ഭാഗ്യമുണ്ടായി. ഞാനുമായിട്ട് വളരെ ആത്മബന്ധമുള്ള എന്താ പറയുക, അദ്ദേഹത്തിൻ്റെ ഒരു ഗാനം എനിക്ക് ഇഷ്ടപ്പെടുന്നു, അത് നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി കരുണാസായി റേഡിയോയുടെ ശ്രോതാക്കൾക്ക് വേണ്ടി പറയുന്നു എന്ന് പറയുമ്പോൾ വളരെ അഭിമാനമുള്ളൊരു കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ലോക ഗാനങ്ങളും അദ്ദേഹത്തിൻ്റെ മനോഹരമാണ്. അദ്ദേഹത്തിൻ്റെ ഒരുപാട് ഗാനങ്ങൾ, അതായത് അദ്ദേഹത്തിൻ്റെ അക്കാലത്ത് വയലാറിൻ്റെ കാവ്യസമാഹാരങ്ങളിൽ പലതും തെറ്റിദ്ധരിച്ച് നമ്മുടെ തമ്പി സാറിൻ്റെ വരികൾ അല്ലെ കവിതകൾ ചലച്ചിത്ര ഗാനങ്ങളൊക്കെ വയലാറിൻ്റെ തെറ്റിദ്ധരിച്ച് ഒരുപാട് പേര് പാടുന്നുണ്ട്. അപ്പം ഇപ്പം ഞാനീ പറയുന്ന പാട്ടും ചിലപ്പോൾ നിങ്ങൾ പെട്ടെന്ന് കേൾക്കുമ്പോൾ അത് വയലാറിൻ്റെ ആണെന്ന് വിചാരിക്കും. അത് എന്മന്ദഹാസം ചന്ദ്രികയായെങ്കിൽ എന്നും പൗർണമി വിടർന്നേനെ എന്ന് പറയുന്ന അതിമനോഹരമായ തമ്പി സാറിൻ്റെ വരികൾക്ക് സംഗീതം നൽകിയിരിക്കുന്നത് ദക്ഷിണാമൂർത്തി സ്വാമികളാണ്. അവരുടെ കോമ്പിനേഷൻ പറയണ്ടല്ലോ, അപാരമാണ്, നമുക്ക് എന്താ പറയുക, അത്ഭുതമാണ്. അത് ദാസേട്ടൻ്റെ ഒച്ചയിലൂടെ വരുമ്പോൾ നമ്മളെ ഒറ്റയടിക്ക് അതിൻ്റെ ആദ്യത്തെ വരികളോടുകൂടി തന്നെ നമ്മൾ നമ്മുടെ പഴയ നൊസ്റ്റാൾജിയ എന്നിപ്പോൾ എല്ലാവരും സ്ഥിരമായി പറയുന്ന നമ്മുടെ ഗൃഹാതുരത്വത്തിലേക്ക് നമ്മളെ തള്ളിവിടുന്ന മനോഹരമായ സ്വർണം നമുക്ക് കേൾക്കാം. എന്മന്ദഹാസം ചന്ദ്രികയായെങ്കിൽ.

ഇനി നമുക്ക് നമ്മുടെ എക്കാലത്തും എല്ലാ തലമുറയ്ക്കും പ്രാപ്യമായ ചില സംഗീത സംവിധായകരുണ്ട്. ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സിന്റെ എല്ലാം ആരാധന മൂർത്തിയായ ശ്രീ ഡി ക്യു എന്നറിയപ്പെടുന്ന ദുൽഖർ സൽമാന്റെ ഒരു സിനിമയിൽ അദ്ദേഹം പറയുന്നുണ്ട്, മഴ കട്ടഞ്ചായ ജോൺസൺ മാഷ്, അതൊരു വല്ലാത്ത കോംബോ ആണെന്ന് പറയും. അപ്പോൾ നമുക്കിനി ജോൺസൺ മാഷിന്റെ സംഗീതത്തിൽ വന്ന ഒരു അതിമനോഹര ഗാനം കേൾക്കാം. ഒ എൻ വി ഗ്രൂപ്പ് സാറും ജോൺസൺ മാഷും ഒരുമിച്ച വീണ്ടും പി പത്മരാജന്റെ നമുക്ക് പാർക്കാൻ മുന്തിരിത്തൊപ്പുകൾ എന്ന സിനിമയിലെ ആകാശമാകെ എന്ന് പറയുന്ന അതിമനോഹരമായ ഗാനം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് പ്രശസ്ത ചലച്ചിത്ര സീരിയൽ താരം ഡോക്ടർ ഷാജു അവതരിപ്പിക്കുന്ന ഇഷ്ടഗാനങ്ങൾ.
1: കർണാസയിലെ എല്ലാ ശ്രോതാക്കൾക്കും വേണ്ടി ഞാൻ അടുത്ത് ഒരു ഗാനം പറയാൻ പോകുന്നത്. സ്വതവേ നമ്മൾ ഇഷ്ടഗാനങ്ങൾ, എന്റെ ഇഷ്ടഗാനങ്ങൾ എന്ന് പറഞ്ഞു പറയുമ്പോൾ ശ്രോതാക്കൾക്കും കൂടി അത് ഇഷ്ടപ്പെടണം ആ പാട്ട്, അല്ലെങ്കിൽ അത് കേൾക്കുന്നവർക്ക് അത്ര സുഖകരമാവില്ല. അതുകൊണ്ട് ഞാൻ അടുത്ത് പറയാൻ പോകുന്ന പാട്ട് അതുപോലെ എല്ലാവരും മൂളി നടന്ന പാട്ടാണ്. തമിഴിലെ മാസ്ട്രോ എന്ന് പറയുന്ന സംഗീത സംവിധാന രംഗത്ത് അത്ഭുതമായി അന്നും ഇന്നും നിലകൊള്ളുന്ന ശ്രീ ഇളയരാജ, അദ്ദേഹം ഇളയരാജ സാറിന്റെ മലയാളത്തിൽ കുറച്ച് ചുരുക്കം പാട്ടുകളെ പുള്ളി ചെയ്തിട്ടുള്ളൂ. പൂമുഖപ്പടിയിൽ നിന്നേയും കാത്തെന്ന സിനിമയില് ശ്രീ ബിച്ചു തിരുമല എഴുതി ഇളയരാജ സാർ സംഗീത സംവിധാനം ചെയ്ത കൊഞ്ചി കരയല്ലേ എന്ന് പറയുന്ന വളരെ മനോഹരമായൊരു സോങ്ങം എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് ഞാൻ എന്റെ ഈ ഇഷ്ടഗാനങ്ങൾ അത്തരത്തിൽ തിരഞ്ഞെടുത്തത്. നമുക്ക് ആ ഗാനം കേൾക്കാം, കൊഞ്ചി കരയല്ലേ.

നമ്മുടെ കൊച്ചു കേരളത്തിൽ, നമ്മുടെ ചലച്ചിത്ര ശാഖയിൽ, മേഖലയിൽ, സാഹിത്യരംഗത്ത്, എല്ലാ രംഗത്തും അത്ഭുതങ്ങളായി മാറിയ ഒരുപാട് ലെജൻഡ്സ് നമുക്കുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ നമ്മുടെ കേരളത്തിനെ ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് പറയുന്നത്. ദൈവം അനുഗ്രഹിച്ച ഒരുപാട് കലാകാരന്മാരുണ്ടായ ഉള്ള നാടാണ് കേരളം. അപ്പോൾ നമ്മുടെ മലയാള ചലച്ചിത്ര സംഗീത രംഗത്തെക്കുറിച്ച് പറയുമ്പോൾ, ഗാനങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഒരിക്കലും മാറ്റി നിർത്താൻ പറ്റാത്ത, മറക്കാൻ പറ്റാത്ത ഒരു പേരാണ് രവീന്ദ്രൻ മാഷിൻ്റേത്. അപ്പോൾ ഈ രവീന്ദ്രൻ മാഷിൻ്റെ ഒരു ഗാനം, എൻ്റെ ഇഷ്ടഗാനം എന്ന് പറയുന്ന ലിസ്റ്റിൽ പെടാതെ പോയാൽ അത് വളരെ വലിയ അപരാധമായി പോവും. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട, നിങ്ങൾക്കും അതുപോലെ പ്രിയപ്പെട്ടതാകുമെന്ന് വിശ്വാസത്തിൽ ഞാൻ പറയുകയാണ്, സുഖമോ ദേവി എന്ന സിനിമയിലെ ഒ എൻ വി കുറുപ്പ് സാർ എഴുതി, രവീന്ദ്രൻ മാഷ് സംവിധാനം, സംഗീത സംവിധാനം ചെയ്ത, പിന്നെ പറയണ്ടല്ലോ, ഈ നമ്മുടെ ദാസേട്ടൻ പാടിയ, അത് കേൾക്കുമ്പോൾ തന്നെ ഒരു മുഴക്കമാണ്. ആദ്യത്തെ പല്ലവി കേൾക്കുമ്പോൾ തന്നെ സുഖമോ ദേവി, അത് നമുക്ക് ഒരുമിച്ച് കേൾക്കാം.

നമുക്കൊരു നേരത്തെ പറഞ്ഞ വാക്ക്, ഇപ്പൊ ഈ അടുത്ത കാലങ്ങളിൽ നമ്മുടെ ഈ പുതിയ തലമുറ ജെൻസി കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ പറഞ്ഞു കേൾക്കുന്ന, അതായത് 80s, 90s ജനിച്ച ഒരു ഒരു ജനക്കൂട്ടം, ഒരു ജനാവലിയുടെ ഉണ്ടല്ലോ, അവരെല്ലാം പറഞ്ഞു കേൾക്കുന്ന ഒരു വാക്കാണ്, പറഞ്ഞു പഴകിപ്പോയാന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരു വാക്കാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗൃഹാതുരത്വം എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ഗൃഹാതുരത്വ സ്മരണകളെ ഉണർത്തുന്ന ഒരു പാട്ട്, അത് അനുഭവം എന്ന സിനിമയില് ശ്രീ ബിച്ചു തിരുമല എഴുതി, ശ്രീ എ ടി ഉമ്മർ സംഗീത സംവിധാനം ചെയ്ത വാഗപ്പൂ മരം ചൂടും വാരിളം പൂങ്കുലയ്ക്കുള്ളിൽ വാടകയ്ക്കൊരു മുറിയെടുത്തു വടക്കൻ തെന്നൽ. ഇത് ഞാൻ ഈ പറയുമ്പോൾ തന്നെ നിങ്ങൾ പലരും ആ പാട്ട് മൂളി കാണും, വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന, നമ്മുടെ മനസ്സിലെപ്പോഴും ഒരു വല്ലാത്ത ഫീല് ഉണർത്തുന്ന ആ ഗാനം നമുക്ക് കേൾക്കാം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് പ്രശസ്ത ചലച്ചിത്ര സീരിയൽ താരം ഡോക്ടർ ഷാജു അവതരിപ്പിക്കുന്ന ഇഷ്ടഗാനങ്ങൾ.
2: മലയാള സിനിമയിൽ നമുക്കൊരിക്കലും മാറ്റി നിർത്താൻ പറ്റാത്ത സംവിധായകരുടെ ലിസ്റ്റ് പറയുമ്പോൾ നമ്മൾ പി പത്മനായ സാറിന്റെ കാര്യം പറഞ്ഞു. അതോടൊപ്പം ചേർത്ത് വെക്കാൻ പറ്റുന്ന മറ്റൊരു പേരാണ് ഭരതൻ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, ഭരൻ സാർ ഒരു ആർട്ട് ഡയറക്ടറായിട്ട് അദ്ദേഹത്തിന്റെ ചലച്ചിത്ര ജീവിതം ആരംഭിച്ച ശേഷം അദ്ദേഹം പതിയെ പതിയെ സംവിധാന രംഗത്തേക്ക് വരുമ്പോൾ, വൈശാലി, നിങ്ങൾക്ക് മനസ്സിൽ ഓർമ്മ ഉണ്ടാവും, പെട്ടെന്ന് 100 പടങ്ങൾ വരുമ്പോൾ ഈ വൈശാലി എന്നുള്ള പടത്തിലെ അദ്ദേഹത്തിന്റെ ഓരോ ഫ്രെയിമും നമ്മൾ കാണുമ്പോൾ അതൊരു എണ്ണച്ചായ ചിത്രം പോലെ നമ്മുടെ മനസ്സിൽ ഇപ്പോഴും മിഴിവിട്ട് നിൽക്കുകയാണ്. അദ്ദേഹം പടങ്ങൾ സ്ക്രിപ്റ്റ് ചെയ്യുമ്പോൾ അതിൽ പടം വരച്ചിട്ടാണ് സ്ക്രിപ്റ്റ് ചെയ്തിരുന്നതെന്ന് ലളിത ചേച്ചി പറഞ്ഞു. ഞാൻ ഭരതസാറിനോട് വർക്ക് ചെയ്യാനുള്ള ഭാഗ്യം എനിക്കുണ്ടായിട്ടില്ല, പക്ഷേ ലളിത ചേച്ചിയുടെ കൂടെ അവരുടെ മകനായിട്ട് ഞാൻ 3-4 പ്രോജക്റ്റുകൾ അഭിനയിച്ചിട്ടുള്ളതാണ്. അപ്പോൾ എനിക്ക് ഇതുപോലെ ഭരതസാറിനെ പറ്റിയൊക്കെയുള്ള കഥകൾ പറയുമ്പോൾ അദ്ദേഹം സ്ക്രിപ്റ്റ് ചെയ്യുമ്പോൾ അതിനോടൊപ്പം പടങ്ങളും വരയ്ക്കുന്നു പറയാം, നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ സ്ക്രീനിൽ അത് കാണാനും പറ്റുമായിരുന്നു. നമ്മൾ അദ്ദേഹത്തിന്റെ എല്ലാ സിനിമകളിലും സംഗീതത്തിന് അതുപോലെ പ്രാധാന്യമുണ്ടായിരുന്നു. അദ്ദേഹം സംവിധാനം ചെയ്ത ചിലമ്പ് എന്ന സിനിമയിൽ അദ്ദേഹം തന്നെ എഴുതി ശ്രീ ഔസേപ്പച്ചൻ സംഗീത സംവിധാനം ചെയ്ത താരും തളിരും മിഴിപൂട്ടി താഴെ ശ്യാമാംബരത്തിൻ നിറമായി എന്ന് പറയുന്ന നമ്മുടെ കാതിനിമ്പം നൽകുന്ന, നമുക്കെപ്പോഴും എല്ലാ കാലത്തും ഓർത്താലും നമുക്കൊരു കോരിത്തിരിപ്പുണ്ടാവുന്ന ആ ഗാനം കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം.

അനുരാഗിണി ഇതായൻ കരളിൽ വിരിഞ്ഞ പൂക്കൾ. സത്യത്തിലത് ചെറുതായിട്ടൊക്കെ ഞാൻ മൂളുന്ന ആളാണ്, പക്ഷെ എനിക്ക് ശരിക്കും ഭയമുണ്ട് ഇത്തരം പാട്ടുകൾ ഞാൻ മൂളി നശിപ്പിക്കണ്ടല്ലോ വെച്ചിട്ടാണ് ഞാൻ ഈ വരികൾ അങ്ങനെ തന്നെ ഗദ്യം വായിക്കുന്ന പോലെ പറയുന്നത്. അനുരാഗിണി ഹിതായൻ കരളിൽ വിരിഞ്ഞ പൂക്കൾ എന്ന് പറയുന്ന പൂച്ചൽ ഖാദർ, ശ്രീ പൂച്ചൽ ഖാദർ എഴുതിയ, വീണ്ടും നമ്മുടെ പ്രിയപ്പെട്ട സംഗീത സംവിധായകൻ ശ്രീ ജോൺസൺ മാഷിന്റെ സംഗീത സംവിധാനത്തിൽ ദാസേട്ടൻ പാടിയ ആ ഗാനം തീർച്ചയായും നിങ്ങളുടെയും ഇഷ്ടഗാനങ്ങളുടെ ലിസ്റ്റിലുണ്ടാവും. നമുക്കത് കേൾക്കാം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് പ്രശസ്ത ചലച്ചിത്ര സീരിയൽ താരം ഡോക്ടർ ഷാജു അവതരിപ്പിക്കുന്ന ഇഷ്ടഗാനങ്ങൾ.
1: ഇനി നമുക്ക് മലയാളത്തിൽ ഇത്രയും പാട്ട് കേട്ട സ്ഥിതിക്ക് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു തമിഴ് ഗാനം നമുക്ക് കേൾക്കാം. എല്ലാവരും കേട്ടിട്ടുള്ള പാട്ടാണ്, എല്ലാവർക്കും ഇഷ്ടാവുന്ന പാട്ടാണ്. ഇളയരാജ സാറിന്റെ അദ്ദേഹം സംഗീത സംവിധാനം ചെയ്ത ഒരു ഗാനം നമ്മൾ കേട്ടു, കൊഞ്ചി കരയല്ലേ എന്ന് പറയുന്ന ഗാനം. അദ്ദേഹത്തിന്റെ എല്ലാ ഗാനങ്ങളും നമ്മൾ പറയുകയാണെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് അദ്ദേഹം അത് സംഗീത സംവിധാനം ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രശസ്തമായ ഒരു തമിഴ് ഗാനം ഇളയനില പൊഴികിറതേ ഇതയം വരെ നനയുകിറതേ, അത് പയനങ്ങൾ മുടിവതില്ലേ എന്ന് പറഞ്ഞ സിനിമയിലെ ശ്രീ വൈരമുത്തു എഴുതി. ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും മനോഹരമായ, ആർക്കും മറക്കാനാവാത്ത ശബ്ദ സംഗീത സൗകുമാര്യമുള്ള ശ്രീ എസ് പി ബാലസുബ്രഹ്മണ്യത്തിന്റെ സ്വരമാധുരിയിൽ പിറന്ന ഇളയനില എന്ന ഗാനം നമുക്ക് കേട്ടിട്ട് തിരിച്ചു വരാം.
2: ഇളയനില

ഓണക്കാലമായിട്ട് നമ്മൾ ഒരുപാട് ഇഷ്ടഗാനങ്ങൾ കേട്ടു, ഇഷ്ടഗാനങ്ങളെ പറ്റി പറഞ്ഞു. ഓണത്തെപ്പറ്റി മാത്രം നമ്മളൊരു പാട്ട് ഇവിടെ പ്ലേ ചെയ്തില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ ഓണം ഇഷ്ടഗാനങ്ങൾ അവസാനിക്കുന്നതിന് മുമ്പ്, എല്ലാ കാലത്തും ഓണത്തെപ്പറ്റി പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓടി വരുന്നൊരു ഒരു ഗാനമുണ്ട്, മലയാളത്തിൻ്റെ ഇന്ത്യൻ സിനിമയുടെ നിത്യ വസന്തമായ ശ്രീ പ്രേം നസീർ അഭിനയിച്ച്, ശ്രീ ഒ എൻ വി കുറുപ്പ് എഴുതി, അക്കാലത്ത് ഒരുപാട് ഹിറ്റ് ഗാനങ്ങളുണ്ടാക്കിയ ശ്രീ സലിൽ ചൗധരി സംഗീത സംവിധാനം ചെയ്ത ഈ ഗാനം മറക്കുമോ എന്ന സിനിമയിലെ ഓണപ്പൂവേ എന്ന് തുടങ്ങുന്ന ഗാനം നമുക്ക് കേൾക്കാം. എല്ലാവർക്കും എന്റെ ഇഷ്ടപ്പെട്ട ഗാനങ്ങൾ നിങ്ങൾക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. എല്ലാ കരുണാസായി ശ്രോതാക്കൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം കരുണാസൈ റേഡിയോ 91.2.

0: സായി റേഡിയോ ടൈം ചേഞ്ച്.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 11 മണി. ഒന്നിച്ച് ആഘോഷമാക്കാനുള്ള എല്ലാ പിന്തുണയുമായി സർക്കാർ നമുക്കൊപ്പമുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശന്റെ വാക്കുകൾ കേൾക്കാം.
2: ഓണക്കാലം നമ്മുടെ എല്ലാ സങ്കടങ്ങളെയും എല്ലാ പ്രയാസങ്ങളെയും എല്ലാ ദുഃഖങ്ങളെയും മാറ്റി നിർത്തി എല്ലാവരും ഒരുമിച്ച് ആഘോഷിക്കുന്ന ഒന്നാണ്. ജാതി മത വർണ്ണ വ്യത്യാസങ്ങൾക്ക് അതീതമായി മലയാളികളെല്ലാം ഒന്നായി ചേരുന്ന അപൂർവമായ ഈ ഓണാഘോഷം നമ്മളെ അതിജീവനത്തിനായി നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒന്നാണ്. നമുക്ക് ആത്മവിശ്വാസം നൽകുന്ന ഒന്നാണ്. നമ്മൾ ഒറ്റയ്ക്കല്ല എന്നുള്ള തിരിച്ചറിവ് നമ്മുടെ മനസ്സിലുണ്ടാക്കുന്ന ഒന്നാണ് ഈ ഓണാഘോഷവും. അതുപോലെ എല്ലാവരും ഒരുമിച്ച് കേരളത്തിൽ ആഘോഷിക്കണം. സർക്കാർ അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിയിട്ടുണ്ട്. ഓണം അധികം വിലക്കയറ്റമില്ലാതെ എല്ലാവരും സൗഹാർദ്ദത്തോടുകൂടി ഓണം ആഘോഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അവസരമാണ് ഒരുക്കി തന്നിരിക്കുന്നത്. നമുക്ക് അതിന് തൊട്ടു മുമ്പായി പ്രകൃതി ദുരന്തമുണ്ടായ പ്രയാസത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ആ പ്രയാസം ഉള്ളിൽ സൂക്ഷിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഓണാഘോഷങ്ങളിലേക്ക് കടക്കുന്നത്. കേരളത്തിൽ മാത്രമല്ല ലോകമെങ്ങുമുള്ള മലയാളികൾ ഈ ഓണം ആഘോഷിക്കുകയാണ്. അവർക്കെല്ലാവർക്കും ഞാൻ ഊഷ്മളമായ ഓണാശംസകൾ നേരുകയാണ്.
1: ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പ് കേരള സർക്കാർ.

0: Allez.
1: ഇന്ന് അവിട്ടം ദിനത്തിൽ വെള്ളനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വെള്ളനാട് ശശിയുമായുള്ള പ്രത്യേക അഭിമുഖം.
2: കരുണാസായി റേഡിയോയിലേക്ക് വെള്ളനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ വെള്ളനാട് ശശിക്ക് ആദരപൂർവ്വം സ്വാഗതം. ഈ വളരെ ചെറുപ്പത്തിലേ തന്നെ രാഷ്ട്രീയ ജീവിതത്തിൽ പ്രവേശിച്ച ആളാണ് വെള്ളനാട് ശശി. എന്തുകൊണ്ടാണ് ആ ചെറുപ്പകാലത്ത്, ഒരുപക്ഷെ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ്, മറ്റ് മേഖലകൾ തെരഞ്ഞെടുക്കാതെ രാഷ്ട്രീയം തെരഞ്ഞെടുക്കാനുള്ള ഒരു കാര്യം എന്തായിരുന്നു?
3: എന്റെ പിതാവ് അരുവിക്കര പഞ്ചായത്തിൽ PSP മെമ്പറായിരുന്നു. അരുവിക്കര ഇന്ന് കാണുന്ന ഫാർമേഴ്സ് ബാങ്കിന്റെ ആദ്യത്തെ പ്രസിഡന്റായിരുന്നു. അച്ഛന് കോൺട്രാക്ട് പണി ഉണ്ട്. അപ്പൊ ഈ മൂന്ന് കാര്യങ്ങളിലും കുട്ടിക്കാലം മുതൽ ഞാൻ അച്ഛന്റെ കൂടെ നടക്കുമായിരുന്നു. അങ്ങനെ നടന്നു കിട്ടിയ വലിയൊരു സമ്പത്ത് എന്റെ മനസ്സിലുണ്ട്. അങ്ങനെ അച്ഛൻ മരിച്ചു, ഞങ്ങളെല്ലാം ഇവിടെ വന്നു, മുണ്ടാരയിൽ വന്നു, താമസമായി, അച്ഛനോട് ബന്ധം താമസമായി വന്നു. പിന്നെ കൃഷിയിലേക്ക് കുറച്ചു കാലം പോയി, കൃഷിയും കന്നാലി വളർത്തലാണ്. പിന്നെ എനിക്ക് രാഷ്ട്രീയ പ്രവർത്തനത്തിന് താല്പര്യമുണ്ടായി. അങ്ങനെയാണ് കോൺഗ്രസിൽ ആദ്യം പരിവർത്തന കോൺഗ്രസ് ആയിരുന്നു, പിന്നെ MA ജോണിന്റെ പരിവർത്തനവാദിയായി സുന്ദരേശൻ നായർ കൂടെ നിന്നു. അത് കഴിഞ്ഞ് അതിൽ നിന്ന് പിരിഞ്ഞ് ഞാൻ കോൺഗ്രസിൽ ചേർന്നു. അവിടം തൊട്ട് വളരെ സജീവമായി വെള്ളനാട് പഞ്ചായത്തിൽ പ്രവർത്തിക്കാൻ തീരുമാനിച്ചു. പക്ഷേ ആ പ്രവർത്തനം നല്ലതായിരുന്നു, പക്ഷെ അത് വ്യാപിപ്പിച്ച് ഈ അരുവിക്കര വെള്ളനാട് പഞ്ചായത്തിൽ കളക്ട് ചെയ്ത് പോകാൻ കഴിഞ്ഞില്ല. കഴിയാത്ത സമയക്കുറവും ജനപ്രതി ആയതുകൊണ്ട് ആ ജനപ്രതി നിലയിൽ പഞ്ചായത്തിൽ മാറ്റമുണ്ടാക്കി വെള്ളനാടിന്റെ മുഖച്ഛായ മാറ്റണം. അതിന് ഞാൻ പല കാര്യങ്ങൾ ആലോചിച്ചപ്പോൾ ഒന്നാമത് ഡിപ്പോയാണ്. അപ്പൊ അതിന് അനുകൂലമായ സാഹചര്യം ഉണ്ടായി. ശ്രീ ബാലകൃഷ്ണ സാർ മന്ത്രിയാവുകയും അദ്ദേഹത്തോട് കാര്യം പറയുകയും അദ്ദേഹത്തെ ഒരു പരിപാടിക്ക് കൊണ്ട് നിന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തപ്പം അദ്ദേഹത്തെ വിശ്വസിച്ച് നമുക്ക് ഇറങ്ങാൻ പറ്റും. അങ്ങനെയാണ് ബസ് ഡിപ്പോ ഉണ്ടാക്കാൻ തീരുമാനിച്ചത്. ഒരുപാട് ബാധ്യതയുണ്ടായി, ആരും ചെയ്യാത്ത പ്രവൃത്തി. ഒരുപക്ഷെ ജയിലിൽ കിടക്കേണ്ട സ്ഥിതിയിൽ വന്നനെ പഞ്ചായത്തിന്റെ പൈസ എടുത്ത അവസാനം ഞാൻ ബസ് സ്റ്റേഷൻ വാങ്ങിച്ചത്. പക്ഷേ പിന്നെ പൈസ പല പല പ്രശ്നം കേസും മഴക്കൊക്കെ ഉണ്ടായി. അതിൽ നിന്നൊക്കെ ഞാൻ ഊരി പൈസ തിരിച്ചടച്ചു. ഏത് കാര്യം ചെയ്യാനും തീരുമാനിച്ചാൽ ആരുടെ ഉപദേശമോ അഡ്വൈസോ ചോദ്യങ്ങളോ ഇല്ലെങ്കിൽ ഒരു എൻക്വയറി ഒന്നും നടത്താറില്ല. എന്റെ മനസ്സ് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ ചെയ്യുക, അതാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നേട്ടം. ചങ്കുറപ്പ്, തന്റേടം, നാടിനോടുള്ള ഈ സ്നേഹം, വെള്ളനാടിനെ ഒരു നല്ല ഒരു ഗ്രാമമാക്കി ഒരു പട്ടണമാക്കി തീർക്കണമെന്നുള്ള അതിയായ മോഹം മനസ്സിലുണ്ട്. അത് ബസ് സ്റ്റാൻഡിലൂടെ നടപ്പിലാക്കുക. അപ്പൊ ബസ് സ്റ്റാൻഡ് വരുമ്പോൾ അതിൻ്റെതായ മാറ്റങ്ങൾ ഈ നാട് മുഴുവൻ ഉണ്ടാവും. അപ്പൊ ആ മാറ്റങ്ങൾക്കനുസരിച്ച് ഞാൻ പ്രവർത്തിച്ചു. സ്റ്റാൻഡ് കൊണ്ടുവന്നു, റോഡുകൾ വികസനത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത വീതി കൂട്ടൽ, പിന്നെ തീരുമാനങ്ങൾ, JCB ചെടുപ്പ് കേസുകളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ അത് ദീർഘവിഷണത്തോടെ ചെയ്യാനുള്ള തന്റേടവും ചങ്കൂറ്റവും എനിക്ക് അപ്പോഴും ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്.
2: അച്ഛന്റെ പ്രവർത്തന രീതികളിൽ നിന്നാണ് രാഷ്ട്രീയത്തിലേക്ക് വന്നത് എന്ന് പറഞ്ഞല്ലോ. ആദ്യം ജനപ്രതിനിധിയാകുമ്പോൾ എത്ര പ്രായമുണ്ടായിരുന്നു? ആ കാലത്തെ ഒന്ന് എങ്ങനെ ഓർത്തെടുക്കുന്നു?
3: ആദ്യം ജനപ്രതിനിധിയായത് വാളിയറ മിൽക്ക് സൊസൈറ്റിയിലാണ്. മിൽക്ക് സൊസൈറ്റി പ്രസിഡന്റായി. അന്ന് സ്ഥലം വാങ്ങിച്ചു, ഒരാൾക്ക് ജോലി കൊടുത്തു, സ്ഥലം വാങ്ങിച്ചു, ഒരു കെട്ടിടത്തിനും ബേസ്മെന്റിലും. പിന്നെ ഭരണം മാറി, ബോർഡ് പോയി, അവർ ചെയ്തു. വീണ്ടും രണ്ടു പ്രാവശ്യം വന്നിട്ടുള്ളൂ. പക്ഷെ 84 സർവീസ് കോപ്പറേറ്റീവ് ബാങ്കിൽ മത്സരിച്ചു. ആദ്യമായി മത്സരിച്ച് ജയിച്ചു, പ്രസിഡന്റായി. 87 എന്റെ കാലാവധി തീർന്നു, 3 വർഷമുള്ളൂ. വീണ്ടും 88 പഞ്ചായത്ത് ഇലക്ഷൻ വന്നു. ആ പഞ്ചായത്ത് ഇലക്ഷൻ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി വാളിയറ വാർഡിൽ മത്സരിച്ചു.
2: അപ്പൊ തന്നെ പ്രസിഡന്റ് ആവുകയും
3: ചെയ്തു. അപ്പൊ 33 വയസ്സായേ ഉള്ളൂ.
2: ആദ്യ ജനപ്രതിനിധി ആവുകയും
3: പിന്നെ 5 തവണ ആയി. ഇടയ്ക്ക് പാർട്ടിക്കകത്ത് ചില പ്രശ്നങ്ങളുണ്ടായി, രണ്ടും മാറിക്കേണ്ടതെന്ന്.
2: അതിലേക്ക് നമുക്ക് വരാം. അരനൂറ്റാണ്ടിലേറെ കാലമായി വെള്ളനാടിന്റെ സാമൂഹിക രാഷ്ട്രീയ രംഗങ്ങളിൽ വളരെ സജീവമായി താങ്കളുണ്ട്. ഈ 25 വർഷത്തിന് മുമ്പുള്ള വെള്ളനാടിനെ കുറിച്ച്, ഒരുപക്ഷെ 88 മുമ്പുള്ള, അന്നാണല്ലോ ആദ്യമായി ജന, അതിനു മുമ്പുള്ള വെള്ളനാടിനെ എങ്ങനെ നോക്കിക്കാണുന്നു?
3: അന്നുള്ള വെള്ളനാട് ഒരു ഗ്രാമമാണ്, ഒരു ഗ്രാമത്തിന്റെ പ്രതിച്ഛായയാണ്. വികസനം കുറവാണ്, പ്രകൃതി ഭംഗിയുള്ള സ്ഥലമായിരുന്നു.
2: അതിനപ്പുറം വേറെ ഒന്നും അവകാശപ്പെടാൻ
3: ഇല്ല.
2: ഇല്ല.
3: അപ്പം ആ അതിനെ മാറ്റിയെടുക്കുക. അപ്പൊ അതായത് പ്രധാനപ്പെട്ട ഉദ്ദേശം. അതിന് ഒട്ടനവധി ത്യാഗങ്ങൾ ഞാൻ സഹിച്ചിട്ടുണ്ട്. സാമ്പത്തികമായി 5-6 ഏക്കർ സ്ഥലം ഉണ്ടായിരുന്നു, അതെല്ലാം വിറ്റ് പറകി അപ്പോഴപ്പോഴും കടങ്ങൾ തീർത്ത് ഇതിന് പാർട്ടിക്കും വേണ്ടിയും നാടിന്റെ കുട നിൽക്കുന്ന സഹായിക്കാനും നാടിന്റെ വികസനത്തിനും ഇതൊക്കെ ഉപയോഗിച്ചു. ഒന്നും പ്രതീക്ഷിച്ചുകൊണ്ടല്ല, പക്ഷെ അതെല്ലാം എന്റെ തീരുമാനമാണ്. വേറെ ആൾ പറയുന്നത് ഞാൻ കേൾക്കത്ത, എന്നെ മനസ്സിൽ തോന്നുന്ന കാര്യം ചെയ്യൂ. ആ തീരുമാനങ്ങളും ആ ചെയ്യലും കൊണ്ട് ഒരു എനിക്കൊരുപാട് വ്യക്തിപരമായും സാമ്പത്തികമായും ഏതെങ്കിലും അനുഭവിക്കേണ്ടി വന്നെങ്കിലും നാട്ടിന്റെ മാറ്റത്തിന് അത് അതിഭയങ്കരമായ ഒരു കാഴ്ചപ്പാടായി മാറുകയും നടപ്പിലാക്കുകയും ചെയ്തു. അത് എന്റെ മനസ്സിൽ നിന്നും സന്തോഷമുള്ള ഏറ്റവും
2: സന്തോഷമുണ്ട് എന്നുള്ളതിനേക്കാൾ ഒരു അഭിമാനമുള്ള ഒരു ഒരു കാര്യം തന്നെയാണ്.
3: അഭിമാനമുള്ള കാര്യമാണ്. പക്ഷെ ആളുകളോടൊന്നും ഒരു വിട്ടുവീഴ്ചയും റോഡ് വീതി കൂട്ടുന്ന കാര്യത്തിലും വികസന കാര്യത്തിലും ഞാൻ നിലപാട് മാറ്റൂല. അതിനകത്ത് വോട്ട് കിട്ടണമെന്നോ ആര് പിളങ്ങി പോകുമെന്നോ ആരെങ്കിലും എതിർക്കുമെന്നോ അല്ലെങ്കിൽ ആരും ഉദ്യോഗിക്കുമെന്നോ ഒന്നും ഒരു പേടിയില്ല, ചെയ്യുന്നു. പക്ഷേ എനിക്ക് പിന്നീട് കിട്ടിയ അനുഭവം, നാട്ടിലെ ജനങ്ങൾ ജാതി നോക്കാതെ മതം നോക്കാതെ രാഷ്ട്രീയം നോക്കാതെ ഞാൻ പ്രവർത്തിക്കുകയും അവരെല്ലാം സ്നേഹിക്കുകയും അവരെ സഹായിക്കുകയും ചെയ്യുന്ന ഒരു പ്രവർത്തനത്തിലാണ് മുൻതൂക്കം കൊടുത്തത്. അതുകൊണ്ട് ഞാൻ എവിടെ മത്സരിച്ചാലും എന്നെ എല്ലാവരും എന്നെ വോട്ട് ചെയ്ത് വെള്ളനാട് ശശി പ്രസിഡന്റാകണം, ഇല്ലെങ്കിൽ ജില്ലാ പഞ്ചായത്ത് മെമ്പറാകണം, ഇല്ലെങ്കിൽ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറാകണം, ഇല്ലെങ്കിൽ ബാങ്കിന്റെ പ്രസിഡന്റാകണം. ഇതിനിടയ്ക്ക് 15 വർഷക്കാലം

0: തവണയായി, നാല് തവണയായി ബാങ്കിന്റെ പ്രസിഡന്റായി.
1: നേരത്തെ നമ്മൾ സൂചിപ്പിച്ചു ഒരു ഗ്രാമം മാത്രമായിരുന്നു, ആ ഗ്രാമത്തിൽ നിന്നാണ് ഇത്രയും വികസനങ്ങൾ കൊണ്ടുവന്നത് എന്ന് പറഞ്ഞു. അതിൽ ഒരു കാര്യം എന്ന് പറയുന്നത്, വ്യക്തമായ ഒരു രാഷ്ട്രീയ പശ്ചാത്തലം ഇല്ലാത്തവരാണ് ഒരുപക്ഷെ ഈ 25-30 വർഷങ്ങൾക്ക് മുമ്പ് വെള്ളനാട് പഞ്ചായത്തിൽ പ്രസിഡന്റുമാരായി വന്നിട്ടുള്ളത് എന്ന് നമുക്ക് പറയാം. പ്രഭുത്വം, സാമ്പത്തികം എന്നിവയായിരുന്നു അതിലൊക്കെ അന്ന് പ്രസിഡന്റ് ആകാനുള്ള പ്രധാനപ്പെട്ട ഘടകങ്ങൾ. പലർക്കും വലിയ രാഷ്ട്രീയ പശ്ചാത്തലമൊന്നും ഉണ്ടായിരുന്നില്ല. അതിൽ നിന്ന് വ്യത്യസ്തമായി ശരിക്കും രാഷ്ട്രീയ പശ്ചാത്തലം ഉൾക്കൊണ്ടുവന്ന ഒരാളാണ് താങ്കൾ. ഫ്യൂഡൽ വ്യവസ്ഥയിൽ നിന്ന് രാഷ്ട്രീയ സംസ്കാരത്തെ ഉൾക്കൊള്ളാൻ സത്യത്തിൽ വെള്ളനാട് ജനതയ്ക്ക് കഴിഞ്ഞിരുന്നോ എന്ന് പറയുന്നൊരു സംശയമുണ്ട്.
0: വെള്ളനാട് ജനത നോക്കിയത് നാട്ടിൽ മാറ്റം ഉണ്ടായ മാറ്റങ്ങൾ ഓരോ കാര്യങ്ങളിൽ ഞാനെടുത്ത തീരുമാനം നടപ്പിലാക്കിയ കാര്യങ്ങൾ അതുകൊണ്ടുണ്ടായ മാറ്റങ്ങൾ അതുകൊണ്ടുണ്ടായ നേട്ടങ്ങൾ അതിൽ അടിയുറച്ചു നിന്നുകൊണ്ട് പ്രവർത്തിച്ച ഒരാളെന്ന നിലയിൽ രാഷ്ട്രീയക്കാരനാണെങ്കിലും ആളെന്ന നിലയിലുള്ള ബഹുമാനവും സ്നേഹവും സന്തോഷവും ഈ വെള്ളനാട് ജനങ്ങളുടെ മനസ്സിൽ ഞാൻ മരിച്ചാലും മറയത്തില്ല.
1: ഇങ്ങനെ ഫ്യൂഡലിസത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞു വരുമ്പോൾ പൊതുവെ ഒരു വിമർശനമുണ്ട്. നാട്ടിൽ ധാരാളം മാറ്റങ്ങളുണ്ടായി, പക്ഷേ അങ്ങനെ ഒരു ഫ്യൂഡൽ മാനസികാവസ്ഥ താങ്കളിലുമുണ്ട് എന്നൊരു വിമർശനം പറഞ്ഞു കേൾക്കാറുണ്ടല്ലോ, അതിനെങ്ങനെയാണ് നോക്കിക്കാണുന്നത്?
0: അത് ഒട്ടും ശരിയല്ല. എനിക്ക് അങ്ങനെ ഒരു ഫ്യൂഡൽ വ്യവസ്ഥയെ കുറിച്ച് താല്പര്യമില്ലാത്ത ആളാണ്. ഏറ്റവും കൂടുതൽ സഹായിക്കാൻ താല്പര്യം രോഗികളെയും പാവപ്പെട്ടവരെയും ഈ കഷ്ടം അനുഭവിക്കുന്നവരെയും സഹായിക്കുന്ന ആ സ്വഭാവമാണ്. എനിക്ക് ഏതൊരു ഫ്യൂഡൽ വ്യവസ്ഥയും ഇല്ല, പക്ഷെ ആരും മുമ്പിലും തല കുനിച്ചു കൊടുക്കില്ല.
1: അതിനായിരിക്കാം ഒരുപക്ഷെ ഫ്യൂഡൽ എന്ന് പറയാൻ
0: പറയുന്നത്.
1: അങ്ങനെ ഒരു സ്വഭാവം ഒരാൾ നേരത്തെയും പറഞ്ഞു, ഞാൻ ആര് പറയുന്നതും കേൾക്കില്ല, എന്റേതായ രീതിയിൽ ഞാൻ മുന്നോട്ട് പോകും എന്ന് പറയുന്ന അത്തരത്തിലുള്ളൊരു സ്വഭാവം എവിടെ നിന്നാണ് കൈവന്നത്?
0: അത് പിന്നെ അച്ഛന്റെയും അച്ഛന്റെ പ്രവർത്തനം. പിന്നെ എനിക്കറിയാം ഇതൊക്കെ നടപ്പിലാക്കണമെങ്കിൽ നമുക്കൊരു ശക്തമായ മനസ്സും ഉറച്ച തീരുമാനവും അത് ഇംപ്ലിമെന്റ് നടപ്പിലാക്കാനുള്ള ഒരു മനസാക്ഷിയും മനസ്സും തൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഇതൊക്കെ നടപ്പിലാക്കാൻ പറ്റൂ. ആ കാലഘട്ടത്തിൽ ഇന്ന് അത്രയും പാടില്ല. ആ കാലഘട്ടത്തിൽ അങ്ങനെ നടപ്പിലാക്കിയപ്പോൾ കുറച്ച് എതിർപ്പുണ്ടായെങ്കിലും എതിർപ്പിനേക്കാൾ അനുകൂല കാലാവസ്ഥ ഉണ്ടായി. അതാണ് ഞാൻ അതിനകത്ത് ശക്തമായ തീരുമാനമെടുത്തത്.
1: ഇപ്പോഴും അതിനൊരു സ്വേച്ഛാധിപത്യം എന്നൊന്നും കാണാൻ ആഗ്രഹിക്കുന്നില്ല?
0: ഇല്ല, വികസനം ഒരിക്കലും കാണാൻ ആഗ്രഹിക്കുന്നില്ല.
1: വികസനത്തിന് അത് ആവശ്യമായിരുന്നു എന്ന് തന്നെയാണ്.
0: ആ വികസനം കൊണ്ട് ഈ നാട്ടിൽ ജനങ്ങൾക്കുണ്ടായ ഗുണം, നാട്ടിനുണ്ടായ അഭിമാനം, നമ്മുടെ നാടിനെ കുറിച്ചുള്ള ഒരു ആളുകളുടെ അഭിപ്രായം ഒക്കെ വലുതാണ്. അത് കേൾക്കുമ്പോൾ എന്റെ മനസ്സിൽ സന്തോഷമുണ്ടാവും, ഒരുപാട് സന്തോഷം ഉണ്ടാവും. ആ സന്തോഷം ഉള്ളത് കൊണ്ടാണ് ഞാനിപ്പോ ജീവിക്കുന്നത്.
1: ജനങ്ങളുടെ ഇടയിൽ
0: ജീവിക്കുന്നതിന്
1: അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ മുൻപിൻ നോക്കാതെ ഓരോ കാര്യങ്ങൾ എടുത്തു ചാടി ചെയ്യുന്ന ആളാണ് താങ്കൾ എന്ന് പൊതുവെ വിമർശനമായോ കുറ്റപ്പെടുത്തലോ ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ആ എടുത്തുചാട്ടമാണോ ശരിക്കും, അല്ലെങ്കിൽ അങ്ങനെ ഒരു എടുത്തുചാട്ടമുണ്ടോ? ആ എടുത്തുചാട്ടത്തെ എങ്ങനെ കാണുന്നു? പോസിറ്റീവായിട്ട് കാണുന്നു, നെഗറ്റീവായിട്ട് കാണുന്നു, അതോ ആളുകളുടെ വെറും വിമർശനം മാത്രമായിട്ട് കാണുന്നു?
0: എടുത്തുചാട്ടമുണ്ട്, പക്ഷേ എടുത്തുചാടുന്നത് ഒരു നല്ല കാര്യത്തിനാണ്, ഇല്ലെങ്കിൽ ആ കാര്യം നടപ്പിലാക്കണം എന്നുള്ള ആത്മാർത്ഥമായ മനസ്സിലെ തന്റെ അടുത്തിന്റെ ഈ ധൈര്യത്തിന്റെ പുറത്തിലാണ് എടുത്തു ചാടിയിട്ടുള്ളത്. എടുത്തു ചാടിയെങ്കിൽ മാത്രമേ നമുക്ക് അത് കരകയറാൻ പറ്റൂ. വെള്ളത്തിൽ ആറ്റിൽ വീഴുന്ന എടുത്തു ചാടിയാൽ പിന്നെ കരകയറണമെങ്കിൽ നമ്മൾ നീന്തിയാലേ പറ്റൂ.
1: അതെ,
0: ആ ഒരു ഉദാഹരണമാണ് എന്റെ മനസ്സിൽ വെച്ചുകൊണ്ട് എടുത്തു ചാടി ആ കാര്യങ്ങളെല്ലാം നേടിയെടുത്ത് ഒരു കാര്യത്തിൽ പോലും ഞാൻ പുറകോട്ട് പോവുകയോ പരാജയപ്പെടുകയോ ചെയ്തില്ല, എല്ലാത്തിലും വിജയിച്ചു.
1: അതുകൊണ്ടായിരിക്കാം ആളുകളുടെ വിമർശനത്തിനെയൊന്നും അങ്ങനെ അതിനൊരു പ്രാധാന്യം കൊടുക്കാതെ വീണ്ടും വീണ്ടും മുന്നോട്ട് പോകാനുള്ള ഒരു കാര്യം. ഈ എടുത്തു ചാടിയാൽ അത് വികസനത്തിന് വേണ്ടിയാണെന്നുള്ള ഉറച്ച ബോധ്യമുള്ളത് കൊണ്ട് തന്നെയാണ്.
0: അതന്നെയാണ്. പക്ഷേ ഈ വിമർശിക്കുന്ന ആളുകൾക്കും പിന്നെ എന്നോട് മനസ്സിൽ അവർക്ക് സ്നേഹമുണ്ട്.
1: അതെങ്ങനെ ശരിക്കും ജനതയുടെ മനസ്സ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്?
0: അത് പ്രധാന തെരഞ്ഞെടുപ്പ്, അത് കഴിഞ്ഞാൽ അവരുടെ പെരുമാറ്റം, പിന്നെ അവര് കുടുംബങ്ങളിലും എല്ലാ വീടുകളിലും ചർച്ച നടക്കുന്നുണ്ട് എന്നെ കുറിച്ച്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളിൽ ദൂരെ നിന്ന് വരുന്നവരും എല്ലാം ചോദിക്കുമ്പോൾ ആളുകളുടെ മറുപടി എല്ലാം ഇതെല്ലാം വെള്ളനാട് ശേഷി ചെയ്ത കാര്യങ്ങളാണെന്നുള്ള ധാരണയാണ്. അപ്പൊ പറഞ്ഞു വരുന്നതാണ്. അങ്ങനെ അല്ലാതെ ആളുകളോടോ നാടിനോടോ ജനങ്ങളോടോ ഒരു ധാർഷ്ട്യവും കാണിക്കാത്ത ഒരു ആളോടും ഒരാളെ നശിപ്പിക്കണമെന്നുള്ള ചിന്താഗതിയോട് ഞാൻ പ്രവർത്തിച്ചിട്ടില്ല.
1: അടിസ്ഥാനപരമായി കൗഡില്യങ്ങളൊന്നുമില്ലാത്ത നിഷ്കളങ്കനായ അല്ലെങ്കിൽ ഉള്ളിൽ ശുദ്ധമായ മനസ്സുള്ള ഒരാളാണ് വിളനാട് ശശി എന്ന് തീർത്തു പറയാമോ?
0: തീർത്തു പറയാം.
1: സ്വയം വിശകലനം ചെയ്യുമ്പോൾ അതിനെങ്ങനെ ഒന്ന് വിശദീകരിച്ചു പറയാം.
0: സ്വയം വിശകലനം ചെയ്യുമ്പോൾ ഞാൻ സമ്പാദ്യം ഉണ്ടായിരുന്ന സമ്പാദ്യം നഷ്ടപ്പെടുത്തി. സമ്പാദിക്കുമെന്നുള്ള ആഗ്രഹം മനസ്സിലില്ല, ഇപ്പോഴും ഇല്ല. പക്ഷേ ഈ നാട്ടിന്റെ ജനപ്രതിയായാൽ മാത്രമേ വികസനം ഉണ്ടാക്കാൻ പറ്റൂ. കോട്ടി നടന്ന വികസനം ആവില്ല. അപ്പൊ ജനപ്രതിയാകുക, ജനപ്രതിയായാൽ മാത്രമേ അധികാരത്തിലൂടെ മാത്രമേ വികസനം ഉണ്ടാക്കാൻ പറ്റൂ. അപ്പം അധികാരമുണ്ടെങ്കിൽ ജനങ്ങളുടെ അംഗീകാരം കിട്ടും. ആ അധികാരത്തിലൂടെ വികസനം ഉണ്ടാക്കി ജനശ്രദ്ധ പിടിച്ചു പറ്റി നാട്ടിന്റെ ഇന്ന് കാണുന്ന ചെറുതും വലുതുമായ ആയിരക്കണക്കിന് കാര്യങ്ങൾ ചെയ്ത് പൂർത്തിയാക്കാൻ കഴിഞ്ഞത് എന്റെ മനസ്സിന്റെ തന്റെടവും ധൈര്യവും എന്റെ ഈ നാടിനോടുള്ള കൂറുമാണ്. ഈ നാട്ടിലെ സാധാരണപ്പെട്ട ജനങ്ങളോടുള്ള കൂറുമാണ് എനിക്ക്, അവരുടെ സന്തോഷമാണ് എന്റെ ഒരു കൈമുറ.
1: ജനങ്ങളുമായിട്ടുള്ള ജനാധിപത്യപരമായ ഇടപെടലുകളെ കുറിച്ചാണ് നമ്മൾ ഇതുവരെ സംസാരിച്ചത്. വിളനാട് ഗ്രാമത്തിൽ ഏറ്റവും കൂടുതൽ തവണയും ഏറ്റവും കൂടുതൽ വർഷവും പ്രസിഡന്റായിരുന്ന ആളാണ് താങ്കൾ. താങ്കൾ ഈ നാടിന് നൽകിയ വികസനങ്ങൾ എന്തൊക്കെയാണ്?
0: അങ്ങനെ പറയാൻ തുടങ്ങിയാൽ ഞാൻ ഒരു ദിവസം പറയണം. പക്ഷെ ഞാൻ അത് അങ്ങനെ പറയില്ല, ആഗ്രഹമില്ല. നമ്മുടെ നാട്ടിലെ വികസനത്തിന് തുടക്കം കുറിച്ചത് നമ്മുടെ ബസ് സ്റ്റാൻഡാണ്.
1: നേരത്തെ സൂചിപ്പിച്ചു,
0: വിളനാടിന്റെ രണ്ടാം ഘട്ടം വികസനം തുടങ്ങുന്ന അവിടുന്നാണ്. ആ വികസനം വന്നതുകൂടി നടക്കില്ല എന്ന് ഒരുപാട് ആളുകൾ എന്നോട് പറഞ്ഞു, നീ ഇറങ്ങി തിരിക്കരുത്, നിന്റെ രാഷ്ട്രീയ ഭാവി തീരും, ഇതോടുകൂടി ഈ ബസ് സ്റ്റാൻഡ് വരാൻ സാധ്യതയില്ല, അതിന് സ്ഥലമില്ല, അതിനുള്ള ആർജവം നിനക്കുണ്ടാവുമെന്ന് സംശയമാണ്, ആളുകൾ സഹകരിക്കുമെന്ന് സംശയമാണ്, അതുകൊണ്ട് നീ ഇറങ്ങി തിരിക്കരുതെന്ന് എന്നോട് ഒരുപാട് പേർ ഉപദേശിച്ചു. ഞാൻ പറഞ്ഞ നിങ്ങളെ ഉപദേശം നിങ്ങൾ കയ്യിരിക്കട്ടെ, എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാം. അപ്പൊ ആ അതനുസരിച്ച് ഞാൻ പ്രവർത്തിച്ചു. ഞാൻ ഉപദേശം കാട്ടിരുന്നെങ്കിൽ ഈ ബസ് സ്റ്റാൻഡിൽ നിന്ന് വരൂല്ല. ഈ സ്ഥലം സെലക്ട് ചെയ്തത് ഞാനാണ്. പൈസ ഉണ്ടാക്കാൻ ആരെങ്കിലും പഞ്ചായത്ത് പ്രസിഡന്റായിരിക്കുന്ന ആള് പഞ്ചായത്തിന്റെ ഫണ്ട് രാജീവ് ഗാന്ധി റോസ്കാർ യോജന അന്നത്തെ 400,000 രൂപ എടുത്ത് മറിച്ചത് വാങ്ങിച്ചു. ആ മറിച്ച പൈസ തിരിച്ചടയ്ക്കാൻ കഴിയുമെന്ന് വിശ്വാസം അപ്പോഴെനിക്കില്ല. പക്ഷെ തിരിച്ചടച്ചേ പറ്റൂല്ലെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം പോകും, ജയിലും ആവും.
1: ശരിക്കും വെള്ളനാടിന്റെ വികസനത്തിന് നന്ദി കുറിച്ചത് ഈ ബസ് ഡിപ്പോയാണ് എന്ന് നമുക്ക്, അതിനുശേഷമാണ് ബാക്കി എല്ലാ കാര്യങ്ങളും ഇതിന് അങ്ങനെ നമുക്ക് പറയാൻ സാധിക്കുമോ?
0: ആ, കുറച്ച് കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. പക്ഷേ ഒരു മാറ്റത്തിന്റെ തുടക്കം കുറിച്ചത് ബസ് സ്റ്റാൻഡാണ്. അതിനകത്ത് ഒരുപാട് പൈസ ഒന്നില്ലെങ്കിലും ഒരുപാട് പേരുടെ സേവനവും ഒരുപാട് പേരുടെ ബുദ്ധിമുട്ടും ആ ബസ് സ്റ്റാൻഡ് ഉണ്ടാക്കുന്നതിന് അന്നത്തെ ജനങ്ങൾ തന്നിട്ടുണ്ട്. അവരൊക്കെ മണ്ണ് ചുമക്കുകയും അവരൊക്കെ കഴിയുന്ന കാശാണെങ്കിലും തരുകയും, എന്നാൽ ചിലർക്ക് ഈ ബസ് സ്റ്റാൻഡിന് കാശ് കൊടുത്താൽ അത് കടലിൽ കൊണ്ട് കളയുന്നതിന് തുല്യമാണെന്നുള്ള ധാരണയുള്ള സാമ്പത്തിക ശേഷിയുള്ള ആളുകൾ സഹായിച്ചില്ല. പക്ഷേ സാധാരണക്കാരാണ് ഏറ്റവും കൂടുതൽ സഹായിച്ചതും കൂടെ നിന്നതും. പക്ഷേ അവർക്ക് തന്നെ വിശ്വാസമായിരുന്നു. ബസ് സ്റ്റാൻഡ് വന്നതുകൂടിയാണ് വെള്ളനാട് ശശിക്ക് ഇതിനൊക്കെ കഴിയുമോ, ഇത്രയും ധൈര്യം ഉണ്ടായല്ലോ എന്ന് ആളുകൾ ചിന്തിച്ചു തുടങ്ങിയത്.
1: അവർക്ക് കുറച്ചൊരു വിശ്വാസം ഉണ്ടായിട്ടുള്ളതും അവിടെ നിന്നാണ്. നമ്മുടെ ഈ വികസനങ്ങളെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ശരിക്കും ശരിയാണ്, വെള്ളനാട് ഗ്രാമത്തിൽ അന്നത്തെ കാലത്ത് ഒരു ബസ് ഡിപ്പോ ഉണ്ടാവുക എന്ന് വെള്ളനാട് ജനത ചിന്തിച്ചു പോലും ഇല്ലാത്ത ഒരു കാലഘട്ടത്തിലാണ് അത് വരികയും ഒരു നന്ദി കുറിക്കുകയും ചെയ്യുന്നത് ശരി തന്നെയാണ്. പക്ഷെ അപ്പൊ ഒരു ചോദ്യം വരുന്നത്, ഇത്തരത്തിലുള്ള വികസനങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു ജനതയാണോ ഈ ഗ്രാമത്തിൽ അന്നുമുള്ളത് ഇപ്പോഴുമുള്ളത്? അതോ വികസനങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇതെന്തിനു വേണ്ടിയിട്ടാണ് എന്ന് ചോദിക്കുന്ന സാധാരണ ഗ്രാമീണരാണോ ഇപ്പോഴുമുള്ളത്?
0: പക്ഷെ നമ്മുടെ വെള്ളനാട് ജനങ്ങൾക്ക് ഈ ബസ് സ്റ്റാൻഡ് വന്നത് കൊണ്ട് മാറ്റം ഉണ്ടാകുമെന്നുള്ള ചിന്താഗതിയുള്ള ആളുകൾ ധാരാളം ഉണ്ടായിരുന്നു. പിന്നെ കുറച്ചു പേർക്ക് ബസ് സ്റ്റാൻഡ് എന്തിനെന്നുള്ള ചോദ്യം ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഭൂരിപക്ഷം ആളുകളും അത് വരുന്നത് കൊണ്ട് നാട്ടിൽ ഗുണമുണ്ടാകും എന്ന് വിശ്വസിക്കുന്ന ആളുകളും അതിൽ മതിപ്പുണ്ടായ ആളുകളും ആ ഉണ്ടായതിൽ ഈ നാടിന് മാറ്റമുണ്ടായെന്ന് ഇന്നും വിശ്വസിക്കുന്നവരുമാണ്.
1: തീർച്ചയായിട്ടും വികസനത്തെ ഉൾക്കൊള്ളുന്ന ഒരു ജനത തന്നെയാണ് ഇവിടെ ഉള്ളത്. അതുപോലെ തന്നെ ഒരു വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ചോദിക്കാനുള്ളത്, നമ്മുടെ ഇപ്പോ വെള്ളനാടിനെ സംബന്ധിച്ച് ഈ ഇടതുപക്ഷ പ്രസ്ഥാനവും വളരെ കാര്യക്ഷമമായി വലതുപക്ഷത്തോടൊപ്പം നിലനിന്നിരുന്ന ഒരു കാലഘട്ടം ഒരു നാട് തന്നെയാണ്. ഈ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൽ അടിയുറച്ചു നിൽക്കുമ്പോഴും ക്ഷേത്രത്തിലെ പ്രസിഡന്റോ സെക്രട്ടറിയോ ആയ വ്യക്തികളാണ് ഇവിടെ കൂടുതലും. പലരെ എടുത്താലും അങ്ങനെയാണ്. ഒന്നുകിൽ സാമുദായിക സംഘടനയിലെ അംഗമായിരിക്കും, അല്ലെങ്കിൽ ക്ഷേത്രത്തിലെയോ ആരാധനാലയങ്ങളുടെ അവരൊക്കെ തന്നെയാണ് ഇടതുപക്ഷ പ്രസ്ഥാനത്തിൽ ഉണ്ടായിരുന്നതും. പക്ഷെ താങ്കൾ ഈ വലതുപക്ഷത്തിൽ നിന്നപ്പോഴായാലും ഇടതുപക്ഷത്തിൽ നിന്നപ്പോഴായാലും ഒരിക്കലും ഒരു സാമുദായിക സംഘടനയുടെയോ ആരാധനാലയത്തിന്റെയോ അധികാര സ്ഥാനത്തേക്ക് താങ്കൾ വന്നിട്ടില്ല എന്നത് വളരെ ശ്രദ്ധേയമായ ഒരു അഭിനന്ദനാർഹമായ ഒരു കാര്യമാണ്. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ അതിലേക്ക് വരാതിരുന്നത്? എന്തുകൊണ്ടായിരിക്കും?
0: എനിക്ക് ക്ഷേത്ര വിശ്വാസികളോടും മതവിശ്വാസികളോടും ഒരു വിരോധവും ഇല്ല. പക്ഷെ എന്നെ സംബന്ധിച്ചോളം ഞാൻ പൊതുപ്രവർത്തകരാണ്, എല്ലാവരുടെയും പൊതുസ്വത്താണ് ഞാൻ. അപ്പം എനിക്ക് ക്ഷേത്രങ്ങളിലെ ഉത്സവങ്ങൾ അധികാരത്തിരുന്നപ്പോഴൊക്കെ എല്ലാവരും ആ ക്ഷേത്രത്തിൽ പോകണം, വിക്ഷേത്രത്തിൽ പോകണം, പൊങ്കാല നടക്കണം, ആളുകൾ കൂടുന്നു, അവിടെയൊക്കെ പോയി നിൽക്കണമെന്ന് ഞാൻ പറഞ്ഞു. എനിക്ക് ഒരു ക്ഷേത്രത്തിലും ഒരു പൊങ്കാലയിലും പങ്കെടുക്കേണ്ട ആവശ്യമില്ല, എന്റെ പ്രവൃത്തി ഞാൻ തുടർന്നുകൊണ്ടേയിരിക്കും. എനിക്ക് ക്ഷേത്രത്തിൽ പോയിട്ട് വോട്ട് കിട്ടേണ്ട ആവശ്യമില്ല. ഞാനല്ലാതെ ആളുകൾ ആ സമയമുണ്ടെങ്കിൽ വികസനം ഉണ്ടാക്കാനും ആളുകളെ സഹായിക്കാനുള്ള നടപടികൾ ഞാൻ സ്വീകരിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് എനിക്ക് ഒരു പള്ളിയിലോ മതങ്ങളിലോ ഒരു മതങ്ങളിലോ ഒന്നും എതിർപ്പില്ല, വിശ്വാസികളോടും എനിക്ക് എതിർപ്പില്ല. അവർ അവരുടേതായ വിശ്വാസമാണ്, അത് സംരക്ഷിക്കപ്പെട്ടെ എന്നുള്ള ആഗ്രഹമുള്ളതാണ്. പക്ഷെ എനിക്ക് ഈ ഒരു സ്ഥലങ്ങളിലും വിശ്വാസമില്ല, പള്ളിയിലുമില്ല, മുസ്ലിം പള്ളിയിലില്ല, ക്ഷേത്രങ്ങളിലുമില്ല. പക്ഷേ എന്നാൽ മനുഷ്യനെ നന്നാക്കുന്ന ഒരു സ്ഥലങ്ങളാണ് ഇത് മൂന്നും. അതിലെനിക്ക് ഏറ്റവും കൂടുതൽ വിശ്വാസമുള്ളത് നന്നാക്കുന്നതിൽ ആളുകളെ മാറ്റം ഉണ്ടാക്കിയെടുത്തത് ഹിന്ദു ക്ഷേത്രത്തെക്കാൾ അധികം ക്രിസ്ത്യൻ ക്ഷേത്രങ്ങൾ പള്ളികളാണ്, മുസ്ലിം പള്ളികളാണ് അവരുടെ സമുദായത്തിന്റെ മാറ്റം ഉണ്ടാക്കിയത് അവരാണെന്നാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. അതുപോലെ തന്നെ ബൈബിളിൽ പ്രധാനപ്പെട്ട വചനമുണ്ട്, മുട്ടിയാൽ തുറക്കപ്പെടും, മുട്ടിയിലെ തുറക്കില്ല. അതുകൊണ്ട് മുട്ടിയാൽ തുറക്കപ്പെടുന്ന ഒരു വചനം യേശുദേവന്റെ പുസ്തകത്തിലുണ്ട്, അത് ഞാൻ വായിച്ചിട്ടുണ്ട്, അതെന്റെ മനസ്സിന് വലിയ കരുത്താണ്.
1: ഇത് കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഹിന്ദു സംഘടനകളോ ആരാധനാലയങ്ങളോ ആളുകളെ നന്നാക്കുന്നതിൽ പിന്നിലാണ് എന്ന് വളച്ചൊടിക്കപ്പെടും എന്ന് പേടിക്കുന്നുണ്ടോ?
0: ഒരു പേടിയില്ല.
1: എന്തുകൊണ്ട്?
0: അവർക്ക് എന്നെ കുറിച്ച് അങ്ങനെ വിശ്വാസം കാണില്ല. പക്ഷെ എന്നെ ഈ പഞ്ചായത്തിൽ സ്നേഹിക്കുന്നവരും മനസ്സേറ്റവും കാത്തു സൂക്ഷിക്കുന്നവരും ഒന്നാം സ്ത്രീകളാണ്, വീട്ടമ്മമാരാണ്, സഹോദരിമാരാണ്, വിദ്യാഭ്യാസമുള്ള പെൺകുട്ടികളാണ്, അവരാണ് എന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവർ. പിന്നെ പഴയ തലമുറ, അതാണ് എന്റെ കൈമുതൽ.
1: ഇത്രയും പറഞ്ഞതിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുവെങ്കിലും പൂർണ്ണമായും ഒരു ദൈവവിശ്വാസി അല്ല എന്ന് എന്നുണ്ടോ? പൂർണ്ണമായും ദൈവവിശ്വാസി?
0: പൂർണ്ണമായും ഞാൻ ദൈവവിശ്വാസി അല്ല, എന്റെ പ്രവൃത്തിയാണ് എന്റെ വിശ്വാസം.
1: ഒരു വിഗ്രഹങ്ങളിലോ അങ്ങനെയുള്ള ഒരു ആരാധനകളിലും വിശ്വസിക്കുന്നില്ല?
0: ഇല്ല, ഒരാളെ വിശ്വസിക്കും.
1: ഒരുപക്ഷെ ഇപ്പൊ ഇവിടെ ഇരുന്ന് നമ്മൾ ഈ പറയുമ്പോഴത്തേക്കും അത് ഒരു വെള്ളനാട് ജനതയ്ക്ക് അല്ലെങ്കിൽ വെള്ളനാട് ശശി എന്ന വ്യക്തിയെ അറിയാവുന്നവർക്ക് ഒരു അത്ഭുതകരമായി തോന്നാം. ഉറപ്പിച്ചു പറയുന്നു, ഞാൻ അങ്ങനെ ഒരു പക്ഷെ പ്രവൃത്തിയാണ്, ദൈവവിശ്വാസിയല്ല പക്ഷെ പ്രവൃത്തിയിലാണ് എന്റെ വിശ്വാസം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അതിനൊരു ചെറിയ വിശദീകരണം ആവശ്യമാണ് എന്ന് തോന്നുകയാണ്.
0: അല്ല, അതിന് കാരണം നമ്മള് ദൈവത്തെ പോയി ആരാധിക്കുകയും ദൈവത്തിന് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്തിട്ട് പാവപ്പെട്ടവരെ കാണുമ്പോൾ, രോഗികളെ കാണുമ്പോൾ, നാട്ടിൽ കഷ്ടത അനുഭവിക്കുന്ന ജനങ്ങളെ കാണുമ്പോൾ തിരിഞ്ഞോടി പോകുന്ന ഒരാളല്ല ഞാൻ. അവർക്ക് വേണ്ടി നിൽക്കുകയും അവരുടെ ദുഃഖങ്ങളിൽ പങ്കാളിയാവുകയും എന്നാൽ കഴിയുന്ന സഹായങ്ങൾ ചെയ്യുകയും ചെയ്യുമ്പോഴാണ് യഥാർത്ഥ ഒരു ദൈവികനായി ഞാൻ മാറപ്പെടുന്നത്, ദൈവവിശ്വാസമായി മാറപ്പെടുന്നത്.
1: ഈ പറയുന്നത് കേൾക്കുമ്പോൾ ശരിക്കും എത്രയോ കാലങ്ങൾ കോൺഗ്രസിൽ പ്രവർത്തിച്ചിരുന്ന ഒരാള് അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന വാക്കുകൾ കേൾക്കുമ്പോൾ അറിയാതെ ചോദിച്ചു പോവുകയാണ്, ഗാന്ധിയാണോ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചത്, അതോ നെഹ്റു ആണോ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ളത്?
0: എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചത് മഹാത്മാഗാന്ധിയെ സ്വാധീനം ചെറുതല്ല. ആ മഹാത്മാവിന്റെ പ്രവർത്തനം ഒരു നിർണായകമാണ്. പക്ഷേ അദ്ദേഹത്തിന് പോലും അവസാനം തെറ്റിദ്ധാരണ പേരിൽ വെടിയുണ്ടേറ്റ് മരിക്കേണ്ടി വന്നു. പക്ഷേ പിന്നീട് വന്ന നെഹ്റു രാജ്യത്തിന് ഭീഷണമുണ്ടാക്കി, കോൺഗ്രസ്സിന് ഭീഷണമുണ്ടാക്കി കൊണ്ടുപോയി. ആ ഭീഷണമാണ് ദാരിദ്ര്യത്തിൽ കടന്ന, വികസന മുരടിപ്പ് കടന്ന, ഒന്നുമല്ലാതെ ആളുകൾ പട്ടിണി കടന്ന ഈ രാജ്യത്തിന്റെ ഒരു ഉയർച്ചയ്ക്ക് അന്നത്തെ കോൺഗ്രസും അന്നത്തെ കോൺഗ്രസുകാരും പിന്നെ നെഹ്റുവും വഹിച്ച പങ്ക് സ്റ്റേറ്റുകളിലെ കോൺഗ്രസിന്റെ നേതാക്കൾ വഹിച്ചില്ല.

0: എടുത്തത് ശ്രീ രാജീവ് ഗാന്ധിയാണ്. പക്ഷെ ഞാൻ രാജീവ് ഗാന്ധിയെ പോലെ തന്നെയാണ് അദ്ദേഹത്തിന്റെ പ്രിയ പത്നി സോണിയാഗാന്ധിയെ ബഹുമാനിക്കുന്നത്. ഞാൻ മാസത്തി പാർട്ടിയിൽ പോയിട്ട് എന്റെ വീട്ടിൽ സോണിയാഗാന്ധിയുടെ പടം മാറ്റിയിട്ടില്ല. അതിന് കാരണം ഇറ്റലിയിൽ നിന്ന് വന്ന് ഇന്ത്യ രാജ്യത്ത് താമസിച്ച് ആ കുടുംബത്തിന്റെ മാഹാത്മ്യം ഉൾക്കൊണ്ടുകൊണ്ട് ആ മാഹാത്മ്യത്തിനനുസരിച്ച് ജീവിച്ച് പ്രവർത്തിച്ച് ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുത്ത് ജനങ്ങളുടെ മനസ്സിൽ കയറിപ്പറ്റിയ ഒരു വിദേശിയായ സ്ത്രീയെ ഒരിക്കലും ബഹുമാനിക്കാതിരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഞാൻ എന്റെ മോനോടും പറഞ്ഞിട്ടുണ്ട്, സോണിയാഗാന്ധിയുടെ പടം ഒരിക്കലും മാറ്റരുത്. അത്ര മാത്രം ഇന്ത്യ സേവിച്ച് ഇന്ത്യ ഭരിക്കാൻ ഒരു അവസരം ഉണ്ടാക്കി കൊടുത്തിട്ട് വേണ്ടെന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും ഈ പാർട്ടിയായി കൊണ്ടുനടക്കുന്ന ഒരു ഒരു ഒരു പ്രത്യേകമായി ഒരു വിശേഷണം പറയുന്ന അത്ര വിശേഷണമുള്ള ഒരു സ്ത്രീയാണ് സോണിയാഗാന്ധി. ആ സോണിയാഗാന്ധി എനിക്ക് വളരെ ഇഷ്ടമാണ്.
1: വീണ്ടും നമ്മൾ ഈ ഒരു നെഹ്റുവിയൻ സോഷ്യലിസ്റ്റ് ആണ് എന്ന് അല്ലെങ്കിൽ അത്തരത്തിൽ വിശ്വസിക്കുന്നതിൽ തെറ്റില്ല അല്ലെങ്കിൽ അതാണ് ഞാനെന്ന് ഉൾക്കൊള്ളുന്നുണ്ട് വെള്ളനാട് ശശി. അവിടെ തന്നെ ഒരു കാര്യമുള്ളത്, അത് കഴിഞ്ഞ് വളരെ ചെറുപ്പത്തിലെ രാഷ്ട്രീയത്തിൽ വരികയും അത് പ്രത്യേകിച്ച് കോൺഗ്രസ് രാഷ്ട്രീയത്തിലേക്ക് വരികയും ആ വളരെ ചെറുപ്പമായിരുന്ന സമയത്താണ് ഈ അടിയന്തരാവസ്ഥ ഇന്ത്യയിൽ പ്രഖ്യാപിക്കപ്പെടുന്നത്. ഒരു നെഹ്റുവിയൻ സോഷ്യലിസം ഉള്ളിലുണ്ടായിരുന്ന ഒരാളെന്ന രീതിയിൽ ആ സമയത്ത് പ്രഖ്യാപിക്കപ്പെട്ട അടിയന്തരാവസ്ഥയെ ആ ചെറുപ്പം, വെള്ളനാട് ശശി എന്ന വ്യക്തിയുടെ ചെറുപ്പം എങ്ങനെയായിരുന്നു നോക്കിക്കണ്ടിരുന്നത്?
0: എന്റെ ചെറുപ്പത്തിൽ അടിയന്തരാവസ്ഥ അന്നത്തെ കാലഘട്ടത്തിൽ ഇന്ദിരാഗാന്ധി നിലപാടിൽ ഉറച്ചു വിശ്വസിക്കുന്നതാണ്. കുറച്ച് ക്രമക്കേടുകൾ ഉണ്ടായിരിക്കാം, പക്ഷേ അന്ന് രാജ്യത്ത് അടിയന്തരാവസ്ഥ ആവശ്യമാണ്. അത് കുറച്ച് ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്ത് കുറച്ച് വീഴ്ചകൾ ഉണ്ടായെങ്കിലും ജനങ്ങളെ ഒരു നിയന്ത്രിക്കാൻ കഴിയാത്ത അവസ്ഥ വന്നപ്പോൾ അടിയന്തരാവസ്ഥ കൊണ്ടുവന്നത് നടപ്പിലാക്കിയതിൽ ഇപ്പോഴും ഞാൻ ഇന്ദിരാഗാന്ധിയെ അഭിനന്ദിക്കുന്നതാണ്.
1: പക്ഷെ അത് അവരുടെ സ്വാർത്ഥമായ ഒരു കാര്യത്തിന് വേണ്ടി ചെയ്ത ദേശദ്രോഹമാണ് എന്ന് ഇപ്പോഴും അത് ശക്തമായി വിമർശിക്കപ്പെടുന്നുണ്ടല്ലോ.
0: ആ വിമർശനം ഉണ്ടാകുന്നത് തെറ്റില്ല. ആ വിമർശനം ഉണ്ടായതുകൊണ്ടാണ് പിന്നീടുണ്ടായ മാറ്റങ്ങൾ ഉണ്ടായത്.
1: പാർട്ടിക്ക്
0: മാറ്റമുണ്ടായി, രാജ്യത്ത് മാറ്റമുണ്ടായി, എല്ലാം ഉണ്ടായത്.
1: ഈ പറയുന്ന അതുപോലെ തന്നെ അരനൂറ്റാണ്ടോളം ഉറച്ചു നിന്ന ഒരു രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ മറ്റൊരു പ്രത്യയശാസ്ത്രത്തിലേക്ക് ചുവടുമാറ്റമുണ്ടായി. പക്ഷേ നേരത്തെ പറഞ്ഞു വന്ന കാര്യത്തിൽ നിന്ന് ഒരു നെഹ്റുവിയൻ സോഷ്യലിസം മനസ്സിലുണ്ടായിരുന്നു എന്നും പറഞ്ഞു. എങ്കിലും ഇങ്ങനെ ഒരു കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ മറ്റൊരു പ്രത്യയശാസ്ത്രത്തിലേക്കുള്ള ചുവടുമാറ്റം എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്?
0: നമ്മൾ എനിക്ക് രാഷ്ട്രീയം മതിയാക്കി ഒളിച്ചോളാൻ പറ്റില്ല. എന്നാൽ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ വെള്ളനാട് നിന്ന് പ്രവർത്തിച്ച് ഞാൻ ഉദ്ദേശിക്കുന്ന നിലയിൽ കൊണ്ടുപോകാൻ കഴിയാത്ത നിലയിലേക്ക് കാര്യങ്ങൾ പോയി, കൈവിട്ടുപോയി. അവ കൈവിട്ടു പോയതുകൊണ്ട് പിന്നെ നിൽക്കണമെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരനാവുക എന്ന ചിന്താഗതി എന്റെ മനസ്സിൽ ഉദിച്ചു. അത് ആരുടെയും അഡ്വൈസോ ആരുടെയും അഭിപ്രായമോ അല്ല, എന്റെ സ്വന്തം തീരുമാനമാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ചേരുക, കമ്മ്യൂണിസ്റ്റുകാരനാവുക, അപ്പൊ അതിലൂടെ മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാം എന്ന് ഞാൻ കാഴ്ചപ്പാടും എന്റെ മനസ്സിൽ തോന്നിയതുകൊണ്ടും ആണ് ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ചേർന്നത്.
1: പക്ഷേ നേരത്തെ നമ്മൾ പറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്ന ഒരു സോഷ്യലിസം ഉള്ളിലുള്ള ഒരാളിന് ഇത് സാധാരണമായ ഒരു രാഷ്ട്രീയ ചുവടുമാറ്റമല്ല, അതിനുമപ്പുറം ശരിക്കും എന്താണ് ഒരു സോഷ്യലിസം മനസ്സിലുള്ള ഒരാളിന് എന്നായാലും ഒരു തട്ടകം ഈ പറയുന്ന ഒരു കമ്മ്യൂണിസം തന്നെയാണ്, അതിൽ ഞാൻ എത്തിച്ചേർന്നു, കാലാന്തരത്തിൽ ഞാൻ എത്തിച്ചേർന്നു എന്നൊരു വിലയിരുത്തലിനെ എങ്ങനെ നോക്കിക്കാണുന്നു?
0: ഞാൻ അങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ചേർന്നത് ഒരുപാട് കാര്യങ്ങൾ ഞാൻ സ്വന്തമായി ആലോചിക്കുകയും അതിനകത്ത് നിന്ന് പ്രവർത്തിച്ചാൽ പ്രശ്നങ്ങൾ, എല്ലാ രാഷ്ട്രീയ പാർട്ടിയും പ്രശ്നങ്ങളുണ്ട്, പക്ഷേ എനിക്ക് അതിനകത്ത് നിന്ന് പ്രവർത്തിച്ചാലും ഞാൻ തകർന്നു പോകത്തില്ല, ഞാൻ ഉയർന്നു വരും, എനിക്ക് ഗുണമുണ്ട്, രാഷ്ട്രീയമായി ഉയർച്ചയുണ്ടാകും എന്നുള്ള വിശ്വാസം ഉള്ളതുകൊണ്ടാണ് പോയത്. പക്ഷേ അതിൻ്റെതായ ഗുണം എനിക്കുണ്ടായി. ഞാൻ അതിനേക്കാൾ അറിയപ്പെട്ടു, കോൺഗ്രസ് എന്നേക്കാൾ അറിയപ്പെട്ടു. അത് കഴിഞ്ഞ് ഒരു രാഷ്ട്രീയത്തിൽ നിന്ന് മാറി വേറെ രാഷ്ട്രീയത്തിൽ മാറുമ്പോൾ ആളുകൾക്കുണ്ടാകുന്ന, കോൺഗ്രസ്സുകാർക്കുണ്ടാകുന്ന വൈകാരികത എനിക്കുണ്ടായില്ല. അവര് എനിക്ക് വോട്ട് ചെയ്തു.
1: ഇപ്പോഴും കോൺഗ്രസിലുള്ള ആൾക്കാര് വെള്ളനാട് ശശിയെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നു.
0: ആ കോൺഗ്രസ്സുകാർ വോട്ട് ചെയ്തതുകൊണ്ടാണ് വെള്ളനാട് ഇപ്പോൾ LDF എന്ന പ്രസ്ഥാനം അധികാരത്തിൽ വന്നത് ആ കോൺഗ്രസ്സുകാരുടെ വിശ്വാസമാണ്. അപ്പൊ അവര് എനിക്കറിയാം ഒരിക്കലും എന്നെ കൈവിടില്ലെന്ന്. പക്ഷേ ഇടയ്ക്ക് എന്റെ വീട്ടിലൊരു കല്യാണം വിളിക്കാൻ സ്ത്രീ വന്നു. അന്ന് ഞങ്ങൾ കുറച്ച് കുശലം പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, അണ്ണൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് ജില്ലാ പഞ്ചായത്തിൽ

0: പോകുമ്പോൾ വിഴുന്നു പോകും എന്നും ഞങ്ങളെയൊക്കെ മനസ്സിൽ വലിയ പേടിയായിരുന്നു. വിഴുന്നു പോകും. അപ്പം അണ്ണൻ വിഴാതെ വന്നത് അണ്ണന്റെ ജനപിന്തുണയാണ്. എന്നിട്ട് ആ ഇലക്ഷൻ കഴിഞ്ഞ് എന്നോട് ശത്രുത ഉണ്ടായിരുന്ന ചില പ്രശ്നങ്ങൾ ഇടപെട്ട ആളുകൾ, ചില സ്ത്രീകൾ, ചില വീട്ടമ്മമാർ ഒക്കെ എന്നെ കാണുമ്പോൾ അവരെന്നെ കൈപിടിക്കുകയും തൊഴുകയും, അണ്ണൻ വിഴുന്നില്ലല്ലോ, അണ്ണൻ ഉയർന്നു വന്നല്ലോ, സന്തോഷമാണ് എന്ന് ഒരു ശത്രുതയുള്ള സ്ത്രീ പോലും എന്നുള്ള
1: അത്രമാത്രം ജനമനസ്സുകളിൽ എത്താൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ്.
0: കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഏത് വീട്ടിൽ ചെന്നാലും ശശിയപ്പൂപ്പ വരുന്നു, ശശിമാൻ വരുന്നു എന്ന പറച്ചിൽ കേൾക്കുമ്പോ എന്റെ മനസ്സ് നിറയെ സന്തോഷമാണ്.
1: അതിനേക്കാൾ ഒരു ശശിയണ്ണൻ വരുന്നു.
0: ശശിയണ്ണൻ വരുന്നു. ശശിയണ്ണൻ എന്ന് ഒരു വിഭാഗം പറയുന്നു, കൊച്ചുകുട്ടികൾ പറയുന്നു ശശിയപ്പൂപ്പ വരുന്നു, ശശിമാൻ വരുന്നു എന്നുള്ളൊരു.
1: ഇതിന്റെ ഒരു അടിസ്ഥാനപരം ഒരു കാര്യം കൂടെ ചോദിച്ചാല്, പൊതുവെ പറഞ്ഞു കേൾക്കാറുണ്ട് ഈ രാഷ്ട്രീയപരമായി ഒരുപാട് തർക്കങ്ങളോ മറ്റു കാര്യങ്ങളോ വാദങ്ങളോ ഉണ്ടാവുമ്പോഴും വ്യക്തിപരമായി ആരോടും വിദ്വേഷമോ വൈരാഗ്യമോ പുലർത്താത്ത ആളാണ് വെള്ളനാട് ശശി എന്ന് പറയാറുണ്ട്. അതായത് എതിർകക്ഷികളോട് പോലും നേരിട്ട് വന്ന് ഒരുപക്ഷെ പരസ്പരം വഴക്കുണ്ടാക്കിയാൽ പോലും അന്ന് വൈകുന്നേരം ആ വൈരാഗ്യമോ വാശിയോ ഇല്ലാതെ ആ വഴക്കുണ്ടാക്കിയയാളോട് സ്നേഹപൂർവ്വം സംസാരിക്കാൻ കഴിയുന്ന ഒരാളാണ് വെള്ളനാട് ശശി എന്ന് പൊതുവെ പറഞ്ഞു കേൾക്കാറുണ്ട്. ഈ ഇത് ശരിയാണോ? അങ്ങനെയാണെങ്കിൽ ഈ സ്വഭാവം എങ്ങനെയാണ് ഈ ആർജിച്ചെടുത്ത അല്ലെങ്കിൽ കൈവന്നത്?
0: നമ്മളെ നാടിൽ രാഷ്ട്രീയപ്പെടുത്തുകയും നാട്ടിലെ ജനങ്ങളെ സ്നേഹിക്കുകയും ചെയ്യുമ്പോൾ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ വേറെ ഉണ്ടാവും, അതിലൊക്കെ പ്രശ്നങ്ങളുണ്ടാവും. പക്ഷെ ആ പ്രശ്നങ്ങളൊക്കെ നമ്മൾ ബേസിക്കായി എടുത്ത് വൈരാഗ്യ മനസ്സ് കാണിച്ച് കൊണ്ടുപോകുന്ന ഒരാളിന് നാടിനെ നന്നാക്കാനോ നാട്ടിൽ മാറ്റമുണ്ടാക്കാനോ നാട്ടിലെ ജനങ്ങൾ ഗുണം ചെയ്യാനോ കഴിയില്ല എന്ന് വിശ്വസിക്കുന്നതാണ്. അതിനൊരു ഉദാഹരണമാണ് മുണ്ടാലായിൽ വച്ച് രാത്രി 9 മണിക്ക് 10-15 പേർ കൂടി വെറവ് കമ്പെടുത്ത് എന്നെ അടിച്ച് അവശനാക്കി ഞാൻ ഏകദേശം 2-3 മാസക്കാലം അതീവ ജാഗ്രതയുള്ള ചികിത്സ നടത്തിയാണ് വീണ്ടും രക്ഷപ്പെട്ടു വന്നത്. പക്ഷെ ആ കേസിൽ അവരെ എല്ലാവരെയും 5 വർഷത്തേക്കോ 10 വർഷത്തേക്കോ ശിക്ഷിക്കുന്ന നിലയിലുള്ള തീരുമാനം ഉണ്ടാകുമെന്ന് എതിർ കക്ഷികൾക്കും വക്കീലിനും അവർക്ക് ഓർമ്മ വന്നു. അവരെല്ലാം കൂടി എന്റെ വീട്ടിൽ വന്ന് പറഞ്ഞു ഇവരെ ശിക്ഷിക്കുക, പയ്യന്മാരാണ്, 5 വർഷം അല്ലെങ്കിൽ 10 വർഷം, 5 വർഷം ഇത് കുറയില്ല. പക്ഷെ അത്രമാത്രം തെളിവും അത്രമാത്രം എല്ലാ രേഖകളും അത് കോടതിക്ക് ബോധ്യമുണ്ട്, അതുകൊണ്ട് 5 വർഷത്തെ ശിക്ഷ അവർ കിട്ടും, അണ്ണൻ ഇവരെ സഹായിക്കണമെന്ന് വക്കീലും എന്നോടും അവരും പറഞ്ഞു. നിങ്ങൾക്കങ്ങനെ അഭിപ്രായം ഉണ്ടെങ്കിൽ ആ കേസിൽ ഞാൻ മൊഴി മാറ്റി പറയാൻ തയ്യാറാണ്. അങ്ങനെ കോടതിയിൽ പോയി മൊഴി മാറ്റി പറഞ്ഞപ്പോൾ ജഡ്ജി അതിരൂക്ഷമായി എന്നെ വിമർശിക്കുകയും താങ്കൾ മനഃപൂർവ്വം മൊഴി മാറ്റി പറയുന്നതാണ് എന്ന് പറയുകയും ചെയ്തു. ഞാൻ പറഞ്ഞു രാത്രി ആയതുകൊണ്ട് എനിക്ക് ആളുകൾ തിരിച്ചറിഞ്ഞൂടാ, അതുകൊണ്ടാണ് പറയുന്നത് പറഞ്ഞു. അതാണ് എന്റെ മനസ്സ്.
1: അതാണ് ആളുകൾ അത്രയും മനസ്സിൽ കൊണ്ട് നടക്കാനുള്ള കാര്യം അത് തന്നെയാണ്. പക്ഷെ അങ്ങനെ വരുമ്പോഴും കോടികളുടെ സമ്പാദ്യമുള്ള ആളാണ് വെള്ളനാട് ശശി എന്നൊരു പ്രചാരണം ഇപ്പോഴുമുണ്ട്. അതെന്തുകൊണ്ടാണ് ഇരിക്കാം? അത് അതിലെന്താണ് വാസ്തവികതയുള്ളത്?
0: എന്നെ അറിയാവുന്ന ആളുകൾ അങ്ങനെ പറയത്തില്ല. ഞാന് പിന്നെ എനിക്ക് കുടുംബത്തിൽ നിന്നും കിട്ടിയ 5 ഏക്കർ സ്ഥലം വിറ്റത് ഈ നാട്ടിലെ എല്ലാ ആളുകൾക്കും അറിയാം. ഇപ്പോൾ എന്റെ പേരിന് 1 സെന്റ് സ്ഥലം പോലും ഇല്ല. 5 സെന്റ് സ്ഥലം ഞാന് കുടുംബ വസ്തു വിറ്റപ്പോൾ അത് കിട്ടിയ ലാഭത്തിൽ വാങ്ങിച്ച് മോന്റെ പേരിന് വാങ്ങിച്ച് പ്രമാണം ചെയ്ത് അവന്റെ കൈവശം കൊടുത്ത് ലോക്കർ വെച്ചിട്ടുണ്ട്. എന്റെ പേരിൽ 1 സെന്റും ഇല്ല. ഇന്ന് ഞാൻ വ്യാപാരി വ്യവസായിയുടെ യോഗത്തിൽ പറഞ്ഞ ഇപ്പൊ കുചേലനാണ്. പക്ഷേ കുചേലനാണെങ്കിലും എനിക്ക് ഒരു ധൈര്യക്കേടോ നിരാശയോ മനസ്സിൽ ദുഃഖമോ ഒന്നുമില്ല. ഒരു സമ്പാദ്യം ഉണ്ടാക്കിയെങ്കിൽ കോടീശ്വരൻ കോടീശ്വരനാവായിരുന്നു. പക്ഷേ എനിക്ക് ആഗ്രഹം മനസ്സിലല്ലോ. ആഗ്രഹമില്ലാത്ത ഞാൻ എങ്ങനെ കോടീശ്വരനാകും? ഉള്ളതെങ്ങനെ സൂക്ഷിക്കാൻ കഴിഞ്ഞില്ല. പക്ഷെ പലപ്പോഴും സാമ്പത്തിക പ്രശ്നങ്ങളും അസുഖങ്ങളും ഒക്കെ വരുമ്പോൾ പൈസ ഇല്ലാത്തൊരു ബുദ്ധിമുട്ട് ഞാൻ ഒരുപാട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇപ്പൊ ദയനീയ കാര്യങ്ങൾ കഴിഞ്ഞു പോകുന്നതും ജീവിക്കുന്നതൊക്കെ എന്താ, അപ്പോഴെനിക്ക് എങ്ങനെയെങ്കിലും എന്തെങ്കിലും കിട്ടും, ആരെങ്കിലും തരും, ആരുടെയെങ്കിലും സഹായം കിട്ടും, അങ്ങനെയൊക്കെയാണ് ഞാൻ പോകുന്നത്.
1: നിരവധി കേസുകൾ നേരത്തെ പറഞ്ഞു, JCB ചിടിച്ചാലും വഴിയുണ്ടാക്കിയാലും വികസനത്തിന് ഒരു കുറവും വരാതെ നിൽക്കും എന്ന് പറഞ്ഞു. ഒരുപാട് കേസുകൾ ഇപ്പോഴും താങ്കളുടെ പേരിലുണ്ട്. ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതിൽ കുറ്റബോധമില്ല എന്ന് മാത്രമല്ല അഭിമാനവുമുണ്ട് എന്ന് താങ്കൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇന്ന് നമ്മുടെ ഈ അഭിമുഖത്തിലും സൂചിപ്പിക്കുകയുണ്ടായി. ഒരുപക്ഷെ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഒരു കോടതി കേസ് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അയാൾക്കതൊരു ഭാരമാണ്, ദുഃഖമാണ്, അതല്ലെങ്കിൽ ടെൻഷനാണ്. പക്ഷെ ഇത്രയും കേസുള്ളപ്പോഴും അതിലൊരു കുറ്റബോധമില്ല, അഭിമാനമാണ് എന്ന് വെള്ളനാട് ശശി എന്ന വ്യക്തി പറയുന്നു. എങ്ങനെ കാണുന്നു അതിനെ?
0: എനിക്ക് ഞാൻ ചെയ്തതൊന്നും എനിക്ക് വേണ്ടിയല്ല, നാടിന് വേണ്ടിയാണ്. എനിക്കൊരു ടെൻഷനും ഇല്ല. 6 പ്രാവശ്യം ജയിലിൽ കിടന്നിട്ടുണ്ട്. 6 പ്രാവശ്യം 1 പ്രാവശ്യം 9 ദിവസം തുടർച്ചയായിട്ട് കിടന്നിട്ടുണ്ട്. അപ്പോഴൊന്നും എനിക്ക് എന്റെ മനസ്സിൽ ടെൻഷനും ഇല്ല. ഇതെല്ലാം വിധിയാണ്, ഇതെല്ലാം നമ്മൾ അനുഭവിക്കേണ്ടതാണ്. ഇതിൽ നിരാശപ്പെട്ടൊരു കാര്യമില്ല. ഇനി നിന്നൊക്കെ ഉണർന്ന് പ്രവർത്തിക്കുക എന്നതാണ് എന്റെ മനസ്സ്.
1: നാടിനു വേണ്ടി ആയതുകൊണ്ടും സ്വന്തം കാര്യത്തിനല്ലാത്തതിനാലും ഒരു കുറ്റബോധവും
0: എനിക്കില്ല,
1: ഇല്ല, അഭിമാനം തന്നെയാണ്. ഈ കേസൊക്കെ, നിലവിലുള്ള കേസെല്ലാം ഏതു തരത്തിലായാലും അതിനെ തീർക്കാം എന്നുള്ള, അല്ലെങ്കിൽ അത് എപ്പോഴായാലും തീരും, കാരണം നാടിനു വേണ്ടിയാണ് എന്ന് ഇപ്പോഴും വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട്.
0: കേസിൽ 500 കേസുകളും തീർന്നിട്ടുണ്ട്. ഇപ്പൊ 32 കേസ് അവസാനത്തെ മുള്ളമ്പന്തി കേസിൽ ഉണ്ടായിട്ടുണ്ട്. 32 കേസ്. അതിന് ഈ കേസുള്ളപ്പോഴൊക്കെ 1 മാസത്തിൽ 15 ദിവസമെങ്കിലും കോടതി പോകണം. ഇതിന്റെ കൂട്ടത്തിൽ കൂടി കോടതി പോകും. പോകാതെ ഇരുന്നിട്ടുണ്ട്, വാറണ്ട് വന്നിട്ടുണ്ട്, വാറണ്ട് ഉള്ള അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ അങ്ങനെ കൊണ്ട് ഒരുപാട് സമവ്യാസങ്ങൾ. ഒന്നിനും ഒരു മോഷിപ്പില്ല. എന്ത് കാര്യത്തിനും പോകും, ധൈര്യത്തോടെ പോകും. ആ ഒരു വിശ്വാസമാണ് ഇപ്പോഴുള്ളത്.
1: ഈ പ്രസിഡന്റ് സ്ഥാനം ഏതാണ്ട് 5 വർഷം കൂടെ കഴിയുമ്പോഴത്തേക്കും ഏതാണ്ട് 80 വയസ്സ് കഴിയും താങ്കൾക്ക്.
0: 82 വയസ്സാവും.
1: ഈ 82 വയസ്സ് വരെ സജീവ രാഷ്ട്രീയത്തിലേക്ക് പോകാൻ വേണ്ടി ജീവിതത്തിലെ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ, വ്യായാമത്തിന്റെ കാര്യത്തിൽ എന്തെങ്കിലും ചിട്ടകളുള്ള ആളാണോ അതോ ചിട്ടകളില്ലായ്മയാണോ താങ്കളുടെ ആരോഗ്യം എന്നുള്ളത്?
0: ചിട്ടയുണ്ട്, ചിട്ടയില്ലായ്മയുണ്ട്, രണ്ടുമുണ്ട്. പിന്നെ കുട്ടിക്കാലത്ത് എന്റെ അച്ഛനും അമ്മയും ഞങ്ങളെ കുടുംബത്തിൽ തന്നത് രാവിലെ ഒരു കുടുംബത്തിലും അന്ന് കൊടുക്കാൻ കഴിയാത്ത ആഹാരം, യശങ്കലയും കരിപ്പൊട്ടിയും പച്ചരിയും ഇട്ട് കുറുക്കുന്ന കുറുക്കി, പാല് പശുവിനെ വാങ്ങിച്ച് വീട്ടിൽ കെട്ടി അതിൽ നിന്ന് 5-10 ലിറ്റർ പശു പാല് കറന്ന് ആവശ്യം പോലെ കുടിക്കാൻ പാല് തരുന്ന അച്ഛനും അമ്മയും ഇവയും തന്ന ആരോഗ്യമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും കുടുംബത്തിലുള്ളത്. അതിൽ ഏറ്റവും കൂടുതലുള്ളത് എനിക്കാണ്. ഏറ്റവും കൂടുതൽ ആ കാലഘട്ടത്തിൽ കൊച്ചിലേക്ക് അധ്വാനിക്കുന്ന ഒരാളായിരുന്നു ഞാൻ.
1: ഈ പ്രത്യേകിച്ചല്ലാതെ ഇപ്പൊ ആരോഗ്യത്തെ നിലനിർത്താൻ വേണ്ടിയിട്ട് കൃത്യനിഷ്ഠയോടുകൂടി വ്യായാമം ചെയ്യുക, നടക്കാൻ ഇറങ്ങുക, നീന്താൻ പോവുക, അതൊക്കെയാണല്ലോ പൊതുവെ രാഷ്ട്രീയക്കാരിൽ കാണുന്ന കാര്യങ്ങൾ. അത്തരത്തിലൊന്നും കൃത്യനിഷ്ഠയോടെ ചെയ്യാറില്ല?
0: അങ്ങനെ ഒരു കൃത്യനിഷ്ഠയും ഞാൻ കാണിക്കാറില്ല.
1: ആഹാരം കഴിക്കുന്ന സമയത്തിന്റെ കാര്യത്തിൽ പോലും?
0: ആഹാരം കഴിക്കുന്ന സമയത്ത് പോലും ഇല്ല. കിട്ടവും കഴിക്കും, എത്ര വശന്നാലും ഇരിക്കും, എത്ര ബുദ്ധിമുട്ടിയാലും അതൊക്കെ സഹിക്കും.
1: ആരോഗ്യത്തിന്റെ അടിസ്ഥാന കാര്യങ്ങൾ പറയുമ്പോൾ കുട്ടിക്കാലത്ത് അച്ഛനും അമ്മയും പരിപാലിച്ചിരുന്ന ഒരു കാര്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോ ഒന്ന് കണ്ഠമിടറിയോ ഒന്ന് കണ്ണു നിറഞ്ഞോ എന്നൊരു സംശയം. അതുകൊണ്ട് തന്നെ അച്ഛനും അമ്മയും കുറിച്ച് നമുക്ക് കുറച്ചുകൂടെ ഒന്ന് ഓർക്കുന്നത് നല്ലതായിരിക്കും.
0: എന്റെ വീട്ടിൽ വന്നാൽ കാണുന്നത് എന്റെ അപ്പൂപ്പൻ, എന്റെ അമ്മൂമ്മ, എന്റെ അച്ഛൻ, എന്റെ അമ്മ, എന്റെ വീട്ടിലെ എന്റെ കൂടെ പറയുക ആളുകളുടെ പടം ഇപ്പോഴും ഏതെങ്കിലും വീട്ടിൽ സൂക്ഷിക്കണമെങ്കിൽ അത് എന്റെ വീട്ടിൽ മാത്രമാണ്. അമ്മയുടെ പടം എപ്പോഴും എന്റെ കിടക്കുന്ന കട്ടിൽ വരെ വച്ചിട്ടുണ്ട്. എന്റെ മനസ്സെപ്പോഴും അമ്മയുണ്ട്,
1: അച്ഛനും
0: അച്ഛനുണ്ട്.
1: ആ ഒരു ഇതിനെ എന്തു പറയാൻ, സാധാരണ ആളുകൾ പറയും ഇതാണ് അതിന്റെ ഒരു ജീവിതത്തിന്റെ ഏറ്റവും വലിയ നന്മ, പുണ്യം. ആ നന്മയും പുണ്യവുമാണോ ഇപ്പോഴും ഇങ്ങനെ സജീവമായി രാഷ്ട്രീയത്തിലും ഈ സ്വന്തം ഇച്ഛകളിലൂടെ നടക്കാൻ പ്രേരിപ്പിക്കുന്നത്? ആ അനുഗ്രഹമാണ് എന്നൊക്കെ ആളുകൾ പറയുന്നത്, അത് ശരിക്കും ആ അച്ഛന്റെയും അമ്മയുടെയോടുള്ള ആ നന്മയും അനുഗ്രഹമാണ് എന്ന് കരുതുന്നുണ്ടോ?
0: കരുതുന്നുണ്ട്. പിന്നെ എന്റെ പ്രവൃത്തി, വേദനിക്കുന്നവനെ സഹസിക്കുകയും അവർക്ക് ആവശ്യമുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും പണം കയ്യിൽ എന്റെ കയ്യിലുള്ള പണം നോക്കാതെ ഞാൻ അവരെ സഹായിക്കുകയും എന്റെ നിലനിൽപ്പ് നോക്കാതെ അവർക്കൊപ്പം യാത്ര ചെയ്യുകയും അവരെ ചേർത്ത് പിടിക്കുകയും ചെയ്യുന്ന സ്വഭാവം ഇന്ന് രാവിലെ എനിക്ക് അനുഭവത്തിലുണ്ടായി. അപ്പൊ ആ അങ്ങനെയുള്ള ആളുകളെ എത്രത്തോളം സഹായിക്കുന്നു അത്രയും എനിക്ക് സന്തോഷമുണ്ടാകുന്നു, ആരോഗ്യമുണ്ടാകുന്നു, എനിക്ക് ജനബന്ധനുണ്ടാകുന്നു. ഞാൻ ധൈര്യത്തോടുകൂടി മനസ്സിന് ഒരു ദുഃഖമില്ലാതെ ജീവിക്കുന്നു.
1: ഇന്നത്തെ രാഷ്ട്രീയ നേതാക്കളെ പലരെയും നമ്മൾ കാണുമ്പോൾ അവർക്ക് ഒരിടത്ത് പോയി സംസാരിക്കണമെങ്കിൽ, അവർക്ക് എന്തെങ്കിലും എഴുതണമെങ്കിൽ അതിന്റെയൊക്കെ പിന്നിൽ ഒരു കുറച്ച് ബൌദ്ധിക സഹായികൾ, ബുദ്ധിജീവികളെന്ന് പറയുന്നില്ല, അങ്ങനെ കുറച്ച് ബൌദ്ധിക സഹായികൾ മിക്കവാറും എല്ലാ രാഷ്ട്രീയക്കാരുടെയും പിന്നിലുണ്ട്. പക്ഷേ താങ്കൾക്ക് അങ്ങനെ ഒരു അസിസ്റ്റന്റ്, ബൌദ്ധികമായ ഒരു അസിസ്റ്റന്റ്, ഒരു ബുദ്ധിജീവി താങ്കളുടെ പിന്നിൽ ഉണ്ട് എന്ന് ഇതുവരെ ഞങ്ങൾക്ക് ആർക്കും തന്നെ എന്ത് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല, മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്തുകൊണ്ടായിരിക്കാം അത്തരത്തിലൊരു സഹായി വേണ്ട എന്ന് തോന്നാനോ?
0: എന്നെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ കയ്യക്ഷരം മോശമായതുകൊണ്ട്, കയ്യക്ഷരം മോശമാണ്, അതുകൊണ്ട് കയ്യക്ഷരം കൊള്ളാവുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു കൊടുക്കും, എഴുതും, അത് കൊടുക്കും, പണ്ടി.
1: അതല്ലാതെ ചിന്തകൾക്കോ വേണ്ടിയിട്ടോ പ്രസംഗത്തിന് വേണ്ടിയിട്ടോ വേറെ ആരുടെയും
0: ഇതില്ല, പിന്തുണയില്ല, ആരുടെയും അഡ്വൈസ് ഇല്ല, ആരെയും പിന്തുടർന്ന് വരുന്ന സ്വഭാവമല്ല.
1: ഒറ്റയ്ക്ക് പടവെട്ടി മുന്നോട്ട് പോകുന്ന ഒരാള് എന്ന രീതിയിലുള്ള അഭിമാനം തന്നെയാണ് ഉള്ളത്. നേരത്തെ വ്യായാമത്തെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും മനസ്സിലൊന്നൊരു കാര്യമാണ്, എന്താണ് ജീവിതത്തിലെ ഈ എന്റർടൈൻമെന്റ് അല്ലെങ്കിൽ വിനോദം? ചില ആളുകൾ സിനിമ കാണും, ചിലർ വായിക്കും, ചിലർ എന്താണ്? വെള്ളനാട് ശശി എന്ന വ്യക്തിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട എന്റർടൈൻമെന്റ് എന്താണ്?
0: എന്റെ എന്റർടൈൻമെന്റ് കുട്ടിക്കാലത്ത് സിനിമ കാണാൻ, രാഷ്ട്രീയത്തിൽ സജീവമാകുന്ന ശേഷം സിനിമ കാണുന്നപ്പോൾ കുറഞ്ഞു വന്നു. വല്ലപ്പോഴിരിക്കുന്ന സിനിമ കാണും, സമയം കിട്ടത്തില്ല. പക്ഷെ എനിക്ക് അതിനേക്കാൾ പ്രാധാന്യം നാട്ടിലെ പ്രശ്നങ്ങളും കൂടപ്പുറവിലുള്ള പ്രശ്നങ്ങളിലും പിന്നെ നാട്ടിൽ കഷ്ടം അനുഭവിക്കുന്ന ആളുകളെയും സഹായിക്കാനുള്ള സമയം ആണ് ഏറ്റവും കൂടുതൽ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും അങ്ങനെയാണ്, ഈ സമയത്തും അങ്ങനെയാണ്. ഇപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഞാൻ ധൃതിപ്പെട്ട സ്ഥലത്ത് പോകുമ്പോൾ ഒരു സ്ത്രീ കൈ കാണിക്കുന്നു, നിർത്തുന്നു. നിർത്തിയിട്ട് ഒരു പൈസയില്ലായിരുന്നു, എൻ്റെ കയ്യിൽ പൈസയില്ല. ഞാൻ ഡ്രൈവർക്ക് പറഞ്ഞു മൊബൈലിൽ പൈസ ഉണ്ടെന്ന് നോക്കുന്നു. അപ്പൊ അവനെ 1250 രൂപ ഉണ്ടെന്ന് പറഞ്ഞു. അതിന് 500 രൂപ കൂടി അവർക്ക് എടുത്ത് കടയിലെടുത്ത് കൊടുക്കാൻ പറഞ്ഞു. ആ അമ്മയെ 500 എടുത്ത് കൊടുത്തു, അത് സന്തോഷത്തോടെ കൊണ്ടുപോയി. പിന്നെ എനിക്ക് 750 രൂപ എന്റെ അക്കൗണ്ടിൽ, ഇപ്പോൾ എനിക്ക് ജീവിതത്തിൽ ഇപ്പോൾ 750 രൂപ ഉള്ളൂ. ഈ സമയത്ത് ഒരു ബാങ്കിലും ഒരു അക്കൗണ്ടും ഇല്ല. പിന്നെ ആവശ്യം വരുമ്പോൾ, പൈസയ്ക്ക് ആവശ്യം വരുമ്പോൾ ഓരോരുത്തരെ വിളിച്ചു പറഞ്ഞ് അത്യാവശ്യത്തിനൊക്കെ കാശ് ചോദിക്കും. സ്വാതന്ത്ര്യം പുറത്ത് പലരും ചോദിക്കില്ല, എക്കൂലിയൊന്നും ചോദിക്കില്ല, പൈസ ഇല്ല, 2000 രൂപ വേണമെന്ന് പറഞ്ഞു അവരിട്ടീരും. പല കാര്യങ്ങളും സഹായിച്ചവരാണ്, ഒരു പൈസ വാങ്ങിക്കാത്തവരാണ്, അങ്ങനെയാണ് സഹായിച്ചു ഇപ്പം ജീവിച്ചു പോകുന്നത്.
2: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് വെള്ളനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വെള്ളനാട് ശശിയുമായുള്ള പ്രത്യേക അഭിമുഖം.
1: പല ഉദ്ഘാടന ചടങ്ങുകളിലും അല്ലെങ്കിൽ ഏതെങ്കിലും കാര്യത്തിലൊക്കെ പോകുമ്പോൾ സാധാരണ വിളക്ക് കത്തിക്കുക, സ്വാഗതം പറയുമ്പോൾ പൂക്കൾ കൊണ്ടുതരിക, അല്ലെങ്കിൽ പുസ്തകം കൊണ്ടുതരിക എന്ന് പറയുന്ന ചില കാര്യങ്ങൾ പൊതുവേ കാണാറുണ്ട്. പക്ഷേ വെള്ളനാട് ശശി പ്രസിഡന്റായിരിക്കുമ്പോഴോ ജില്ലാ പഞ്ചായത്ത് മെമ്പറായിരിക്കുമ്പോഴോ അത് ഏത് സമയത്തായാലും ഒരു ഇതുപോലൊരു പരിപാടിയിൽ വിളിക്കുമ്പോഴത്തേക്കും ഒരു പുസ്തകം തന്നാൽ അത് അവിടെ ഇരിക്കുന്ന ഏതെങ്കിലും ഒരു കുട്ടിക്ക് തിരിച്ചു കൊടുക്കുക, ഒരു വിളക്ക് കത്തിക്കേണ്ടി വന്നാൽ അവിടെയുള്ള കുട്ടികളെയൊക്കെ കൂടെ വിളിച്ചു കൂട്ടിയിട്ട് അവരോടൊപ്പം ചേർന്ന് വിളക്ക് കത്തിക്കുക, അല്ലെങ്കിൽ അവരെ കൊണ്ട് തന്നെ വിളക്ക് തെളിയിക്കുക എന്ന് പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. മിക്കവാറും അങ്ങനെയാണ്. ഈ അത്തരത്തിലുള്ള കാര്യങ്ങൾ അതിനൊരു ഷോ ആയി കാണുന്നത് കൊണ്ടാണോ, അതല്ല അതിന്റെ ഒന്നും ആവശ്യമില്ല, ഇത് ഞാൻ ഇത് വാങ്ങി എവിടെ കൊണ്ട്, ഇത് എങ്ങനെ കാണുന്നു ഈ ഒരു കാര്യത്തെ?
2: എനിക്ക് ആയിരക്കണക്കിന് സ്വീകരണങ്ങളും നോട്ടുമാലകളും വലിയ നേരിയതകളും ഒരു തോർത്ത് പോലും ഞാൻ എന്റെ വീട്ടിൽ കൊണ്ടുപോയിരുന്നു. അവരോട് ആളുകൾ കൊടുക്കും. ഇപ്പോൾ റബ്ബർ വ്യവസായം ചെന്നപ്പോൾ എനിക്കൊരു വലിയ ധൈര്യം എന്നെ പൊതച്ചു. ഞാൻ നേരെ ചെന്നപ്പോൾ ഒരു സ്ത്രീ, പാവപ്പെട്ട സ്ത്രീയുടെ കഴുത്തിലിട്ട് കൊടുത്തു. എന്നാൽ എന്നെ ആദരിക്കുന്ന ഒരു മൊമൻ്റം തന്നു, അത് ഞാൻ കൊണ്ടുവന്നു. അത് സൂക്ഷിക്കുന്നു. മൊമൻ്റം സൂക്ഷിക്കുന്നുണ്ട്, അല്ലാതൊന്നും സൂക്ഷിക്കാറില്ല. ഒരു തോർത്ത് പോലും സ്വന്തമായി വാങ്ങിക്കാതെ ഈ ആളുകൾ തരുന്നത് സ്വീകരിക്കത്തില്ല.
1: കുട്ടിക്കാലത്ത് സിനിമ കണ്ടു എന്ന് പറഞ്ഞതുകൊണ്ടും പിന്നെ പൊതുപ്രവർത്തനത്തിലേക്ക് വന്നപ്പോ സിനിമയുടെ എണ്ണം കുറഞ്ഞു എന്ന് പറഞ്ഞെങ്കിലും ഈ അഭിമുഖത്തിൽ കൗതുകത്തോടുകൂടി ചോദിക്കുകയാണ്, ഏറ്റവും ഒടുവിൽ കണ്ട സിനിമ ഏതായിരിക്കും?
2: ഏറ്റവും ഒടുവിൽ കണ്ട സിനിമ ശനിയാഴ്ച, ഞായറാഴ്ച ഞാൻ തൃശ്ശൂർ പോയിട്ട് ഞായറാഴ്ച എറണാകുളത്ത് വന്നിട്ട് പാലയിൽ പോകണം. അപ്പൊ തൊടുപുഴ വഴി വന്നു. അപ്പൊ തൊടുപുഴ വഴി വന്നപ്പോ മോഹൻലാലിന്റെ മകൾ അഭിനയിക്കുന്ന തുടക്കം എന്ന സിനിമ തുടങ്ങിയില്ല, തുടങ്ങാൻ പോകുന്നു, സ്ഥലമുണ്ടെന്ന് പറഞ്ഞു കേറി ആ സിനിമ കണ്ടു.
1: ഇഷ്ടപ്പെട്ട ഒരു നടന്മാർ, ഒരുപാട് നടിയും നടന്മാരൊക്കെ ഉണ്ട്. നമ്മള് വെള്ളനാട് ശശി എന്ന സാംസ്കാരിക പ്രവർത്തകനെ, രാഷ്ട്രീയ പ്രവർത്തകനെ ഇഷ്ടം തോന്നിയ ആരൊക്കെ ആയിരിക്കും ഇതില്?
2: എനിക്ക് ഇഷ്ടം തോന്നിയ ഒന്ന് അടുപാസി, അന്നത്തെ കാലഘട്ടത്തിൽ. പിന്നീട് വന്ന കാര്യത്തിൽ സത്യൻ, അത് കഴിഞ്ഞാൽ പ്രേം സർ, പിന്നെ മോഹൻലാല്, മമ്മൂട്ടി, നമ്മുടെ അന്തരിച്ചു പോയ ഹാസ്യകലാപാത്രം പേർ ഓർമ്മിക്കുന്നത്
1: എസ് പി പിള്ള,
2: അങ്ങനെയുള്ള ആളുകളായിരുന്നു.
1: ഒരു കൗതുകം കൊണ്ട് മാത്രം അത് ചോദിച്ചതാണ്. വായന എങ്ങനെയാണ്? നേരത്തെ വായിക്കുന്ന ആളാണോ അതോ ഇപ്പോഴും സെലക്ട് ചെയ്ത് വായിക്കുന്ന ആളാണോ? വായന ഇല്ലാത്ത എന്താണ് വായനയെക്കുറിച്ച്?
2: പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് പുസ്തകം വായിക്കും, പക്ഷേ കുട്ടിക്കാലം മുതൽ പത്രം വായിക്കും. ഒരു 5-6 വയസ്സ് തൊട്ട് പത്രം വായിക്കും. വീട്ടിൽ പത്രം അച്ഛനും വായിക്കും. ഇപ്പോഴും പത്രം വായന ഏറ്റവും വലിയ വലുത്. പിന്നെ ടെലിവിഷൻ വന്നപ്പോൾ ന്യൂസ് കാണലാണ്, ഇതേ ഉള്ളൂ. പുസ്തകങ്ങളൊന്നും അധികം വായിക്കാറില്ല. പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ സെലക്ട് ചെയ്ത്
1: വായിക്കും. ഈ പത്രം വായിക്കുന്നത് കൊണ്ടും അതുപോലെ ന്യൂസ് കാണുന്ന ലോകത്തിൽ നടക്കുന്ന എല്ലാ കാര്യത്തെക്കുറിച്ചും ശരിക്കും നല്ല പരിജ്ഞാനമാണ്.
2: ലോകത്തുള്ള ഓരോ രാജ്യത്തിന്റെ കുറിച്ചും നമ്മുടെ സംസ്ഥാനത്തെ രാജ്യത്തിന്റെ ഓരോ സംസ്ഥാനങ്ങളെ കുറിച്ചും പത്രങ്ങളിൽ വരുന്ന ന്യൂസും TV വരുന്ന ന്യൂസും എല്ലാം കാണുകയും പഠിക്കുകയും ചെയ്യുന്നതാണ്.
1: വെള്ളനാടിന്റെ വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട് പങ്കുവച്ചാൽ നല്ലതായിരിക്കും. എങ്ങനെയാണ് താങ്കൾ വെള്ളനാടിന്റെ ഒരു വിദ്യാഭ്യാസ മണ്ഡലത്തെ, ഒരു കാഴ്ചപ്പാട് എന്താണ്
2: വെള്ളനാടിന്റെ വിദ്യാഭ്യാസ കാഴ്ചപ്പാട്? നമുക്ക് മറ്റു ഒരു പ്രദേശത്തും കാണുന്നത് പോലെ അല്ല. പുതിയ അമ്മമാർക്ക്, വീട്ടമ്മമാർക്ക് സ്വന്തം മക്കളെ പഠിപ്പിച്ച ഉദ്യോഗസ്ഥരാക്കണം, വിദ്യാസമ്പന്നരാക്കണം, അവർക്ക് നല്ല ഭാവി ഉണ്ടാകണം എന്നാഗ്രഹിക്കുന്ന കുടുംബങ്ങളാണ് വെള്ളനാട്ട് ഭൂരിപക്ഷ കുടുംബങ്ങൾ. ആ കുടുംബങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ച് നമ്മുടെ നാട്ടിലെ യുവതലമുറ പ്രവർത്തിക്കുന്നില്ല, പഠിക്കുന്നില്ല, ഇല്ലെങ്കിൽ അതിനനുസരിച്ച് ജീവിക്കുന്നില്ല എന്നുള്ള കാര്യത്തിൽ നിരാശയുണ്ട്.
1: വെള്ളനാടിന് ഒരു വലിയ വിദ്യാഭ്യാസ ചരിത്രമുണ്ട്, നമ്മുടെ സ്കൂള് ആയാലും അധ്യാപകരായാലും ഒക്കെ. ഈ വെള്ളനാടിന്റെ വിദ്യാഭ്യാസ ചരിത്രത്തിൽ നിന്ന് വെള്ളനാടിന്റെ വിദ്യാഭ്യാസ ഭാവിയിലേക്ക് പോകുന്ന അതേക്കുറിച്ച് എങ്ങനെയാണ് ഒരു വെള്ളനാട് ശശി എന്നൊരു രാഷ്ട്രീയ സാംസ്കാരിക പ്രവർത്തകൻ എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത്?
2: ഞാൻ അധികാരം കിട്ടിയ പഞ്ചായത്ത് അധികാരം ഉള്ളപ്പോഴും ബ്ലോക്ക് പഞ്ചായത്ത് മുമ്പായിരുന്നപ്പോഴും ജില്ലാ പഞ്ചായത്ത് മുമ്പായിരുന്നപ്പോഴും വിദ്യാഭ്യാസ രംഗത്തെ സ്കൂളുകൾ നവീകരിക്കുന്നതിനും കൂടുതൽ ആധുനിക സൗകര്യം ഉണ്ടാക്കുന്നതിനും പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. അത് ഞാൻ പഠിച്ച അരുവിക്കൽ സ്കൂളിൽ നവീകരണം 2-3 കോടി രൂപ നടത്തി ഉണ്ടാക്കി. വെള്ളനാട് സ്കൂളിൽ നിങ്ങൾ നോക്കിയാൽ, യു പി സ്കൂളിൽ ചെന്ന് നോക്കിയാൽ ഒരു കോളേജിന്റെ ലുക്കിലാക്കിയിട്ടുണ്ട്. ഹൈസ്കൂളിൽ അതുപോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ പഞ്ചായത്ത് ദിവസം പഞ്ചായത്ത് കീഴിലുള്ള സ്കൂളുകളിൽ നവീകരണം ഉണ്ടാക്കുന്ന കാര്യത്തിൽ വളരെ ശ്രദ്ധാപൂർവ്വം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. നിങ്ങൾ കമ്പനി മുക്കി നോക്കിപ്പോയി അറിയാം, പല ശങ്കരമത്ത് പോയി നോക്കിയാൽ എല്ലാം അറിയാം. വിദ്യാഭ്യാസ സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുത്തു, നേഴ്സറികളിൽ സൗകര്യം ഉണ്ടാക്കി. പക്ഷേ നേഴ്സറികളിൽ കുറച്ചുകൂടി സൗകര്യം ഉണ്ടാക്കുകയും നമ്മൾ പഞ്ചായത്ത് തന്നെ നേരിട്ട് ഡേ കെയർ തുടങ്ങി കൂടുതൽ കുട്ടികളെ ആകർഷിച്ചുകൊണ്ട് നല്ല കെട്ടിടങ്ങളിൽ അവരെ പാർപ്പിച്ച് പഠിപ്പിച്ച് അവരെ കളിപ്പിച്ച് രസിപ്പിച്ച് വളർത്തിയെടുക്കാൻ ഉള്ളൊരു ശൈലിയിൽ ആഗ്രഹിക്കുന്നു. അത് എത്രമാത്രം നടക്കുമെന്ന് പഞ്ചായത്തിന്റെ സമ്പത്തും പഞ്ചായത്തിന്റെ സൗകര്യങ്ങളും നോക്കി ആണ് ഇനി നോക്കുന്നത്. ഞാൻ പഞ്ചായത്തിലെ ഏകദേശം 10-15 ഏക്കർ സ്ഥലം നേരിട്ടെടുത്ത് നമ്മൾ സ്ഥാപനം തുടങ്ങുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. നമ്മുടെ ഗവൺമെന്റ് ആശുപത്രി നമ്മൾ ഉദ്ദേശിക്കുന്ന നിലയിൽ, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് ക്ലസ്റ്റർ പദ്ധതിയിൽ 2 നില കെട്ടിടം കൊണ്ടുവന്നു, പേവാട് കൊണ്ടുവന്നു, ഡീലക്ഷൻ സെന്റർ കൊണ്ടുവന്നു, പാലിറ്റീവ് കെയർ കൊണ്ടുവന്നു, നമ്മുടെ ജില്ലാ പഞ്ചായത്ത് മെമ്പറെ കൊണ്ട് അവിടെ എക്സ്റേ വായിപ്പിച്ചു, അവിടെ ഒക്കെ ചെയ്തെങ്കിലും ഉദ്ദേശിക്കുന്ന നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് അസുഖം വന്നാൽ, കുട്ടികൾക്ക് അസുഖം വന്നാൽ ഓടിച്ചെന്നാൽ അതെല്ലാം നിറവേറ്റുന്നതിനുള്ള പൂർണ്ണമായ ഒരു ആശുപത്രിയായി മാറിയിട്ടില്ല. അത് മാറ്റുക എന്ന് ഒരു ശ്രമത്തോടു കൂടി MLA ഞാനും ബ്ലോക്ക് പഞ്ചായത്ത് ഒരുപക്ഷെ വ്യത്യസ്ത കക്ഷിയാണ് ഭരിക്കണമെങ്കിലും നിന്നുകൊണ്ട് MLA കൊണ്ടും ആ ബ്ലോക്ക് പ്രസിഡന്റിനെ കൊണ്ടും ആ സ്കൂളിൽ, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പ്രസിഡന്റായിരുന്നപ്പോഴാണ് പേ വാർഡും ജനറൽ വാർഡും ലിഫ്റ്റും ഒക്കെ സ്ഥാപിച്ചെടുത്തത് ഈ പാലിറ്റ്. അതുപോലെ അത് കുറച്ചുകൂടി ഡെവലപ്പാക്കി എടുത്ത് ആ ആധുനിക ശുശ്രൂഷ രംഗത്ത് മാറ്റമുണ്ടാക്കിയെടുക്കാൻ ഞാൻ പരാമർശിക്കും.
1: അതുപോലെ തന്നെ വെള്ളനാടിന്റെ ആരോഗ്യ മേഖലയെ കുറിച്ചും ആരോഗ്യ കാഴ്ചപ്പാട് എന്താണ് വെള്ളനാടിന്റെ?
2: ആരോഗ്യ മേഖല നമ്മൾ പൂർണ്ണമായും ശരിയായിട്ടില്ല. ആരോഗ്യ മേഖലയിൽ നമ്മൾ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കി, പക്ഷെ ആ മാറ്റങ്ങൾ പാവപ്പെട്ട ആളുകളിൽ പൂർണ്ണമായി എത്തിയിട്ടില്ല. അവരുടെ സമ്പത്തും അവരുടെ സൗകര്യങ്ങളും കുറവായതുകൊണ്ട് അവർ ആരോഗ്യത്തെ സംരക്ഷിക്കപ്പെടുന്നില്ല. ഞാനിപ്പോ പഞ്ചായത്തിൽ പ്രസിഡന്റായിരുന്ന കാലഘട്ടത്തിലൊക്കെ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ദുരിതാശ്വാസ നിധി നിധി ഉണ്ടാക്കുമായിരുന്നു. എന്റെ ഉദ്ദേശം എന്താണ്? പാവപ്പെട്ട വീട്ടമ്മമാർ, അവർക്ക് ചികിത്സിക്കാൻ പൈസയില്ല, ഡയബറ്റീസ് രോഗം വന്നാൽ പോയി പരിശോധിക്കത്തില്ല, അതിനനുസരിച്ചുള്ള ആഹാരം കഴിക്കാൻ നിവൃത്തിയില്ല, അങ്ങനെ ജീവിച്ച് ഒരുപാട് ആളുകൾ മരിച്ചുപോയി, ഒരുപാട് കിഡ്നി രോഗികൾ ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് ആളുകൾ രോഗികളാണ് നമ്മുടെ പഞ്ചായത്തിൽ, നമ്മൾ ഉദ്ദേശിക്കാത്ത കാര്യത്തിൽ. പക്ഷെ അവരെയൊക്കെ ഞാൻ പഞ്ചായത്ത് വരുന്ന സാമ്പത്തികമുള്ളവരിൽ നിന്ന് കാശ് കളക്ട് ചെയ്ത് കൺട്രാക്ടർമാരിൽ നിന്നും വീട്ട് നമ്പറിടാൻ വരുന്നവരോടും മണ്ണിന് ഇടിക്കാൻ വരുന്നവരോടും മറ്റുള്ള കോൺട്രാക്ടർമാരെല്ലാം പൈസ വാങ്ങിച്ചിട്ട് അവർക്ക് 1,000, 2,000, 5,000 രൂപ വരെ കൊടുക്കാറുണ്ട്. ഇന്നും 5 പേർക്ക് 8,000 രൂപ കൊടുത്തിട്ടാണ് ഞാൻ പഞ്ചായത്ത് ആഫീസിൽ നിന്ന് ഇറങ്ങിയത്. അത് ഈ 5 വർഷക്കാലവും അത് എത്രത്തോളം കൊടുക്കാൻ പറ്റുമോ അത്രയും കൊടുത്ത് സമ്പന്നത ഉള്ളിൽ നിന്ന് കളക്ട് ചെയ്ത് വാങ്ങിച്ച് കൊടുക്കും.
1: ഇത്രയും കാലത്തെ രാഷ്ട്രീയ സാംസ്കാരിക ജീവിതത്തിൽ എനിക്ക് ചെയ്യാൻ കഴിയാതെ പോയി എന്ന് പറഞ്ഞ് വ്യസനിക്കുന്ന, വേദനിക്കുന്ന എന്ത് കാര്യമുണ്ട്?
2: ഒരു കാര്യമേ ഉള്ളൂ, MLA ആവാൻ കഴിയുമായിരുന്നു, ഞാനത് കളഞ്ഞു വിളിച്ചു എന്നുള്ള ഒറ്റ വേദനയുള്ളൂ.
1: എന്താണ് അതിന്റെ ഒരു ചരിത്രം?
2: അത് ഞാൻ ആ ഒരു ലക്ഷ്യബോധത്തിൽ നിന്ന് അല്പം പുറകോട്ട് പോയിട്ട് അവസരം വന്നപ്പോഴും ഞാനത് ഉപയോഗിക്കാൻ ശ്രമിച്ചില്ല. ശ്രമിക്കാത്തത് ചിലരോടുള്ള കടപ്പാട്, പ്രത്യേകിച്ച് ഉമ്മൻചാണ്ടിയുള്ള കടപ്പാട് കൊണ്ടാണ് ഞാൻ ആ കാര്യത്തിൽ പുറകോട്ട് പോയത്. എനിക്കൊരു ചാൻസ് വന്നതാണ് ഉമ്മൻചാണ്ടിയോടുള്ള കടപ്പാട് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇന്ന് പിന്മാറിയത്. കാർത്തിക സാറിന്റെ മോൻ മത്സരിക്കുമ്പോൾ എനിക്ക് എന്നെ മത്സരിക്കാൻ വേണ്ടി ഇപ്പോഴത്തെ പാർട്ടി ശ്രമിച്ചു, ആവശ്യപ്പെട്ടു, ജയിക്കാനും കഴിയുമായിരുന്നു, ഉറപ്പായി ജയിക്കും. പക്ഷെ ഉമ്മൻചാണ്ടിന്റെ മുഖം നോക്കിയാൽ, കണ്ണാടി നോക്കിയാൽ അത് കഴിയില്ല, അതുകൊണ്ട് പിന്മാറി എന്നും പറഞ്ഞ ഇപ്പൊ എനിക്ക് നിരാശയില്ല.
1: പക്ഷെ ഒരു ചെറിയ നോവായി അല്ലെങ്കിൽ വേദനയായി മനസ്സിൽ കിടക്കും.
2: അതൊരു നേടിയെടുത്ത് നിങ്ങൾ കുറച്ചുകൂടി കാര്യങ്ങൾ ചെയ്യാം ആയിരുന്നു. എന്നുള്ളൊരു പ്രയാസമേ ഉള്ളൂ. പക്ഷെ എനിക്ക് മറ്റ് നിരാശയില്ല, അതിലൊരു നിരാശയില്ല. എന്നാൽ 50 ഈ കാലഘട്ടം പൂർത്തിയാക്കുമ്പോൾ 50 വർഷം ഒരു തോക്കാത്ത ഒരു ജനപ്രതിയും 15 വർഷം വെള്ളനാട് സർവീസ് കോപ്പറേറ്റീവ് ബാങ്കിന്റെ പ്രസിഡന്റായിരിക്കുകയും അന്ന് ഒരു വീട്ടിൽ പാവപ്പെട്ട വീടുകളിൽ അന്ന് 1 സെന്റ് സ്ഥലത്തിന് 100 രൂപയുള്ളൂ, 1 സെന്റ് സ്ഥലത്തിന് 50 രൂപ 100 രൂപയുള്ളൂ. അപ്പം 1 ഏക്കർ സ്ഥലത്തിന് 1000 രൂപ മതി. ബസ് സ്റ്റാൻഡ് വാങ്ങിച്ചപ്പോൾ 1 സെന്റിന് 1000 ആയിരുന്നു. പക്ഷെ ഒരുപാട് പാവപ്പെട്ട വീട്ടിലെ പെൺകുട്ടികൾ, 2-3 വീട്ടിലുള്ള പാവപ്പെട്ട വീട്ടിലെ പെൺകുട്ടികൾക്ക് അന്ന് കല്യാണം അറക്കാൻ കഴിയില്ലായിരുന്നപ്പോൾ ഞാൻ ബാങ്ക് പ്രസിഡന്റ് ആയി 84 വന്നപ്പോൾ ഞാൻ എന്റെ അടുത്തൊരു വീട്ടിലെ 3 മുമ്പുള്ള വീട്ടിലൊരു അച്ഛനും അമ്മയും പറഞ്ഞു, എന്റെ ഒരു മോക്ക് കല്യാണം അയക്കാൻ നിവർത്തിയില്ല, എന്തെങ്കിലും സഹായിക്കണം, ബാങ്കിന് ലോൺ തരണം. അന്നത്തെ നിയമത്തിന്റെ പേരിൽ വളരെ തുച്ഛമായ തുക കൊടുക്കാൻ പറ്റും. പക്ഷേ ഞാൻ ആ വീട്ടിലുള്ള എല്ലാവരും അംഗമാക്കി അവർക്ക് 70,000, 75,000, 1,00,000 രൂപ കൊടുത്ത് 10,250, 300 പേർക്ക് കല്യാണം നടത്തി കൊടുത്ത നടക്കാൻ കഴിഞ്ഞ വളരെ ചാരിതാർത്ഥ്യം ഇന്നും ഞാൻ അഭിമാനത്തോടെ മനസ്സിൽ കാണുന്നു. ആ കുടുംബങ്ങളിലെ എല്ലാ ആളുകളും പൈസ അടക്കുകയും ചെയ്തിട്ടുണ്ട്. ആ പെൺകുട്ടികൾ മാന്യമായി ഇറങ്ങിപ്പോവുകയും ചെയ്തു.
1: പക്ഷെ ബാങ്ക് ഒരു നാടിന്റെ അല്ലെങ്കിൽ ഒരു ഗ്രാമത്തിന്റെ ഒരു വികസനത്തിന്റെ അടയാളമാണ് എന്ന് നമ്മൾ കരുതുമ്പോഴും ഈ പറയുന്ന സർവീസ് സഹകരണ ബാങ്ക് ഇന്നത്തെ ഒരു അവസ്ഥ നോക്കുമ്പോഴത്തേക്കും പരിതാപകരമായ ഒരു അവസ്ഥയിലേക്ക് പോയി എന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. അതിനെങ്ങനെ നോക്കിക്കാണുന്നു?
2: പരിതാപകരമായ നിലയിൽ തന്നെയാണ് സഹകരണ പ്രസ്ഥാനം. അതിന് പ്രധാനപ്പെട്ട കാരണം ഒരു 50% അവിടുത്തെ ജീവനക്കാരും 25% ജീവനക്കാരും 25% കാലാകാലങ്ങളിൽ വന്ന ബോർഡ് പ്രസിഡന്റിന് മുമ്പോറും പറയുവാണ്. അവരുടെ പരിചയക്കുറവും സാമ്പത്തിക അച്ചടക്കം പാലിക്കാത്തതും പിന്നെ രാഷ്ട്രീയ സ്വാധീനങ്ങളും വ്യക്തി സ്വാധീനങ്ങളും ഉപയോഗിച്ച് ലോൺ കൊടുത്തതുമൊക്കെ ഒരു ബാങ്കിന്റെ തകർച്ചയിൽ ഉണ്ടായിട്ടുണ്ട്, കേരളത്തിൽ മൊത്തം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ സഹകരണ പ്രസ്ഥാനം ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് കേരളത്തിൽ കാണുന്ന പുരോഗതി ഉണ്ടാക്കാൻ കഴിയില്ലായിരുന്നു. സഹകരണ പ്രസ്ഥാനം ഒരു വലിയ പ്രസ്ഥാനമാണ്. അതുകൊണ്ട് ഒരുപാട് നേട്ടങ്ങൾ കേരളത്തിലുണ്ടായി. വിദ്യാഭ്യാസ രംഗത്ത് വസ്തുക്കൾ വാങ്ങുന്ന കാര്യത്തിൽ, കെട്ടിടം കെട്ടുന്ന കാര്യത്തിൽ, ജോലിക്ക് പോകുന്ന കാര്യത്തിലൊക്കെ, കിട്ടുന്ന കാര്യത്തിലൊക്കെ, വിദേശത്ത് പോകുന്നതിനൊക്കെ സഹായിച്ചു. പിന്നെ നാഷണലൈസ്ഡ് ബാങ്ക് വന്ന ശേഷം ആളുകളുണ്ടായ മാറ്റം ചെറുതല്ല, വലുതാണ്. പക്ഷേ അതിന്റെ യഥാർത്ഥ ഗുണം ഉണ്ടായത് ബാങ്ക് ദേശവൽക്കരണം കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞ ശേഷമാണ് അതിന്റെ യഥാർത്ഥ ഗുണം നാട്ടിൽ. ഇപ്പോ ആ നാഷണലൈസ്ഡ് ബാങ്കുകളുടെ ഗുണം കൊണ്ട് നാട്ടിൽ വൻപിച്ച മാറ്റം ഉണ്ടാകുന്നു. അതേപോലെ തന്നെയാണ് നാട്ടിൽ കുടുംബശ്രീ ഉണ്ടായത്, ഒരു വലിയ മാറ്റമാണ്, വലിയ മാറ്റമാണ്. അപ്പൊ അതൊക്കെ ഈ നാഷണലൈസ്ഡ് ബാങ്കിൽ ഇപ്പം കുടുംബശ്രീക്ക് എല്ലാം 10,00,000 രൂപ കൊടുക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരുപാട് മാറ്റങ്ങളിലേക്ക് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നു. പക്ഷേ സഹകരണ പ്രസ്ഥാനങ്ങൾ നിലനിന്ന് പോകും, തകർന്നു പോയാലും വീണ്ടും ഉയർന്നു വരും.
1: അതോ അപ്രസക്തമായിട്ടാണോ, ഇനി അതിന്റെ ആവശ്യകത ഇല്ല എന്നാണോ കാണുന്നത്?
2: അല്ല, ആവശ്യകത ഇല്ലാത്ത കാലഘട്ടം ആയില്ല, അതിനിയും കുറച്ച് വർഷങ്ങൾ വേണം. അപ്പൊ ആ സഹകരണ പ്രസ്ഥാനങ്ങൾ ആവശ്യമാണ് ഇനിയും കുറച്ച് കാലങ്ങൾ കൂടി. അത് കഴിഞ്ഞാൽ പിന്നെ ഇതിന്റെ ആവശ്യമില്ല, അല്ലാതെ ഒരു കാലഘട്ടം വരാൻ പോവുകയാണ്.
1: പക്ഷെ ഇപ്പൊ അനുഭവിക്കുന്ന തകർച്ചകളെ എങ്ങനെ അതിജീവിക്കാം? നമുക്ക് എല്ലാ കേരളമെമ്പാടുമുള്ള സഹകരണ പ്രസ്ഥാനത്തെ എടുക്കണ്ട, ഇപ്പൊ നമ്മുടെ നാടുകളിൽ തന്നെ കാണുന്ന സഹകരണ പ്രസ്ഥാനങ്ങൾ തകർന്നു പോയിട്ടുണ്ടെങ്കിൽ എങ്ങനെ അതിനെ അതിജീവിപ്പിച്ചു കൊണ്ടുവരാം? എന്താണ് അങ്ങയുടെ കാഴ്ചപ്പാട്?
2: അതില് താരഭാരങ്ങൾ ഇരിക്കുന്നവരുടെ വിശ്വാസതയും അതിൽ പണം കൊണ്ടിട്ട് കൃത്യമായി കിട്ടുമെന്ന് വിശ്വാസമുള്ള ജനങ്ങൾക്കും വിശ്വാസം ഉണ്ടാക്കുകയും ചെയ്യുന്നവർക്ക് മാത്രമേ ഇത് കൊണ്ടുപോകാൻ പറ്റൂ.
1: നമ്മുടെ അഭിമുഖം തുടങ്ങുമ്പോഴത്തേക്കും പെട്ടെന്ന്, അല്ലെങ്കിൽ ഒരു വിശദീകരണമില്ലാതെ പെട്ടെന്ന് പറഞ്ഞു പോയ ഒരു പേരാണ് സുന്ദരേശൻ സാറിന്റെ പേര്. അത് മുതൽ ഏതാണ്ട് നമ്മൾ ഇതുവരെ എത്തുമ്പോഴത്തേക്കും കാർത്തികേയൻ സാറിന്റെ പേര് വരെ പറഞ്ഞു. ശരിക്കും വെള്ളനാട് ശശി എന്ന വ്യക്തിയെ സ്വാധീനിച്ച ഈ കുറച്ച് ആൾക്കാർ എന്തായാലും കാണുമല്ലോ.
2: അതിൽ പ്രധാനപ്പെട്ട ആളാണ് ആർ സുന്ദരേശൻ നായർ. അദ്ദേഹത്തിന്റെ ഒരു സ്മാരകം വാളിയറ ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വം 25 ലക്ഷം കൊടുത്ത് പണി പൂർത്തിയാക്കി. ഇനി അതിന്റെ ഒരു നില കൂടി ഷീറ്റിട്ട് അദ്ദേഹത്തിന്റെ പകുതി ഉള്ള പ്രതിമ കൂടി സ്ഥാപിച്ച് 4 ഇട്ട് കാമ്പൗണ്ടോളം കെട്ടി ഗേറ്റ് വിട്ട് അതിന് ഉദ്ഘാടനത്തിന് തയ്യാറാക്കിയെടുക്കുന്ന നിലപാടിലേക്കാണ് ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുന്നത്.
1: ആ സ്വാധീനത്തെ കുറിച്ചൊന്ന് പറയാമോ? സുന്ദരേശ് സാർ എങ്ങനെയാണ് സ്വാധീനിച്ചത്? എന്തായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു വ്യക്തിത്വ പ്രഭാവം?
2: അദ്ദേഹം മനസ്സിൽ ഒരു ദുഷ്ടമനസ്സുമില്ല, നല്ല മനസ്സാണ്. സമ്പാദിക്കണമെന്നോ കൂടെ നിൽക്കുന്ന പറ്റിക്കണമെന്നോ ഒന്നും ഉള്ള ഒരു താല്പര്യമില്ല. മനസ്സ് നിറയെ നല്ല വിദ്യാഭ്യാസമുള്ള സംസ്കാരമുള്ള ഒരു ഒരു രാഷ്ട്രീയ നേതാവായിരുന്നു സുന്ദരേശൻ നായർ. ആ അദ്ദേഹമാണ് എന്നെ രാഷ്ട്രീയത്തിലേക്ക് സജീവമാക്കി കൊണ്ടുവന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം മരിച്ച് ഇത്രയും മൊത്തം 40 വർഷം കഴിഞ്ഞിട്ടും ആരും അദ്ദേഹത്തിന്റെ ഒരു പേര് പോലും എഴുതി വെക്കാൻ തയ്യാറായില്ല. പക്ഷെ ഞാൻ അദ്ദേഹത്തെ മറന്നില്ല. ജില്ലാ പഞ്ചായത്ത് മെമ്പറായപ്പോൾ അദ്ദേഹത്തിന് 3 സെന്റ് സ്ഥലം വാങ്ങിച്ച് അവിടെ ഇട്ടിരുന്നു. നടക്കില്ല എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞാൻ നടത്തി, ആ കെട്ടിടം പൂർത്തിയാക്കി. ഇനി അതിന്റെ ഒരു നിലയിൽ ഷീറ്റിടണം, അദ്ദേഹത്തിന്റെ പകുതിയുള്ള പ്രതിമ സ്ഥാപിക്കണം, മുകളിൽ താഴെ ലൈബ്രറി ആഫീസും മുകളിൽ ലൈബ്രറിയുമാണ്. ലൈബ്രറി വായനക്കാർക്ക് ഇരിക്കാനുള്ള സൗകര്യമുണ്ടാക്കുന്നതാണ് ആ കെട്ടിടം.
1: വെള്ളനാട് ശശിയുടെ ഒരു രാഷ്ട്രീയ ഗുരുവാണ് സുന്ദരേശൻ സാർ എന്ന് പറഞ്ഞാൽ ശരിയാണോ?
2: ശരിയാണ്.
1: ഈ ഇന്നത്തെ അവസ്ഥയിലേക്ക് എത്തിക്കാനുള്ള ഒരു പ്രചോദനം അവിടെ നിന്ന് തന്നെയായിരുന്നു.
2: ഇല്ലെങ്കിൽ ഞാനൊരു അച്ഛന്റെ കോൺട്രാക്ട് സ്വഭാവമുണ്ട്, കോൺട്രാക്ടറായി ആ സ്വഭാവത്തിൽ ഞാൻ വളർന്ന വലിയ കോൺട്രാക്ടറായി പോയത്. പക്ഷെ എന്നെ രാഷ്ട്രീയത്തിൽ കൊണ്ടുവന്ന് ഇങ്ങനെ ആക്കിയത് ശ്രീ സുന്ദരേശൻ നേരാണ്.
1: അതുമുതൽ ഇതുവരെയുള്ള വെള്ളനാടിന്റെ രാഷ്ട്രീയ സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ നമുക്ക് ബഹുമാനം തോന്നുന്ന, നമുക്കൊരു മതിപ്പ് തോന്നുന്ന, അത് എതിർപക്ഷമാവട്ടെ സ്വപക്ഷമാവട്ടെ, മതിപ്പ് തോന്നുന്ന ചില രാഷ്ട്രീയ പ്രവർത്തകരെയോ സാംസ്കാരിക പ്രവർത്തകരെയോ എടുത്തു പറയാൻ പെട്ടെന്ന് ഓർമ്മയിൽ വരുന്ന പേരുകൾ ഏതൊക്കെയാണ്?
2: പെട്ടെന്ന് ഓർമ്മയിൽ വരുന്നത് ശ്രീ എൻ എൻ ഉണ്ണിയാണ്.
1: അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളുടെ പശ്ചാത്തലത്തിലാണോ സ്വാധീനത്തിന്റെ പശ്ചാത്തലത്തിലാണോ?
2: അല്ല, ഒരു സാമ്പത്തിക ശേഷിയുള്ള കുടുംബത്തിലെ, ഈശ്വര വിശ്വാസിയായ കുടുംബത്തിലെ ഒരു വിവരമുള്ള ആത്മാർത്ഥതയുള്ള ഒരു രാഷ്ട്രീയക്കാരനായിരുന്നു ശ്രീ എൻ എൻ ഉണ്ണി. പക്ഷെ അദ്ദേഹത്തിന്റെ സമ്പത്തെല്ലാം പോയി. അദ്ദേഹത്തിന്റെ അവസാന കാലഘട്ടത്തിൽ ആഹാരം കഴിക്കാൻ പോലും നിവൃത്തിയില്ലാതെ മരിച്ചുപോയ ഒരാളാണ്. അതിനെനിക്ക് ദുഃഖമുണ്ട്. ഞാൻ പല പ്രാവശ്യങ്ങളിലും അദ്ദേഹത്തെ പോക്കറ്റ് കൊണ്ട് പൈസ ഇട്ട് കൊടുക്കും, വാങ്ങിക്കത്തില്ല, ഞാൻ നിർബന്ധിച്ച് വാങ്ങിക്കും, വാങ്ങിപ്പിക്കും. അത് അദ്ദേഹം ബഹുമാനപൂർവ്വം സ്വീകരിച്ചിട്ടുണ്ട്.
1: ഇനിയും വേറെ ആരെങ്കിലും മനസ്സിൽ പെട്ടെന്ന് നമുക്ക് അത്ര ബഹുമാനം തോന്നുന്ന, ഒരു ആദരവ് തോന്നുന്ന വ്യക്തിത്വങ്ങളെ വേറെ ആരെങ്കിലും ഓർത്തെടുക്കാവോ?
2: വെള്ളനാട്ടിൽ പല വ്യക്തിത്വമുള്ള പല സ്വഭാവത്തിലുള്ള ആളുകളുണ്ട്, പല സ്വഭാവത്തിലുള്ള സ്ത്രീകളുണ്ട്, വ്യക്തിത്വമുള്ള സ്ത്രീകളുണ്ട്. അവരെല്ലാം എല്ലാവരെയും ഓർമ്മിക്കുന്നു. പക്ഷെ ഞാൻ ആരെയും പേരെടുത്ത് പറയാനോ ആരുടെയും കാര്യങ്ങൾ പ്രത്യേകമായി പറയാൻ ആഗ്രഹിക്കുന്നു.
1: പക്ഷെ സുന്ദരേശ സാറിനെയും എൻ എൻ ഉണ്ണി സാറിനെയും ഓർക്കാതിരിക്കാനോ അല്ലെങ്കിൽ പേരെടുത്ത് പറഞ്ഞേ തീരൂ എന്നുള്ള അത്രയും സ്വാധീനമുള്ള ആളുകൾ
2: തന്നെയാണ്. എൻ എൻ ഉണ്ണി സാർ കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു. പക്ഷേ കമ്മ്യൂണിസ്റ്റുകാരനെന്നുള്ളതല്ല, അദ്ദേഹം മനുഷ്യനാണ്. അദ്ദേഹം ഉള്ള സമ്പാദ്യം മുഴുവനും പാർട്ടിക്ക് വേണ്ടി കളഞ്ഞു കുളിച്ച് അവസാനം ഒരു നേരത്തെ ആഹാരം കൊടുക്കാൻ വരെ ഒരു പാർട്ടിക്കാർ പോലും ഇല്ലായിരുന്നു, അദ്ദേഹത്തെ സഹായിക്കാറില്ലായിരുന്നു. ഞാൻ കൂടെ സഹായിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. അന്ന് എന്തെങ്കിലും പല പല കാരണങ്ങൾ കഴിഞ്ഞില്ല, ആ നിരാശയുണ്ട്.
1: നേരത്തെ കുടുംബശ്രീയെക്കുറിച്ച് പറഞ്ഞു, ഒരു വലിയ മാറ്റമാണ് എന്ന് സൂചിപ്പിക്കുകയും ചെയ്തു. അതിന്റെ ഭാഗമായി തന്നെ സ്ത്രീ ശാക്തീകരണം കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയിലുണ്ടായി, ഇതൊരു വലിയ കാര്യമാണ്. സംവരണങ്ങളും മറ്റു കാര്യങ്ങളും വരുന്നു. പക്ഷെ പല സ്ഥലങ്ങളിലും നമ്മൾ കാണുന്നത് ഒരുപക്ഷെ വനിതാ പ്രസിഡന്റ് വരികയും പിന്നിൽ നിന്ന് വേറൊരു വൈസ് പ്രസിഡന്റ് പുരുഷനായിരിക്കുകയും ചെയ്യുന്ന, ആ പുരുഷൻ ഭരിക്കുന്ന ഒരു പുരുഷ ആധിപത്യ സ്വഭാവം പല ഗ്രാമതലങ്ങളിലും നമ്മൾ കാണുന്നുണ്ട്. താങ്കൾ വൈസ് പ്രസിഡന്റായിരുന്ന കാലമുണ്ടായിരുന്നു, വനിതകൾ കൂടുതലും മെമ്പർമാരായിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ശരിക്കും ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് ഈ സ്ത്രീ ശാക്തീകരണത്തെ ഒരു അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പ്രവർത്തനം എന്ന രീതിയിൽ അങ്ങ് എങ്ങനെ പറയുന്നു അതിനെക്കുറിച്ച്?
2: സ്ത്രീ അന്ന് പഞ്ചായത്ത് രാജ് നിയമത്തിൽ കൊണ്ടുവന്ന മാറ്റമാണ് ഇതിനെല്ലാം മാറ്റമുണ്ടായത്. അപ്പം സ്ത്രീകൾക്ക് സമൂഹത്തിൽ മുന്നോട്ട് വരാനും അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനുമുള്ള അവസരം ഉണ്ടായിട്ടുണ്ട്. അതിൽ 50% സ്ത്രീകൾക്ക് മാത്രമേ ആ അധികാരവും പ്രയോഗിക്കാനും അത് നടപ്പിലാക്കാനും കഴിഞ്ഞിട്ടുള്ളൂ. പക്ഷെ ഇന്ന് അതെല്ലാം മാറി അവർക്ക് സ്വന്തമായി ഭരിക്കാനുള്ള കഴിവുണ്ടായിട്ടുണ്ട്. അത് വലിയ ഒരു പഞ്ചായത്ത് രാജ് നിയമത്തിലെ വലിയൊരു നേട്ടമാണ്. അതേപോലെ തന്നെയാണ് കുടുംബശ്രീ പ്രസ്ഥാനം വന്നത്. കേരളത്തിലെ സാമ്പത്തിക കാര്യങ്ങളിൽ, വീടുകളിൽ പൈസ ഉണ്ടാവാനും അത്യാവശ്യമായി പട്ടിണി കിടക്കാതെ ജീവിക്കാനും അവരുടെ ആവശ്യം നടത്താനും മക്കളെ പഠിപ്പിക്കാനും ഒക്കെ കുടുംബശ്രീ പ്രസ്ഥാനം ഒരുപാട് പ്രയോജനം നമ്മളെ കേരളത്തിൽ നടത്തിയിട്ടുണ്ട്. നമ്മുടെ പഞ്ചായത്തിലെ കുടുംബശ്രീ പ്രസ്ഥാനം വളരെ വലുതാണ്. ഇന്ന് ഏകദേശം 1400 സംഘങ്ങൾ നമ്മുടെ പഞ്ചായത്തിലുണ്ട് കുടുംബശ്രീയുടെ. അവരെല്ലാം സമ്പത്ത് നോക്കിയാൽ അവർക്കെല്ലാം മനസ്സമാധാനമായി, എനിക്ക് ആവശ്യം വന്നാൽ, എനിക്ക് അസുഖം വന്നാൽ, എനിക്ക് ആപത്ത് വന്നാൽ എന്റെ കയ്യിൽ പൈസ ഉണ്ടെന്ന് തോന്നൽ ഈ സ്ത്രീകൾക്ക് ഇപ്പോൾ ഉണ്ട്. അത് നമുക്ക് അഭിമാനപൂർവ്വം കാണാം.
1: അത്രയും ശാക്തീകരണം അയൽക്കൂട്ടങ്ങൾക്കില്ല എന്നുണ്ടോ?
2: അയൽക്കൂട്ടങ്ങൾ ശാക്തീകരണം 100% ആയിട്ടില്ല, 50% ആയിട്ടുള്ളൂ. 50% കൂടെ ആകാനുള്ള സാധ്യതയിലാണ് ഇപ്പോഴത്തെപ്പോ.
1: അതിനെന്താണ് ശരിക്കും രാഷ്ട്രീയപരമായോ എന്താണ് ചെയ്യേണ്ടത്?
2: അതിന് നമ്മള് രാഷ്ട്രീയക്കാർ അതിലൊന്നും രാഷ്ട്രീയവൽക്കരണം കാണിക്കാതെ അതിനകത്ത് പ്രവർത്തിക്കുന്ന സ്ത്രീകൾ, ഇപ്പൊ സ്ത്രീകളെല്ലാം മിടുക്കികളാണ്, അവർക്കെല്ലാം അറിയാം. അവർക്ക് അതിനകത്തിന്റെ അതിന്റെ കഥകളും അതിന്റെ ഹിസ്റ്ററി എല്ലാം അവർക്കറിയാം. പൈസ ഉണ്ടാക്കാൻ അറിയാം, ആ പൈസ എങ്ങനെ ഉപയോഗിക്കണമെന്ന് അറിയാം, ആ പൈസ ഉണ്ടാക്കാനുള്ള വഴി എന്താണെന്ന് അറിയാം, കുടുംബശ്രീ പ്രസാദത്തിന്റെ ഗുണം എന്താണെന്ന് ഈ ആളുകളെല്ലാം പഠിച്ചു കഴിഞ്ഞു. അതിൽ 80%, 20% മാത്രമേ അങ്ങനെ പഠിക്കാറുള്ളൂ. പക്ഷെ പുതിയ തലമുറയ്ക്ക് അത്രയും കാര്യങ്ങളിലേക്ക് വന്നിട്ടില്ല. നിരാശാജനകമാണ്.
1: ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നിർമ്മിത ബുദ്ധി വരെ എത്തി നിൽക്കുന്ന ഒരു കാലഘട്ടമാണത്. ഈ സൈബർ കാര്യങ്ങൾ അല്ലെങ്കിൽ പുതിയ ഫോണിന്റെ ഉപയോഗമായാലും സാമൂഹിക മാധ്യമങ്ങളുടെ ഉപയോഗത്തിന്റെ കാര്യത്തിലായാലും വെള്ളനാട് ശശി എന്ന വ്യക്തി അതിനെയൊക്കെ എങ്ങനെ നോക്കിക്കാണുന്നു? അതിൽ എത്രത്തോളം താങ്കൾ തൽപരനാണ്?
2: ഈ പുതിയ സൈബർ കാര്യത്തിലും മൊബൈൽ ഫോണിന്റെ ഇതിലും, മൊബൈൽ ഫോണിനകത്തുള്ള ഒട്ടനവധി ആക്ടിവിറ്റികളിലൊക്കെ നല്ലതാണ്. പക്ഷേ കൊച്ചുകുട്ടികളെയും പ്രത്യേകിച്ച് യുവതലമുറയും വഴിതെറ്റിക്കുന്ന ഒരുപാട് സംഭവങ്ങൾ അതിനകത്തുണ്ട്. അത് ദോഷം ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇപ്പോ 2 വയസ്സായ കുട്ടിയിൽ ഒരു മൊബൈൽ എടുത്തു കൊടുത്താൽ, ഒരു 2-3 ഒരാഴ്ച കൊടുത്താൽ, ഒരാഴ്ച കഴിയുമ്പോൾ ആ മൊബൈലിലുണ്ടാകുന്നുള്ള എല്ലാ കാര്യങ്ങളും കണ്ടുപിടിക്കുകയും അതെല്ലാം നമ്മളെ കാണിച്ചു തരികയും ചെയ്യുന്നത് കാണുമ്പോൾ നമുക്ക് അതിശയമാണ്. എനിക്ക് പോലും അറിഞ്ഞുകൂടാ. അപ്പൊ കുട്ടികളുടെ ബുദ്ധി അത്രമാത്രമാണ്. പക്ഷെ ആ ബുദ്ധിയെ വികസിപ്പിച്ച് കൊണ്ടുപോകേണ്ട കാലഘട്ടത്തിൽ ഒരു 5 വയസ്സ് വരെയെങ്കിലും കുട്ടികളെ മൊബൈൽ കൊടുക്കാതിരിക്കാനാണ് നമ്മുടെ സമൂഹം ശ്രദ്ധിക്കേണ്ടത്. അവരുടെ ബുദ്ധി നശിപ്പിക്കരുത്.
1: സാമൂഹിക മാധ്യമങ്ങളിൽ താങ്കൾ എങ്ങനെയാണ്? ഫേസ്ബുക്കോ ഇൻസ്റ്റയിലൊക്കെയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സാമൂഹിക മാധ്യമങ്ങളിൽ?
2: ഒരു മാധ്യമങ്ങളും ഞാൻ നോക്കാറില്ല.
1: ഫേസ്ബുക്ക് പോലും നോക്കാറില്ല?
2: ഫേസ്ബുക്ക് നോക്കാറില്ല, ഫേസ്ബുക്ക് യൂട്യൂബ് ഒന്നും നോക്കാറില്ല. വാട്സപ്പ് എന്നെ ആരെങ്കിലും വിളിക്കുകയാണെങ്കിൽ നോക്കും, ഞാൻ തിരിച്ച് വാട്സപ്പ് വിളിക്കും. അതിൽ പ്രധാനമായി എന്റെ മകൻ
1: ദൂരെ നിന്ന് വിളിക്കുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും
2: വാട്സപ്പിൽ തന്നെ വിളിക്കും, വാട്സപ്പിൽ നോക്കും, ഞാൻ വാട്സപ്പിൽ തന്നെ വിളിക്കും.
1: മകനിലേക്ക് വന്നതുകൊണ്ടാണ് കുടുംബത്തെ കുറച്ചുകൂടെ പറയാം. കുടുംബത്തെ കുറച്ചുകൂടെ സംസാരിക്കാം.
2: കുടുംബം എന്ന് പറയുന്നത് വൈഫ് വിദ്യാഭ്യാസമുള്ള ആളാണ്, പക്ഷേ ജോലിക്ക് പോകാനൊന്നും ആഗ്രഹിച്ചില്ല. ഞങ്ങൾ തമ്മിൽ 100% ഒരു മാനസിക ഐക്യമുള്ള ബന്ധമല്ല. പക്ഷേ എന്റെ മകൻ എന്നിലുണ്ടാക്കിയ ആർജവം വളരെ വലുതാണ്. ആ ആർജവത്തിലാണ് പോകുന്നത്. എന്റെ ഏറ്റവും വലിയ സന്തോഷവും എന്റെ മനസ്സിലെ സംതൃപ്തി എന്റെ മകനാണ്.
1: മകൻ ഇപ്പൊ ഇങ്ങോട്ട് സ്വാധീനം ചെലുത്തുന്നുണ്ടോ?
2: വേറൊരു സ്വാധീനവും ചെലുത്തില്ല. അച്ഛൻ ഇഷ്ടമുള്ള ചെയ്യാം, അച്ഛൻ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാം, അവനൊരു സ്വാധീനവും എന്നോട് പറയാറില്ല,
1: വിമർശിക്കാറുമില്ല.
2: അച്ഛന്റെ എന്ത് തോന്നണോ അച്ഛനത് ചെയ്യാം. ഞാനിപ്പോൾ അവസാനമായി 5 സെന്റ് സ്ഥലം ഒരു കുടുംബ വസ്തു വിറ്റപ്പോൾ ലാഭം പൈസ കിട്ടിയ അദ്ദേഹത്തിന് അവന്റെ പേരിലാണ് എഴുതി വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എഴുതി അച്ഛന്റെ പേരിന്റെ പോരെ, ഞാൻ പറഞ്ഞു അച്ഛന്റെ പേരിന്റെ എഴുതി വെച്ചാൽ ഞാൻ കടവരാന്തി കിടക്കേണ്ടി വരും, നിനക്ക് വസ്തുവും കിട്ടും, അതുകൊണ്ട് നിന്റെ പേരിൽ എഴുന്നു, നിന്റെ കയ്യിലെല്ലാം തരുന്നു, ലോക്കൽ വെച്ചിട്ട് പോയി. എല്ലാ ആധുനിക സൗകര്യങ്ങളുണ്ട്.
1: പൊതുവേ ഏതെങ്കിലും തരത്തിൽ നാട്ടുകാർ വിമർശിക്കുന്ന ചില കാര്യങ്ങളുണ്ടാവുമ്പോഴോ അല്ലെങ്കിൽ രാഷ്ട്രീയപരമായ ചില പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോഴോ ഒരിക്കലും മകൻ അച്ഛൻ ഇത്രയും കാലം അല്ലെങ്കിൽ ഇത്രയും പ്രായമായില്ല, ഇതൊന്നും ചെയ്യണ്ട എന്നൊന്നും
2: ഒരു കാര്യവും
1: ഇടപെട്ടിട്ടുമില്ല. അത്തരം കാര്യങ്ങളിൽ
2: ഇടപെട്ടിട്ടില്ല. അവന്റെ എല്ലാ കാര്യങ്ങളും ആവശ്യങ്ങളും നടത്തി കൊടുക്കും. കൊച്ചിലെ അവരെയും കൊണ്ട് യാത്ര ചെയ്യുന്ന ആയിരുന്നു എന്റെ ഏറ്റവും വലിയ ഹോബി. അവനെയും കൊണ്ട് സ്കൂട്ടറിൽ യാത്ര ചെയ്യുക, പിന്നീട് കാറിൽ യാത്ര ചെയ്യുക, പിന്നെ അവൻ തന്നെ തരിയ കാറോട്ടിച്ച് യാത്ര പോവുക, അങ്ങനെയുള്ള ഒരു ഹോബിയോട് ഇതിനിടയ്ക്കുണ്ടായിരുന്നു.
1: നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു കൗതുകത്തിന് ചോദിക്കുകയാണ്, വെള്ളനാട് ശശി എന്ന വ്യക്തിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം എന്താണ്?
2: എന്റെ ഇഷ്ടപ്പെട്ട ഭക്ഷണം എന്ന് പറഞ്ഞത് നാടൻ കോഴി ഇറച്ചിയാണ്, മരിച്ചിരി ചോറ്, നാടൻ കോഴിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു
1: ഇഷ്ടം.
2: പിന്നെ താറാവ്, കാടക്കോഴി.
1: എന്ന് വെച്ച് ഏതെങ്കിലും ഒരു ഭക്ഷണം മാറ്റി വെക്കാറുമില്ല, ഏതുവായാലും എവിടുന്നാണോ ഏത് സാഹചര്യത്തിൽ ഭക്ഷണം കിട്ടിയാൽ അത് കഴിക്കുന്ന ഒരാളുമാണ്, കഴിക്കുന്ന ആളാണ്. നമ്മൾ ഏതാണ്ട് ഈ അഭിമുഖം അവസാനിപ്പിക്കുമ്പോഴത്തേക്ക് ഒന്നു രണ്ട് കാര്യങ്ങൾ കൂടെ നമുക്ക് സംസാരിക്കാതിരിക്കാൻ പറ്റില്ല. ഇനി 20 വർഷങ്ങൾക്ക് ശേഷമുള്ള വെള്ളനാട് എങ്ങനെയായിരിക്കണം എന്നാണ് താങ്കൾ വിഭാവന ചെയ്യുന്നത്?
2: എന്റെ ആഗ്രഹം 20 വർഷം കഴിയുമ്പോൾ നമ്മളെ നാട്ടിലെ ജനങ്ങൾ ജാഗ്രത രൂപരാണെങ്കിൽ നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ ഏറ്റവും വലിയ ഒരു ചെറുപട്ടണമായി മാറപ്പെടും. നമ്മുടെ കൃഷിയുടെ കാര്യത്തിൽ നമ്മൾ മുമ്പിൽ വരണം. ഒരു വർഷം 20 കോടി രൂപയുടെ സമ്പത്ത് കൃഷിയിലൂടെ നമുക്ക് ഉണ്ടാക്കാൻ കഴിയണം. കഴിയും. ഇപ്പൊ പന്നി ശല്യവും പട്ടി ശല്യവും ഉണ്ട്. അത് എന്റെ ഈ ഒരു 6-7 മാസത്തെ കാലഘട്ടം കൊണ്ട് അതെല്ലാം പൂർത്തീകരിച്ച് ആളുകളെ കൃഷിയിലേക്ക് തിരിച്ചു കൊണ്ടുവരികയും കാർഷിക ഉൽപ്പന്നങ്ങൾ മറ്റു കാര്യങ്ങൾ സമ്പത്തുണ്ടാക്കുന്നത് പോലെ കാർഷിക മേന്മയിൽ കാര്യങ്ങൾ ഉണ്ടാക്കുന്ന ഉടനാളായി മാറ്റപ്പെടണം, മാറപ്പെടും എന്നാണ് എന്റെ ആഗ്രഹം. അത് നടക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതിന് ബേസിക് ഉണ്ടാക്കുന്ന കാര്യമായിരിക്കും ഞാൻ 5 വർഷക്കാലത്തെ എന്റെ പ്രവർത്തനം.
1: വെള്ളനാട് ശശി എന്ന വ്യക്തിക്ക് വെള്ളനാടിന്റെ ജനതയോട് എന്താണ് പറയാനുള്ളത്?
2: എല്ലാവരും അധ്വാനിക്കുക. നമ്മുടെ

0: മക്കളെ അധ്വാനിക്കാൻ പഠിപ്പിക്കുക, മടിയന്മാരാക്കാതിരിക്കുക. നമ്മൾ ബൈബിളിലെ വചനം എപ്പോഴും അവരെ പഠിപ്പിക്കുക. മുട്ടിയിൻ തുറക്കപ്പെടും, ഇല്ലെങ്കിൽ തുറക്കപ്പെടില്ല, മുട്ടിയാൽ തുറക്കപ്പെടും എന്നുള്ള വചനം പഠിപ്പിച്ച് അവരെ മുന്നോട്ട് നയിക്കാനും ഈ നാട് നയിക്കാനും അവരെ പ്രാപ്തരാക്കും, അവരുടെ ജീവിതത്തിലേക്ക് ജീവിതം നയിക്കാനും പ്രാപ്തരാക്കും. പക്ഷെ ഇപ്പോൾ നമ്മുടെ നാട്ടിലെ പെൺകുട്ടികൾ വളരെ മിടുക്കികളായി വന്നിട്ടുണ്ട്. കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അത് സ്വാഭാവികമാണ്. പക്ഷെ അവർ മിടുക്കികളായി വളർന്ന് വന്നിട്ടുണ്ട്. അപ്പൊ അവര് വളർച്ചയും നാടിൽ വലിയ ഗുണമാണ്. പക്ഷേ നമ്മുടെ മദ്യപാനവും മയക്കുമരുന്നും നമ്മ നാടിന് രാജ്യത്തിനും നമ്മ പ്രദേശം വന്ന നാടിനും ആപത്താണ്. അതിനെ ക്രമീകരിക്കുന്ന കാര്യത്തിൽ നമ്മുടെ അച്ഛനമ്മമാർ, നമ്മുടെ വിദ്യാഭ്യാസമുള്ളവർ, സംസ്കാരമുള്ളവർ, രാഷ്ട്രീയക്കാർ, ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥ വൃന്ദമൊക്കെ വളരെ ശക്തമായി പ്രതികരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്താൽ മാത്രമേ രാജ്യത്തിന്റെ മാറ്റത്തിന്, നമ്മുടെ നാടിന്റെ മാറ്റത്തിനനുസരിച്ച് നാട് വളർന്നു പോകൂ. ഇതാണ് ഞാൻ വിശ്വസിക്കുന്നത്.
1: വേളനാടിന് ഡിപ്പോയുണ്ട്, ആശുപത്രിയുണ്ട്, എല്ലാം ഉണ്ട്. എന്റെ ഈ ഭരണകാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഇത്രയും കാലത്തെ രാഷ്ട്രീയ ജീവിതം എനിക്ക് കൊണ്ടുവരാൻ കഴിയാതെ പോയി ഇവിടെ എന്ന് തോന്നിയിട്ടുള്ളത് എന്തായിരിക്കും?
0: ഇന്ന് എന്നോട് ബാർ കൊണ്ടുവരണമെന്ന് ഒരുപാട് ആവശ്യം കഴിഞ്ഞ ഗോപന്റെ കാലത്തുണ്ടായിരുന്നു. ഒരുപാട് ആളുകൾ പറഞ്ഞു, ഞാൻ അവർക്കൊന്നും വഴങ്ങി കൊടുത്തില്ല. ഞാനൊന്ന് വിചാരിച്ചത് ബാർ ഇവിടെ കൊണ്ടു പറ്റും, പക്ഷെ ഒരു കാരണവശാലും ഞാൻ അതിന് കൂട്ടുന്നില്ല. അത് കാരണം പല പല കാരണങ്ങളുണ്ട് അതിനകത്ത്, അതുകൊണ്ട് ഒന്നുമില്ല. അതുകൊണ്ട് നാട്ടിലെ പ്രശ്നങ്ങൾ ഉള്ളപ്പോൾ അതെല്ലാം നിലനിർത്തിക്കൊണ്ട് തന്നെ വെള്ളനാട്ട് ജനത ശക്തമായി പ്രതികരിക്കുകയും പ്രവർത്തിക്കുകയും പിന്നെ നാടിന്റെ വളർച്ചയ്ക്ക് ശക്തമായി രംഗത്തിറങ്ങിയാൽ നമ്മളെ തോപ്പിക്കാൻ ആരുമില്ല. പക്ഷേ എനിക്കൊരു കാര്യത്തിൽ സമ്പന്നത ഉണ്ടാക്കി വച്ചിട്ട് ആ സമ്പന്നതയിൽ നാട്ടിലെ സഹജീവികളെ സഹായിക്കാതെ പോകുന്നവരോട് എനിക്ക് പുച്ഛമാണ്. ഞാൻ എൻ്റെ ഈ 5 വർഷത്തെ ഭരണത്തിൽ ഒരു പ്രധാനപ്പെട്ട തീരുമാനമെടുത്തിരിക്കുകയാണ്. എല്ലാ ഗ്രാമസഭയിലും പറഞ്ഞു കഴിഞ്ഞു, ഒരു ഓട്ടം പോകാൻ വഴിയില്ലാത്ത 2000-ൽ പരം വീടുകൾ നമ്മുടെ നാട്ടിലുണ്ട്. 2000-ൽ പരം ആ വീടുകളിൽ ഓട്ടം എത്തിക്കുന്ന ദൗത്യം ഞാൻ ഏറ്റെടുത്തിരിക്കുകയാണ്. ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരും, കേസുകൾ വരും, പിന്നെ ഒരുപാട് പ്രശ്നങ്ങൾ വരും, ഒരുപാട് ഗുണ്ടായുസങ്ങൾ നടക്കും, ഒക്കെ നടക്കുമെന്ന് എനിക്കറിയാം. പക്ഷേ ഞാൻ ഈ വീടുകൾക്ക് ഒരു സ്ത്രീ ആയാൽ പ്രസവിക്കും, വീട്ടിൽ പ്രസവിക്കാൻ കഴിയില്ല, ആശുപത്രിയിലേക്ക് കഴിയും, ആശുപത്രിയിൽ കൊണ്ടുവന്ന ആട്ടോ പോകണം എങ്കിലും കൊണ്ടുപോകണം. ഒരു വയസ്സായ ആളുകൾ വയസ്സായാൽ അവരെ ആശുപത്രിയിൽ കൊണ്ടുപോകണം. വീട്ടിൽ ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് ഒരു ആട്ടോയിൽ വരണം. ഒരു വീടിന്റെ പണി നടക്കാൻ ഒരു ഗുഡ്സ് വണ്ടി പോകാൻ ആട്ടോ പോകും, ഗുഡ്സും പോകും, നടത്തണം. അതിനുള്ള സൗകര്യം ഒരുക്കുന്ന ജോലിയാണ് ഈ വരുന്ന 4.5 വർഷക്കാലം. അത് തുടങ്ങി വച്ചു, ഒരു 8 വഴിയായി അത് എതിർപ്പുണ്ട്. പക്ഷെ അത് റോഡിടിക്കുന്നത് പോലെയോ പെരുമാറുന്നത് പോലെ ഞാൻ പെരുമാറില്ല. അവരെ വാർഡ് തലത്തിൽ കണ്ടുപിടിച്ച് ആ ആൾക്ക് വഴിയില്ലാത്ത ആളുകൾക്ക് വഴിയുണ്ടാക്കി കൊടുക്കാൻ അവരെ തടസ്സമായി നിൽക്കുന്ന ആളുടെ വീട്ടിൽ പോയി അവരുടെ മുമ്പിൽ കുമ്പിട്ട് തൊഴുത്, അവരും നിങ്ങളെപ്പോലെ ഈ നാട്ടിൽ ജീവിക്കുന്നവരാണ്, അവർക്ക് ഈ നാട്ടിലെ ജീവിത സൗകര്യങ്ങൾ, വർദ്ധിച്ച ജീവിത സൗകര്യങ്ങൾ ഉണ്ടാകാൻ സഹായിക്കണം, നിങ്ങൾ മനസ്സിൽ അനുകമ്പ കാണിക്കണം, നമ്മൾ ഈ നാട്ടിൽ കുറച്ചാളും ജീവിച്ചിരിക്കണം, ഒന്നും ജീവിച്ചിരിക്കില്ല, അപ്പൊ അവരെയും കൂടി സഹായിക്കണമെന്ന് അവർ അഭ്യർത്ഥിക്കുകയും അവരോട് നിരന്തരമായി അഭ്യർത്ഥിക്കുകയും ചെയ്ത് വഴിയുണ്ടാക്കി കൊടുക്കും. അങ്ങനെ ഒരു അഭ്യർത്ഥനയും അവർ അംഗീകരിക്കൂല, ഒരു കാരണവശാലും അവർ എല്ലാം നിരസിക്കുന്നു എങ്കിൽ വെള്ളനാട് ശശിയുടെ മനസ്സിലുള്ള ആ ചങ്കൂറ്റം എടുത്ത് നടപ്പിലാക്കും ജന പിന്തുണയോടുകൂടി.
1: വഴികളാണ് വികസനത്തിലേക്കുള്ള ഏറ്റവും വലിയ കാര്യമെന്ന് ഉറപ്പിച്ച് വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും വഴികൾ വന്നേ തീരൂ, എവിടെയായാലും വഴികൾ തുറന്നേ
0: തീരും. ഈ നാട്ടിലെല്ലാം കിട്ടണം. അപ്പൊ അതാണ് ഇപ്പം ഇപ്പോഴത്തെ ഈ 5 വർഷക്കാലം ഞാൻ ഉപയോഗിക്കുന്നത്.
1: കരണസൈയിൽ വന്നിട്ടുണ്ട്, കരണസൈ റേഡിയോയുടെ സ്റ്റുഡിയോയിൽ ഇത് ആദ്യമായിട്ടാണ്. നമ്മള് ഒത്തിരി നേരമായിട്ട് കാര്യങ്ങൾ സംസാരിക്കുന്നു, വളരെ കൗതുകത്തോടെ തന്നെ ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ, ഈ കരണസൈ റേഡിയോ കേട്ടിട്ടുണ്ടോ?
0: കേൾക്കാറുണ്ട്, കേൾക്കാറുണ്ട്. ഇപ്പൊ ഒരു 6 മാസം കൊണ്ട് സ്വന്തം വണ്ടിയില്ലാത്തതുകൊണ്ട് പഞ്ചായത്ത് വണ്ടിയിൽ കിട്ടാറില്ല, കേൾക്കാറില്ല, സമയമില്ല. അങ്ങനെ സമയം കിട്ടുന്നില്ല. അപ്പൊ നൂറ് കാര്യങ്ങളിൽ പോയി നിന്ന് പോകും, അല്ലെങ്കിൽ ഞാൻ മറ്റേ വണ്ടിയിലാണെങ്കിൽ ഞാൻ ഇടുവാൻ ഇടിക്കാന്ന്.
1: ഞങ്ങളുടെ റേഡിയോ ഇഷ്ടമുണ്ട്,
0: ഇഷ്ടമുണ്ട്. അപ്പൊ അതിൽ ഒരുപാട് പരിചയക്കാർ രാജ്യത്തുണ്ടാകുന്നു, അവരുടെ വിഷമങ്ങൾ പറയുന്നു, നല്ലത് പറയുന്നു. പിന്നെ പ്രവർത്തിക്കാത്ത ആകെ ഫലം കിട്ടൂല.
1: നമ്മുടെ വിദ്യാഭ്യാസത്തെ കുറിച്ച് പറഞ്ഞു, ആരോഗ്യത്തെ കുറിച്ച് പറഞ്ഞു, യുവാക്കളെ കുറിച്ച് പറഞ്ഞു, കുട്ടികളെ കുറിച്ച് പറഞ്ഞു, സ്ത്രീ ശാക്തീകരണത്തെ കുറിച്ച് പറഞ്ഞു. വെള്ളനാട് അതുപോലെ തന്നെ അവരവരുടെ വീടുകളിൽ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു വിഭാഗമാണ് വയോജനങ്ങൾ. അവർക്ക് വേണ്ടിയിട്ട് ഉള്ള ഒരു കാഴ്ചപ്പാട് എന്തായിരിക്കും?
0: അവർക്ക് എനിക്ക് ഒരുപാട് കാഴ്ചപ്പാടുണ്ട്. അവരെ വയോജനങ്ങൾക്ക് പകലുണ്ടാക്കണം, അവരെ വണ്ടിയിൽ കൊണ്ടുവന്ന് അവരെ താമസിപ്പിക്കണം, അവർക്ക് ആട്ടും കൂത്തും പാട്ടും ഒക്കെ കണ്ട് മനസ്സ് മാറി അവർ ദുഃഖങ്ങൾ മറന്ന് ഈ ജീവിത അന്ത്യത്തിൽ സന്തോഷം ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അതിന് ഒരുപാട് പണം വേണം. പിന്നെ രാഷ്ട്രീയമായി ഇന്ന് എനിക്ക് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ഉദ്ദേശിക്കുന്ന പിന്തുണ കിട്ടത്തില്ല. എന്നാൽ കിട്ടാവുന്ന പിന്തുണ പരമാവധി ഉപയോഗിച്ച് വയസ്സായ ആളുകളെ ആനന്ദിപ്പിക്കുന്നതിന്, അവർക്ക് വന്ന് വയസ്സായ കാലത്ത് ഇരിക്കാൻ, അതിൽ മധുജൻ പറഞ്ഞ ഒരു ഉദാഹരണം നമ്മുടെ ഒരു വഴി. നമുക്കൊരു 6 മാസത്തിൽ അത് പൂർത്തിയാക്കണം. കൂക്കുഴി പാലത്തിൽ ചെന്നിരുന്നാൽ ആ പാലം പ്രദേശങ്ങളിൽ ആൾക്ക് ഇരിക്കാൻ സൗകര്യം, ഉല്ലസിക്കാൻ സൗകര്യം. നമ്മുടെ കുളങ്ങൾ ചുറ്റുപാടുമുള്ള പ്രദേശങ്ങളിൽ ആളുകൾക്ക് ചെന്നിരിക്കാനുള്ള സൗകര്യങ്ങൾ, 8 കുളങ്ങളുണ്ട് പ്രധാനപ്പെട്ട, അവിടെ അതിനൊക്കെയുള്ള സൗകര്യം ഉണ്ടാക്കാൻ ഞാൻ പരമാവധി ശ്രമിക്കും. സമ്പത്തിന്റെ പ്രശ്നമാണിതെല്ലാം. വെളിച്ചത്തിന്റെ കാര്യത്തിൽ നമ്മുടെ പഞ്ചായത്ത് വളരെ മുന്നിലാണ്. ഒരു കേരളത്തിലെ പഞ്ചായത്ത് ഇത്രയും വെളിച്ചമുള്ള പഞ്ചായത്തില്ല. പക്ഷെ എന്റെ ഈ 5 വർഷത്തെ പ്രവർത്തനം കൊണ്ട് പൂർണമായി വെളിച്ചമില്ലാത്ത ഒരു മൂല ഉണ്ടാവില്ല. ആ വെളിച്ചം സ്ഥാപിച്ചെടുക്കാൻ.
1: അതേപടി വെള്ളത്തിന്റെ കാര്യത്തിൽ നമ്മൾ സമ്പൂർണമാണ്.
0: വെള്ളത്തിന്റെ കാര്യത്തിൽ നമ്മളിപ്പോൾ പരിപൂർണമായും മുക്തരല്ല. ഒരു വലിയ പ്രധാനപ്പെട്ട പ്രശ്നമാണത്. നമ്മുടെ അരുവിക്കൽ എന്ന് പറഞ്ഞ വെള്ളമാണ് ശുദ്ധീകരിച്ച വെള്ളം. പക്ഷേ നമ്മൾ ടാങ്കിൽ കൊടുക്കുന്ന വെള്ളം ശുദ്ധീകരിച്ച വെള്ളമല്ല. അത് ശുദ്ധീകരിക്കുന്ന ടാങ്ക് ഉണ്ടാക്കുന്നതിനുള്ള ശ്രമങ്ങളുമായി, വലിയ ഫിൽട്ടർ ഉണ്ടാക്കുന്ന ശ്രമങ്ങളുമായി ഞാൻ മുന്നോട്ട് പോവുകയാണ്. തീർച്ചയായിട്ടും 5 വർഷത്തിനകത്ത് അതും കൂടെ പൂർത്തിയാക്കാൻ.
1: പക്ഷെ നേരത്തെ പറഞ്ഞ കുളങ്ങളെ ചിറകളെയൊക്കെ നമുക്കൊരു കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ വേണ്ടി ഉപയോഗിക്കാൻ കഴിയുന്ന പദ്ധതികൾ കൊണ്ടുവന്നൂടെ?
0: പദ്ധതികൾ ആവശ്യം, ചെറിയ ചെറിയ പൈപ്പുകൾ വെച്ച് കൊടുത്ത് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ഞാൻ പുതിയ NRS നയമനുസരിച്ച് തോടുകളുടെ നവീകരണം പ്രധാനമായി നടക്കുന്നുണ്ട്. അപ്പൊ തോടുകളുടെ നവീകരണം നടക്കുമ്പോൾ വെള്ളം ഒഴുകിപ്പോകും, വെള്ളം കെട്ടിക്കിടക്കത്തില്ല, കാട് പിടിച്ച് കിടക്കത്തില്ല, അവിടെ മത്സ്യക്കുഞ്ഞുങ്ങളും എല്ലാം ഉണ്ടാകും. ആളുകൾക്ക് വെള്ളപ്പൊക്കത്തിന്റെ കാര്യത്തിലോ ഇല്ലെങ്കിൽ വെള്ളം കയറി നശിക്കുന്ന കാര്യത്തിലോ ഒരു ഉണ്ടാവില്ല. അത് തുടർ പദ്ധതിയിലൂടെ നമുക്ക് പൂർണ്ണമായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്.
1: നമ്മുടെ വെള്ളനാട് ഗ്രാമത്തിന്റെ വേസ്റ്റ് മാനേജ്മെന്റ്, മാലിന്യ നിർമ്മാർജ്ജനത്തെ കുറിച്ചുകൂടെ ഭാവി പദ്ധതികൾ എന്തൊക്കെയായിരിക്കും?
0: ഭാവി പദ്ധതി, ഇപ്പോഴത്തെ മാലിന്യ സംസ്കരണം നമ്മൾ 50% രംഗത്ത് ആയിട്ടുള്ളൂ. പക്ഷെ 50% പൂർത്തീകരിക്കേണ്ട ഗവൺമെന്റ് അല്ല, നാട്ടിലെ ജനങ്ങളാണ്. അതിന് നാട്ടിലെ ജനങ്ങളെയും ബോധവൽക്കരണം നടത്തി പഞ്ചായത്തും ഗവൺമെന്റും സന്നദ്ധ സംഘടനകളും നമ്മുടെ ആളുകളെല്ലാം ഈ ഏറ്റവും വലിയ ശ്രദ്ധ കാണിക്കേണ്ടത് ഈ വേസ്റ്റ് മാനേജ്മെന്റ് നിർമ്മാർജ്ജനം ചെയ്യുന്ന ശേഖരിക്കുന്നതിനും നിർമ്മാർജ്ജനം ചെയ്യുമ്പോൾ ഗവൺമെന്റ് പരിപാടിയുണ്ട്. പക്ഷെ അതല്ല, അതിനേക്കാൾ ഉപരിയായി നമ്മളെ വീടുകളിലും നമ്മുടെ സ്ഥാപനങ്ങളിൽ ഉണ്ടാകുന്ന വേസ്റ്റുകൾ നമ്മൾ നിർമ്മാർജ്ജനം ചെയ്യുന്നതിന് സ്വയമായി ഈ പുതിയ പദ്ധതികൾ ഉണ്ടാക്കി, ആധുനിക സൗകര്യമുള്ള പദ്ധതികൾ ഉണ്ടാക്കി അത് പൂർത്തീകരിക്കുക.
1: കുടുംബശ്രീയെക്കുറിച്ചും അയൽക്കൂട്ടത്തെക്കുറിച്ചും നമ്മൾ പറഞ്ഞു, വെള്ളനാടിന്റെ ഹരിതകർമ്മ സേനയെ കുറിച്ചുകൂടെ?
0: അല്ല, ഹരിതകർമ്മ സേന ഞാനാണ് മുഴുവൻ 50 പേരെയും നിയമിച്ചത്. ഇപ്പൊ 2 പേരെ നിയമിച്ചു, 52 നിയമിച്ചു. അവർ ഭംഗിയായി പ്രവർത്തിക്കുന്നുണ്ട്. അവരൊരു മാറ്റത്തിന്റെ തുടക്കമാണ്. അവർക്ക് അവരോട് ഒരുപാട് മാറ്റമുണ്ടായിട്ടുണ്ട്. പക്ഷേ നമ്മുടെ വീടുകളിലുള്ള പല വീടുകളിലും ഈ മാലിന്യം ഇപ്പോഴും പ്ലാസ്റ്റിക് ചുട്ടരിക്കുന്ന ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അത് കർശന നിയമത്തിലൂടെ അതെല്ലാം നടപ്പിലാക്കേണ്ട കാര്യമാണ് ഞാൻ ശ്രമിക്കുന്നത്. നമ്മൾ പരിശോധിക്കുന്നുണ്ട്, അവർക്ക് പ്രത്യേക ക്ലാസ് കൊടുക്കുന്നുണ്ട്, ഉദ്യോഗസ്ഥന്മാർ ശ്രദ്ധിക്കുന്നുണ്ട്, ഞാനും ശ്രദ്ധിക്കുന്നുണ്ട്. നമ്മളിപ്പോ നേരത്തെ പറഞ്ഞ സിറ്റിയിലെ നവീകരണത്തിൽ പ്ലാസ്റ്റിക്കിന്റെ ഒരു കാര്യം പ്രധാനപ്പെട്ട വിഷയമാണ്. അപ്പൊ നമ്മൾ ഇത്രയും ശുദ്ധീകരിച്ച് ഇത്രയും പ്രദേശം ഇടുമ്പോൾ അവിടെ പ്ലാസ്റ്റിക് ഇടുന്നത് ആരൊക്കെയാണ്, അത് അവര് സ്ഥാപനങ്ങളുടെ നിലപാട് എന്താണ് എന്ന് മനസ്സിലാക്കിയിച്ച് അതനുസരിച്ച് പ്രവർത്തിക്കും.
1: വെള്ളനാട് ശശിയുടെ യാത്രകളെ കുറിച്ച്, എങ്ങോട്ടൊക്കെ യാത്ര ചെയ്യാൻ, എത്തരത്തിലുള്ള യാത്രകൾ, ഒറ്റയ്ക്കുള്ള യാത്രകളാണോ, എന്തുതരം യാത്രകളാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുകയൊക്കെ ആസ്വദിക്കുകയൊക്കെ ചെയ്യുന്നത്?
0: ഞങ്ങളൊരു കൂട്ടുകാരുണ്ടായിരുന്നു യാത്രയിൽ, ഞാനും പപ്സം കമ്പനിയുടെ മാനേജർ ജോസും അരുവിക്കര പഞ്ചായത്ത് പ്രസിഡന്റ് ഹക്കിയും കൂടി ഞങ്ങൾ കൂട്ടായി യാത്രകൾ ഇന്ത്യയിലും കേരളത്തിലുമൊക്കെ നടത്തിയിട്ടുണ്ട്. പക്ഷേ ഞാൻ ഒറ്റയ്ക്കുള്ള യാത്രയിൽ എനിക്ക് കുറച്ച് താല്പര്യമുള്ളതാണ്. ഒറ്റയ്ക്ക് യാത്ര ചെയ്ത് പോവുക എവിടെ. ഇപ്പോഴും 77 വയസ്സ് കഴിഞ്ഞപ്പോൾ 78 വയസ്സിൽ എനിക്ക് കാനഡയെ പോകാനൊരു ആഗ്രഹം ഉണ്ടായിട്ടുണ്ട്, UK പോകാൻ ആഗ്രഹമുണ്ടായി, അങ്ങനെ പോകാനൊക്കെ ആഗ്രഹമാണ്. അതുകൊണ്ട് യാത്ര ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. യാത്ര കൂടുതൽ എത്രത്തോളം ചെയ്യാമോ അത്രയും ആളിന് അറിവും പരിജ്ഞാനവും പിന്നെ ലോകം കാണാനും ഭാഗ്യമുണ്ടായാൽ ഒരുപാട് തിയറികൾ മനസ്സിൽ വരാനും ആ തിയറികൾ നമുക്ക് പ്രാവർത്തികമാക്കാനും കഴിയുമെന്നാണ് യാത്ര കൊണ്ട് നമുക്ക് ഉദ്ദേശിക്കുന്നത്. യാത്ര പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. മനുഷ്യന്റെ ഭാവിക്ക്, മനുഷ്യന്റെ ഉയർച്ചയ്ക്ക്, രാജ്യത്തിന്റെ ഭാവിക്ക് എല്ലാവർക്കും യാത്ര ഉണ്ടാവണം. പക്ഷെ നമ്മളെ രാജ്യത്തെ ജനങ്ങൾ ഇപ്പം യാത്രയിൽ വളരെ ജാഗ്രതയായി വന്നിട്ടുണ്ട്. വിദേശങ്ങളിൽ പോകാൻ, വിദേശത്ത് പോകാൻ, നമ്മുടെ രാജ്യത്തുള്ള നമ്മുടെ നാട്ടിലുള്ള പ്രദേശത്ത് പോകാൻ, കേരളത്തിലുള്ള സ്ഥലങ്ങളിൽ പോയി കാണാൻ, അന്യ സംസ്ഥാനങ്ങളിൽ പോകാനൊക്കെ യാത്ര ആളുകൾ ശീലിച്ചു തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ അത് ഒരു 30% ഉള്ളൂ. 70% സാമ്പത്തിക പ്രശ്നങ്ങളുണ്ട്, എങ്ങും പോവാത്തതായി മാറപ്പെടും. 10% എങ്ങും പോവാത്തവരാണ്. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. പിന്നെ ഈ പ്രകൃതി ശക്തി എല്ലാത്തിനും ഒന്നിച്ചു കൊടുക്കത്തില്ല, ഘട്ടം ഘട്ടമായിട്ട് കൊടുക്കും. ഘട്ടഘട്ടമായിട്ട് ഉദ്രവിക്കുകയും ചെയ്യും പ്രകൃതി. ആ പ്രകൃതിയെ സ്നേഹിക്കാൻ നമ്മൾ 100% പ്രാപ്തരായിട്ടില്ല. അതാണ് പ്രശ്നം.
1: ജീവിത രീതികൾ കൊണ്ടും ജീവിതത്തിന്റെ ശൈലികൾ കൊണ്ടും 100 വയസ്സിനപ്പുറം ജീവിച്ചിരിക്കും എന്ന് ഗാന്ധിജിക്ക് ഉറപ്പായിരുന്നു. പക്ഷേ അതിനിടയിലുണ്ടായ സാഹചര്യങ്ങൾ കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. ഈ പ്രവർത്തന മണ്ഡലങ്ങളിലും അല്ലെങ്കിൽ സജീവത്വം കൊണ്ടും ഒക്കെ വിളനാട് ശശിയുടെ ആരോഗ്യത്തെക്കുറിച്ച് വളരെ ബോധവാനാണ് വിളനാട് ശശി. എത്ര വയസ്സുവരെ ജീവിച്ചിരിക്കണം എന്നാണ് മനസ്സിൽ കാണുന്നത്?
0: എനിക്കൊരു 85 വയസ്സ് 90 വയസ്സ് ജീവിച്ചിരിക്കണമെന്നാണ് എന്റെ ആഗ്രഹം. അതിനുവേണ്ടി ഞാൻ ശ്രമിക്കുന്നത്. ഒരിക്കലെ ഭൂമി വരാൻ പറ്റൂ, പിന്നെ ഭൂമി വരാൻ പറ്റില്ല. അതുകൊണ്ട് ഒരു ഇപ്പൊ 78 ഈ വേറെ പിന്നെ മനുഷ്യന്റെ ജീവന്റെ കാര്യം എന്നാണെന്ന് അറിഞ്ഞുകൂടാ. ഞാൻ അപകടങ്ങൾ ഉണ്ടാകാൻ ശ്രമിക്കുന്ന ആളാണ്. ഇപ്പോഴും ഒരു അപകടങ്ങളും ഇല്ലാതെ പോകാൻ ശ്രമിക്കുന്ന ആളാണ്. അപകടം കൊണ്ടൊന്നും പറ്റാൻ പാടില്ല, എന്റെ പ്രവർത്തനം കൊണ്ടൊന്നും പറ്റാൻ പാടില്ല. അങ്ങനെ നോക്കി ജീവിക്കുക. എത്രത്തോളം പോവുക അത്രത്തോളം പോവുക. എത്രത്തോളം ജീവിക്കാൻ പറ്റുമോ അത്രയും കാലം ജീവിച്ചിരിക്കുക. ആ ജീവിച്ചിരിക്കുന്ന കാലത്ത് ചെയ്യാവുന്ന എന്റെ ആരോഗ്യം കൊണ്ടും എന്റെ ബുദ്ധി കൊണ്ടും എന്റെ ചങ്കൂറ്റം കൊണ്ടും ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്ത് ജനങ്ങൾക്ക് വേണ്ടി സേവനം നടത്തി ജീവിതം അവസാനിപ്പിക്കുക എന്നാണ് എന്റെ ആഗ്രഹം.
1: അങ്ങനെ അവസാനിച്ചതിന് ശേഷം വിളനാട് എങ്ങനെ വിളനാട് ശശിയെ ഓർക്കണം, എങ്ങനെ സ്മരിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്?
0: ഒരു ആഗ്രഹവും മനസ്സിലില്ല. എന്നെ ഓർമ്മിക്കണമെന്നോ ഇല്ലെങ്കിൽ ഓർമ്മിച്ചില്ലെന്നോ ഒന്നും എനിക്ക് മനസ്സിൽ പ്രയാസമില്ല. ഒന്നും ആഗ്രഹമില്ല. പക്ഷെ എനിക്കൊരു കാര്യം ഉറപ്പാണ്, എന്നെ വിളനാട്ട് ജനത ഒരു 10-30 വർഷത്തേക്ക് എന്നെ ഒരിക്കലും മറക്കും.
1: അതിനേക്കാൾ വലിയ സ്മരണ വേറൊന്നുമില്ല.
0: ഒരു ദിവസം പോലും ഞാൻ അന്തരിച്ചു പോയാൽ എന്റെ കാര്യപ്പെടാത്ത വീട് കാണാൻ കുറവാണ്. അതാണ് എനിക്ക് ഏറ്റവും വലുത്.
1: അല്ലാതെ മറ്റ് യാതൊരു തരത്തിലുള്ള ഓർമ്മകളും മറ്റു കാര്യങ്ങളും ഒന്നും
0: വേണ്ട, ഒന്നും ആഗ്രഹിക്കുന്നില്ല. ഇത്രയും ചെയ്ത് പോകാൻ കഴിഞ്ഞതും ഇത്രയും അംഗീകാരം കിട്ടാൻ കഴിഞ്ഞതും ജീവിതത്തിൽ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് പൂർത്തിയാക്കാൻ കഴിഞ്ഞത് എന്നെ സംബന്ധിച്ചോളം എന്റെ വിദ്യാഭ്യാസത്തിന്റെ ഉയർച്ചയൊന്നുമല്ല. എന്റെ സാമാന്യ വിദ്യാഭ്യാസത്തിൽ എനിക്ക് ഇത്രയും കിട്ടിയത് വലുതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.
1: ഒരു മണിക്കൂറിനിടയിൽ നമ്മൾ സംസാരിച്ചത് വിളനാട് ശശി എന്ന വ്യക്തി, സാംസ്കാരിക പ്രവർത്തകൻ, രാഷ്ട്രീയ പ്രവർത്തകൻ, ചെറുപ്പം, കാഴ്ചപ്പാടുകൾ ഒക്കെയാണ് ഇതുവരെയും സംസാരിച്ചത്. ഒരുപക്ഷെ ഇത്രയും ഒരു ആത്മാംശത്തോടുകൂടി ഒരു വർത്തമാനം വിളനാട് ശശിക്ക് ഒരു സ്റ്റേജിൽ നിന്നുപോലും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ്. കാരണം അത്രയും കാര്യങ്ങൾ വളരെ ഹൃദയസ്പർശിയായിട്ടാണ് സംസാരിച്ചത്. ശ്രോതാക്കൾ ഇത് കേൾക്കട്ടെ, ശ്രോതാക്കളുടെ മനസ്സിൽ ഇത് ശരിക്കും പതിയും, അവരുടെ മനസ്സിലെ കാഴ്ചപ്പാടുകൾക്ക് വ്യത്യാസവും ഉണ്ടാവും എന്നുള്ളതിൽ സംശയമില്ല. ഈ കരുണാസായി റേഡിയോയുടെ പ്രത്യേകമായ ഈ അഭിമുഖത്തിൽ ഇത്രയും സമയം ഇത്രയും കാര്യങ്ങളിലൂടെ ചെലവഴിച്ചുള്ള ഹൃദയപൂർവ്വമുള്ള സ്നേഹവും സന്തോഷവും അങ്ങേക്ക് അറിയിക്കുന്നു.
0: എനിക്ക് സ്ഥാപനത്തിൽ വരാനും ഞാൻ അവസരം ഉണ്ടാക്കി തന്ന ഇതിന്റെ സ്ഥാപകനായ മധുരനോട് ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു.
2: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് വെള്ളനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വെള്ളനാട് ശശിയുമായുള്ള പ്രത്യേക അഭിമുഖം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിലെ തീരങ്ങളിലും കന്യാകുമാരി തീരത്തും ഇന്നും നാളെയും കടലാക്രമണത്തിന് സാധ്യത. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. കോഴിക്കോട് താമരശ്ശേരി അമ്പായത്തോട് അറവ് മാലിന്യ സംസ്കരണ ഫാക്ടറി ഈ വർഷം മാർച്ചിനകം ജനവാസ കേന്ദ്രത്തിൽ നിന്ന് മാറ്റാൻ തീരുമാനം. സമരസമിതിക്കെതിരെ ഫ്രഷ് കട്ട് ഫാക്ടറി അധികൃതർ നൽകിയ കേസുകൾ പിൻവലിക്കാനും ധാരണയായതായി പി കെ ഫിറോസ് എംഎൽഎ അറിയിച്ചു. വ്യവസായ മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ സാന്നിധ്യത്തിൽ സമരസമിതിയും കമ്പനി ഉടമകളും തമ്മിൽ നടത്തിയ ചർച്ചയിലാണ് ധാരണയിലെത്തിയത്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 208 പോയിന്റ് താഴ്ന്ന 77,265-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 50 പോയിന്റ് നഷ്ടത്തിൽ 24,158-ലും വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 560 രൂപ കുറഞ്ഞ് 119,520 രൂപയും ഗ്രാമിന് 14,940 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. നേപ്പാൾ മിന്നൽ പ്രളയത്തിൽ മരണസംഖ്യ 162 കടന്നു. 300 ഇന്ത്യൻ വിനോദസഞ്ചാരികളെ കാണാതായതായി സ്ഥിരീകരണം. നേപ്പാളിൽ കുടുങ്ങിയ 53 മലയാളികളെ കണ്ടെത്താൻ ശ്രമം തുടരുകയാണെന്നും എല്ലാവരും സുരക്ഷിതരാണെന്ന വിവരം ലഭിച്ചതായും നോർക്ക അധികൃതർ. 21-ാം നൂറ്റാണ്ടിനുതകുന്ന രീതിയിൽ രാജ്യത്ത് ആധുനിക കായിക ആവാസ വ്യവസ്ഥ കെട്ടിപ്പടുക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 172-ാമത് ശ്രീനാരായണ ഗുരു ജയന്തി ആഘോഷം നാളെ. ശിവഗിരിയിൽ ജയന്തി സമ്മേളനം നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്ത് ഓണാഘോഷങ്ങൾ ആവേശകരമായി പുരോഗമിക്കുന്നു. പാലക്കാട് ഇന്ന് വൈകിട്ട് അവിട്ടത്തല്ല. തൃശൂരിൽ നാളെ കുമ്മാട്ടിക്കളി. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം തീരങ്ങളിലും കന്യാകുമാരി തീരത്തും കടലാക്രമണത്തിനും സാധ്യത. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
1: കരുണസൈ റേഡിയോയിൽ ഇനി കാർഷിക മേഖലാ വാർത്തകൾ കേൾക്കാം. വാർത്തകൾ വായിക്കുന്നത് എൽആർ മധുജൻ. സംസ്ഥാനത്ത് 2026 ജൂലൈ 29 മുതൽ ആഗസ്റ്റ് 10 വരെ ഉണ്ടായ പ്രകൃതിക്ഷോഭങ്ങളിൽ കൃഷിനാശം സംഭവിച്ച കർഷകർക്ക് ആശ്വാസമായി പ്രകൃതിക്ഷോഭ ദുരിതാശ്വാസ ധനസഹായത്തിനും വിള ഇൻഷുറൻസ് നഷ്ടപരിഹാരത്തിനും അപേക്ഷ സമർപ്പിക്കാനുള്ള സമയപരിധി 5 വരെ നീട്ടിയതായി കൃഷിവകുപ്പ് മന്ത്രി അറിയിച്ചു. ഇതുവരെ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കാത്ത അർഹരായ എല്ലാ കർഷകർക്കും 5 എയിംസ് പോർട്ടൽ വഴിയോ സമീപത്തെ കൃഷിഭവനുമായി ബന്ധപ്പെട്ടോ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. കേരള സംസ്ഥാന പൗൾട്രി വികസന കോർപ്പറേഷൻ ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്യുന്ന കെപ്കോ ചിക്കൻ, മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ എന്നിവ വിൽപ്പന നടത്തുന്നതിന് ഏജൻസികൾ അനുവദിക്കുന്നതിന് വേണ്ടി നിലവിൽ 2 കിലോമീറ്റർ പരിധിയിൽ കെപ്കോ ചിക്കൻ ഏജൻസികൾ ഇല്ലാത്ത തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിൽ നിന്നും അപേക്ഷകൾ ക്ഷണിക്കുന്നു. താൽപര്യമുള്ള വ്യക്തികൾ, സ്ഥാപന ഉടമകൾ സ്വന്തം വിശദാംശങ്ങളും ഏജൻസി തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം എന്നിവ വ്യക്തമാക്കിക്കൊണ്ട് വെള്ളക്കടലാസിൽ തയ്യാറാക്കിയ അപേക്ഷ മാനേജിംഗ് ഡയറക്ടർ, കേരള സംസ്ഥാന പൗൾട്രി വികസന കോർപ്പറേഷൻ ലിമിറ്റഡ്, പേട്ട, തിരുവനന്തപുരം 6950024 എന്ന മെയിൽവിലാസത്തിലോ kepcopoultry@gmail.com എന്ന ഇമെയിലിലോ അയക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9809595559 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. കേരള കാർഷിക സർവകലാശാലയ്ക്ക് കീഴിലുള്ള വെള്ളാനിക്കര ഇൻസ്ട്രക്ഷണൽ ഫാമിൽ വിവിധയിനം നടീൽ വസ്തുക്കളും പച്ചക്കറി വിത്തുകളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 8281651457 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. 2026-27 സാമ്പത്തിക വർഷം ഫിഷറീസ് വകുപ്പ് നടപ്പിലാക്കുന്ന മത്സ്യ തൊഴിലാളികളുടെ ഭവന പുനരുദ്ധാരണ പദ്ധതിക്ക് അപേക്ഷ ക്ഷണിച്ചു. മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ രജിസ്റ്റർ ചെയ്ത് ഐഡന്റിഫിക്കേഷൻ നമ്പർ ലഭിച്ചിട്ടുള്ളതും ലൈഫ് ഭവന പദ്ധതി മുഖേനയോ സർക്കാരിന്റെ മറ്റേതെങ്കിലും ഭവന പുനരുദ്ധാരണ പുനർനിർമ്മാണ പദ്ധതി മുഖേനയോ കഴിഞ്ഞ 10 ആനുകൂല്യം ലഭിക്കാത്തതുമായ മത്സ്യ തൊഴിലാളികൾക്കും പെൻഷനർമാർക്കും അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. വീടിന് കുറഞ്ഞത് 8 കാലപ്പഴക്കമുണ്ടാകണം. അപേക്ഷ ബന്ധപ്പെട്ട രേഖകൾ സഹിതം ആഗസ്റ്റ് 31 വൈകുന്നേരം 5 മണിക്കകം മത്സ്യഭവനിൽ സമർപ്പിക്കേണ്ടതാണ്. അപേക്ഷാഭവനും കൂടുതൽ വിവരങ്ങൾക്കുമായി 0477225113 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. കാർഷിക മേഖലാ വാർത്തകൾ സമാപിച്ചു.

0: സ്വാഭാവികമായി തന്നെ ഉണ്ടാകാൻ ഇടയുള്ള രോഗങ്ങളെ അകറ്റി.
1: ടൈം ട്രാവലർ.
2: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇന്നു സഞ്ചരിക്കുന്നത് ആഗസ്റ്റ് 27 സമതല ഭൂമികകളിലൂടെയാണ്. 1979 ആഗസ്റ്റ് 27 ഇന്ത്യയുടെ അവസാനത്തെ വൈസ്രോയി മൗണ്ട് ബാറ്റൺ പ്രഭു ഉത്തര അയർലൻഡിലെ റിപ്പബ്ലിക്കൻ ആർമിയിലെ തീവ്രവാദികളുടെ ആക്രമണത്തിൽ അതിദാരുണമായി വധിക്കപ്പെട്ടിരിക്കുന്നു. ഭക്ഷണത്തിന്

0: ഇനി കേൾക്കാം മലയാളത്തിൽ വാർത്തകൾ.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. നേപ്പാൾ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 160 കടന്നു. 300-ലധികം ഇന്ത്യൻ പൌരന്മാർ ഉൾപ്പെടെ 1000-ലധികം പേരെ കാണാതായി. രക്ഷാ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു. മിന്നൽ പ്രളയം കനത്ത നാശം വിതച്ച നേപ്പാളിന് ഇന്ത്യയുടെ സഹായഹസ്തം. 37.5 ടൺ ദുരിതാശ്വാസ സാമഗ്രികളുമായി രണ്ടാമത്തെ വിമാനം പുറപ്പെട്ടതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. കുട്ടികളും മുതിർന്നവരും ഉൾപ്പെടെ 53 മലയാളികൾ നേപ്പാളിൽ കുടുങ്ങിയതായി നോർക്ക സിഇഒ രാജേഷ് മാർവൻ. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും നോർക്ക. രാജ്യത്തെ കായിക പ്രതിഭകളെ പരിപോഷിപ്പിക്കുന്നതിനുള്ള മികച്ച വേദിയായി ഖേലോ ഇന്ത്യ മാറിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശം. സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമുകളായ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം എന്നിവിടങ്ങളിൽ കുട്ടികളുടെ സുരക്ഷാ നടപടികൾ ശക്തമാക്കുന്നതിന് 18 ബില്യൺ US ഡോളർ നൽകാൻ മെറ്റ ധാരണയിലെത്തി. വാർത്തകൾ വിശദമായി. നേപ്പാളിൽ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 160 കടന്നു. 300-ലധികം ഇന്ത്യൻ പൌരന്മാരടക്കം 1000-ലധികം പേരെ കാണാതായി. നേപ്പാൾ പ്രധാനമന്ത്രി ബാലേന്ദ്ര ഷായുമായി സംസാരിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയുടെ എല്ലാ സഹായവും ഉറപ്പു നൽകി. വിശദാംശങ്ങളിലേക്ക്.
2: ഭൂചലനത്തെ തുടർന്ന് ടിബറ്റ് മേഖലയിലുണ്ടായ പ്രളയത്തിൽ നിരവധി പട്ടണങ്ങളും ഗ്രാമങ്ങളും നാമാവശേഷമായി. ഫോട്ടേകോസി നദിയിലുണ്ടായ പ്രളയത്തിൽ പാലങ്ങളും റോഡുകളുമടക്കം 10 ഡസനോളം ജലവൈദ്യുത പദ്ധതികളാണ് നശിച്ചത്. 24-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ളവരെ ദുരന്തത്തിൽ കാണാതായി. 44 നേപ്പാൾ സൈനികർ ഉൾപ്പെടെ 80 സുരക്ഷാ ഉദ്യോഗസ്ഥരും കാണാതായവരിൽ ഉൾപ്പെടുന്നു. കാഠ്മണ്ഡുവിലെയും ബീജിംഗിലെയും ഇന്ത്യൻ എംബസികൾ അടിയന്തര സഹായം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. രക്ഷാപ്രവർത്തനത്തിന് പിന്തുണ നൽകാൻ ചൈന 145 സുരക്ഷാ ഉദ്യോഗസ്ഥരെ അയച്ചു. ലോകബാങ്ക് 25 ബില്യൺ നേപ്പാളി രൂപയുടെ അടിയന്തര സഹായം വാഗ്ദാനം ചെയ്തു. അടിയന്തര സഹായത്തിനും രക്ഷാപ്രവർത്തനത്തിനും ഐക്യരാഷ്ട്രസഭ പൂർണ്ണ പിന്തുണ നൽകുന്നതായി ഐക്യരാഷ്ട്രസഭാ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടേറസ് അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: നേപ്പാൾ പ്രളയത്തിന്റെ പശ്ചാത്തലത്തിൽ ബീഹാർ, ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിമാരുമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സംസാരിച്ചു. പ്രളയ സാധ്യതയുള്ള അതിർത്തി പ്രദേശങ്ങളിലെ പ്രാദേശിക ഭരണകൂടങ്ങൾ, ദേശീയ ദുരന്ത നിവാരണ സേന ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ എന്നിവയ്ക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയതായി അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. പ്രതിസന്ധി ഘട്ടത്തിൽ കേന്ദ്ര സർക്കാർ നേപ്പാളിനൊപ്പമുണ്ടെന്ന് ശ്രീ അമിത്ഷാ വ്യക്തമാക്കി. മിന്നൽ പ്രളയമുണ്ടായ നേപ്പാളിലേക്ക് 37.5 ടൺ അവശ്യ സാധനങ്ങൾ അയച്ച് ഇന്ത്യ. ദുരിതാശ്വാസ സാമഗ്രികളുമായി രണ്ടാമത്തെ വിമാനം പുറപ്പെട്ടതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ സമൂഹമാധ്യമത്തിലൂടെ അറിയിച്ചു. നേപ്പാളിലെ ജനങ്ങളെ പിന്തുണയ്ക്കുന്നതിന് ഇന്നലെ 10 ടൺ ദുരിതാശ്വാസ സാമഗ്രികളും അവശ്യ മരുന്നുകളും ഇന്ത്യ കൈമാറിയിരുന്നു. നേപ്പാൾ ദുരന്തത്തെ തുടർന്ന് കാണാതായവരെ കണ്ടെത്താൻ പശ്ചിമബംഗാൾ സർക്കാർ കാഠ്മണ്ഡുവിലെ ഇന്ത്യൻ എംബസിയുമായി ചേർന്ന് ശ്രമം തുടരുകയാണ്. ഇതുവരെ പശ്ചിമബംഗാളിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 36 പേരെ കാണാതായതായി റിപ്പോർട്ടുണ്ട്. അതേസമയം ഗന്ധക് നദിയിലെ ജലനിരപ്പ് ഉയരാൻ സാധ്യതയുള്ളതിനാൽ നദീതീരത്തുള്ളവർ ജാഗ്രത പാലിക്കാൻ ബീഹാർ സർക്കാർ നിർദ്ദേശം നൽകി. കുട്ടികളും മുതിർന്നവരും ഉൾപ്പെടെ 53 മലയാളികൾ നേപ്പാളിൽ കുടുങ്ങിയതായി നോർക്ക സിഇഒ രാജേഷ് മാധവൻ. ഇവരെ കണ്ടെത്താനുള്ള ശ്രമം തുടരുകയാണ്. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും എല്ലാ മലയാളികളും നിലവിൽ സുരക്ഷിതരാണെന്ന് എംബസിയിൽ നിന്നുൾപ്പെടെ വിവരങ്ങൾ ലഭിച്ചെന്നും നോർക്ക സിഇഒ തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. നേപ്പാളിലെ സാഹചര്യങ്ങൾ സംസ്ഥാന സർക്കാർ നിരീക്ഷിച്ചു വരികയാണെന്ന് കേരള മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. 9447111844 അല്ലെങ്കിൽ 9747131247 എന്ന നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. നോർക്ക റൂട്ട്സിന്റെ ടോൾ ഫ്രീ നമ്പറായ 1800425399 വിളിക്കാവുന്നതാണ്. കാഠ്മണ്ഡുവിലെ ഇന്ത്യൻ എംബസി അടിയന്തര ഹെൽപ്പ് ലൈൻ നമ്പറുകൾ പുറത്തിറങ്ങി. 9779315131687 അല്ലെങ്കിൽ 9779015007500 എന്ന നമ്പറുകളിൽ ബന്ധപ്പെടാം. രാജ്യത്ത് ഉള്ളിയുടെ ലഭ്യത ഉറപ്പാക്കാനും വിലക്കയറ്റം നിയന്ത്രിക്കാനും ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ കരുതൽ ശേഖരത്തിൽ നിന്നും ഉള്ളിയുടെ ഘട്ടംഘട്ടമായുള്ള വിതരണം ആരംഭിച്ചു. വരും മാസങ്ങളിലെ ആഭ്യന്തര ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനുള്ള ഉള്ളി ലഭ്യമാണെന്ന് ഉപഭോക്തൃകാര്യ ഭക്ഷ്യ പൊതുവിതരണ മന്ത്രാലയം അറിയിച്ചു. മികച്ച ഉൽപാദന സാധ്യത കണക്കിലെടുത്ത് 2026-27 കാലയളവിൽ 2 ലക്ഷം മെട്രിക് ടൺ ഉള്ളി ഉള്ളി സംഭരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 30 പരിപാടിയുടെ 137 പതിപ്പാണിത്. ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ GOV ഓപ്പൺ ഫോറം എന്നിവയിലൂടെ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും നാളെ വരെ പങ്കുവയ്ക്കാം. 18 ബ്രിക്സ് ഉച്ചകോടിക്ക് ഇന്ത്യ ആതിഥേയത്വം വഹിക്കും. അടുത്ത മാസം 12-13 തീയതികളിൽ ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിലാണ് ഉച്ചകോടി. പ്രതിരോധ ശേഷി, നവീകരണം, സഹകരണം, സുസ്ഥിരത എന്നിവയ്ക്കായുള്ള നിർമ്മാണം എന്നതാണ് പ്രമേയം. ബ്രിക്സ് രാജ്യങ്ങൾക്കുള്ളിലെ സഹകരണം ശക്തിപ്പെടുത്തുന്നതിനെക്കുറിച്ചും പരസ്പര പ്രാധാന്യമുള്ള ആഗോള പ്രാദേശിക കാര്യങ്ങൾ കാഴ്ചപ്പാടുകൾ പങ്കുവയ്ക്കുന്നതിനെക്കുറിച്ചും ഉച്ചകോടിയിൽ ആശയങ്ങൾ കൈമാറും.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: രാജ്യത്തെ കായിക പ്രതിഭകളെ പരിപോഷിപ്പിക്കുന്നതിനും യുവ കായിക താരങ്ങൾക്ക് അവരുടെ സ്വപ്നങ്ങൾ പിന്തുടരാനുമുള്ള മികച്ച വേദിയായി ഖേലോ ഇന്ത്യ മാറിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഖേലോ ഇന്ത്യ സംവാദത്തെ വീഡിയോ കോൺഫറൻസിലൂടെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം.
4: जब मैं स्पोर्ट्स की बात करता हूं तो ये केवल मेडल जीतने तक सीमित नहीं है. ये विकसित भारत के निर्माण में भारत की खेल शक्ति और भारत की युवा शक्ति को एक साथ जोड़ने का अभियान है. खेल में खिलना सिर्फ मैदान पर जीतना नहीं है, व्यक्तित्व का खिलना, परिवार का खिलना और देश का गौरव बढ़ाना.
1: ഈ വർഷത്തെ ദേശീയ കായിക ദിനാഘോഷങ്ങളുടെ ഭാഗമായി മേരാ യുവ ഭാരതാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമുകളായ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം എന്നിവിടങ്ങളിൽ കുട്ടികളുടെ സുരക്ഷാ നടപടികൾ ശക്തമാക്കുന്നതിന് മെറ്റ $18 ബില്യൺ നൽകാൻ ധാരണയായി. കൌമാരക്കാരുടെ സമൂഹ മാധ്യമ ആസക്തിയെക്കുറിച്ചുള്ള വിചാരണ അവസാനിപ്പിക്കുകയും 47 സംസ്ഥാനങ്ങൾ സമർപ്പിച്ച അവകാശവാദങ്ങൾ പരിഹരിക്കുകയും ചെയ്യാൻ സാധിക്കുന്ന നിയമപരമായ ഒത്തുതീർപ്പിന്റെ ഭാഗമായാണ് ഈ നീക്കം. കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിലെ തീരങ്ങളിലും കന്യാകുമാരി തീരത്തും ഇന്നും നാളെയും കടലാക്രമണത്തിന് സാധ്യത. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. സാമൂഹിക പരിഷ്കർത്താവ് ശ്രീനാരായണ ഗുരുവിന്റെ 172nd ജയന്തി ആഘോഷം നാളെ. ചതയ ദിനത്തിൽ ശിവഗിരിയിൽ വിപുലമായ പരിപാടികളാണ് ഒരുക്കിയിട്ടുള്ളത്. ജയന്തി സമ്മേളനം നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. തിരുവനന്തപുരം ശ്രീകാര്യം ചേന്തി ശ്രീനാരായണ സാംസ്കാരിക നിലയത്തിൽ പുഷ്പാർച്ചനയും സാംസ്കാരിക സമ്മേളനവും നടക്കും. ഇന്ത്യ ശ്രീലങ്ക പുരുഷ ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയുടെ രണ്ടാമത്തേതും അവസാനത്തെയും ടെസ്റ്റിൽ അഞ്ചാം ദിനം ഉച്ചഭക്ഷണത്തിന് പിരിയുമ്പോൾ ശ്രീലങ്ക 6 നഷ്ടത്തിൽ 329 റൺസെടുത്ത് 116 റൺസിന്റെ ലീഡ് നേടി. ആദ്യ ഇന്നിംഗ്സിൽ ശ്രീലങ്കയെ 290 റൺസിന് പുറത്താക്കിയ ഇന്ത്യ ഫോളോ ഓൺ പ്രഖ്യാപിക്കുകയായിരുന്നു. രണ്ട് മത്സര പരമ്പരയിൽ ആദ്യ ജയം ഇന്ത്യയ്ക്കായിരുന്നു. ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിനുള്ള മത്സരത്തിൽ 4 സ്ഥാനത്തേക്ക് എത്താൻ ഇന്ത്യയ്ക്ക് ജയം അനിവാര്യമാണ്. രാജ്യത്ത് ഓഹരി വിപണികളിൽ ഇടിവ്. സെൻസെക്സ് 230.48 പോയിന്റ് താഴ്ന്ന് 77,244. നിഫ്റ്റി 53 പോയിന്റ് കുറഞ്ഞ് 24,154. വ്യാപാരം പുരോഗമിക്കുന്നു. സ്വർണവിലയിൽ കുറവ്. പവന് 560 രൂപ കുറഞ്ഞ് 119,520 രൂപയാണ് ഇന്നത്തെ വില. പശ്ചിമേഷ്യയിലെ സംഘർഷം അവസാനിപ്പിക്കാൻ ഇറാന് കൃത്യമായ സമയപരിധി നൽകിയിട്ടില്ല എന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാൻ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം സംഘർഷം ലഘൂകരിക്കുന്നത് ലക്ഷ്യമിട്ട് ഖത്തർ പ്രധാനമന്ത്രി ഇന്ന് ടെഹ്റാനിൽ ഇറാനിയൻ ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തും. നേപ്പാൾ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 160 കടന്നു. 300 ഇന്ത്യൻ പൌരന്മാർ ഉൾപ്പെടെ 1,000 പേരെ കാണാതായി. രക്ഷാദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു. മിന്നൽ പ്രളയം കനത്ത നാശം വിതച്ച നേപ്പാളിന് ഇന്ത്യയുടെ സഹായഹസ്തം. 37.5 ടൺ ദുരിതാശ്വാസ സാമഗ്രികളുമായി രണ്ടാമത്തെ വിമാനം പുറപ്പെട്ടതായി വിദേശകാര്യമന്ത്രി S.ജയശങ്കർ. കുട്ടികളും മുതിർന്നവരും ഉൾപ്പെടെ 53 മലയാളികൾ നേപ്പാളിൽ കുടുങ്ങിയതായി നോർക്ക CEO രാജേഷ് മാധവൻ. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് നോർക്ക. രാജ്യത്തെ കായിക പ്രതിഭകളെ പരിപോഷിപ്പിക്കുന്നതിനുള്ള മികച്ച വേദിയായി ഖേലോ ഇന്ത്യ മാറിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശം. സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമുകളായ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം എന്നിവിടങ്ങളിൽ കുട്ടികളുടെ സുരക്ഷാ നടപടികൾ ശക്തമാക്കുന്നതിന് 18 ബില്യൺ US ഡോളർ നൽകാൻ മെറ്റ ധാരണയിലെത്തി. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.

0: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 1:00.
1: കണിയാമത്തെ ലഹരി വേണ്ട രണ്ട് ഡോക്ടേഴ്സ് ഉൾപ്പെടെ 7 പേർ പിടി.
2: On Kerala's rampant drunk crisis. It's the biggest talking point in the state.
3: എലത്തൂരിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ലഹരി നൽകി പീഡിപ്പിച്ചു ഗർഭിണിയാക്കി.
4: നിങ്ങൾ മയക്കുമരുന്നിനെതിരായി അതിശക്തമായ നിലപാടെടുക്കണം.
5: ഓപ്പറേഷൻ തുഫാൻ, ദ നർക്കോ ഹണ്ട് എന്ന പേരിൽ ഒരു പദ്ധതി കേരള പോലീസ് ആരംഭിക്കുക. കേരളത്തിലെ മയക്കുമരുന്നിന്റെ വേര് അറക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ ഓപ്പറേഷൻ തുഫാൻ.
0: ലഹരിക്കെതിരെ ശക്തമായ നടപടികളുമായി സംസ്ഥാന സർക്കാർ. കേരളത്തിൽ നിന്നും ലഹരിയെ തുടച്ചു നീക്കാൻ ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ഇതിനോടകം 10,065 അറസ്റ്റുകൾ രേഖപ്പെടുത്തി കഴിഞ്ഞു.
6: അതെ, മാറ്റങ്ങൾ വന്നു തുടങ്ങി. ലഹരി വിമുക്തമായ കേരളം എന്ന ലക്ഷ്യത്തിലേക്ക് നാം കുതിക്കുകയാണ്.
0: സംസ്ഥാന സർക്കാരിന്റെ 100 ദിനങ്ങൾ. സംഭരണം, സഹാനുഭൂതി, പുതുയുഗ കേരളം, പുതുചരിത്രം. ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പ്, കേരള സർക്കാർ.
7: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ഇന്ന് അവിട്ടം ദിനത്തിൽ വാർത്താവതാരകൻ ഹാഷ്മിയുമായുള്ള പ്രത്യേകാഭിമുഖം.
1: നൂറുകണക്കിന് വാർത്തകൾ അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഇന്നും ഓർമ്മയിൽ നിൽക്കുന്ന ആദ്യ വാർത്ത അതേതായിരുന്നു?
2: ഉറപ്പായിട്ടും ആദ്യ വാർത്ത, ഞാൻ എന്റെ വിഷ്വൽ മീഡിയ ജോലി തുടങ്ങുന്ന ജീവൻ ടിവിയിലാണ് ആദ്യം തുടങ്ങുന്നത്. ജീവൻ ടിവിയിൽ വാർത്ത വായിച്ച ഞാൻ ആദ്യം വായിക്കുന്ന ആദ്യ വാർത്ത എനിക്ക് നന്നായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്.
1: ഹാഷ്മിയുടെ വാർത്തകൾ കേൾക്കുമ്പോൾ പലരും പറയാറുണ്ട് ഇത് വാർത്ത വായിക്കുകയല്ല കഥ പറയുകയാണെന്ന്. ആ ഭാഷയും അവതരണ ശൈലിയും എങ്ങനെയാണ് രൂപപ്പെട്ടത്?
2: ഞാൻ അങ്ങനെ ചോദിച്ചത് അതെങ്ങനെ രൂപപ്പെടുത്തിയെടുത്തൊന്നല്ല, എന്റെ സ്വതയുള്ള ശൈലി അങ്ങനെ തന്നെയാണ്. വിദ്യാർത്ഥി കാലയളവിൽ പഠനകാലയളവിൽ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ സംഘടനാ പ്രവർത്തനത്തിൽ ഉള്ളൊരു പരിചയമുണ്ട്. നമ്മൾ ആൾക്കാരോട് എന്ന് പറഞ്ഞാൽ ആൾക്കാരോട് ഇടപഴകി യൂണിയൻ ചെയർമാനായിരുന്നു ഞാൻ. അത്യാവശ്യം പൊതുപ്രവർത്തനം ഉണ്ടായിരുന്നു. അപ്പോൾ ആൾക്കാരുടെ ഇടയിൽ നിന്ന് ആൾക്കാരോട് ഇടപഴകിയ ആളാണ്. അപ്പോൾ ആൾക്കാരെങ്ങനെ സംസാരിക്കുന്നു അങ്ങനെ സംസാരിക്കണം. അതിനപ്പുറമുള്ള ഒരു ആലങ്കാരിക ഭാഷ എടുത്തണിയുന്നത് നല്ലതാവില്ല. കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അത്തരത്തിൽ സാധാരണക്കാരോട് പറയുന്ന പോലെ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് മനസ്സിലാവും എന്നുള്ളത് കൊണ്ട് അത് ഞാൻ ഏതെങ്കിലും തരത്തിൽ മനഃപൂർവ്വം ചെയ്യുന്നതല്ല. എന്റെ സ്വതയുള്ള ശൈലി അങ്ങനെയാണ്, അങ്ങനെ വരുന്നതാണ്.
1: കുട്ടിക്കാലത്തെ വായനയും സാഹിത്യവും ഇന്നത്തെ മാധ്യമ പ്രവർത്തകനായ ഹാഷ്മിയെ എത്രത്തോളം സ്വാധീനിച്ചിട്ടുണ്ട്?
2: കുട്ടിക്കാലത്ത് അത്യാവശ്യം വായന ഉണ്ടായിരുന്നു, അത്യാവശ്യം എഴുത്തൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം ഈ മാധ്യമ സത്യം പറഞ്ഞാൽ അത് എക്സ്ക്യൂസ് ആണ്. നമ്മളിപ്പം വായിക്കാനാണെങ്കിൽ ഏത് തരത്തിലും വായിക്കാൻ കഴിയും. പക്ഷേ ഇപ്പോൾ കുറച്ചാളായിട്ട് വായനയിൽ ഉഴപ്പൊക്കെ ഉണ്ട്. പക്ഷെ എന്ന് പറഞ്ഞാൽ കുട്ടിക്കാലത്തും സ്കൂളിൻ്റെ എന്ന് പറഞ്ഞാൽ ഒരു നമ്മുടെ ഒരു ഹൈസ്കൂൾ, നമ്മുടെ പ്ലസ് ടു, ഡിഗ്രി, അതിനുശേഷം പഠനകാലയളവിൽ വായിച്ചതിൻ്റെ ഒരു ഇന്ധനം, അത് ഉറപ്പായി നമ്മളെ മുന്നോട്ട് നയിക്കുന്ന ഡ്രൈവിംഗ് ഫോഴ്സ് അത് തന്നെയാണ്. ഇപ്പോൾ വായന കുറച്ച് ഉഴപ്പുണ്ട്, പക്ഷേ ഉഴപ്പ് കൂടാ, വായന വീണ്ടും ശക്തമായി തിരിച്ചു കുടിക്കണം എന്നുള്ളതാണ് ആഗ്രഹം.
1: ലൈവ് പരിപാടികളിൽ ഒരു നിമിഷം പോലും ചിന്തിക്കാൻ സമയം ലഭിക്കാറില്ല. അത്തരം സന്ദർഭങ്ങളിൽ ശരിയായ വാക്കുകൾ, അതും സാഹിത്യ ഭംഗിയുള്ള വാക്കുകൾ തിരഞ്ഞെടുക്കാനുള്ള ആത്മവിശ്വാസം എവിടെ നിന്നാണ് ലഭിക്കുന്നത്?
2: സത്യം പറഞ്ഞാൽ ഞാനങ്ങനെ നമ്മുടെ ഇപ്പോൾ ഇൻട്രോ ഒക്കെ ആണെങ്കിൽ തന്നെയും നമ്മളിങ്ങനെ വലിയൊരു സാഹിത്യ ഭംഗിയുള്ള കാര്യം സത്യം പറഞ്ഞാൽ ഒന്നുകൂടെ ഒന്ന് വായിച്ചു നോക്കിയാൽ അതുപോലെ അത്ര വലിയ സാഹിത്യ ഭംഗിയുള്ള സംഭവമൊന്നുമല്ല. യഥാർത്ഥത്തിൽ അത് സാധാരണക്കാരൻ്റെ ഭാഷയാണ്. സാധാരണക്കാരൻ്റെ ഭാഷ ഇപ്പോൾ അതൊരു കുറച്ച് വൈകാരികമായി പോകുമ്പോൾ ചിലപ്പം സാഹിത്യം തോന്നാവാം. യഥാർത്ഥത്തിൽ അതിന് ആ ഭാഷ സാധാരണക്കാരൻ നമ്മളിപ്പോൾ സാധാരണ മനുഷ്യന് ദേഷ്യം വരുമ്പോൾ ഏത് രീതി സംസാരിക്കുന്നു, സാധാരണ മനുഷ്യൻ സന്തോഷം വരുമ്പോൾ എക്സൈറ്റഡ് ആകുമ്പോൾ, സങ്കടം വരുമ്പോൾ ഏത് രീതി സംസാരിക്കുന്നു, അങ്ങനെയുള്ള സാധാരണ വാക്കുകൾ മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. യഥാർത്ഥത്തിൽ അങ്ങനെ വലിയൊരു സാഹിത്യ ഭംഗിയുള്ള ഭാഷ ഒന്നും ആണെന്ന് എനിക്ക് അഭിപ്രായം അക്കാര്യത്തിലില്ല. മാത്രമല്ല മാധ്യമപ്രവർത്തനത്തിന് സത്യം പറഞ്ഞാൽ സാഹിത്യ ഭംഗിയുടെ വാക്കുകളുടെ ആവശ്യവുമില്ല. മാധ്യമപ്രവർത്തനം നമ്മൾ ജനങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ ജനങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഉപകാരം വേണം എന്ന് കരുതി നടത്തുക എന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ അവന് മനസ്സിലാവുക എന്നുള്ളതാണ് അതിന്റെ പ്രധാനം. അതിൽ സാഹിത്യത്തിൽ പ്രത്യേകിച്ച് വലിയ കഥയൊന്നുമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം.
1: ദൃശ്യങ്ങൾക്കപ്പുറം വാക്കുകൾക്ക് ഇന്നും മനുഷ്യരെ സ്പർശിക്കാനുള്ള അതേ ശക്തി ഉണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടോ?
2: ഉറപ്പായും അതുണ്ട്. എന്ന് പറഞ്ഞാൽ വാക്ക് എന്ന പദം തന്നെ ഭയങ്കര ആഴമുള്ള, ഭയങ്കര വെയിറ്റ് ഉള്ള ഒരു പദമാണ് വാക്ക് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ചരിത്രത്തിൽ തന്നെ വാക്കുകൾ ഉണ്ടാക്കിയിട്ടുള്ള ഇമ്പാക്ട് നമുക്ക് എത്രത്തോളമാണെന്ന് അറിയാം. അതിൽ ഞാൻ വിശ്വസിക്കുന്നു. പക്ഷെ അതോടൊപ്പം തന്നെ ഇപ്പം നമ്മളൊരു ഒരു വിഷ്വൽ മീഡിയയിൽ വർക്ക് ചെയ്യുമ്പോൾ അവിടെ ദൃശ്യമാണ് പ്രധാനം. ദൃശ്യത്തിൻ്റെ നമ്മൾ വോയിസ് ഓവർ വിഷ്വൽ എന്നാണല്ലോ പറയുക. നമ്മുടെ വാക്കുകൾക്ക് ചേരുന്ന ദൃശ്യങ്ങൾ കൂടി ചേരുമ്പോൾ ആ വാക്കുകൾക്ക് ഡബിൾ ഇമ്പാക്റ്റ് ഉണ്ടാകുന്നുണ്ട്. അതാണ് വിഷ്വൽ മീഡിയയുടെ ഒരു ഗുണമായി ഞാൻ കാണുന്നത്.
1: ഒരു വാർത്താവതാരകന്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്തം എന്താണെന്ന് താങ്കൾ കരുതുന്നു?
2: ഒരു വാർത്താവതാരൻ്റെ ഉത്തരവാദിത്വം നമ്മൾ ആർജവത്തോടെ സത്യം പറയുക എന്നുള്ളതിനുണ്ട് വാർത്താവതാരൻ്റെ ഉത്തരവാദിത്വം എന്നാണ് ഞാൻ കരുതുക. എൻ്റെ ഒരു ജേർണലിസ്റ്റെ ഞാൻ ഡിഫൈൻ ചെയ്യുന്നത് അധികാരസ്ഥാനത്തിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നിന്ന് അധികാരത്തോട് ചോദ്യങ്ങൾ ചോദിക്കുക. നമ്മൾ പഠിച്ചു വന്ന ചില ജേർണലിസ്റ്റ് ഫിലോസഫികൾ ഉണ്ടാവുമല്ലോ. അതിപ്പോൾ അധികാരത്തിലേക്ക് ആരും ആയിക്കോട്ടെ, അത് CPM ആയിക്കോട്ടെ, കോൺഗ്രസ് ആയിക്കോട്ടെ, BJP ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, നമ്മൾ പ്രതിപക്ഷത്ത് നിൽക്കുക എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ പ്രതിപക്ഷം എന്നുള്ളതല്ല, അധികാരത്തിൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഇപ്പോൾ അധികാരം ഗംഭീരമാണെന്ന് പറയാൻ അധികാരത്തിൻ്റെതായ സംവിധാനങ്ങളുണ്ട്. PRD ഡിപ്പാർട്ട്മെന്റ് പോലെ അതിനെ അത് വാഴ്ത്തി പറയാൻ അതിനതിൻ്റെതായ സംവിധാനങ്ങളുണ്ട്. അതിനൊരു മാധ്യമപ്രവർത്തകൻ്റെയോ ആവശ്യമില്ല. അവർക്ക് ഓൾറെഡി അതിനുള്ള ക്യാഷ് കൊടുത്തുള്ള സംവിധാനം അവർ നിൽക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട അതല്ല. നമ്മൾ ചെയ്യേണ്ടത് അതിൻ്റെ പിഴവുകൾ എന്താണ് എന്നത് ഉച്ചത്തിൽ ഭയക്കാതെ ചോദിക്കുക എന്നുള്ളതാണ്. പക്ഷെ അതിനകത്ത് ഏതെങ്കിലും തരത്തിൽ ഒരു ഫാക്ച്വലർ അസത്യമായ ഒന്ന് വരാനും പാടില്ല. സത്യം പറയുക എന്നുള്ളതാണ് മാധ്യമപ്രവർത്തനത്തിന്റെ കാതലായ കാര്യം എന്നുള്ളത് തന്നെയാണ് പുതിയ കാലത്ത്.
1: മാധ്യമ ജീവിതത്തിൽ താങ്കളെ ഏറ്റവും കൂടുതൽ സ്പർശിച്ച ഒരു വാർത്താനുഭവം കേൾവിക്കാരുമായി പങ്കുവയ്ക്കാമോ?
2: ഉറപ്പായും നമ്മൾ വാർത്താ വായന മാത്രമല്ല, പുതിയ കാലത്തെ മാധ്യമപ്രവർത്തനം നമ്മളിപ്പോ എന്താ പല സ്ഥലങ്ങളിൽ പോയി റിപ്പോർട്ട് ചെയ്യാറുണ്ട്. ഏറ്റവും കൂടുതൽ വൈകാര്യമായി ബാധിച്ചത് വയനാട് ദുരന്തം, വയനാട് മണ്ണിടിച്ചിൽ ദുരന്തം. രണ്ടു വർഷങ്ങളാവുന്നു. രണ്ടു വർഷങ്ങളാവുമ്പോഴും നമ്മൾ ഇവിടുന്ന് പോകുമ്പോൾ ഞാൻ ആദ്യം കാണുന്ന ഒരു ചെറിയ കുഞ്ഞിൻ്റെ കൈപ്പത്തിയാണ് ഞാൻ ആദ്യം കാണുന്നത്. അവിടെ പോയി റിപ്പോർട്ട് ചെയ്യാൻ ഇറങ്ങുമ്പോൾ ആ ദൃശ്യം മുതൽ പിന്നീടാണ് ഓരോ ദൃശ്യങ്ങളും, അതിൻ്റെ മണ്ണിടിച്ചിലിൻ്റെ ദുരന്തം പേറുന്ന ഒരു കുടുംബത്തിൽ തന്നെ ഒരുപാട് പേരെ നഷ്ടമായ, ആ കുടുംബത്തിൽ ഒറ്റയ്ക്കായി പോയി 14 പേർ മരിച്ച് ഒരു കുടുംബത്തിൽ ഒറ്റയ്ക്കായി പോയ ആളടക്കം ഈ ഏറ്റവും ഒടുവിൽ മൂന്ന് കുഞ്ഞുങ്ങൾ മരിച്ച് വീട് കയറി താമസിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ വീട്ടിൽ ഭിത്തികൾ മുഴുവൻ ആ മക്കളുടെ ഓർമ്മകളാണ്. അങ്ങനെ കരഞ്ഞു പോയ സത്യം പറഞ്ഞാൽ ഈ ഭൂമിയിലോട്ട് വരേണ്ടിയിരുന്നില്ല എന്ന് പറഞ്ഞാൽ ഒരു കാലത്ത് നമുക്ക് മറക്കാൻ കഴിയാത്ത കുറേയധികം വേദനയുടെ ദൃശ്യങ്ങൾ. ഒരു മാധ്യമപ്രവർത്തനം എന്നതിനപ്പുറം നമുക്ക് താങ്ങാനാവാതെ നമ്മൾ പല രാത്രികൾ ഉറക്കമില്ലാതെ കരയേണ്ടി വന്ന, അല്ലെങ്കിൽ അതിനുശേഷം അതിന് ട്രോമ ദീർഘനാൾ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ രണ്ട് വർഷങ്ങൾക്ക് ഇപ്പോഴും ആ രാത്രികൾ അല്ലെങ്കിൽ അവിടെ പോയ റിപ്പോർട്ടിംഗ് ദിവസങ്ങൾ ഓർക്കുമ്പോൾ ഭയങ്കര വേദനയും സങ്കടമുണ്ട്. പക്ഷേ എന്നെ ഏറ്റവും കൂടുതൽ നമ്മളെ വൈകാരികമായ ഒരു സ്ഥലത്ത് ബാധിച്ച വാർത്താനുഭവം എന്ന് പറഞ്ഞാൽ അത് വയനാട് ദുരന്തകാലം തന്നെയാണ്.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് വാർത്താവതാരകൻ ഹാഷ്മിയുമായുള്ള പ്രത്യേകാഭിമുഖം.
1: ബ്രേക്കിംഗ് ന്യൂസുകളുടെ ഈ കാലത്ത് ആദ്യം എത്തുന്നതാണോ പ്രധാനമെന്ന് തോന്നുന്നത്, അതോ ശരിയായ വാർത്ത എത്തിക്കുന്നതാണോ?
2: ഇത് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഇപ്പോഴത്തെ വിഷ്വൽ മീഡിയ ജേർണലിസം അത്യാവശ്യം നല്ല കോമ്പറ്റീഷൻ ഉള്ള ഒരു മേഖല തന്നെയാണ്. ആദ്യമെത്തൽ എന്ന് പറയുന്നത് പ്രധാനം തന്നെയാണ്, അത് ഒട്ടുമേ അപ്രധാനമല്ല. പുതിയ കാലത്ത് ആദ്യം ഒരു വാർത്ത ആദ്യമെത്തിക്കുക എന്നുള്ളത് പുതിയ കാലത്തെ ജേർണലിസത്തിന്റെ ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ്. ഒരുപാട് വാർത്താ ചാനൽ ഉള്ളപ്പോൾ നമ്മൾ നിലനിൽപ്പിന് വേണ്ടി ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് പ്രധാനമാണ്. പക്ഷേ അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ അതിനകത്ത് ഏതെങ്കിലും തരത്തിൽ കൺഫ്യൂഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ, വാർത്തയിൽ കൺഫ്യൂഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പരമാവധി ഇപ്പോൾ ഒരു വാർത്ത രണ്ടാമതായി പോയി പക്ഷെ തെറ്റ് കൊടുക്കുന്നതിനേക്കാൾ നല്ലത് അത് കൃത്യമായി പരിശോധിച്ച് ആ വാർത്ത പൂർണ്ണമായി ശരിയാണ് എന്നത് മനസ്സിലാക്കി അങ്ങനെ മാത്രം. പ്രത്യേകിച്ച് മനുഷ്യന്മാരെ നേർക്കുനേർ ബാധിക്കുന്ന വിഷയങ്ങളാണെങ്കിൽ അതിലൊരു റിസ്ക് എടുക്കാതിരിക്കലാണ് നല്ലത് എന്നുള്ള എൻ്റെ വ്യക്തിപരമായ പക്ഷം. നമ്മൾ എത്ര കോമ്പറ്റി ഇപ്പം ശരിയാണ് പല വാർത്തകളും നേരത്തെ കൊടുക്കേണ്ടി വരാറുണ്ട്, അത് ചിലപ്പോൾ തെറ്റിപ്പോവാറുണ്ട്, തെറ്റിപ്പോയ വാർത്തകളിൽ ഖേദം പ്രകടിപ്പിക്കാൻ വേണ്ടി വരാറുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അത് അതൊക്കെ എന്താണ് മനുഷ്യ സഹജമായ പിഴവുകളാകാം. എങ്കിലും പരമാവധി ആ വാർത്തയെ 100% ശരി എന്ന് ഉറപ്പിച്ചതിനു ശേഷം കൊടുക്കുന്നതാണ് നല്ലത്. നമ്മൾ പൊതുവേ ചെയ്യുന്നത് അത് തന്നെയാണ്.
1: ക്യാമറയ്ക്ക് മുന്നിലിരിക്കുമ്പോൾ വ്യക്തിപരമായ ദുഃഖങ്ങളും വികാരങ്ങളും എങ്ങനെ മാറ്റിവെക്കാൻ സാധിക്കുന്നു?
2: സത്യം പറഞ്ഞാൽ ഞാൻ വാർത്താമുറിയിലോട്ട് കയറുമ്പോൾ നമ്മൾ വാർത്തയിൽ തന്നെയാണ് നിൽക്കുക. വാർത്തയ്ക്കകത്ത് തന്നെ എന്താണ് സങ്കടങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്, വാർത്ത നമ്മളെ ബാധിക്കാറുണ്ട്. വാർത്ത ബാധിക്കുമ്പോഴേ നമ്മൾ വേണമെങ്കിൽ ഒരു എന്താണ് അതും ബാധിക്കാതെ, സത്യം പറഞ്ഞാൽ ഐഡിയലി ചിലപ്പോൾ ചെയ്യേണ്ടത് അങ്ങനെയായിരിക്കാം. വാർത്ത നമ്മളെ ബാധിക്കാൻ പാടില്ല. നമ്മൾ അതിൽ നിന്നും ഡിറ്റാച്ച് ആയിരുന്നുകൊണ്ട് ആ വാർത്തയെ വികാരരഹിതമായി സമീപിക്കുക എന്ന രീതി ചിലപ്പോൾ നല്ലതായിരിക്കാം. പക്ഷേ വ്യക്തി എനിക്കതിന് കഴിയാറില്ല. വാർത്തയ്ക്ക് എന്താണോ വികാരം അതിനെ ബാധിക്കാറുണ്ട്. അത് ദേഷ്യമാണ് ദേഷ്യം, സങ്കടമാണ് സങ്കടം, സന്തോഷമാണ് സന്തോഷം, അതിനെ ബാധിക്കാറുണ്ട്, അത് ഞാൻ പ്രകടിപ്പിക്കാറുണ്ട്.
1: കടുത്ത തർക്കങ്ങളിലേക്ക് വഴിമാറുന്ന ചർച്ചകളെ ശാന്തമായി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള അവതാരകന്റെ ഏറ്റവും വലിയ ആയുധം എന്താണ്?
2: കടുത്ത തർക്കങ്ങളിലേക്ക് ഇപ്പൊ എന്ന് പറഞ്ഞാൽ ചർച്ചകൾ, ഡിബേറ്റുകൾ എന്ന് പറഞ്ഞാൽ പല ആശയങ്ങൾ പങ്കുവെക്കലാണ്. ചിലപ്പോൾ ആശയങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടലുണ്ടാവാം. അതിനെ അത് ആ ചർച്ചയുടെ പാർട്ട് ഓഫ് ദ ഗെയിം എന്ന് പറഞ്ഞ പോലെ ചർച്ചയുടെ ഭാഗമായി തന്നെ കാണാൻ എനിക്കിഷ്ടം. ഇപ്പോൾ ഒരു ചർച്ച എപ്പോഴും ഒരു സമാധാനം, ഇപ്പോൾ ഒരു വിഷയം അർഹിക്കുന്നത് ചിലപ്പോൾ ആ ചർച്ചയിൽ ചൂടാണെങ്കിൽ ആ ചൂട് സ്വാഭാവികമായി സംഭവിക്കുന്ന ഒന്നാണ്. അല്ലെങ്കിൽ മനഃപൂർവ്വം ഒരു ചർച്ച ചൂടാക്കിയേക്കാം എന്ന് കരുതി ചൂടാക്കുന്നതല്ലോ. ഇപ്പോൾ ചില വിഷയങ്ങളുണ്ട്, അതിപ്പോൾ ഇപ്പോൾ കോവിഡ് കാലത്തെ വിഷയങ്ങളുണ്ട്,

0: ദോഷങ്ങളുണ്ട്. അത് ആ ചർച്ചകളുടെ സ്വഭാവം സമാധാനമായി പോകുന്ന സ്വഭാവം തന്നെയാണ്. അത് അങ്ങനെയേ പോകാൻ കഴിയുള്ളൂ, അതങ്ങനെ തന്നെ പോകും. അതല്ല, അതിനേക്കാൾ കുറച്ചുകൂടി ഇപ്പോൾ രാഷ്ട്രീയ വിഷയങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചർച്ച ചൂട് പിടിക്കും. ചൂട് പിടിക്കുന്നൊരു ചർച്ച ഞാൻ മനഃപൂർവ്വം ആ ചർച്ച ഒന്ന് ശാന്തമാക്കാൻ ആക്കിയേക്കാം എന്ന് വ്യക്തിപരം ഞാൻ കരുതാറില്ല. എന്താണോ ചർച്ചയുടെ മൂഡ് അത് അങ്ങനെ പോവാണ്. പക്ഷെ അതേസമയം തന്നെ നമ്മൾ ഇപ്പം പറഞ്ഞാൽ ചില ചർച്ചകൾ അതിരുവിട്ട് പോകാറുണ്ട്, വാക്കുകൾ അതിരുവിട്ട് പോവുക, സത്യമല്ലാത്ത വാക്കുകൾ പറയുക, അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മൾ കർശനമായി ഇടപെടുകയും അതിനെ നിയന്ത്രിക്കുകയും ചെയ്യാറുണ്ട്. അല്ലാതെ ചർച്ചയുടെ ഒരു പൊതു മൂഡ് അത്യാവശ്യം ടെൻഷൻ പിടിച്ച മൂഡാണെങ്കിൽ അതിനെ ഏതെങ്കിലും തരത്തിൽ ഇടപെട്ട് തമാശയാക്കി അല്ല കൂളാക്കിയേക്കാം എന്ന് കരുതാറില്ല.
1: ദിവസവും ദുരന്തങ്ങളും മരണങ്ങളും മനുഷ്യവേദനകളും കാണുകയും പറയുകയും ചെയ്യുന്ന ഒരു മാധ്യമ പ്രവർത്തകൻ സ്വന്തം മനസ്സിനെ എങ്ങനെ സംരക്ഷിക്കുന്നു?
0: അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് നെഗറ്റിവിറ്റികൾ, ഒരുപാട് ടോക്സിറ്റികൾ നമ്മൾ ഒരു ദിവസം ഒരു വാർത്താമുറിയിൽ നമ്മൾ കാണാറുണ്ട്. നമ്മളെ സ്വാഭാവികമായി അത് ബാധിക്കാറുമുണ്ട്, ഒരുപാട് നമ്മളെ ബാധിക്കാറുണ്ട്, നമ്മളതിൽ ഇൻഫ്ലുവൻസ്ഡ് ആവാറുണ്ട്. യഥാർത്ഥത്തിൽ നമ്മൾ ഇതൊക്കെ കണ്ട് മരവിച്ചൊരു യന്ത്രമായി പോകുന്നുണ്ടോ എന്ന സംശയം പോലും പലപ്പോഴും ഉണ്ടാവാറൊക്കെയുണ്ട്. എന്ന് പറഞ്ഞാൽ പോലും അറ്റ് ദ ബേസ് നമ്മളൊക്കെ മനുഷ്യന്മാരാണ്, ഹൃദയമുള്ളവരാണ്. അപ്പോൾ അതിൽ വേദനിക്കാറുണ്ട്, അതിൽ രോഷവും സങ്കടമൊക്കെ വരാറുണ്ട്. അതിനൊരു ബാലൻസ്ഡായി അതെങ്ങനെ അങ്ങ് പോകുന്നു എന്നേ പറയാനുള്ളൂ. പക്ഷേ സത്യമാണ്, വാർത്തയിൽ ഒരുപാട് നെഗറ്റിവിറ്റി വരുമ്പോൾ നമ്മളത് നമ്മുടെ മനസ്സിനെ അത് സ്വാധീനിക്കുകയും ബാധിക്കുകയും ചെയ്യാറുണ്ട്, സത്യമാണത്.
1: ട്രോളുകളും സാമൂഹ്യ വിമർശനങ്ങളും ഇന്നത്തെ മാധ്യമ പ്രവർത്തകരുടെ ജീവിതത്തിന്റെ ഭാഗമായിരിക്കുന്നു. വ്യക്തിപരമായി അതിനെ എങ്ങനെയാണ് കാണുന്നത്?
0: ആദ്യ സമയത്തൊക്കെ പറയുന്ന രീതിയിൽ അത്യാവശ്യം സങ്കടവും ദേഷ്യവും ഒക്കെ വരുമായിരുന്നു. പിന്നെ നമ്മൾ പാർട്ട് ഓഫ് ദി എന്ന് പറയുന്ന പോലെ നമ്മുടെ തൊഴിലിന്റെ ഭാഗം തന്നെയാണ് എന്ന് നമ്മൾ തിരിച്ചറിയുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഈ പറയുന്ന നമ്മൾ വിമർശിക്കപ്പെടുന്നു എന്നതിനർത്ഥം നമ്മൾ പറയുന്ന ഒരു പോയിന്റ് ഒരാൾ കേൾക്കുന്നു എന്നുള്ളതാണ് അർത്ഥം, കൂടുതൽ കേൾക്കുന്നു എന്നുള്ളതാണ് അതിനർത്ഥം. അപ്പൊ അതിനെ സത്യം ഞാൻ പോസിറ്റീവായിട്ടാണ് അതിനെ കാണുന്നത്. കാര്യം എല്ലാ കാലവും പുകഴ്ത്തലുകൾ മാത്രം കേട്ട് ഇരുന്നാൽ എന്തോ പ്രശ്നമുണ്ടെന്നുള്ളതാണ് അർത്ഥം. നമ്മുടെ പോയിന്റ് അത് ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും ഒരാളിലേക്ക് എത്തുന്നു എന്നുള്ളതും അയാളെ നെഗറ്റീവായോ പോസിറ്റീവായോ അത് സ്വാധീനിക്കുന്നുണ്ട് എന്നുമാണ് സത്യം പറഞ്ഞാൽ ആ വിമർശനങ്ങളുടെ അർത്ഥം യഥാർത്ഥത്തിൽ. എന്ന് പറയുമ്പോൾ പോലും ചില വിമർശനങ്ങൾ അത് അതിരുവിട്ട് പോകാറുണ്ട്, പരിധി വിട്ട് പോകാറുണ്ട്, വ്യക്തിപരമായി പോകാറുണ്ട്, വീട്ടുകാരെ പറയുന്ന പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതും വീട്ടിലിരിക്കുന്നവരൊക്കെ പറയുമ്പോൾ കേൾക്കുമ്പോൾ ചില വിഷമങ്ങൾ ഉണ്ടാവാറുണ്ടെങ്കിലും അതിനെ ഇൻ ജനറൽ പൊതുവേ ഞാൻ ആ വിമർശനങ്ങളെ വളരെ പോസിറ്റീവായിട്ട് കാണുന്ന ഒരാളാണ്. എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് തെറ്റാനുള്ള പിഴവുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ, തിരുത്താനുണ്ടെങ്കിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനുള്ള എന്താണ് ഒരു പോയിന്റ് അത് കിട്ടുമെങ്കിൽ ഉറപ്പായും അതിനെ മുഖവിലേക്ക് എടുക്കുന്ന ആളാണ്. എനിക്ക് വിമർശനങ്ങൾ ഇഷ്ടമാണ് യഥാർത്ഥത്തിൽ.
1: ന്യൂസ് റൂമിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങിയ ശേഷം ഹാഷ്മി എങ്ങനെയാണ് വാർത്തകളിൽ നിന്ന് പുറത്തു കടക്കുന്നത്?
0: സത്യം പറഞ്ഞാൽ വാർത്തകളിൽ നിന്ന് പുറത്തു കടക്കുക എന്നൊരു ഒഴിവാസം ഇല്ല. നമ്മൾ ഫുൾ ടൈം വാർത്തകളിൽ തന്നെ, പ്രത്യേകിച്ച് നമ്മൾ ഒരു ഫുൾ ടൈം ന്യൂസ് ചാനൽ വർക്ക് ചെയ്യുന്ന ആളാണ്. നമ്മൾ ഏത് സമയം വാർത്തയുമായി കണക്റ്റഡാണ്. നമ്മളിപ്പോൾ ഇവിടുന്ന് ഇറങ്ങിയത് നമ്മൾ ഫോൺ ഓഫ് ചെയ്ത് വെക്കുക എന്നൊരു പരിപാടി ഇല്ല. ഫോൺ നമ്മുടെ പ്രൊഫഷണൽ ജീവിതത്തിന്റെ ഇപ്പോൾ ഒരു മണിക്കൂർ തന്നെ, ഒരുപാട് മണിക്കൂർ നമ്മൾ ഫോൺ ഉപയോഗിക്കുന്നുണ്ട്. നല്ലതാണോ മോശമാണോ എന്ന് പറഞ്ഞാൽ നമ്മളത് ഇൻസ്റ്റാഗ്രാമിൽ റീൽ നോക്കിയിരിക്കുന്നതല്ല. ജോലിയുടെ ഭാഗമായി നമ്മുടെ ഒരു വാർത്താ ഗ്രൂപ്പ് ഉണ്ട്. ആ വാർത്താ ഗ്രൂപ്പിൽ ഇപ്പോൾ ഏറെ വർഷങ്ങളുടെ ശീലമാണ്, അത് ഓഫ് ചെയ്ത് മാറ്റി വെക്കാൻ യഥാർത്ഥത്തിൽ പറ്റില്ല. ഇപ്പൊ ഡി അഡിക്ഷൻ എന്നൊക്കെ പറയുന്ന പോലെ, ഇല്ല കൈവറാക്കും എന്നൊക്കെ പറയുന്നത് പോലെ, ഈ ഫോണിൽ ഇപ്പോൾ നമ്മുടെ വാർത്താ ഗ്രൂപ്പിൽ അറിയാതെ എത്ര നമ്മൾ വേറെ എത്ര ഗൗരവത്തിൽ സീരിയസ് ബിസിനസ് നിൽക്കുകയാണെങ്കിലും വീട്ടുകാർക്കൊപ്പം നിൽക്കുകയാണെങ്കിൽ അറിയാതെ ഫോൺ എടുക്കും. അറിയാതെ ഓരോ 10 മിനിറ്റിലും നമ്മുടെ വാർത്താ ഗ്രൂപ്പിലേക്ക് ഒന്ന് പോകും, എന്തെങ്കിലും പുതിയതായിട്ടുണ്ടോ. അത് ഏറെ വർഷങ്ങളുടെ ശീലമാണ്. അത് സത്യമാണ് വാർത്തയിൽ നിന്ന് പുറത്തോട്ട് കടക്കുന്നു എന്നൊരു പ്രതിഭാസം കുറച്ച് കഴിഞ്ഞ് കുറേ വർഷമായിട്ടില്ല. അതാണ് യാഥാർത്ഥ്യം, വാർത്തയിൽ തന്നെയാണ്.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് വാർത്താവതാരകൻ ഹാഷ്മിയുമായുള്ള പ്രത്യേകാഭിമുഖം.
1: മാധ്യമങ്ങൾ സമൂഹത്തിൽ ഭയം മാത്രമല്ല പ്രത്യാശയും പകരേണ്ട ഉത്തരവാദിത്തമുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടോ?
2: ഓഫ് കോഴ്സ് ഉണ്ട്. അത് പുതിയ കാലമാണ്. പുതിയ കാലത്ത് പ്രത്യേകിച്ച് ലഹരി അഡിക്ഷന്റെ അല്ലെങ്കിൽ MDMA പോലുള്ള മാരകമായ രാസലഹരി അഡിക്ഷന്റെ ഒക്കെ വല്ലാത്തൊരു കാലമാണ്. ആ കാലത്ത് മാധ്യമങ്ങൾക്ക് പ്രത്യാശയുടെ പുതിയ കിരണങ്ങൾ പുതിയ തലമുറയ്ക്ക് പകർന്നുള്ള ഉത്തരവാദിത്തം ഉറപ്പായുള്ള മാധ്യമങ്ങൾ. ഞങ്ങൾ SKN അദ്ദേഹത്തിന്റെ മാധ്യമ പ്രവർത്തനത്തിന് 40 വർഷങ്ങൾ പൂർത്തിയായപ്പോയ വർഷം ഞങ്ങൾ കേരളം ഒട്ടാകെ ഒരു യാത്ര നടത്തി. കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെയുള്ള യാത്രയായിരുന്നു ആ യാത്ര. ആ യാത്രയിലുടനീളം നമ്മൾ ഈ പറയുന്ന ലഹരിക്കെതിരെയുള്ള ഒരു ബോധവൽക്കരണം എന്നുള്ള നിലയ്ക്കായിരുന്നു അത്. എന്താണ് ഫസ്റ്റ് ടൈം ഇൻ ഇന്ത്യൻ ഹിസ്റ്ററി എന്ന മട്ടിലൊരു മാധ്യമം ഏറ്റെടുത്ത് നടത്തിയ ദൗത്യമായിരുന്നു അത്. അത്തരം ദൗത്യങ്ങൾ കൂടുതൽ മാധ്യമങ്ങൾ ഏറ്റെടുക്കേണ്ടതുണ്ട്. പുതിയ കാലത്തിന്റെ പുതിയ ഉത്തരവാദിത്തങ്ങൾ, ധാർമ്മിക ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ട അവകാശം മാധ്യമങ്ങൾക്കുണ്ട്. ഉറപ്പായും ഉണ്ട്, ഉറപ്പായും അതിന് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അതിൽ പെട്ടതാണ് പുതിയ കാലത്തിന്റെ പ്രത്യാശയം മാറുക എന്നുള്ള കാര്യം.
1: സ്ത്രീകളെയും കുട്ടികളെയും സംബന്ധിച്ച വാർത്തകൾ അവതരിപ്പിക്കുമ്പോൾ മാധ്യമങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ട നൈതിക ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ്?
2: നൈതിക

0: അവസ്ഥ പാലിക്കണം.
1: അത് എന്താണ്, അത് കഴിയുമെന്നുള്ളതാണ് എൻ്റെ ഒരു ധാരണ. ഇന്നിപ്പോൾ ഈ പുതിയ കാലത്ത് മാധ്യമങ്ങളുടെ വല്ലാത്ത കടന്നുകയറിനെ പറ്റിയൊക്കെ വലിയ വിമർശനം ഉണ്ടാകുന്ന സമയമാണ്. ഇപ്പം ശ്രീനിവാസൻ മരിച്ച സമയത്താവട്ടെ, ഏറ്റവും കൂടുതലുള്ള ഉണ്ടായ മരണ സമയത്താവട്ടെ, ഒക്കെ പൊതുവേ മാധ്യമങ്ങൾ എല്ലാ ജനറൽ മാധ്യമങ്ങളെ മുഴുവൻ അടച്ചു പറയുന്ന സമയത്ത് പോലും അനാവശ്യമായി കടന്നുകയറുകയും അവരുടെ ബന്ധുക്കളുടെ പോലും സ്വകാര്യതയെ പൂർണ്ണാർത്ഥത്തിൽ ഹനിക്കുകയും അവിടെ പോയി പ്രശ്നം ഉണ്ടാവുകയും ചെയ്യും. സലീം കുമാറിന്റെ മരണത്തിലടക്കം നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടതാണ്, ഒരുപാട് വിമർശന വിധേയം ആവുകയും ചെയ്ത കാര്യം നമ്മൾ കണ്ടതാണ്. അത് പക്ഷേ എന്ന് പറഞ്ഞാൽ അതിൽ ഇൻ ജനറൽ മാധ്യമങ്ങൾ എന്ന് പറയുമ്പോൾ തന്നെ ആ വിഷയത്തിലൊക്കെ നമ്മൾ ഉത്തരവാദിത്തപ്പെടുന്ന ദൃശ്യമാധ്യമങ്ങളൊക്കെ വല്ലാതെ റിഫൈൻഡായി. നമ്മൾ പൂർണ്ണാർത്ഥത്തിൽ എല്ലാം നല്ല ആൾക്കാരാണെന്ന് പറയലല്ല. ഒരു സമയത്ത് അത്തരത്തിലുള്ള കടന്നേറ്റം ഉണ്ടായിരുന്നെങ്കിൽ കൂടിയും ഇപ്പോൾ ഒരുപാട് റിഫൈൻഡ് ആവുകയും ഒരുപാട് സ്വയം നിയന്ത്രണം പാലിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ആ സ്വയം നിയന്ത്രണം എല്ലാവരും ഇൻ ജനറൽ ഓൺലൈൻ മാധ്യമങ്ങളടക്കം എല്ലാവരും പാലിക്കുന്ന, അങ്ങനെ പാലിക്കാൻ തയ്യാറാവുന്നില്ലെങ്കിൽ അവരെ അതിന് ബാധ്യസ്ഥമാക്കുന്ന രീതിയിലേക്ക് നമ്മുടെ പൊതുസമൂഹം മാറി വരുന്നുണ്ട്. അതിന് നല്ല പോസിറ്റീവ് അർത്ഥത്തിൽ തന്നെയാണ് ഞാൻ കാണുന്നത്.
0: ഇന്നത്തെ യുവാക്കൾ മാധ്യമ പ്രവർത്തനത്തിലേക്ക് വരുമ്പോൾ ആദ്യം വളർത്തേണ്ട ഗുണം എന്താണ്
1: എന്ന് പറഞ്ഞാൽ, ഈ മേഖല, ഈ മാധ്യമ മേഖല എന്ന് പറയുന്നത് ഉറപ്പായും ഒരു സ്ട്രഗ്ലിംഗ് മേഖല തന്നെയാണ്. നമ്മൾ അങ്ങേയറ്റം ഡെഡിക്കേഷൻ ഉള്ളവർക്ക് മാത്രമേ അതിൽ വർക്ക് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പൊ ആദ്യം ഉണ്ടാവുകൊണ്ട് നമുക്ക് നമ്മൾ ഈ മാധ്യമ പ്രവർത്തനം ആകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ യഥാർത്ഥത്തിൽ നമ്മൾ മാധ്യമ പ്രവർത്തനം ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് മനസ്സിനോട് തന്നെ ചോദിച്ച് രണ്ടോ മൂന്നോ ആവർത്തി ചോദിച്ചത് ഉറപ്പിക്കുക എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ അത്രയും പാഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ആ ഫീൽഡ് തിരഞ്ഞെടുക്കാൻ പാടുള്ളൂ. കാര്യം അങ്ങനെ അത്രത്തോളം ഡെഡിക്കേഷൻ, രാപ്പകലില്ലാത്ത ഡെഡിക്കേഷൻ ആവശ്യമുള്ള എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ജോലിയിൽ ശക്തമായി നിൽക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ആ ജോലിയിൽ സർവൈവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ആ ജോലിയിൽ വിജയിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഡെഡിക്കേഷൻ അതിന് ആവശ്യമുണ്ട്. ആദ്യം ഉണ്ടാവേണ്ട ആ ഡെഡിക്കേഷൻ തന്നെയാണ്. രണ്ടാമത്തെ കാര്യം നമ്മൾ എല്ലാവരോടും പറയുന്നത് തന്നെയാണ്, അത് സത്യത്തോടുള്ള അങ്ങേയറ്റത്തെ അചഞ്ചലമായ കൂറ്, പ്രതിബദ്ധത. ഏത് സാഹചര്യത്തിലും നമ്മൾക്ക് ബോധ്യമല്ലാത്ത, നമുക്ക് കൺവിക്ഷൻ ഇല്ലാത്ത ഒരു കാര്യം നമ്മൾ പറയാതിരിക്കുക എന്നുള്ളതാണ്. മൂന്നാമത്തെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, ഒരു വാർത്ത പലയാവർത്തി ചെക്ക് ചെയ്ത് 100% സത്യം എന്ന് ഉറപ്പിച്ചതിന് ശേഷം മാത്രം കൊടുക്കാൻ, അതിന് എത്രമാത്രം വലിയ മത്സര അന്തരീക്ഷം നിൽക്കുകയാണെങ്കിലും 100% സത്യം എന്ന ഉറപ്പിൽ മാത്രം കൊടുക്കുക എന്നുള്ള ബോധ്യമാണ്. അതിനൊക്കെ അപ്പുറം ആദ്യം ഉണ്ടാവേണ്ടത് അങ്ങേയറ്റത്തെ അചഞ്ചലമായ ഡെഡിക്കേഷൻ ഈ ജോലിയോട് ഉണ്ടാവുക എന്നത് തന്നെയാണ്.
0: ഒരു നല്ല മാധ്യമ പ്രവർത്തകനാകുന്നതിന് മുൻപ് ഒരു നല്ല മനുഷ്യനായിരിക്കണമെന്ന അഭിപ്രായത്തോട് യോജിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അതെന്തുകൊണ്ട്?
1: ഉറപ്പായുണ്ട്, നല്ല മനുഷ്യനാവുക. അതിപ്പോ ഏത് ജോലിയാണെങ്കിലും, ഏത് പ്രൊഫഷൻ, മാധ്യമ പ്രവർത്തനം എന്ന് മാത്രമല്ല, ഇപ്പൊ ഡോക്ടർ ആവട്ടെ, എഞ്ചിനീയർ ആവട്ടെ, ആരുമായിക്കോട്ടെ, ആദ്യം എന്തോ ഏത് വ്യവഹാര മേഖലയും ആയിക്കോട്ടെ, അഭിഭാഷകനായിക്കോട്ടെ, ആദ്യം ഉണ്ടാവേണ്ടത് നമ്മൾ നല്ല മനുഷ്യന്മാരാവുക എന്നുള്ളത് തന്നെയാണല്ലോ. 100% ഇപ്പം മനുഷ്യനാണ്, 100% നമുക്ക് എല്ലാം നന്മകൾ മാത്രം ചെയ്യുന്ന ഒരാൾ ആയിക്കോളും. നമ്മൾ ആരും പ്രവാചക തുല്യന്മാരോ അല്ലെങ്കിൽ ഋഷി തുല്യന്മാരോ ഒന്നുമല്ല, തെറ്റുപറ്റുന്നവർ തന്നെയാണ്. തെറ്റുപറ്റിയാൽ തെറ്റാണെന്ന് അഡ്മിറ്റ് ചെയ്യുകയും ഇനിയൊരു തെറ്റുപറ്റാതിരിക്കാനുള്ള കരുതൽ ജാഗ്രത എടുക്കുകയും ചെയ്യുക എന്നുള്ളതാണല്ലോ. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ മറ്റൊരു നന്മയും ചെയ്തില്ലെങ്കിൽ മറ്റൊരാൾക്ക് ദോഷം ഉണ്ടാകുന്ന ഒന്നും ചെയ്യാതിരിക്കുക എന്നുള്ള ഒരു ബേസിക് വിർച്ചു അതുണ്ടാവുക എന്ന് പറയുന്നത് ഏത് മേഖല പ്രധാനമാണ്. മാധ്യമപ്രവർത്തനമാകുമ്പോഴേക്കും നമുക്ക് സമൂഹത്തോട് ഉത്തരവാദിത്തം കൂടുതലാണ്. നമുക്ക് സമൂഹത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും, ഒരു ആക്ടിവിസ്റ്റിനെ പോലെ ചിലപ്പോൾ നമുക്ക് ഒരു പ്രവർത്തിക്കേണ്ടി വരും. ആ സമയത്ത് ബാക്കി പ്രൊഫഷനൊക്കെ അപേക്ഷിച്ച് നല്ലൊരു മനുഷ്യനാവുക എന്ന് പറയുന്നത് മാധ്യമപ്രവർത്തനത്തിൽ കുറച്ചുകൂടി പ്രധാനമാണ് എന്ന് ഞാൻ പറയും.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് വാർത്താവതാരകൻ ഹാഷ്മിയുമായുള്ള പ്രത്യേക അഭിമുഖം.
1: ഡിജിറ്റൽ മാധ്യമങ്ങളുടെ ഈ കാലഘട്ടത്തിലും കരുണാസായി പോലുള്ള കമ്മ്യൂണിറ്റി റേഡിയോകൾക്ക് സമൂഹത്തിൽ എന്തെല്ലാം മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുമെന്നാണ് താങ്കൾക്ക് തോന്നുന്നത്?
2: റേഡിയോകൾക്ക് എല്ലാ കാലവും ഇപ്പോ നമ്മുടെ ചീഫ് എസ് കെ എൻ അദ്ദേഹം റേഡിയോയിൽ കൂടെ വന്ന ആളാണ്. അപ്പൊ അദ്ദേഹം എപ്പോഴും റേഡിയോയുടെ ഒരു ആർഡന്റ് ആരാധകനാണ്. എപ്പോഴും റേഡിയോ പറ്റി പറയുന്ന ആളാണ് എസ് കെ എൻ. റേഡിയോയ്ക്ക് എല്ലാ കാലത്തും സമൂഹത്തിൽ വലിയ സ്വാധീനങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോ കൺവെർജൻസ്, മീഡിയ കൺവെർജൻസിന്റെ കാലമാണ്. പത്രം ഉണ്ടായിരുന്നു, അപ്പോ ദൃശ്യവാദങ്ങൾ വന്നപ്പോഴേക്കും പത്രങ്ങൾ എന്തോ അപ്രത്യക്ഷമായി പോകുന്നു എന്നുള്ള വലിയ പ്രചരണങ്ങൾ ഉണ്ടായി. ഉറപ്പായും പത്രങ്ങൾ ഇപ്പോൾ പ്രതിസന്ധി നേരിടുന്നുണ്ട്. അതിന് കാരണം ദൃശ്യമാധ്യമങ്ങൾ വന്നതല്ല, അത് ഈ പറഞ്ഞ ന്യൂസ് പ്രിന്റിന്റെ വില കൂടിയതും സർക്കുലേഷൻ കുറയുന്നതും വായന കുറയുന്നതും എന്ന പ്രശ്നം അല്ലാതെ ഏതെങ്കിലും തരത്തിൽ ദൃശ്യമാധ്യമങ്ങൾ വന്നതുകൊണ്ട് പത്രങ്ങൾ പ്രതിസന്ധി എന്ന നിലയ്ക്ക് സാധ്യത. എന്ന് പറയുന്നത് പോലെ റേഡിയോ എല്ലാ കാലത്തും ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു മീഡിയമായിരുന്നു. ആ മീഡിയം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ വീട്ടിൽ ഇപ്പോൾ ആകാശവാണി എഫ് എം കേൾക്കുന്നുണ്ടോ ഇല്ലയോ എന്നതിനപ്പുറം നമ്മൾ കാറിൽ കേൾക്കുമ്പോൾ എഫ് എം കേൾക്കുന്നുണ്ട്, അല്ലെങ്കിൽ വേറെ സ്ഥലമ്പോൾ റേഡിയോ കേൾക്കുന്നുണ്ട്. എല്ലാ മീഡിയവും ഒരേ സമയം തന്നെ സഹോദരത്തോടെ നിലനിൽക്കുമെന്ന് പറയുന്ന പോലെ റേഡിയോ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ കമ്മ്യൂണിറ്റി കുറച്ചുകൂടി എന്താണ് ചെറിയ ഒരു ചെറിയ പോക്കറ്റുകളിലേക്ക് അവരുടെ ആവശ്യങ്ങൾക്ക് അനുസൃതമായി അവരുടെ ആവശ്യങ്ങൾ പുറം ലോകം എത്തിക്കുന്നതിനൊക്കെ വേണ്ടി കമ്മ്യൂണിറ്റി റേഡിയോ കുറച്ചുകൂടി ഉത്തരവാദിത്വം കൂടി വരുന്ന കാലമാണ്. എനിക്ക് തോന്നുന്നു കൂടുതൽ കൂടുതൽ കമ്മ്യൂണിറ്റി റേഡിയോ ഉണ്ടാവുന്ന ഒരു കാലം കൂടിയാണ്.
1: ഈ അഭിമുഖം കേൾക്കുന്ന ഓരോ ശ്രോതാവിനും ഹാഷ്മി ഒരു സന്ദേശം പറയണമെങ്കിൽ അതെന്തായിരിക്കും?
2: വല്ലാത്ത കാലമാണ്. വല്ലാത്ത കാലത്ത് നമ്മൾ നമ്മളായിട്ടിരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. നമ്മൾ എത്രത്തോളം ചുതക്കോർ, നമ്മളോട് സത്യസന്ധത പുലർത്തുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാലമാണ്. ഈ കാലത്തിന്റെ തന്നെ പ്രശ്നമാണ്. ഇപ്പൊ ഓപ്പറേഷൻ തൂഫാൻ നടന്നുകൊണ്ടിരിക്കുന്നു. അങ്ങേയറ്റം ലഹരി വിരുദ്ധത നമുക്ക് ഏതെങ്കിലും തരത്തിൽ നമുക്ക് മാറി നിൽക്കാൻ കഴിയില്ല. ഇന്ന വീട്ടിലേക്ക് അല്ലെങ്കിൽ എന്റെ വീട്ടിലേക്ക് എന്റെ മക്കൾ പൂർണ്ണമായി സുരക്ഷിതരാണ്, എന്റെ വീട്ടിലേക്ക് ലഹരിയുടെ നീരാളിക്കരങ്ങൾ വരില്ല എന്ന് ആത്മവിശ്വാസത്തോട് ഉറപ്പിച്ച്, അല്ലെങ്കിൽ എന്റെ മക്കൾ പഠിക്കുന്ന സ്ഥലത്തിലേക്ക് അല്ലെങ്കിൽ എന്റെ വീട്ടിലേക്ക് എന്റെ മക്കൾ പൂർണ്ണമായി സുരക്ഷിതരാണ്, എന്റെ വീട്ടിലേക്ക് ലഹരിയുടെ നീരാളിക്കരങ്ങൾ വരില്ല എന്ന് ആത്മവിശ്വാസത്തോട് ഉറപ്പിച്ച്, അല്ലെങ്കിൽ എന്റെ മക്കൾ പഠിക്കുന്ന സ്കൂൾ വലിയ സ്കൂളാണ്, അങ്ങോട്ടേക്ക് ഇത് വരില്ല, ആ വാതിലിൽ കടന്ന് ലഹരികൾ അങ്ങോട്ടേക്ക് എത്തില്ല എന്ന് മാറി നിൽക്കാൻ പറ്റാത്ത വല്ലാത്തൊരു കാലമാണ്. സമൂഹത്തിന്റെ ഏത് മേഖലകളിലേക്കും ഏത് ന്യൂക്ക് എൻകൗണ്ടറിലേക്കും ഇറങ്ങാൻ കരുത്തുള്ള ഒരു ശക്തി ഇവിടെ വളർന്നു വരുന്നുണ്ട്. അത് ലഹരി മാഫിയാണ്. അപ്പൊ അതിനെതിരെ പോരാടാൻ കഴിയുന്ന സ്ഥലങ്ങളിലൊക്കെ പോരാടുകയും ജാഗ്രതയോടെ ഇരിക്കുകയും ചെയ്യുക എന്നുള്ളത് ഈ കാലത്തെ പ്രധാനമാണ്. പക്ഷെ ഞാൻ സന്ദേശം പറയാൻ ശ്രമിക്കുകയാണെങ്കിൽ ഓപ്പറേഷൻ തൂഫാന് വേണ്ടി ശക്തമായി പ്രവർത്തിക്കുക എന്നൊരു സന്ദേശമാണ് ഞാൻ നൽകുക.
1: ഏതെങ്കിലും ഒരു വാർത്ത വായിച്ചതിന് ശേഷം കുറ്റബോധം അലട്ടിയിട്ടുണ്ടോ? എങ്കിൽ അതെങ്ങനെയാണ് അതിജീവിച്ചിട്ടുള്ളത്?
2: ഒരു വാർത്ത വായിച്ചതിന് ശേഷം കുറ്റബോധം അങ്ങനെ എന്റെ ഓർമ്മയിലില്ല. വാർത്ത വായിച്ചിട്ട് പിഴവുകൾ സംഭവിച്ചിട്ടുണ്ട്. പിഴവുകൾ സംഭവിച്ചതിനെ ഇപ്പൊ നമ്മളുടെ വാർത്ത പറയുമ്പോൾ നമ്മൾ പല ആവർത്തിയുടെ അന്വേഷണത്തിലൊടുവിലായിരിക്കാം ആ വാർത്ത പറയുക. പിന്നീട് നമ്മളിപ്പോൾ ചർച്ചകളിലൊക്കെ പോകുകയാണെങ്കിൽ നമുക്ക് സ്വയം ഒരു ബോധ്യം ഉണ്ടാക്കിയെടുക്കുന്നത് നമ്മൾ അതിന്റെ തന്നെ പല വർഷമുള്ള ആൾക്കാരോട് ഒക്കെ ചോദിച്ചിട്ടായിരിക്കും നമ്മുടെ ഒരു ബോധ്യം, ഒരു കൺവിക്ഷൻ ഉണ്ടാക്കുക. ചിലപ്പം ആ ബോധ്യം തെറ്റായിരിക്കാം. ആ ബോധ്യം തെറ്റാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചർച്ച തുടങ്ങി, നമ്മളൊരു ബോധ്യം, നമ്മുടെ ഇന്റർവ്യൂ നമ്മുടെ ബോധ്യമാണ്. ആ ബോധ്യം പറഞ്ഞതിന് ശേഷം ചർച്ച തുടങ്ങി, ചർച്ചയുടെ അവസാനം നമ്മുടെ ബോധ്യം തെറ്റാണ് എന്ന് ബോധ്യപ്പെട്ടാൽ ചർച്ചയുടെ അവസാനം കൃത്യമായി തന്നെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് എനിക്ക് പിഴച്ചു പോയതാണ്, അതെന്റെ എന്റെ ധാരണയുടെ പിശകാണ് എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. അതല്ല കുറ്റബോധം എന്നുണ്ടായിട്ടില്ല ധാരണ.
1: ഓരോ മാധ്യമ പ്രവർത്തകനും ഒരു വാർത്ത മാത്രമല്ല ഒരു ജീവിതവും എഴുതിക്കൊണ്ടിരിക്കുകയാണ്. വർഷങ്ങൾക്ക് ശേഷം മലയാളികൾ ഹാഷ്മി എന്ന പേര് ഓർക്കുമ്പോൾ അവർ എന്താണ് ഓർക്കണമെന്ന് താങ്കൾ ആഗ്രഹിക്കുന്നത്?
2: എനിക്കറിയില്ല. എന്തായാലും നല്ല മാധ്യമ പ്രവർത്തകൻ എന്നർത്ഥത്തിൽ ഓർക്കണമെന്നുള്ളതാണ്. സത്യത്തിന് വേണ്ടി നിന്ന, അല്ലെങ്കിൽ സാധാരണക്കാർക്ക് വേണ്ടി നിന്ന, അല്ലെങ്കിൽ വീണ് കിടക്കുന്ന മനുഷ്യർക്ക് വേണ്ടി ശബ്ദം ഉയർത്തിയ ഒരു മാധ്യമ പ്രവർത്തകൻ എന്നറിയപ്പെടാനാണ്.
1: താങ്കൾ നേരത്തെ പറഞ്ഞിരുന്നു വാർത്തകളിൽ നിന്ന് പുറത്തേക്ക് കടക്കാൻ കഴിയാറില്ല, എപ്പോഴും വാർത്തകൾക്കിടയിൽ അല്ലെങ്കിൽ വാർത്തകൾക്കുള്ളിൽ തന്നെയാണ് ജീവിക്കുന്നതെന്ന് പറഞ്ഞിരുന്നു. അപ്പോ ഇത്തരം തിരക്കുകൾക്കിടയിലും ഓണം പോലുള്ള ആഘോഷങ്ങൾ വീട്ടുകാരുമായി ആഘോഷിക്കാൻ സമയം കണ്ടെത്താറുണ്ടോ അല്ലെങ്കിൽ സമയം കിട്ടാറുണ്ടോ?
2: ആഘോഷങ്ങൾ ഇപ്പോ എല്ലാം എവിടെയാണ് വർക്ക് ചെയ്യുക, കുറെ വർഷങ്ങളായിട്ട് ആഘോഷകാലങ്ങൾ എല്ലാം വാർത്തയ്ക്കൊപ്പം തന്നെയാണ്. നമ്മൾ വാർത്താമുറിയിൽ ആഘോഷമാക്കുക എന്നുള്ളതാണ്. ഓണത്തിനൊക്കെ നമുക്ക് സ്പെഷ്യൽ പ്രോഗ്രാമുകളൊക്കെ ഉണ്ടാകും, അതുകൊണ്ട് ഓഫീസ് ഓണത്തിനൊപ്പമാണ് ഉണ്ടാവുക. അതിനുശേഷം സമയമുണ്ടെങ്കിൽ, വൈകുന്നേരങ്ങളൊക്കെ സമയമുണ്ടെങ്കിൽ മാത്രം നമുക്ക് കുടുംബത്തോടൊപ്പം അങ്ങനെ കോമണായി ചെലവഴിക്കാൻ കഴിയാറുള്ളൂ പൊതുവെ ആഘോഷകാലങ്ങൾ. എന്റെ മാത്രം അവസ്ഥയല്ല, പൊതുവെ മാധ്യമ പ്രവർത്തകരോടൊക്കെ പൊതുവെ ഉള്ള ഒരു അവസ്ഥ, നമ്മുടെ ജോലി അത് ഡിമാൻഡ് ചെയ്യുന്നു എന്നുള്ളതുകൊണ്ടാണത്. അതുകൊണ്ട് ഇക്കുറി ഓണം 24 തന്നെ അണക്കരുത്തി മാറ്റമില്ല. പക്ഷേ അത് ഏതെങ്കിലും തരത്തിൽ നമ്മൾ ആഘോഷത്തിന്റെ പൊലിവ് ഉറക്കുന്നില്ല. നമ്മൾ ഓഫീസിനകത്തുള്ള ഓണം ഉള്ള സമയത്ത് ഓഫീസിലെ കുടുംബത്തോടൊപ്പം, ഓഫീസ് ഒരു കുടുംബം എന്ന കൺസെപ്റ്റാണെങ്കിൽ കുടുംബത്തോടൊപ്പം ആഘോഷമാക്കും. അതിനുശേഷം വൈകുന്നേരങ്ങളിൽ രാത്രികളിൽ പോയി ഉള്ള സമയം ഓണം പോലെ ആഘോഷമാക്കുക, ഓളമാക്കുക എന്നുള്ളതാണ് കഴിഞ്ഞ കുറെ വർഷത്തെ എക്സ്പീരിയൻസ്. അപ്പൊ കരുണാസായിയുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ അറിയിക്കുകയാണ്. അപ്പൊ എല്ലാവിധ ആശംസകളും, നല്ല ഭാവി ഉണ്ടാവട്ടെ, നല്ല നന്മകൾ ഉണ്ടാവട്ടെ. താങ്ക് യു.
1: താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ സത്യത്തിനൊപ്പം നിന്ന് അല്ലെങ്കിൽ സാധാരണക്കാരുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തിയ ഒരു നല്ല വാർത്താ അവതാരകനായി താങ്കളെ ജനങ്ങൾ ഓർക്കട്ടെ. ഇനിയും സത്യത്തിന്റെയും നീതിയുടെയും കൂടെ ചേർന്ന് നിന്ന് മികച്ച രീതിയിൽ മാധ്യമ പ്രവർത്തനം നടത്താൻ സാധിക്കട്ടെ. എന്റെ പേരിലും കരുണാസായി റേഡിയോയുടെ പേരിലും താങ്കൾക്ക് ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു.
2: താങ്ക് യു. താങ്ക് യു. താങ്ക് യു.

മൃദംഗ താളങ്ങളിൽ മനസ്സിലേക്കുന്ന മധുര മുഹൂർത്തങ്ങൾ, സൗഹൃദ സഞ്ചാരങ്ങൾ ഹരിതായിലെ കേൾക്കാം. ചതയ ദിനത്തിൽ ഉച്ചയ്ക്ക് ഒരു മണിക്ക് കരുണാസായി റേഡിയോയിൽ ഹരിതായിലെയും തപലിസ്റ്റ് ഹരിയുമായി.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: ഓണത്തിന് പ്രത്യേക ഗാനമാലിക.
1: എല്ലാവർക്കും കരുണാസായി റേഡിയോയുടെ ഹൃദ്യമായ ഓണാശംസകൾ. ഇനി പ്രത്യേക ചലച്ചിത്ര ഗാനങ്ങൾ നമുക്ക് കേൾക്കാം. ഓണം എന്ന വാക്കിന് എന്താണ് അർത്ഥമെന്ന് സത്യത്തിൽ ഇതുവരെ അറിഞ്ഞുകൂടെ തന്നെ. ഇനി അഥവാ അതിനെന്തെങ്കിലും അർത്ഥമുണ്ടെങ്കിൽ തന്നെ അത് വേണ്ട. ഓണമെന്നാൽ സന്തോഷം. അതിനപ്പുറം മറ്റൊന്നുകൊണ്ടും ഓണത്തെ അളക്കാൻ വയ്യ. മറ്റൊരു പര്യായവും ചാർത്തിക്കൊടുക്കാനും വയ്യ. പറഞ്ഞറിയിക്കാൻ വയ്യാത്തൊരു സന്തോഷം, അതാണ് ഓണം. വിഷുക്കണി എന്ന ചിത്രത്തിനു വേണ്ടി KG യേശുദാസ് പാടിയ പാട്ട് നമുക്ക് കേൾക്കാം.

അധികം പഴകിയതെന്നോ ഏറെ പുതിയതെന്നോ പറയാനാവാത്ത ഒരു ചലച്ചിത്രമായിരുന്നു ജേക്കബിന്റെ സ്വർഗരാജ്യം. 2016 പുറത്തിറങ്ങിയ ഈ ചിത്രത്തിലെ തെരുവാവണിരാവ് എന്ന ഗാനം മധുരതരമാണ്. ഷാൻ റഹ്മാന്റെ ഈ ഈണം കേൾക്കുമ്പോഴെല്ലാം എന്തോ ഒരു അനുഭൂതി തരംഗം ഉയർക്കൊള്ളുന്നു എന്നതാണ്. അത്രയേറെ ഹൃദയസ്പർശിയായ ഈ ഗാനം നമുക്ക് കേട്ടാലോ.

ഒരു പഴയ പാട്ടാണ്. എന്നു വെച്ചാൽ 1964 പുറത്തിറങ്ങിയ ചലച്ചിത്രത്തിലെ പാട്ട്. അൽത്താര എന്ന ചിത്രം, തിരുനയനാർ കുറിച്ചിയുടെ രചന, എം ബി ശ്രീനിവാസന്റെ സംഗീതം, എൽ ആർ ഈശ്വരിയുടെ ആലാപനം. ഓണത്തുമ്പിയോട് കഥ കേൾക്കാൻ വരാൻ പറയുകയാണ്. ചിങ്ങമാസത്തോടെ എവിടെ നിന്നില്ലാതെ പാറി വരുന്ന ഓണത്തുമ്പികൾ, പല നിറങ്ങളുള്ള തുമ്പികൾ. കാലം മാറിയപ്പോൾ തുമ്പികൾ രക്ഷപ്പെട്ടു എന്ന് വേണം പറയാൻ. പണ്ട് തുമ്പിയെ പതിയെ അനങ്ങാതെ ചെന്ന് ചിറകിൽ പിടിച്ചെടുക്കുക എന്ന കലാപരിപാടി, അതിനെ കൊണ്ട് കല്ലടിപ്പിക്കുന്ന പരിപാടി, ഇന്ന് കുട്ടികളൊന്നും അങ്ങനെ ചെയ്യാറില്ല. തുമ്പികൾ അങ്ങനെ രക്ഷപ്പെട്ടു. അവ ഒന്നിനെയും പേടിക്കാതെ, പ്രത്യേകിച്ച് നീണ്ടുവരുന്ന കൈവിരലുകളെ ഒട്ടും പേടിക്കാതെ പാറി നടക്കുന്നു. മുറ്റം നിറയെ തുമ്പികളാണ്. പാടത്തും പറമ്പിലും ഒക്കെ തുമ്പികൾ, ഓണത്തുമ്പികൾ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഓണത്തിന്റെ പ്രത്യേക ഗാനമാലിക.
1: മാധവിക്കുട്ടി എന്ന ചിത്രത്തിൽ ഒരു നല്ല പാട്ടുണ്ട്, നമുക്കൊക്കെ സ്ഥിരപരിചിതമായ വരികൾ. മാവേലി നാടുവാണിയിടും കാലം, മനുഷ്യരെല്ലാരും ഒന്നുപോലെ. പക്ഷേ അത് പഴയ പാട്ടാണ് കേട്ടോ. എന്നുവെച്ചാൽ നമ്മളൊക്കെ ജനിക്കുന്നതിന് മുൻപുള്ളൊരു പാട്ട്. ആരാണ് അത് എഴുതിയത് എന്ന് പോലും അറിയില്ല. എന്നാൽ ഇത് വയലാറിന്റെ വരികളാണ്. പല്ലവിയായി ആ പഴയ വരികൾ പാടുന്നു എന്ന് മാത്രം. പിന്നെ കവി തുമ്പിയോടാണ് ചോദിക്കുന്നത്, എന്തേ തുമ്പി തുള്ളാത്തേ എന്ന്. പൂവ് പോരാഞ്ഞോ പൂക്കില പോരാഞ്ഞോ എന്തേ തുമ്പി തുള്ളാത്തേ, നല്ല രസമുള്ള പാട്ടാണ്, കേട്ടാലോ.

പാവങ്ങൾ പെണ്ണുങ്ങൾ എന്നൊരു ചലച്ചിത്രമുണ്ട്. 1973 പുറത്തിറങ്ങിയത്. ജി ദേവരാജൻ ഈണമിട്ട ഗാനം. വയലാർ രാമവർമ്മയുടെ രചന. ഒന്നാം പൊന്നോണ പൂപ്പട കൂട്ടാൻ, പൂക്കണി കോരാൻ, പൂക്കളം തീർക്കാൻ, ഓടിവാ തുമ്പി പൂത്തുമ്പി. തുമ്പികളെക്കുറിച്ച്, അതും ഓണത്തുമ്പികളെക്കുറിച്ച് ഒരുപാട് പാട്ടുകൾ എഴുതിയത് വയലാർ തന്നെയാണ്.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഓണത്തിന്റെ പ്രത്യേക ഗാനമാലിക.
2: ഓണപ്പാട്ടുകളിൽ ഏറെ പ്രിയതരമായി തോന്നിയിട്ടുള്ള പാട്ടുകളിൽ ഒന്നാണ് അത്തപ്പൂവും നുള്ളി എന്ന പാട്ട്. വല്ലാത്തൊരു ഗൃഹാതുരത്വം പകർന്നു തരുന്ന ഒരു പാട്ട്. വില കൊടുത്തു വാങ്ങുന്ന പൂക്കൾ കൊണ്ട് അത്തമിട്ടിരുന്ന കാലത്തിനു മുൻപ്, തൊടിയിലും പറമ്പിലും നിന്ന് ഇറുത്തുകൊണ്ടുവന്ന പൂക്കൾ കൊണ്ട് അത്തമിട്ട കാലത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു പാട്ട്. നല്ല ഭാവപ്രകാശമുള്ള ഗാനം.

ഓണപ്പൂവേ ഓമൽ പൂവേ എന്ന ഗാനം 1978 പുറത്തിറങ്ങിയ ഈ ഗാനം മറക്കുമോ എന്ന ചിത്രത്തിലെ ഗാനമാണ്. കെ ജെ യേശുദാസിന്റെ ആലാപന സൗഭാഗം. പൂക്കൾ പോലും പിളയേട്ട് പോകുന്ന തരത്തിലുള്ള ഒരു പാട്ട് കേട്ടാൽ

സൂപ്പർമാൻ എന്ന ചിത്രത്തിലെ ഒരു നല്ല പാട്ടാണ് ഓണത്തുമ്പി പാടൂ എന്ന പാട്ട്. 1997 പുറത്തിറങ്ങിയ ചിത്രം ഓണത്തെ ഹൃദ്യമായി വരവേൽക്കുന്നു എന്ന തോന്നലുണ്ടാക്കുന്ന ഒരു ഗാനം. അന്നും ഇന്നും ഒരു മൂളിപ്പാട്ടായി ഹൃദയത്തോട് ചേർത്ത് വെച്ച പാട്ട്. നമുക്ക് കേൾക്കാം ആ ഗാനം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം കരുണാസൈ റേഡിയോ 91.2 FM.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഓണത്തിന് പ്രത്യേക ഗാനമാലിക.
1: ഓണപ്പാട്ടുകളിൽ വെച്ച് ഏറ്റവും കൂടുതൽ കേട്ടതും കേട്ടുകൊണ്ടിരിക്കുന്നതുമായ പാട്ട് ഏതായിരിക്കുമെന്ന് ചോദിച്ചാൽ സംശയം വേണ്ട, അത് ശ്രീകുമാരൻ തമ്പിയുടെ ഹൃദയത്തിൽ നിന്നുതിർന്ന പാട്ടാണ്. കെ ജെ യേശുദാസിന്റെ കണ്ഠാനുഗ്രഹം കൊണ്ട് പാട്ടാണ്. മനോഹരമായി മലയാളി പ്രണയിച്ച പാട്ട്, മലയാളിയെ പ്രണയിച്ച പാട്ട്.

എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഹൃദയപൂർവ്വം ഒരിക്കൽ കൂടി ഓണാശംസകൾ നേരുന്നു. ഒരു നല്ല ഓണപ്പാട്ട് കൂടി കേൾപ്പിച്ചുകൊണ്ട് വിട പറയുന്നു. നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് സ്മിത സുരേഷ്.

ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഓണത്തിന് പ്രത്യേക ഗാനമാലിക. അവതരണം സ്മിത സുരേഷ്. തയ്യാറാക്കിയത് എൽ ആർ മധുജൻ. സാങ്കേതിക നിർവഹണം അബി സ്റ്റീഫൻ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം കരുണസൈ റേഡിയോ 91.2.

0: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 3 മണി. ഒന്നിച്ച് ആഘോഷമാക്കാനുള്ള എല്ലാ പിന്തുണയുമായി സർക്കാർ നമുക്കൊപ്പമുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശന്റെ വാക്കുകൾ കേൾക്കാം.
1: ഓണക്കാലം നമ്മുടെ എല്ലാ സങ്കടങ്ങളെയും എല്ലാ പ്രയാസങ്ങളെയും എല്ലാ ദുഃഖങ്ങളെയും മാറ്റി നിർത്തി എല്ലാവരും ഒരുമിച്ച് ആഘോഷിക്കുന്ന ഒന്നാണ്. ജാതി മത വർണ്ണ വ്യത്യാസങ്ങൾക്ക് അതീതമായി മലയാളികളെല്ലാം ഒന്നായി ചേരുന്ന അപൂർവമായ ഈ ഓണാഘോഷം നമ്മളെ അതിജീവനത്തിനായി നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒന്നാണ്. നമുക്ക് ആത്മവിശ്വാസം നൽകുന്ന ഒന്നാണ്. നമ്മൾ ഒറ്റയ്ക്കല്ല എന്നുള്ള തിരിച്ചറിവ് നമ്മുടെ മനസ്സിലുണ്ടാക്കുന്ന ഒന്നാണ് ഈ ഓണാഘോഷവും. അതുപോലെ എല്ലാവരും ഒരുമിച്ച് കേരളത്തിൽ ആഘോഷിക്കണം. സർക്കാർ അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിയിട്ടുണ്ട്. ഓണം അധികം വിലക്കയറ്റമില്ലാതെ എല്ലാവരും സൗഹാർദ്ദത്തോടുകൂടി ഓണം ആഘോഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അവസരമാണ് ഒരുക്കി തന്നിരിക്കുന്നത്. നമുക്ക് അതിന് തൊട്ടു മുമ്പായി പ്രകൃതി ദുരന്തമുണ്ടായ പ്രയാസത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ആ പ്രയാസം ഉള്ളിൽ സൂക്ഷിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഓണാഘോഷങ്ങളിലേക്ക് കടക്കുന്നത്. കേരളത്തിൽ മാത്രമല്ല ലോകമെങ്ങുമുള്ള മലയാളികൾ ഈ ഓണം ആഘോഷിക്കുകയാണ്. അവർക്കെല്ലാവർക്കും ഞാൻ ഊഷ്മളമായ ഓണാശംസകൾ നേരുകയാണ്.
0: ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പ്, കേരള സർക്കാർ.

0: സിനിമ ശബ്ദരേഖ
1: ശ്രോതാക്കളുടെ പ്രിയ സിനിമകളുടെ ശബ്ദരേഖ കേൾക്കാം.
2: ഏതോ മഴയിൽ നനവോടെ നാമന്നു കണ്ടു.
3: അവട്ടദിന പ്രത്യേക സിനിമാ ശബ്ദരേഖയിൽ ശ്രോതാക്കൾ കേൾക്കാൻ പോകുന്ന ചിത്രം വിജയ് സൂപ്പറും പൗർണമിയും. തിരക്കഥ സംവിധാനം ജിസ് ജോയ്. കഥ തരുൺ ഭാസ്കർ. നിർമ്മാണം സുനിൽ എ കെ. ഛായാഗ്രഹണം റെനാഡേ. സംഗീതം പ്രിൻസ് ജോർജ്. ഫോർ മ്യൂസിക്സ് അഭിനേതാക്കൾ ആസിഫ് അലി, ഐശ്വര്യലക്ഷ്മി, ബാലു വർഗീസ്, രഞ്ജി പണിക്കർ, സിദ്ദിഖ്, അജു വർഗീസ്, ശാന്തി കൃഷ്ണ, ദർശന രാജേന്ദ്രൻ, ജോസഫ് എന്നംകുട്ടി ജോസ്, കെ പി എസ് ലളിത, ദേവൻ, കെ എസ് ചിത്ര തുടങ്ങിയവർ.

0: എന്റെ തിരുവർമ്മള കൃഷ്ണ, അമ്മയും കുഞ്ഞിനെ സുഖമായിട്ടിങ്ങ് കിട്ടിയാൽ മതിയായി. ഈ നശിച്ച പൂരാടം കഴിഞ്ഞ് ഉത്രാടം ഒന്ന് തുടങ്ങിയ സമാധാനം.
1: ഉത്രാടം തന്നെ, സംശയമില്ല, തീർച്ച.
0: ആൺകുട്ടി തന്നെ ആയിരിക്കുമല്ലോ അല്ലേ?
1: ഗർഭം ധരിച്ചിതാ സാക്ഷാൽ കണ്ണന് ഗോപാലന് മുകിൽ വർണ്ണന് എന്നല്ലേ? ഗർഭം ധരിച്ചപ്പോഴേ ഞാൻ പറഞ്ഞല്ലേ വേണുഗോപാല ആൺകുട്ടി തന്നെ, സംശയമില്ല.
2: വേണുഗോപാല
1: വന്നുല്ലോ.
2: പെൺകുട്ടി കേട്ടോ,
0: പെൺകുഞ്ഞോ? സിസ്റ്റർ നല്ലപോലെ നോക്കിയോ?
2: അത്രക്കങ്ങ് നോക്കാനേ, എസ് എസ് എൽ സി പരീക്ഷയുടെ റിസൾട്ട് ഒന്നുമല്ലോ, ഒരു മനുഷ്യക്കുട്ടിയല്ലേ.
1: അങ്ങനെ അവൻ തരൂല്ലോ. വിടർന്നു നിൽപ്പൂ ത്രിവർണ സുരഭിയാം ശ്രാവണ പൗർണമി എന്നാണല്ലോ, അതുകൊണ്ട് ഇനി ഇവൾ പൗർണമി എന്നറിയപ്പെടട്ടെ, പൂരാടത്തിലെ പൗർണമി.
0: പൂരാടവും പൗർണമി തമ്മിൽ എന്താ ബന്ധം?
1: ഒരു ബന്ധവും ഇല്ല. ഇങ്ങനെയൊക്കെ അല്ലേ ഓരോരോ ബന്ധങ്ങൾ ഉണ്ടാവണത്. എന്നാലും
0: ഒന്ന് പിടിച്ചേ,
1: പൂരാടം എന്ന് വെച്ചാ പുണ്യം എന്നാണല്ലോ.
3: കൃഷ്ണ,
4: വർഷങ്ങൾക്ക് മുമ്പ് ഒരു സാധാരണ തിങ്കളാഴ്ച വേണുഗോപാലിനും രാധാമണിക്കും കാത്തിരിപ്പിനും പ്രവചനങ്ങൾക്കും നേരെ വിപരീതമായി ഒരു പെൺകുഞ്ഞു പിറന്നു. എന്നാൽ അതേ നഗരത്തിലെ മറ്റൊരാശുപത്രിയിൽ
5: ചന്ദ്ര 50-30 മാർക്ക് പോരാ വിജയ്. It shows your low confidence level. ഇങ്ങോട്ട് വാട വിജയ്ക്ക് നല്ല ആത്മധൈര്യമുണ്ട്. അതുകൊണ്ട് കോരി കോരി കോരി എടുത്താൽ മാത്രം മതി, അല്ലെങ്കിൽ നല്ല കോളേജിൽ പഠിക്കാൻ പറ്റില്ല. നല്ല ഗേൾ ഫ്രണ്ട്സുമായിട്ട് ചുറ്റി നടക്കാൻ പറ്റില്ല. ആരാ കുട്ടിയുടെ സൂപ്പർ ഹീറോ?
6: അത് സൂപ്പർമാൻ.
5: സൂപ്പർമാൻ വിജയ്, നീ സൂപ്പർമാനേക്കാളും സൂപ്പർ ആണ്. നിനക്ക് സത്താർ ഹുസൈനേക്കാളും പൊട്ടൻഷ്യൽ ഉണ്ട് അല്ലേ? അതുകൊണ്ട് നീ ദിവസവും രാവിലെ കണ്ണാടിയിൽ നോക്കി പറയണം, യെസ് ഐ ക്യാൻ, എനിക്ക് ചെയ്യാൻ സാധിക്കും, എനിക്ക് അസാധ്യമായിട്ട് ഒന്നുമില്ല. വിജയ് സൂപ്പർ ആണ്, വിജയ് സൂപ്പർ ആണ്, വിജയ് സൂപ്പർ, വിജയ് സൂപ്പർ, വിജയ് സൂപ്പർ. എന്താണ്?
2: അല്ല, വിജയ് സൂപ്പർ,
5: വിജയ് സൂപ്പർ ആണ്.
2: അത് ചന്ദ്രേട്ടന്റെ വണ്ടിയുടെ പേര്.
7: എന്റെ സ്കൂട്ടറാ, കുറച്ച് പഴയതാ.
5: വിജയ് സൂപ്പർ,
7: വിജയ് സൂപ്പർ.
4: ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുവാൻ കഥാനായകൻ പെടാപാടുപെടുകയായിരുന്നു.
8: You're super, Vijay. You are an opportunity. You can do everything under the sky. Your potential is unlimited. And you're super, Vijay.
7: എന്ത് നിർത്തി കളഞ്ഞത്? ബാക്കിയുടെ പറ. You are excellent.
8: You are excellent. You are amazing. And you're fabulous, Vijay.
7: Very good.
2: ഇന്ന് ഇത്ര മതി മോനെ, ഇനി ബാക്കി സ്കൂളിൽ നിന്ന് വന്നിട്ട്.
7: ബാക്കി വൈകിട്ട്. മെടുക്കൻ വിജയ്, സൂപ്പർ.
4: വർഷങ്ങൾ കടന്നുപോയി. നഗരത്തിലെ സ്കൂളിൽ പിങ്കി എന്ന് വിളിക്കുന്ന പൗർണമി നമ്മുടെ കഥാനായിക കുത്തനെയുള്ള ചില ചോദ്യങ്ങൾ ചോദിച്ച് കണക്ക് ടീച്ചറെ പോലും ഞെട്ടിക്കുകയായിരുന്നു.
9: 9 നിന്ന് 1 കുറച്ചാൽ 10, അതെങ്ങനെയെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ?
2: ആർക്കെങ്കിലും? ശരി, തോറ്റു, പിങ്കി തന്നെ പറ.
9: കണ്ടുള്ളൂ, ഇതെത്രയാ?
10: 9.
9: കറക്റ്റ്. ഇപ്പൊ എത്രയായി?
10: 10.
9: യെസ്, ദാറ്റ്സ് ഇറ്റ്.
2: നിങ്ങൾക്ക് ഉറപ്പുണ്ട് പിങ്കി വലിയ ആളാവും. ഓരോ ദിവസവും പല പല ചോദ്യങ്ങൾ ചോദിച്ച് ഞെട്ടിപ്പിക്കലാണ് ഇപ്പോഴത്തെ അവളുടെ ഹോബി. വീട്ടിലും അങ്ങനെ ഞെട്ടിക്കാറുണ്ടോ?
11: മാത്സ് ടീച്ചർ പറയും ലോഗരിതം കണ്ടുപിടിച്ചില്ലായിരുന്നെങ്കിൽ പിങ്കി അത് കണ്ടുപിടിക്കുമായിരുന്നു എന്ന്. ഫിസിക്സ് ടീച്ചർ പറയും ഗ്രാവിറ്റി കണ്ടുപിടിച്ചില്ലായിരുന്നെങ്കിൽ പിങ്കി അത് കണ്ടുപിടിക്കും.
4: കൊളംബസ് അമേരിക്ക കണ്ടുപിടിച്ചില്ലായിരുന്നെങ്കിൽ പിങ്കി അത് കണ്ടുപിടിക്കുമായിരുന്നു എന്ന് വരെ ക്ലാസ് ടീച്ചർ വച്ച് താങ്ങി. മാതാപിതാക്കളെ വിളിച്ചു വരുത്തി മക്കൾ അതിമാനുഷികരാണെന്ന് പറഞ്ഞ് ഡൊണേഷനുകൾ കൈപ്പറ്റുന്നത് ആ സ്കൂളിലും പതിവായിരുന്നു. അങ്ങനെ ഏതാനും വർഷങ്ങൾക്ക് ശേഷം.
12: കണ്ടോ സാറേ, എഞ്ചിൻ ഭാഗം കണ്ടീഷൻ
7: കൊള്ളാം. തട്ടലുമുട്ടലും ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ അല്ലേ?
12: സാർ എന്തായി പറയണത്, നോം വളഞ്ഞമ്പലം അമ്പലത്തിലെ മേൽശാന്തിയ, നുണ പറയില്ല. പകല് ബ്രോക്കർ പണി ഉണ്ടെന്ന് മാത്രമേ ഉള്ളേ. വണ്ടി നല്ല കണ്ടീഷനാ, വണ്ടി മേടിച്ച് പിന്നെ തട്ടലുമുട്ടൽ ഉണ്ടായിട്ടില്ല.
7: അല്ലല്ല, ഉണ്ടായിട്ടുണ്ട്. റോട്ടിൽ കിടന്ന് ഓടുന്ന വണ്ടിയല്ലേ, ഇടക്ക് തട്ടമുട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. ഓ, വണ്ടി തരക്കേടില്ല. വേറെ മേജർ കംപ്ലൈന്റ്
12: ഒന്നുമില്ല, വേറെ ഒരു കുഴപ്പമില്ല.
7: ഉണ്ട്, ഒരിക്കൽ മഴയത്ത് ഞങ്ങൾ ഈ വണ്ടി പുറത്തേക്കെടുത്തപ്പോൾ പെട്ടെന്ന് എഞ്ചിൻ അങ്ങ് ഓഫായി. പഠിച്ച പണി 18 നോക്കി സ്റ്റാർട്ട് ചെയ്യാം, പക്ഷെ വർഷാപ്പിൽ നിന്ന് ആള് വന്നൊന്നും തൊട്ടേ ഉള്ളൂ, അപ്പൊ
3: സ്റ്റാർട്ടായി.
7: പിന്നെ അങ്ങനെ ഉണ്ടായിട്ടില്ല.
3: ചേട്ടൻ പറഞ്ഞ വിലക്കൊന്നും ഈ വണ്ടി പോവില്ല. അതിന്റെ കൂടെ എഞ്ചിന് സ്റ്റക്കായി എന്നൊക്കെ പറയുമ്പോ
7: കള്ളം പറഞ്ഞ് കച്ചവടം നടത്തിയ എനിക്ക് കിടന്ന ഉറക്കം വരില്ല. അതുകൊണ്ട്
3: ചേട്ടൻ കള്ളം പറയണ്ട, ഞങ്ങളൊന്ന് ആലോചിച്ചിട്ട് പറയാം കേട്ടാ. അത് പോരെ,
12: ക്ഷമിക്കണം,
3: സതീഷിനെ കൂടെ വാട്ടാ.
12: സാറേ, ഞാൻ ഈ എഞ്ചിൻ പണി തന്ന കാര്യം ഇവിടെ പറയേണ്ട കാര്യം ഉണ്ടായിരുന്നോ? ഒരു 10 രൂപ കുറച്ച് പറഞ്ഞിരുന്നെങ്കിൽ ഈ കച്ചവടം നടന്നു പോവില്ലായിരുന്നു. വെറുതെ മനുഷ്യന്മാരെ സമയം മെനക്കെടുത്ത് ഒരു ഹരിചന്ദ്രൻ വന്നിരിക്കണം.
10: ഒരു കുഴപ്പമില്ലാതെ ഓടിക്കൊണ്ടിരുന്ന വണ്ടിയല്ലേ അത്. എല്ലാ സത്യവും തുറന്നു പറയണമെന്നില്ലല്ലോ. പരോപകാരം ചെയ്ത് ചെയ്ത് കയ്യിലുള്ളതെല്ലാം കളഞ്ഞില്ലേ?
7: കളവ് പറഞ്ഞ് കച്ചവടം നടത്തുക എന്ന് പറഞ്ഞ നമ്മൾ അവരുടെ വീട്ടിൽ കയറി മോഷ്ടിക്കുന്നതിന് തുല്യമല്ലേ ഏട്ടാ? പിന്നെ കടം വന്ന് കയറിയത് എന്റെ പിടിപ്പുകേടുകൊണ്ടല്ലോ. എന്റെ ജീവിതത്തിൽ സംഭവിച്ചതൊക്കെ ഏട്ടൻ മറന്നോ?
11: അവര് പോയോ?
10: അവരവരുടെ പാട്ടിന് പോയി. നീങ്ങുതാ
11: മധുരോട്ട് പോയല്ലോ.
13: എനിക്ക് വേണ്ടടി.
10: എടാ, കാശായിട്ടുണ്ടായിരുന്ന സമ്പാദ്യം മുഴുവൻ ഏറ്റവും അടുത്ത കൂട്ടുകാരൻ പറ്റിച്ചു തൊലച്ചു. 19 ലക്ഷം കടം വരുത്തി വെക്കാന്ന് വെച്ചാ കളിക്കണ കളിയാ. നീ ഒരു കാര്യം ചെയ്യും, സെന്റിമെന്റ്സ് ഒന്നും നോക്കണ്ട, ഈ തറവാട് തന്നെ വെക്ക്, എനിക്ക് സമ്മതം. അല്ലാതെ വെറുതെ കടക്കാർ വീട്ടിൽ കയറി ഇറങ്ങണ്ട.
13: ഞാനുള്ളിടത്തോളം കാലം ഈ വീട് വിൽക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. എടാ, മാധവിയുടെ PF പാസ്സായി, കുറച്ച് കാശ് കിട്ടിയെന്ന് പറഞ്ഞില്ലേ? നീ അതിൽ നിന്ന് കുറച്ച് പിന്നെ അങ്ങോട്ട് കൊടുക്ക്. തൽക്കാലം ഈ വണ്ടി വെക്കണ്ട, പഴയതാണെങ്കിലും അതേ മുറ്റത്ത് കിടന്നോട്ടെ.
10: നീ ഇങ്ങോട്ട് നോക്കിയ, ഞാനൊരു കാര്യം പറയാം. വിജയുടെ കല്യാണം അത് എത്രയും വേഗം നടത്ത്. കാര്യപ്രാപ്തിയുള്ള ഒരു പെണ്ണ് വന്ന് കയറിയാ അവന്റെ ഈ ഉറക്കത്തൂങ്ങി മറ്റൊക്കെ മാറിക്കോളൂ. വിദ്യാഭ്യാസവും തറവാടിത്തവും നല്ല സ്ത്രീധനവും ഒക്കെ ആയിട്ട് ഒരു പെൺകുട്ടി വന്ന് കയറിയാലേ ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ തീരൂ.
7: സ്ത്രീധനം വാങ്ങേ, ഏട്ടൻ എന്തായി പറയുന്നത്?
10: നീ തർക്കിക്കണ്ട, നല്ലോണം ആലോചിച്ചിട്ട് തന്നെ പറയണേ. നീ ഒന്ന് പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കേ. തറവാട് വിറ്റ് കടം വീട്ടുന്നതാണോ മോനെ സ്ത്രീധനം വാങ്ങിയ കല്യാണം കഴിപ്പിക്കുന്നതാണോ ബുദ്ധിയെന്ന്. തൽക്കാലം കാശ് ഞാൻ എത്തിക്കട്ടോ.

0: ഇനി ബിസിനസ് എന്നൊരു വാക്ക് ഇവിടെ മിണ്ടി പോരുത്. MBA കഴിഞ്ഞു എന്ന് വെച്ചേ വേറെ ജോലി ചെയ്യാൻ പാടില്ല എന്നൊന്നും ഇല്ല. പൗർണമിയുടെ ഐഡിയാസ്, പൗർണമി വലിയൊരാളാവും, പൗർണമി വലിയൊരു സംഭവമാണ്, അങ്ങനെ പറഞ്ഞു പറഞ്ഞു കൊറേ കണ്ണേര് കിട്ടിയതാ നിനക്ക്. അല്ലാതെ പിന്നെ തുടങ്ങി വെച്ച രണ്ട് ബിസിനസ്സും പൊട്ടി പാലിസാവാന്ന് പറഞ്ഞാല് നിനക്ക് ഇത് പറഞ്ഞിട്ടുള്ളതല്ല എന്നാണ് അതിന്റെ അർത്ഥം. ഹലോ,
1: അങ്ങനെ അവസാനം ഞാനൊരു പൊട്ടാതിരുന്നത് പടക്കമാണ് ചേട്ടാ, പടക്കം പൊട്ടാതായ ആ കമ്പനിയും പൊട്ടി. എന്റെ അച്ഛൻ എന്നെ കുറിച്ച് എപ്പോഴും പറയും എന്റെ പേര് ഗിന്നസ്.
0: അച്ഛനൊന്നും പറയാത്തത് നീ വിഷമിക്കേണ്ടെന്ന് കരുതിട്ടാ, അല്ലാതെ ഉള്ളിൽ ആദ്യം ഇല്ലഞ്ഞിട്ടല്ല. ഞങ്ങൾക്ക് നീ ഒന്നേ ഉള്ളൂ, പൊരുത്തങ്ങളൊക്കെ നന്നനെ നോക്കി നല്ല തറവാടിത്വവും വിദ്യാഭ്യാസവും ഒക്കെ ഉള്ള ചെക്കന്മാര് മാത്രമേ ഇവിടെ പെണ്ണുകാണലിലേക്ക് എത്തിക്കാറുള്ളൂ. ഏതെങ്കിലും ഒന്നിൽ ഉറപ്പിക്കുന്നത് വരെ ഇനിയും പ്രപ്പോസൽസ് വരിക എന്നെ ചെയ്യും.

0: എടാ മോനെ, നീ എന്നെ എത്ര പതുക്കെ വണ്ടി ഓടിക്കണേ. കുറച്ച് സ്പീഡിൽ വണ്ടി ഓടിച്ചെന്ന് വെച്ച് വണ്ടി നിലവിളിക്കാനൊന്നും പോണില്ല.
1: എടാ ഇപ്പൊ തന്നെ നമ്മള് അരമണിക്കൂർ നേരത്തെ, വെറുതെ എന്തിനാ സ്പീഡ് എടുക്കുന്നത്? എടാ പതിയെ പോയാ മതി.
0: എനിക്ക് എവിടെങ്കിലും പോണെങ്കിലേ ഇത്തിരി നേരത്തെ തന്നെ അവിടെ എത്തണം, അല്ലെങ്കിൽ എന്തൊരു സഫോക്കേഷനാ.
2: എവിടേക്കെങ്കിലും പോണ പോലെയല്ലോ ഏട്ടാ, നമ്മള് പെണ്ണ് കാണാനല്ലേ പോണത്.
0: അതാ ഞാൻ പറഞ്ഞത്, അവരവിടെ ഒന്ന് സെറ്റിൽ ആവുന്നതിന് മുമ്പ് നമ്മൾ അവിടെ എത്തിയാൽ കാര്യങ്ങളും ചുറ്റുപാടും ഒക്കെ ശരിക്കും മനസ്സിലാക്കാൻ പറ്റും.
2: അത് ശരിയാ.
0: അത്ര തന്നെ
1: ഏട്ടൻ, നീ റിയൽ എസ്റ്റേറ്റ് കച്ചവടത്തിന് പോകുന്ന പോലെ തന്നെയാണ് പെണ്ണ് കാണാനും പോകുന്നത്.
0: ഞാനൊന്നും പറഞ്ഞില്ലേ മോനെ, നീ എങ്ങനെയെങ്കിലും വണ്ടി ഓടിക്കും.
1: അല്ല ഇവന്മാർക്ക് എന്തു പറ്റി, എന്താ മിണ്ടായിരിക്കുന്നത്?
3: അയ്യോ ഒന്നുമില്ലേ, ഞങ്ങൾ ഇവന്റെ ഭാവി പറ്റി ഇങ്ങനെ ചിന്തിച്ചിരിക്കുന്നു.
0: വലിയ മ്യൂസിക് ഡയറക്ടേഴ്സ് അല്ലേ, പണി വല്ലതും ഒക്കെ ഉണ്ടോ?
3: സമയമില്ലെങ്കിൽ
2: ഏതായാലും നല്ല കാര്യത്തിന് പോവല്ലേ, ഒരു രണ്ടുപേരി പാട്ടാവാം.
0: നല്ല കാര്യം.
1: അമ്മയൊന്ന് ചുമ്മാ,
3: കണ്ണാമൂച്ചി ഏനടാ എൻ കണ്ണ കണ്ണാടി പൊരുൾ പോലടാ കണ്ണാ.
1: കംപ്ലൈന്റ്
0: ഒന്നും ഇല്ലായിരുന്നല്ലോ.
4: നോക്കിയാ
1: സോറി
4: സോറി.
5: ശ്രീരാമകൃഷ്ണ പരമഹംസ സ്വാമികൾ രോഗിയായി അനങ്ങാനാവാതെ കിടന്ന് പ്രയാസപ്പെടുമ്പോ ഭഗവാൻ സ്വപ്നത്തിൽ വന്ന് സ്വാമിയോട് പറഞ്ഞു, രാമകൃഷ്ണ ലോകമുള്ളിടത്തോളം നിന്നെ സ്നേഹിക്കുന്നവരിലൂടെ നീ ജീവിക്കുമല്ലോ എന്ന്.
6: ഇങ്ങോട്ട് വന്നേ, ഞങ്ങൾ റെഡിയാവാൻ കേറുവാ, ഈ കുട്ടികളെ നോക്കണം. ദാ വരുന്നു.
7: അമ്മമ്മേ ഇന്നിവളൊരു കുട്ടി പെണ്ണ് കാണാൻ വരിക, നീ അങ്ങോട്ട് ചെല്ല്. കുറച്ചുകൂടെ ഒക്കെ ഒന്ന് ഒരുങ്ങിക്കൂടിയടി.
8: എന്തിന്?
7: ഞാനേ പോയി പണിഷ്മെന്റ് കഴിഞ്ഞിട്ട് വരാം കേട്ടോ.
8: ഓട്ടെ,
7: കഴിഞ്ഞിട്ട് ഇങ്ങനെ തന്നെ വാട്ടോ.
8: ഓക്കെ.
9: എന്റെ പൊന്നു ഗണേശ, നീ ഇന്ന് വാക്ക് മാറല്ലേ. 4 മണി ഓക്കെ, വന്നേച്ചാ മതി. എടാ സുധയുടെ കുട്ടികളൊക്കെ ഇവിടെ ഉണ്ട്, എങ്ങാനും അറിഞ്ഞുപോയ പൊല്ലാപ്പാണേ. അപ്പൊ 4 മണി ഓക്കെ.
8: ആഹാ, മേനോൻ റെഡി ആയില്ലേ?
9: എന്നെ അല്ലല്ലോ, നിന്നെ അല്ലേ കാണാൻ വരുന്നേ.
6: പിങ്കി മോളെ, ആ പാലൊന്നും എടുത്തു വെക്കാൻ പറ്റുമോ? ഞങ്ങൾ ഇതാ വരുന്നു.
8: ആ
9: എടി, ഞാൻ ടക്കന റെഡിയാവാം, നീ ചെല്ലേ.
1: ഹലോ.
7: ഹലോ.
1: പെണ്ണ് കാണൽ ഇവിടെ അല്ലേ?
7: അതെ, ഞാനാ പെണ്ണ്.
3: ഇതാണ് പയ്യൻ.
1: ഞങ്ങൾ വരുന്ന വഴി വണ്ടി ഒന്ന് ബ്രേക്ക് ഡൗൺ ആയി, സോ ഒന്ന് ഫ്രഷ് ആവാൻ ഒരു വാഷ്റൂം.
7: വാ
1: ഈ
7: മുറി കയറി പോരുതെന്ന് പറഞ്ഞിട്ടുള്ളേ. പോപ്പോ, രണ്ടു അരയ്ക്കോ, രണ്ടു അരയ്ക്കോ. ഈ
10: അങ്കിളോട് കട്ടീസാ സ്കോർ ചെയ്ത്
9: എന്ത് പണിയാ മോളെ കാണിച്ചു? ഈ വാതിൽ അടക്കണെന്ന് പറഞ്ഞതല്ലേ? വൈകുന്നേരം ഗണേശൻ വന്ന് ശരിയാക്കാന്ന് പറഞ്ഞപ്പോ ഫോൺ വെച്ചതല്ലേ
10: ഉള്ളൂ.
0: നല്ല ഒറിജിനൽ പറമ്പ
1: ഒന്ന് മതിയെ, കുറെ നേരമായി നെല്ലവും കുളവും പറമ്പും പറഞ്ഞു.
0: ശരി, ഞാൻ അങ്ങോട്ട് വിളിക്കാം, അങ്ങോട്ട് വിളിക്കാം.
1: നിങ്ങളുടെ മേക്കപ്പ് കഴിഞ്ഞില്ലേ?
2: കഴിഞ്ഞു കഴിഞ്ഞു, ഇതാ വരിയാ.
0: പറഞ്ഞു കേട്ട, എന്റെ പകുതി വലിപ്പം കൂടി ഇല്ലല്ലോടാ ഈ വീടിന്.
1: എന്തോ നമ്മള് വീടിന്റെ അളവെടുക്കാമെന്നല്ലോ പെണ്ണ് കാണാമെന്ന്.
0: ഒരു കാറിനെ പാർക്കിംഗ് ഉള്ളു. വിജയ് എവിടെ?
3: അവൻ ജസ്റ്റ് കയറി.
11: കൈയൊക്കെ വാഷ് ചെയ്യാനായിട്ട്
0: നോക്കി കയറ.
12: നിങ്ങള്
3: സംശയിക്കണ്ട, പെണ്ണിടാമെന്നവരാ.
12: ചേച്ചി വന്നൂട്ടോ, വരൂ വരൂ വരൂ.
0: ഇന്ന്
12: അവരെത്തിട്ടോ?
9: ദാ വരുന്നു മോളെ, ദേ അവരെത്തിന്ന്. ഈ ഊണമാരെ തരണോ നേരത്തെ കയറി വന്നത്? കൾച്ചറൽ ഫെല്ലോസ്, തെണ്ടികൾ, ഇഡിയറ്റ്സ്, നിനക്കെ വരാ, നേരത്തെ കയറി വന്നോളൂ.
6: അച്ഛാ, ആള് നിന്റെ അകത്തുണ്ട്.
9: ആര്?
6: പെണ്ണാണ വന്ന ആള്.
9: ചെക്കനോ?
6: ആ അതെ, ചെക്കൻ.
9: അതെങ്ങനെ?
1: അത് അങ്ങനെ ഒന്ന് വാഷ്റൂം മ്യൂസിയം കയറിയത്. സോറി
9: സോറി, ഞാൻ പറഞ്ഞത് ഈ ഗണേശനെ ഉദ്ദേശിച്ച്.
1: ദാറ്റ്സ് ഓക്കേ.
9: മോളെ വേറെ ആരുണ്ടോ?
6: നെയ്ക്കുട്ടി ഉണ്ട് അച്ഛാ. ഡോർ ലോക്കായി പോയി. ഡോർ ലോക്കായി പോയി. അത് കംപ്ലൈന്റ് ആയിട്ട് ഇരിക്കുകയായിരുന്നു. തുറക്കാൻ നോക്കണ്ട, തുറക്കത്തില്ല. ഹലോ ഹലോ ഹലോ, ആ തുറക്കത്തില്ല, കംപ്ലൈന്റ് ആന്ന് പറഞ്ഞില്ലേ?
1: ആള്
6: വിളിച്ചിട്ടുണ്ട്, ഗണേശൻ അച്ഛൻ പറഞ്ഞില്ലേ?

0: നീട്ട് ചിലപ്പോ ഇതിനെ കടിച്ചു
1: അതായിരിക്കും പെൺകുട്ടിയുടെ അച്ഛൻ.
2: അല്ല വണ്ടി വരുന്ന വഴിക്ക് എന്തോ കംപ്ലൈന്റ് ആയി പോയില്ല.
1: അയ്യോ ആര് പറഞ്ഞു?
2: അല്ല പയ്യൻ പറഞ്ഞായിരുന്നു.
1: ഓ,
2: ഞാനീ രാഹു കാലൊക്കെ നോക്കിട്ടാ സമയം പറഞ്ഞത്. നിങ്ങൾ പക്ഷെ കുറച്ച് നേരത്തെ പുറപ്പെട്ടല്ലേ.
1: അതും പറഞ്ഞു.
2: ഇല്ല, എനിക്ക് ഈ ടൈമിലും നിമിത്തത്തിലൊക്കെ കുറച്ച് അധികം വിശ്വാസം.
1: ശരി,
2: വീട് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടിയോ?
1: കുറച്ചൊന്ന് കിടന്ന് കറങ്ങി. അത് ഡോക്ടർ രാജേന്ദ്രൻ രവീന്ദ്രൻ സ്ട്രീറ്റ്, അതിന്റെ ഒരു കൺഫ്യൂഷൻ.
2: പിന്നൊരു ചെറിയൊരു പ്രശ്നമുണ്ട്.
1: എന്തു പറ്റി?
2: അല്ല, സൂര്യ ഫ്രഷ് അവൻ വെള്ളത്തെ വാഷ്റൂമിലാണ് പോയത്.
1: സൂര്യോ? അതാരാ?
2: മകൻ, നിങ്ങളെ മകനെ.
1: എന്റെ മോന്റെ പേര് വിജയ് എന്നാണ്.
0: സൂര്യല്ല,
2: വിജയ്. വിജയ്?
0: അല്ല, എന്തോ ഒരു കുഴപ്പം പറ്റിയെന്ന് പറഞ്ഞു വന്നല്ലോ.
2: അല്ല, അത് ഈ മുകളിലത്തെ റൂമിന്റെ ഡോറിന്റെ ബ്ലോക്കൊന്ന് ജാമായിട്ട് അവിടുത്തെ വാഷ്റൂമിലാണ് വിജയ് കയറിയത്.
1: അപ്പൊ അവൻ അകത്തായി പോയോ?
2: അല്ല, കാർപ്പന്റർ ഇപ്പൊ വരും.
1: കൂടെ ആരാ ഉള്ളത്?
2: എന്റെ മോളുണ്ട് കൂടെ, പിങ്കി.
1: ഇപ്പൊ ഞങ്ങൾ കാണാൻ പോകുന്ന പെണ്ണോ?
2: തീർച്ചയായിട്ടും.
1: ദൈവമേ,
0: സാറില്ല, പെണ്ണും ചക്കനും പരസ്പരം സംസാരിക്കുന്ന ഒരു ചടങ്ങുണ്ടല്ലോ, അത് ആദ്യം ഞാൻ കഴിഞ്ഞൊന്ന് കുട്ടിയാ മതി.
1: എന്നാലോ കാർപ്പന്റർ വിളിച്ചൊന്ന് വേഗം വരാൻ പറ. നിനക്ക് ഈ പൂട്ട് കുത്തി പൊളിക്കാൻ അറിയോ?
3: അയ്യോ, എനിക്ക് ലോക്കിന്റെ പരിപാടി ഒന്നും അറിയില്ലേ.
1: നിന്നെ കൊണ്ടൊന്നും ഒരു ഉപകാരവും ഇല്ല
3: കേട്ടാ.
1: ഞാൻ ഫോൺ എടുത്ത് അവനൊന്ന് വിളിച്ചേ.
4: എന്താ മോളെ ഇത്? ഈ ഡോർ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞതല്ലേ
5: അമ്മ. അവളെ അടച്ചത് ഞാൻ എന്ത് ചെയ്യാനാ
4: മോനെ?
6: ആന്റി
4: പേടിക്കണ്ട കേട്ടോ.
6: പേടിക്കാനോ?
5: നേഹ, നീ വീഡിയോ ഗെയിം കളിക്കരുത് കേട്ടോ.
7: ഞാൻ ഗെയിം കളിക്കും.
8: എനിക്കും അകത്ത് പോണം.
5: മിണ്ടാടി അങ്ങോട്ട്, ഓരോ പണി ഒപ്പിച്ചു വെച്ചിട്ട്.
8: പിങ്കി, ഞങ്ങൾ ഡോർ തുറക്കാൻ വേണ്ട ചെയ്യാട്ടോ, അതുവരെ പരസ്പരം സംസാരിച്ചിരുന്നോളൂ. നോ ദ ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ്.
4: മോളെ, ഞങ്ങൾ എന്നാ താഴേക്ക് പോയിക്കോട്ടെ.
5: ഓക്കെ.
4: ആ ശരി, പോ.
3: ഞാൻ എടുത്തോട്ടെ.
1: ആരാടാ?
3: ഗോപിയേട്ടന, ഗോപി സുന്ദർ. കുറച്ച് മ്യൂസിക്കൽ ഡൗട്ട്സ്.
4: ഞാൻ കൂടെ.
3: ഹലോ, ഹലോ സാർ, കേൾക്കാമോ? ഹലോ സാർ, ഞങ്ങളൊരു
1: മീറ്റിംഗിലാണ്.
3: ഹലോ, തന്നെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്.
5: കറക്റ്റ്, ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്. ബട്ട് നോ ഐഡിയ.
3: ഇത് മുഴുവൻ എ ആർ റഹ്മാൻ കേസ് ചിത്രമാണല്ലോ. ഭയങ്കര ഫാനാ?
5: കട്ട ഫാനാ. രണ്ടുപേരുടെയും കൂടി ഒരു ഫോട്ടോ എടുക്കണമെന്ന് വിചാരിച്ചിട്ട് ഇതുവരെ നടന്നിട്ടില്ല.
3: വളരെ ഈസി ആയിട്ടുള്ള ആഗ്രഹമാണല്ലോ.
5: ഹലോ, കളിയാക്കണ്ട.
3: ഏ, കളിയാക്കിയതല്ല.
5: എടുക്കു കേട്ടോ.
4: സുഖയാ? ടിഷ്യൂ അവിടെ.
5: ഇതാ, അവിടെ ഉണ്ട്.
1: ഇത്
2: മുത്തശ്ശിയ.
1: മുത്തശ്ശിയാണെന്ന് കണ്ടറിയാം, പ്രായമുണ്ടല്ലോ. ആരുടെ മുത്തശ്ശി?
2: പിങ്കിയുടെ മുത്തശ്ശി. 80-ാം പിറന്നാൾ ആഘോഷത്തിന്റെ അന്ന് ഗംഭീരമായിട്ട് സദ്യയൊക്കെ കഴിച്ചിട്ട് പെട്ടെന്നൊന്ന് കുഴഞ്ഞു വീണു.
4: അടിപൊളി, സൂപ്പർ.
2: എന്താ?
4: അല്ല, എല്ലാ ബന്ധുക്കൾക്കും ഒറ്റ വരവ് തന്നെ.
2: എന്ത്?
3: ഭയങ്കര ട്രാജഡി എന്ന് പറയുന്നു മുത്തശ്ശി.
2: കഴിക്ക്,
3: ഒരു ഉണ്ണിപ്പുടുത്തിന്നെ. ഒരു മിണ്ടാണ്ടിരിക്കും.
4: ഞാൻ ഉദ്ദേശിച്ചത്
2: ഗണേശ.
1: നിന്നെ കൊണ്ടൊന്നും പറ്റില്ലല്ലോ, എടുത്ത് കഴിക്കേ.
2: ഒന്നും എടുത്തില്ലേ?
1: ആ, കുടിക്കാം. അവൻ എവിടെ എത്തി എന്നല്ലോ പറഞ്ഞോ.
2: ഇപ്പൊ എത്തും അവൻ.
5: വരിടാ, അച്ഛനെന്തായാലും ടൂർ ഓർക്കാനുള്ള വഴി
3: നോക്കുന്നുണ്ടാവും.
5: ഇങ്ങനെ ആദ്യമായിട്ടാണോ?
3: അല്ല, ഞാൻ പണ്ട് 4-ാം ക്ലാസ്സിൽ മറ്റേ പഠിക്കുമ്പോ എന്തോ കുരുത്തക്കേട് കാണിച്ചിട്ട് വെല്ലിയച്ഛൻ്റെ പുളിയോടി കൊണ്ട് നല്ല അടികിട്ടി. അതിന്റെ ദേഷ്യത്തില് ഞാൻ എന്റെ റൂമിൽ കയറി ഡോർ ഇതുപോലെ അറ്റടച്ച് ലോക്ക് ജാമായി പോയി. പിന്നെ നാട്ടുകാരൊക്കെ വന്നു ഓടൊക്കെ പൊളിച്ച് അകത്ത് കയറി. ഭയങ്കര സീനായിരുന്നു.
5: അതല്ല, പെണ്ണ് കാണാൻ പോകുന്ന ഇത് ആദ്യമായിട്ടാണോ?
3: ദിസ് ഇസ് മൈ ഫസ്റ്റ് ടൈം എവർ.
5: എനിക്ക് സ്ഥിരം പരിപാടി. അതൊന്ന് വാങ്ങിച്ചോളൂ.
6: ഹായ് വിജയ്.
3: ഹായ്
6: പിങ്കി. അത് കണ്ടില്ലേ?
5: ആ
3: കിട്ടി കിട്ടി
5: പിങ്കി. ആ കിട്ടി.
6: നീ സെർവ് ചെയ്യൂട്ടോ.
5: ആ ശരി.
6: നേരെ സോസ് കൊടുക്കരുത്.
7: ഞാൻ സോസ് കഴിക്കും.
6: ഞാൻ താഴേക്ക് പോവാണേ.
5: ഓക്കേ.
2: പിന്നെ
1: ഓ അങ്ങനെയൊക്കെ അങ്ങോട്ട് പോണു.
2: വേറെന്താ
1: വേറെന്താ ആ ഇങ്ങനെയൊക്കെ സുഖം. അവിടെ എങ്ങനെ സുഖാണല്ലോ അല്ലേ?
2: ഇവിടെ മറ്റേ വാതിലിന്റെ ഒരു സുഖക്കുറവല്ലാതെ
1: ഇവിടെ വേറെ ഏതെങ്കിലും വാതിലിന് ഇങ്ങനെ കുഴപ്പമുണ്ടോ?
2: എല്ലാ വാതിലിനും അങ്ങനെ ഇല്ല.
1: ഭാഗ്യം.
5: എത്ര
3: പ്രാവശ്യം വേണേലും
5: നമ്മൾ തീരെ മാച്ച് അല്ല അല്ലേ?
3: എന്താ പ്രശ്നം?
5: ഇത് കണ്ടൂടെ?
3: അത്ര കുഴപ്പമുണ്ടോ? തന്നൊന്നും കൂടി തിരിഞ്ഞ് മോളെ എങ്ങനെയുണ്ട്? അടിപൊളി.
5: ഇനിയിപ്പോ മാച്ച് ആണെങ്കിലും Now I'm not ready for a marriage. എന്റെ പേരൻസിനാണെങ്കിൽ പറഞ്ഞിട്ട് മനസ്സിലാവുന്നുമില്ല. കുറച്ചുനാളായി പെണ്ണുകണൽ ഡ്രാമ നടക്കാൻ തുടങ്ങിയിട്ട്. വരുന്നവരോടൊക്കെ ഞാൻ റിക്വസ്റ്റ് ചെയ്യും എന്നെ ഇഷ്ടമായില്ല എന്ന് പറയണം. ഇയാളും അങ്ങനെ തന്നെ പറയണം പ്ലീസ്.
3: ഓക്കെ.
5: ഇങ്ങോട്ടേക്ക് വന്നപ്പോ മാല ബൾബും സ്റ്റാർസും ശ്രദ്ധിച്ചായിരുന്നോ ബാൽക്കണിയിലെ? ഇല്യൂമിനേഷൻ ലൈറ്റ്സ്. സാധാരണ ഇവിടേക്ക് വരുന്ന ആൾക്കാർക്ക് അച്ഛൻ അടയാളം വെച്ച് പറയുന്ന അതും കൂടെ ചേർത്താ. നിങ്ങളോട് പറഞ്ഞില്ല?
3: ശ്രദ്ധിച്ചില്ല.
5: എന്റെ കല്യാണം കഴിഞ്ഞാൽ അതവിടെ നിന്ന് മാറ്റൂ എന്നുള്ള വാശിയില്ല അച്ഛൻ. ഒരുതരം മഹേഷിന്റെ പ്രതികാരമല്ലേ.
3: ഇപ്പഴ സമാധാനമായത്? സത്യം പറഞ്ഞ എന്റെ വീട്ടുകാരുടെ പ്രഷർ കാരണം ഞാൻ ഇങ്ങനൊരു പെണ്ണ് കാണാനും റെഡിയായത്. ഞാനൊരു കല്യാണത്തിനൊന്നും പ്രിപ്പയർഡ് അല്ല. പിന്നെ എന്റെ വീട്ടിൽ ഈ മാലബൾബ് മെലോഡ്രാമ ഒന്നും ഇല്ല കേട്ടോ. എന്താ തന്റെ ഫ്യൂച്ചർ പ്ലാൻ?
5: ആക്ച്വലി എന്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആ ഫോട്ടോയിലെ രണ്ടുപേരും ഓസ്ട്രേലിയയിലാണ്. എനിക്കും അവിടേക്ക് പോകണം എന്നാണ്. ബട്ട് അറിഞ്ഞിടത്തെ ബിസിനസ് ചെയ്ത അച്ഛന്റെ കുറച്ച് അധികം കാശ് ഞാൻ കളഞ്ഞിട്ടുണ്ട്. അത് വീട്ടിലെങ്കിൽ ഇവിടെ നിന്നിട്ട് കാര്യമില്ല. അല്ല പിന്നെ ബിസിനസ് തന്നെ വീണ്ടും ചെയ്യണം. എനിക്ക് ആക്ച്വലി കോൺഫിഡൻസ് ഉണ്ട്. ഓസ്ട്രേലിയൻ വിസയൊക്കെ ബട്ട് ഓൾറെഡി വന്നു. ഒറ്റമോളായതുകൊണ്ട് എന്നെ ഇവിടുന്ന് വിടുന്നില്ല. ഇമോഷണലി ഒരു ഐ എം റിയലി സോറി ഫോർ ദ ഇൻകൺവീനിയൻസ്.
3: സോറി ഒന്നും പറയണ്ട. എനിവേസ് ഇറ്റ് വാസ് വണ്ടർഫുൾ മീറ്റിംഗ് യു. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. നേ കുട്ടി അങ്ങൾ പോട്ടെ. ഓക്കെ. പോയിട്ടുള്ള രണ്ട് ബിയർ അടിച്ച് നിന്ന് ആഘോഷിക്കാം. ആദ്യത്തെ പെണ്ണുകളാണ്. ഈ ഡോറ് അത് ഓർത്തില്ല. ഇതൊരു പോസ്റ്റ് ഓഫ് ദി ഇന്ത്യ.
5: അല്ല തിരക്കില്ല എന്ന് പറഞ്ഞിട്ട്.
3: അല്ല ഇങ്ങനെ പോസ്റ്റ് ആവുന്ന ഓർത്തില്ല. ഫോണാണെ അമ്മാരുടെ കയ്യിലും ആയിപ്പോയി. ഇതെന്താ
5: പോസ്റ്റ് ആവാണ്ടിരിക്കാൻ?
3: അച്ഛന്റെ കല്യാണ ആൽബം ആണോ?
5: നോക്കൂ. എന്താ ജോലി?
3: ജോലിയൊന്നുമില്ല. ഐ മീൻ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ അങ്ങനെ.
5: ഡിഗ്രി?
3: കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി സപ്ലി ക്ലിയർ ചെയ്തെടുത്ത ഒരു എഞ്ചിനീയറിംഗ് ഡിഗ്രി ഉണ്ട്. വീട്ടുകാർ ഇഞ്ചക്ട് ചെയ്തൊരു ബ്രോയിലർ എഞ്ചിനീയർ ഉണ്ടാക്കാൻ നോക്കിയതാ, പക്ഷെ വർക്ക്ഔട്ടായില്ല.
5: പേരൻസ് ഭയങ്കര സ്ട്രിക്റ്റ് ആണോ?
3: പാവങ്ങളാ. ഒരു പേരൻസ് ഇങ്ങനെ

0: അച്ഛാ
1: പഠിക്കായിരുന്നോ?
0: ആ കുറച്ചൊക്കെ കഴിഞ്ഞു.
1: ആ നീ ചായ ഒന്നും കുടിച്ചില്ലേ?
0: അത് ഞാൻ പഠിച്ചു കഴിഞ്ഞില്ലെന്നു വച്ചാ അതുകൊണ്ട്.
1: ഇന്ന് എന്താ എക്സാം?
0: മെഷീൻ ഡിസൈൻ.
1: മെഷീൻ ഡിസൈൻ പഠിച്ചോ? എന്താ ഇത്? കോപ്പി അടിച്ചാ ജയിക്കുന്ന ഉറപ്പാണോ?
0: അത് ജയിക്കുമായിരിക്കും.
1: ആ എന്നാ ഇനി അതുകൊണ്ട് ജയിക്കാതിരിക്കണ്ട. നീ സംശയമുള്ളതൊക്കെ പറഞ്ഞോ, ഞാൻ എഴുതിത്തരാം. നീ കുറെ എഴുതി കൈ കാഴ്ചതല്ലേ? പറഞ്ഞോ, ഞാൻ
0: എഴുതിത്തരാം.
1: ഇടാ, ഞാൻ കളിയാക്കിയതല്ല. നീ കുറെ എഴുതിയതല്ലേ, ഇനി നീ പറ ഞാൻ എഴുതാം. മോന് സംശയമുള്ളതൊക്കെ വായിച്ചിട്ട് പറ.
0: എനിക്ക് ഈ സബ്ജക്ട് വരെ മടുപ്പ്.
1: അതുകൊണ്ട് കോപ്പി അടിക്കണോ? തോക്കണമെങ്കിൽ തോക്കട്ടടാ. നിന്നെ ഞാൻ എപ്പോഴെങ്കിലും വഴക്ക് പറഞ്ഞിട്ടുണ്ടോ? ഞാനിപ്പോ ഇത് എഴുതി തരാന്ന് പറഞ്ഞ എന്തിനാണെന്നറിയാമോ? ഇനി കോപ്പി അടിക്കണം എന്ന് തോന്നുമ്പോ നിനക്ക് ഞാൻ ഈ പറഞ്ഞത് ഓർമ്മ വരണം. നമ്മള് കള്ളങ്ങൾ കൊണ്ട് വലിയൊരു ആനപ്പന്തൽ കെട്ടി ഉണ്ടാക്കിയാലും അതിലൊരു ഉറുമ്പിന് പോലും നിൽക്കാനുള്ള യോഗ്യത ഉണ്ടാവില്ല മോനെ. തെറ്റെയ്ത് തെറ്റെയ്ത് വലിയൊരു തെറ്റായി പോകും നിന്റെ ജീവിതം. നീയേ എന്റെ മോന, അറിയാവുന്നത് എഴുതി വെക്കടാ, നീ ഇന്ന് ജയിക്കും.
2: So sweet. You're so lucky to get such parents.
0: Thank you.
2: Actually, ഞാനും അതെ. പക്ഷേ ഈ ഇമോഷണൽ ഡയലോഗ്സ് ഒക്കെ അടിച്ച് വരച്ച് വരയിൽ എത്തിച്ചോളൂ.
0: ശരിയാണ്.
2: അന്നത്തെ എക്സാം ക്ലിയർ ആയോ എന്നിട്ട്? ഭയങ്കര ബ്ലെസ്സിംഗ് ആയി പോയല്ലോ അച്ഛന്റെ.
0: സമൂസ വാങ്ങിച്ചതാണോ?
2: അല്ല, സ്വന്തമായി ഉണ്ടാക്കിയതാ. ചെറിയ മധുര അതിന്റെ ടേസ്റ്റ് കഴിച്ചു നോക്കൂ.
0: മധുര അതിന്റെ ടേസ്റ്റ്. വരുന്ന പ്രപ്പോസൽസ് ഒക്കെ ഒഴിവാക്കി ഓസ്ട്രേലിയയിൽ പോണെന്ന് പറഞ്ഞു. താൻ ഇവിടെ നിൽക്കുന്നതിന്റെ കാരണവും ഒരു മധുര അല്ലേ? ഒരു ഗംഭീര അഫയറിന് അല്ലേ? ഇത് മനസ്സിലാക്കാൻ ഭയങ്കര ബുദ്ധിയൊന്നും വേണ്ട കേട്ടോ, ജസ്റ്റ് കോമൺ സെൻസ്. എന്നെ പോലെ ഇവിടെ വന്ന് പോയ എല്ലാവർക്കും അത് മനസ്സിലായിട്ടുണ്ടോ? അതുകൊണ്ട് താനത്ത് പഠിച്ച മെഡിസിൻ എഞ്ചിനീയറിംഗ് സി എ
2: എം ബി എ ബിസിനസ് ഒക്കെ ചെയ്ത ഒരു സക്സസ്ഫുൾ എന്റർപ്രണർ ആണെന്നായിരുന്നു ആഗ്രഹം, പക്ഷെ എല്ലാം പൊട്ടി. അച്ഛൻ 101% ഒരു ആൺകുട്ടിയെ പ്രതീക്ഷിച്ചിരിക്കുമ്പോഴാണ് ഇടിവെട്ട് പോലെ ഞാൻ പിറന്നു വീഴുന്നത്. ഡയറക്ടർ പത്മരാജന്റെ ക്ലോസ് ഫ്രണ്ട് ആയിരുന്നു അച്ഛൻ. ചില സിനിമകൾക്കൊക്കെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ആയിട്ട് നിന്നിട്ടുണ്ട്. പണ്ടൊരു ജോൽസ്യം ഗണിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ പരിപാടി ഇപ്പൊ നിർത്തിക്കോ അല്ലെങ്കിൽ ഇരിക്കുന്നിടം കൂടി പോകുന്നു. അച്ഛനായിട്ട് പക്ഷെ നഷ്ടമൊന്നും വരുത്തിയിട്ടില്ല, വരുത്തിയത് മൊത്തം ഞാന്. നമ്മൾ എന്തായിരുന്നു പറഞ്ഞു തുടങ്ങിയത്?
0: ആക്ച്വലി നമ്മളൊന്നും പറഞ്ഞു തുടങ്ങിയില്ല. ഈ എം ബിക്ക് പഠിക്കുമ്പോഴായിരുന്നു മറ്റേ മധുരം.
2: എം ബി അല്ല, ഐ എൽ ടി എസ്.
0: It's my place, okay? Hey, Samuel bro.
3: Hi. Hey, so just a second.
4: Hey man, hi, what's up? Long time, huh?
0: This is Pinky, my girlfriend.
4: Girlfriend?
2: Hi.
3: Yatramate girlfriend, huh?
0: Hey, I think it's 12th. Oh. Be happy,
3: yeah. Hey bro, I need a presentation. I'll catch you later. Okay. You guys enjoy, okay?
0: Wait. Hey, this have you? Chef?
2: Huh. Roger's cafe. Le.
0: അന്ന്
2: ഫസ്റ്റ് ടൈം ആയിരുന്നു, പിന്നെ അങ്ങോട്ടേക്ക് റെഗുലർ ബഫ് ആയി. പക്ഷേ അയാളുടെ ആറ്റിറ്റ്യൂഡ്,
0: കൊച്ചിയിലെ വൺ ഓഫ് ദ വെരി വെരി ബെസ്റ്റ് ഷെഫ്. ആറ്റിറ്റ്യൂഡ് ആവല്ലോ.
2: ഓ, പേഴ്സണലി പരിചയം ഉണ്ടോ?
0: സാവിയോയും ഞാനും ആ റെസ്റ്റോറന്റ് തമ്മിൽ 3 മാസത്തെ ഭയങ്കര സ്ട്രോങ് ആയ ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്. ആക്ച്വലി ഹീസ് മൈ മെന്റർ.
2: ഏത് അയാളോ? ഹൗ കം?
0: Hey, Savio!
5: Hey! What's happening, guys?
6: Hey, what's happening, guys?
5: Kraman and Muttu, one of them.
7: Young man, meet Mr. Mayavi.
5: Hello.
7: I'm going to tell you, I'm going to learn a little bit about this.

0: എഞ്ചിനീയറിംഗ് പഠിച്ചിട്ട് താൻ എന്തിനാ വിജയ്? ഇത് വേണോ?
1: ആക്ച്വലി ദിസ് ഇസ് മൈ പാഷൻ ലൈഫ്.
0: ഹോട്ടൽ മാനേജ്മെന്റ് കഴിഞ്ഞവരെയാണ് സാധാരണ ഇവിടെ എടുക്കാറുള്ളത്. പക്ഷെ ഞാനിവർക്ക് പ്രോമിസ് കൊടുത്തുപോയി. കിച്ചണിലെ ചൂടും കസ്റ്റമേഴ്സിന്റെ ബഹളമൊക്കെ ആവുമ്പോ എഞ്ചിനീയറിംഗ് പഠിച്ച താൻ എന്തായാലും ഇവിടുന്ന് ഓടിക്കോളും. ഒരിക്കലും.
1: ലെറ്റ്സ് സീ.

0: Nice. Your first preparation is ready to serve. Give him a big round of applause.
1: Vijay, ബീഥോവന്റെ ഒരു കോൺസെർട്ട് കഴിയുമ്പോൾ ഓഡിയൻസ് എല്ലാവരും എഴുന്നേറ്റ് നിന്ന് കൈയടിക്കുന്ന ഒരു കാഴ്ച ഒന്ന് ആലോചിച്ച് നോക്കി. അതേ ഒരു മാജിക്കൽ എക്സ്പീരിയൻസ് ആണ് ഒരു ഷെഫിനുണ്ടാവും. നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഫുഡ് ഒരാൾ ആസ്വദിച്ച് കഴിക്കുന്നത് കാണുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ഇതുണ്ടല്ലോ.
2: ഞാൻ പറഞ്ഞില്ലേ, ഞാൻ തന്നെ എവിടെയോ വെച്ച്
3: കണ്ടിട്ടുണ്ട്. ഇതുപോലെ ഫോട്ടോ എടുത്ത് ഫ്രെയിം ചെയ്ത് വെക്കണ്ടേ?
4: ശരിക്കും ഇനി എന്താണ് സാറിന്റെ പ്ലാൻ?
2: വിത്തിൻ വൺ ഇയർ ഏതെങ്കിലും ഒരു ബീച്ച് റോഡിൽ ഒരു കുഞ്ഞു റെസ്റ്റോറന്റ് തുടങ്ങണം. ഫുഡ് ക്വാളിറ്റി ആയിരിക്കണം നമ്മുടെ യു എസ് പി.
4: ഇപ്പോഴത്തെ അവസ്ഥയിൽ അച്ഛൻ സമ്മതിക്കോ?
2: സമ്മതിപ്പിക്കണം. അച്ഛാ,
5: ആ എന്ത് പറ്റി, ഇന്ന് നേരത്തെ ആണല്ലോ.
2: യെസ്,
5: എടാ നമുക്ക് എന്നാ ഗണപതിന്റെ അമ്പലത്തിൽ ഒന്ന് പോയിട്ട് വരാം.
2: ഞാനത് അച്ഛനോട് അങ്ങോട്ട് പറയായിരിക്കുമായിരുന്നു.
5: ആഹാ, അമ്മ കേട്ടോ?
6: കേട്ടു കേട്ടു. മഴ പെയ്യുന്ന പോലെ ഇടയ്ക്കുമ്പഴേക്കും വന്നു പോകേണ്ടതല്ലേ ഈ ഭക്തി.
2: മനസ്സിലായോ? ഇത്ര ലേറ്റ് ആയിട്ടാണ് എനിക്കത് മനസ്സിലായില്ല അച്ഛൻ. ഇനി മുതൽ ഞാൻ ഒരു റെഗുലർ ഭക്തനായിരിക്കും.
5: നീ പറഞ്ഞു അവനോട് മറ്റേ കാര്യം?
3: ഏ ഇല്ല.
5: പിന്നെ അമ്മ പറഞ്ഞു കാണും.
6: ഏ, ഞാനൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല.
2: എന്താച്ചാ?
5: മോളാ കവറിങ് എടുത്തേ. നീ പറ എന്താ ഇപ്പൊ ഇങ്ങനെ ഭക്തി തോന്നാനുള്ള കാര്യം?
2: അച്ഛാ, രണ്ടോ മൂന്നോ ലക്ഷം രൂപ കൊടുത്ത് കിട്ടുന്ന ഒരു ജോലിയിലേക്ക് എന്നെ ഫ്രീ ആയിട്ട് പ്ലേസ് ചെയ്യാന്ന് ഇവിടുത്തെ ഏറ്റവും വലിയ ഷെഫ് എനിക്ക് വാക്കുന്നു.
5: ഷെഫാവാനോ? അതായത് കുശിനിക്കാരൻ? അതിനാണ് ഞാൻ നിന്നെ എഞ്ചിനീയറിംഗിന് വിട്ട് പഠിപ്പിച്ചത്.
2: അച്ഛാ, വലിയൊരു ഷെഫായിട്ട് ഇവിടുത്തെ ഏതെങ്കിലും ഒരു ബീച്ചിന്റെ സൈഡിൽ ഒരു ബീച്ച് റെസ്റ്റോറന്റ് തുടങ്ങാന്നുള്ള എന്റെ ഡ്രീം ആണ് അച്ഛാ.
5: എന്റെ ഡ്രീം തോലക്കെട്ടിയാണ് അടിക്കും ഞാൻ. അവന്റെ ഡ്രീം മനുഷ്യർ ഇവിടെ നട്ടം തിരിഞ്ഞ് നിൽക്കുക. ഇവിടെ ബിസിനസ് ഒക്കെ പറഞ്ഞ നല്ല ബുദ്ധിയും വിവരമുള്ളവർക്ക് പറഞ്ഞിട്ടുള്ളതാ. ഇങ്ങോട്ട് വടി. തിങ്കളാഴ്ച രാവിലെ ജോയിൻ ചെയ്യണം. വെയിലും മഴയും ഒന്നും കൊള്ളണ്ട. എ സി ഓഫീസിന്റെ അത്തിരുന്ന് കോൾ അറ്റൻഡ് ചെയ്താൽ
2: എവിടെ?
5: നമ്മുടെ മനുസരിയിലെ രഘുവിന്റെ കൂട്ടുകാരനില്ലേ, അവൻ നടത്തുന്ന ഒരു കോൾ സെന്റർ.
2: അച്ഛാ,
5: ഇവിടെ മാസം 10,000-30,000 രൂപ എന്ന് പറഞ്ഞ അത്രയെങ്കിലും ആയി.
2: എഞ്ചിനീയറിംഗ് പഠിച്ചിട്ട് ഞാൻ ഒരു കോൾ സെന്ററിൽ പോയി ജോലി ചെയ്യണം?
5: എഞ്ചിനീയറിംഗ് പഠിച്ച നീ പോയിട്ട് കണ്ടവന്റെ പാത്രം കഴുകാൻ കറി വെച്ച് കൊള്ളാൻ പറഞ്ഞു നിൽക്കാനോട? അവൻ എഞ്ചിനീയറിംഗിന്റെ മഹാത്മ്യം പറയുന്നു. എന്നാ തെർമോഡൈനാമിക്സിന്റെ സ്പെല്ലിംഗ് ഒന്ന് തെറ്റാതെ പറയടാ. ഷെഫാവാ നടക്കുന്നു. ചായക്കട തുടങ്ങുന്നു.
3: അല്ലെങ്കിൽ ഈ പേരന്റ്സിന്റെ സ്വഭാവമൊക്കെ ഒരുപോലെ ഇമോഷണൽ ബ്ലാക്ക്മെയിലിംഗ്.
2: ഇമോഷണൽ ബ്ലാക്ക്മെയിലിംഗ് സഹിക്കാൻ പറ്റാണ്ടായപ്പോ ഞാൻ പോയി ആ കോൾ സെന്ററിൽ ജോലി ചെയ്യേണ്ടി വന്നു. അവിടെ നിന്ന് എനിക്കൊരു ഗേൾഫ്രണ്ടിനെ കിട്ടി. അവളായിരുന്നു ആകെ ഉണ്ടായിരുന്ന റിലീഫ്. ഒരു ടിപ്പിക്കൽ അമ്പലവാസി ടൈപ്പ് ഓഫ് ഗേൾ.
3: ഒരു ടിപ്പിക്കൽ അമ്പലവാസി ടൈപ്പ് ഓഫ് ഗേൾ. അരുന്ധതി റോയുടെ ബുക്കിന്റെ ടൈറ്റിൽ പോലെയുണ്ട്. അങ്ങനെ ഗേൾഫ്രണ്ട് ആയി. എന്നിട്ട്
2: അമ്മേ, ഞാൻ അനുഷ് എന്ന് പറഞ്ഞു.
3: ആരനുഷ് എന്ന് പറയണം?
2: ബെസ്റ്റ്. താൻ പക്ഷെ 3 ദിവസം നന്നായി ഡ്രസ് ഇടും.
7: അപ്പൊ ഞാൻ പറഞ്ഞൊക്കെ മറന്നുല്ലേ, അമ്മയുടെയും ചെറിയമ്മയുടെയും കൂടെ അമ്പലങ്ങളൊക്കെ തൊഴിലാണ് മെയിൻ പരിപാടി. സോ നോ റെസ്റ്റ്. എന്നെ വിളിക്കണം കേട്ടോ. അമ്പലത്തിനകത്തല്ലാതെ വേറെ എവിടെയാണെങ്കിലും ഞാൻ ഫോൺ എടുക്കും. വിളിക്കോ.
2: പിന്നെ വിളിക്കോ.
7: എന്നാ എന്റെ നമ്പർ എന്ന് പറഞ്ഞു?
2: നമ്പറും ഞാൻ സ്ഥിരം വിളിക്കുന്ന നമ്പറല്ലേ.
7: അപ്പൊ ഫോൺ എങ്ങാനും കളഞ്ഞു പോയാ എന്നെ വിളിക്കില്ല അല്ലേ. അടുപ്പുള്ളവരുടെ ഫോൺ നമ്പർ എങ്കിലും ഒന്ന് ഓർത്ത് വെച്ചൂടെ വിജയ്. എന്നാ പോട്ടെ.
2: 9207066 22 1 9207066 22 1
7: അപ്പോ 3 ദിവസത്തേക്ക് എന്നെ ഓർക്കാൻ ഇത് വെച്ചോ.
2: താൻ വരുന്നവരെ തന്നെ ഓർക്കാൻ ഇതിങ്ങനെ കഴുത്തിലിട്ട് എന്റെ നെഞ്ചിലും ഇങ്ങനെ ചേർത്തു.
7: അപ്പോ 9207066
2: 9207066 66 22 1
7: കോട്ടെ.
2: ലവ് യു. 9207066 66 22 1.
3: എന്ത് ടൈപ്പ് കോൾ സെന്റർ ആയിരുന്നു അത്?
2: ഇന്ത്യയിലെ എബ്രോഡും താമസിക്കാൻ ഹോട്ടൽസ് ബുക്ക് ചെയ്യാം. നല്ല ബെസ്റ്റ് റേറ്റ് കിട്ടും. അങ്ങനത്തെ ഒരു.
3: എന്നിട്ട്
2: സർ കയ്യിൽ ക്യാഷ് ഒന്നുമില്ല, അതുകൊണ്ടാണ് അഡ്വാൻസ് സാലറി ചോദിക്കുന്നത്.
8: എടോ പോയിരുന്നു, സിൻസിയർ ആയിട്ട് വർക്ക് ചെയ്യേ. ഇൻസ്പെക്ഷൻ ഉണ്ട്, അവരിപ്പോ ഇങ്ങനെ വരും. പ്ലീസ് ഡോണ്ട് കമ്പൽ മീ ടു ഡു എനിത്തിങ് ബാഡ്. ഓക്കെ.
2: എന്തോ,
8: ഇതാ അടുത്ത ബിൽഡിംഗിലെ കുട്ടിയല്ലേ. താലികെട്ടൊക്കെ കഴിഞ്ഞോ?
2: ഇറ്റ്സ് മൈ ഹെഡ്.
8: ഓക്കെ.
2: അന്ന് എനിക്കൊരു നൈസ് ഫോൺ കോൾ വന്നു, അതെന്റെ കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചു. ഹലോ, നമസ്കാരം.
9: ഹലോ, എന്റെ പേര് ജെറി എന്നാണ്.
2: താങ്കളുടെ പേര് പറഞ്ഞതിൽ നന്ദി. ഹോളിഡേസ് ഫോറിലേക്ക് സ്വാഗതം. സാർ, എങ്ങനെയാണ് സാർ എനിക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിയുക?
9: എനിക്ക് ക്വൈറ്റ് ആയിട്ട് താമസിക്കാൻ തേക്കടിയിലോ മൂന്നാറോ ഒരു റൂം വേണമായിരുന്നു. ഇച്ചിരി എക്സ്പെൻസീവ് ആണെങ്കിലും സാരമില്ല. ഫൈൻഡ് ഔട്ട്.
2: തീർച്ചയായിട്ടും സാർ. സാർ ഫാമിലി ആയിട്ടാണോ ട്രാവൽ ചെയ്യുന്നത്? ഓക്കെ, ഞാനിപ്പോ മൂന്ന് റിസോർട്ടുകളുടെ ഡീറ്റെയിൽസ് സാറിന്റെ നമ്പറിലേക്ക് ഫോർവേഡ് ചെയ്യാം. ദയവായി സാറിന്റെ ഫോൺ നമ്പർ ഒന്ന് പറയൂ.
9: സോറി, എന്റെ നമ്പർ റിവീൽ ചെയ്യാൻ പറ്റില്ല. എന്റെ വൈഫിന്റെ നമ്പർ തരാം. 9207066221. കറക്റ്റ് ആണ്, വളരെ കറക്റ്റ് ആണ്. ഇതെങ്ങനെ മനസ്സിലായി?
2: 9207066221. അതെ, നമ്പർ
9: രേഷ്മ എങ്ങനെ അറിയാം?
2: രേഷ്മ തന്നെ ആരാന്ന് പറഞ്ഞു?
9: താനോ? നീ ആരുടെ കോപ്പി താൻ വിളിക്കാൻ? രേഷ്മ എങ്ങനെ അറിയാന്ന് പറ? നിനക്ക് ഞാൻ ആരാന്നറിയോ?
2: അവൾ
9: എന്റെ വൈഫാണോ ഗേൾ ഫ്രണ്ട് ആണോ നിന്നോട് പറയേണ്ട കാര്യം ഉണ്ടോ? ബ്ലഡി ഇഡിയറ്റ്!
2: അവൾ തന്റെ അടുത്ത് നിൽക്കണ്ടോ?
9: ഉണ്ടെങ്കിൽ
2: ഹലോ
3: വിജയ്.

0: ഇപ്പൊ മനസ്സിലായില്ല എന്നെ എവിടെ കണ്ടെന്ന്.
1: ആക്ച്വലി നരേഷാണ് എനിക്ക് വീഡിയോ കാണിച്ചു തരുന്നത്. ഞങ്ങൾ തമ്മിൽ വലിയൊരു പ്ലാനിനെ പറ്റി സംസാരിച്ച് തുടങ്ങുന്ന തന്നെ ഈ വീഡിയോയെ കുറിച്ച് പറഞ്ഞോണ്ടായിരുന്നു.
0: ഇതിനെയാണ് ഇടി വെട്ടി അവന്റെ പാമ്പ് കടിക്കുക എന്ന് പറയുന്നത്. ഒരൊറ്റ ദിവസം കൊണ്ട് അവന്റെ ജോലിയും പോയി, അവന്റെ ഗേൾഫ്രണ്ടും പോയി.
1: ഈ ബഹിരാകാശത്ത് എന്താ നടക്കുന്നത് നമുക്ക് ഇവിടെ ഇരുന്ന് മനസ്സിലാക്കാം, പക്ഷെ സ്നേഹിക്കുന്നവരുടെ മനസ്സിൽ എന്താ നടക്കുന്നതെന്ന് തൊട്ടടുത്തിരുന്നാ പോലും മനസ്സിലാക്കാൻ പറ്റില്ല.
0: എടാ ഫിലോസഫി നിർത്ത്, ദൈവത്തെ ഓർത്ത് തന്റെ ആ ബിസിനസ് പ്ലാൻ ഒന്ന് പറയാവോ. റെസ്റ്റോറന്റ്? ഞാൻ വിചാരിച്ചു താൻ പറയാൻ പോകുന്ന എന്തെങ്കിലും സംതിങ് ന്യൂ ഇന്നോവേറ്റീവ് ഐഡിയ ആയിരിക്കും.
1: പറയുന്ന മൊത്തം കേട്ടിട്ട് ഒരു അഭിപ്രായം പറയുന്നതായിരിക്കും ഒരു പാർട്ട്ണറിന് വേണ്ട ആദ്യത്തെ ക്വാളിറ്റി.
0: സോറി, പറ. താൻ ഐഡിയ പറ.
1: ഫുഡ് ട്രക്കിനെ പറ്റി കേട്ടിട്ടുണ്ടോ?
0: ഈ ഡൽഹിയിലും മുംബൈയിലൊക്കെ ഉള്ള പോലത്തെ ഘനഗാടി, ഫുഡ് ഗാടി, റെസ്റ്റോറന്റ് ഓൺ വീൽസ്.
1: എക്സാക്ട്ലി. പക്ഷെ നമ്മൾ വേറെ ഒരു തട്ടുകട സെറ്റപ്പ് അല്ല, ഫോർ സ്റ്റാർ ഹോട്ടലിൽ കിട്ടുന്ന അതേ ഫുഡ് ക്വാളിറ്റി നമ്മളും പ്രൊവൈഡ് ചെയ്യും. തീരെ തിരക്കില്ലാത്തൊരിടത്ത് സെറ്റ് ചെയ്യാം. വർക്കിംഗ് ടൈംസ് ഒരു 7 PM to 12 AM. പതിയെ പതിയെ ആൾക്കാർ നമ്മുടെ ഈ ഇതിനെ പറ്റി അറിഞ്ഞു തുടങ്ങി നമ്മളിലേക്ക് വരണം. സി, ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ ആണ്. ഫുഡ് പക്ഷെ എങ്ങനെയെങ്കിലും സെർവ് ചെയ്താൽ പോരാ, അതിന്റെ ലുക്ക് ആൻഡ് ഫീൽ ഇമ്പോർട്ടന്റ് ആണ്. എ ആർ റഹ്മാന്റെ സോങ്സോ അല്ലെങ്കിൽ മെലോഡിയസ് ആയിട്ടുള്ള ഏതൊരു പാട്ടും വളരെ പതിയെ നമ്മൾ പ്ലേ ചെയ്യും. പാടേണ്ടവർക്ക് നൈസായിട്ട് പാടാം. വയലിനോ ഗിറ്റാറൊക്കെ കൊണ്ടുവരുന്നവർക്ക് അതും വായിക്കാം. മീഡിയ സപ്പോർട്ട് നന്നായിട്ടുണ്ടാവും. യങ്സ്റ്റേഴ്സും റൈഡേഴ്സും ഒക്കെ സപ്പോർട്ടിനുണ്ടാവും. ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഇസ് ഈ കോൺസെപ്റ്റ് നമുക്കൊരു പേരുണ്ടാക്കി തരും സാധാരണക്കാർക്കിടയിൽ.
2: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സിനിമാ ശബ്ദരേഖ.
3: അവിട്ടദിന പ്രത്യേക സിനിമാ ശബ്ദരേഖയിൽ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്ന ചിത്രം വിജയ് സൂപ്പറും പൗർണമിയും.
4: ഹായ്. ഹായ്
0: പൂജയുടെ വെയിറ്റിംഗ് ആണോ?
1: അവള് കുറച്ചു നേരം എത്തിയിട്ട്.
5: ഹേയ് ബ്രോ.
0: ഹായ് ഗായ്സ്, ആർ യു റെഡി?
5: യെപ്.
0: 2 മിനിറ്റ്സ്.
5: ഓക്കേ.
0: എന്താടാ ഇത്? ഇവിടെ ബാംഗ്ലൂർക്ക് ഇവിടുന്ന് ജസ്റ്റ് ഫ്യൂ അവേഴ്സ് റൈഡേ ഉള്ളൂ. 2 വീക്സ് കഴിഞ്ഞ് തന്റെ ബർത്ത്ഡേ ഉണ്ടെന്ന് ഞാൻ വരും. നമുക്ക് ലഞ്ച് ഒരുമിച്ച് കഴിക്കാം. ഓക്കെ. ഡാഡിയോട് നമ്മുടെ ബിസിനസ്സുകാരും പറഞ്ഞ് കാശ് വാങ്ങിക്കണം. പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് തിങ് നമ്മുടെ കാര്യത്തിൽ ഒരു നെക്സ്റ്റ് സ്റ്റെപ്പ്, ഐ മീൻ എന്റെ ഫാമിലിയുടെ സൈഡിൽ നിന്നൊരു ജസ്റ്റ് ഒരു ഓക്കെ ഫോർ എ നെയിം ചെക്ക്. ഇതെന്താ?
1: പേരൻസ്നാ.
0: ആ
5: ഹേയ് നരേഷ്, ലെറ്റ്സ് മൂവ് ഓൺ.
0: ഓക്കെ ഓക്കെ പോവാം. വീണ്ടും വീണ്ടും കാണാനേ, ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പിരിയുന്നത് നല്ലതാണ്.

0: കാശ് കളയാനായിട്ട് പുതിയൊരു ഐഡിയയുമായി വന്നേക്കുവാ. ഫുഡ് ബിസിനസ്, കുറെ നോളജ് ഉണ്ടല്ലോ ഫുഡിനെ കുറിച്ച്.
1: എന്റെ കല്യാണത്തിനായി മാറ്റിവെച്ചേക്കുന്ന കാശിൽ നിന്ന് ഒരു 10 ലാക്സ് ഞാൻ ചോദിക്കുന്നുള്ളൂ.
0: ഇനി നാ വിട്ടടിച്ച അട്ടിക്ക് ഞാൻ. 10 ലക്ഷം എന്താടി നിസ്സാര കാശാണോ?
2: സക്സസ് ആവുമെന്ന് ഉറപ്പുണ്ടോ? 100% ഉറപ്പുണ്ടോ? കഴിഞ്ഞ 2 പ്രാവശ്യം ഞാൻ അങ്ങനെ ചോദിച്ചിട്ടില്ല.
1: അച്ഛാ, ട്രസ്റ്റ് മീ, ദിസ് ടൈം ഐ വിൽ മേക്ക് ഇറ്റ് ഹാപ്പൻ.
2: കുഴപ്പമില്ലല്ലേ?
3: കുഴപ്പമുണ്ടെങ്കിൽ ഞാനത് വീട് സാറിന് വിൽക്കൂ.
2: സൈലന്റ് ഒപ്പിടാം.
3: മുകളിലേക്ക് ഇരിക്കുക പ്ലീസ്.
2: ഒപ്പിട്ടിട്ടു
4: കേറിയിരുന്നോ?
5: ഹലോ
4: ഹലോ. 3-4 ദിവസമായി കിട്ടുന്നേ ഇല്ലല്ലോ. നല്ല ബിസിയല്ലേ? നോ പ്രോബ്ലം, ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. പിന്നെ ഞാനിപ്പോ ഒരു ഹോട്ട് സീറ്റിലായിരിക്കുന്നെ.
5: ഹോട്ട് സീറ്റ്?
4: ആ, അത് പാർട്ട്ണറിനോട് പറയാന്ന് വിചാരിച്ചു.
6: നരേഷ്, ഒരു സർപ്രൈസ് ഉണ്ട്.
4: ചുമ്മാ
5: പിങ്കി, താൻ എന്തൊക്കെയായി പറയുന്നത്? ഐ ഡിഡ്ന്റ് ഗെറ്റ് യു.
4: എന്ത് സൗണ്ട് വല്ലാണ്ടിരിക്കുന്നേ? വീട്ടിൽ എന്തെങ്കിലും?
5: ഹേയ്, നത്തിങ്.
4: ഹേ നരേഷ്, ഒന്നിനെ കുറിച്ചും ടെൻഷൻ അടിക്കുകയോ വേണ്ട. കോൺഫിഡന്റ് ആയി എന്റെ കൂടെ ഉണ്ടായിരുന്നാ മതി.
5: പൂജ എന്താ ഇടയ്ക്ക് പറഞ്ഞത്? എന്തോ സർപ്രൈസോ?
4: അത് അവൾ ചുമ്മാ ബർത്ത്ഡേയുടെ കാര്യം ഒന്ന് റിമൈൻഡ് ചെയ്തത്.
5: ഓക്കേ,
4: ഇനി ജസ്റ്റ് 5 ഡേയ്സേ ഉള്ളൂ. ലഞ്ച് വിത്ത് മീ പ്രോമിസ് ചെയ്തത. ഹലോ, എന്ത് പറ്റി? ഞാനാ പറയുന്നത്, ബിസിനസിനെ കുറിച്ചാണെ വരീഡ് ആവണ്ട. 100% വർക്ക്ഔട്ട് ആവും. ഓക്കേ,
7: ഡബിൾ ഓക്കേലേ? എന്ത് വർക്ക്ഔട്ട് ആവാതിരിക്കാൻ? ആക്ച്വലി നിങ്ങളുടെ ബിസിനസ് പ്ലാൻ വളരെ യുണീക്ക് ആണ്. ഞാൻ പറഞ്ഞ ആലോചിക്കായിരുന്നു, ഈ ഫ്ലൈറ്റിലേക്ക് ഏറ്റവും എക്സ്പെൻസീവ് സീറ്റ്സിന് എഞ്ചിനീയർ ക്ലാസ് എന്നോ ഡോക്ടർ ക്ലാസ് എന്നൊന്നും പറയാതെ ബിസിനസ് ക്ലാസ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങളുടെ ബിസിനസ് അല്ലെങ്കിൽ കാശുള്ളൂ.
4: Hey, come on. എന്തെങ്കിലും ബിസിനസ് ചെയ്യാൻ ട്രൈ ചെയ്തിട്ടുണ്ടോ?
7: ബിസിനസ് ആയിട്ടൊന്നും ചെയ്തിട്ടില്ല, പക്ഷെ കാശ് ഉണ്ടാക്കാൻ ഒരു ഗംഭീര പ്ലാൻ ട്രൈ ചെയ്തിട്ടുണ്ട്.
4: എന്ത്?
7: ആ ബ്ലഡി ഇഡിയറ്റിനെ വീണ്ടും കണ്ടുമുട്ടിയ ദിവസം.
8: എന്റെ ആ വീഡിയോ എടുത്ത് യൂട്യൂബിലിട്ടില്ലേ, ആ പടം മാറി.

0: അടിക്കരുത്, ദേവി അമ്മദാമ്മയുടെ മുമ്പിൽ എന്നെ നാട്ടിക്കരുത്, പ്ലീസ്.
1: What happened?
0: Eh? Not happened.
1: What?
0: Alvar, I mean, he changed the person. You sit in the chair.
1: Okay.
0: നാട്ടിക്കരുത്. തെണ്ടി തരവ. കൂടെ തരവ ഞാൻ നിന്നോട് ചെയ്തു.
2: വിജയ്, ഇവനെ ഇടിക്കാണ്ട് ഇവിടെ നിന്ന് വിടരുത്, ഇല്ലെങ്കിൽ ഞങ്ങൾ ഇടിക്കും.
3: ഉറപ്പാണ്.
2: സംശയമുണ്ടോ?
0: ഓഹോ, അങ്ങനെയാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി നിർത്തി ഇടിക്കുന്നതിൽ വല്ല ബുദ്ധിമുട്ടുണ്ടോ?
4: നീ ദുടുക്കി ഇടവിടെ.
0: ആണല്ലേ, ഞാൻ ആ കോൾ സെന്ററിലെ വെറും ഒരു പ്യൂണല്ലായിരുന്നു. വെറുതെ ഒരു തമാശയ്ക്ക് ഇവൻ്റെ ആ വീഡിയോ എടുത്ത് യൂട്യൂബിലിട്ടു. ഒരു മാസം കഴിഞ്ഞപ്പോൾ ഒരു മെയിൽ വന്നു, 10,000 രൂപയുടെ ചെക്ക് ഉണ്ട്, വന്ന് വാങ്ങാൻ.
3: ചെക്കോ? ആ എന്തിനു?
0: വീഡിയോ കയറി അങ്ങ് വൈറലായില്ലേ, കാണുന്ന ഓരോ വ്യൂവിനും ലൈക്കിനും ഷെയറിനും അപ്ലോഡ് ചെയ്യുന്ന ആൾക്ക് കാശിരുന്ന വിചിത്രമായ ഏർപ്പാട് യൂട്യൂബിനുണ്ടെന്ന് അന്നാ ഞാൻ അറിഞ്ഞേ. ചെക്ക് വാങ്ങാൻ ചെന്നെന്ന് ഈ മദാമയെ ഞാൻ പരിചയപ്പെട്ടു. അവരെനിക്ക് യൂട്യൂബിൽ ജോലി തന്നു. അങ്ങനെ ഞാൻ യൂട്യൂബ് ക്രിയേറ്റർ ആയി. ഇതാണ് എന്റെ ജീവിതം.
3: ഇപ്പൊ ഞങ്ങൾ നിന്നെ തള്ളാട്ട നീ എന്ത് തരും?
0: കോമ്പൻസേഷൻ
1: ക്യാഷ്.
0: ഇതാണ് എന്റെ കോണ്ടാക്ട്, ലൊക്കേഷൻ വാട്സപ്പ് ചെയ്താൽ മാത്രം മതി, കോമ്പൻസേഷനുമായി ഞാൻ എത്തിയിരിക്കും.
2: പിന്നെന്ത് കിട്ടും?
0: പിന്നെ സോഷ്യൽ മീഡിയ വഴി കാശുണ്ടാക്കാൻ തൗസൻഡ്സ് ആൻഡ് തൗസൻഡ്സ് ഓഫ് വഴികൾ, അതൊക്കെ നിങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ചേക്കാം.
3: എങ്ങനെ?
0: ആക്ഷൻ. ലുങ്കി ഉടുത്തു വാ, കിറ്റെക്സ് ലുങ്കി ഉടുത്തു വാ. നിങ്ങൾ കൊള്ളാലോ.
3: എന്തോന്നാടേ
0: വിശ്വസിക്കും. 25,000 രൂപ ഞാൻ പറഞ്ഞ കോമ്പൻസേഷൻ. വൈറൽ വീഡിയോ ആണ് ഇപ്പോഴത്തെ എന്റെ വൈറ്റിപ്പഴുപ്പ്. ചുമ്മാ പ്രാങ്ക് വീഡിയോസ് ഉണ്ടാക്കുന്നു, യൂട്യൂബിൽ എന്റെ ഹോൾഡ് ഉപയോഗിച്ച് ഹിറ്റ് ആക്കി ക്യാഷ് എടുക്കും.
2: ഇമാതിരി പൈസ കിട്ടവരോടെയാണ് ഞങ്ങൾ അങ്ങോട്ട് പഠിപ്പിച്ച ക്ലീറ്റസ്.
3: പ്രാങ്ക് വീഡിയോസ് പറഞ്ഞാൽ ഒരുമാതിരി ആളുകളെ പറ്റിച്ച്
0: അലമ്പ് പരിപാടിയാണ്. പക്ഷെ ആൾക്കാരുടെ സഹകരണത്തോടെ ചെയ്ത അങ്ങനല്ല. കണ്ടു,
2: 80 ലക്ഷം വ്യൂസാ.
4: നമുക്കത് ചെയ്യാം. ഈ ക്ലീറ്റസ് ചിലപ്പോ ദൈവത്തിന്റെ സ്വന്തം ക്ലീറ്റസ് ആണെങ്കിലോ?
2: ആവാം,
3: കാശ് കിട്ടുമെങ്കിലും.
5: ഒന്നുമില്ല, നമ്മൾ ഈ പ്രാങ്ക് വീഡിയോ ചെയ്യുന്നു അല്ലേ?
4: ചെയ്യുന്നു, ഉറപ്പടിഞ്ഞ.
0: എങ്കിൽ ഐശ്വര്യമായിട്ട് നമ്മളൊരു ബസ് സ്റ്റോപ്പിംഗ് തുടങ്ങുന്നു.
5: അപ്പോ എല്ലാവർക്കും എല്ലാം മനസ്സിലായില്ല? 5 മിനിറ്റ് എല്ലാരും ഞാൻ കൊടുത്ത് അഭിനയിച്ച് തകർത്തന്നാ മതി.
3: അവൻ ആള് പുലിയാണ്.
5: അടിക്കണേന്റെ വക്കുവരെ എല്ലാവർക്കും എത്താം, പക്ഷെ ദൈവത്തോർത്ത് ആരും അടിക്കരുത്.
3: അടിച്ചാലോ?
0: അടിച്ചാ പരിപാടി വിജയിച്ചു, പക്ഷെ അടിക്കരുത്. ക്യാമറ അപ്പുണ്ട്, ആരും ക്യാമറയിലേക്ക് നോക്കാം.
6: ബസ് വരുന്നതിന് മുമ്പ് പരിപാടി അവസാനിപ്പിച്ചോളണം
3: കേട്ടോ.
2: ഏത് ഞാനല്ല, ഒരു ഇന്റർനാഷണൽ ചാനൽ.
0: ശരി, ഇത് വേണ്ട.
4: അയ്യോ, കണ്ടത് വരില്ല, ഇത് ആൾക്കാർ കണ്ടല്ലോ. രസത്തിന് ഭംഗി
0: നെയ്മർ ആക്കരുത്, നാച്ചുറൽ ആയിരിക്കും.
5: രണ്ട് ചേച്ചിമാര് വന്നിട്ട് എല്ലാരും കൂടി എന്നെ ഇവിടെ നിന്ന് കെട്ടിപ്പിടിച്ചോ. പല ഡേറ്റ് കെട്ടിപ്പിടി. കത്തിക്കില്ല, കത്തിക്കില്ല എന്ന്
1: പറഞ്ഞോട്ടോ.
4: ഇതിന്റെ ഞാനായിരുന്നു
1: വേണ്ടത്.
6: ചേച്ചി പേടിക്കുന്നു വേണ്ട, ചേച്ചിയുടെ മാല ഒന്നും ഏടി പോയിട്ട. ഇതൊരു ടി വി പരിപാടിയാണ്, നോക്കിയ ക്യാമറ കണ്ടുപൊളി.
1: എന്റെ കഴുത്ത് നേറിട്ട് വയ്യോ, പൊട്ടിട്ടുണ്ടെന്നാ തോന്നണേ. അവന്റെ അമ്മയുടെ ടി വി എന്റെ മാല.
0: ഉച്ചല്ലേ?

0: ആ കാശം കൊടുത്ത് വല്ല അന്തസ്സുള്ള പണിയെടുത്ത് ജീവിക്കാൻ നോക്കണം. വേറെ നാട്ടുകാരെ പറ്റിച്ച്
1: എന്നാ പിന്നെ ഞങ്ങളങ്ങ്. വിജയ് അവിടെ നിന്നേ, തൽക്കാലം ഞാനത് ചന്ദ്രനോട് പറയുന്നില്ല. വീട്ടിലെ കടം വീട്ടാനാണ് നീ ചെയ്യുന്നെങ്കിലേ അതിനെ നാട്ടുകാരെ പറ്റിക്കല്ല വേണ്ടത്. ഞങ്ങൾ കാരണവന്മാർ പറയണ കേൾക്കണം. നല്ല കാശുള്ള വീട്ടിലെ ഒരു പെൺകുട്ടിയെ ഞങ്ങൾ കണ്ടുപിടിച്ചു തരും. ഇനി എതിർപ്പെങ്ങാനും പറഞ്ഞാൽ നിന്റെ കളിതമാശയല്ല ജീവിതം, അതോർത്തു.
2: അപ്പൊ സ്ത്രീധനത്തിന് വേണ്ടിയിട്ടാണ്?
3: താല്പര്യം ഉണ്ടായിട്ടല്ലോ, പക്ഷെ ഞങ്ങളുടെ അവസ്ഥ അങ്ങനെ പോയതുണ്ട്.
2: എടോ, ഞാനൊക്കെ എന്തെങ്കിലും കല്യാണം കഴിക്കുകയാണെങ്കിൽ പോലും ഒരൊറ്റ രൂപ സ്ത്രീധനം കൊടുക്കില്ല.
3: എന്നിട്ടാണോ തന്റെ അച്ഛൻ 75 ലക്ഷം 1 കോടിയൊക്കെ ഓഫർ ചെയ്തത്?
2: എന്റെ അച്ഛനോ 1 കോടിയോ? നടന്നത് തന്നെ.
3: അടുത്ത റൗണ്ട് വന്നല്ലോ.
4: പിങ്കി, അതെടുത്തോളൂ. ഹേ വിജയ്.
3: ഹായ് ആന്റി.
2: ആന്റി അല്ലേ ചേച്ചി,
4: അവിടെ ഉണ്ടല്ലോ അല്ലേ?
3: ഉണ്ട്.
4: പിങ്കി, ഗണേഷ് ഇപ്പൊ വരൂ ട്ടോ.
2: ഓക്കേ ഓക്കേ.
3: ഗണേഷ്
2: കാർപെന്ററേ?
3: ഓ,
2: ഡോർ വർക്കണ്ടേ?
3: ഓക്കേ. ആളുടെ കാര്യം പറഞ്ഞപ്പോഴോ നമ്മൾ ആ കഥ പറഞ്ഞ് കംപ്ലീറ്റ് ചെയ്തില്ലോ. തന്റെ ബർത്ത്ഡേക്ക് വരാന്ന് പറഞ്ഞ ആളുടെ എന്തായി നിങ്ങളുടെ ബിസിനസ്?
2: നരേഷിന് എന്നൊരു സർപ്രൈസ് കൊടുക്കാനായിട്ട് ഞാൻ പേരൻസിനെയും കൂടെ കൂട്ടി.
5: നമ്മളിവിടെ വരുന്ന സമയത്ത് ഇവിടെ നല്ല തിരക്കുണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ ഇവിടെ നമ്മൾ

0: മാത്രമായി. ഇറ്റ്സ് ഓൾറെഡി 4 o'clock now. വരുന്നില്ലെങ്കിൽ അവനൊന്നും വിളിച്ചു പറഞ്ഞു.
1: ഇപ്പം സ്വിച്ച്ഡ് ഓഫ്.
0: Do you still think that he's gonna keep his word? Do you?
1: Uncle.
0: Do you want us to wait till the evening? Pare. We can. ഇന്നും കൂടെ നീ പറയുന്നത് ഞങ്ങൾ കേൾക്കും. അത് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ പറയുന്നത് നീ കേൾക്കണം. What kind of a sadist is he? ഇന്ന് നിന്റെ ബർത്ത്ഡേ ആണ്.
2: ഇനി ബിസിനസിന്റെ പേരും പറഞ്ഞ് നിന്റെ ഇന്ന് കാശ് വല്ലതും അവൻ മേടിച്ചിട്ടുണ്ടോ?
1: He's online now.
0: അനുഭവിച്ച് മനസ്സിലാക്കട്ടെ, നമുക്ക് ആരോട് വേണേലും പറയാം, പക്ഷെ സ്വന്തം മോളോടത് പറയാൻ പറ്റില്ല. ഒരു സെക്കൻഡ് നീ ഞങ്ങളുടെ പോയിന്റ് ഓഫ് വ്യൂന്ന് ആലോചിച്ച് നോക്ക്.
2: വേണോട്ടെ കുറച്ചുകൂടെ സോഫ്റ്റ് ആവും. ഇങ്ങനെ തലേ കെട്ടി വെച്ചതുകൊണ്ടാ ഇവളുടെ കാര്യം ഇങ്ങനെയൊക്കെ ആവുന്നത്.

0: തനിക്ക് എന്ത് ലോട്ടറിയാണ് പഠിച്ചത്? അവനെങ്ങാനും കല്യാണം കഴിച്ചിരുന്നെങ്കി ഒരു കാര്യം ശ്രദ്ധിച്ചു, നമ്മൾ ഇത്രയൊക്കെ കാര്യങ്ങൾ ഷെയർ ചെയ്തിട്ടും നമ്മുടെ ഇടയിൽ കോമൺ ഫാക്ട്സ് ഒന്നുമില്ല.
1: കോമൺ ആയിട്ട്
0: അല്ലേ?
2: സോറി സൂര്യ, അല്ല വിജയ്, ഒന്ന് പേടിച്ചു.
3: മോളെ ക്ഷമിക്കണം കേട്ടോ.
1: അയ്യോ അങ്കിൾ, ഞങ്ങളല്ലേ ക്ഷമ ചോദിക്കണ്ടേ?
3: അതല്ല, ഒരു അബദ്ധം പറ്റിപ്പോയതാ.
1: അതെ അതെ, ഡോർ അടഞ്ഞത് വലിയ അബദ്ധമായി പോയി.
3: ഡോറിന്റെ കാര്യമല്ല, ഞങ്ങൾക്ക് വീട് മാറിപ്പോയതാ. നമുക്ക് പോകാനുള്ള വീട് വേറെ, അവിടെ നിന്ന് ഒരു കോൾ ഇങ്ങോട്ട് വന്നപ്പോഴാണ് അബദ്ധം മനസ്സിലായത്.
2: ഈ ഡോർ ലോക്ക് ആയി പോയതിന്റെ ടെൻഷനിൽ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ക്ലിയർ ചെയ്യാൻ വിട്ടുപോയി.
3: എന്നാ നമുക്ക് അങ്ങോട്ട് ഇറങ്ങാം, വാ.
2: സോറി,
3: ശരി, എന്നാ പിന്നെ
2: ഞാനത് ചോദിക്കാം.

0: lebihnya ngomong. Paurnami. ഇതന്നെയാ
1: ഏ സീരിയലായിട്ട് കിട്ടു വെച്ചിട്ടുണ്ടില്ല. ആ അത് തന്നെ
0: കൊള്ളാല്ലേ
1: അമ്മ. ഇത് ഓക്കെ അല്ലേ?
2: സൂര്യ നീ ഇഞ്ചേതില്ലേ?
1: അമ്മ വീട്ടിൽ നിൽക്കുമ്പോ കണ്ടില്ലായിരുന്നോ?
2: പിന്നെ കാണാൻ
1: പോകുമ്പോഴെങ്കിലും നീ ചെയ്തോ. ഇത് ഒറ്റ ബുദ്ധിയാ
2: മനുഷ്യ,
1: പറഞ്ഞത് തന്നെ പറഞ്ഞോണ്ടിരിക്കും.
3: വല്ലാത്തൊരു കഷ്ടോട്ടത്.
1: ഒന്ന് വേഗം ആവട്ടെടാ, നമ്മൾ അല്ലെങ്കിലേ ലേറ്റാ.
3: എന്തിനാണ്
4: നിങ്ങള്?
0: ഞങ്ങള് പെണ്ണ് കാണാൻ.
4: അതെ
1: അതെ അത് തന്നെ.
4: നിങ്ങൾ കുറച്ച് ലേറ്റ് ആയില്ലേ?
2: സ്റ്റേഡിയം ക്രോസ് ചെയ്യാൻ കുറച്ച് സമയമെടുത്തു. കളിയുണ്ടല്ലോ, ക്രിക്കറ്റേ.
0: അതെ അതെ,
4: കളി നമ്മളും ആരുമായിട്ട്?
2: അമേരിക്ക.
4: അമേരിക്ക ക്രിക്കറ്റ്.
3: ശ്രീലങ്ക.
1: അതെ ശ്രീലങ്ക.
3: സോറി.
4: വരൂ വരൂ.
1: ആയിക്കോട്ടെ.
5: എനിക്കങ്ങനെ ആരും ഫോളോ ചെയ്ത് ശീലില്ല. ഇയാള് പറഞ്ഞ അങ്ങോട്ടൊന്ന് വിളിച്ചു നോക്കാം. നമസ്കാരം. അതുകൊണ്ടാ വിളിച്ച.
3: അത് നന്നായി.
5: വരൂ വരൂ.
2: നീ എന്തുവായി ആലോചിച്ചു കൂട്ടുന്നേ? മാറിങ്ങോട്ട്.
4: സുധേ ചായ എടുക്കാൻ പറഞ്ഞു.
2: ചേച്ചി എടുത്തോ, ഞാൻ വരുന്നു.
5: വിജയ് എഞ്ചിനീയറിംഗ് കഴിഞ്ഞു. ഓക്കെ, ഇപ്പൊ വർക്ക് ചെയ്യുന്നില്ല എന്നും പറഞ്ഞു. സോ ടെൽ മീ വിജയ്, വാട്ട്സ് യുവർ ഗോൾ? വാട്ട്സ് യുവർ എയിം?
4: സ്വന്തമായിട്ട് എന്തെങ്കിലും ലൈക്ക്
3: ബിസിനസ്?
4: ബിസിനസ്.
5: ഗുഡ് ഗുഡ് ഗുഡ് ഗുഡ്. കാലിബർ ഉണ്ടെങ്കിൽ സ്വന്തമായിട്ട് എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത് ഇറ്റ്സ് എ വെരി ഗുഡ് ഐഡിയ. ഓ സോറി, ഞാൻ പരിചയപ്പെടുത്തിയില്ല. ദിസ് ഇസ് മൈ കസിൻ and his wife. We are basically from Adur.
6: Appo wife
5: we are separated. Enikku onnu hide cheyyan ishtalla. I have been frank about everything. Kalikku
6: okay. Ivarku endengilum chodikkana parayanundengile angotte ingotte konnu maarikotte.
5: Ayyo adu veno, adu veno no. That's the most important thing. Poi parijayapadu. Chellu Sonam.
7: റൂമിലൊന്നും കയറണ്ട, ബാൽക്കണിയിൽ നിന്ന് സംസാരിച്ചാൽ മതി.
6: അതെ അതെ അതെ.
5: എന്താ ഒരു കൺഫ്യൂഷൻ? ഗോ അഹെഡ്.
4: യോ ഫ്ലൈസ് അണ്ടർ.
3: സോറി. സോറി.
2: എന്താ?
4: ഒന്നുമില്ല.
2: അല്ല, എന്തോ ഉണ്ട്. എന്തിനാ സോറി പറഞ്ഞേ? എന്താ സൂര്യ, ഇങ്ങനെയാണോ നിന്നെ ഞാൻ വളർത്തിയിരിക്കണേ? മുതിർന്നവരോട് സോറി പറയുമ്പോ കാല് തൊട്ട് വന്ദിക്കണ്ടേ? ചെല്ല് അങ്കിളുടെ കാല് തൊട്ട് വന്ദിക്കേ.
3: അമ്മേ പ്ലീസ്.
4: അതിന്റെയൊക്കെ ആവശ്യം എന്താ?
3: അതെ അതെ,
2: ഞങ്ങൾ അവനെ വളരെ കുലീനമായിട്ടാ വളർത്തിയിരിക്കണേ. എന്തോ തെറ്റ് ചെയ്തോണ്ട് അവൻ സോറി പറഞ്ഞേ. നേരം കളയല്ലേ. ചെല്ലുമോനെ അങ്ങളുടെ കാല് തൊട്. ഞങ്ങള് കണ്ടില്ലെങ്കിലും അവൻ എന്തോ തെറ്റ് ചെയ്തു എന്ന് എനിക്ക് മനസ്സിലായി. ചെല്ലുമോനെ അങ്ങളുടെ കാല് തൊട്ട് വന്ദിക്ക്. ഞാൻ പഠിപ്പിച്ചൊക്കെ നീ മറന്നോ?
3: സോറി.
2: ഒന്ന് പറയൂന്ന്.
0: നിന്റെ അമ്മയ്ക്ക് പ്രാന്താടാ.
2: ചെല്ലുമോനെ. ആ
4: ഒരാവശ്യമില്ല കേട്ടോ.
0: പിന്നെ അല്ലാണ്ട്.
3: സോറി അങ്കിൾ.
0: എന്റെ ട്രിപ്പ് ഇങ്ങോട്ടപ്പാ.
3: It's all right, it's all right, it's all right. I can manage. All is well.
8: What are you thinking?
4: ഒരു സിഗരറ്റ് വലിക്കാൻ.
8: ഏ?
4: ഒരു സിഗരറ്റ് വലിക്കാൻ ടെൻഷൻ ആവുമ്പോ.
8: ഓക്കേ, വൺ സെക്കൻഡ്.
4: അല്ല, അത് that's okay.
8: No, no, that's fine.
5: I believe in astrology. I think it's a science.
3: Yeah.
5: അതിനെ ഞാൻ ആദ്യം ജാതകം ഫോട്ടോ ഒക്കെ ചോദിച്ചു. 10-ൽ 8 പൊരുത്തം. It's really good.
3: Yes.
5: Financial background അല്ല, progressive attitude, energetic, educated and നല്ല തറവാടിത്തക്കുള്ള ഒരു പയ്യൻ. അതാണ് ഞങ്ങൾ നോക്കിക്കൊണ്ടിരുന്നത്.
3: അങ്ങനെയാണെങ്കിൽ അവനൊരു ഓപ്ഷൻ അങ്ങളെ. ഞങ്ങൾ ഫ്രണ്ട്സ് ആയിട്ട് പറയല്ല, ഞങ്ങളെ വീട്ടിലൊക്കെ പറയുന്നത് ഇവനെ കണ്ട് പഠിക്കണം
5: എപ്പോഴും.
7: അയ്യോ, അത് കാര്യമായിട്ട് എടുക്കണ്ട കേട്ടോ. അവര് ഫ്രണ്ട്സ് ആയതുകൊണ്ട് അങ്ങനെ പറയുന്നതാ. അവൻ എക്സ്ട്രാ ഓർഡിനറി എന്ന് പറയാൻ ഒന്നുമില്ല. ജസ്റ്റ് ആൻ ആവറേജ്.
9: ഐ ലൈക്ക് യുവർ ഫ്രാങ്ക്നെസ്.
7: താങ്ക് യു.
9: എന്റെ മോൾ കുറച്ച് വീക്ക് ആണ് സ്റ്റഡീസിലൊക്കെ. പോസ്റ്റ് ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല, പക്ഷേ ഇപ്പൊ പ്രൈവറ്റ് ആയിട്ട് ഷീസ് കണ്ടിന്യൂയിങ് ഹർ സ്റ്റഡീസ്. അതൊരു 4 മന്ത്സിൽ കഴിയും.
7: ഓ,
9: അത് കഴിഞ്ഞിട്ട് മാരേജിന്റെ കാര്യം, യു നോ, വി കൻ തിങ്ക് അബൌട്ട് ഇറ്റ്. അല്ല, ബട്ട് ഇഫ് ദേ ലൈക്ക് ഈച്ച് അദർ.
8: ഹേയ്,
4: അങ്കിള് പൊളിയാണല്ലോ.
8: ഡാഡി വലിക്കാറില്ല.
4: പിന്നെ
9: ഇനിയൊരു കാര്യം ഞാൻ ഫ്രാങ്ക് ആയിട്ട് പറയാം. നിങ്ങൾ ചോദിച്ചില്ല, അത് നിങ്ങളുടെ മാന്യത. എന്റേതെല്ലാം എന്റെ മോൾക്കാണ്. എന്റേതെല്ലാം എന്ന് പറഞ്ഞാൽ എല്ലാം.
6: ഓ, ഞങ്ങൾ അതിനെ പറ്റി ഒന്നും ചിന്തിച്ചിട്ടേയില്ല. അതിലൊക്കെ എന്തിരിക്കുന്നു, ഞങ്ങൾക്ക് നിങ്ങളുടെ മകളെ മാത്രം മതി. പിന്നെ ഈ വീടിരിക്കുന്ന സ്ഥലം എത്ര സെന്റ് വരും?
9: അതൊരു 50 സെന്റ് വരും.
1: അതിലേക്ക് എന്തിരിക്കുന്നല്ലേ.
7: ആ, അവര് വന്നല്ലോ.
1: ഭാഗ്യം.
9: യെസ്, കം കം, ഇരിക്കൂ,
1: ഇരിക്കൂ.
9: 5 മിനിറ്റ്സ് കൊണ്ട് പരസ്പരം എന്തറിയാനല്ലേ, ഒരു സിഗരറ്റ് വലിക്കുന്ന സമയമല്ലേ ഉള്ളൂ. സോ ഞാനൊരു പ്ലാൻ പറയാം. വിജയും സോനവും കൂടെ ഒരു ലഞ്ചിന് പോട്ടെ. ഒരു 3-4 ഡേയ്സ് കഴിഞ്ഞ് മതി. അപ്പൊ കുറെ കൂടെ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാനും അറിയാനൊക്കെ കഴിയുമല്ലോ. വാട്ട് യു സേ?
6: ആ, നല്ല കാര്യമാണ്, കൊള്ളാം.
9: എന്നാ പിന്നെ നമുക്കിന്ന് വൈൻഡപ്പ് ചെയ്യാം അല്ലേ?
6: ഓ, അങ്ങനെ ആവട്ടെ.
9: ഓക്കെ,
7: അപ്പൊ നമുക്ക് ഇറങ്ങാം.
6: ആ, ഓക്കെ, നൈസ് മീറ്റിംഗ്.
9: സെയിം ഹിയർ. വീണ്ടും ഉടനെ കാണാം. സീ യു യങ് മാൻ.
1: ഷോ.
9: സോ നിങ്ങൾ എന്ത് ചെയ്യുന്നു?
1: ആക്ച്വലി വി ആർ മ്യൂസിക് ഡയറക്ടേഴ്സ് ഫ്രം ഇന്ത്യ, കൊച്ചി പള്ളൂർ തിരുവല്ലി.
9: ആ, ഇൻട്രസ്റ്റിംഗ്. സോ ആൻഡ് ഫിലിം ജിംഗിൾസ് ഒക്കെ ചെയ്യാറുണ്ടോ?
2: പിന്നെ പോപ്പി കൂടാ, ജോൺസ് കൂടാ, സ്കൂബിഡേ, നിർഭര രാത്രി, എക്സെട്രാ
1: എക്സെട്രാ. ഇതെല്ലാം നമ്മൾ ചെയ്യുന്നു.
9: ആ, അത് കൊള്ളാലോ. ഒരു മിനിറ്റ്. ആ, ഇത് ഈ കാലിലെ വളങ്കടി മാറ്റുന്നതിനുള്ള ഒരു പ്രോഡക്റ്റ് എന്റെ കമ്പനി മാർക്കറ്റ് ചെയ്യുന്നതാണ്, ഷൈലാക്. ഇതിനുവേണ്ടി ഒരു ട്യൂൺ ഉണ്ടാക്കാവോ?
2: നല്ല
6: പേര്.
9: വി ആർ ജസ്റ്റ് മേക്കിംഗ് ദ ടൈം ലിറ്റിൽ മോർ പ്രൊഡക്റ്റീവ്.
10: 3172. ഹാ, 3 ഡസൻ ആജി ഭേജ് ദോ. ഹാ
8: അച്ഛാ, അന്ന് അഡ്രസ് മാറി വന്നവരുടെ അഡ്രസ് ഉണ്ടോ?
10: സതീഷ്, എക് മിനിറ്റ്. അഡ്രസ് മാറി വന്നവരുടെ
8: അഡ്രസ് ഉണ്ടോ?
10: അവരുടെ അഡ്രസ് തെറ്റി വന്നല്ലോ. പിന്നെ അവരുടെ അഡ്രസ് എവിടുന്ന? ഇരുചക്ര വാഹനം ഓടിക്കുന്നവർ നിർബന്ധമായും ഹെൽമെറ്റ് ധരിക്കണം.
11: വളങ്കടി മാറാൻ ശൈലക് പൊരട്ടു, ശൈലക് പൊരട്ടു. വളങ്കടി മാറാൻ ശൈലക് പൊരട്ടു, ശൈലക് പൊരട്ടു. കടിപ്പാടെ മാറ്റാനായി ശൈലോക്കിന്റെ കാലിലുണ്ട്, ശൈലോക്കിന്റെ കാലിലുണ്ട്, ശൈലോക്കെന്നും കൂടെയുണ്ട്.
2: ഇത് വേണ്ട, ഇത് വേണ്ട, ഇത് മറ്റു മൗഗുളിയുടെ പടലാണ്.
1: ഒന്ന് പോടാ, പഞ്ചമം പേരാണ്.
11: പനി പനി പനി
2: കൊല. മിസ്റ്റർ വിജയ്, നീ ഇതൊന്നും കേക്കടില്ലേ? നിന്റെ ഭാവി അമ്മായിപ്പിന് വേണ്ടി ഉണ്ടാക്കണ പാട്ടാണ്.
1: പുള്ളിക്ക് വേറെ പ്രൊഡക്റ്റ് ഒന്നും കിട്ടില്ല മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി. കടി മാറ്റാനുള്ള മരുന്ന്.
4: ഞാനിപ്പോ
12: സാറിനെ കണ്ടിട്ട് ഒത്തിരി ആയല്ലോ.
4: അങ്കിളില്ലേ?
12: ഉണ്ടുണ്ട്, ചെല്ലേ.
4: അങ്കിള്, ആ താനോ? അച്ഛൻ കൊറേ തവണ ഫോണിൽ ട്രൈ ചെയ്തെന്ന് പറഞ്ഞു, അങ്കിളിനെ കിട്ടിയില്ല.
13: അതുകൊണ്ട് തിരക്കുള്ളതുകൊണ്ടല്ലേ ഫോൺ എടുക്കാത്തത്. സൗകര്യമുള്ളപ്പോ ഞാൻ തിരിച്ചു വിളിക്കും, അതാണല്ലോ പതിവ്.
4: കുറച്ചധികം കാശ് അച്ഛന് കൊടുക്കാനില്ലേ? അത് കിട്ടിയിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ടെന്ന് പറയാൻ അച്ഛൻ വിളിക്കുന്നത്.
13: ഓഹോ, അപ്പ എന്നെ ന്യായം പഠിപ്പിക്കാൻ വന്നാ? ഞാൻ കാശ് കൊടുക്കാനുണ്ടെന്ന് തെളിവ് വല്ലതും ഉണ്ടോ?
4: അങ്കിള്, ഞാനൊരു ആർഗ്യുമെന്റ് വന്നല്ല. അച്ഛന്റെ അന്നത്തെ ആക്സിഡന്റ് ശേഷം വീട്ടിലെ കാര്യങ്ങൾ മൊത്തം കയ്യിന്ന് പോയ അവസ്ഥയിലാ. ഞാൻ പറയാതെ തന്നെ അങ്കിളിന് അറിയാലോ, 80-90 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇപ്പൊ കോടികളെക്കാൾ വലുത.
13: പിടിപ്പില്ലാണ്ട കാശ് കൊണ്ട കളഞ്ഞിട്ട് ഞാൻ എവിടെ എടുത്തിട്ട് തരാനാ? 5-6 വർഷം ഒരുമിച്ച് ബിസിനസ് ചെയ്തു, അത്രേ ഉള്ളൂ. അതുകൊണ്ടാ ഇപ്പൊ ഇത്ര മര്യാദയ്ക്ക് സംസാരിക്കുന്നത്. അങ്ങനെ പറഞ്ഞെന്ന് അച്ഛനോട് പറഞ്ഞാ മതി. വേണേലും ഒരു 5000 രൂപ 10000 രൂപ മേടിച്ചോ, പക്ഷേ അതൊരു സ്ഥിരം കലാപരിപാടി ആക്കല്ല്.
12: കാലമാടനാന്ന് അറിയത്തില്ലയോ സാറേ, ആരെ പറ്റിക്കണമെന്ന് ആലോചിച്ച രാവിലെ എഴുന്നേക്കുന്നു തന്നെ.
8: ഞാൻ ഇന്ന് രാവിലെ അച്ഛനോട് ചോദിച്ചേ ഉള്ളൂ നിങ്ങളുടെ അഡ്രസ് ഉണ്ടോന്ന്. ഐ തിങ്ക് ഐ ഹാവ് എ പ്ലാൻ. അന്ന് ചോദിച്ചില്ലേ നമ്മൾ തമ്മിൽ എന്തെങ്കിലും കോമൺ ഫാക്ട്സ് ഉണ്ടോന്ന്? ഉണ്ട്. നമുക്ക് രണ്ടു പേർക്കും ആവശ്യം ക്യാഷ് ആണ്. തൽക്കാലത്തേക്ക് നിർത്തിവെച്ച എന്റെ ഫുഡ് ട്രക്ക് ബിസിനസ് ഇല്ലേ, അത് പൊടിയൊട്ടി എടുത്താലോ? വിജയ് ഫുഡ് സെക്ഷൻ നോക്കുകയാണെങ്കിൽ വി ക്യാൻ റോൾ അപ്പ് ദിസ് ബിസിനസ്. വാട്ട് ഡു യു തിങ്ക്?
4: അത് ശരിയാവല്ലോ. ആ കല്യാണം ഏതാണ്ട് ഓക്കെ ആയി. അന്ന് അവിടെ നിന്ന് കാണാൻ പോയില്ലേ അവര്?
8: പരസ്പരം ഇഷ്ടമായോ?
4: ഫാമിലീസിന്റെ ഓൾമോസ്റ്റ് ഓക്കെ.
8: അതിന് അവരല്ലല്ലോ ഒരുമിച്ച് ജീവിക്കേണ്ടത്.
4: ആ കുട്ടിയുടെ അച്ഛനും എന്തോ വലിയ ബിസിനസ്സാണ്. ഞങ്ങളുടെ ഇപ്പോഴത്തെ ഫിനാൻഷ്യൽ സ്റ്റേറ്റസ് അറിഞ്ഞിട്ടും അവര് പ്രൊസീഡ് ചെയ്യാൻ റെഡിയാണ്.
8: അപ്പൊ കുടുംബത്തിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് പെൺവീട്ടുകാരുടെ കാശ് നോക്കിയിട്ട് ഒരു കല്യാണം അല്ലേ? വെരി സാഡ്.
4: എന്റെ വീട്ടിലെ കാര്യങ്ങൾ അത്ര സ്മൂത്ത് അല്ലെന്ന് എനിക്ക് ഇന്ന് കേട്ടെന്ന് മനസ്സിലേ കാണുമല്ലോ. നാളെ വീണ്ടും കാണുന്നുണ്ട് അവരെ ലഞ്ചിന്.
8: തനിക്ക് നല്ലൊരു ടാലന്റ് ഉണ്ട്, അതുപയോഗിച്ച് കാശുണ്ടാക്കിക്കൂടെ? അല്ലാതെ ഡൗറി വാങ്ങിച്ച് കല്യാണം കഴിക്കുന്നൊക്കെ ഭയങ്കര ചീപ്പാ.
4: എടോ, ചിലർ ജീവിക്കാൻ വേണ്ടി ജോലി ചെയ്യും, ചിലർ ജോലിയിൽ ജീവിക്കും, മറ്റു ചിലരുണ്ട് ഒരു ജോലിയും ചെയ്യാത്തവർ, ഒന്നും ശരിയാവാത്തവർ. ഞാൻ ആ കാറ്റഗറിയ. എന്റെ ചുറ്റും ഒന്നും ഓക്കെ അല്ല.
8: മൊബൈൽ. ഇതാ എന്റെ നമ്പർ. ഫുഡ് ട്രക്കിന്റെ കാര്യത്തിൽ തീരുമാനം മാറുകയാണെങ്കിൽ അറിയിക്കും. എടോ, ഉള്ളിൽ ഓക്കെ അല്ലാത്തതുകൊണ്ടാണ് ചുറ്റുമുള്ള ഒന്നും ഓക്കെ ആയി തോന്നാത്തത്.

0: ஹேய் விஜய், நீ நீ எவ்வளோ போ
1: அது சரி,
0: நீ ஒட்டிக்க உள்ளு
1: இல்லடா, சிறு மீட்டிங்
0: ஆனோ. சரி நடக்கட்டும்,
1: எவ்வளோ உண்டு? ஹாய்
2: ஹாய்.
1: குறை நேரம் எடுத்துட்டு
2: ஒரு 10 minutes.
1: ஓ சாரி. ഞാനൊന്ന് വാഷം പോട്ടെ.
3: തിരുന്നൊരു ചക്കരക്കുടം കയ്യിലെത്തുമ്പോൾ
4: കുറച്ചും
0: കൂടെ ശ്രദ്ധിച്ചുകൂടെ.
4: ഐം സോറി വിജയ്.
0: ഒരു മിനിറ്റ്, എന്റെ പേര്
4: അറിയാം.
5: ഈ റെഫറൻസ് ഒക്കെ ഒന്ന് ഡൗൺലോഡ് ചെയ്യൂ, അപ്പോഴേക്കും ഞാനങ്ങനെ
0: തുടങ്ങുന്നില്ല.

0: Kaffe? Hm? Oh. ഓ സർ, അങ്കിൾ ഉണ്ടായിരുന്നു.
1: ഡിസ്ട്രിബ്യൂട്ടേഴ്സ് മീറ്റിംഗ് മുകളിൽ ഉണ്ടായിരുന്നു, അതാ ഇവിടെ ഫിക്സ് ചെയ്തത്.
0: ഓ
1: എന്താ, ഇവൾ തനിച്ചു വരുമെന്ന് വിചാരിച്ചോ?
0: അല്ല, ഐ മീൻ നോ, എന്തായാലും അങ്കിളെ കാണാൻ പറ്റില്ലല്ലോ. സോനെന്തോ ടെൻഷനിലാണെന്ന് തോന്നുന്നു. ഞാൻ വന്നപ്പോലെ ഫുൾ ടൈം ഫോണിലാണ്.
1: ഇവൾക്ക് ധാരാളം ഫ്രണ്ട്സ് ഉണ്ട്. സോ ഷീ ഈസ് ഓൾവേസ് എൻഗേജ്ഡ് ഇൻ വാട്സ്ആപ്പ്, ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, എല്ലാം അതിന്റെ എക്സ്ട്രീം ആണ് ഇവൾക്ക്. 100% എല്ലാം തികഞ്ഞ ആരാളുള്ളത് വിജയ്?
0: Yes, sir. Very true.
1: So I'm a little conscious about fixing a partner for her. എനിക്ക് ആഗ്രഹം എന്റെ ബിസിനസിൽ ജോയിൻ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു മരുമകനെയാണ്. ഒരുപാട് പ്രപ്പോസൽസ് വന്നവൾക്ക് ബിസിനസ്സിൽ എസ്റ്റാബ്ലിഷ്ഡ് ആയ ഫാമിലീസിൽ നിന്ന്, ബട്ട് എനിക്ക് അങ്ങനെ വേണ്ട. ഐ തിങ്ക് യു ഗോട്ട് മീ. ഒരു ടിപ്പിക്കൽ മലയാളിയുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ, ഞാൻ ഉണ്ടാക്കിയതൊക്കെ അടിയോടെ വാരിക്കൊണ്ട് പോകും എന്ന് പേടിച്ചിട്ടാണെന്ന് കൂട്ടിക്കോളൂ. സോ ടെൽ മീ, How can you support me in my business? Allengil, business il endu munparijeyamaanu vijayikkullathu.
0: So business, njan oru friend kooda oru business cheyyunnundu. Food truck, restaurant on wheels with good food and good music.
1: What is the USP?
0: USP dine with music. So good food, good music.
1: Good idea.
0: Yeah.
1: What do you say?
2: Please don't involve me in this, Dad.
1: So what's the turnover like every month? Labham illa
0: turnover, sir. Nammal ippo business start cheyan povunnathe ullu.
1: Oh, start aayittilla?
0: Illa sir, we are like just about to start. Ella ready varunu.
1: Okay, start avate. I'll watch the growth and accordingly namukku wedding plan cheyam. Okay, namukku ippo kazhikkam. I'm really starving. You want to start with the soup?
3: അയാളെ കുറ്റം പറയാൻ പറ്റത്തില്ല. മകളെ കെട്ടാൻ പോകുന്നത് കൊള്ളാവുന്ന ഒരുത്തനാവണമെന്ന് ഏതൊരു അച്ഛനും ആഗ്രഹിക്കുന്നല്ലേ. മഹാഭാരത യുദ്ധത്തില് എതിർവശത്ത് സ്വന്തം അമ്മാവനായ ഭീഷ്മരെ കണ്ട് പ്രയാസപ്പെട്ട് നിൽക്കുന്ന അർജുന്റെ അടുക്കലേ കൃഷ്ണൻ പറഞ്ഞെന്തുവാ,

0: യുദ്ധത്തിൽ ശങ്കിച്ചു നിന്നുകൂടാ. അമ്പയ്യാൻ തീരുമാനിച്ച ആ നിമിഷം എഴുതിരിക്കണമെന്ന്. അതിന്റെ അർത്ഥം എന്തുവാ? സ്വന്തം അമ്മാവന്റെ തലവെട്ടി അങ്ങോട്ട് മാറ്റണമെന്നൊന്നുമല്ല. ഒരു തീരുമാനമെടുത്താൽ അത് നടപ്പിലാക്കാൻ ഒരു സെക്കൻഡ് പോലും വൈകരുതെന്ന. എടാ, നീ ഇപ്പൊ ഏതായാലും ആ പൗർണമി ഒന്ന് പോയി കാണ്. എന്നിട്ടേ ബിസിനസ് ചെയ്യാൻ സമ്മതമാണെന്നങ്ങ് പറ.
1: नहीं भैया, आप लोग जितना तंगवा बोल रहे हैं वो बहुत ज्यादा है।
2: नहीं मैडम, हमने वैसे बहुत ही कम ही बोला है। आप तो कुछ करो ना आपकी तरफ से, प्लीज मैडम।
1: मैं आपको दो दिन में बता देंगे।
2: अच्छा ठीक है मैडम।
1: क्या भाईजान, तुम तो हंसते हो, तो कम कर सकते हो, वो बुलाएगा यार। नल्ला ईश्वरी
3: ആണല്ലോ അപ്പോയിന്റ് ചെയ്തേ
1: ഉള്ളൂ.
3: പിന്നെ ഞാൻ വിളിച്ചപ്പോ വരാൻ പറഞ്ഞു
1: ചുമ്മാ. ഇയാൾക്കൊന്നും ഓക്കെയല്ല, ചുറ്റുമുള്ള ഒന്നിനോടും താല്പര്യമില്ല. ഫാദറിനോട് ബിസിനസ് എന്തോ ഏറ്റെടുത്ത് നടത്താൻ പോവാന്നൊക്കെയല്ലേ പറഞ്ഞേ. എന്നിട്ടിപ്പോ എന്തു പറ്റി? അത് ചോദിക്കാൻ വിളിച്ചേ.
3: ഓ, വിളിച്ചെടുത്ത് ഇൻസൾട്ട് ചെയ്യാൻ നോക്കിയത്?
1: ഹലോ, ബിസിനസ് ചെയ്യാൻ ഏറ്റവും ആവശ്യേ ക്ഷമയാണ്, അതറിയാവോ? ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള മാർക്കറ്റിംഗ് ഒക്കെ ഞാൻ തന്നെ നോക്കിക്കോളാം. ഫുഡ് ട്രക്കിന്റെ മെയിൻ്റനൻസ്, പെർച്ചേസ്, കുക്കിംഗ് റിലേറ്റഡ് കാര്യങ്ങൾ ഇതൊക്കെ ചെയ്യാവോ? അങ്ങനെയാണെങ്കിൽ നാളെ മോർണിംഗ് ഷാർപ്പ് 9 AM ജോലികൾ തുടങ്ങണം. മറ്റേ ആ മ്യൂസിക് ഡയറക്ടേഴ്സിനെയും കൂടി വിളിച്ചോളൂ, വേറെ ഫ്രണ്ട്സ് ആരും ഇല്ലല്ലോ ഹെൽപ്പ് ചെയ്യാൻ.

0: ഓൾറെഡി ഒരു കാറ്ററിംഗ് കമ്പനി ഏൽപ്പിച്ചതാ. പിന്നെ ബെസ്റ്റ് ഫ്രണ്ട് ഒരു ബിസിനസ് തുടങ്ങുമ്പോ ആദ്യത്തെ വർക്ക് നമ്മൾ തന്നെ കൊടുക്കണമെന്ന് ഇവളൊരേ നിർബന്ധം. അതുകൊണ്ടാണ്
1: ആക്ച്വലി ഞങ്ങൾക്ക് കേറ്ററിംഗ് പ്ലാൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല.
2: അതെ, ആദ്യത്തെ ബിസിനസിന്റെ കൂടെ ഞങ്ങൾ പുതിയ പ്ലാനും കൂടെ തന്നില്ലേ.
0: സോ ദാറ്റ്സ് ഓൾ, ഐ ട്രസ്റ്റ് യു.
1: താങ്ക്സ്.
0: ഇംപ്രസ് എവരിവൺ വിത്ത് ഡെലിഷ്യസ് ഫുഡ്.
1: ഷുവർ അങ്കിൾ, വി വിൽ.
0: ഓക്കേ
2: അങ്കിൾ, എന്നെ ഒന്ന് ലൈബ്രറിയിൽ ഡ്രോപ്പ് ചെയ്യാം.
0: പിന്നെന്താടാ.
2: അങ്കിൾ, ഇത് വിജയ്, പിങ്കിയുടെ പാർട്ണറാ. ഇതെന്റെ അങ്കിൾ.
0: ഹായ് ജന്നി.
3: ഹലോ സർ.
0: സീ യു ടുമോറോ.
3: ടുമോറോ.
0: ഓക്കേ,
2: നാളെ കാണാം.
3: നാളെ. ഹേ, അതെന്താ ജെന്റിൽമാൻ?
1: നമ്മുടെ ഒഫീഷ്യൽ ലോഞ്ച് ആവുന്നതിന് മുന്നേ ഫസ്റ്റ് ഓർഡർ കിട്ടി. കേറ്ററിംഗ് ആണ്, ട്രയൽ ആയിട്ട് കൂട്ടിയാ മതി, എക്സ്പീരിയൻസ് ആയിക്കോട്ടെ.
3: കേറ്ററിംഗ് നമ്മുടെ പ്ലാൻ ഇല്ലല്ലോ.
1: ഏതാ ക്ലച്ച് പിടിക്കുന്നതെന്ന് ആർക്കറിയാം. ഇങ്ങോട്ട് വന്നേലേ, ബിഗ് ഇവന്റ് മാനേജർ ആണ്. പക്ഷെ നാളെ രാവിലെ 11 മണിക്ക് ഫുഡ് അവിടെ
3: എത്തണം.
1: മെനു ഒന്നും ഇല്ല, അതിനൊക്കെ മെയിൻ കേറ്ററിംഗ് കമ്പനി വേറെ ഉണ്ട്. നമുക്ക് ജസ്റ്റ് സ്റ്റാർട്ടേഴ്സിന്റെ ഓർഡർ മാത്രമേ ഉള്ളൂ. സോ റിസ്ക് എടുക്കണ്ട. ഏതെങ്കിലും നല്ല ഹോട്ടലിൽ നിന്ന് ഓർഡർ ചെയ്ത് അങ്ങോട്ടേക്ക് എത്തിച്ചാൽ മാത്രം മതി. ഞാൻ അവിടെ ഉണ്ടാവും. വണ്ടിയിൽ ഡീസൽ അടിക്കാൻ മറക്കരുത്. എവറിതിങ് ഷുഡ് ബി പെർഫെക്റ്റ്.
3: എന്നാലും ഹോട്ടലിൽ നിന്ന് ഓർഡർ ചെയ്യുന്നത് ഞാൻ കുക്ക് ചെയ്താ പോരെ? ജസ്റ്റ് സ്റ്റാർട്ടേഴ്സ്
1: അല്ലേ. വിജയ്, 24 hours പോലും ഇല്ല ഇവന്റിന്, വെറുതെ എന്തിനാ ടെൻഷൻ? എങ്ങനെ എലിഗന്റ് ആയിട്ട് സെർവ് ചെയ്യാന്ന് ആദ്യം പഠിക്ക്. എണീറ്റ്, എനിക്ക് 75,000
3: മാർജിൻ ഉണ്ടോ?
1: ഒരു 20,000.
3: Let's start with starters.
1: That's a good one.
3: അപ്പോൾ ഞാൻ പോയി പ്ലാനിംഗ് തുടങ്ങി. See you.
4: ഞങ്ങളെ കോളിനും തോണിനെ പോലെ ഡെയിലി കളിച്ചിറക്കണം പറയല്ലേ. ഞങ്ങളെ മ്യൂസിക് ഡയറക്ടേഴ്സ് ആണ്. വി ആർ മ്യൂസിക് ഡയറക്ടേഴ്സ്, വി മേക്ക് മ്യൂസിക്. പോയി ഓടിടാ.
3: അപ്പൊ എന്റെ ചെലവില് നീ ഒന്നും ബിയർ അടിക്കുന്നില്ല?
5: ഓഹോ, പ്രലോഭനം കീ ബാരമേ.
1: പിങ്കി, ആ ഒന്ന് വേഗം വന്നേ.
2: എന്തു പറ്റി?
1: വേഗം വാ.
2: എന്താ ചേച്ചിയോട് പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ല?
1: ചേച്ചി എന്താ ചെയ്യുന്നേ?
6: പൊടി അമ്മ എണീക്കും.
1: ചേച്ചി ഇതൊന്നും ശരിയല്ല.
6: എനിക്കേ ഇത് കൊണ്ട് 2 months EMI അടയ്ക്കാം.
1: ചേച്ചി പ്രായമായ അമ്മയാണ്.
6: അതെ, അത് തന്നെ. പ്രായമായ അമ്മയ്ക്ക് എന്തിനാ സ്വർണം? പൈസക്കൊക്കെ ഒരുപാട് ആവശ്യമുണ്ടടി.
1: ചേച്ചി പ്ലീസ് അത് കൊണ്ടുപോകരുത്.
6: ഇവിടുത്തെ കാര്യത്തിൽ നീ ഇടപെടണ്ട.
1: ചേച്ചി
6: വിടരുത്. മരിക്കാൻ കിടക്കുന്ന ആൾക്കല്ലേ മാലയമാളി.
7: നാളെ എല്ലാരും ഫുഡ് കഴിച്ച് ഹാപ്പി ആയി കഴിഞ്ഞിടത്ത് എല്ലാരും പിങ്കിയെ വന്ന് അപ്രീഷിയേറ്റ് ചെയ്യും. എന്നിട്ടൊന്ന് പറയും, പിങ്കി ദി സ്റ്റാർട്ടേഴ്സ് ഫോർ സോ അമേസിംഗ്, സോ എക്സ്ട്രാഓർഡിനറി.
8: അപ്പൊ നീ പറയും, ഞാനൊരു സത്യം പറയട്ടെ, ഇത് ഞാൻ ഓർഡർ ചെയ്ത് പറ്റിയതല്ല, ഞാൻ സ്വന്തമായിട്ട് കഷ്ടപ്പെട്ട് കുക്ക് ചെയ്താണ് അല്ലേ?
9: അപ്പൊ അവള് പറയും, ഓ മൈ ഗോഡ് വിജയ്, യു ആർ സോ സ്വീറ്റ് ആൻഡ് സോ ബ്യൂട്ടിഫുൾ ആൻഡ് ആൻ അമേസിംഗ് ഷെഫ്.
3: ഞാനിത് ഫുൾ ഉണ്ടാക്കി പാക്ക് ചെയ്ത് കഴിയണ വരെ ഉറങ്ങണമെന്ന് മാത്രം എന്റെ അടുത്ത് പറയാം.
7: പറയൂല.
3: എന്നാൽ ഞാൻ ഒരു സത്യം പറയട്ടെ, ഞാൻ താൽക്കാലികമായിട്ട് കള്ളു കൂടി നിർത്തി. എടാ, വീട്ടിലെ പരിപാടികളൊക്കെ ഒന്ന് സെറ്റിൽ ആവണവരെ കുറച്ച് സീരിയസ് ആയില്ലെങ്കിലേ ചിലപ്പോ നൈസ് ആയിട്ട് പണി
5: പാടും.
1: അത് ഞാനേ നാളത്തെ ലൊക്കേഷൻ മാപ്പ് വാട്സാപ്പ് ചെയ്തിട്ടുണ്ട്.
3: എനിക്ക് കിട്ടി, എനിക്ക് അറിയാവുന്ന സ്ഥലം.
1: പിന്നെ ഏത് ഹോട്ടൽ ഓർഡർ കൊടുത്തേക്കുന്നേ?
3: ഹോട്ടൽ കാസിലോ.
1: അയ്യോ, അത് ഭയങ്കര എക്സ്പെൻസീവ് അല്ലേ?
3: എന്നാ
1: ഓക്കെ, ശരി. അപ്പൊ എന്നാ നാളെ കാണാം. നേരത്തെ ഇറങ്ങിക്കോ. പിന്നെ രാവിലെ വരുമ്പോ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങണേ. ആദ്യത്തെയാണ്.
3: ഓൾറൈറ്റ്.
1: ഓക്കേ ശരി.
3: ഗുഡ് നൈറ്റ്.
1: ഗുഡ് നൈറ്റ്.

0: ഏകനാഥം.
1: എന്റെ തിരുവാർമല കൃഷ്ണ.
2: ഞാൻ കൊറേ നേരമായിട്ട് ട്രൈ ചെയ്യായിരുന്നു, നോട്ട് റീച്ചബിൾ എന്നൊക്കെയാ
1: പറയുന്നത്.
2: എണീറ്റപ്പെന്നൊന്ന് വിളിക്കായിരുന്നു.
1: ഇറ്റ്സ്
2: ഓക്കെ, എല്ലാം റെഡി അല്ലേ? എവിടെ എത്തി?
1: ഞാൻ പുറപ്പെട്ടു.
2: പുറപ്പെട്ടല്ലേ ഇതുവരെ?
1: ഇനി ഒരു മണിക്കൂറല്ലേ.
2: നോക്കൂ, നല്ല ട്രാഫിക് ഉണ്ടാവും. ഇപ്പൊ പുറപ്പെട്ടില്ലെങ്കിൽ നമ്മൾ വിചാരിച്ച സമയത്ത് അവിടെ എത്തിക്കാൻ പറ്റില്ല.
1: സ്റ്റാർട്ടേഴ്സ്
2: ആണ് സെർവ് ചെയ്യുന്നത്, ഒരു 5 മിനിറ്റ് പോലും ലേറ്റ് ആവാൻ പറ്റില്ല.
1: എനിക്കറിയാം.
3: അകത്ത് ബാപ്റ്റിസം തുടങ്ങിയാ പിന്നെ 15 മിനിറ്റ് എടുക്കും. ഷാർപ്പ് 11 നമ്മൾ സ്റ്റാർട്ടേഴ്സ്
2: ചെയ്യണം. അങ്കിൾ ട്രസ്റ്റ് മീ, എവരിതിങ് വിൽ ബി പെർഫെക്റ്റ്.
3: പിന്നെ പെങ്കി, ഈ ഇവന്റ് നന്നായിട്ട് ചെയ്താ 4-5 മിനിറ്റ്സ് വേറെ ഉണ്ട് നിങ്ങൾക്ക് തരാനായിട്ട്.
2: ഓ, താങ്ക് യു സോ മച്ച്.
3: ബി ഹിയർ.
2: ഓക്കെ
3: ഓക്കെ.

0: ഹേയ് പിങ്കി, എവിടെ? സ്റ്റാറ്റസ് എത്തിയോ?
1: ഇവിടെ അടുത്തെത്തി. ഡോണ്ട് വറി.
0: ഓക്കെ.
2: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സിനിമ ശബ്ദരേഖ.
3: അവിട്ടദിന പ്രത്യേക സിനിമ ശബ്ദരേഖയിൽ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്ന ചിത്രം വിജയ് സൂപ്പറും പൗർണമിയും.
4: സാറേ, അതൊരു വണ്ടി ഇടിച്ചിട്ട് നിർത്താതെ പോയതാ സാറേ. അത്യാവശ്യം ഇട്ടൊന്ന് ഒന്ന് ആശുപത്രിയിൽ എത്തിക്കാം. ഇത് മിണ്ടുന്നില്ല, ഒന്ന് വേഗം.
5: എന്ത് പരിപാടിയാണ്?
0: കുറച്ച് നേരായി, 5 മിനിറ്റ്സ് ഇപ്പൊ എത്തും, ഇപ്പൊ എത്തി കാണും, ഇപ്പൊ എത്തിക്കഴിഞ്ഞു. ഇനി അതൊക്കെ തന്നെ
1: പറയാറില്ലേ?
0: എനിക്കിത് വേണം. ഐ ഡിസേർവ് ഇറ്റ്. ഐ നെവർ ടച്ച് ഇറ്റ്.
5: ചേട്ടൊന്ന് വേഗം വിടുവോ, വേഗം ആവട്ടെ.
6: ഹലോ മേഡം.
7: മേഡം, മൊബൈൽ ഇവിടെ.
6: എനിക്ക് താഴെ കിടന്ന് കിട്ടിയതാണേ.
0: ഇനിയിവിടെ നിക്കണമെന്നില്ല. പൊക്കോളൂ, അവരുടെ വായിരിക്കുന്ന മുഴുവൻ ഞാൻ കേട്ടു.
1: അങ്കിൾ, ഐ ബെഗ് ഓഫ് യു, ഐ ഡോണ്ട് വാണ്ട് ടു പുട്ട് യു ഇൻ എ പ്രോബ്ലം.
0: നാണാ ഒന്നിട്ട് എനിക്ക് ഐ തൊടി ഓസം ഇന്റഗ്രിറ്റി. ഇനി ഇവിടെ നിൽക്കണ്ട, ഞാൻ പറഞ്ഞില്ലേ ഞാൻ മനയിൽ തുറന്നു. ഇനിയിപ്പോ ഇതെന്റെ ഈഗോയാണ്. യു ക്യാൻ ഗോ. പരിചയമുള്ള ഒരാൾക്കും ബിസിനസ് കൊടുക്കരുത്. ബുൾഷിറ്റ്.
4: I'm sorry, 5 minutes ഞാൻ എല്ലാം റെഡിയാക്കാം.
1: വണ്ടി എടുക്കാവോ?
4: എന്താ
1: ഇവിടുന്ന് പോവാ? വണ്ടി എടുക്ക്.
4: അപ്പൊ ഇതിറക്കണ്ട്?
1: വേണ്ട.
4: എന്താ, 5 മിനിറ്റ് കൊണ്ട് ഞാൻ എല്ലാം സെറ്റ് ചെയ്യാം.
1: പ്ലീസ് വണ്ടി എടുക്ക്.
4: കള്ളോടൊന്ന് കേൾക്കുന്ന ആളെ വിചാരിച്ച പിന്നെ എത്ര വലിയ സത്യമാണെങ്കിലും കൺവിൻസ് ചെയ്യാൻ പറ്റില്ല. മിസ്റ്റേക്ക് എന്റെ ഭാഗത്താ.
1: മിസ്റ്റേക്ക് തന്റെ ഭാഗത്ത് തന്നെയാണ്. അതല്ലാന്ന് ആരും പറയുന്നില്ല ഇവിടെ. എന്താ ഡീസൽ അടിച്ചിട്ടില്ല അല്ലേ? So you decided to spoil everything. തുടങ്ങി രണ്ട് ബിസിനസ്സും ഫെയിൽ ആയിട്ട് മൂന്നാം തരണത്തിന് ഇറങ്ങി തിരിച്ചതേ കുറെ പേരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കാന്. തോറ്റു മുമ്പ് പേടിച്ച് മാറിയിരിക്കാനുള്ള നല്ല ലൈഫ് എന്ന് കാണിച്ചു കൊടുക്കാനാ. ഇനി ഇതിനകത്ത് ഇരുന്നിട്ട് എന്തിനാ? വിജയ് സൂപ്പർ, വിജയ് സൂപ്പറിനെ എത്ര ഒച്ചത്തെ വിളിച്ചു കുവയാലത്ത് ആ സൂപ്പർ ആവില്ല. സൂപ്പർ ആവണെങ്കിലേ ഉള്ളിലൊരു വലിയ ഡി വേണം, ഡിസിപ്ലിൻ.
4: പിങ്കി, ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴി സ്റ്റക്ക് ആയി പോയി. ഒരു ആക്സിഡന്റ് കണ്ടിട്ട് ഞാൻ നിർത്താൻ.
8: അരമണിക്കൂർ നേരത്തെ സ്റ്റാർട്ട് ചെയ്ത എന്തായിരുന്നു കുഴപ്പം? ഇപ്പൊ പറയുമായിരിക്കും ഹോട്ടലിൻ സ്റ്റാർട്ടേഴ്സ് റെഡി ആവാൻ ലേറ്റ് ആയിരുന്നു അല്ലേ. ഓക്കെ, ആ ബില്ല് എവിടെ? എടേ, ഈ സാധനം വാങ്ങിച്ച ഹോട്ടലിലെ ബില്ല് എവിടെയെന്ന്? വണ്ടിയിലുള്ള സാധനം തിരിച്ചേപ്പിച്ച 25% എങ്കിലും കാശ് എനിക്ക് തിരിച്ചു കിട്ടും. അത് വെച്ച് ഇന്ന് തന്നെ അങ്കിളുടെ കാര്യങ്ങൾ എനിക്ക് സെറ്റിൽ ചെയ്യാം. ബില്ലതാ, ബില്ലെന്തിയേ?
9: ഇതൊന്നും ഹോട്ടലിന്നല്ല.
8: പിന്നെ
9: ഇത് മുഴുവൻ ഞാൻ ഇന്നലെ

0: ഇരിക്കണോ? എടോ, നിന്റെ പേര് ഞാൻ
1: വിശാല്. ഇയാളിപ്പോ ഡൽഹിയിൽ ഒരു ഇൻഡോ അമേരിക്കൻ കമ്പനിയിലാണ്. ഇപ്പോഴാണെങ്കിൽ ഓസ്ട്രേലിയയിൽ ഒരു സിമിലർ കമ്പനിയിൽ നിന്ന് നല്ലൊരു ജോബ് ഓഫറും വന്നിട്ടുണ്ട്.
2: നല്ലൊരു പെൺകുട്ടിയെ കണ്ടുപിടിച്ച് കൈപിടിച്ച് ഏൽപ്പിച്ചിട്ട് വേണം ഇവനെ പറഞ്ഞു വിടാനെന്ന് ഞങ്ങക്ക് രണ്ടുപേർക്ക് നിർബന്ധമുണ്ട്. അല്ല, ഇവിടുത്തെ ആളെവിടെ? പൗർണമി
0: മോളുണ്ട്, ഇപ്പൊ വിളിക്കാം. മോളെ പിങ്കി,
3: ആരാ?
4: ദാരിയ. ഹലോ.
5: ആ മോളെ, എവിടെയാ?
4: ഞാൻ മെസ്സേജ് ഇട്ടിരുന്നല്ലോ, ഞാൻ ശ്രേയയുടെ കൂടെ ഒന്ന് പാർലറിൽ വന്നതാ.
5: ഓക്കെ ഓക്കെ, ഒന്ന് പെട്ടെന്ന് വാ, എനിക്ക് നല്ല സുഖം തോന്നുന്നു.
4: അയ്യോ, എന്തു പറ്റി?
5: കം സൂൺ.
4: ഒരു ഹാഫ് ആൻ അവർ ഞാൻ എത്തി. ഓക്കെ,
3: യു ആർ ലീവിംഗ് നൗ?
4: ഡാഡിക്ക് എന്തോ വയ്യാന്ന്.
3: ഓക്കെ,
4: ഐ വിൽ ടെക്സ്റ്റ് യു. ബൈ.
2: ശരി രാധേ, അടുത്താഴ്ച ഒന്നുകൂടി
4: വരാം.
2: വേണുഗോപാൽ.
6: ഇവന്റെ മുത്തച്ഛൻ മരിച്ചതിന് ശേഷം ഞാൻ അങ്ങനെ വീടുകളിലോ ചടങ്ങുകൾക്കോ ഒന്നും പോകാറില്ല. പിന്നെ ഇവൻ പ്രയാസപ്പെട്ടിരിക്കുന്ന കണ്ടപ്പം കൂടെ വരണമെന്നും പിന്നെ മോളെ ഒന്ന് കാണണമെന്നും ഒക്കെ തോന്നി. എടാ, അതങ്ങോട്ട് കൊടുത്തെ.
7: ഫുൾ ടാങ്ക് ഡീസൽ അടിച്ചിരുന്നു. പൈസ
6: ഒറ്റയ്ക്ക് വിട്ടാലേ ആ കാശും താക്കോലും നിന്നിട്ട് ഒന്നും മിണ്ടാതെ ഇവനങ്ങ് പോകത്തേ ഉള്ളൂ. അല്ലാതെ ആരോടും ഒന്നും പറഞ്ഞ് ജയിക്കാനുള്ള സാമർഥ്യം ഒന്നും ഇവനില്ല. ഇപ്പൊ ഇവിടുന്ന് പോയത് ഒരു പെണ്ണുകാണൽ കൂട്ടരാണെന്ന് മനസ്സിലായി. ഇവൻ പറഞ്ഞു മോക്കിപ്പോ ഒരു കല്യാണം കഴിച്ചു പോകാനൊന്നും ഒരു താല്പര്യവും ഇല്ലെന്ന്. പറഞ്ഞറിഞ്ഞിടത്തോളം ഈ മോള് ഒരുപാട് എന്തൊക്കെയോ സ്വപ്നങ്ങൾ ഉള്ളവളാ. സമയമാവുമ്പോ അവള് പറഞ്ഞോളൂ എന്ന് മനസ്സിലാക്കാൻ നിങ്ങളെ പോലെ അറിവുള്ളവർക്കെങ്കിലും കഴിയണ്ടേ? ഒരു കടമ തീർക്കുന്ന പോലെ അവരെ കെട്ടിച്ചു വിടുന്നതിലല്ല, അവരുടെ മനസ്സിലെന്താണെന്ന് നന്നായിട്ട് അറിഞ്ഞ് ഒരാളിന്റെ കൈ പിടിച്ച് ഏൽപ്പിക്കുന്നതിലാണ് വലിപ്പം കാണേണ്ടത്. അപ്പോ ഈ കല്യാണത്തിന്റെ പിന്നാലെ ഡൈവോഴ്സ് എന്ന് പറയുന്ന ഏർപ്പാടുണ്ടല്ലോ, അതങ്ങ് താനെ ഇല്ലാതായിക്കോളും. പിന്നെ മോളോടൊരു കാര്യം, ഇച്ചിരി മനുഷ്യപ്പെട്ടുള്ള ആരും ചെയ്യുന്നതേ ഇവനും അന്ന് ചെയ്തിട്ടുള്ളൂ. പരസ്പരം വിലയിരുത്താൻ തുടങ്ങിയാലേ ഇടയിലുള്ള ഈ സ്നേഹം ഒന്ന് നഷ്ടപ്പെടും. അതങ്ങനെ നമുക്കിറങ്ങാം,
2: ചായ എടുക്കാം.
6: ഓ, അതിനൊക്കെ ഇനി നേരം ഉണ്ടല്ലോ. മോക്ക് നല്ലതേ വരും കേട്ടോ.

0: പെട്രോൾ അടിച്ചില്ലേ? പെട്രോൾ അടിച്ചാണോ പേര്? ആരാടാ വീട്ടിൽ
1: മതി മോളെ, ഇനി നീ ഇരുന്ന് കഴിക്ക. അമ്മക്ക് ഇഷ്ടമായോ?
2: അസലായിട്ടുണ്ട് മോളെ, നല്ല സ്വാദ്.
3: എന്തൊരു കോണ്ടിനെന്റൽ മണം!
4: വാവ്, ബെസ്റ്റ് ടൈം ആണ് ആന്റി. അച്ഛമ്മേ,
2: ഭക്ഷണത്തിന്റെ മണം അങ്ങോട്ട് അടിച്ചോ. ഇത് എവിടുന്ന് കയറി വരുന്നു?
4: ഈസി അച്ഛമ്മേ.
5: നീ എന്താടാ വിളിച്ചിട്ട് ഫോൺ എടുക്കാഞ്ഞേ?
0: ഞാൻ അങ്ങോട്ട് വരുമായിരുന്നു.
2: എടാ, മോളുണ്ടാക്കിക്കൊണ്ട് വന്നതാ, നല്ല സ്വാദുണ്ട്. നീ അങ്ങോട്ട് ഇരുന്നേ,
0: എനിക്ക്
2: അങ്ങോട്ട് ഇരിക്കടാ,
1: ഇരുന്ന് കഴിക്കേ.
5: അങ്കിളൊന്നും പറഞ്ഞില്ലല്ലോ.
1: മോളെ, ഞാൻ ഇത്രയും രുചിയോടെ ഭക്ഷണം കഴിച്ചിട്ട്

0: ഒരുപാട് നാളായി. നീ ഇതെങ്കിലും കുക്കറി ഷോയിൽ കണ്ടിട്ടുണ്ടാക്കിയതാണോ?
1: കുക്കറി ഷോ തന്നെയാ. യൂട്യൂബിൽ 1500 വ്യൂസ് മാത്രമുള്ള ഒരു ഷെഫിന്റെ വീഡിയോ നോക്കി ഉണ്ടാക്കിയത്. ഇപ്പൊ ഫെയിൽഡ് ആണ്, പക്ഷെ കുറച്ച് മാസങ്ങൾക്കുള്ളിൽ കാര്യങ്ങളൊക്കെ മാറി മറി. അങ്കിൾ, ഞാനും വിജയും കൂടി ചെയ്യുന്ന ബിസിനസ് അധികം വൈകാതെ നല്ലൊരു ദിവസം നോക്കി റീസ്റ്റാർട്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്നത്. വി നീഡ് യുവർ ബ്ലെസിംഗ്സ് അങ്കിൾ.
0: അങ്കിളിന്റെ ബ്ലെസിംഗ്സ് ഒക്കെ എന്നും ഉണ്ടാവും, പക്ഷെ അത് മാത്രം പോരാ. ഇപ്പൊ കാണിക്കുന്ന ഈ ആവേശവും ഡെഡിക്കേഷനും ഡിറ്റർമിനേഷനും ഒക്കെ എന്നും ഉണ്ടാവണം കേട്ടോ. കഴിക്കല്ലാവരും.
2: അതെ, കാശ് കൊടുത്താ ബോംബെന്നും ബംഗാളിൽ നിന്നൊക്കെ വേറെ ഷെഫിനെ കിട്ടും. തനിക്ക് തോന്നുമ്പോ പറഞ്ഞു വിടാനും തിരിച്ചു വിളിക്കാനൊക്കെ അവരാ നല്ലത്. എന്നെ
1: വിട്ടാരേബി, അതങ്ങനെ എങ്ങനെയെങ്കിലും ഉപേക്ഷിച്ചു കളയാൻ പറ്റില്ല. And you are my last ray of hope.
3: പനോ തിരിഞ്ഞോക്കോ മുറ്റത്തിന് ഈ ക്ലാസ്.
0: എല്ലാവരും ഉണ്ടല്ലോ, ബിസിനസ് അടിച്ച് കസറാണ് അല്ലേ? Am I right? പൗർണമി അങ്ങനെയല്ലേ പേര്? ന്യൂസിൽ കണ്ടായിരുന്നു രണ്ടാളെയും. വെരി ഹാപ്പി.
1: താങ്ക് യു.
0: മോളെ ഇന്ന് കാണുമെന്ന് കരുതിയില്ല. ഇവിടെ ഇപ്പൊ എല്ലാവരും ഉണ്ടല്ലോ, ഇവർക്കൊക്കെ അറിയാം ഞാനൊരു ഫ്രാങ്ക് ആയിട്ടുള്ള ആളാണെന്ന്. എന്നാലും കണ്ടത് കൊണ്ടൊന്ന് ചോദിക്കട്ടെ.
1: നോ ഫോർമാലിറ്റി സർ, ചോദിച്ചോളൂ.
0: മോളുടെ ഷെയർ ഞങ്ങൾക്ക് തന്നേക്കാവോ? ബിസിനസ് എനിക്കൊരു അഡിക്ഷനാ. മോൾ ഇൻവെസ്റ്റ് ചെയ്ത് എത്രയാണെങ്കിലും അതിന്റെ 3 ഇരട്ടി ഞാൻ തരാം. വിജയ് എന്റെ ഭാവി മരുമകന്. ഇയാളുടെ ബിസിനസ്സിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തില്ലെങ്കിൽ പിന്നെ ആരാ ചെയ്യുന്നത്? എന്തു പറയുന്നു?
1: ഞാൻ അതിനെ പറ്റി ആലോചിച്ചിട്ടില്ല സർ.
0: ആലോചിച്ച് പറഞ്ഞാ മതി. എനിക്കൊന്നും ഹൈഡ് ചെയ്ത് ശീലമില്ല, അതുകൊണ്ടാ ചോദിച്ചത്. സോ നെക്സ്റ്റ് സൺഡേ എന്റെ മോളും ഇയാളുമായുള്ള പ്രീ എൻഗേജ്മെന്റ് പാർട്ടിയാണ്. അങ്ങനൊരു വലിയ പാർട്ടി ഒന്നുമല്ല, പേറിയ ഒരു 10-15 പേർ അത്രേ ഉള്ളൂ. മോൾ എന്തായാലും ഉണ്ടാവണം. നോ എക്സ്ക്യൂസസ്
2: സർ. പ്രീ എൻഗേജ്മെന്റ് പാർട്ടിയോ? എന്നോടൊന്നും പറഞ്ഞില്ല.
0: അത് പറയാനല്ലേ ഞാൻ ഇവിടെ വന്നത്. പിന്നെ ഈ ചെക്ക് തരാനും. ഇത് വെച്ചോളൂ.
4: എന്തിനാ ഇത്?
0: ചന്ദ്രനിപ്പോ ഒരുപാട് ആവശ്യങ്ങളുണ്ടെന്ന് എനിക്കറിയാം. അത്യാവശ്യത്തിന് ഉപകരിക്കുമ്പോഴല്ലേ ക്യാഷിന് വാല്യൂ കൂടുന്നത്. ചന്ദ്രൻ വാ, എനിക്ക് ഈ പരിസരമൊക്കെ ഒന്ന് കാണിച്ചു തരാം. വരൂന്നേ.
1: അച്ഛമേ, ഞാൻ ഒന്ന് പോയിട്ട്
5: വരാം.
1: അതല്ല, ഒന്ന് രണ്ട് സ്ഥലത്ത് പോവാനുണ്ട്.
2: അയാൾ എന്തെങ്കിലും പറഞ്ഞു വെച്ചു.
1: എനിക്കൊക്കെ

0: எந்த?
1: I'm sorry.
0: Anything else?
1: എന്റെ ഫാമിലിയുടെ സൈഡിൽ നിന്ന് എനിക്ക് ഭയങ്കര പ്രഷർ ഉണ്ടായിരുന്നു. അച്ഛൻ പ്രോമിസ് ചെയ്തൊരു പ്രപ്പോസൽ എനിക്ക് നോ പറയാൻ പറ്റിയില്ല. പക്ഷേ സംഭവ നടന്നില്ല.
0: ഓ, അപ്പോ എന്നെ ഓർമ്മ വന്നോ?
1: അതല്ല, പലതവണ ഞാൻ വിളിക്കണമെന്ന് വിചാരിച്ച, പക്ഷെ എനിക്കതിനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല. പിന്നെപ്പോഴോ ബിസിനസ്സിന്റെ വാർത്ത ഞാൻ ഫേസ്ബുക്കിൽ കണ്ടു. അപ്പൊ തന്നെ ഒന്ന് കാണുമെന്ന് വിചാരിച്ച, ഒന്ന് നേരിലൊന്ന് അപ്രീഷിയേറ്റ് ചെയ്യണം തോന്നി.
0: കഴിഞ്ഞു, എന്നാ പൊക്കോ, താമസിക്കണ്ട.
1: പിങ്കി,
0: എന്റെ വീടായി പോയി. അല്ലെ, കാരണം നോക്കി ഞാൻ പറഞ്ഞു തന്നേനെ. അതെന്തിനാന്നറിയോ? പ്രപ്പോസ് ചെയ്തപ്പോ കാണിച്ച ആ ധൈര്യം ഉണ്ടല്ലോ, അത് ബ്രേക്കപ്പിൽ കാണിക്കാത്തേനെ.

0: നീ എന്താ വല്ലാതിരിക്കുന്നേ? എന്നാ ഇത് കഴിക്കേ, കഴിച്ചോളാം. മോളെ, അന്ന് അച്ഛൻ്റെ ആ ഫ്രണ്ടും ഫാമിലിയും വന്നില്ലായിരുന്നു നിന്നെ കാണാൻ. അന്വേഷിച്ചിടത്തോളം ആ പയ്യൻ കൊള്ളാം, ഗുഡ് ക്യാരക്ടർ. പിന്നെ ഓസ്ട്രേലിയയിലാണ്, അതാ വലിയ അട്രാക്ഷൻ. അവരോട് ഞങ്ങൾ എന്താ പറയേണ്ടത് മോളെ?
1: നിങ്ങളുടെ ഇഷ്ടം.
2: ഞാൻ അവരോട് നോ പറഞ്ഞു. നോക്കണ്ട, കാര്യമായിട്ട നീ ജീവിക്കേണ്ടത് നിന്റെ ജീവിതമാണ്. മോക്ക പ്രപ്പോസൽ ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ മോൾ അന്ന് തന്നെ ഞങ്ങളോടത് പറഞ്ഞേനെ. ഈ പെമ്മക്കള് വളർന്നു വരുമ്പോ പേരൻസിന്റെ നെഞ്ചില് തീയാണ്. കല്യാണപ്രായമൊക്കെ ആകുമ്പോഴത്തേക്ക് അതിങ്ങനെ ആളി കത്തിക്കൊണ്ടിരിക്കും. നല്ല സ്വഭാവവും ജോലിയും തറവാടിത്തൊക്കെ ഉള്ള ഒരു പയ്യനെ കിട്ടുമെന്നുള്ള ആശങ്ക ഉണ്ടെന്നല്ല, ഇങ്ങനെ കൊണ്ടുനടന്ന കുഞ്ഞിനെ ഇനി വേറൊരു വീട്ടിലേക്ക് അയക്കണമല്ലോ എന്നോർക്കുമ്പോൾ, അവളിനി ഞങ്ങളുടെ മാത്രമല്ലല്ലോ എന്നോർക്കുമ്പോൾ, ഓസ്ട്രേലിയക്ക് പോകാൻ നിനക്ക് ഇനി ഒരു ടിക്കറ്റ് മാത്രം പോരെ. നിന്റെ ഇൻട്യൂഷൻസ് തെറ്റില്ല. മോളെ ഇനി അമ്മ ഒന്നിനും നിർബന്ധിക്കില്ല. മോളുടെ തീരുമാനങ്ങൾ ഇനി നമ്മൾ മൂന്ന് പേരുടെയും തീരുമാനങ്ങൾ.

0: റേഡിയോയിൽ ഒഫീഷ്യലി ജോയിൻ ചെയ്യണ ഈവനിങ് ഷോ ലൈവ്.
1: അപ്പൊ ട്രീറ്റ് ഉണ്ട്.
0: അതിന്റെ ആണ് ട്രീറ്റ്. എന്ത് വേണമെങ്കിലും ഓർഡർ ചെയ്തോ. സൺഡേ നിങ്ങൾ രണ്ടുപേരും എന്റെ ഷോയിൽ ഉണ്ടാവണം.
2: റേഡിയോലോ?
0: നീ എന്താ ആദ്യമായിട്ട് കേൾക്കണ പോലെ? ഞാൻ അന്നേ പറഞ്ഞല്ലേ അതൊന്ന് ഡിസ്കസ് ചെയ്യാനാ നിങ്ങൾ രണ്ടുപേരെ ഇവിടേക്ക് വിളിച്ചത്. ട്രൂ സ്റ്റോറീസ് എന്നാ ഷോയിന്റെ പേര്.
2: പൂജ, നോ വേ, നോ വേ.
0: 10 മിനിറ്റ്സ് സ്റ്റുഡിയോയിലും കൂടെ വരണ്ട, ഫോണിൽ സംസാരിച്ചാൽ മാത്രം മതി.
2: സൺഡേ എൻഗേജ്മെന്റ് അല്ലേ, അതും ഈവനിങ്.
0: എനിക്കറിയാം, ബട്ട് വിജയ്, ഇസ് ദേർ എനി വേ? ഞാൻ അവിടെ പറഞ്ഞു പോയി. പ്ലീസ് പ്ലീസ്
1: പ്ലീസ് ഒന്നും പറയണ്ട. പിങ്കി ഓക്കെ ആണെങ്കിൽ ഞാൻ ഓക്കെ.
0: ഇനി നീ ആയിട്ട് നോ ഒന്നും പറയരുത്. ഓക്കെ, ഞാൻ സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും ഓർഡർ ചെയ്തിട്ട് വരാം.
1: പിങ്കി, നമ്മൾ ഇന്നലെ ഫുഡ് ട്രക്ക് ഓപ്പൺ ചെയ്തിട്ടില്ല. റെഗുലർ കസ്റ്റമേഴ്സ് ഒക്കെ
2: എന്റെ ഷെയറിന് തന്റെ ഫാദർ ഇൻ ലോ ഒരു വില പറഞ്ഞിട്ടുണ്ടല്ലോ.
1: താൻ കാര്യമായിട്ട് പറയുന്നോ?
2: അങ്ങേര് കാര്യമായിട്ടല്ലേ പറഞ്ഞേ.
1: ആണെങ്കിൽ
2: ഐ സെൽ ഇറ്റ്.
1: ഒരു വിഷമമില്ല.
2: എന്തിന്? അത് വേറെ ഒരു ഫുഡ് ട്രക്ക് അല്ലേ.
1: അങ്കിൾ ഇന്നലെ എന്നെ വിളിച്ചിരുന്നു, തന്റെ റിപ്ലൈ എല്ലാം കിട്ടിയെന്ന് ചോദിച്ചു. എന്നിട്ട് ഞാൻ തന്നെ വിളിക്കാറുന്നത്.
2: എന്താ വിളിക്കാതിരുന്നേ?
1: അങ്ങേർക്ക് വേറെ വലിയ വണ്ടികൾ വാങ്ങിച്ച് റീബ്രാൻഡ് ചെയ്യാനാ പ്ലാൻ.
2: അപ്പൊ ഈ ഫുഡ് ട്രക്കോ
1: വിൽക്കുമായിരിക്കും, അല്ലെങ്കിൽ ആംബുലൻസ് ആക്കുമായിരിക്കും, അല്ലെങ്കിൽ പൊളിക്കുമായിരിക്കും.
2: പൊളിക്കാനോ?
1: അത് വേറെ ഒരു ഫുഡ് ട്രക്ക് അല്ലേ.
2: നരേഷ് വന്നിരുന്നു.
1: ഓ, അപ്പൊ എന്റെ അടുത്ത് കുറെ കാര്യങ്ങൾ പറയാനുണ്ട്.
2: താൻ എന്നോടെല്ലാം പറയാറുണ്ടോ? എൻഗേജ്മെന്റിന്റെ കാര്യം പറഞ്ഞിരുന്നോ?
1: പിങ്കി, ഇറ്റ്സ് ജസ്റ്റ് എ പ്രീ എൻഗേജ്മെന്റ് പാർട്ടി. എനിക്ക് അതിനെ പറ്റി അറിയില്ലായിരുന്നു. താൻ കേൾക്കുമ്പോ തന്നെ ഞാനും അതിനെ പറ്റി കേട്ടത്. ആൻഡ് വൈ ഷുഡ് ഐ ഹൈഡ് ഫ്രം യു?
2: വന്നിട്ട് എന്നോട് സോറി പറഞ്ഞു.
1: നാണോ ഇല്ലവന്?
2: എന്തായാലും തന്നെക്കാട്ടിലും ബെറ്റർ. അറ്റ്ലീസ്റ്റ് ഇമോഷൻസ് എങ്കിലും പുറത്ത് കാണിക്കുന്നുണ്ട്.
1: എന്നെ അവനോട് കമ്പയർ ചെയ്യരുത്.
2: എനിക്ക് വലിയ വ്യത്യാസം ഒന്നും ഒന്നുമില്ല.
1: ഒരു കാര്യം ഉള്ളു തുറന്ന് പറഞ്ഞിട്ട് തനിക്കൊക്കെ വിശ്വസിക്കാൻ എന്താ ഇത്ര ബുദ്ധിമുട്ട്?
2: മൈ ഇന്റൻഷൻ ഈസ് നോട്ട് ആൻ ആർഗ്യുമെന്റ്.
1: പിന്നെ
2: ഒന്ന് കണ്ട് ക്ലീൻ ആയിട്ട് ഒരു ബൈ പറയണം എന്നുണ്ടായിരുന്നു. ഒരു കോഫി കുടിച്ച് നമ്മൾ പരിചയപ്പെട്ടു. ഇപ്പൊ പിരിയുന്നതും അങ്ങനെ ആയിക്കോട്ടെ. എനിക്കൊന്നേ പറയാനുള്ളൂ, തന്റെ ഫാദറിനോട് കളിപ്പാവയായി പോകരുത്. ഫൈൻഡ് യുവർ ഓൺ സ്പേസ്.

0: നമസ്കാരം. അകത്തേക്ക് വരൂ, ഇരിക്കും ഇരിക്കും.
1: ഹലോ വിജയ്, എന്താ ഇവിടെ ഗ്ലൂമി ആയിട്ട് നിൽക്കുന്നത്?
2: ഞാൻ പറഞ്ഞു
1: യു ആർ ദ ഹീറോ ഓഫ് ദി ഡേ. എന്താ ഇന്നത്തെ ബിസിനസ് പോയല്ലോ എന്ന് ആലോചിക്കുകയാണ്?
2: അതൊന്നുമല്ല.
1: സേ യെസ്, ഐ വിൽ ബി ഹാപ്പി ടു ഹിയർ ദാറ്റ്. ഹാവ് എ ഡ്രിങ്ക്
3: വിജയ്. വിജയ്
2: ഇല്ലെങ്കിൽ ഞാൻ
3: മറ്റേ റേഡിയോ ഇന്റർവ്യൂടെ സമയം.
2: എനിക്കൊരു റേഡിയോ ഇന്റർവ്യൂ ഉണ്ടെങ്കിലും മേളിൽ എവിടെയെങ്കിലും ഒരു പ്രൈവസി.
1: ഓ യാ, ചന്ദ്രൻ പറഞ്ഞു ഗോ റൈറ്റ് അപ് സ്റ്റെയേഴ്സ്, ഫസ്റ്റ് ഡോർ ഓൺ ദ ലെഫ്റ്റ്. അവിടെ ആരും ഇല്ല, ചെന്നോളൂ. ചലോ യൂസഫ് ലാക്ക്
2: ഷോട്ട് ഒന്ന് ചോട പറഞ്ഞു.
1: ഹലോ, നിങ്ങളെ നിങ്ങൾ മ്യൂസിക് മാത്രമേ ചെയ്യോ അതോ വേറെന്തെങ്കിലും?
2: അല്ല, ചെറിയ എഴുത്ത് പരിപാടി ഉണ്ട്, ഒരു നോവൽ എഴുതിക്കൊണ്ടിരിക്കുക.
1: നോവൽ? ഓ മൈ ഗോഡ്. എന്താ നോവലിന്റെ പേര്?
2: ജെട്ടിക്കുള്ളിൽ ഭീകരൻ.
1: എക്സ്ക്യൂസ് മീ, എന്താ
2: ജെട്ടിക്കുള്ളിൽ ഭീകരൻ?
4: ആക്ച്വലി ഒരു ബോട്ടിച്ചട്ടി ഭീകരൻ ആക്രമിക്കുന്നതാണ് കഥ.
2: ടെററിസ്റ്റ് അറ്റാക്ക് ആണ്.
1: ഓക്കെ, അതിന്റെ മ്യൂസിക് എന്തായി?
0: ഹരിയേട്ടനങ്ങോട്ട് ഇരിക്കും. ഹരിയേട്ടനെ മനസ്സിലായില്ലേ?
5: ഇല്ല,
0: ഞങ്ങളുടെ ഒരു ഫാമിലി ഫ്രണ്ടാ, വലിയ ബിസിനസ്സുകാരനാ, സ്വന്തമായിട്ട് നാലാനയാ. ആനഹരി, ആനഹരി എന്ന് കേട്ടിട്ടില്ലേ?
5: ഇല്ല, ഹരിയാന, ഹരിയാന എന്ന് കേട്ടിട്ടുണ്ട്.
0: റെഡി ആയില്ലേ?
6: ഇവളവിടെ എല്ലാരും അന്വേഷിക്കാ, മേക്കപ്പ് ചെയ്യുവാണ്, ഒരുങ്ങുവാണ്, ഇപ്പൊ റെഡി ആയി വരും എന്നൊക്കെ പറഞ്ഞ് മാനേജ് ചെയ്യുന്നതിലും ഇല്ലേ ഒരു ലിമിറ്റ്?
1: ഇറ്റ്സ് ഓക്കെ, നിങ്ങൾ താഴേക്ക് പോയിക്കോളൂ.
0: ഓക്കെ,
1: ഐ ടേക്ക് കെയർ ഓഫ് ഇറ്റ്.
7: ഞാൻ ഒരുപാട് തവണ പറഞ്ഞു എനിക്കൊരു മാരിഡ് ലൈഫ് ഉണ്ടെങ്കിൽ എനിക്ക് ഇഷ്ടമുള്ള ഒരാളുടെ ഒപ്പം ആയിരിക്കും
1: എന്ന്.
7: പെണ്ണുകാണാൻ വന്നപ്പോഴും റെസ്റ്റോറന്റിൽ മീറ്റ് ചെയ്തപ്പോഴൊക്കെ ഞാൻ ഒരുപാട് തവണ പറഞ്ഞതാ, ഡോണ്ട് പുട്ട് ദിസ് പുവർ ഗൈ ഇൻ ട്രബിൾ എന്ന്. ഡാഡി മരിച്ചോളെ എന്നുള്ള ഭീഷണി കൊണ്ട് മാത്രമാണ് ഞാൻ ഇത്രയും കാലം ഇതിനൊക്കെ നിന്നു വന്ന്. ഇനി എനിക്ക് പ്രാക്ടിക്കലായി മൂവ് ചെയ്തേ പറ്റൂ. സൽമാൻ എന്നെ ഇഷ്ടം, എനിക്കത് മതി. ഈ പ്രീ എൻഗേജ്മെന്റ് ഡ്രാമയൊക്കെ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്യാനാണെന്ന് എനിക്ക് നല്ലപോലെ അറിയാം. പ്രീ എൻഗേജ്മെന്റ്, പിന്നെ നമ്മളങ്ങ് അമേരിക്കയിലല്ലേ ജീവിക്കുന്നത്. അതിന് ഇൻവൈറ്റ് ചെയ്ത ഓടി വരാൻ കുറെ ബഫൂൺസും. ഡാഡി എന്റെ കാര്യം.
1: Vijay is an amazing guy. He's going to be a very successful businessman.
7: Daddy enna ellopam business eedolu. Ende life enna in edayil compromise cheynathu.
8: Mole achan undo athu.
1: Oh, Chandran,
5: endo oru shabdam kettathu.
1: Endu shabdam? Njangal onnum kettilla.
5: Oh. Endengilum prashnam undo? Vera endengilum oru vishamam? Sadharana mukhathu kaanunna oru santosham kaanunnilla. അതുകൊണ്ട് ചോദിച്ചതാ.
1: ശ്രീ ചന്ദ്രൻ, യു ഷുഡ് ബി ഹാവിംഗ് എ ഡ്രിങ്ക്. അതെന്താ എടുക്കാത്തതെന്ന് മാത്രമാണ് എന്റെ ഒരു കൺഫ്യൂഷൻ.
5: ഓ, ഫ്രാങ്ക് ആയിട്ട് പറഞ്ഞതാണല്ലോ അല്ലേ?
1: ഓഫ് കോഴ്സ്.
2: ഹലോ.
9: ഹലോ
2: പൂജ.
9: ഹായ്, റെഡി ആണല്ലോ അല്ലേ? തിരക്കാന്ന് അറിയാം, ബട്ട് 10 മിനിറ്റിൽ ഞാൻ വേഗം ഫിനിഷ് ചെയ്തരാം. ഒരു മിനിറ്റ്, ഞാൻ അവളെയും കൂടി ഒന്ന് കോൺഫറൻസിൽ ആഡ് ചെയ്യാണ്.
7: ഐ ഡോ വോണ്ട് ടു ഇൻസൾട്ട് യു ഡാഡ്, ഞാൻ താഴേക്ക് വരാം ജസ്റ്റ് ടു സേവ് യുവർ ഫേസ്. ബട്ട് നാളെ മുതൽ എന്നെ അലയൻസിനെ നിർബന്ധിക്കരുത്.
9: ഒരു 10 മിനിറ്റ്സ് എല്ലാം നമുക്ക് വേഗം വേഗം തീർക്കാം. ഓക്കെ,
10: ഡി ഡി ഡി ഓവറാക്കല്ലേ.

0: Pick your own time.
1: Okay, I'm going to switch over. 4, 3, 2, 1. നമസ്കാരം. നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത് ട്രൂ സ്റ്റോറീസ് ആൻഡ് ദിസ് ഇസ് ആർ ജെ പൂജ. ഇന്നത്തെ ട്രൂ സ്റ്റോറീസിൽ രണ്ട് പേരാണ് നമ്മുടെ കൂടെ ട്രൂ സ്റ്റോറീസ് ഷെയർ ചെയ്യാൻ എത്തിയിരിക്കുന്നത്, വിജയ് സൂപ്പർ ആൻഡ് പൗർണമി. ഈ പേര് കേൾക്കുമ്പോൾ തോന്നുന്ന കൗതുകം ഇവരുടെ ലൈഫിലുണ്ട്. ഒരു പെണ്ണ് ആണലിലൂടെ പരിചയപ്പെട്ട്, പിന്നെ തമ്മിൽ പിരിഞ്ഞ്, പിന്നെ വീണ്ടും കണ്ടുമുട്ടി, ഇന്ന് കൊച്ചിയിലെ എല്ലാ ഫുഡീസിനും അറിയാവുന്ന ഗുഡ് ഫുഡ് ഗുഡ് മ്യൂസിക് എന്ന റെസ്റ്റോറന്റ് ഓൺ വീൽസിന്റെ ഓൺടർപ്രണേഴ്സ്. ആദ്യം വിജയ് പറയൂ. അഡ്രസ് തെറ്റി പെണ്ണ് കണ്ട പിങ്കിയെ ബിസിനസ് പാർട്ണർ ആക്കി, മറ്റൊരു പെൺകുട്ടിയെ ഇപ്പൊ ലൈഫ് പാർട്ണർ ആക്കാൻ പോകുന്നു. പെൺകുട്ടിയെ സ്വയം കണ്ടുപിടിച്ചതാണോ അതോ ലവ് ആണോ അതോ പേരൻസ് കണ്ടുപിടിച്ചതാണോ? ഹലോ, വിജയോടാണ് ചോദിച്ചത്, പറയൂ.
0: ഹലോ പൂജ.
1: യെസ്, പറയൂ.
0: വിജയ്ക്ക് ഒരു കാര്യം ചെയ്യണമെങ്കിൽ ഒരുപാട് പേരോട് ചോദിക്കണം. സ്വന്തമായിട്ടൊക്കെ തീരുമാനം എടുക്കാൻ നല്ല പേടിയുള്ള ടൈപ്പ്.
1: അത്രയും പേടിയുള്ള ഒരാളെ പിങ്കി എങ്ങനെയാണ് ബിസിനസ് പാർട്ണർ ആക്കിയത്? വിജയ്ക്ക് എന്താ തോന്നുന്നത്? ഹലോ വിജയ്,
2: കേക്കുന്നുണ്ട്?
1: കേട്ടാ പോരാ, ഓപ്പൺ അപ്പ്. ട്രൂ സ്റ്റോറീസ് ആണ് ഇത്. ട്രൂ ആയിട്ടുള്ള എന്തും പറയാം.
2: പിങ്കി പറഞ്ഞ കറക്റ്റ്. പിങ്കിക്ക് ഒന്നിനും പേടിയില്ല. പിങ്കിക്ക് പേരന്റ്സിനെ എങ്ങനെ ഇംപ്രസ് ചെയ്യും എന്നുള്ള പേടിയില്ല. പിങ്കിയുടെ ഇമോഷൻസ് ആരെങ്കിലും ഹേർട്ട് ചെയ്യും എന്നുള്ള പേടിയില്ല. അണിഞ്ഞൊരുങ്ങി പെണ്ണാണെന്ന് നിൽക്കാൻ പറഞ്ഞ അത്രയും കൂടെ പേടിയില്ല. പക്ഷെ ഞാൻ നേരെ ഓപ്പോസിറ്റ്. എനിക്ക് ഒരു തരത്തിലുള്ള ടെൻഷൻ എടുക്കാൻ പറ്റില്ല. അന്ന് പെണ്ണ് കാണാൻ ചെന്നപ്പോ പിങ്കി ആദ്യം തന്നെ എന്റെ അടുത്ത് പറഞ്ഞത് ഞങ്ങൾ തമ്മിൽ ഒട്ടും മാച്ചല്ലെന്ന്. അവിടെ ആ ഡോറിലൊക്കെയായി കുറെ നേരം അതിന്റെ അകത്തിരുന്ന് പിങ്കിയോട് സംസാരിച്ചപ്പോ എനിക്ക് മനസ്സിലായി, ജീവിതത്തിൽ ഒരു വിഷനും ഒരു ലക്ഷ്യവും ഇല്ലാത്ത ഞാനൊക്കെ വെറും സീറോ ആണെന്ന്. വിജയ് സൂപ്പറാ, വിജയ് സൂപ്പറാന്ന് നാമം ജപിക്കുന്ന പോലെ പറഞ്ഞുകൊണ്ടിരുന്നിട്ടും സൂപ്പറാവാൻ പറ്റാത്ത ഒരാളാണ്. എന്നിട്ടും ഞാൻ എന്തൊരു ബിസിനസ് ചെയ്യുന്നു, പൂജ ഒരു റേഡിയോ സ്റ്റേഷനിൽ ഇരുന്ന് എന്റെ ഇന്റർവ്യൂ എടുക്കുന്നു, അതിനൊക്കെ കാരണം ഒരു കാര്യം എനിക്ക് ഉറപ്പാ, പിങ്കി തിരിച്ചു പോയ വളരെ കുറച്ച് ദിവസം കൊണ്ട് തന്നെ ഞാൻ ആ പഴയ വിജയമായി മാറും.
1: എന്താ ഉള്ളിലുള്ളൊരു കൺഫ്യൂഷൻ? ഓക്കെ, വൺ സെക്കൻഡ്. ഇവിടെ ഒരാൾ വേറെ ഒന്നും മിണ്ടുന്നില്ലല്ലോ. പിങ്കി, ആർ യു ദേർ?
0: യാ പൂജ, പറയൂ.
1: ഓക്കെ പിങ്കി, ടെൽ മീ, പെണ്ണാണ് വന്ന ഒരാളോട് നമ്മൾ മാച്ച് അല്ലാന്നാണോ ആദ്യം പറയേണ്ടത്?
0: ഐ ഓൾവേസ് ഫോളോ മൈ ഹാർട്ട്. ഞാൻ അങ്ങനെ പറഞ്ഞു എന്നുള്ളത് ശരിയാണ്, പക്ഷെ ഒന്ന് മുറിയിൽ നിന്ന് പിരിയുമ്പോ മനസ്സിലങ്ങനെ അല്ലായിരുന്നു.
1: ചില കാര്യങ്ങൾ വിജയ്ക്കും പുതിയൊരു അറിവായിരിക്കും. എനിവേ, ഇപ്പൊ നമുക്കൊരു സൂപ്പർ ഹിറ്റ് മെലഡി കേൾക്കാം. അത് കഴിഞ്ഞ പിങ്കിയുടെ ഓസ്ട്രേലിയൻ ട്രാവൽ ഡ്രീംസ്, വിജയുടെ എൻഗേജ്മെന്റ് വിശേഷങ്ങൾ, പിന്നെ നിങ്ങൾ രണ്ടുപേരും രണ്ട് വഴിയിലേക്ക്. രണ്ടുപേർക്കും കൃത്യം 1 മിനിറ്റ് ഉണ്ട്. സ്പെഷ്യൽ ആയിട്ടുള്ള എന്ത് വേണമെങ്കിലും പറയാം. ആർക്ക് വേണമെങ്കിലും തുടങ്ങാം. കം ഓൺ. ഹലോ ഹലോ, നമുക്ക് ടൈം ഇല്ല. ഹലോ ഹലോ, എന്താന്നും പറയാത്തെ.
3: ഹലോ
1: ഹലോ,
3: ഞാൻ ചന്ദ്രമോഹൻ ആണ്, വിജയുടെ അച്ഛൻ. എനിക്കൊരു മിനിറ്റ് സംസാരിക്കാമോ?
1: ഓഫ് കോഴ്സ് അങ്കിൾ, പറയൂ.
3: എനിക്ക് സംസാരിക്കാനുള്ളത് പിങ്കിയോടാണ്. മോള് കേൾക്കുന്നുണ്ടോ?
0: അങ്കിൾ,
3: മോള് നല്ല ബോൾഡ് ആയിട്ടുള്ള കുട്ടിയാണ്, മിടുക്കും സാമർഥ്യം ഒക്കെ ഉണ്ട്. വിജയ് അങ്ങനെയൊന്നുമല്ല. അങ്ങനെ നോക്കുമ്പോൾ മോൾ അവനോട് പറഞ്ഞതുപോലെ നിങ്ങൾ തമ്മിൽ ഒട്ടും മാച്ചല്ല. പക്ഷേ മോൾ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ പുറമേ നിന്ന് നോക്കുമ്പോൾ മാച്ചല്ല എന്ന് തോന്നുന്നവരാണ് ജീവിതത്തിൽ ഏറ്റവും വിജയം കൈവരിച്ചിട്ടുള്ളത്. ഈ കാപ്പി ഉണ്ടാക്കാൻ അറിയാൻ പാടില്ലാത്തവര് അത് ഉണ്ടാക്കുന്നത് പോലെയാണ് മാരേജ് ലൈഫ് എന്ന് പറയുന്നത്. ചിലപ്പോൾ കടുപ്പം വല്ലാതെ അങ്ങ് കൂടും, ചിലപ്പോൾ തീരെ അങ്ങ് കുറഞ്ഞു പോകും. പക്ഷെ ഒരു ദിവസം എല്ലാം പാകത്തിനാവും. ആ പാകം മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ ജീവിക്കാൻ വളരെ എളുപ്പമാണ്. എവറസ്റ്റ് കൊടുമുടി ആദ്യമായി കീഴടക്കിയത് രണ്ടുപേരാ. പക്ഷേ അവർ മരിക്കുന്നത് വരെ ഒരു സത്യം പുറത്തു വിട്ടിട്ടില്ല, രണ്ടുപേരിൽ ആരാണ് ആദ്യം എവറസ്റ്റിൽ കാലുകുത്തിയതെന്ന്. അതായിരിക്കണം പാർട്ണർഷിപ്പ് എന്ന് പറയുന്നത്. ഞാൻ പെട്ടെന്ന് കയറി വന്ന് ഇവന്റെ കയ്യിൽ നിന്ന് ഫോൺ പിടിച്ചു വാങ്ങി മോളോട് ഇത്രയൊക്കെ പറഞ്ഞത് എന്റെ ഒരു സ്വാർത്ഥത കൊണ്ടായിട്ടോ. മോള് പെട്ടെന്ന് ഒരു ദിവസം എല്ലാം ഇവനെ ഏൽപ്പിച്ചിട്ട് അങ്ങോട്ട് പോയി കളഞ്ഞാല് ഇവൻ വീണ്ടും പഴയ വിജയാവും എന്ന് പറയുന്നത് കേട്ടപ്പോ എന്റെ ഉള്ളിൽ നിന്നൊരാന്തല്. അതുകൊണ്ട് ഞാൻ ഫോൺ വിജയുടെ കയ്യിൽ കൊടുക്കണേ.
4: താങ്ക് യു അങ്കിൾ. ട്രൂ സ്റ്റോറീസിന്റെ ആദ്യത്തെ എപ്പിസോഡ് നല്ല വാക്കുകളുണ്ട് അതിന്റെ. ആരോ എവിടെയോ എഴുതിയതുപോലെ നക്ഷത്രങ്ങൾ എല്ലാ സമയത്തും ആകാശത്ത് തന്നെയുണ്ട്. പക്ഷെ പകൽ
3: വീട്ടാനുള്ള കടങ്ങളൊക്കെ വീട് വിറ്റിട്ടാണെങ്കിലും നമുക്ക് വീട്ടാം. കുടുംബമായിട്ട് സന്തോഷത്തോടെ കഴിയേണ്ട സ്ഥലമാണ് വീട്, അല്ലെങ്കിൽ അത് വെറും കെട്ടിടം. നിന്റെ സന്തോഷം കളഞ്ഞിട്ട് നീ ഒന്നും ചെയ്യണ്ട. ഇപ്പതാ ഒരു പ്രളയം വന്നപ്പോ കുറെ ബുദ്ധിമുട്ടിട്ടാണെങ്കിലും നമ്മൾ അതൊക്കെ അതിജീവിച്ചില്ലേ. അതിനേക്കാൾ ബുദ്ധിമുട്ടാ ജീവിതത്തിൽ ചില പ്രത്യേക സമയത്ത് ചില പ്രത്യേക തീരുമാനങ്ങൾ എടുക്കാൻ. മോനാലോചിക്ക് കേട്ടോ, ഒട്ടും വൈകിട്ടില്ല.
1: അൺഎക്സ്പെക്ടഡ് ആയി അങ്കിൾ പ്രോഗ്രാമിലേക്ക് വന്ന് കഴമ്പുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് ഫോൺ കൈമാറുമ്പോ പറഞ്ഞതിന്റെ എല്ലാം തുമ്പത്ത് എന്തോ ഒന്ന് പറയാൻ ബാക്കി വെച്ചതുപോലെ അതിങ്ങനെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. Too late is far better than never. Am I right? എന്തു പറയുന്നു പിങ്കിയും വിജയും? ഹലോ, കം ഓൺ സ്പീക്ക് അപ്പ്, ദിസ് ഇസ് ട്രൂ സ്റ്റോറീസ്, കം ഓൺ. Come on, you have to speak up.
5: Pareda eda parayan.
1: Okay then.

0: वसंत विजय
1: കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു.
2: പുറത്തടിച്ചാലേ
1: ഇത്ര വട്ടം നമ്മൾ വീണ്ടും കാണുമെന്ന് ഞാൻ വിചാരിച്ചില്ല.
3: വിജയ്
1: ഹലോ, ഞാൻ നരേഷ്.
3: ഓ,
1: എന്നെ കുറിച്ചൊന്നും പറഞ്ഞു തന്നിട്ടുണ്ടാവില്ലല്ലോ.
3: അയ്യോ ഇല്ല,
1: ടൈം കിട്ടുമ്പോ ഇടയ്ക്ക് ചോദിച്ചാ മതി.
3: ഓ
1: ആയിക്കോട്ടെ. പിങ്കി, എന്റെ മാരേജ് കഴിഞ്ഞു. ആള് തന്റെ അത്ര അടിപൊളിയൊന്നുമല്ല, ഇച്ചിരി നാടനാ, തന്റെ നേരെ കോൺട്രാസ്റ്റ്. ബട്ട് ഐ എം റിയലി ഹാപ്പി, എനിക്ക് അവളാ നല്ലത്. ഇറങ്ങി വാ, ഒരാളെ പരിചയപ്പെടുത്താം.
4: എന്നെ വിളിക്കണോട്ടോ, ടൈം കിട്ടുവാണെങ്കിൽ ഞാൻ തിരിച്ചു
5: വിളിച്ചോളാം.
1: കൺഗ്രാറ്റുലേഷൻസ്.

അവിട്ടതിന്റെ പ്രത്യേക സിനിമാ ശബ്ദരേഖയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ട ചിത്രം വിജയ് സൂപ്പറും പൗർണമിയും. തിരക്കഥ സംവിധാനം ജിസ് ജോയ്. കഥ തരുൺ ഭാസ്കർ. നിർമ്മാണം സുനിൽ എ കെ. ഛായാഗ്രഹണം റെനാഡേ. സംഗീതം പ്രിൻസ് ജോർജ്. ഫോർ മ്യൂസിക്സ്. അഭിനേതാക്കൾ ആസിഫ് അലി, ഐശ്വര്യലക്ഷ്മി, ബാലു വർഗീസ്, രഞ്ജി പണിക്കർ, സിദ്ദിഖ്, അജു വർഗീസ്, ശാന്തി കൃഷ്ണ, ദർശന രാജേന്ദ്രൻ, ജോസഫ് എന്നംകുട്ടി ജോസ്, കെ പി എസ് ലളിത, ദേവൻ, കെ എസ് ചിത്ര തുടങ്ങിയവർ.

0: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 5 മണി.
1: കണിയാമത്തെ ലഹരി വെട്ട രണ്ട് ഡോക്ടേഴ്സ് ഉൾപ്പെടെ 7 പേർ പിടി.
2: ഓൺ കേരളാസ് റാംപന്റ് ഡ്രഗ് ക്രൈസിസ്. It's the biggest talking point in the state.
3: Elathooril prayapoorthiyagatha penkuttiye lahari nalgi pidipichu garbhiniyaa.
4: Ningal mayakkumarunnirediraayi adishaktamaya nilavaadu edukkanam.
5: Operation Tufan, the narco hunt enna peril oru paddhathi Kerala police aarambhikkaya. Keralathile mayakkumarunninte vere arakkuka ennulla lakshyathode Operation Tufan.
0: ലഹരിക്കെതിരെ ശക്തമായ നടപടികളുമായി സംസ്ഥാന സർക്കാർ. കേരളത്തിൽ നിന്നും ലഹരിയെ തുടച്ചു നീക്കാൻ ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ഇതിനോടകം 10,065 അറസ്റ്റുകൾ രേഖപ്പെടുത്തി കഴിഞ്ഞു.
6: അതെ, മാറ്റങ്ങൾ വന്നു തുടങ്ങി. ലഹരി വിമുക്തമായ കേരളം എന്ന ലക്ഷ്യത്തിലേക്ക് നാം കുതിക്കുകയാണ്.
0: സംസ്ഥാന സർക്കാരിന്റെ 100 ദിനങ്ങൾ. സംഭരണം, സഹാനുഭൂതി, പുതുയുഗ കേരളം, പുതുചരിത്രം. ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പ്, കേരള സർക്കാർ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം കരുണാസൈ റേഡിയോ 91.2.

0: അത്രമേലിഷ്ടം. അത്രമേലിഷ്ടമുള്ള പാട്ടുകളും അത്രമേലിഷ്ടമുള്ള കാര്യങ്ങളും.
1: വിവിധ തരം ശിരസുകളുള്ളതുപോലെ പലതരത്തിലുള്ള ഹൃദയങ്ങളുമുണ്ട് എങ്കിൽ വിവിധ തരത്തിലുള്ള ഹൃദയങ്ങളെപ്പോലെ പ്രണയവും എത്രയോ വിധത്തിലുണ്ട്. പൂർണമായ ആത്മസമർപ്പണത്തിന്റെ പ്രതിരൂപമായി പ്രണയത്തെ പ്രതിഷ്ഠിക്കുന്ന ഈ വാക്കുകൾ ആരുടേതെന്നറിയുമോ? ലിയോ ടോൾസ്റ്റോയിയുടേതാണ്. ഞാൻ ആദ്യം അത് വായിച്ച് അനുഭവിക്കുന്നത് ഓള് എന്ന ചലച്ചിത്രത്തിലാണ്. ഷാജിയൻ കരുണിന്റെ ചിത്രം. ജലപുഷ്പങ്ങൾ സുഗന്ധം പരത്തുന്ന കായലിന്റെ അടിത്തട്ടിലെ പെൺകുട്ടി. അവൾ ചോദിക്കുന്നു, നേരിട്ട് കാണാതെ നമുക്ക് പ്രണയിച്ചുകൂടെ? കാണുക എന്നത് വെറും തോന്നലല്ലേ? ആത്മാവുകൾ പരസ്പരം ലയിക്കുന്നതല്ലേ പ്രണയം? അയാൾക്ക് അതിനൊന്നും മറുപടി പറയാനില്ല. നീ ഉറങ്ങുകയാണോ എന്നവൾ ചോദിക്കുമ്പോൾ അവൻ പറയുന്നത് നിന്നെ മനസ്സിൽ കാണാൻ ശ്രമിക്കുകയായിരുന്നു എന്നാണ്. സ്വപ്നബിംബങ്ങൾക്ക് രൂപമെന്ത്? അവയ്ക്ക് ഭാവമേയുള്ളൂ. മായയുടെ രൂപം തേടാൻ ആർക്കാവും? അവർക്ക് ജലപുഷ്പങ്ങളുടെ ഗന്ധമറിയാനുമാവും. ഒരു ഓണക്കാലത്ത് സദ്യവട്ടങ്ങളുടെ അധികം പുകലൊന്നുമില്ലാത്ത ഒരു സായാഹ്നത്തിൽ ദൂരദർശനാണ് ഓളെ കാണിച്ചു തന്നത്. കാഴ്ചകളുടെ സമ്മോഹനതകളില്ല, ചിന്തകളുടെ ചാരിതകളിലേക്കുള്ള യാത്രകൾ. അവയ്ക്ക് മടുപ്പില്ല, ആധിമത്യാന്തവുമില്ല, അന്വേഷണങ്ങളില്ല, സമാന്തരമായി നീണ്ടു നീണ്ടു പോകുന്ന പന്ഥാവുകൾ. പാഥേയം കരുതാത്ത ഈ യാത്ര, ഒരു ഓണക്കാലത്ത് ആരംഭിച്ച അനന്തമായ സഞ്ചാരം. ഇഷ്ടം, അത്രമേൽ ഇഷ്ടം.

സുഹൃത്തെ സുരേഷ് ബാബു, സൗഹൃദത്തിന്റെ താഴ്വാരങ്ങളിൽ നീ ശേഷിപ്പിച്ച ചെണ്ടുമല്ലിപ്പൂക്കൾക്കിടയിലൂടെ ഞാൻ നടക്കുന്നു. പണ്ടും ഓണപ്പൂക്കളെക്കാൾ നിനക്കിഷ്ടം ശവന്നാറുകളോടും ചെമ്പരത്തികളോടുമായിരുന്നല്ലോ. സുഗന്ധം തേടിപ്പോയ പൂമ്പാറ്റകൾ മുള്ളിലുടക്കി ചത്തുപോയിരിക്കുന്നു. ജീവിതത്തിന്റെ പ്രത്യാശ കത്തുന്ന കടലൊന്നുമല്ല ഓണമെന്ന് പറഞ്ഞവന് എന്റെ കൈയടി. മണൽ നഗരങ്ങളിൽ അലഞ്ഞവന്റെ വിയർപ്പിന്റെ രുചിയാണ് ഈ സേമിയ പായസത്തിനെന്ന് പറഞ്ഞവനും ഇരിക്കട്ടെ ഒരു സല്യൂട്ട്. തലയൊളിപ്പിച്ച തലമുറയെ ഓർത്ത് വ്യസനിക്കുന്ന ടെറിയലൻ, ഒന്നും പ്രത്യേകിച്ച് സംസാരിക്കാത്ത കഥകൾ എഴുതുന്ന സന്ധ്യ, നീ, ഞാൻ, ബോസ്, കടൽക്കരയിൽ നമ്മളോടൊപ്പം സാമ്പ്രയിരിക്കുന്നു. അയാൾക്ക് സദ്യയുണ്ണണം, അതും ഓണസദ്യ വാഴയിലയിൽ. കണവത്തോരനെ കൊണ്ടാട്ടമെന്ന് പരിചയപ്പെടുത്തി നീ അവന് മലയാളം വിളമ്പിക്കൊടുക്കുന്നു. നീ അറിയുന്നില്ല നിന്നേക്കാൾ ഓണം അവൻ കൂടുതലുണ്ടിട്ടുണ്ടെന്ന്. കലാപങ്ങൾ വിഷാദത്തെക്കുറിച്ചുള്ള തീക്ഷ്ണങ്ങളായ അറിവ് പകരുന്നു. ജീവിതത്തെ അത് നിരന്തരം സന്ദർശിച്ചുകൊണ്ടിരിക്കുന്നു. അതിനിടയിലാണ് തോരൻ അവിയൽ കൊണ്ടാട്ടം. നാണമില്ലേ നിങ്ങൾക്കെന്ന് സാമ്പ്ര ചോദിക്കുന്നു. കൈ കഴുകാതെ അയാൾ ഇലമടക്കുന്നു. ഇനി ശേഷിക്കുന്നതൊന്നും ആഘോഷങ്ങൾക്ക് വേണ്ടിയല്ല, ആയുധങ്ങൾക്ക് വേണ്ടിയുമല്ല. എനിക്കൊന്നേയുള്ളൂ, നാളെ ആസിഡ് നിറച്ച കുപ്പികൾ എന്റെ കുട്ടികൾക്ക് നേരെ വലിച്ചെറിയപ്പെടരുത്. അതിലേക്ക് വേണ്ടി ഞാൻ ഈ അടപ്പായസം കഴിക്കാതെ പോകുന്നു. സാമ്പ്രയുടെ വാക്കുകളിലൂടെ സഞ്ചരിക്കുമ്പോൾ, സുരേഷ് ബാബു, ഞാൻ എന്തുകൊണ്ടാണ് നിന്നെ ഓർത്തു പോകുന്നത്? നിന്റെ നിഷേധം, എനിക്കാവാതെ പോയ പ്രതിഷേധം, ഇഷ്ടം, അത്രമേൽ ഇഷ്ടം.

ഒടുവിൽ ഒരു പുഴ നാട്ടിലേക്കൊഴുകാൻ തുടങ്ങുന്നു. ഞാനതിൽ സൂക്ഷിച്ചു നോക്കുമ്പോൾ അടിയൊഴുക്കില്ല, മേലൊഴുക്കാകട്ടെ പുറകോട്ടുമാണ്. കാണാം ഗ്രഹാതിർത്തങ്ങൾ, നൊമ്പരങ്ങൾ, ചരിത്രങ്ങളൊന്നുമേ കാണാനില്ല. കണ്ടതെല്ലാം ചരിത്രനിർമ്മിതികൾ, വളച്ചൊടിപ്പുകൾ, തിരുത്തിയെഴുത്തുകൾ, തെറ്റുകൾ, തീർപ്പുകൽപ്പിക്കലുകൾ. പുഴ നാട്ടിൽ നിന്ന് വീട്ടിലേക്കൊഴുകാൻ തുടങ്ങുന്നു. വികാരങ്ങൾ, വിചിത്രമാം ഭാവങ്ങൾ, നിരർത്ഥക കഥകൾ, നെഞ്ചിടിപ്പുകൾ, നെടുവീർപ്പുകൾ, കിതപ്പുകൾ, കുതിപ്പുകൾ, ജലസന്ധികൾ, കണ്ണീരായി കരച്ചിലായി പുഴയിപ്പോൾ മുറിയിലേക്കൊഴുകുന്നു. മേലൊഴുക്കിനേക്കാൾ അടിയൊഴുക്ക്, ചുഴികൾ, നിലയില്ലാക്കയങ്ങൾ, ആകാരരഹിതമാം ആഴം. എന്നിട്ടും ഓണം, ഓണപ്പാട്ടുകൾ, ഓണത്തുമ്പികൾ, ഓണക്കരിയിലകൾ, ഓണമണ്ണ്, ഓണവെള്ളം, ഓണവായു, ഓണപ്രാണൻ, പിന്നെ ഓണമരണം. ഇഷ്ടം, അത്രമേൽ ഇഷ്ടം.

എല്ലാ മണ്ണിനും മുകളിൽ എൻഡോസൾഫാൻ മൂടുന്നു. ലോകം മുഴുവൻ കീടനാശിനികൾ മൂടുന്നു. തോട് മൂടുന്നു, വഴി മൂടുന്നു, പുൽത്തറകൾ മൂടുന്നു, മാർക്കറ്റും തീരങ്ങളും മൂടുന്നു. പത്രത്തിൽ മാർഗമില്ലാതെ തപാൽ ഉരുപ്പടികൾ തിരിച്ചുവരുന്നു. എന്റെ കവിതയും ഗവേഷണ പ്രബന്ധവും തിരിച്ചുവരുന്നു. ശ്രീനാരായണ ഗുരുവിനെക്കുറിച്ചുള്ള പ്രബന്ധം തിരിച്ചുവരുന്നു. ഞാൻ മനോജിനെ വായിച്ചുകൊണ്ടിരിക്കുന്നു. പരമോന്നത നീതിപീഠങ്ങൾ പാവപ്പെട്ടവരെ രക്ഷിച്ചില്ല. പരമോന്നതമായ അധികാരങ്ങൾ പാവപ്പെട്ടവർക്കില്ല. അതിനിടയിലാണ് ഒരു ഓണാശംസക്കാർഡ് എനിക്ക് കിട്ടുന്നത്. റേഷൻ കിട്ടാത്തവരുണ്ടെന്ന്, പെൻഷൻ വാങ്ങാൻ അറിയാത്തവരുമുണ്ടെന്ന്. 9ാം വാർഡ്. ചോദിക്കാനും പറയാനും 9ാം വാർഡ്. ചോദ്യവും ഉത്തരവും 9ാം വാർഡ്. 1ാം കുരുക്കിൽ ഓട്ടിസ്റ്റിക് മകൻ, 2ാം കുരുക്കിൽ ഹെൽപ്ലെസ് മദർ. എങ്ങോട്ടും പോകാൻ വയ്യുന്നു, എവിടേക്കും തിരിയാൻ വയ്യുന്നു. ഭയം അതുമല്ല, ഞാൻ കഴിഞ്ഞാൽ. അതിലും ഭേദം, അപ്പുറം ഇപ്പുറം കുരുക്ക് തന്നെ. അതിനിടയിൽ ഒരു ഊഞ്ഞാല് കെട്ടരുത് ഒന്നിൻ്റെ പേരിലും. നിരാർദ്രമായ വരികൾ ഇഷ്ടം, അത്രമേലിഷ്ടം.

മാനുഷരെല്ലാവരും ഒന്നുപോലെ ചുമ്മാതയങ്ങ് എഴുതി വെക്കാൻ ആർക്കും പറ്റും. അജ്ഞാതനും പറ്റും, ജ്ഞാതനും പറ്റും. അല്ലാതെ നടപ്പിലാക്കാൻ മാർക്സിന് പറ്റുന്നില്ല. പിന്നെയല്ലേ മാവേലിക്ക്. ആപത്തൊന്നും ആർക്കും ഒട്ടില്ലാതാനും. അപ്പൊ റോഡും കാണൂല, വീടും കാണൂല. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഒന്നുമില്ലാത്തതിന്റെ ആനന്ദം. അതാണ് ഓണമെങ്കിൽ തത്വശാസ്ത്രപരമായി, അസ്തിത്വപരമായി, മനഃശാസ്ത്രപരമായി കുറയ്ക്കുന്നില്ല, ആത്മീയപരമായി 100% ശരി. അങ്ങനെയൊരർത്ഥത്തിലാണെങ്കിൽ മാത്രം ഇഷ്ടം, അത്രമേൽ ഇഷ്ടം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: അത്രമേലിഷ്ടം, അത്രമേലിഷ്ടമുള്ള പാട്ടുകളും അത്രമേലിഷ്ടമുള്ള കാര്യങ്ങളും.
2: അമ്മ ഉണ്ടാക്കുന്ന സാമ്പാർ, അമ്മ അരച്ചുണ്ടാക്കിയ പുളിശ്ശേരി, അമ്മ തന്നെ വരട്ടിയെടുത്തുണ്ടാക്കിയ അടപ്പായസം, അമ്മ കൈകൊണ്ട് കടഞ്ഞുണ്ടാക്കിയ പച്ചമോര്, അമ്മ വെയിലത്തിട്ടുണക്കി വറുത്തെടുത്ത കൊണ്ടാട്ടം, അമ്മ വിളമ്പും തൂശനില്ല, അതാണ് അമ്മയോണമെങ്കിൽ അത്രയ്ക്ക് കഷ്ടപ്പെടുത്തിയിട്ട് ആ ഓണം എനിക്ക് വേണ്ട. ഞാനും അമ്മയും കൂടി അമ്മ ഹോട്ടലിൽ പോയി ഇലയിട്ട് സദ്യ കഴിക്കും. ഗംഗേമം ഈ തിരുവോണം. കാറ്റും കൊണ്ട് തിരിച്ചു നടക്കുമ്പോൾ അടയും കടലയുമേ കിട്ടിയുള്ളൂ, രണ്ട് പായസമായി പോയി എന്ന് പരാതി. വെള്ളയമ്പലത്ത് ഇക്കാന്റെ പായസക്കടയിൽ നിന്ന് ചായ ഗ്ലാസിൽ രണ്ടു സേമിയ പായസം. ഖുഷിയെന്നമ്മ, ശുക്രിയെന്നിക്ക, ഇഷ്ടം, അത്രമേലിഷ്ടം ഈ ഓണക്കാലം.

ഓണത്തിന് നീ തന്ന ആദ്യ പ്രേമലേഖനം, ഓണത്തിന് അവൾ തന്ന ആദ്യ ചുംബനം, ഓണത്തിന് അവൾ തന്ന ആദ്യത്തെ ആലിംഗനം, അധരങ്ങളൊന്നായ ആദ്യത്തെ ഓണം, നീ തന്ന ആദ്യത്തെ ഓണക്കോടി, നമ്മൾ കൊണ്ട ആദ്യത്തെ ഓണനിലാവ്, നീ വിളമ്പിത്തന്ന ആദ്യത്തെ ഓണസദ്യ, നീയും ഞാനും പോയി ആദ്യം കണ്ട ഓണാഘോഷം, തൊടികളിലൂടെ നടന്ന് നമ്മൾ എറുത്തെടുത്ത ഓണപ്പൂക്കൾ, നമ്മൾ ഒരുമിച്ച് പാടിയ ഓണപ്പാട്ടുകൾ, നമ്മൾ രണ്ടാളും ചേർന്ന് കല്ലെടുപ്പിച്ച ഓണത്തുമ്പികൾ, ഞാനൊന്നും നീ പലതുമായിരുന്നെന്ന് നീ അറിഞ്ഞ നാൾ, നിന്റെ ദുഃഖം മാറ്റാൻ അന്നും ഇന്നും എനിക്കൊന്നേ പറയാനുള്ളൂ, നിന്നേക്കാൾ ഞാൻ എത്ര ഓണം കൂടുതലുണ്ടോ, കൂടെയുണ്ണാൻ നീ പലതായി വന്നു, ഒരേ ഭാവവും പലേ രൂപം ഇഷ്ടം, അത്രമേൽ ഇഷ്ടം.

എല്ലാം ചോദ്യം ചെയ്യപ്പെടും. സർവ അബദ്ധങ്ങളെയും ഒരിക്കൽ ആരെങ്കിലും നടറോഡിൽ പിടിച്ചു നിർത്തി വിസ്തരിക്കും. അത് കഥയിലായാലും കാര്യത്തിലായാലും ഓണവും അങ്ങനെ തന്നെയാവുമെന്ന് അനശ്വര പറഞ്ഞതാണ് ഞാൻ ഓർക്കുന്നത്. വാമനനും മഹാബലിയുമൊക്കെ വിസ്തരിക്കപ്പെടും. അനീതിയുടെ മറപറ്റി നിന്നവൻ നീതിശാസ്ത്രത്തിന്റെ ചാട്ടുള്ളികളാൽ മുറിവേൽക്കപ്പെടും. എല്ലാം എപ്പോഴെങ്കിലും ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. ആധിപത്യത്തിനും അധിനിവേശത്തിനും വേണ്ടിയായിരുന്നു ചവിട്ടിത്താഴ്ത്തലെങ്കിൽ അതിന്റെ പേരിലുള്ള ആഘോഷങ്ങൾ വേണ്ടെന്ന് വയ്ക്കാൻ ഒരു തലമുറ വരിക തന്നെ ചെയ്യും. സമത്വത്തിന്റെ ഊഷ്മളതകളിലേക്ക് അവർ നടന്നുവരും. അസമത്വത്തിന്റെ നേരെ അവർ നീട്ടുന്ന ചൂണ്ടുവിരലിൽ നിന്ന് ഉയർന്നു വരുന്ന കൊടുങ്കാറ്റിന് മലകളെ തന്നെ തച്ചുടയ്ക്കാനുള്ള കരുത്തുണ്ട്. അതുവരെ ഇതൊക്കെ ഇങ്ങനെയൊക്കെ തന്നെ മുന്നോട്ട് പോട്ടെ. നാട്ടിൻപുറങ്ങളിൽ ഇന്നും കേൾക്കുന്ന ഒരു ഡയലോഗുണ്ട്, ഞാൻ നിന്നേക്കാൾ കുറേ ഓണം കൂടുതലുണ്ടവനാണെന്ന്. കേട്ടാൽ അഹങ്കാരമെന്ന് തോന്നും, പക്ഷേ ആ പറച്ചിലിന്റെ ശൈലിയും ഭാവവും ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. അതിൽ ആത്മവിശ്വാസത്തിന്റെ ഒരു ഉച്ചവയിൽ പരന്നു കിടക്കുന്നുണ്ട്. ജീവിതാനുഭവങ്ങളുടെ മഴനിലാവ് അതിൽ ചാലിച്ചു ചേർത്തിട്ടുണ്ട്. കൊണ്ടവെയിലും നനഞ്ഞ മഴയും കയറ്റിറക്കങ്ങളും കൊണ്ട് ജീവിത സമസ്യയ്ക്ക് കണ്ടെത്താൻ ശ്രമിച്ച ഉത്തരങ്ങളുടെ ഖനം അതിലുണ്ട്. നിന്നേക്കാൾ കുറച്ചോണം കൂടുതലുണ്ടവനാണ് ഞാനെന്ന വീര്യം പറച്ചിലിൽ ഒരു കവിത അങ്ങനെ ഞാന്ന് കിടപ്പുണ്ട്. ഒരു ഞാവൽ ചില്ലയിലെന്ന പോലെ അത് ഗ്രാമാന്തരങ്ങളിൽ ഇന്നും ഉയലാടുന്നുമുണ്ട്. ഉന്മത്തമായ ഒരു വാക്വിലാസമാണത്. എനിക്കറിയാം ജീവിതമെന്ന യാഥാർത്ഥ്യമെന്നതിന്റെ വിളംബരമാണത്. പ്രഹേളികകൾക്കുള്ള താക്കോൽ കിലുക്കമുള്ള വാക്കുകളാണത്. രമേശണ്ണനും മുരളിച്ചേട്ടനും ഭാസ്കരൻ മാമനും എത്രയോ വട്ടം അത് പറഞ്ഞിരിക്കുന്നു. എന്നേക്കാൾ കുറച്ചോണം കൂടുതലുണ്ടവർ, അവരെയും അവരുടെ ആ ധാർഷ്ട്യത്തെയും ഇഷ്ടം, അത്രമേൽ ഇഷ്ടം.

ഓണം ഇഷ്ടം, ഓണക്കാലവും ഇഷ്ടം. ഓണക്കളികളും ഓണത്തപ്പനും ഓണത്തുമ്പിയും ഓണപ്പാട്ടുകളും ഇഷ്ടം. ഓണവെയിലും ഓണനിലാവും ഓണക്കോടിയും ഇഷ്ടം. ഓണസദ്യ അതിലേറെ ഇഷ്ടം. ഓണത്തല്ലിനോട് പണ്ട് തൊട്ടേ എനിക്കത്ര പ്രിയം പോരാ. പ്രിയം അന്നും ഇന്നും ഓണക്കൂട്ടു തന്നെ. അവരെല്ലാവരും, എന്റെ പ്രിയ സ്നേഹിതരെല്ലാവരും ഒരുമിച്ച് കൂടുന്ന ഓണക്കൂട്ട്, അത് ഓർക്കൂട്ടിനേക്കാൾ പ്രിയതരമായിരിക്കുന്നു, ഇഷ്ടമായിരിക്കുന്നു, അത്രമേൽ ഇഷ്ടമായിരിക്കുന്നു.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: ഒന്നിച്ച് ആഘോഷമാക്കാനുള്ള എല്ലാ പിന്തുണയുമായി സർക്കാർ നമുക്കൊപ്പമുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശന്റെ വാക്കുകൾ കേൾക്കാം.
2: ഓണക്കാലം നമ്മുടെ എല്ലാ സങ്കടങ്ങളെയും എല്ലാ പ്രയാസങ്ങളെയും എല്ലാ ദുഃഖങ്ങളെയും മാറ്റി നിർത്തി എല്ലാവരും ഒരുമിച്ച് ആഘോഷിക്കുന്ന ഒന്നാണ്. ജാതി മത വർണ്ണ വ്യത്യാസങ്ങൾക്ക് അതീതമായി മലയാളികളെല്ലാം ഒന്നായി ചേരുന്ന അപൂർവമായ ഈ ഓണാഘോഷം നമ്മളെ അതിജീവനത്തിനായി നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒന്നാണ്. നമുക്ക് ആത്മവിശ്വാസം നൽകുന്ന ഒന്നാണ്. നമ്മൾ ഒറ്റയ്ക്കല്ല എന്നുള്ള തിരിച്ചറിവ് നമ്മുടെ മനസ്സിലുണ്ടാക്കുന്ന ഒന്നാണ് ഈ ഓണാഘോഷവും. അതുപോലെ എല്ലാവരും ഒരുമിച്ച് കേരളത്തിൽ ആഘോഷിക്കണം. സർക്കാർ അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിയിട്ടുണ്ട്. ഓണം അധികം വിലക്കയറ്റമില്ലാതെ എല്ലാവരും സൗഹാർദ്ദത്തോടുകൂടി ഓണം ആഘോഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അവസരമാണ് ഒരുക്കി തന്നിരിക്കുന്നത്. നമുക്ക് അതിന് തൊട്ടു മുമ്പായി പ്രകൃതി ദുരന്തമുണ്ടായ പ്രയാസത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ആ പ്രയാസം ഉള്ളിൽ സൂക്ഷിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഓണാഘോഷങ്ങളിലേക്ക് കടക്കുന്നത്. കേരളത്തിൽ മാത്രമല്ല ലോകമെങ്ങുമുള്ള മലയാളികൾ ഈ ഓണം ആഘോഷിക്കുകയാണ്. അവർക്കെല്ലാവർക്കും ഞാൻ ഊഷ്മളമായ ഓണാശംസകൾ നേരുകയാണ്.
1: ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പ്, കേരള സർക്കാർ.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: പ്രബോധന ചിന്ത.
2: അധികമായാൽ അമൃതും വിഷം എന്നാണല്ലോ ചൊല്ല്. പാത്രമറിഞ്ഞു വേണം ദാനം. പരശുരാമന് ശ്രീപരമേശ്വരൻ ഗുരുവായി. ഗുരുസ്ഥാനത്ത് നിന്ന് ധനുർവേദം ഉപദേശിച്ചു, ഒപ്പം ദിവ്യായുധങ്ങളും കൊടുത്തു. സ്വപുത്രനായ ഗണപതിയും ശിഷ്യനായ പരശുരാമനും തമ്മിൽ ഒരിക്കൽ ഏറ്റുമുട്ടാനിടയായി. ഗണപതി പരശുരാമന്റെ ആയുധ പ്രയോഗമേറ്റ് ഒറ്റ കൊമ്പനായി. ഇതുകണ്ട പാർവതിക്ക് കോപവും സങ്കടവും സഹിക്കാൻ കഴിഞ്ഞില്ല. ശിഷ്യനാണോ മകനാണോ വലുതെന്നായി ചോദ്യം. വിദ്യാതർപ്പണം പാത്രമറിഞ്ഞു വേണം എന്നായി ഉപദേശം. ദിവ്യായുധം വലതുമുണ്ട് ബാക്കി, എന്നാൽ അതും നൽകി അനുഗ്രഹിക്കാം എന്നായി കുത്തുവാക്ക്. രസകരമായ ഈ ഒരു മുഹൂർത്തം മഹാകവി വള്ളത്തോളിന്റെ ശിഷ്യനും മഹനും എന്ന ഖണ്ഡകൃതി വായിച്ചിട്ടുള്ളവർക്കറിയാം. ഏതു ദാനത്തിനും വേണം ഒരു മാനദണ്ഡം എന്നാണിതിന്റെ സൂചന. ചിത്രമെഴുതാൻ ചുമര് ബാക്കിയുണ്ടാവണമല്ലോ, അമിതമായി ഒന്നും പാടില്ല തന്നെ. ദശകണ്ഠനായ രാവണൻ ശക്തരിൽ ശക്തനായിരുന്നു, പക്ഷെ അമിതമായ കാമം കൊണ്ട് നശിച്ചു. അതിയായ ആഗ്രഹം, അത്യാഗ്രഹം കൊണ്ട് ദുര്യോധനൻ നശിച്ചു. അതിയായ ദാനം കൊണ്ട് കർണനും നശിച്ചു. കുരുക്ഷേത്ര യുദ്ധ സമയത്ത് പോലും തനിക്ക് ആത്മരക്ഷ നൽകുമായിരുന്ന കവചകുണ്ടലങ്ങളും കർണൻ ദാനം ചെയ്തതോർക്കുക. എന്നാൽ ദാനത്തിന്റെ കൃതാർത്ഥത മനോഹരമായ ഒരു ഉപമയിലൂടെ മഹാകവി കാളിദാസൻ ആവിഷ്കരിച്ചിട്ടുള്ളതും ഇവിടെ ഓർക്കാം. വളർത്തുപുത്രിയായ ശകുന്തള തനിക്ക് ഏറ്റവും യോജ്യനായ വരനെ തെരഞ്ഞെടുത്ത വൃത്താന്തം അറിയുന്ന കണ്ണു മഹർഷി പറയുന്നു, മകളെ, ഏറ്റവും അർഹനായ ഒരു ശിഷ്യന് ഉപദേശിച്ചു കൊടുത്ത വിദ്യ എങ്ങനെയോ അതുപോലെ നീയും. എനിക്ക് വ്യസനത്തിനിടയില്ല.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ട്രാവലർ.
1: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇന്ന് സഞ്ചരിക്കുന്നത് ആഗസ്റ്റ് 27-ന്റെ സമതല ഭൂമികകളിലൂടെയാണ്. 1979 ആഗസ്റ്റ് 27, ഇന്ത്യയുടെ അവസാനത്തെ വൈസ്രോയി മൗണ്ട് ബാറ്റൺ പ്രഭു ഉത്തര അയർലൻഡിലെ റിപ്പബ്ലിക്കൻ ആർമിയിലെ തീവ്രവാദികളുടെ ആക്രമണത്തിൽ അതിദാരുണമായി വധിക്കപ്പെട്ടിരിക്കുന്നു.
2: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: സാന്ദ്യരാഗങ്ങൾ
1: കാവ്യമനോജ്ഞമായ വാക്കാണ് സന്ധ്യ. സന്ധ്യ എന്നത് ഒരു വാക്കുമാത്രമല്ല, അതൊരവസ്ഥയാണ്. രാവും പകലും ഇണചേരുന്ന സുമുഹൂർത്തമാണ് സന്ധ്യയെന്ന് കവി. ഒരു രാഗഭാവമാണ് സന്ധ്യ. ചുവപ്പും കറുപ്പും ചേർന്നൊരു ലാവണ്യ സമന്വയം. സാന്ധ്യരാഗത്തിൽ ഇന്നാദ്യം ജോസഫ് എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം.

നീ തന്നെ ജീവിതം സന്ധ്യേ, നീ തന്നെ മരണവും സന്ധ്യേ എന്ന് രാവുകൾ പകലുകൾ എന്ന കവിതയിൽ കവി അയ്യപ്പ പണിക്കർ. സന്ധ്യരാഗത്തിൽ അടുത്ത ഗാനം അടിമകൾ എന്ന ചിത്രത്തിൽ നിന്ന്.

സന്ധ്യക്കെന്തിന് സിന്ദൂരമെന്ന് കവി ചോദിക്കുന്നു. ചുവന്ന പട്ടുടുത്ത സന്ധ്യ, പാടത്തിന്റെ പച്ചപ്പിൽ വീണലിയുന്ന കാഴ്ചകളുടെ സൗഭഗം ബാല്യത്തിന്റെ വർണ്ണക്കാഴ്ചകളിലേക്ക് കൊണ്ടുപോകുന്നു. ഇനി കേൾക്കാം സമാഗമം എന്ന ചിത്രത്തിലെ ഗാനം.

കടൽ ചുവക്കുന്നു. സാന്ധ്യരാഗത്തിൽ സമ്മോഹനമായ കടൽ. തീരത്ത് നിൽക്കുന്ന ആളുകൾക്ക് നിഴൽ രൂപം. സൂര്യൻ കടൽ ചുവപ്പിച്ചെടുക്കുന്നു. ചുവന്ന കടലിൽ നിന്ന് ചായം മുക്കി ആകാശത്ത് ചിത്രങ്ങൾ വരയ്ക്കുന്ന മേഘങ്ങൾ. മേഘങ്ങൾക്ക് സപ്തർഷികളുടെ രൂപങ്ങൾ. സാന്ധ്യരാഗത്തിൽ ഇനി കേൾക്കാം ഓമനക്കൂട്ടൻ എന്ന ചിത്രത്തിലെ ഗാനം.

സാന്ധ്യ ചന്ദന ഗന്ധമായി നീ വന്നു നിൽക്കുമ്പോൾ പ്രണയത്തിന് രാഗവർണം, പൂക്കാൻ തുടങ്ങുന്ന കല്യാണ സൗഗന്ധികങ്ങൾ, പ്രണയാമൃതമായ ഒരു മന്ദഹാസം. സാന്ധ്യരാഗത്തിൽ അടുത്തത് ഒരു മറവത്തൂർ കനവ് എന്ന ചിത്രത്തിലെ ഗാനം.

0: വിള ഇൻഷുറൻസിനായി ഉടൻ രജിസ്റ്റർ ചെയ്യുക.
1: ബാങ്ക് ശാഖ, ഇൻഷുറൻസ് കമ്പനി, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കമ്മിറ്റി, ജനസേവ കേന്ദ്രം എന്നിവിടങ്ങളിൽ ബന്ധപ്പെടുക.
0: വിള ഇൻഷുറൻസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഹെൽപ്പ് ലൈൻ നമ്പർ 1444 വിളിക്കുക.
2: വളരാൻ തയ്യാറാണോ, ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിലെത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
3: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
2: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1800 420 2233.
4: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. നേപ്പാളിലെ മിന്നൽ പ്രളയ ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 270. തമിഴ്നാട്ടിൽ നിന്നുള്ള 21 പേരെ രക്ഷപ്പെടുത്തിയതായി വിദേശകാര്യ മന്ത്രാലയം. നേപ്പാളിൽ കുടുങ്ങിയ മലയാളികൾ സുരക്ഷിതരാണെന്നും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും നോർക്ക CEO രാജേഷ് മാധവൻ. മികച്ച ജനപങ്കാളിത്തത്തോടെ സംസ്ഥാനത്ത് ഓണം വാരാഘോഷ പരിപാടികൾ പുരോഗമിക്കുന്നു. ഞായറാഴ്ച നടക്കുന്ന സമാപന സമ്മേളനത്തിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ മുഖ്യാതിഥിയാകും. സാമൂഹിക പരിഷ്കർത്താവ് ശ്രീനാരായണ ഗുരുവിന്റെ 172nd ജയന്തി നാളെ. ശിവഗിരിയിൽ ജയന്തി സമ്മേളനം സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ മഴയ്ക്ക് ശക്തമായ കാറ്റിനും സാധ്യത. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശം. ശ്രീലങ്കയ്ക്കെതിരായ പുരുഷ ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പര ഇന്ത്യയ്ക്ക്. വാർത്തകൾ വിശദമായി. നേപ്പാളിലെ മിന്നൽ പ്രളയ ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 270. കുടുങ്ങിപ്പോയവരെ രക്ഷപ്പെടുത്തുന്നതിനുള്ള ശ്രമങ്ങൾ ഇന്ത്യ ശക്തമാക്കി. ദുരന്ത സമയത്ത് നേപ്പാളിലുണ്ടായിരുന്ന 288 ഇന്ത്യക്കാരുമായി ഇതുവരെ ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടില്ലെന്ന് വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. കൈലാസ മാനസ സരോവർ യാത്രയ്ക്കായി എത്തിയ 21 തമിഴ്നാട് സ്വദേശികളെ നേപ്പാളിൽ നിന്ന് രക്ഷപ്പെടുത്തിയതായും അദ്ദേഹം അറിയിച്ചു. കുട്ടികളും മുതിർന്നവരും ഉൾപ്പെടെ 53 മലയാളികൾ നേപ്പാളിൽ കുടുങ്ങിയതായി നോർക്ക CEO രാജേഷ് മാധവൻ. ഇവരെ കണ്ടെത്താനുള്ള ശ്രമം തുടരുകയാണ്. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും എല്ലാ മലയാളികളും നിലവിൽ സുരക്ഷിതരാണെന്നും എംബസിയിൽ നിന്നുൾപ്പെടെ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വിവരങ്ങൾക്കായി സംസ്ഥാന സർക്കാരിന്റെ 9447111844 എന്ന നമ്പറിലോ 9747132147 എന്ന നമ്പറിലോ ബന്ധപ്പെടാവുന്നതാണ്. നോർക്ക റൂട്ട്സിന്റെ ടോൾ ഫ്രീ നമ്പർ 1800-425-3939 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. 21st century രീതിയിൽ രാജ്യത്ത് ആധുനിക കായിക ആവാസ വ്യവസ്ഥ കെട്ടിപ്പടുക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ദേശീയ കായിക ദിനാഘോഷങ്ങളുടെ ഭാഗമായി ഖേലോ ഇന്ത്യ ഡയലോഗിനെ ഓൺലൈനായി അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. കായിക പ്രതിഭകൾക്ക് എല്ലാ ഘട്ടത്തിലും പിന്തുണ ലഭിക്കുന്ന സംവിധാനം രാജ്യത്തുടനീളം വികസിപ്പിച്ചു വരികയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. 5 മുതൽ 15 വയസ്സ് വരെ പ്രായമുള്ള കായിക പ്രതിഭകളെ കണ്ടെത്തുന്നതിനായി വിപുലമായ പദ്ധതി നടപ്പാക്കുമെന്നും പ്രധാനമന്ത്രി ആവർത്തിച്ചു. തിരുവോണം കഴിഞ്ഞെങ്കിലും വിനോദസഞ്ചാര വകുപ്പിന്റെ ഓണം വാരാഘോഷ പരിപാടികൾ കൂടുതൽ ആവേശത്തോടെയും പകിട്ടോടെയും മുന്നേറുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
5: വിനോദസഞ്ചാര വാരാഘോഷങ്ങളോട് അനുബന്ധിച്ച് തിരുവനന്തപുരത്ത് 35 വേദികളിലാണ് കലാസാംസ്കാരിക പരിപാടികൾ പുരോഗമിക്കുന്നത്. നിശാഗന്ധിയിൽ 4 വേദികളിലായി കലാപരിപാടികൾ അരങ്ങേറും. കനകക്കുന്ന് ഗേറ്റിൽ 7 മണിവരെ ചെണ്ടമേളവും സെൻട്രൽ സ്റ്റേഡിയം, പൂജപ്പുരം മൈതാനം എന്നിവിടങ്ങളിൽ ഗാനമേളയും നടക്കും. ശാസ്ത്രീയ നൃത്തത്തിനും ശാസ്ത്രീയ സംഗീതത്തിനും വേദിയാകുന്നത് ഭാരത് ഭവനാണ്. വേളി ടൂറിസ്റ്റ് വില്ലേജ്, ആക്കുളം, കോവളം, വർക്കല തുടങ്ങി നിരവധി വേദികളിൽ ഇന്ന് വൈകിട്ട് 7 മണി മുതൽ കലാപരിപാടികൾ ഉണ്ടാകും.
4: ഓണം വാരാഘോഷത്തിന്റെ ഈ മാസം 30 തിരുവനന്തപുരത്ത് നടക്കുന്ന സമാപന സമ്മേളനത്തിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ മുഖ്യാതിഥിയാകും. പുലിക്കളി സംഘങ്ങൾക്കുള്ള തൃശൂർ കോർപ്പറേഷന്റെ ധനസഹായം 350,000 രൂപയായി വർദ്ധിപ്പിച്ചതായി മേയർ നിജി ജസ്റ്റിൻ. ഇത്തവണ 9 പുലിക്കളി സംഘങ്ങളാണ് മത്സരരംഗത്തുള്ളത്. പുലിക്കളിയുടെ ഭാഗമായിട്ടുള്ള പുലിച്ചമയ പ്രദർശനം ഇന്ന് രാത്രി 8 മണിവരെ പുലിമടകളിൽ നടക്കും. സാമൂഹിക പരിഷ്കർത്താവ് ശ്രീനാരായണ ഗുരുവിന്റെ 172nd ജയന്തി നാളെ ചതയദിനത്തിൽ വിപുലമായ പരിപാടികളോടെ ആഘോഷിക്കും. ശിവഗിരിയിൽ നടക്കുന്ന ജയന്തി സമ്മേളനം നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും.

0: തിരുവനന്തപുരം ശ്രീകാര്യം ചേന്തി ശ്രീനാരായണ സാംസ്കാരിക നിലയത്തിൽ പുഷ്പാർച്ചനയും സാംസ്കാരിക സമ്മേളനവും നടക്കും. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. കേരളത്തിന്റെ നവോത്ഥാന നായകൻ മഹാത്മാ അയ്യങ്കാളിയുടെ ജന്മവാർഷിക ദിനം നാളെ. ജയന്തി ആഘോഷങ്ങളുടെ ഭാഗമായി സംസ്ഥാനത്തൊട്ടാകെ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന, ജന്മദിന സന്ദേശ സമ്മേളനങ്ങൾ തുടങ്ങിയവയുണ്ടാകും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം കടൽ തീരങ്ങളിലും കന്യാകുമാരി തീരത്തും നാളെ വൈകുന്നേരം 5:30 വരെ കടൽ ആക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രവിവര വിശകലന കേന്ദ്രം അറിയിച്ചു. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. മലപ്പുറത്ത് ഓട്ടോറിക്ഷയ്ക്ക് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ലഭിക്കാത്തതിൽ ഡ്രൈവറായ ഷൌക്കത്ത് ജീവനൊടുക്കിയ സംഭവം അങ്ങേയറ്റം ദൌർഭാഗ്യകരമാണെന്ന് മന്ത്രി സി പി ജോൺ. സമഗ്ര അന്വേഷണം നടത്താൻ ഗതാഗത വകുപ്പ് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. 2 ദിവസത്തിനകം പ്രാഥമിക റിപ്പോർട്ട് നൽകാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും ഗതാഗത മന്ത്രി അറിയിച്ചു. ചരിത്രപ്രസിദ്ധമായ ആറന്മുള ഉത്രട്ടാതി ജലോത്സവത്തിനുള്ള ഒരുക്കങ്ങൾ ആറന്മുളയിൽ പുരോഗമിക്കുന്നു. ഞായറാഴ്ച നടക്കുന്ന വള്ളംകളി ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീ ജി എസ് ശ്രീധർ.
2: ജലഘോഷയാത്രയ്ക്ക് ശേഷം പമ്പാനദിയിൽ വൈകിട്ട് 3 മുതൽ മത്സരവള്ളംകളി ആരംഭിക്കും. 51 പള്ളിയോടങ്ങൾ ജലോത്സവത്തിൽ പങ്കെടുക്കും. ഉപരാഷ്ട്രപതിയുടെ സന്ദർശനം പ്രമാണിച്ച് ആറന്മുള എഞ്ചിനീയറിംഗ് കോളേജിൽ നടക്കുന്ന നീറ്റ് പരീക്ഷയിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്കായി ആറന്മുള പോലീസ് മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ആറന്മുള എഞ്ചിനീയറിംഗ് കോളേജിൽ രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 12 വരെ നടക്കുന്ന നീറ്റ് പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് രാവിലെ 7 മുതൽ കോളേജിൽ പ്രവേശിക്കണം. വിദ്യാർത്ഥികൾ കോളേജിൽ പ്രവേശിക്കുന്ന സമയത്ത് ഗതാഗത നിയന്ത്രണം ഉണ്ടാവില്ല.
0: ഓണം പൂജകൾ പൂർത്തിയാക്കി ശബരിമല ക്ഷേത്ര നട നാളെ രാത്രി 10 മണിക്ക് അടയ്ക്കും. കന്നിമാസ പൂജകൾക്കായി അടുത്ത മാസം 16 വൈകിട്ട് 5 മണിക്ക് നട തുറക്കും. കോഴിക്കോട് താമരശ്ശേരി അമ്പായത്തോട് അറവ് മാലിന്യ സംസ്കരണ ഫാക്ടറി അടുത്ത മാർച്ചിനകം ജനവാസ കേന്ദ്രത്തിൽ നിന്ന് മാറ്റാൻ തീരുമാനമായി. വിശദാംശങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു.
3: കോഴിക്കോട് താമരശ്ശേരി ഫ്രഷ് കട്ട് കോഴിമാലിന്യ സംസ്കരണ ഫാക്ടറിക്കെതിരെ നാട്ടുകാർ സമരസമിതി രൂപീകരിച്ച് പ്രക്ഷോഭത്തിലായിരുന്നു. ജലമലിനീകരണവും വായുമലിനീകരണവും ഉണ്ടാക്കുന്നതായി ആരോപിച്ചായിരുന്നു സമരം. കമ്പനി അടച്ചുപൂടണമെന്ന മലിനീകരണ നിയന്ത്രണ ബോർഡ് ഉത്തരവിനെതിരെ കമ്പനിയായിരുന്നു. ഹൈക്കോടതിയെ സമീപിച്ച് സ്റ്റേ വാങ്ങിയിരുന്നു. തുടർന്ന് എംഎൽഎമാരുടെ ആവശ്യപ്രകാരം വ്യവസായ മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ സാന്നിധ്യത്തിൽ കമ്പനി ഉടമകളുമായി നടത്തിയ ചർച്ചയുടെ തുടർച്ചയായിട്ടാണ് സമരസമിതിയും കമ്പനി പ്രതിനിധികളും ധാരണയിലെത്തിയത്.
0: ഇന്ത്യ ശ്രീലങ്ക പുരുഷ ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പര ഇന്ത്യയ്ക്ക്. പരമ്പരയിലെ 2-0 സമനിലയിൽ അവസാനിച്ചു. ആദ്യ ജയം ഇന്ത്യയ്ക്കായിരുന്നു. ആദ്യ ഇന്നിംഗ്സിൽ ശ്രീലങ്കയെ 290 റൺസിന് പുറത്താക്കിയ ഇന്ത്യ ഫോളോ ഓൺ പ്രഖ്യാപിക്കുകയായിരുന്നു. എന്നാൽ 2 ഇന്നിംഗ്സിൽ സൊനാൽ ദിനുഷയുടെ മികച്ച പ്രകടനത്തിൽ ശ്രദ്ധേയമായ പ്രതിരോധം കാഴ്ചവെച്ച ശ്രീലങ്ക 216 റൺസിന്റെ ലീഡ് നേടി 429 റൺസ് എന്ന സ്കോറിലെത്തിയതോടെ മത്സരം അവസാനിപ്പിക്കാൻ ഇരു ക്യാപ്റ്റന്മാരും സമ്മതിക്കുകയായിരുന്നു. നേപ്പാളിലെ മിന്നൽ പ്രളയ ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 270 ആയി. തമിഴ്നാട്ടിൽ നിന്നുള്ള 21 പേരെ രക്ഷപ്പെടുത്തിയതായി വിദേശകാര്യ മന്ത്രാലയം. നേപ്പാളിൽ കുടുങ്ങിയ മലയാളികൾ സുരക്ഷിതരാണെന്നും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും നോർക്ക സിഇഒ രാജേഷ് മാധവൻ. മികച്ച ജനപങ്കാളിത്തത്തോടെ സംസ്ഥാനത്ത് ഓണം വാരാഘോഷ പരിപാടികൾ പുരോഗമിക്കുന്നു. ഞായറാഴ്ച നടക്കുന്ന സമാപന സമ്മേളനത്തിൽ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ മുഖ്യാതിഥിയാകും. സാമൂഹിക പരിഷ്കർത്താവ് ശ്രീനാരായണ ഗുരുവിന്റെ 172 ജയന്തി നാളെ. ശിവഗിരിയിൽ ജയന്തി സമ്മേളനം സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശം. ശ്രീലങ്കയ്ക്കെതിരായ പുരുഷ ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പര ഇന്ത്യയ്ക്ക്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സാന്ദ്യരാഗങ്ങൾ.
1: ചക്രവാളം ചുവന്ന് കിടക്കുന്നു. കുന്നിൻ മുകളിൽ നിന്ന് നോക്കുമ്പോൾ സന്ധ്യ തുടുത്ത് കാണാം. മരങ്ങൾക്കുമീതെ സന്ധ്യ പെയ്തു കിടക്കുന്നു. ഇലകൾ

സന്ധ്യയ്ക്ക് വിരിയുന്ന പൂക്കൾക്കെല്ലാം വെളുത്ത നിറം. മുല്ലയ്ക്കും പിച്ചിക്കും വെളുത്ത പൂക്കൾ, നന്ദ്യാർ വട്ടത്തിനും വെളുത്ത പൂക്കൾ, കല്യാണ സൗഗന്ധികത്തിനും വെളുത്ത പൂക്കൾ, കുടമുല്ല പൂമണക്കുന്ന സന്ധ്യയുടെ സൗഭാഗം. ശാന്തിരാഗത്തിൽ അടുത്തതായി കേൾക്കാം ഇമ്മാനുവൽ എന്ന ചിത്രത്തിലെ ഗാനം.

കവിതകളുടെ ഇടിമുഴക്കം കേട്ട സന്ധ്യകൾ. സമ്മോഹനമായ കവിതകൾ ഹൃദയത്തെ തൊട്ടുണർത്തുന്നു. സാന്ധ്യരാഗത്തിൽ ഇനി കേൾക്കാം സ്വാമി അയ്യപ്പൻ എന്ന ചിത്രത്തിലെ ഗാനം.

0: കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണ സായി റേഡിയോ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 7 മണി.
2: On Kerala's rampant drug crisis, it's the biggest talking point in the state.
3: Elathooril prayapoorthiyagatha pengutiye lahari nalgi pidipichu garbhiniyaakki.
4: Ningal mayakku marinnirediraayi adishaktamaya nilavaadu edukkanam.
5: Operation Tufan, the narco hunt enna peril oru paddhathi Kerala police aarambhikkuka. Keralathile mayakku marinninte vere arakkuka ennulla lakshyathode Operation Tufan.
1: ലഹരിക്കെതിരെ ശക്തമായ നടപടികളുമായി സംസ്ഥാന സർക്കാർ. കേരളത്തിൽ നിന്നും ലഹരിയെ തുടച്ചു നീക്കാൻ ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ഇതിനോടകം 10,065 അറസ്റ്റുകൾ രേഖപ്പെടുത്തി കഴിഞ്ഞു.
6: അതെ, മാറ്റങ്ങൾ വന്നു തുടങ്ങി. ലഹരി വിമുക്തമായ കേരളം എന്ന ലക്ഷ്യത്തിലേക്ക് നാം കുതിക്കുകയാണ്.
1: സംസ്ഥാന സർക്കാരിന്റെ 100 ദിനങ്ങൾ. സംഭരണം, സഹാനുഭൂതി, പുതുയുഗ കേരളം, പുതുചരിത്രം. ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പ്, കേരള സർക്കാർ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ദീപു എസ് എൽ. പ്രധാന വാർത്തകൾ. നയതന്ത്ര കാര്യാലയങ്ങൾ പൌരന്മാരുടെ ആവശ്യാർത്ഥം സദാ പ്രാപ്യമായിരിക്കണമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. രാജ്യത്ത് ആധുനിക കായിക പരിതസ്ഥിതി കെട്ടിപ്പടുക്കുന്നതിന് സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നേപ്പാൾ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 270. 21 ഇന്ത്യൻ പൌരന്മാരെ രക്ഷപ്പെടുത്തി. നേപ്പാളിന് അടിയന്തര സഹായവുമായി ഇന്ത്യ. രാജ്യത്തിനും ജനങ്ങൾക്കും വേണ്ടി പ്രവർത്തിക്കുന്നത് ജീവിത ലക്ഷ്യമാക്കണമെന്ന് വിദ്യാർത്ഥികളോട് ആഹ്വാനം ചെയ്ത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. സംസ്ഥാനത്ത് ഓണാഘോഷ പരിപാടികൾ ജനപങ്കാളിത്തത്തോടെ പുരോഗമിക്കുന്നു. ഇന്ത്യ ശ്രീലങ്ക രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റ് മത്സരം സമനിലയിൽ. പരമ്പര ഇന്ത്യയ്ക്ക്. വാർത്തകൾ വിശദമായി. നയതന്ത്ര കാര്യാലയങ്ങൾ പൌരന്മാർക്ക് ആവശ്യമുണ്ടാകുമ്പോൾ എപ്പോഴും പ്രാപ്യമായിരിക്കണമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. രാജ്യതാൽപര്യങ്ങളുമായി ചേർന്നു പോകുന്ന വിധമാകണം ലോകരാജ്യങ്ങളുമായുള്ള ഇടപെടലുകളെന്നും രാഷ്ട്രപതി പറഞ്ഞു. ഇന്ത്യൻ വിദേശകാര്യ സർവീസിലെ ഓഫീസർ ട്രെയിനികളുമായി രാഷ്ട്രപതി ഭവനിൽ നടത്തിയ കൂടിക്കാഴ്ചയിലാണ് രാഷ്ട്രപതി ഇങ്ങനെ പറഞ്ഞത്. നയതന്ത്രജ്ഞർ സർക്കാരിന്റെ മാത്രമല്ല 140 കോടി ജനങ്ങളുടെ പ്രതീക്ഷയും അഭിലാഷങ്ങളുടെയും പ്രതിനിധികളാണെന്നും രാഷ്ട്രപതി പറഞ്ഞു. 21-ാം നൂറ്റാണ്ടിൽ രാജ്യത്ത് ആധുനിക കായിക പരിതസ്ഥിതി കെട്ടിപ്പടുക്കുന്നതിന് സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കായിക സർവകലാശാലകൾ മുതൽ ആധുനിക പരിശീലന കേന്ദ്രങ്ങൾ വരെ ഉൾപ്പെടുന്നതും കായിക പ്രതിഭകൾക്ക് എല്ലാ ഘട്ടത്തിലും പിന്തുണ ലഭിക്കുന്നതുമായ വ്യവസ്ഥയാണ് രാജ്യത്തുടനീളം വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഖേലോ ഇന്ത്യ സംവാദ് പരിപാടിയെ ഓൺലൈനായി അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. കായികരംഗം കേവലം മെഡലുകൾ നേടുന്നതിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ലെന്നും വികസിത ഇന്ത്യ കെട്ടിപ്പടുക്കുന്നതിൽ രാജ്യത്തിന്റെ കായിക മികവിനെയും യുവശക്തിയെയും ഒന്നിപ്പിക്കാനുള്ള ഒരു ദൌത്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. 5 മുതൽ 15 വരെ പ്രായമുള്ള കുട്ടികളിലെ കായിക പ്രതിഭകളെ കണ്ടെത്തുന്നതിനായി വലിയൊരു ടാലന്റ് ഹണ്ട് നടത്തുമെന്ന് ചെങ്കോട്ടയിൽ നിന്ന് താൻ പ്രഖ്യാപിച്ചിരുന്നത് പ്രധാനമന്ത്രി അനുസ്മരിച്ചു. നേപ്പാൾ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 270. 288 ഇന്ത്യൻ വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ 1000-ൽ അധികം ആളുകളെ ഇനിയും കണ്ടെത്താനുള്ളതായും രക്ഷാപ്രവർത്തനം ഊർജിതമായി പുരോഗമിക്കുകയാണെന്നും അധികൃതർ അറിയിച്ചു. അമേരിക്ക, യുക്രൈൻ, ഓസ്ട്രേലിയ, ബ്രിട്ടൻ ഉൾപ്പെടെ 30-ൽ അധികം രാജ്യങ്ങളിൽ നിന്നുള്ളവരെയാണ് കാണാതായത്. നേപ്പാളിലെ മിന്നൽ പ്രളയ ദുരന്തത്തിൽ കുടുങ്ങിക്കിടക്കുന്ന ഇന്ത്യക്കാരെ കണ്ടെത്താനും രക്ഷാപ്രവർത്തനങ്ങൾക്കുമുള്ള ശ്രമം ഇന്ത്യ ഊർജിതമാക്കിയതായി വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ. ദുരന്ത സമയത്ത് നേപ്പാളിൽ ഉണ്ടായിരുന്ന 288 ഇന്ത്യക്കാരുമായി ബന്ധപ്പെടാൻ സാധിച്ചിട്ടില്ല. ഇതിനുള്ള ശ്രമം തുടരുന്നു. കാഠ്മണ്ഡുവിലെ ഇന്ത്യൻ എംബസി അധികൃതരിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ചു വരുന്നു. കേരളത്തിൽ നിന്നുള്ള 33 പേരെ ഇപ്പോഴും ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടില്ലെന്ന് ശ്രീ ജയ്സ്വാൾ പറഞ്ഞു. ഇന്ത്യക്കാരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുന്നുണ്ടെന്നും ശ്രീ ജയ്സ്വാൾ പറഞ്ഞു.
1: Prime Minister yesterday spoke to the Prime Minister of Nepal, conveyed our deepest condolences, conveyed that India stands in solidarity with people of Nepal, has also offered all possible humanitarian assistance from our side. As per information currently available, there are 288 Indian nationals who remain uncontactable.
0: നിലവിലുള്ള രക്ഷാപ്രവർത്തനങ്ങളെയും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളെയും പിന്തുണയ്ക്കുന്നതിനായി ഇന്ത്യ 47 ടണ്ണിലധികം അടിയന്തര ദുരിതാശ്വാസ സാമഗ്രികൾ അയച്ചിട്ടുണ്ട്. രക്ഷാപ്രവർത്തനങ്ങളെ സഹായിക്കുന്നതിനായി ബേലിപാലങ്ങൾ സജ്ജമാക്കുമെന്നും വിദേശകാര്യ മന്ത്രാലയത്തിൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം തുറന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേപ്പാൾ പ്രധാനമന്ത്രിയുമായി സംസാരിച്ച് ദുരന്തത്തിൽ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തി. കൈലാസ മാനസ സരോവർ യാത്ര നടത്തുകയായിരുന്ന 21 ഇന്ത്യൻ പൌരന്മാരെ രക്ഷപ്പെടുത്തിയതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. നേപ്പാളിലെ പ്രളയബാധിത പ്രദേശങ്ങളിലുള്ള ഇന്ത്യക്കാരുടെ സുരക്ഷിതത്വം ഉറപ്പാക്കാൻ ശ്രമം തുടരുകയാണെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. സാഹചര്യം വിലയിരുത്താൻ വിദേശകാര്യ സെക്രട്ടറിയുമായും കാഠ്മണ്ഡു, ബെയ്ജിംഗ് എന്നിവിടങ്ങളിലെ ഇന്ത്യൻ സ്ഥാനപതികളുമായും അദ്ദേഹം സംസാരിച്ചു. വിവിധ മന്ത്രാലയങ്ങളുമായും സംസ്ഥാന സർക്കാരുകളുമായും ഏകോപിപ്പിച്ച് പ്രവർത്തിക്കുന്നതായും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് സർക്കാർ ഇടപെടൽ നടത്തുന്നതായും അദ്ദേഹം പറഞ്ഞു. രാജ്യത്തിനും ജനങ്ങൾക്കും വേണ്ടി പ്രവർത്തിക്കുന്നത് ജീവിത ലക്ഷ്യമാക്കണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഗുജറാത്തിലെ വിദ്യാപീഠിൽ 72-ാമത് ബിരുദദാന ചടങ്ങിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. വിജയപരാജയങ്ങളിൽ നിരാശരാകാതെ ജീവിത ലക്ഷ്യത്തിലേക്ക് മുന്നേറണമെന്നും അദ്ദേഹം വിദ്യാർത്ഥികളോട് ആഹ്വാനം ചെയ്തു.
2: लक्ष्य अपने लिए मत तय करना, देश के लिए, समाज के लिए, गरीबों के लिए, लोगों के लिए तय करना। अगर आपने समाज के लिए, देश के लिए लक्ष्य तय किया है तो जय पराजय का बोझ आप पर नहीं रहेगा।
0: രാജ്യത്തുടനീളം ശക്തമായ കായിക പരിതസ്ഥിതി സൃഷ്ടിക്കാനും അടിസ്ഥാന സൌകര്യങ്ങൾ കെട്ടിപ്പടുക്കുന്നതിനുമായി കേന്ദ്ര സർക്കാർ 36,000 കോടി രൂപ അനുവദിച്ചതായി കേന്ദ്ര കായിക മന്ത്രി മൻസുഖ് മാണ്ഡവ്യ. ഗുജറാത്തിൽ പലാജിയിലെ IIT ഗാന്ധിനഗറിൽ നടന്ന ഖേലോ ഇന്ത്യ സംവാദത്തിനിടെ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി.

0: 2014 ഓഗസ്റ്റ് 28-നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. ആകെ അക്കൗണ്ടുകളിൽ 78% ഗ്രാമങ്ങളിലോ അർദ്ധനഗരങ്ങളിലോ ഉള്ളതാണെന്നും 56% അക്കൗണ്ടുകളും സ്ത്രീകളുടേതാണെന്നും ധനകാര്യ മന്ത്രാലയം അറിയിച്ചു. മധ്യപ്രദേശിലെ ജബൽപൂരിൽ 450 കോടി രൂപ ചെലവിൽ ടി സീരീസ് ടാങ്ക് അറ്റകുറ്റപ്പണികൾ നടത്തുന്ന പദ്ധതിക്ക് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ശിലാസ്ഥാപനം നടത്തി. ജബൽപൂരിലെ സൈനിക വാഹനങ്ങൾ നിർമ്മിക്കുന്ന വെഹിക്കിൾ ഫാക്ടറിയിൽ നടന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി മോഹൻ യാദവും പങ്കെടുത്തു. പ്രതിരോധ മേഖലയിൽ ജബൽപൂരിനുള്ള പങ്ക് കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനും മഹാകൌശൽ മേഖലയിൽ പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും ഈ പദ്ധതി വഴിയൊരുക്കുമെന്ന് സർക്കാർ അറിയിച്ചു. കരയുദ്ധത്തിൽ ടാങ്കുകൾ അനിവാര്യമാണെന്നും കഴിഞ്ഞ 40 വർഷത്തിനിടയിൽ സൈന്യത്തിന് ഏകദേശം 4,400 ടാങ്കുകൾ ഹെവി വെഹിക്കിൾസ് ഫാക്ടറി നിർമ്മിച്ചു നൽകിയതായും അദ്ദേഹം പറഞ്ഞു.
1: പിച്ചലേ 40 വർഷമേ ഹെവി വെഹിക്കിൾ ഫാക്ടറി ഇന്ത്യൻ ആർമി 4,400 ടാങ്ക്സ് സപ്ലൈ.
0: തിരുവോണം കഴിഞ്ഞെങ്കിലും ഓണം ടൂറിസം വാരാഘോഷങ്ങൾ കൂടുതൽ ആവേശത്തോടെയും പകിട്ടോടെയും മുന്നേറുകയാണ്. വിനോദസഞ്ചാര വാരാഘോഷങ്ങളോടനുബന്ധിച്ച് തിരുവനന്തപുരത്ത് 35 വേദികളിലാണ് കലാ സാംസ്കാരിക പരിപാടികൾ പുരോഗമിക്കുന്നത്. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ജനപങ്കാളിത്തത്തോടെ ആഘോഷ പരിപാടികൾ മുന്നേറുന്നു. ഇന്ത്യ ശ്രീലങ്ക പുരുഷ ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പര ഇന്ത്യക്ക്. പരമ്പരയിലെ 2-ആം മത്സരം സമനിലയിൽ അവസാനിച്ചു. ആദ്യ മത്സരത്തിൽ ജയം ഇന്ത്യക്കായിരുന്നു. ആദ്യ ഇന്നിംഗ്സിൽ 290 റൺസിന് പുറത്തായ ശ്രീലങ്കയെ ഇന്ത്യ ഫോളോണിന് അയച്ചു. ശ്രീലങ്ക 2-ാം ഇന്നിംഗ്സിൽ 9 വിക്കറ്റ് നഷ്ടത്തിൽ 429 റൺസെടുത്തതോടെ മത്സരം സമനിലയിൽ കലാശിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 30-ന്. പരിപാടിയുടെ 137-ാം പതിപ്പാണിത്. ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ ജിഒവി എന്നിവയിലൂടെയും 1-800-1178-00 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും നാളെ വരെ പങ്കുവയ്ക്കാം. സാമൂഹിക പരിഷ്കർത്താവ് ശ്രീനാരായണ ഗുരുവിന്റെ 172-ാമത് ജയന്തി നാളെ. ശിവഗിരിയിൽ വിപുലമായ പരിപാടികളാണ് ഒരുക്കിയിട്ടുള്ളത്. ജയന്തി സമ്മേളനം നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. ഗുരു ജനിച്ച ചെമ്പഴുതിയിലും നാടിന്റെ നാനാഭാഗങ്ങളിലും വിപുലമായ പരിപാടികൾ നടക്കും. അയ്യങ്കാളി ജയന്തിയോടനുബന്ധിച്ചും നാളെ വിവിധ പരിപാടികൾ നടക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. നയതന്ത്ര കാര്യാലയങ്ങൾ പൌരന്മാരുടെ ആവശ്യാർത്ഥം സദാ പ്രാപ്യമായിരിക്കണമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. രാജ്യത്ത് ആധുനിക കായിക പരിതസ്ഥിതി കെട്ടിപ്പടുക്കുന്നതിന് സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നേപ്പാൾ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 270 ആയി. 21 ഇന്ത്യൻ പൌരന്മാരെ രക്ഷപ്പെടുത്തി. നേപ്പാളിന് അടിയന്തര സഹായവുമായി ഇന്ത്യ. രാജ്യത്തിനും ജനങ്ങൾക്കും വേണ്ടി പ്രവർത്തിക്കുന്നത് ജീവിത ലക്ഷ്യമാക്കണമെന്ന് വിദ്യാർത്ഥികളോട് ആഹ്വാനം ചെയ്ത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. സംസ്ഥാനത്ത് ഓണാഘോഷ പരിപാടികൾ ജനപങ്കാളിത്തത്തോടെ പുരോഗമിക്കുന്നു. ഇന്ത്യ ശ്രീലങ്ക 2-ാം ക്രിക്കറ്റ് ടെസ്റ്റ് മത്സരം സമനിലയിൽ. പരമ്പര ഇന്ത്യക്ക്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
2: ഓണം ശ്രോതാക്കളോടൊപ്പം. ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങളും ആശംസകളും.
3: ഇന്ന് ശ്രോതാക്കളോടൊപ്പം ചേരുന്നു വെള്ളനാട് പഞ്ചായത്തിലെ ഹരിതകർമ്മ സേനാംഗങ്ങൾ.
4: എല്ലാവർക്കും നമസ്കാരം. പ്രിയ ശ്രോതാക്കളെ, നമ്മളോടൊപ്പം ഇന്ന് വെള്ളനാട് ഗ്രാമപഞ്ചായത്തിലെ ഹരിതകർമ്മസേന അംഗങ്ങളാണ്. ഓണാഘോഷം, ഓണത്തെക്കുറിച്ച് സംസാരിക്കാനും ഓണാനുഭവങ്ങൾ പറയാനും അവരുടെ ജോലിയുടെ വിശേഷങ്ങൾ പറയാനും എല്ലാം നമ്മളോടൊപ്പം സംസാരിക്കാനും സഹകരിക്കാനും വേണ്ടിയിട്ട് വെള്ളനാട് ഗ്രാമപഞ്ചായത്തിലെ ഹരിതകർമ്മസേന അംഗങ്ങൾ എത്തിയിട്ടുണ്ട്. എല്ലാവർക്കും നമസ്കാരം ഒരിക്കൽ കൂടി. സുമ ചേച്ചി വെള്ളനാട് പഞ്ചായത്തിലെ ഹരിതകർമ്മസേനയുടെ കൺസോർഷ്യം പ്രസിഡന്റാണ്. സുമ, ചേച്ചി പറയും.
5: എൻ്റെ പേര് സുമ. ഞാൻ വെള്ളനാട് ഗ്രാമപഞ്ചായത്തിലെ ടൗൺ വാർഡിൽ ഹരിതകർമ്മസേന അംഗമായിട്ടാണ്. 9 വർഷമായിട്ട് ഹരിതകർമ്മസേനയെ പ്രവർത്തിക്കുന്നു. ഓണാഘോഷത്തെക്കുറിച്ച് പറയുമ്പോൾ കുട്ടിക്കാലത്തുള്ള ഓണാഘോഷമാണ് ഏറ്റവും സന്തോഷകരം. കാരണം അന്നൊക്കെ ഊഞ്ഞാല്, ഓരോ കളികൾ, അങ്ങനെ കുട്ടിക്കാലത്തുള്ള ഓണാഘോഷം അത് എപ്പോഴും മനസ്സിലിങ്ങനെ നിലനിൽക്കുന്ന ഒന്നാണ്. പക്ഷെ അതിനുശേഷം നമ്മളിങ്ങനെ വീട്ടിൽ ഒറ്റപ്പെട്ട ഒരു രീതിയിൽ ജീവിച്ചു പോകുന്നതാണ്. ഓണം വരുമ്പോൾ മാത്രം എല്ലാവരും ഒരുമിച്ച് കൂടും, ആഘോഷിക്കും, അങ്ങനെ ഒരവസ്ഥ. പക്ഷേ ഹരിതകർമ്മസേനയിലോട്ട് വന്നപ്പോഴേക്കും നമ്മൾ ഓണാഘോഷം

0: പക്ഷേങ്ങൾക്ക് ഒരു പ്രത്യേകത ഉണ്ടായി. കാരണം അവിടെ കളികളും നമുക്ക് എല്ലാ മത്സരങ്ങളിലും നമ്മൾ പങ്കെടുക്കുന്നു. അവിടെ കിട്ടുന്ന ഒരു പേനയാണെങ്കിലും ഒരു സമ്മാനത്തിന് നമുക്ക് ശരിക്കും മൂല്യമുണ്ട്. അങ്ങനെ ഓരോ മത്സരങ്ങളും ഓരോ ആഘോഷങ്ങളും നമുക്കേറെ പ്രിയപ്പെട്ടതും നമുക്കിടയിലെ കുറേ കൂട്ടുകാർ ഒരുമിച്ച് ഒത്തുകൂടുന്ന ചെറിയ പിണക്കങ്ങളും ഇണക്കങ്ങളും ഒക്കെ ആയിട്ട് ഒരുമിച്ച് കൂടുന്ന കുറേ കൂട്ടുകാരും അങ്ങനെ എല്ലാം കൊണ്ട് നല്ല നിറഞ്ഞ സന്തോഷമുള്ള ഒരു ഓണാഘോഷമാണ്. അതിൽ ഒരു ഒന്ന് രണ്ട് ഓണാഘോഷങ്ങൾ നമ്മുടെ മനസ്സിൽ എന്നും നിലനിൽക്കുന്നതുമായിരുന്നു. സുന്ദരിക്ക് പൊട്ടുതൊടൽ, അതിൽ നമ്മൾ ആത്മാർത്ഥമായിട്ട് മനസ്സറിഞ്ഞ് ചിരിക്കുന്ന കുറേ നിമിഷങ്ങളായിരുന്നു അതൊക്കെ. അങ്ങനെ കുറേ ഓണാഘോഷങ്ങൾ നമുക്ക് മനസ്സിന് ശരിക്കും സന്തോഷം തരുന്നു. പിന്നെ ജോലിയെക്കുറിച്ച് പറയുമ്പോൾ നമ്മളെല്ലാവരും പൂർണ്ണ ആരോഗ്യത്തോടെയാണ് ജോലിയിലേക്ക് വന്നത്. പക്ഷേ ഇന്നത്തെ സാഹചര്യം അനുസരിച്ച് നമ്മളെല്ലാം ഈ പ്ലാസ്റ്റിക്കിൻ്റെ നിരന്തരമായ ഉപയോഗത്തിലൂടെ നമ്മളത് കളക്ട് ചെയ്യുന്നു, അതേപോലെ സെഗ്രിഗേഷൻ ചെയ്യുന്നു, അതിൻ്റെ നിരന്തരമായ ഉപയോഗത്തിലൂടെ തന്നെ നമ്മളെല്ലാവരും അനാരോഗ്യമായ അവസ്ഥയിലോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ്. അപ്പോഴൊരു നിർദ്ദേശം എന്നതുപോലെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമുക്ക് ഈ ആരോഗ്യ അവസ്ഥയിൽ നിന്ന്, അതായത് നമുക്കിപ്പോൾ ഒരു വയ്യായ്ക വന്ന് ഹോസ്പിറ്റലിൽ പോയാൽ നമ്മൾ ഈ വരുമാനം കൊണ്ട് മാത്രം ജീവിക്കുന്ന ആൾക്കാരാണ്. അപ്പോഴതിന് ഒരു ചെലവിനെ, ആ ഒരു ചെലവ് വഹിക്കാൻ പോകുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെന്റിൽ നിന്ന് എന്തെങ്കിലും ഒരു ആനുകൂല്യം ഞങ്ങൾ എല്ലാവരും പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം ഈ കിട്ടുന്ന വരുമാനം കൊണ്ട് നമ്മൾ വീടും നമ്മുടെ മക്കളുടെ കാര്യമൊക്കെ നോക്കി, മക്കളുടെ വിദ്യാഭ്യാസം ഇതിനെല്ലാം വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കഷ്ടപ്പെടുന്നത്. അപ്പോഴേ അതിൽ ഒരു മാസം ഒരു നമ്മളൊന്നുമില്ലെങ്കിൽ ഒരു റൂട്ടിൽ പോകുമ്പോൾ ഒരു പട്ടി കടിച്ച് നമ്മളൊരു മാസം റൂട്ടിൽ ഇറങ്ങാൻ പറ്റാതെ വീട്ടിലായാൽ പോലും നമ്മുടെ അമ്മസ്ഥ വരുമാനം ഇല്ല. ആ അവസ്ഥയിൽ നമുക്ക് നമ്മുടെ കുടുംബം പുലർത്തിക്കൊണ്ട് പോകാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലോട്ടാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഒന്നുകിൽ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ, അല്ലെങ്കിൽ നമുക്കൊരു വയ്യായ്ക വരുമ്പോൾ അതിൻ്റെ ചികിത്സാ ചെലവിലേക്കായി ഗവൺമെന്റിൽ നിന്നും എന്തെങ്കിലും ഒരു ആനുകൂല്യം കിട്ടണം എന്ന് ഞങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അത് ഇത് കേൾക്കുന്ന ശ്രോതാക്കൾ ആരുടെയെങ്കിലും ശ്രദ്ധയിൽ ഇത് പെടുകയാണെങ്കിൽ നമുക്ക് വേണ്ടിയിട്ട് ഒരു സഹായം ചെയ്യാൻ പറ്റുമെങ്കിൽ അത്രയും വലിയ ഉപകാരം.
1: ഇവിടെ ഹരിതകർമ്മസേനയിൽ വന്നിട്ട് നിങ്ങൾക്ക് എങ്ങനെയുണ്ടായിരുന്നു ഓണം? ഇപ്പോൾ 2018 മുതൽ നമ്മൾ ഹരിതകർമ്മസേനയിൽ പ്രവർത്തിക്കുന്നവരാണ്. അപ്പോൾ നമ്മുടെ ഓണം ഓണം അതുപോലെ തന്നെ നമ്മുടെ സമൂഹമായിട്ട് ഒരുപാട് അടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഒറ്റപ്പെട്ട് വീട്ടിൽ കഴിഞ്ഞിരുന്ന നമ്മളിൽ നിന്നും ഒരുപാട് മാറി ഹരിതകർമ്മസേനയുമായിട്ടും ജനങ്ങളുമായിട്ടും നമ്മൾ കൂടുതൽ ഒരു ബാച്ചാണ് നമ്മൾ. അതായത് 38 പേര് അല്ലെങ്കിൽ 40 പേര് അടങ്ങുന്ന ഒരു കൂട്ടം. അപ്പം നമ്മുടെ ഓണാഘോഷം എങ്ങനെ മാറി? ജയചേച്ചി, നമ്മുടെ കുട്ടിക്കാലത്തെ ഓണം അത് പോയിട്ട് അത് കഴിഞ്ഞ് നമ്മൾ ഒരുപാട് ഒറ്റപ്പെട്ട് അല്ലെങ്കിൽ ഒരു വീട്ടിനകത്ത് കുടുംബിനിയായി കഴിഞ്ഞിരുന്ന സമയങ്ങൾ, അത് കഴിഞ്ഞ് നമ്മുടെ സമൂഹമായിട്ട് നമ്മുടെ ഹരിതകർമ്മസേനയായിട്ട് സഹകരിക്കുന്നു, അത് അപ്പം മുതലുള്ള ഓണം എങ്ങനെയാണ്, അതിന്റെ വ്യത്യാസം എന്താണെന്നൊന്ന് ചേച്ചി പറയണം.
2: കുട്ടിക്കാലത്ത് ഇപ്പോഴുള്ള സാഹചര്യമല്ല കുട്ടി, ഏറ്റവും കൂടുതൽ എനിക്ക് ഏറ്റവും ഇഷ്ടം എന്റെ ജീവിതത്തിൽ എന്റെ കുട്ടിക്കാലമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അച്ഛനും അമ്മയും ചേച്ചിയും എല്ലാവരും അടങ്ങുന്ന നമ്മുടെ ബന്ധുക്കളൊക്കെ നമ്മുടെ വീട്ടിലേക്ക് വരുന്ന ഓണമായിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടം എന്റെ ജീവിതത്തിൽ. പിന്നെ ഞാൻ ഒറ്റ വീട്ടിനകത്ത് കഴിഞ്ഞിരുന്ന ഒരാളല്ല, ഒരുപാട് സ്ഥാപനങ്ങളും മറ്റും ഞാൻ പ്രവർത്തിച്ചിരുന്ന ഒരാളാണ്. എന്നതിലുപരി ഇപ്പോൾ ഹരിതകർമ്മസേനയിൽ വന്ന് അപ്പോഴെല്ലാവരും ഒരു കൂട്ടായ്മയാണ്. അപ്പോൾ ഒരു വർഷം ഒരു ഓണം വരുമ്പോഴെന്ന് വെച്ചാൽ അത് പരമാവധി സന്തോഷത്തോടുകൂടി എല്ലാവരുമായിട്ട് ഒത്തുചേരാം. അവിടെ ഓണസദ്യയും ഓണപ്പാട്ടുകളും അടിയും ബഹളവും കുശുമ്പും കുന്നായ്മയൊക്കെ ആയിട്ട് ഞങ്ങൾ മുന്നോട്ട് പോവുകയായിരുന്നു. വളരെ ഒരു സന്തോഷം നിറഞ്ഞ തന്നെയാണ് നമ്മുടെ ഹരിതകർമ്മസേന പ്രവർത്തകർക്കിടയിലുള്ളതും. എന്തെങ്കിലും ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ എന്തായാലും എല്ലാവരും താങ്ങും തണലുമായിട്ട് എത്തുന്നു. അപ്പോൾ എന്നതിലുപരി പ്രത്യേകിച്ച് ഓണത്തിന് എല്ലാവരും കയറുന്ന ഒത്തിരുന്ന് പാചകം ചെയ്യുകയും ഓണസദ്യയൊക്കെ ഉണ്ണുകയൊക്കെ ചെയ്യുന്നത് ഒരു പ്രത്യേകത തന്നെയാണ്. അപ്പോൾ കുട്ടിക്കാലത്ത് നമ്മുടെ കുട്ടിക്കാലം പോലെ തന്നെയാണ് ഇപ്പോൾ നമ്മൾ ഈ ഒരു സമൂഹത്തിൽ ഈ ഒരു ഹരിതകർമ്മസേനയിലോട്ട് വന്നപ്പോൾ എനിക്ക് തോന്നുന്നത്.
1: 16 വാർഡിലെ ഹരിതകർമ്മസേന അംഗമാണ് ഷാരിക്ക്. എന്താണ് ഓണത്തെക്കുറിച്ചും നമ്മുടെ ജോലിയെക്കുറിച്ചും പറയാനുള്ളത്?
3: എനിക്ക് പറയാനുള്ളത് പഴയ കുട്ടിക്കാലത്തെ ഓണമാണ് എനിക്ക് ഏറ്റവും വലിയ ഇഷ്ടം. അതിനുശേഷം കുറേ ഞാൻ മാനസികമായിട്ടും എല്ലാം പ്രശ്നത്തിലിരിക്കുകയാണ്. ഈ ഒരു ഹരിതകർമ്മസേനയിൽ ഒരു വേക്കൻസി വന്നത്, അങ്ങനെ അതിൽ കയറി. ഇപ്പം നല്ല കുറേ കൂട്ടുകാരെ കിട്ടി, ഒരുപാട് അനുഭവങ്ങൾ ഇതിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ജോലി എന്ന് പറയുന്നത് വലിയൊരു ഹാപ്പിയുള്ള ജോലിയാണ്. ഞാൻ ഇഷ്ടത്തോടെയാണ് ഈ ജോലി ചെയ്യണത്. ഇവിടെ ഓണ പ്രോഗ്രാം വയ്ക്കാറുണ്ട്. കുട്ടികളെപ്പോലെ ഞങ്ങളും ഉത്സാഹത്തോടെ പരിപാടിയിലായാലും പാട്ടിലായാലും എന്തിനും മുന്നോട്ടുണ്ട്. ജോലിയെക്കുറിച്ച് പറയണമെങ്കിൽ ഒരുപാട് അനുഭവങ്ങളുണ്ട്. എന്ന് വെച്ചാൽ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ആദ്യമായിട്ട് കയറിയ സമയത്ത്. ഇപ്പം ഒരുപാട് മാറ്റമുണ്ട് ഈ ജോലി ഒക്കെ. എന്ന് വെച്ചാൽ ചവറുറക്കി എന്ന് വരെ പറഞ്ഞിട്ടുണ്ട് ഇതിന്. ഇപ്പം ഓരോ വീട്ടിൽ പോകുമ്പോൾ മക്കളെ ചോറ് കഴിച്ചാൽ വെള്ളം വേണോ ഇതൊക്കെ ചോദിച്ച് ഭയങ്കര സ്നേഹമാണ്. അങ്ങനെ ഒരുപാട് ആൾക്കാരെ പരിചയപ്പെടാൻ പറ്റി. ഇത് ഇനി മുന്നോട്ട് പോകണമെന്നാണ് ഒരു പ്രാർത്ഥനയുണ്ട്. ദൈവം സഹായിക്കട്ടെ.
4: എൻ്റെ പേര് ജയന്തിയാണ്. ഇതിൽ ജോലിയിൽ വന്നതിന് ശേഷം നല്ല ഇതാണ്, നല്ല സന്തോഷമുണ്ട്. പല ആൾക്കാരുമായിട്ട് ഇടപെടാൻ പറ്റി, കുറെ കൂട്ടുകാരെ കിട്ടി.
1: നമുക്ക് ഓണത്തോടനുബന്ധിച്ചുള്ള സുബിചേച്ചിയുടെ ഒരു പാട്ട് കേൾക്കാം. സുബിചേച്ചി 17 വാർഡിലെ ഹരിതകർമ്മസേന അംഗമാണ്. സുബിചേച്ചി ഒരു പാട്ട് പാടൂ.
5: ഓ

0: തുരന്നുനയാൻ വാ, മനസ്സിലുറങ്ങാൻ വാ.
1: നമുക്ക് ഇപ്പോ സുബി ചേച്ചി പാടിയ പാട്ട് കേട്ടിട്ട് അടുത്ത് തിരിച്ചു വരാം.

0: ഹരിധർമ്മസേനയുടെ ഓണവിശേഷങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി അടുത്ത് പറയുന്നത് ആരാണ്? ആറാം വാർഡിൽ നിന്നും സരിത.
1: എന്റെ പേര് സരിതയാണ്. ഞാൻ ആറാം വാർഡിലെ ഹരിതകർമ്മസേന അംഗമാണ്. ഓണത്തെ കുറിച്ച് പറയുന്നുവെങ്കിൽ കുട്ടിക്കാലത്തെ ഓണം എന്ന് പറഞ്ഞാൽ എനിക്ക് എത്രയും പ്രിയപ്പെട്ടതാണ്. അതിലെന്റെ അച്ഛന്റെ ഓർമ്മകളുണ്ട്. രാവിലെ എണീപ്പിച്ച് പട്ടുപാവടയൊക്കെ ഉടുപ്പിച്ച് അതൊരിക്കലും മറക്കാൻ പറ്റില്ല. കാരണം എനിക്ക് എൻ്റെ അച്ഛനെയാണ് ഒരുപാട് ഇഷ്ടം. ഇന്നും 8 വർഷമായിട്ട് അച്ഛൻ്റെ ഓർമ്മയിൽ നിന്നും മാറിയിട്ടില്ല. ആ ഒരു ഓണം എന്ന് പറഞ്ഞാൽ ഒരിക്കലും കിട്ടൂല. കാരണം എനിക്ക് എൻ്റെ അച്ഛൻ അത്രയും ഇഷ്ടമായിരുന്നു. അതിനുശേഷം ഒരു വർക്കിനൊന്നും പോവാതെ ഇരുന്ന സമയത്താണ് ഹരിതകർമ്മസേനയിൽ ജോലിക്ക് വിളിച്ചത്. ആദ്യമൊക്കെ സത്യം പറഞ്ഞാൽ നാണക്കേട് പോലെയായിരുന്നു. യൂണിഫോം ഇടൂല, റോഡേ ബസ്സൊക്കെ വരുമ്പോൾ ഒളിച്ചു നിൽക്കുമായിരുന്നു. കാരണം അങ്ങനെ കുറേ പരാതിയായി, നിങ്ങൾ പ്രൊഫസറാണോ കളക്ടറാണോ യൂണിഫോം ഇടാത്തത്, അങ്ങനെയൊക്കെ. ഞങ്ങൾ ബസ്സൊക്കെ വരുമ്പോൾ ഓടുമായിരുന്നു. കാരണം അത്യാവശ്യത്തിന് വിദ്യാഭ്യാസമൊക്കെ ഉണ്ട്. പിന്നെ നാട്ടുകാർ പറയുമായിരുന്നു, ഈ പിള്ളേർക്ക് ഈ കന്യാസും കടലാസുമായിട്ടുള്ള ജോലിയെ കിട്ടിയുള്ളൂ, വേറെ ഒരു ജോലിക്ക് പോവാൻ പറ്റിയില്ലേ എന്ന്. പക്ഷേ നമ്മൾ നല്ല ഇഷ്ടത്തോടു കൂടിയാണ് ഈ ജോലി ചെയ്തത്. നമ്മളെ നാട്ടുകാരും വീട്ടുകാരും എല്ലാം ആദ്യ കാലഘട്ടത്തിൽ എതിർത്തു. പക്ഷേ ഇന്ന് ഒരു സമൂഹം തന്നെ നമ്മളെ മുന്നിൽ സന്തോഷമായി സ്നേഹിക്കാനും, ഒരു മാസം ചെന്നില്ല എങ്കിൽ വിളിച്ചു ചോദിക്കാനും എല്ലാം ആൾക്കാരായി. പിന്നെ എനിക്ക് കുറേ കൂട്ടുകാരെ, 40 കൂട്ടുകാരെ കിട്ടി. എല്ലാവരും ഒരു അസുഖം വന്നാലും നമുക്ക് എന്താവശ്യം വന്നാലും നമ്മുടെ വിഷമങ്ങൾ അവരോട് വിളിച്ചു പറയാനും അതിന് എന്തായാലും ഒരു സൊല്യൂഷൻ തരാനും ഇവരിലെല്ലാവരും ഒന്നെന്നല്ല എല്ലാവരും നമ്മളുടെ സ്നേഹവും കരുണയും ഒക്കെ ഉള്ള എല്ലാവരുമാണ്. പിന്നെ പിണങ്ങാനും ഇതിൽ ഏറ്റവും കൂടുതൽ സംസാരവും വഴക്കൂടുന്നത് ഞാനാണ്. അങ്ങോട്ട് എന്നെ ചെന്ന് മിണ്ടുകയും ചെയ്യും. അങ്ങനെയൊക്കെ ഉള്ള ഒരു സ്വഭാവമാണ്. എനിക്ക് പെട്ടെന്ന് സങ്കടം വരും, എന്നാൽ ദേഷ്യവും വരും. അങ്ങനെയൊക്കെ ഉള്ള ഒരു സ്വഭാവമാണ്. പക്ഷേ എനിക്ക് എല്ലാവരെയും, ഞങ്ങളെ കൂട്ടുകാരെ എല്ലാവരെയും ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോഴത്തെ ഓണം ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഓണമാണ്. അതുപോലെ ഇതിനകത്തൊന്ന് വരണമെന്ന് നല്ല ആഗ്രഹമായിരുന്നു.
0: ഓണത്തെ കുറിച്ച് ആലോചിക്കുമ്പോൾ സരിതയ്ക്ക് ഏത് പാട്ടാണ് കേൾക്കാൻ ആഗ്രഹം?
1: തുമ്പീവ തുമ്പക്കുടത്തിൽ, ആ പാട്ടാണ് എനിക്കിഷ്ടം. ആരെങ്കിലും ഒന്ന് പാടണം. തുമ്പീ

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഓണം ശ്രോതാക്കളോടൊപ്പം. ശ്രോതാക്കളോടൊപ്പം ചേരുന്നു വെള്ളനാട് പഞ്ചായത്തിലെ ഹരിതകർമ്മ സേനാംഗങ്ങൾ.
1: നമസ്കാരം, ഞാന് വെള്ളനാട് പഞ്ചായത്തിലെ 17-ാം വാർഡിലെ ഹരിധർമ്മ സേന അംഗമാണ്. ഞാന് 2020-ലാണ് ഈ ജോലിക്കായിട്ട് കയറിയത്. ആദ്യമൊക്കെ എല്ലാവരും പറയുന്ന പോലെ എല്ലാവരും പുച്ഛിക്കുന്ന ഒരു ജോലിയായിരുന്നു. കാര്യം ഞങ്ങൾ ഫീൽഡിലൊക്കെ ഇറങ്ങിയാലും ഒരു സപ്പോർട്ടായിട്ട് ആരുമില്ലായിരുന്നു. ഏകദേശം 2 വർഷത്തോളം അങ്ങനെ തന്നെയാണ് പോയത്. 400 വീടുണ്ടെങ്കിൽ ഒരു 150 വീട്ടുകാരായിരിക്കും നമുക്ക് വേണ്ടിയിട്ട് നിൽക്കുന്നത്. ബാക്കിയുള്ളവരൊക്കെ പുച്ഛിച്ച് തള്ളുകയൊക്കെ, ഈ ജോലിയേ ഉള്ളോ, വേറെ ജോലിയൊന്നും ഇല്ലേ, കന്നാസും കടലാസും ആണ്, അങ്ങനെ പല പേരുകളിട്ട് ഞങ്ങളെ വിളിക്കുമായിരുന്നു. കുഞ്ഞു മക്കൾ തന്നെ നമ്മൾ വീടുകളിൽ ചെല്ലുമ്പോൾ അവർ പറയാറുണ്ട്, പിന്നെ വേസ്റ്റ് പറക്കുന്ന മാമി വരുന്നു. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് ആദ്യമൊക്കെ ഒരു നല്ല വിഷമം തോന്നുമായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് ഈ ജോലിയോട് കൂടുതൽ ഇഷ്ടം തോന്നി തുടങ്ങിയപ്പം ഞങ്ങൾ അതൊക്കെ പോസിറ്റീവായിട്ടാണ് എടുത്തത്. ഞങ്ങൾ ഒരിക്കലും നെഗറ്റീവായിട്ട് എടുത്തിട്ടില്ല, എല്ലാം പോസിറ്റീവായിട്ട് എടുത്ത്. എന്നാൽ ഇപ്പോൾ 2 വർഷം കഴിഞ്ഞപ്പോൾ എല്ലാവരും, ഇപ്പം ഞങ്ങളുടെ വാർഡിൽ തന്നെ ഞങ്ങൾ ഒരു മാസം പോയില്ല എങ്കിൽ ആ വീട്ടുകാരിങ്ങോട്ട് തന്നെ ഞങ്ങളോട് ചോദിക്കാറുണ്ട്, മക്കളെ നിങ്ങൾ എന്താ കണ്ടില്ലല്ലോ, എന്ത് പറ്റി. അതുപോലെ തന്നെ ഞങ്ങളുടെ ക്ഷേമങ്ങൾ, കുടുംബകാര്യങ്ങളൊക്കെ അവർ നമ്മളുമായിട്ട് ചർച്ച ചെയ്യാൻ തുടങ്ങി. ഞങ്ങളുടെ യൂണിഫോം കാണുമ്പോൾ തന്നെ പ്ലാസ്റ്റിക്കൊക്കെ എടുത്ത് ക്യാഷൊക്കെ എടുത്ത് വെച്ച് ഞങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവരുണ്ട്. ഒരു കല്യാണമോ ഒരു പാലുകാച്ചോ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഞങ്ങളെ കൂടെ അവർ ഉൾപ്പെടുത്താറുണ്ട്, ഞങ്ങളെ വിളിക്കാറുണ്ട്. നിങ്ങളെന്താ പറയുക, അതുപോലെ തന്നെ ഞങ്ങളും ആൾക്കാരുടെ വിഷമം എന്താണെന്ന് ഞങ്ങൾക്ക് നേരിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഓരോരുത്തരുടെ പ്രയാസങ്ങളൊക്കെ നമ്മളോട് പറയാറുണ്ട്. അവരുടെ ഒരു കുടുംബത്തിലെ അംഗത്തെ പോലെയാണ് ഇപ്പം ഞങ്ങളെ കാണുന്നത്. വളരെ സന്തോഷമുണ്ട്. ഓരോ ജോലിക്കും അതിൻ്റെതായ മഹത്വം ഉണ്ടെന്ന് ഞങ്ങൾ ഈ ജോലിയിലേക്ക് ഇറങ്ങി ചെന്നപ്പോഴാണ് ആ ജോലിയുടെ മഹത്വം എന്താണെന്ന് നമുക്ക് മനസ്സിലാകാൻ തുടങ്ങിയത്. ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഈ ജോലി നമുക്ക് കൈക്കും കാലിനും എത്രയും ആവതുണ്ടോ അത്രയും നാള് ഈ ജോലി സന്തോഷത്തോടെ ചെയ്യാനാണ് ഇഷ്ടം. പിന്നെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ പഞ്ചായത്തിൽ 40 പേരോളം ഉണ്ട്. ഈ 40 പേരും എന്ന് പറയുന്ന ഒരു കൂട്ടിലെ കിളികളെ പോലെയാണ്, ഞങ്ങൾ ഒരു സഹോദരങ്ങളെ പോലെയാണ്. ഞങ്ങൾ പരസ്പരം ഓരോ വീട്ടുകാരുടെയും വിഷമങ്ങൾ പരസ്പരം പങ്കുവയ്ക്കാറുണ്ട്, പരസ്പരം സഹായിക്കാറുണ്ട്. എന്റെ ഹസ്ബൻഡ് തന്നെ ഒരു ആക്സിഡന്റ് ആയി കിടന്നപ്പോ കഴിഞ്ഞ ഓണത്തിന് എന്റെ വീട്ടിൽ ഓണാഘോഷിച്ച ഈ ഹരിധർമ്മ സേന അംഗങ്ങൾ പലരും എന്റെ വീട്ടിൽ വന്ന് എനിക്ക് വേണ്ടിയിട്ട് വന്ന് സഹായിച്ചവരുണ്ട്. അങ്ങനെ നമ്മുടെ ഓരോ വിഷമത്തിലും നമുക്കൊപ്പം നിൽക്കുന്ന, നമ്മുടെ സന്തോഷത്തിൽ നമ്മുടെ സങ്കടത്തിലെല്ലാം നമ്മൾ ഒരു സഹോദരങ്ങളെ പോലെയാണ് ഞങ്ങൾ എല്ലാവരും. പരസ്പരം എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പിണങ്ങാറുണ്ടെങ്കിലും ഞങ്ങൾ ആ പിണക്കം സൂക്ഷിച്ചു വെക്കുന്നവരല്ല, അത് അപ്പോഴും തന്നെ മറക്കുകയും ഞങ്ങളെല്ലാവരും ഒരു കൂട്ടിലെ കിളികളെ പോലെ ഇന്നും ഇനിയുള്ള കാലവും ഞങ്ങളിങ്ങനെ ഒത്തൊരുമിച്ച് ഞങ്ങൾ വർക്ക് ചെയ്യും. ഒരുപോലെ ഞങ്ങൾ ഇനിയിപ്പോ അടുത്ത് ഈ പിന്നെ ഓണാഘോഷിക്കുന്ന ഞങ്ങളെല്ലാവരും കൂടെ ചേർന്ന് ഒരിടത്ത് ഞങ്ങൾ നല്ല ഭംഗിയായിട്ട് ഓണാഘോഷിക്കാനായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഓരോ പ്രാവശ്യവും നമുക്ക് മറക്കാൻ പറ്റാത്ത അനുഭവങ്ങളാണ് ഓരോ ഓണവും നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ വീട്ടിലെ കുട്ടിക്കാലത്ത് ഉണ്ടായിരുന്ന ഓണം അത് വളരെ സന്തോഷമാണ് ഞങ്ങളെ മാതാപിതാക്കളുമായിട്ട്. എന്നാൽ അതിനേക്കാളും ഒക്കെ ഞങ്ങൾ ഈ ഇത്രയും കൂട്ടുകാരൊക്കെ ചേർന്ന് ഒരു ദിവസം നമ്മൾ അതിനുവേണ്ടി മാറ്റിവെക്കുന്ന അത് ഏറ്റവും വലിയ സന്തോഷം. തുടർന്നും ആ സന്തോഷം ഉണ്ടാകാനായിട്ട് എല്ലാവർക്കും ദീർഘായുസ് ദൈവം തരട്ടെ എന്ന് കൂടി പ്രാർത്ഥിക്കുകയാണ്.
2: ഇഷ്ടപ്പെട്ട പാട്ടെന്ന് പറയും,
1: എനിക്ക് ഏറ്റവും ഇഷ്ടം ജാനകിയമ്മയാണ്. ജാനകിയമ്മയുടെ ആഴക്കടലിന്റെ അങ്ങേക്കരയില ആ ഒരു പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ്.
2: ചേച്ചി രണ്ടുപേരും ഒന്ന് പാടാമോ?
1: ആഴക്കടൽ

0: നമ്മുടെ ഹരിതകർമ്മ സേനയുടെ കൺസോർഷ്യം സെക്രട്ടറിയാണ് സനൂജ. സനൂജയ്ക്ക് എന്താണ് നമ്മുടെ ഓണാഘോഷത്തെ കുറിച്ചും ഹരിതകർമ്മ സേനയെ കുറിച്ചും പറയാനുള്ളതെന്ന് കേൾക്കാം.
1: എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഹരിതകർമ്മ സേന അംഗമായിട്ട് തുടങ്ങിയിട്ട് 2018 മുതൽ തുടങ്ങിയാണ്. എന്റെ പേര് സനൂജ. ഇപ്പം കൺസോർഷ്യം സെക്രട്ടറിയായിട്ട് ചുമതല വഹിക്കുന്നു. കുട്ടിക്കാലത്തെ ഓണത്തിനെ കുറിച്ചൊന്നും പറയാനൊന്നുമില്ല. ഹരിതകർമ്മ സേനയിൽ വന്നിട്ട് ഞാൻ 2 ഓണം ആഘോഷിച്ചു. 2 അടിപൊളിയായിരുന്നു. ഇതിപ്പോ 3-ാമത്തെ ഓണമാണ് ആഘോഷിക്കാൻ പോകുന്നത്. അതിലും കൂടുതൽ ഭംഗിയാക്കണമെന്ന് ആഗ്രഹമുണ്ട്.
0: നമുക്ക് ശർമ്മള ചേച്ചിക്ക് എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാം. ശർമ്മള ചേച്ചി വാർഡ് 13 ഹരിതകർമ്മ സേന അംഗമാണ്. ശർമ്മള ചേച്ചി ഒരു കലാകാരിയാണ്. പാട്ടുപാടും, തിരുവാതിര, എല്ലാ കാര്യത്തിലും ചെണ്ട, എല്ലാ കാര്യത്തിലും മുൻപന്തിയിലാണ്. നമുക്ക് ശർമ്മള ചേച്ചിയുടെ വിശേഷങ്ങൾ കേൾക്കാം.
2: എല്ലാവർക്കും നമസ്കാരം. ആദ്യമേ നമുക്ക് ഇങ്ങനെ ഒരു അവസരം തന്ന നമ്മുടെ സാറിന് 1000 നന്ദി. ഞാൻ തുടക്കം മുതൽ 2018 മുതൽ ഞാൻ വർക്ക് ചെയ്യുന്നു. അന്ന് എനിക്ക് വേറെ ജോലി വണ്ടിയൊക്കെ പഠിപ്പിക്കാൻ പോകുമായിരുന്നെങ്കിലും എന്നുവെച്ചാൽ നമ്മുടെ വാർഡിൽ ഇറങ്ങി കൂടുതൽ ആൾക്കാരെ കാണുവാനും അവരുടെ സങ്കടങ്ങളിലും സന്തോഷങ്ങളിലും പങ്കെടുക്കുവാനും കൂടുതൽ ആൾക്കാരുമായിട്ട് സഹകരിക്കാനുള്ള ഒരു അവസരമാണ് നമ്മുടെ ഈ ഹരിതകർമ്മ സേന ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാ അംഗങ്ങൾക്കും ഉള്ളത്. നമ്മുടെ വീട്ടിലെ കാര്യം മാത്രമല്ല, നമ്മുടെ വാർഡിലെന്ന് പറയുമ്പോൾ 600 വീട് വരെ കാണും ഒരു വാർഡിൽ. അപ്പോഴും ആ വീടുകളിലെ എല്ലാ സുഖവും ദുഃഖങ്ങളും ഓരോരുത്തരുടെ സ്വഭാവങ്ങളും എല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു ജോലിയാണ് ഹരിതകർമ്മ സേന. ആശാ വർക്കറെ പോലെ തന്നെയാണ്. അതിനേക്കാൾ ഉപരി ആശാ വർക്കറാണെങ്കിലും അസുഖമുള്ള വീടുകളിലാണ് കൂടുതലും സന്ദർശിക്കുന്നത്. നമ്മൾ എന്നുവെച്ചാൽ 1 പോവാത്ത വീടുകളില്ല. ഇവിടെ പോയപ്പോഴും നമ്മുടെ 17 വാർഡിലെ സുബി പറഞ്ഞ കണക്ക് നമ്മൾ പോയ സമയത്തൊക്കെ ഭയങ്കര എതിർപ്പായിരുന്നു. നമ്മൾ വരുമ്പോഴേ ഗേറ്റ് അടയ്ക്കുന്നവരുണ്ട്, പട്ടി അഴിച്ചു വിടുന്നവരുണ്ട്. അങ്ങനെയൊക്കെ ശരിക്ക് പിന്നെ നമുക്ക് പ്രയാസങ്ങളുള്ള ഒരു കാര്യമായിട്ടായിരുന്നു ആദ്യമൊക്കെ തോന്നിയത്. അങ്ങനെ അന്ന് വന്നവരൊക്കെ കുറച്ചു പേര് മാറിപ്പോവുകയും ചെയ്തു വേറെ തൊഴിൽ. അന്ന് 1500-1300 ഒക്കെ ആയിരുന്നു നമ്മുടെ ശമ്പളങ്ങൾ. എല്ലാ വീടുകളിലും പോയിരുന്നാലും നമുക്കൊരു 2000 കൂലിയൊക്കെ കിട്ടുള്ളായിരുന്നു. 2-3 ഒരു പൈസ ഇല്ലാതെ നോട്ടീസ് കൊടുക്കാനും അവരെ സമ്മതപത്രം വാങ്ങിക്കാനൊക്കെയാണ് നമ്മൾ പോയിട്ടുള്ളത്. ഇപ്പോഴും പുതുതായിട്ട് വരുന്ന ആൾക്കാർക്ക് എന്തുകൊണ്ടും നല്ല ഒരു ഇതാണ് എന്ന് വെച്ചാൽ ചെന്ന് നമ്മൾ റോഡിൽ വരുമ്പോൾ തന്നെ അവർ പിന്നെ പ്ലാസ്റ്റിക് എടുത്ത് വെച്ച് പൈസ എടുത്ത് വെച്ച് വെള്ളമൊക്കെ വേണമെങ്കിൽ വെള്ളം തരാൻ എല്ലാം തയ്യാറായിട്ട് നിൽക്കുന്ന ആൾക്കാരാണ് നമ്മുടെ ഈ നമ്മളെ വിളനാട് പഞ്ചായത്തിലുള്ള കുടുംബങ്ങളെ സംബന്ധിച്ച് പറയാനുള്ളത്. അത്രയും കഷ്ടപ്പെട്ടിട്ടും ജോലി കളയാതെ പിടിച്ചു നിന്ന ഒരു കൂട്ടം വനിതകളാണ് ഇവിടെ ഇരിക്കുന്നത്. അത് അവർക്കെല്ലാം നല്ല ഒരു ഇതിൽ നിന്ന് നല്ല ഒരു വരുമാനം ഇനിയും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഓണത്തെ പറ്റി പറയുകയാണെങ്കിൽ ഇനി കൊച്ചുനാളിലെ നല്ല ഓണം ആഘോഷിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് നല്ല ഒരു അടിപൊളി ഓണം തന്നെയാണ് അന്ന് ആഘോഷിച്ചത്. അത് കഴിഞ്ഞപ്പം കുടുംബമൊക്കെ ആകുമ്പോൾ അതിന്റെ പ്രാരാബ്ദങ്ങളും ദുഃഖങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ഓണം ആഘോഷിക്കരുത്. വെച്ചാൽ കുടുംബത്തിന് ആഹാരം വേവിച്ച് കൊടുക്കാനും അതിനൊക്കെയുള്ള തയ്യാറെടുപ്പ് നമുക്ക് ആഘോഷം എന്തെന്ന് അറിഞ്ഞുവിടുക. പക്ഷെ ഹരിതകർമ്മ സേനയിൽ വന്നതിന് ശേഷം നമ്മൾ എല്ലാ വർഷവും ഓണം ആഘോഷിക്കാറുണ്ട്. ഈ വർഷത്തെ ഓണം എന്ന് പറഞ്ഞാൽ പ്രത്യേക ഓണമാണ് നമ്മൾ ഹരിതകർമ്മ സേന ആഘോഷിക്കുന്നത്. വെച്ചാൽ കാറ്ററിംഗ് ആഹാരം കൊടുക്കാതെ ഓരോ വ്യക്തികൾ വീടുകളിൽ നിന്ന് വെച്ചുകൊണ്ടൊന്ന് വരുന്ന കറികൾ, ഓരോ കറികൾ ഒരു വാർഡിൽ 2 ചേർന്ന് വെച്ചുകൊണ്ട് വരുന്നു. അല്ലാത്ത കുറച്ച് പേര് ചേർന്ന് ഒരു സ്ഥലത്ത്, അതായത് നമ്മുടെ ശോഭയുടെ വീട്ടിൽ വെച്ച് ആഹാരമൊക്കെ പാചകം ചെയ്ത് നല്ല രീതിയിൽ ഓണം നടത്താനും മത്സരങ്ങൾ നടത്താനും സമ്മാനങ്ങൾ കൊടുക്കാനും ഒക്കെ തയ്യാറായിട്ടാണ് ഇപ്പോഴത്തെ നമ്മളെ ഓണം ഈ മാസം 22 ആഘോഷിക്കാൻ വേണ്ടി ഇരിക്കുന്നത്. അതിനുള്ള തയ്യാറെടുപ്പിൽ നേരത്തെ വർക്കൊക്കെ തീർത്ത് എല്ലാവരും നല്ല രീതിയിൽ പ്ലാസ്റ്റിക് ഒക്കെ തരംതിരിച്ച് കൊടുത്ത് നല്ല സന്തോഷത്തോടെ എല്ലാവരും ഓണാഘോഷത്തോടെ വരാൻ വേണ്ടി ഇരിക്കുന്ന ഒരു അവസരമാണ്. തിരക്കിനിടയിലും ഇവിടെ വരാൻ പറ്റിയതിന് നമ്മളെ വിളിച്ചതിനും വളരെയധികം നന്ദി രേഖപ്പെടുത്തുന്നു.

0: നമ്മുടെ 9-ാം വാർഡിലെ ഹരിതകർമ്മ സേനാംഗമാണ് ശൈല ബിവി ചേച്ചി. ശൈല ബിവി ചേച്ചിക്ക് എന്താണ് ഓണത്തെ കുറിച്ച് പറയാനുള്ളത്, ഹരിതകർമ്മ സേനയെ കുറിച്ച് പറയാനുള്ളത് നമുക്ക് കേൾക്കാം.
1: ഞാൻ ഇതുവരെയും ഞാൻ എന്റെ വീട്ടിൽ ഓണം ആഘോഷിച്ചിട്ടില്ല. ഹരിതകർമ്മ സേനയിൽ വന്നതിന് ശേഷം 2-3 വർഷം കൊണ്ട് ഞാൻ ഓണം ആഘോഷിക്കുകയാണ്. എനിക്ക് 2 ആൺമക്കളാണ്. മക്കളെ ഭാര്യമാരും ദിവസം ആകുമ്പോ അവരവരുടെ വീടുകളിൽ പോകും, പിന്നെ ഞങ്ങൾ രണ്ടുപേരും. ഞങ്ങൾ ഇതുവരെയും ഓണം ആഘോഷിച്ചിട്ടില്ല. ഇതിൽ വന്നതിന് ശേഷം ഞങ്ങൾ ആഘോഷിക്കും. പിന്നെ നമ്മളെല്ലാവരും ഈ ഇത്രയും കൂട്ടുകാരെല്ലാവരും ഒരുമിച്ച് നമ്മളെ ഓണാഘോഷം നടത്തും. അതിൽ മാത്രമേ ഞാൻ ഇതുവരെയും പങ്കെടുത്തിട്ടുള്ളൂ.
0: നമുക്ക് 15-ാം വാർഡിലെ ഹരിതകർമ്മ സേനാംഗം ഷീജയുടെ വാക്കുകൾ എന്താണെന്ന് കേൾക്കാം.
2: ഓണത്തെ കുറിച്ച് പറയണമെങ്കിൽ എല്ലാവരും പറയും പോലെ പഴയ കാലത്ത് ഒരുപാട് നല്ല ഓണാഘോഷങ്ങളും എല്ലാം ആഘോഷിച്ചിരുന്നുവെങ്കിലും ഇന്നത്തെ കാലത്ത് എല്ലാവരും സാഹചര്യങ്ങളും മാറി പലരും കുടുംബങ്ങളിൽ നിന്ന് സ്വന്തം കുടുംബങ്ങളിൽ തന്നെ ഒത്തുകൂടുന്ന അവസ്ഥയായിരുന്നു. എന്നാൽ ഹരിതകർമ്മ സേന വന്നിട്ട് ഒരുപാട് മാറ്റം ഉണ്ടായി. കാരണം നമ്മൾ എല്ലാവരും പല കുടുംബത്തിൽ നിന്ന് വന്ന 40 പേര് 39 പേരായിരുന്നു, ഇപ്പൊ 41 പേരായിട്ടുണ്ട്. 39 പേരുന്ന സമയത്ത് നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടുന്ന ഒരു സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു ഇതാണ്. പല ജാതിയിലും പല മതത്തിലും നിന്നുള്ള എല്ലാവരും കൂടെ ചേർന്ന് ഒരു ഓണാഘോഷം, അതൊരിക്കലും മറക്കാത്ത അനുഭവങ്ങളാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ എല്ലാവരും ഒരു പല കുടുംബങ്ങളിൽ നിന്ന് വരുന്നവർ എന്തൊരാവശ്യം വന്നാലും ഒറ്റയ്ക്ക് കെട്ടായി ഒരു കല്യാണമായാലും എന്തായാലും അവർ വളരെയേറെ സന്തോഷത്തോടെ എല്ലാവരും ഒരുമിച്ച് വരുന്നതൊക്കെയും ഒരു സന്തോഷമുള്ള കാര്യം തന്നെയാണ്. പിന്നെ പൊതുവായി പറയുന്ന കാര്യമാണെങ്കിൽ പല വാർഡിൽ നമ്മൾ പോകുന്ന എല്ലായിടവും ഒരു ചെറിയ വിശേഷം ഉണ്ടെങ്കിൽ പോലും നമ്മളെ ഒഴിവാക്കാതെ എല്ലാവരും വിളിക്കുന്നത് ഒരു അനുഭവമായി മാറിയിട്ടുണ്ട്. നമ്മുടെ വാർഡിൽ തന്നെ എന്ത് വിശേഷം ഉണ്ടെങ്കിലും എല്ലാവരും ഞങ്ങളെ വിളിക്കും. ഞങ്ങൾ പോകുമ്പോൾ അവർ നല്ല ഞങ്ങളെ സ്വീകരിക്കുമ്പോൾ നല്ല സന്തോഷത്തോടെ ഞങ്ങൾ സ്വീകരിക്കുന്ന ഒരവസ്ഥയൊക്കെ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൽ പലർക്കും അവരുടെ അവസ്ഥകൾ വീട്ടിലവർക്ക് പലർക്കും പല അവസ്ഥകളും സാഹചര്യങ്ങളും ഉണ്ട് എങ്കിലും ഒത്തൊരുമിച്ച് എല്ലാവരും വരുമ്പോൾ എല്ലാം മറന്ന് സന്തോഷിക്കുന്ന ഒരു സ്ഥലമായി നമ്മുടെ ഹരിതകർമ്മ സേനയുടെ ഒരു മീറ്റിംഗ് ഒക്കെ ആയാലും തീരാറുണ്ട്. പലർക്കും പല അനുഭവങ്ങളാണ് എങ്കിലും അവരുടെ സാഹചര്യങ്ങളെല്ലാം മറന്നു വരുമ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ടാകാറുണ്ട്. അതുപോലെ തന്നെ എന്തൊരാവശ്യം വന്നാലും ഒരു അസുഖമായാലും എല്ലാവരും ഒരുമിച്ച് കടന്നു വന്ന് ആ വീടുകളിൽ പോകുന്നതൊക്കെയും മറക്കാത്തൊരു അനുഭവമായി തരുന്നുണ്ട്. അതുപോലെ ഇപ്രാവശ്യവും ഓണാഘോഷിക്കുന്നുണ്ട്. ഇപ്പോൾ ഓണാഘോഷിക്കുന്ന വീട്ടിൽ തന്നെ ഒതുങ്ങി കൂടുന്ന ഒരവസ്ഥയെ മാറിയിട്ടുണ്ട്. അത് ഭയങ്കര ഒരു സന്തോഷമില്ലാത്തൊരവസ്ഥയാണ്. കാരണം പണ്ട് നമ്മൾ കുടുംബങ്ങളിൽ നിന്ന് എല്ലാവരും ബന്ധുക്കളൊക്കെ വന്ന് ആഘോഷിക്കുന്നതായിരുന്നു ഒരു ഓണം. എന്നാൽ ഇപ്പോൾ പലരും അണുകുടുംബമായി അവരുടെ ഭവനങ്ങളിലായിരിക്കുമ്പോൾ ഈ നമ്മുടെ ഹരിതകർമ്മ സേനയുടെ ഓണാഘോഷം വലിയൊരു സന്തോഷത്തോടെയാണ് ഞാൻ കാണുന്നത്. കാരണം അന്നൊരു ദിവസം എല്ലാവർക്കും ഒരുമിച്ച് ആഹ്ലാദിച്ച് സന്തോഷത്തിൽ പോകാൻ പറ്റുന്ന ഒരു ഓണാഘോഷമായി തീരാറുണ്ട്. ഈ വർഷവും വളരെ സന്തോഷത്തോടെ ഞങ്ങൾ ആഗ്രഹിച്ചിരിക്കുകയാണ്. എല്ലാവരും ഒത്തൊരുമിച്ച് 41 പേര് ഒരുമിച്ച് ആരുടെ ഭവനത്തിലും ഒരു കഷ്ടതയുടെയോ അല്ലെങ്കിൽ ഒരു ദുഃഖകരമായ ഒരു അവസ്ഥയൊന്നും വരാതെ എല്ലാവരും ഒരുമിച്ച് ഒരു ഓണാഘോഷിക്കുന്ന ഒരു ഓണമായി തീരട്ടെ. എല്ലാവർക്കും ഓണാശംസകൾ നേർന്നുകൊണ്ട്
0: ശ്രീജയ ഒരു പാട്ട്, ഇഷ്ടമുള്ള ഒരു പാട്ട് പറയൂ.
3: നമ്മുടെ തന്നെ നാട്ടുകാരനായ ശ്രീ വല്ലനാട് നാരായണ സാറിന്റെ പൂവേ പുൽപ്പൂവേ ആ പാട്ട് കേൾക്കാനാണ് ഞങ്ങൾക്ക് ആഗ്രഹം.
0: നമുക്ക് ആ പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം.

0: ഇനി നമുക്ക് ഓണത്തെ കുറിച്ചുള്ള വിശേഷങ്ങൾ അറിയുന്നത് രണ്ടാം വാർഡിലെ ഷീബാദാസിന്റെ ഓണവിശേഷങ്ങളും ഹരിധർമ്മസേന അനുഭവങ്ങളും കേൾക്കാം. ഷീബ,
1: നമ്മള് രണ്ടുപേരുണ്ട്, ശ്രീജ ഷീബ, അതിലും ഞാൻ ഷീബയാണ്. എന്റെ ഓണം എന്ന് വെച്ചാല് കുട്ടിക്കാലത്ത് നല്ല അനുഭവങ്ങളായിരുന്നു. നേരത്തെ ചേച്ചി പറഞ്ഞതുപോലെ പട്ടുപാവട ഇടലും കുപ്പിയോള ഇടക്കവും മണ്ണപ്പം ചുട്ട് കളിക്കലും അങ്ങനെയൊക്കെ ആയിട്ട് നല്ല കുട്ടിക്കാലമായിരുന്നു. പിന്നെ കല്യാണം കഴിഞ്ഞ് വേറൊരു കുടുംബത്തിൽ പോയപ്പോഴത്തേക്ക് അതിനൊരു ലിമിറ്റ് വന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഹരിധർമ്മസേനയിൽ വന്നതിന് ശേഷം അടിച്ചു പൊളിക്കണുണ്ട്. ഞങ്ങളുടെ ജോലിയിലായാലും എല്ലാ കാര്യത്തിലായാലും നമുക്കിപ്പം പ്ലാസ്റ്റിക് എടുക്കാൻ പോകുമ്പോഴായാലും അത് സെഗ്രിഗേറ്റ് ചെയ്ത് അത് ലോഡ് കയറ്റി വിടുമ്പോഴായാലും നമ്മളത് അടിച്ചു പൊളിച്ച് ആഘോഷത്തോടെ നിന്നാണ് അത് ചെയ്ത് വിടുന്നത്. പിന്നെ നമുക്കിതിലെല്ലാം ഉപരി നമുക്കിപ്പോൾ ഒരു സാറിനെ കിട്ടിയിട്ടുണ്ട്. എല്ലാത്തിനും നമുക്ക് സ്വന്തം സഹോദരനെ പോലെ കൂടെ നിന്നിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നുണ്ട്. എനിക്കിനി കൂടുതലൊന്നും പറയല്ല.
0: നമുക്ക് നാലാം വാർഡിലെ ശോഭന ചേച്ചിയുടെ അനുഭവം കേൾക്കാം. ശോഭന ചേച്ചി, എന്താണ് ഓണത്തെ കുറിച്ചും ഹരിധർമ്മസേനയെ കുറിച്ചും പറയാനുള്ളത്?
2: ഓണത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ കുട്ടിക്കാലത്തെ ഓണം തന്നെയാണ് ഏറ്റവും നല്ലത്. കാരണം കുഞ്ഞുനാളില് 8-9 വയസ്സൊക്കെ ഉള്ള സമയത്തൊക്കെ ഒരു തോട്ടത്തില് തെങ്ങും തോട്ടത്തിലാണ് ഞങ്ങള് കൂട്ടുകാരൊത്ത് കളിക്കാനും ഒക്കെ പോകുന്നത്. രാവിലെ കാപ്പി കുടി കഴിഞ്ഞ ഉടനെ പന്ത് തെറ്റാനുള്ള ധൃതിയിലാണ്. കാരണം അടുത്തുള്ള തൈ തെങ്ങുകളിലൊന്നും ഓല കാണാറില്ല. എല്ലാം ഞങ്ങൾ എടുത്ത് പന്ത് തെറ്റി കളിക്കും. പിന്നെ 70s എന്ന് പറഞ്ഞൊരു കളിയുണ്ട്, അങ്ങനെ കളിക്കാറുണ്ട്. കബഡി ഞങ്ങൾ ആണുങ്ങളും പെണ്ണുങ്ങളും കൂടി ചേർന്ന് തന്നെയാണ് കളിക്കുന്നത്. കബഡി കളി അങ്ങനെ ഒരു മത്സരമുണ്ട്. പിന്നെ ഇത് കഴിയുമ്പോഴേ ഒരു 12:30 ആകുമ്പോഴത്തേക്ക് ഞങ്ങൾ വീട്ടിൽ വരണം. കാരണം അല്ലെങ്കിൽ ഞങ്ങൾ അച്ഛനും അമ്മയൊന്നും വീട്ടിലോട്ട് കയറ്റാറില്ല. കാരണം ഊണ് കഴിച്ച് 2 മണിയൊക്കെ കഴിഞ്ഞതിന് ശേഷമേ പിന്നെ പുറത്തു പോകാൻ അനുവദിക്കുകയുള്ളൂ. അങ്ങനെയൊക്കെ നല്ല ഒരു അനുഭവമായിരുന്നു. പിന്നെ ഹരിധർമ്മസേനയിൽ ആദ്യം മുതലേ വർക്ക് ചെയ്യുകയാണ്. ധാരാളം അനുഭവങ്ങളുണ്ടായി എങ്കിലും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പോകുന്നൊരു വാർഡും കൂടെയാണ്. പിന്നെ ഓണം ഹരിധർമ്മസേനയിൽ വന്നതിന് ശേഷം നമ്മൾ ആഘോഷിക്കാറുണ്ട്. കളികൾക്കൊന്നും എനിക്ക് പങ്കെടുക്കാൻ പറ്റാറില്ല, കാരണം എനിക്ക് കാല് സുഖമില്ലാതെ അതിനൊന്നും ഞാൻ പങ്കെടുക്കില്ല. എങ്കിലും കൂടെ വന്ന് പങ്കെടുക്കാറുണ്ട്, അത് വളരെ സന്തോഷം.
0: മൂന്നാം വാർഡിലെ ഹരിധർമ്മസേന അംഗമാണ് രാഖി സെലിൻ. രാഖി, എന്തൊക്കെയാണ് വിശേഷങ്ങൾ ഓണത്തെ കുറിച്ച്?
3: എന്റെ കുട്ടിക്കാലത്തെ ഓണ അനുഭവം എന്ന് പറയുന്നത്, എന്റെ വീടിന്റെ അടുത്ത് ഒരു പുഴയൊക്കെ ഉണ്ട്. ഞങ്ങൾ ഓണത്തിന് ഞങ്ങളുടെ വീടിന്റെ അടുത്തുള്ള കൂട്ടുകാരുമായിട്ടും പുഴയിലൊക്കെ പോവുകയും കുളിക്കാൻ പോവുകയും ഒക്കെ ചെയ്യാറുണ്ട്. പിന്നെ അത്തപ്പൂവിന് കാട്ടിലൊക്കെ അവിടെ അടുത്ത് കാടാണ്, അവിടെ ചെന്ന് പൂക്കളൊക്കെ എറുത്ത് കൊണ്ടുവന്ന് അത്തമൊക്കെ ഇടാറുണ്ട്. പിന്നെ അതിനുശേഷം മാരേജ് കഴിഞ്ഞതിന് ശേഷം ഇടയ്ക്ക് ഒരുപാട് പ്രതിസന്ധികളിലൂടെ ഞാൻ കടന്നു പോയിട്ടുണ്ട്. ഡിപ്രഷനിലൂടെയും കടന്നു പോയിട്ടുണ്ട്. പിന്നെ 2 മക്കളൊക്കെ ആയി. അതിനുശേഷം കുടുംബജീവിതത്തിൽ ഒരുപാട് പരാജയങ്ങൾ സംഭവിച്ച വ്യക്തിയാണ് ഞാൻ. ഹസ്ബൻഡ് മരിച്ചുപോയി. അതിനുശേഷവും ഞാൻ ആരുമായിട്ട് ആരുമായിട്ട് അങ്ങനെ സംസാരിക്കുന്ന ആളല്ല. അങ്ങനെ ഒരു വർഷമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇതിലോട്ട് വന്നത്. ആദ്യമൊക്കെ താല്പര്യക്കുറവുണ്ടായിരുന്നു, അയ്യോ ഹരിതകർമ്മസേനയാണോ, എന്നെ കൊണ്ട് പറ്റൂല, പ്ലാസ്റ്റിക് എടുക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റൂല, അങ്ങനെയൊക്കെ ഉള്ള ഇതുണ്ടായിരുന്നു. പക്ഷെ ഇതിൽ വന്നതിന് ശേഷം ഞാൻ നന്നായിട്ട് ആക്റ്റീവായി. ആരുമായിട്ട് അങ്ങനെ സംസാരിക്കില്ല, അധികം പുറത്തോട്ടൊന്നും ഇറങ്ങാത്ത വ്യക്തിയാണ്. പക്ഷെ ഇപ്പം ഇതിൽ പോയതോടുകൂടെ ആളുകളായിട്ട് ഒരുപാട് സംസാരിക്കാനും എന്നെയും കൂടുതൽ ആളുകൾ അറിയുന്നുണ്ട്. അതൊക്കെയാണ് വലിയ അനുഭവം എന്ന് പറയുന്നത്.
0: രാഖിസിലെ നന്നായിട്ട് പാട്ട് പാടുമെന്നറിയാം. ഒരു പാട്ട്.

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഓണം ശ്രോതാക്കളോടൊപ്പം. ശ്രോതാക്കളോടൊപ്പം ചേരുന്നു വെള്ളനാട് പഞ്ചായത്തിലെ ഹരിതകർമ്മ സേനാംഗങ്ങൾ.
1: അടുത്ത 5-ാം വാർഡിലെ ഹരിതകർമ്മ സേനാംഗമാണ് മിനി. മിനി ചേച്ചി, എന്തൊക്കെയാണ് വിശേഷങ്ങൾ?
2: എന്റെ പേര് മിനിയാണ്. ഞാൻ 5-ാം വാർഡില് ഹരിതകർമ്മ സേനയാണ്. എന്റെ കൂടെ വർക്ക് ചെയ്യണത് മാന്യാണ് കൂടെ. 5-ാം വാർഡില് എല്ലാ ആൾക്കാരും ഞങ്ങളോട് നല്ല സഹകരണമുള്ള ആൾക്കാരാണ്.
1: ചേച്ചി, ഒരു ഏതാണ് ഇഷ്ടമുള്ള ഒരു പാട്ട് പറഞ്ഞു നമുക്ക് കേൾക്കാം.
2: പണ്ട് ചാങ്ങയില് ഓണ പരിപാടിയൊക്കെ പാടുന്ന ഒരു പാട്ടാണ്,
3: മുടിപ്പൂക്കൾ വാടിയാലോമനെ.
1: അത്ര അറിയാം. നമ്മുടെ 18-ാം വാർഡിലെ ഹരിതകർമ്മ സേനാംഗമാണ് ശ്യാമ. ശ്യാമ കുറച്ചുനാൾ ഇവിടെ ഇല്ലായിരുന്നു, ഇപ്പൊ വന്നതാണ്. ശ്യാമയ്ക്ക് എന്താണ് ഓണത്തെ കുറിച്ച് പറയാനുള്ളത്?
4: എന്റെ പേര് ശ്യാമ എന്നാണ്. ഞാൻ 18-ാം വാർഡിലാണ് വർക്ക് ചെയ്യുന്നത്. എന്റെ കൂടെ ജോലി ചെയ്യുന്നത് മഞ്ജു. ചേച്ചി വന്നിട്ടില്ല. ഹരിതകർമ്മ സേനയിൽ വന്നതിന് ശേഷമുള്ള ഓണമാണ് ഓണം എനിക്ക്. കാരണം കുഞ്ഞുനാളിലെ എന്റെ അനുഭവം ഒന്നും പറയാൻ ഇപ്പൊ പറ്റൂല. പിന്നെ ഹരിതകർമ്മ സേന വന്ന എല്ലാ ആൾക്കാരും നല്ല സഹകരണമാണ്. ആദ്യമേയൊക്കെ ബുദ്ധിമുട്ടി, ഇപ്പൊ കുഴപ്പമില്ലാതെ പോണം.
1: ഒരു പാട്ട് പറയോ,
4: കണ്ണാൻ തുമ്പി പോരാമോ.
1: നമുക്ക് ആ പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം.

0: ഇനി നമ്മുടെ ഹരിതകർമ്മസേന അംഗം ജയചന്ദ്ര ചേച്ചിയാണ്. അത് 14-ാം വാർഡിലെ ഹരിതകർമ്മസേന അംഗമാണ്. ജയചന്ദ്ര ചേച്ചിക്ക് എന്താണ് പറയാനുള്ളത്?
1: ഞാൻ വിളനാട് ഗ്രാമപഞ്ചായത്തിലെ 14-ാം വാർഡിലെ ഹരിതകർമ്മസേന അംഗമാണ്. ഞങ്ങൾ രണ്ടുപേരുണ്ട്. എന്റെ പേര് ജയചന്ദ്ര. എന്റെ കൂട്ടത്തിൽ വർക്ക് ചെയ്യണത് ശകുന്തള. കുഞ്ഞുനാളിലെ ഓണം എന്ന് പറയുന്നത് എന്നും ഓർമ്മിക്കാനുള്ള ഒരു കൂട്ടം ഓർമ്മകളുള്ള ഒരു ഓണമായിരുന്നു. കരിയേല മാടം അങ്ങനെ കളികളുണ്ട്, ഊഞ്ഞാൽ കെട്ട്, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കളികളൊക്കെ ഞങ്ങളുടെ നാട്ടിൻ പുറത്തുണ്ടായിരുന്നു. എന്റെ വീടെന്ന് പറഞ്ഞ ഒരു വലിയൊരു കുടുംബമാണ്. ഞങ്ങൾ 12 പേരാണുള്ളത്. അപ്പം എല്ലാവരും ഞങ്ങൾ ബന്ധുക്കളാകുമ്പോൾ തന്നെ ഒരു ഏകദേശം ഒരു കല്യാണത്തിന്റെ ആൾക്കാർ വരും. അപ്പം അങ്ങനെയുള്ള സന്തോഷമായിരുന്നു. പിന്നെ ഇടയ്ക്ക് ഞങ്ങൾ കല്യാണം കഴിച്ചിട്ട് ശേഷം വലിയ അങ്ങനെയുള്ള ആഘോഷങ്ങളൊന്നും ഇല്ലായിരുന്നു. ഓണ സമയമാകുമ്പോൾ വീട്ടിൽ പോകും, എല്ലാവരും ഒന്നിച്ച് സദ്യ കഴിക്കും. ഇപ്പോഴും ഞങ്ങൾ ഹരിതകർമ്മ സേനത്തിൽ വന്നിട്ട് ഞാൻ 21-ലാണ് വരുന്നത്. അതിനുശേഷം എന്ന് പറയുന്നത് ജീവിതം തന്നെ ഒരു മാറ്റിമറിച്ചതുപോലെയുള്ള ഒരു അനുഭവമാണ്. ഞങ്ങൾ വാർഡിൽ ആദ്യം പോകുമ്പോൾ എല്ലാവരും നമ്മുടെ ഒരുമാതിരി നോക്കിക്കൊണ്ടിരുന്നു. ഞങ്ങൾ പ്ലാസ്റ്റിക് വർക്ക് ചെയ്യണതും ചവർ വർക്ക് ചെയ്യുന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴാണെങ്കിൽ അവരെല്ലാം ഞങ്ങൾ ഒരു ദിവസം അസുഖം താമസിച്ച് അവർ ഫോൺ വിളിച്ച് ചോദിക്കുക എന്താണ് വരാത്തത്, പ്ലാസ്റ്റിക് ഇരിക്കുന്നത്. പിന്നെ നമ്മളെ വിശേഷങ്ങളും അവരുടെ വീട്ടിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മിക്ക വീടുകാരും നമ്മളെ അറിയിക്കും. അതിനുള്ള എല്ലാവർക്കും നല്ല നമ്മോട് നല്ല സ്നേഹമാണ്. പിന്നെ നമ്മളിപ്പം 2-3 വർഷം കൊണ്ട് 3-4 വർഷം നമ്മുടെ ഓണ ആഘോഷം നമ്മളെ ഹരിതകർമ്മ സേന അംഗങ്ങളായിട്ടുള്ളതാണ്. ഞങ്ങളിതിലുള്ള ഈ 40 പേര് ഇപ്പം വീണ്ടും ഒരാളോട് കൂടി ആ 40 പേര് ഞങ്ങൾ ഒരു കുടുംബത്തിലെ അംഗങ്ങളെ പോലെയാണ്. ഒരു പിണക്കോ ഒന്നുമില്ല, സ്നേഹത്തോടെ സന്തോഷത്തോടെ. ഈ നമ്മുടെ ഇപ്പോഴത്തെ ഓണം എന്ന് പറയുന്നത് ഇവിടുത്തെ ഓണം എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ്. നമ്മുടെ മനസ്സ് തുറന്ന് സന്തോഷിക്കാനുള്ളതാണ്. നമ്മൾ വേറെ ഒന്നും ചിന്തിക്കില്ല. ആ ഒരു ദിവസം ഓണാഘോഷത്തിന് വേണ്ടി നമ്മൾ മാറ്റിവെക്കുകയാണ്.
0: ഇഷ്ടമുള്ള ഒരു പാട്ട് പറയൂ.
1: 1-ാം കുന്നിന്മേൽ കൂടുകുട്ടും തത്തമ്മി എന്നുള്ള 1-ാം

0: നമ്മുടെ 11-ാം വാർഡിലെ ഹരിതകർമ്മ സേന അംഗം ഷീല ചേച്ചി. ഷീല ചേച്ചിക്ക് എന്താണ് ഓണത്തെ കുറിച്ച് പറയാനുള്ളത്?
1: ഞാൻ ഈ ഹരിതകർമ്മ സേനയിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് 5 വർഷമാവാൻ പോകുന്നു. ആദ്യമൊക്കെ വലിയ ബുദ്ധിമുട്ടായിരുന്നു, ഇപ്പോൾ നല്ല സഹകരണവും നല്ല സ്നേഹവുമാണ് വീട്ടിൽ ചെല്ലുമ്പോൾ. പിന്നെ ഓണത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ, കുട്ടിക്കാലത്തെ ഓണം അതൊരു പ്രത്യേകതയാണ്. രാവിലെ ആകുമ്പോൾ എല്ലാ പേരും കാപ്പിയൊക്കെ കുടിച്ച് ഇറങ്ങും കളിക്കാൻ വേണ്ടി, ഊഞ്ഞാലാടാനും പന്ത് കളിക്കാനും. അപ്പോൾ ആൺകുട്ടികൾ പെൺകുട്ടികൾ എന്നുള്ള ഭേദമില്ലാതെ ഞങ്ങൾ എല്ലാവരും ഒത്തുചേർന്ന് കളിക്കുമായിരുന്നു. ഓരോ കുടുംബങ്ങളായപ്പോൾ ഓണം വലിയ പ്രാധാന്യം ഇല്ല. ഈ ഹരിതകർമ്മ സേനയിൽ വന്നതിന് ശേഷം സന്തോഷമാണ്. 19 വയസ്സ് കഴിഞ്ഞെങ്കിലും ഈ ഓണം ആഘോഷിക്കുമ്പോൾ പ്രായം പോലും ഞങ്ങൾക്ക് കുറവാണ്. ഞങ്ങളിപ്പോൾ കൊച്ചുകുട്ടികളാകുന്നു. കൊച്ചുകുട്ടികളായി വളരെ സന്തോഷത്തോടെ ആണ് ഞങ്ങൾ ഓണം ആഘോഷിക്കുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പാട്ട് ഉത്രാടപ്പൂന്നിലാവേവ എന്നുള്ള പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. അത് കേൾക്കാൻ താല്പര്യം.

0: നമ്മുടെ ഹരിധർമ്മസേനയെ കുറിച്ചും ഓണത്തെ കുറിച്ചും ഒക്കെ പറയാനുള്ളത്?
1: നമ്മൾ ആദ്യമൊക്കെ പോകുമ്പോഴത്തേക്ക് എല്ലാവർക്കും ഭയങ്കര പുച്ഛമായിരുന്നു. ഇപ്പോഴും കുഴപ്പമില്ല, ഭയങ്കര സ്നേഹമാണ്. നമ്മൾ പോകുമ്പോൾ വെള്ളമൊക്കെ തരും, പിന്നെ കണ്ടില്ലെങ്കിൽ വിളിക്കും. എന്തൊരാവശ്യം വന്നാലും അവർ നമ്മളെ വിളിക്കും, നമ്മൾ തിരക്കി വന്ന് വിളിക്കും. പിന്നെ പണ്ടത്തെ ഓണമെന്നൊക്കെ പറയണത്, കുഞ്ഞിലത്തെ ഓണമെന്നൊക്കെ പറയണത്, നമ്മളെ വീട്ടിൽ ഓണം ഇല്ലെങ്കിലും അടുത്ത വീട്ടിൽ ഓണമുണ്ട്. അപ്പോൾ അവിടെ ഊഞ്ഞാലൊക്കെ കിട്ടുമ്പോൾ നമ്മൾ പോകും, നമ്മളെ വിളിക്കും. നമ്മൾ പോയി കുഞ്ഞുങ്ങൾ എല്ലാം അവിടുത്തെ എല്ലാവരെയും കൂടി ചേർന്ന് ഊഞ്ഞാലൊക്കെ ആടും. അവർ തന്നെ കാപ്പിയൊക്കെ തരും. പിന്നെ ഉച്ചയ്ക്ക് നമ്മളെ സദ്യ കഴിക്കാനൊക്കെ വിളിക്കും. അങ്ങനെയൊക്കെ സദ്യ കഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഹരിധർമ്മസേന വന്ന ശേഷം നല്ല ഹാപ്പിയാണ്. എല്ലാ പ്രാവശ്യവും ഓണമൊക്കെ കാണും. പിന്നെ എല്ലാവരും കൂടെ നമ്മൾ ഓണമൊക്കെ അടിച്ചു പൊളിക്കാറുണ്ട്. പ്രാവശ്യം 21-ാം തീയതി നമ്മൾ ഓണം വെച്ചിട്ടുണ്ട്. എല്ലാവരും കൂടെ നമ്മൾ അടിച്ചു പൊളിക്കുക. പാട്ട് എനിക്ക് മാപ്പിള പാട്ടേ അങ്ങനെ അറിയാവൂ. ചെക്കനില്ല ഒരു പാട്ട് പാടാം. മാലർക്ക്

0: നമുക്ക് 12-ാം വാർഡിലെ ഹരിതകർമ്മസേന അംഗം ബിന്ദു ചേച്ചിക്ക് എന്താണ് വിശേഷങ്ങൾ എന്ന് പറയാൻ കേൾക്കാം.
1: ഓണം വലിയ സന്തോഷകരമായതാണ്. കൊച്ചുനാളിലും ഇപ്പോഴും ഹരിതകർമ്മസേനയിൽ വന്നതിന് ശേഷം എല്ലാ വർഷവും ഓണം ആഘോഷിക്കാൻ വരാറുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം മാത്രം വരാൻ പറ്റില്ല, ഈ പ്രാവശ്യം പങ്കെടുക്കണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ബിനുമോൾ വന്നിട്ടില്ല.
0: 11-ാം വാർഡിലെ ഹരിതകർമ്മസേന അംഗം ആശയ്ക്ക് എന്താണ് നമുക്ക് നമ്മളോട് പറയാനുള്ളത്? നമ്മുടെ ഹരിതകർമ്മസേനയിലെ ഒരു വണ്ടി ഓടിക്കുന്ന ഡ്രൈവറും കൂടിയാണ് ആശ. വളരെ ആക്റ്റീവായിട്ടുള്ള ഒരു ഹരിതകർമ്മസേന പ്രവർത്തകയാണ്. എന്താണ് പറയാനുള്ളത്?
2: ഞാൻ വാർഡ് 11-ലെ ഹരിതകർമ്മസേന അംഗമാണ്. എന്റെ കൂടെ ജോലി ചെയ്യുന്നത് ശീലകുമാരി ആന്റിയാണ്. ഓണത്തെ കുറിച്ചുള്ള ഓർമ്മ എന്ന് പറയുമ്പം എല്ലാവരും ഇപ്പം പറഞ്ഞ പോലെ തന്നെ കുട്ടിക്കാലത്തെ ഓർമ്മേന ഏറ്റവും സുന്ദരം. ഞാനും എന്റെ അനിയത്തിയും രാവിലെ കുളിച്ചൊരുങ്ങി പുതിയ ഉടുപ്പൊക്കെ ഇട്ട് ഓണക്കളികളും ഓണപ്പാട്ടും പിന്നെ കരിയിലമാടും പുലിക്കളി അതൊന്നും ഇപ്പൊ കാണാൻ പോലും ഇല്ല. അങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ കല്യാണമൊക്കെ കഴിഞ്ഞ് ഒരു 6-7 വർഷം കഴിഞ്ഞ ശേഷം ഹരിതകർമ്മസേനയിൽ ജോലിക്ക് വിളിച്ച് അങ്ങനെ ജോലിക്ക് വന്ന്. ഇപ്പൊ ഏതാണ്ട് 5 വർഷം കൊണ്ട് ഹരിതകർമ്മസേനയിൽ ജോലിക്ക് വന്നു തുടങ്ങി. ഹരിതകർമ്മസേനയിലെ ജോലി എന്ന് വെച്ചാൽ അത്രയും ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ഒരു ജോലിയാണ്. ആദ്യ സമയത്ത് നമ്മൾ വർക്കിന് ഇറങ്ങുന്ന സമയത്തൊക്കെ ഒരുപാട് കളിയാക്കലും ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നെങ്കിലും അതൊക്കെ ഇപ്പൊ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുകയാണ്. 1 വർഷമാവും ഡ്രൈവിംഗ് പോസ്റ്റ് കിട്ടി. വെള്ളനാട് പഞ്ചായത്തിൽ മൊത്തം പോകണം. ഡ്രൈവിംഗ് പോസ്റ്റ് കിട്ടിയ ശേഷം ഒരുപാട് ആൾക്കാർ ഇപ്പൊ നമ്മളെ വാർഡിലുള്ളവർ പോയിട്ട് മറ്റു വാർഡിലുള്ള ആൾക്കാർക്കും അറിയാം. അവരിങ്ങനെ വണ്ടിയിൽ പോകുമ്പോഴത്തേക്ക് കൈയെടുത്ത് കാണിക്കും. ഒരുപാട് കൂട്ടി കിട്ടി. എനിക്ക് അറിഞ്ഞുകൊടുത്ത ആൾക്കാർ പോലും പുറത്തിറങ്ങുമ്പോഴത്തേക്ക് അറിയാം, ആ ഇന്ന് പോയില്ലേ. നമ്മളെ ഹരിതകർമ്മ സേനാംഗത്തിലുള്ള 40 പേരും നമ്മള് സഹോദരങ്ങളെ പോലെയാണ്. എല്ലാരും ഭയങ്കര സ്നേഹം കാര്യം. ആ ഒരു വയ്യായിക ഉണ്ടെങ്കിൽ വിളിച്ചു ചോദിക്കും. എന്തെങ്കിലും അസുഖമായിട്ട് കല്യാണം എന്തുണ്ടെങ്കിലും എല്ലാ ചടങ്ങിലും പങ്കെടുക്കും. അവരെ കൂടെ ഒന്നായിട്ട് ഒപ്പുമായിട്ട് നിൽക്കും. ഒരൊത്തൊരുമയാണ് നമ്മളെ ഈ ജോലി എന്ന് പറഞ്ഞ. ഹരിതകർമ്മ സേനയിൽ വന്നിട്ട് 5 വർഷമായി. ഇപ്പം വണ്ടി ഓട്ടിക്കാള ഒരു പോസ്റ്റ് കിട്ടിയിട്ട് ഇപ്പം 1.5 വർഷത്തോളം ആവാൻ പോണ്. നമ്മളെ പഞ്ചായത്ത് ഹരിതകർമ്മ സേന വാർഡിൽ എടുക്കുന്ന പ്ലാസ്റ്റിക് എടുക്കാൻ വേണ്ടി 2 വണ്ടി നമുക്ക് അനുവദിച്ചു. പഞ്ചായത്ത് 2 പേരെ പഞ്ചായത്തിൽ നിന്ന് തന്നെ ബഡ്ജറ്റ് വെച്ച് 2 പേരെ പഠിപ്പിച്ച്. പിന്നെ നമ്മളെ ഹരിതകർമ്മ സേനയിലെ ഓണം ഒരുപാട് മനസ്സിന് സന്തോഷവും എല്ലാരും ഒത്തുചേർന്ന് പൂക്കളയുടെയും ഓണ മത്സരങ്ങള് എല്ലാരും ഒന്നുപോലെയാണ്. ഒരു കുടുംബം പോലെയാണ് നമ്മൾ 40 പേരും ഓണാഘോഷം കൂടുന്നതും. എന്ത് ഒരു പ്രവർത്തനം വന്നാലും ഒന്നതുപോലെയാണ് നമ്മൾ എല്ലാവരും നിൽക്കുന്നത്.
0: ഒരു പാട്ട് പാടുവാശേ.
2: എല്ലാരും കൂടെ ചേർന്ന് പാടുന്നുണ്ടെങ്കിൽ

0: കണ്ണുള്ള എൻ കാമുകനോട് എന്റെ ഉള്ളിലുള്ള രാമൊന്ന് ചൊല്ലാമോ.
1: നമുക്ക് എട്ടാം വാർഡിലെ രജനിയുടെ വിശേഷങ്ങൾ കേൾക്കാം. വാർഡ് 8 പുനലാൽ വാർഡിലാണ് രജനി വർക്ക് ചെയ്യുന്നത്. രജനി, എന്തൊക്കെയാണ് വിശേഷങ്ങൾ?
2: എന്റെ കൂടെ ജോലി ചെയ്യുന്നത് ഷീല മോഹൻ. ഞങ്ങൾ രണ്ടുപേരുമാണ് ഈ പുനലാൽ വാർഡിൽ ജോലി ചെയ്യുന്നത്. ആദ്യമൊക്കെ കയറിയ സമയത്ത് ഒരു നാണക്കേടായിരുന്നു. പരിചയമുള്ള ആൾക്കാരെ കാണുമ്പോഴൊക്കെ മാറി പോകുന്ന ഒരു അവസ്ഥയായിരുന്നു. എന്നാൽ ഇപ്പോൾ നോക്കാമെങ്കിൽ അതിൽ നിന്നൊക്കെ മാറി തല ഉയർത്തി നിൽക്കുവാൻ സാധിക്കുന്നുണ്ട്. അതിനു പുറമെ എട്ടാം വാർഡ് ഒരു വാർഡ് മൊത്തവും ഞങ്ങൾ അറിയപ്പെടാൻ സാധിച്ചു. അങ്ങനെയുള്ള നല്ല നല്ല കാര്യങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. ആദ്യമൊക്കെ സഹകരിക്കാത്ത ആൾക്കാരൊക്കെ ഇപ്പോൾ സഹകരിച്ചു തുടങ്ങി. ഒരു അഭിപ്രായം തന്നെയാണ് ജോലിയുടെ കാര്യത്തിലായാലും. ആദ്യമൊക്കെ ഞങ്ങളെ കൂടെയുള്ള എല്ലാവരും എങ്ങനെയാണ്, വലിയ ഒരു ജോലിയുടെ ഒരു ഇതിൽ വലിയ ഇതായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ നോക്കാമെങ്കിൽ പുതിയൊരു സാറ് ഞങ്ങൾക്ക് കേസ് ആയിട്ട് വന്നു, രഘു സാർ. ആ സാറ് വന്നതിന് ശേഷം നമ്മുടെ ജോലിയുടെ കാര്യങ്ങളിലൊക്കെ നല്ല കുറെ അറിവുകൾ പറഞ്ഞു തന്നു. അറിവില്ലായ്മയൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. അതെല്ലാം മാറി നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നതിനും ചെയ്യാൻ ഞങ്ങൾ മടിക്കുന്ന കാര്യങ്ങൾ എന്തെങ്കിലും കാലം താമസിച്ചാൽ അതൊക്കെയും വിളിച്ച് നിങ്ങൾ പെട്ടെന്ന് ചെയ്യണം എന്ന് പറയാൻ സാധിക്കുന്നുണ്ട്. ഞങ്ങളുടെ കുഞ്ഞുനാളിലുള്ള ഓണം എന്ന് പറയുമ്പോൾ അതൊരു അനുഭവമായിരുന്നു. സ്കൂളിൽ പോകുമ്പോൾ അത്തപ്പൂവ് ഇടാൻ പൂക്കൾ പൂവ് വേണമെന്ന് പറയുമ്പോൾ അടുത്ത വീടുകളിൽ നിന്നൊക്കെ പൂവെടുക്കുമ്പോൾ അവർ ഓട്ടിക്കുന്നത് അതൊക്കെ ആയിരുന്നു ഒരു അനുഭവം. എന്നാൽ അതിൽ നിന്നൊക്കെ മാറി അന്നത്തെ കാലം നോക്കാമെങ്കിൽ ഓണക്കോടി മഞ്ഞക്കോടി അങ്ങനെയൊക്കെയുള്ള ഡ്രസ്സ് ഇതൊക്കെ ഇട്ട് രാവിലെ കുളിച്ചൊരുങ്ങി തുമ്പലയില പായസമൊക്കെ കൂട്ടിയുള്ള ചോറ് ഒരുപാട് കറികൾ അങ്ങനെയൊക്കെയുള്ള നല്ലൊരു നിമിഷം. അതിൽ നിന്നൊക്കെ ഇപ്പോൾ ഒരുപാട് കാലം മാറിയപ്പോൾ അതിൽ നിന്നൊക്കെ മാറി കുട്ടികൾക്ക് ആ ഒരു പണ്ടത്തെ കാലം കാണുന്നതിൽ വല്ല സിനിമയോ പണ്ടത്തെ സിനിമ പാട്ടുകളോ സിനിമയെ കാണുന്ന രീതിയിലോട്ട് മാറി. പിന്നെ എന്റെ മോളുടെ ബർത്ത്ഡേ ആണ്, അവൾക്ക് വേണ്ടി ഒരു പാട്ട്. വാ വാ വാ വേ വന്നു മകൾ സമ്മാനം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഓണം ശ്രോതാക്കളോടൊപ്പം. ശ്രോതാക്കളോടൊപ്പം ചേരുന്നു വെള്ളനാട് പഞ്ചായത്തിലെ ഹരിതകർമ്മ സേനാംഗങ്ങൾ.
1: സുബിചേച്ചിക്ക് നമ്മളോട് എന്തോ പറയാനുണ്ട്. എന്താണ് സുബിചേച്ചി?
2: എന്റെ മോന്റെ ബർത്ത്ഡേ ആണ്. മോന്റെ പേര് അച്ചു എന്നാണ്. അപ്പം അച്ചുവിന്റെ അമ്മ എന്ന സിനിമയിലെ ഒരു ഗാനം എനിക്ക് എന്തു പറഞ്ഞാലും നീ എന്റേതല്ലേ ഭാവി.

0: കൂട്ടിൽ മഞ്ഞുമൈനായി ഉറങ്ങിയില്ലേ, താരാട്ടും പാട്ടിൽ തനി തത്തയൊരുങ്ങിയില്ലേ, പിന്നെയും നീ എന്റെ ചിന്നു വാതിലിൽ എന്തേ മുട്ടിയില്ല, എന്തു പറഞ്ഞാലും നീ എന്റേതല്ലേ വാവേ.
1: ഏഴാം വാർഡിലെ ഹരിതകർമ്മസേന അംഗം സജിക്ക് എന്താണ് പറയാനുള്ളത്?
2: എന്റെ കൂടെ ഷീലകുമാരി കൂടെയുണ്ട്. ഓണത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാവരും പറഞ്ഞതുപോലെ കുഞ്ഞുനാളുകളിലെ ഓണമാണ്, അത് ഹാപ്പി ആയിട്ട് ഓണം തന്നെയാണ്. ഓണം വരുമ്പോൾ നല്ല രീതിയിൽ ഭക്ഷണങ്ങൾ കഴിച്ച് നമ്മളെ എല്ലാവരും കൂട്ടുകാരുമായി ഒത്തൊരുമിച്ച് ഊഞ്ഞാലാടാനും പന്ത് കളിക്കാനും സാറ്റ് കളിക്കാനും അതിനിതിനൊക്കെ പോകുന്ന ഒരു സാഹചര്യമാണ്. ഹരിതകർമ്മസേനയിൽ വന്നതിന് ശേഷം 2-3 വർഷം കൊണ്ട് ഓണം ആഘോഷിക്കുന്നു. കഴിഞ്ഞ വർഷം എനിക്ക് പങ്കെടുക്കാൻ പറ്റിയില്ല, ഭവനങ്ങളിൽ നല്ല രീതിയിൽ ഓണം ആഘോഷിച്ചു. ഈ വർഷം പങ്കെടുക്കാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ ഹരിതകർമ്മസേന അംഗമായിട്ട് 2018 ഞാൻ വന്നതാണ്. ഞാനും ഷീലാൻറ്റിയും കൂടെ ഉണ്ടായിരുന്നു. നമ്മൾ രണ്ടുപേരും നല്ല രീതിയിൽ ഭവനങ്ങളിൽ ചെല്ലുമ്പോൾ നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ വേസ്റ്റ് പറക്കികൾ ചവറുപേർക്ക് വരുന്നു, അവർക്ക് വേസ്റ്റ് എടുത്തു കൊടുക്കുക എന്നുള്ള ഒരു കണ്ടീഷനൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ എല്ലാവരും നമ്മളെ നല്ല രീതിയിൽ സഹകരിക്കുന്നു. ഒരു മാസം കണ്ടില്ലായെങ്കിലും അത് ഉടനെ വിളിച്ച് കഴിയും, ഈ മാസം എന്താ വരാത്തത്, നിങ്ങൾ എന്താണ് വിഷമമെന്ന് ചോദിക്കുന്ന ഓരോ അവസ്ഥകൾ നമുക്കുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ നല്ല രീതിയിൽ എല്ലാവരും സഹകരിക്കുന്നു. അതുപോലെ ഓണോ നല്ല രീതിയിൽ ആഘോഷിക്കുവാൻ സർവശക്തനായ ദൈവം നമ്മെ ഇടയാക്കുമെന്ന് വിശ്വസിക്കുന്നു.
1: ചേച്ചി ഒരു പാട്ട്.
3: നമ്മുടെ ഹരിതകർമ്മ സേനയുടെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി ഞങ്ങൾക്കൊപ്പം നിന്ന് ഞങ്ങളുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും ചുക്കാൻ വലിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട AISന് വേണ്ടിയിട്ട് ഒരു പാട്ട് ആവശ്യപ്പെടുകയാണ്.

0: പുതിയ ഹരിതകർമ്മസേന രണ്ടുപേരുണ്ട്. പുതുതായിട്ട് നമ്മുടെ വാർഡിലേക്ക് വന്ന 11ാം വാർഡിലെയും 12ാം വാർഡിലെയും ഹരിതകർമ്മസേന അംഗങ്ങളാണ്. നിഷ, നിഷയ്ക്ക് എന്താണ് ഹരിതകർമ്മസേനയെ കുറിച്ച് പറയാനുള്ളത്, ഓണത്തെ കുറിച്ച് പറയാനുള്ളത്?
1: എല്ലാവർക്കും നമസ്കാരം. എന്റെ പേര് നിഷ. ഞാൻ ഹരിതകർമ്മസേനയിൽ വന്നിട്ട് 2 മാസമാവും പോണതേ ഉള്ളൂ. കുട്ടിക്കാലത്തെ ഓണത്തെ കുറിച്ചാണ് എല്ലാവർക്കും ഇഷ്ടമുള്ളത് പോലെ എനിക്ക് അതേ പറയാനുള്ളൂ. കളിക്കാനും അന്ന് ജോലി ഒന്നും ചെയ്യണ്ടല്ല, കളിച്ചും കൊണ്ടെങ്കിലും നടന്നാൽ മതി. ആ ഓണം അതൊരു പ്രത്യേക സന്തോഷമുള്ള ഓണമാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഹരിതകർമ്മസേന വന്നതുപോലും എല്ലാവരോടെയും ഒരുമിച്ചൊക്കെ ഇരുന്ന് എന്ത് ആഘോഷത്തിൽ പങ്കെടുക്കാം, എല്ലാവരെയും കാണാം. ഇവിടെ വന്നതിന് ശേഷം കുറെ കൂട്ടുകാരെ കിട്ടി, കുറെ ചേച്ചിമാരെ എല്ലാവരും കിട്ടി.
0: പുതിയ ഹരിതകർമ്മസേന അംഗം ബിന്ദു ചേച്ചിക്ക് എന്താണ് പറയാനുള്ളത്? ബിന്ദു ചേച്ചി ഒരു മാസം ആയിട്ടേ ഉള്ളൂ, ഒരു മാസം ആയിട്ടില്ല. എന്താണ് ബിന്ദു ചേച്ചിക്ക് നമ്മുടെ ഹരിതകർമ്മസേനയെ കുറിച്ച് പറയാനുള്ളത്?
2: ഹരിതകർമ്മസേന വന്നിട്ട് ഒരു മാസം ആവുന്നതേ ഉള്ളൂ. എന്റെ കുട്ടിക്കാലത്തെ ഓണം വളരെ നല്ലതായിരുന്നു, നല്ല അടിപൊളിയായിട്ട് ആഘോഷിച്ചിട്ടുണ്ട്. പിന്നെ ഈ ഹരിതകർമ്മസേനയിൽ വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് ഓണം ആഘോഷിക്കാൻ പോണേ. ഇവിടെ അതെങ്ങനെയായിരിക്കും എന്ന് ഞാൻ ഇപ്പൊ ഈ ഓണം ആഘോഷിക്കുമ്പോഴേ മനസ്സിലാവുള്ളൂ.
0: 15ാം വാർഡിലെ ശ്രീജ എന്താണ് പറയാനുള്ളത്?
3: ഞാൻ 15ാം വാർഡിലെ ഹരിതകർമ്മസേന അംഗമാണ്. എന്റെ കൂടെ വർക്ക് ചെയ്യണത് ഷീജയാണ്. എന്റെ കുട്ടിക്കാലത്തെ ഓണമൊന്നും അത്ര രസമുള്ളതല്ലായിരുന്നു. ഞാൻ ഹരിതകർമ്മസേനയിൽ വന്നതിന് ശേഷമാണ് ഞാൻ ഓണം ആഘോഷിക്കുന്നത്. ഇനി അതുപോലെ മുന്നോട്ട് പോകണമെന്നേ ആഗ്രഹമുള്ളൂ. എല്ലാവർക്കും ഓണാശംസകൾ.
0: 9ാം വാർഡിലെ രത്നാബായി ചേച്ചിക്ക് എന്താണ് പറയാനുള്ളത്?
4: ഞാൻ 9ാം വാർഡിലെ ഹരിതകർമ്മസേനയാണ്. എല്ലാവർക്കും ഓണാശംസകൾ.
0: 6ാം വാർഡിലെ സുജയ്ക്ക് എന്താണ് പറയാനുള്ളത്? സുജയ്, എന്തൊക്കെയാണ് ഓണവിശേഷങ്ങൾ?
5: ഞാൻ 6ാം വാർഡിൽ വർക്ക് ചെയ്യുന്ന സുജയാണ്. എന്റെ കൂടെയുള്ളത് സരിതയാണ്. ഓണത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ കൊച്ചു നാളിലെ ഓണം നന്നായിട്ട് ആഘോഷിക്കും. പിന്നെ നമുക്ക് ആഘോഷിക്കാൻ പറ്റിയ സമയമാണല്ലോ, വേറെ ഒന്നിനെ കുറിച്ച് ആലോചിക്കേണ്ട, കളിയും ചിരി. പക്ഷെ ഇപ്പൊ പറയുകയാണെങ്കിൽ ഒരുപാട് ബാധ്യതകളും. പിന്നെ ഹരിതകർമ്മസേനയിൽ വന്നതിന് ശേഷം എല്ലാവരും നല്ല കൂട്ടായി, എന്ത് കാര്യം വന്നിരുന്നാലും എല്ലാവരും ഒത്തൊരുമയായിട്ട് നിൽക്കും. എല്ലാവരും നല്ല സന്തോഷമുള്ള കൂട്ടുകാരികളാണ്, സ്നേഹമുള്ളവരാണ്. എന്തെങ്കിലും ഒരു സങ്കടം വന്നാൽ എല്ലാവരും നല്ല ഒത്തൊരുമയോടുകൂടി സഹായിക്കും. എല്ലാം നല്ല കൂട്ടുകാരികളാണ്. എല്ലാവർക്കും ഓണാശംസകൾ.
0: സുജയ്ക്ക് ഏത് പാട്ടാണ് വേണ്ടത്?
5: എനിക്ക് എന്റെ അച്ഛനെ കുറിച്ച് പാടുന്നതാണ് ഇഷ്ടം. മകളെ പാതി മലരെ എന്ന പാട്ടാണ് എനിക്ക് വേണ്ടത്.

0: എട്ടാം വാർഡിലെ ഹരിധർമ്മസേന അംഗമാണ് ഷീല. ഷീലയ്ക്ക് എന്താണ് ഓണത്തെ കുറിച്ച് പറയാനുള്ളത്?
1: എല്ലാവർക്കും നമസ്കാരം. ഞാൻ എട്ടാം വാർഡിലെ ഹരിധർമ്മസേന ഷീലയാണ്. എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന രജനി. ഓണത്തെ കുറിച്ച് പറയാനാണെങ്കിൽ കൊച്ചു നല്ല അത്തപ്പൂവിടാനും കളിക്കാനും ഒക്കെ പോവായിരുന്നു. ഇപ്പോഴും ഹരിധർമ്മയിൽ വന്നതിന് ശേഷം ഓണം ആഘോഷിക്കും.
0: അടുത്ത വിശേഷം പറയുന്നത് നമ്മുടെ 14-ാം വാർഡിലെ ശകുന്തള ചേച്ചിയാണ്. ശകുന്തള ചേച്ചിക്ക് എന്താണ് പറയാനുള്ളത്?
2: എന്റെ അഭിപ്രായമാണെങ്കിൽ കൊച്ചുനാളിൽ ഞങ്ങള് ഇവിടെ പറഞ്ഞതുപോലെ തന്നെ ഓണത്തിന് ഓണക്കോടിയെല്ലാം ഉടുത്ത് ഊഞ്ഞാലെല്ലാം ആടി, പിന്നെ നമ്മൾ 10 ദിവസവും അത്തം ഇടും. 10-ന്റെന്നാണ് ഓണം. അതൊക്കെ നമ്മൾ നല്ല ആഘോഷമായിട്ട് കൂടും. പക്ഷെ നമ്മള് ഇതേപോലെ 1 മണിയാവും ഉണ്ണാൻ വരെ ഞങ്ങൾ ഊഞ്ഞാലാടാൻ പോകും. പിന്നെ ഇതേപോലെ കാവടി കളിക്കും, എല്ലാം ചെയ്യും ഞങ്ങൾ. പക്ഷെ കല്യാണം കഴിഞ്ഞ ശേഷം ഇത്ര ആഘോഷമൊന്നും ഇല്ല. വീട്ടിൽ വന്ന് പിന്നെ അങ്ങനെ കുടുംബജീവിതങ്ങളൊക്കെ ആയി, അങ്ങനെ പോയി. പിന്നെ ജീവിതം അങ്ങനെ. പിന്നെ നമ്മൾ കേരളത്തിൽ ഈ ജോലിക്ക് വന്നതിൽ കുറെ ആനുകൂല്യമാണ്. നമുക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ വാങ്ങിക്കാൻ നമ്മളതിൽ പൈസയുണ്ട്. നല്ല ഒരു ജീവിതമാണ്. നമുക്ക് ആരോടെയും കേൾക്കേണ്ട യാത്ര എല്ലാം നമ്മൾ. പിന്നെ നല്ല സന്തോഷമായിട്ട് ടൂറിനൊക്കെ പോകും. അത് ഏറ്റവും നല്ല സന്തോഷമാണ്. എല്ലാവരും പോകും ടൂറിന്. കൂട്ട നമ്മൾ ഒരു വീട്ടിൽ അംഗം പോലെ തന്നെ എല്ലാവരും നടക്കുന്നത്. അതിന് ഏത് കാര്യം നമ്മളെ വീട്ടിൽ വിശ്വാസം വന്നാൽ അവരെല്ലാവരും വിളിച്ചേക്കും. നിങ്ങളെ വീട്ടിൽ അങ്ങനെ ഒരു അസുഖം വന്നാലും വിളിച്ചേക്കും. പിന്നെ ഏറ്റവും നല്ല സ്വാഭയാണ്. ഏത് കാര്യത്തിന് സ്വാഭ വിളിക്കും. ചേച്ചി വർക്കണ എല്ലാ കാര്യത്തിനും സ്വാഭ മുന്നിട്ട് നിൽക്കും. അത് നമുക്കൊരു സ്വന്തം ഒരു അനിയത്തിയെ പോലെയാണ്. ഏത് കാര്യത്തിന് നമുക്ക് സമാധാന കാര്യം പറയാം. ദേഷ്യമായാലും എല്ലാം സമാധാനമായി കേൾക്കും. അത് നല്ല ഒരു ഇതാണ്. പിന്നെ നമുക്ക് എല്ലാവരും എല്ലാ കാര്യം പറഞ്ഞ് മനസ്സിലാക്കി തരുന്ന സ്വാഭ. അതിനാണ് നമ്മൾ എല്ലാവരും കൂട്ടായിട്ട് തന്നെ നിൽക്കും. അതുകൊണ്ട് എനിക്ക് ഇത്രേ പറയാനുള്ളൂ.
0: നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഓണം ആഘോഷിക്കുന്ന ഹരിധർമ്മസേനയിലെ ഗായികമാർ ഷാരി, ആശ, സുബി, റഹീന ചേച്ചി, ജയചന്ദ്ര ചേച്ചി, ഷീബാദാസ് നമുക്കൊരു പാട്ട് പാടിത്തരും. വളരെ സന്തോഷത്തോടെ എല്ലാവർക്കും ചേർന്ന് ഓണം ആഘോഷിക്കാം.
3: ഓണം

0: കരുമ്പി അത് കൊണ്ടു ഞാൻ ഇളം കള്ളു കുടിക്കുമ്പോൾ പഴം കഥ പറയടി പുള്ളിക്കുയിലേ.
1: നമ്മുടെ വെള്ളനാട് ഹരിധർമ്മസേനയുടെ ഓണാഘോഷത്തിൽ അപ്രതീക്ഷിതമായിട്ട് ഒരു അതിഥി കൂടെ പങ്കെടുത്തിരിക്കുകയാണ്, നമ്മുടെ സീമ ചേച്ചിയാണ്. സീമ ചേച്ചിയെ ഒരുപാട് സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഹരിധർമ്മസേനയുടെ ഓണാഘോഷം നടക്കുകയാണ് ഇവിടെ. ചേച്ചിക്ക് എന്താണ് ഓണത്തെക്കുറിച്ചും നമ്മുടെ ഹരിധർമ്മസേനയെക്കുറിച്ചും ഒക്കെ സംസാരിക്കാനുള്ളത്?
2: എന്താ, ഓർക്കാപ്പുറത്ത് കിട്ടിയ ഒരു സന്തോഷമാണ്. ഞാന് ഡോക്ടർ മധുജിനെ കാണാനായിട്ട് വന്നതാണ്. ഞങ്ങളുടെ മഹിളാ അസോസിയേഷന്റെ ജില്ലാ സെക്രട്ടറി സഹ ശ്രീജ, മഹിളാ അസോസിയേഷന്റെ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി സഹ പുഷ്പലത, ഞങ്ങൾ വേറെ കുറച്ച് തിരക്കുകൾ ഇന്നുണ്ടായിരുന്നു. അപ്പൊ അതിനിടയിൽ ഇവിടെ ഒന്ന് വരണം എന്ന് ആഗ്രഹിച്ചു. അപ്പോഴാണ് പറഞ്ഞത് ഹരിതകർമ്മസേനയുടെ ഓണാഘോഷ പരിപാടിയുണ്ട്, പക്ഷെ എത്ര ഓടി വന്നിട്ടും കുറച്ച് താമസിച്ചു പോയി. എന്തായാലും ഇതൊരു വലിയ സന്തോഷം തന്നെയാണ്. ഹരിതകർമ്മസേന എന്ന് പറഞ്ഞാൽ എന്താ, ഹൃദയത്തിൽ ചേർത്ത് വെച്ചിരിക്കുന്ന ഒരു വലിയ അനുഭവമാണ്. 2017 മുതൽ ഹരിതകർമ്മസേനയെ കുറിച്ച് ആദ്യം ചർച്ച ചെയ്ത കാലം മുതൽ അതിന്റെ രൂപീകരണം, ഓരോ സ്ഥലത്തും അതിന്റെ വളർച്ചയുടെ ഘട്ടങ്ങൾ, ഹരിതകർമ്മസേനയിലെ സഹോദരിമാർ കടന്നുപോയ ദുരിതങ്ങളും അവരുടെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളും, കഴിഞ്ഞൊരു 7-8 വർഷമായിട്ട് എന്റെ ജീവിതത്തിന്റെ അവിഭാജ്യമായ ഘടകമായിട്ടാണ് ഹരിതകർമ്മസേന ഉണ്ടായിരുന്നത്. എന്റെ മാത്രമല്ല, ഹരിതകേരളം മിഷന്റെയും ശുദ്ധമിഷന്റെയും ഒക്കെ അവിടെ പ്രവർത്തിച്ചിരുന്ന എല്ലാവർക്കും ഹരിതകർമ്മസേന എന്ന് പറഞ്ഞാൽ അവരുടെ വീട്ടിലെ കുടുംബാംഗങ്ങൾ പോലെ തന്നെയായിരുന്നു. ഹരിതകർമ്മസേനയ്ക്ക് ഒരു അന്തസ്സുള്ള ആത്മാഭിമാനത്തോടെ പണിയെടുക്കാൻ കഴിയുന്ന ഒരു തൊഴിൽ സാഹചര്യം സൃഷ്ടിക്കുക എന്ന് പറയുന്നത് ഞങ്ങളുടെയൊക്കെ വലിയൊരു ആഗ്രഹമായിരുന്നു. വലിയ മാറ്റം വന്നിട്ടുണ്ട്. 2018 നമ്മൾ തുടങ്ങിയ സ്ഥലത്തല്ല നമ്മൾ നിൽക്കുന്നത്. പക്ഷെ ഒരു കാര്യം നമുക്ക് ഈ ഓണക്കാലത്ത് വളരെ വളരെ സന്തോഷത്തോടെയും അഭിമാനത്തോടെയും പറയാം, ഹരിതകർമ്മസേന എത്രയോ കാലമായി കേരളം കാത്തിരുന്ന ഒരു അനുഗ്രഹമാണ്. ഇവിടെ പുഷ്പ കോർപ്പറേഷനിലെ നമ്മുടെ നഗരസഭയുമായി ബന്ധപ്പെട്ട് ഹരിതകർമ്മസേനയുടെ രൂപീകരണത്തിലും അവിടെ ഹെൽത്തിന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആയിരുന്നു. ആ കാലഘട്ടത്തിലാണ് നമ്മുടെ തിരുവനന്തപുരം നഗരസഭയിൽ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ കാര്യങ്ങൾ നടപ്പാക്കിയത്. ശ്രീജ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു. നമ്മളെല്ലാവരും ഏതെങ്കിലുമൊക്കെ തരത്തിൽ ഈ പ്രവർത്തനങ്ങളുടെ ഭാഗമാകാൻ കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളത് വലിയ സന്തോഷമുള്ള കാര്യം തന്നെയാണ്. കേരളത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ എപ്പോഴും പ്രകൃതിയുടെ വരദാനമാണ്. അതുകൊണ്ടാണ് ദൈവത്തിന്റെ സ്വന്തം നാടെന്നൊക്കെ നമ്മൾ പറയുന്നത്. അനുഗ്രഹിക്കപ്പെട്ടൊരു നാടാണ്. പക്ഷേ ആ നാടിനെ ആ രീതിയിൽ അനുഗ്രഹീതമാകുന്നതിന് കാരണം എന്ന് പറയുന്നത് ഇവിടുത്തെ പച്ചപ്പാണ്. ഇത് വെറുതെ കാണുന്നൊരു പച്ചനിറമല്ല, മറിച്ച് ഏറ്റവും ശുദ്ധമായ വായു, അതുപോലെ തന്നെ 10-44 പ്രധാനപ്പെട്ട നദികൾ, അസംഖ്യം കൊച്ച് നീർച്ചാലുകൾ, എവിടെ നോക്കിയാലും കാണാൻ കഴിയുന്ന പൂത്തുലഞ്ഞു നിൽക്കുന്ന ഒരു പ്രകൃതി, ഇതൊക്കെയാണ് നമ്മുടെ നാടിനെ ഇങ്ങനെ ദൈവത്തിന്റെ സ്വന്തം നാടാക്കിയത്. ഹരിതകേരള മിഷൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നമ്മുടെ അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്, ആ ഉദ്ഘാടന വേദിയിൽ വെച്ച് അദ്ദേഹം പറഞ്ഞത്, നമ്മുടെ നാട്ടിലെ തോട്ടിലെ വെള്ളം കൈക്കുമ്പിളിലെടുത്ത് കുടിക്കാൻ തോന്നണം എന്നാണ്. അത് കേട്ടപ്പോൾ നമുക്കൊരു അത്ഭുതമാണ് തോന്നി, ഒരു അമ്പരപ്പാണ് തോന്നി, അങ്ങനെയൊക്കെ പറ്റൂ. പക്ഷെ ഒരുപാട് സ്ഥലങ്ങളിൽ മാറ്റം വന്നു. ആ മാറ്റത്തിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് പുഴയിലേക്കും തോട്ടിലേക്കും ഒഴുകിക്കൊണ്ടിരുന്ന വേസ്റ്റിനെ നമ്മൾ കൈകാര്യം ചെയ്തു എന്നുള്ളത് കൊണ്ടാണ്. അതിലേക്ക് ഒഴുകാതെ വലിച്ചെറിയാതെ എല്ലാ വേസ്റ്റും കൊണ്ട് തള്ളാനുള്ളതാണ് നമ്മുടെ ജലസ്രോതസ്സുകൾ എന്നുള്ള ആ ചിന്തയൊക്കെ നമ്മൾ മാറ്റിമറിക്കാൻ കേരളത്തിലെ ഹരിതകർമ്മസേനയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ രാഷ്ട്രീയത്തിനും ജാതിമത ചിന്തയ്ക്കൊക്കെ അതീതമായിട്ട് ഒരുമിച്ച് വൃത്തിയുടെ ഒരു വലിയ സന്ദേശം നമുക്ക് ഉയർത്താൻ കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞത്, കഴിഞ്ഞ എത്രയോ കാലത്തിനിടയിൽ കിട്ടിയ കേരളത്തിൻ്റെ ഒരു അനുഗ്രഹമാണ് ഹരിതകർമ്മസേന. പിന്നെ ഓണത്തിന്റെ, നിങ്ങൾ ഇവിടെ ഇരുന്ന് ഈ പാട്ട് പാടുമ്പോൾ നിങ്ങൾക്കിടയിൽ ജാതിയില്ല, മതമില്ല, രാഷ്ട്രീയമില്ല, ഒന്നുമില്ല. നമ്മളെ ഒരുമിപ്പിക്കുന്നത് നിങ്ങൾ തൊഴിലിൽ ഒരുമിച്ച് നിൽക്കുന്നതിന്റെ ഒരു സന്തോഷമാണ്. പരസ്പരം സങ്കടവും ദുഃഖങ്ങളും സന്തോഷവും ഒക്കെ പങ്കുവെച്ചുകൊണ്ടുള്ള നിങ്ങളുടെ ആ ഒരു തൊഴിലുണ്ട്. ആ തൊഴിലിടങ്ങളിൽ നമുക്ക് കിട്ടുന്ന സന്തോഷം നമ്മളെ ചേർത്ത് വെക്കുകയാണ്. ഓണത്തിന് വേറൊന്നും പറയാനില്ല, ഒരുപാട് പറഞ്ഞു, വലിയ പ്രസംഗമൊന്നും നടത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഓണത്തിന്റെ സന്തോഷം എന്നുള്ളത് എല്ലാം ഉള്ളത് പങ്കിട്ട് കഴിക്കുക എന്നുള്ളത് തന്നെയാണ് ഓണത്തിന്റെ ഒരു വലിയ സന്ദേശം. അത് ഏത് എത്ര ഇല്ലാത്ത ആളും അന്ന് ഒരു സന്തോഷം കണ്ടെത്താൻ വേണ്ടി ഒരു ശ്രമം നടത്തും. അതിൻ്റെ ഒരു എന്താ, എല്ലാവരും ഒന്നാണ് എന്നുള്ള ഒരു വലിയ ഒരു സന്ദേശം കൊടുക്കുന്ന മറ്റേതെങ്കിലും ഒരു ഉത്സവം ഉണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. വിവിധ ജാതി മതങ്ങൾക്കായിട്ട് ഒരുപാട് തരം ഉത്സവങ്ങൾ നമുക്കറിയാം. പെരുന്നാളുണ്ട്, ഉത്സവമുണ്ട്, പലതരത്തിലുള്ള ആചാരങ്ങൾ അനുഷ്ഠാനങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ മനുഷ്യരെല്ലാം ഒന്നാണെന്ന് പറയുന്ന ഒരു ഉത്സവം ഒരു പക്ഷേ ഓണം മാത്രമാണ്. അതുകൊണ്ട് അത് കേരളത്തിന്റെ ഒരു സവിശേഷമായിട്ടുള്ളൊരു നേട്ടം തന്നെയാണ് ഈ ഒരു. ഇതിനു മുമ്പ് ഞാൻ നിങ്ങളുടെ ഇടയിൽ വന്നിട്ടുണ്ട്, ഹരിതകർമ്മസേനയ്ക്ക് കരുണാസായി നൽകിയ ഒരു ആദരവ്, അന്ന് ഞാൻ ഹരിതകേരള മിഷന്റെ വൈസ് ചെയർപേഴ്സൺ എന്നുള്ള നിലയിലാണ് വന്നത്. ഇപ്പൊ ആ ചുമതല എനിക്കില്ല, പക്ഷെ എന്നൊന്നും ഹരിതകേരള മിഷൻ ഞങ്ങളുടെയൊക്കെ ജീവിതത്തിന്റെ ഭാഗമായി ആയിരിക്കും. നിങ്ങളുടെ ഒപ്പം നിങ്ങൾക്ക് കരുതലായിട്ട് നിങ്ങളുടെ വളർച്ചയിലുമൊക്കെ വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ ഞങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. എനിക്ക് നിങ്ങളുടെ ഈ ഒരു കൂട്ടത്തിലേക്ക് കൂട്ടിയതിന് വലിയ സന്തോഷം. നന്ദി. വെള്ളനാട് ഗ്രാമപഞ്ചായത്തിലെ ഏറ്റവും പ്രിയങ്കരായിട്ടുള്ള ഹരിത കർമ്മസേനയിലെ സഹോദരിമാർക്ക് ഓണാശംസകൾ.
3: പ്രിയമുള്ളവരെ, ഞാൻ പുഷ്പലത, ടീച്ചർ നേരത്തെ പറഞ്ഞു, ടീച്ചർ വരുന്ന കൂട്ടത്തിൽ ഇവിടെയൊന്ന് കാണാനും ഡോക്ടറെ ഒന്ന് കാണാനും നിങ്ങളുടെ ഹരിതകർമ്മസേനക്കാരൂടെ ഇരിക്കുന്നു എന്ന് പറഞ്ഞ സന്തോഷത്തോടുകൂടി വന്നതാണ്. മറ്റു കാര്യങ്ങളെ കുറിച്ചൊക്കെ തന്നെ ടീച്ചർ പറഞ്ഞു. ഓണം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും പ്രായം പോലും മറന്നുകൊണ്ട് നമ്മൾ ആഘോഷങ്ങളിൽ പങ്കെടുക്കുകയും എത്ര തന്നെ എന്തൊക്കെ മേടിച്ചാലും ഓണത്തിന് നമുക്ക് വാങ്ങിച്ചതൊന്നും തികയുമില്ല, അതിൻ്റെ ഉറകെ ഒരു പാച്ചിലാണ് ഓണം എന്ന് പറയുന്നത്. അത് ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളൊന്നും നമ്മൾ നോക്കാറില്ല, എങ്ങനെയും ഓണം ഒന്ന് അടിച്ചു പൊളിക്കുകയാണ്. ഹരിതകർമ്മസേനക്കാരെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്നതാണ്. തിരുവനന്തപുരം നഗരസഭയിലെ പ്രിയങ്കരുടെ എല്ലാ കാര്യങ്ങളിലും നമ്മൾ ഇടപെടാറുണ്ട്. ഇന്നും അങ്ങനെ തന്നെയാണ്, അവരുടെ കാര്യങ്ങളിലൊക്കെ തന്നെ കുറേ ബുദ്ധിമുട്ടുകൾ ഇന്നിപ്പോൾ അനുഭവിക്കുന്നുണ്ട്. അതിലൊക്കെ തന്നെ പങ്കെടുക്കാൻ ഇടപെടാൻ കഴിയുന്ന കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നു. എന്തായാലും വരാൻ കഴിഞ്ഞതിൽ സന്തോഷം, നിങ്ങളെ കാണാൻ കഴിഞ്ഞതിൽ അതിലേറെ സന്തോഷം. എല്ലാ പ്രിയപ്പെട്ടവർക്കും വെള്ളനാട് ഗ്രാമപഞ്ചായത്തിൻ്റെ കീഴിലുള്ള ഹരിതകർമ്മ സേനയുടെ ഈ ടീമിന് ഐശ്വര്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സമൃദ്ധിയുടെയും നല്ലൊരു ഓണം ആശംസിച്ചുകൊണ്ട്.
2: പ്രിയപ്പെട്ടവര്, ഇന്ന് പ്രിയപ്പെട്ട സീമ ടീച്ചർ ഞങ്ങളെ ഇവിടേക്ക് കൊണ്ടുവരുമ്പോൾ ഇത്ര വലിയ ഒരു ആഘോഷത്തിന് നടുവിലേക്കാണ് വന്നതെന്നൊരിക്കലും പ്രതീക്ഷിച്ചില്ല. വളരെ അപ്രതീക്ഷിതമായാണ് വെള്ളനാട് ഗ്രാമപഞ്ചായത്തിലെ പ്രിയപ്പെട്ട ഈ ഒരുപക്ഷെ ഈ പഞ്ചായത്തിന്റെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ പഞ്ചായത്തിനെ കുറിച്ച് പറയുമ്പോൾ അതിലേറ്റവും നിങ്ങൾ ഓരോരുത്തരും ഈ പഞ്ചായത്തിന് എത്രമാത്രം വേണ്ടപ്പെട്ടവരാണ്, എത്രമാത്രം പ്രിയപ്പെട്ടവരാണ് എന്നുള്ള കാര്യങ്ങളാണ് ടീച്ചർ ഇവിടെ സൂചിപ്പിച്ചത്. ഹരിത കേരള മിഷന്റെ ഭാഗമായും ശുചിത്വ മിഷന്റെ ഭാഗമായും ഒക്കെ നിന്നുകൊണ്ട് ഇന്നിപ്പോ നമ്മുടെ ഹരിതകർമ്മ സേനാംഗങ്ങളെ കൂടാതെ നിങ്ങളെ കുറിച്ച് ചിന്തിക്കാതെ ഒരുപക്ഷെ ഒരു പഞ്ചായത്തിന്, ഒരു ഗ്രാമപഞ്ചായത്തിന്, ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് മുന്നോട്ട് പോവുക എന്നുള്ളത് ചിന്തിക്കാൻ പോലും കഴിയുന്ന കാര്യമായിരിക്കില്ല. അത്രമാത്രം ഹരിതകർമ്മ സേന ഒഴിച്ചുകൂടാൻ കഴിയാത്ത ഭാഗമായി ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും പ്രത്യേകിച്ച് ഗ്രാമപഞ്ചായത്തുകളുടെ ഭാഗമായി മാറിയിട്ടുണ്ട് എന്നുള്ളത് വളരെ സന്തോഷകരമായിട്ടുള്ള, അഭിമാനിക്കാവുന്ന ഒന്നാണ്. ഇന്ന് ഇവിടെ വളരെ അപ്രതീക്ഷിതമായിട്ടാണ് നിങ്ങളുടെ ഈ കൂട്ടായ്മയിൽ പങ്കെടുക്കാൻ വേണ്ടി കഴിഞ്ഞതെങ്കിലും എത്തിച്ചേരാൻ കഴിഞ്ഞതെങ്കിലും എല്ലാ പ്രിയപ്പെട്ട വെള്ളനാട് ഗ്രാമപഞ്ചായത്തിലെ ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു.
1: നമ്മുടെ 2026 ആദ്യത്തെ ഓണാഘോഷം നമ്മുടെ കരുണാസായി സൈക്കോ പാർക്കിൽ വെച്ചാണ്. അപ്പോൾ വളരെ സന്തോഷം നമ്മളെ ഇങ്ങനെ ഒരു അവസരത്തിൽ ഞങ്ങളെ വിളിക്കുകയും നമ്മളോടൊപ്പം ഹരിതകർമ്മ സേനാംഗങ്ങളോടൊപ്പം ഓണാഘോഷത്തിന് നമ്മളെ ഒരു അവസരം തന്നതിന് വളരെയധികം നന്ദി. മധുജ സാറിനും ലേഖചേച്ചിക്കും ഇതിൻ്റെ ബാക്കിയുള്ള എല്ലാ പ്രവർത്തകർക്കും വളരെയധികം നന്ദി. ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം സന്തോഷമായിട്ടുണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. എല്ലാവരും ഒരുപോലെ നിന്നു. അതിനിടയ്ക്ക് നമുക്ക് അപ്രതീക്ഷിതമായി വന്ന സീമ ചേച്ചി കൂടെ വന്ന ടീച്ചർമാർ വളരെ സന്തോഷം ഞങ്ങളോടൊപ്പം സഹകരിച്ചതിനും ഞങ്ങളോടൊപ്പം കൂടെ നിന്നതിനും നമുക്ക് ഇങ്ങനെ ഒരു അവസരം തന്നതിന് വളരെയധികം നന്ദി. എല്ലാവർക്കും, എല്ലാ ശ്രോതാക്കൾക്കും ഹരിതകർമ്മസേനയുടെ, വെള്ളനാട് പഞ്ചായത്തിന്റെ ഹരിതകർമ്മസേനയുടെ ഓണാശംസകൾ.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഓണം ശ്രോതാക്കളോടൊപ്പം. ശ്രോതാക്കളോടൊപ്പം ഇതുവരെ ഉണ്ടായിരുന്നത് വെള്ളനാട് പഞ്ചായത്തിലെ ഹരിതകർമ്മ സേനാംഗങ്ങൾ. ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്നു കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: ഒന്നിച്ച് ആഘോഷമാക്കാനുള്ള എല്ലാ പിന്തുണയുമായി സർക്കാർ നമുക്കൊപ്പമുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ VD സതീശന്റെ വാക്കുകൾ കേൾക്കാം.
2: ഓണക്കാലം നമ്മുടെ എല്ലാ സങ്കടങ്ങളെയും എല്ലാ പ്രയാസങ്ങളെയും എല്ലാ ദുഃഖങ്ങളെയും മാറ്റി നിർത്തി എല്ലാവരും ഒരുമിച്ച് ആഘോഷിക്കുന്ന ഒന്നാണ്. ജാതി മത വർണ്ണ വ്യത്യാസങ്ങൾക്ക് അതീതമായി മലയാളികളെല്ലാം ഒന്നായി ചേരുന്ന അപൂർവമായ ഈ ഓണാഘോഷം നമ്മളെ അതിജീവനത്തിനായി നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒന്നാണ്. നമുക്ക് ആത്മവിശ്വാസം നൽകുന്ന ഒന്നാണ്. നമ്മൾ ഒറ്റയ്ക്കല്ല എന്നുള്ള തിരിച്ചറിവ് നമ്മുടെ മനസ്സിലുണ്ടാക്കുന്ന ഒന്നാണ് ഈ ഓണാഘോഷവും. അതുപോലെ എല്ലാവരും ഒരുമിച്ച് കേരളത്തിൽ ആഘോഷിക്കണം. സർക്കാർ അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിയിട്ടുണ്ട്. ഓണം അധികം വിലക്കയറ്റമില്ലാതെ എല്ലാവരും സൗഹാർദ്ദത്തോടുകൂടി ഓണം ആഘോഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അവസരമാണ് ഒരുക്കി തന്നിരിക്കുന്നത്. നമുക്കതിന് തൊട്ട് മുമ്പായി പ്രകൃതി ദുരന്തമുണ്ടായ പ്രയാസത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ആ പ്രയാസം ഉള്ളിൽ സൂക്ഷിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഓണാഘോഷങ്ങളിലേക്ക് കടക്കുന്നത്. കേരളത്തിൽ മാത്രമല്ല ലോകമെങ്ങുമുള്ള മലയാളികൾ ഈ ഓണം ആഘോഷിക്കുകയാണ്. അവർക്കെല്ലാവർക്കും ഞാൻ ഊഷ്മളമായ ഓണാശംസകൾ നേരുകയാണ്.
1: ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പ്, കേരള സർക്കാർ.
3: അത്രമേൽ ഇഷ്ടമുള്ള പാട്ടുകളും അത്രമേൽ ഇഷ്ടമുള്ള കാര്യങ്ങളും.
4: ഇനി വരാതിരിക്കുമോ എന്ന് എത്ര സന്ദേഹിച്ചാലും വന്നു ചേരുക തന്നെ ചെയ്യുന്ന ഒരു നിറച്ചാർത്താണ് എന്നെ സംബന്ധിച്ചിടത്തോളം എല്ലാ കൊല്ലവും ഓണം. വരാതിരുന്നെങ്കിൽ എന്ന് ഒരു നാളുമേ അശിക്കാത്ത ഒരു സ്വപ്നം. അതെന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ എനിക്കറിഞ്ഞുകൂടാ. കുട്ടിക്കാലത്തേ കിട്ടിയ പുതിയ ഉടുപ്പുകൾ, പായസം, ഉപ്പേരികൾ, സദ്യ, അതൊക്കെ ഹൃദയത്തിലുലാവിയ സമ്മോഹനമായ ഓർമ്മകൾ. നിങ്ങൾക്കുള്ളതുപോലെ നാട്ടിൽ ഞങ്ങൾക്കുമുണ്ടൊരു മുത്തശ്ശി എന്ന് കവി പറയുന്ന പോലെ നിങ്ങളുടെ നാട്ടിലുള്ളതുപോലെ ഒരു കലാക്ലബ് ഞങ്ങളുടെ നാട്ടിലുമുണ്ടായിരുന്നു. എത്ര ഉറങ്ങിക്കിടന്നാലും അത് ഓണത്തിനുണരും. ആണും പെണ്ണും എല്ലാവരും ഒത്തുകൂടും. റോഡരികിൽ പുരകെട്ടും, മുന്നിൽ അത്തമിടും. ഒന്നാം ഓണത്തിന് മുന്നേ സ്റ്റേജിൽ കലാപരിപാടികൾ തുടങ്ങും. ദേവി സൗണ്ട്സിന് ഉറക്കമില്ലാത്ത 4-5 നാളുകൾ, പാട്ടും നൃത്തവും നാടകവും ഒക്കെയായി ആർത്തുല്ലസിച്ചിരുന്ന നാളുകൾ. ക്ലബില്ലായിരുന്നെങ്കിൽ ഓണം എങ്ങനെയായിരിക്കുമെന്ന് ഞാൻ ഓർത്തിട്ടുണ്ട്. കലമ്പി മഴയില്ലാതാകുന്നതുപോലെ ഓണം തണുത്തില്ലാതായി പോയേനെ. രാവിലെ ചായ കുടിക്കുന്ന നേരം മുതലേ ആലോചിച്ചു തുടങ്ങുന്നത് ക്ലബിന് മുന്നിലെ സ്റ്റേജിൽ പോകുന്നതിനെക്കുറിച്ചാണ്. അവിടെ ഇടുന്ന റെക്കോർഡ് പാട്ടുകളെല്ലാം വീട്ടിലിരുന്നാലും കേൾക്കാം. എന്നാലും സ്റ്റേജിനടുത്ത് ചെന്ന് നിന്ന് പ്രത്യേകിച്ച് ലക്ഷ്യമൊന്നുമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു കേട്ട പാട്ടുകൾ, കാസറ്റിൻ്റെ റിബണിൽ നിന്ന്

കോളാമ്പികളിലൂടെ സുഖദമായ ഒരു ലാവാപ്രവാഹം പോലെ ഒഴുകിപ്പരന്ന പാട്ടുകൾ. ഒന്നും മറന്നിട്ടില്ല, ഒരു വരി പോലും മറന്നിട്ടില്ല. അത്രയ്ക്ക് ഹൃദ്യമായി മനസ്സിന്റെ മച്ചകങ്ങളിൽ ഇന്നും പതിഞ്ഞു കിടക്കുന്ന ഓണപ്പാട്ടുകൾ ഇഷ്ടം, അത്രമേലിഷ്ടം.

ജന്മജന്മാന്തരങ്ങൾക്കപ്പുറത്ത് എവിടെ നിന്നോ ഒഴുകി വരുന്നൊരു പുഴയാണ് ഓണമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അനാദിയായ ഒരു പുഴ, ഐതിഹ്യത്തിന്റെ കൈലാസത്തിൽ എവിടെ നിന്നോ ഉറവെടുത്ത് കഥകളും കവിതകളും പാട്ടുകളുമായി അത് മലയാണ്മയുടെ മൈതാനഭൂമികളിലൂടെ ഓരോ മലയാളിയുടെയും മാനസ സരോവരത്തിൽ വന്നുചേരുന്നു. അനന്തമായ ആഹ്ലാദത്തിന്റെ സ്നേഹതല്ലജങ്ങൾ ആത്മാവിന്റെ കായൽപ്പരപ്പുകളിൽ വിരിയിച്ച് ഒരാണ്ടിന്റെ ഓർമ്മപ്പൂക്കളെ ഹൃദയതടങ്ങളിൽ സാകല്യമാക്കുന്ന ആവർത്തനത്തിന്റെ വസന്തചാരുത, അസാധാരണമായ ഒരു സർഗാത്മകത എന്തുകൊണ്ടോ ഓണം എനിക്ക് പകർന്നു തരുന്നു. മനുഷ്യന്റെ ശ്രേയസ്സിനപ്പുറത്തുള്ള ചിന്തയ്ക്കോ പരിതസ്ഥിതികൾക്കോ വിഘ്നം സൃഷ്ടിക്കാൻ കഴിയാത്ത ഏതോ ഒരു ഉണ്മ ഓണം എപ്പോഴും തിരഞ്ഞുകൊണ്ടിരിക്കുന്നു. ഐതിഹ്യത്തിന്റെ ഉറവയിൽ നിന്നും ഉത്ഭവിച്ച് ഒരു സർഗസഞ്ചാരം പോലെ തൊടികളിലും തെരുവോരങ്ങളിൽ പോലും പൂക്കൾ വിരിയിച്ച് അത് ആമോദത്തിന്റെയും ഐക്യത്തിന്റെയും പൂനിലാച്ചന്തമായി എന്റെ വീടിന്റെ മുറ്റത്തും ഒരു തുമ്പപ്പൂ വിടർത്തുന്നു. അത് മതി എനിക്ക് ഈ ആണ്ടിന്റെ ധന്യത എന്നേക്കുമായി ആയുസിന്റെ കലണ്ടറിൽ അടയാളപ്പെടുത്തി വെക്കാൻ. ആവർത്തനത്തിന്റെ മടുക്കാത്ത പുഷ്പോത്സവം ഇഷ്ടം, അത്രമേലിഷ്ടം.

കലാ സ്പോർട്സ് ആൻഡ് ആർട്സ് ക്ലബിന്റെ വാർഷികം ഓണത്തോടനുബന്ധിച്ചാവും എപ്പോഴും നാലാം ഓണത്തിന് നാടകം. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് നാട്ടുകാർ ചേർന്ന് നാടകം കളിച്ചത്, ആണുങ്ങൾ തിരുവാതിര കളിച്ചത്, ഒരുമിച്ച് സദ്യയുണ്ടാക്കിയത്, അപ്പുറത്തെ പറമ്പിൽ പന്തലിട്ട് നിരന്നിരുന്ന് സദ്യയുണ്ടത്. അതൊരു അന്നദാനമായിരുന്നില്ല, ഒരുമിച്ച് എല്ലാവരും ചേർന്ന് കറിക്ക് നുറുക്കിയും പായസം വെച്ചും ചോറ് വാർത്തും ഇല തുടച്ചും ഉപ്പേരി വിളമ്പിയും പരസ്പരം കളിയാക്കിയും സ്നേഹത്തിന്റെ രുചിയറിഞ്ഞ നാളുകൾ. മടങ്ങിവരുമോ മനസ്സിലേക്കെങ്കിലും സ്നേഹം പല വർണ്ണങ്ങളാൽ വരച്ച ആ നല്ല നാളുകൾ തൻ ചിത്രശാലയിൽ ചേതോഹരമായി അണിയിച്ചുരുക്കട്ടെ ഞാൻ എന്ന് ഹിരൺമയി എഴുതിയ കവിത മൂന്നാല് വർഷങ്ങൾക്ക് മുമ്പ് ഇല എന്ന കയ്യെഴുത്തു മാസികയിൽ ഞാൻ കണ്ടു. കലാക്ലബ് തയ്യാറാക്കിയ കയ്യെഴുത്തു മാസിക, പ്രത്യേക ഓണപ്പതിപ്പ്. ഇലയിൽ ഹിരൺമയി അതെഴുതുമ്പോൾ അവൾ പ്രീ ഡിഗ്രി വിദ്യാർത്ഥിനി. ഇപ്പോൾ മൂന്ന് ദശാബ്ദങ്ങൾക്കിപ്പുറം അവൾ എവിടെയായിരിക്കും? നാട്ടിലേക്കൊരിക്കലും തിരിച്ചു വരാതെ ഏതോ തണുപ്പ് രാജ്യത്ത് മഞ്ഞിന്റെ മതിവരാത്ത നനുത്ത തലോടലുകളിൽ ഭ്രമിച്ച് മലയാളം പോലും മറന്ന് ഓണമാണെന്ന് പറഞ്ഞാൽ അതെന്താണെന്ന് ചോദിച്ച് ഒന്നും മനസ്സിലാവാതെ ഇരിക്കുന്നുണ്ടാവും. ഹിരൺമയിയെ കണ്ടാൽ എനിക്ക് തിരിച്ചു ചോദിക്കണം, മടങ്ങിവരുമോ നിന്റെ മനസ്സിലേക്കെങ്കിലും ഇലയിൽ നീ എഴുതിയ കവിതയുടെ കനവുകൾ. കലാ ആർട്സ് ക്ലബ് ഇറക്കിയ ആദ്യത്തേതും ഒടുവിലത്തേതുമായ ഓണം കയ്യെഴുത്തു മാസികയായിരുന്നു ഇല. ഇലയിൽ ഓണം കനത്ത് കിടന്നു. ഇല പക്ഷേ എന്നോ ചിതൽ തിന്നു പോയിട്ടുണ്ടാവും. എന്നാലും ആ ഓർമ്മകൾ ഇഷ്ടം അത്രമേ.

അനാദിയായ ഒരു ഐതിഹ്യം തിരുവോണം. കൊയ്ത്തിന്റെ ഓർമ്മകളാണോ, അതോ എവിടെയെങ്കിലും മഹാബലി എന്നൊരു ചക്രവർത്തി പ്രജാക്ഷേമ തൽപരനായി ജീവിച്ചിരുന്നിട്ടുണ്ടാവുമോ? എന്തായാലും ഒരിക്കലും മുടങ്ങാതെ ആണ്ടോടാണ്ട് ആവർത്തിക്കുന്ന മഹോത്സവം. 99 പ്രളയം കഴിഞ്ഞ് ഓണമുണ്ടായിരുന്നോ? ഉണ്ടാവില്ല. അത്രമേൽ വലിയൊരു ദുരന്തം കഴിഞ്ഞ് ഓണമുണ്ണാൻ മലയാളിക്ക് മനസ്സ് വരില്ല തന്നെ. അങ്ങനെ ഒന്നോ രണ്ടോ ആണ്ടൊഴിച്ചാൽ കാലങ്ങളോളം അത് ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു. ആവർത്തനത്താൽ വിരസമാവാത്തതായി ഓണമല്ലാതെ മറ്റെന്തുണ്ട് മലയാളത്തിൽ? എത്ര ആവർത്തിച്ചാലും മടുക്കാത്ത ആഘോഷം ഓണം. ഓണത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഓർമ്മകളാണ് മിക്കവാറും ആളുകളെ സംബന്ധിച്ച് ഓണമെന്ന് പറയുന്നത്. വർത്തമാനത്തേക്കാൾ ഓണം എന്തുകൊണ്ടോ മധുരതരമായിരിക്കുന്നത് ഓർമ്മകളിലാണ്. വെറുതെ ഒന്നോർത്ത് നോക്കൂ, നമ്മളിൽ കൂടുതൽ പേരും കഴിഞ്ഞ കാലത്തെ ഓണങ്ങളെക്കുറിച്ച് വാതോരാതെ പറയുന്നവരാണ്. പഴകുന്തോറും ഓണത്തിന് വീര്യം കൂടുമെന്ന് തോന്നുന്നു. വരും വർഷങ്ങളിലെ ഓണങ്ങളെക്കുറിച്ച് അധികം ആരും പറയാറില്ല. അടുത്ത ഓണം ഇങ്ങനെയായിരിക്കണം എന്ന് പറഞ്ഞു കേൾക്കാറില്ല. എന്നാൽ കഴിഞ്ഞ ഓണത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ അയവിറക്കുന്നതിൽ നമ്മളാരും ഒരു കുറവും വരുത്താറുമില്ല. അതുകൊണ്ടല്ലേ നമ്മൾ പറയാറുള്ളത് അന്നത്തെ ഓണമായിരുന്നു ഓണമെന്ന്. അതാണ് ഓണം, പഴകുന്തോറും പഴകുന്തോറും വീര്യം കൂടിക്കൂടി വരുന്ന ഓണം. ഇഷ്ടം, അത്രമേലിഷ്ടം.

0: അത്രമേലിഷ്ടം. അത്രമേലിഷ്ടമുള്ള പാട്ടുകളും അത്രമേലിഷ്ടമുള്ള കാര്യങ്ങളും.
1: ആമോദം എന്ന വാക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച് കേൾക്കുന്നത് ഓണവുമായി ബന്ധപ്പെട്ടാണ്. ആമോദത്തോടെ വസിക്കും കാലം എന്ന് പാട്ടിൽ പറയുന്നതുകൊണ്ടാവുമോ എന്നറിയില്ല. ആമോദമെന്നാൽ സന്തോഷം എന്നർത്ഥം വരുന്ന ചാരുതയാർന്ന ഈ വാക്കിന്റെ വസന്തം അതിസമ്മോഹനതയോടെ പൂത്തുലഞ്ഞു നിൽക്കുന്നത് ഓണക്കാലത്ത് തന്നെയാണ്. പറഞ്ഞറിയിക്കാനാവാത്ത ഒരു ആമോദം ഓണത്തെ പൊതിഞ്ഞു നിൽക്കുന്നു. ഓരോ നാട്ടിലും അതിന്റെ സ്പന്ദനങ്ങൾ ഓരോരോ രീതിയിൽ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. പൂക്കളങ്ങൾ, ഊഞ്ഞാൽ, ഓണപ്പാട്ടുകൾ, വള്ളംകളികൾ, സദ്യ, ഓണക്കളികൾ, ഓണവെയിൽ, ഓണക്കോടി, ഓണാഘോഷങ്ങൾ, എന്തിനോടും ഓണം ചേർത്തു പറയാവുന്ന നാല് ദിനങ്ങൾ, നല്ല നാല് ദിനങ്ങൾ, നന്മയുടെ വാടാമുല്ലകൾ പൂത്തു നിൽക്കുന്ന നാല് ദിനങ്ങൾ, സൗഹൃദത്തിന്റെ സൗന്ദര്യങ്ങൾ നിറപൗർണമിയായി ചുരന്നു നിൽക്കുന്ന നാല് ദിനങ്ങൾ, ഇഷ്ടത്തിൻ്റെ നാല് ദിനങ്ങൾ, അത്രമേൽ ഇഷ്ടമുള്ള നാല് ദിനങ്ങൾ.

ഓണപ്പാട്ടുകൾ ഓരോ വർഷവും പുതിയതായി ഇറങ്ങിക്കൊണ്ടേയിരിക്കും. എല്ലാം അങ്ങനെ മനസ്സിൽ തങ്ങി നിൽക്കണമെന്നൊന്നുമില്ല. എന്നാൽ ചിലത് ഒരിക്കലും മനസ്സിൽ നിന്ന് അടർന്നുപോകാതെ കാലങ്ങൾ എത്ര കഴിഞ്ഞാലും ജീവസ്സുറ്റു നിൽക്കും. ജീവനുള്ള പാട്ടുകളാണെന്ന് പറയുന്നത് പോലുള്ള പാട്ടുകൾ, പ്രണയഗാനങ്ങളെക്കാൾ പ്രിയതരമായ പാട്ടുകളാണ് പലപ്പോഴും ഓണപ്പാട്ടുകൾ. പ്രണയഗാനങ്ങളിൽ ചിലപ്പോഴെങ്കിലും ഒരു വിഷാദ ചവി പുരണ്ടു കിടക്കാം. എന്നാൽ ഓണപ്പാട്ടുകളിൽ അങ്ങനെയൊന്നില്ല. പൂർണമായും അത് ആമോദത്തിൻ്റേതാണ്. അവർണനീയമായൊരാനന്ദധാര ആ പാട്ടുകളിൽ ഉടനീളം പരന്നു കിടക്കുന്നു. ഒരു ഇളവയിലിൻ്റെ ചാരുത നുകരും പോലെ അത് കേട്ടിരിക്കാനാവും. കാൽ നൂറ്റാണ്ടിനു മുമ്പ് കേട്ട എത്രയോ ഓണപ്പാട്ടുകൾ ഇന്നും മറക്കാനാവാതെ മൂളാനാവുന്നെങ്കിൽ അത് ആത്മഹർഷങ്ങൾ ഉള്ളിലുണർത്തുന്ന ജീവസുറ്റ പ്രകാശം ഉൾക്കൊണ്ടായിരിക്കുന്നത് കൊണ്ടാണ്. ഒരു ജനതയുടെ ഹൃദയാഭിലാഷങ്ങൾ മുഴുവൻ പാട്ടുകളുടെ അന്തർധാരയായിരിക്കുന്നത് കൊണ്ടാണ്. എന്തുകൊണ്ടാണെന്നറിയില്ല, ഇന്നും അന്ന് കേട്ട ആ പാട്ടുകളുടെ ജീവതാളം ഇഷ്ടം, അത്രമേലിഷ്ടം.

പൂക്കളങ്ങളാവുമോ ഓണത്തെ പൂക്കളുമായി ബന്ധിച്ചത്? പൂക്കളില്ലാത്ത ഓണത്തെക്കുറിച്ച് ചിന്തിക്കാനേ വയ്യ. ഓർമ്മയുടെ ഓരങ്ങളിലെങ്ങും പൂവുകൾ വിടർന്നു നിൽക്കുന്നു. വസന്തത്തിന്റെ പൊട്ടുകൾ പോലെ തുമ്പയും തുളസിയും പൂവിട്ട് നിൽക്കുന്ന നാട്ടുകാഴ്ചകൾ. നാട്ടുകാഴ്ചകൾക്കപ്പുറം പൂക്കളുടെ ഒരു ഘോഷയാത്രയായി എന്ന് പറയാവുന്ന വിധത്തിൽ ഓരോ ഓണക്കാലത്തും വന്നിറങ്ങുന്ന പൂക്കൾ. എവിടെ തിരിഞ്ഞൊന്ന് നോക്കിയാലെന്ത്, അവിടെല്ലാം പൂത്ത മരങ്ങൾ എന്ന് പറയുന്നതുപോലെ പ്രവിശാലമായ പൂക്കളുടെ കാഴ്ചകൾ. ഈ പൂക്കളും ഊഞ്ഞാൽപ്പാട്ടുകളും ഒന്നുമില്ലാതെ ഓണത്തെക്കുറിച്ച് എങ്ങനെ ചിന്തിക്കാനാണ്? ഓണം ഒരു കഥ മാത്രമല്ലാതായിരിക്കുന്നത് അതുകൊണ്ടാണ്. സന്തോഷത്തിന്റെ ഒരു സമൃദ്ധിയാണ് ഓണം. സ്നേഹത്തിന്റെ ഒരു സമ്മോഹനതയാണ്. സ്നേഹവും സമൃദ്ധിയും സന്തോഷവും ഇഷ്ടം, അത്രമേലിഷ്ടം.

സുഖദമീരാത്രിയിലേക്ക് സുസ്വാഗതം. ഒരു കവിതയാണ് ആദ്യം മനസ്സിലേക്ക് വരുന്നത്. അവർക്ക് പൂക്കൾ ഇറുത്തുമാറ്റാനാകും, എന്നാൽ വസന്തത്തെ ഇല്ലാതാക്കാനാകില്ലല്ലോ. പാബ്ലോ നെരുദയുടേതാണ്. 50s സമരനായകനായ കാസ്ട്രോ, 60s വസന്തമായിരുന്ന ചെ, 70s ഓർമ്മയായ അലൻഡേ എന്നിങ്ങനെ ചരിത്ര നായകന്മാരെ താലോലിച്ച ഒരു ഭൂഖണ്ഡമായിരുന്നു നെരുദ. സാഹിത്യത്തിൻ്റെയും വിപ്ലവത്തിൻ്റെയും നിലയ്ക്കാത്ത അന്തർധാര, അതായിരുന്നു നെരുദയുടെ കവിതകൾ. ഒരു പാട്ട് കേട്ട് തിരിച്ചു വരാം.

കവിത കൊണ്ട് തുടങ്ങിയതുകൊണ്ടാവും. ഒരു കവിത കൂടി പറഞ്ഞുകൊള്ളട്ടെ. വെറുതെ മനസ്സിലിങ്ങനെ കവിതകൾ വരുന്നു, വായിച്ച കവിതകൾ. അതൊരു സുഖദമായ ഒരവസ്ഥയാണ്, ഒരു രീതിയാണ്. ശിശിരത്തിലെ തണുപ്പിൽ ഈ ഓറഞ്ച് ദ്വീപിൻ്റെ ശിഖരത്തിൽ ഞാൻ ഏകനായി നിലകൊള്ളുമ്പോൾ, സിയാങ് നദി വടക്കോട്ട് തന്നെ ഒഴുകുമ്പോൾ, ആകാശത്തിൽ പരുന്തുകൾ ഒഴുകി നടക്കുമ്പോൾ, അഗാധതകളിൽ മീനുകൾ ഒളിമിന്നുമ്പോൾ, തണുത്തുറഞ്ഞ ആകാശത്തിന് കീഴെ ലക്ഷോപലക്ഷം ജീവികൾ സ്വതന്ത്രമായി വിഹരിക്കുമ്പോൾ, അനന്തമായ കരയോട് ഞാൻ ചോദിക്കുന്നു, മനുഷ്യൻ്റെ ഭാഗധേയത്തെ ആരാണ് നിയന്ത്രിക്കുന്നത്? ഇത് കവിതയാണോ തത്വശാസ്ത്രമാണോ ചോദ്യമാണോ അറിഞ്ഞുകൂടാ. പക്ഷെ ഗംഭീരമായിരിക്കുന്നു. ഒരു പാട്ടുകൂടെ കേൾക്കാം.

നിങ്ങൾ വായിക്കുന്നുണ്ടോ? എഴുതുന്നുണ്ടോ? സ്വപ്നങ്ങൾ കാണുന്നുണ്ടോ? തെയ്യം, പടയണി, നാടകങ്ങൾ, കവിത, അതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ചേർന്ന് നിൽക്കുന്നുണ്ടോ? സമൂഹത്തിൻ്റെ ചില പോക്കുകളിൽ വിഷമിക്കുന്നുണ്ടോ? അതോർത്ത് ധർമ്മസങ്കടങ്ങൾ അനുഭവിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങളെ ഈ സമൂഹത്തിന് ആവശ്യമുണ്ട്. കാരണം നിങ്ങൾക്ക് ഈ സമൂഹത്തെ മാറ്റിയെഴുതാനാകും. തീർച്ച, ഒരു പാട്ട് കൂടി കേൾക്കാം.

നോക്ക്, അവരുടെ കയ്യിൽ തോക്കുകളുണ്ട്. അടിമകളാണവരും. പക്ഷെ അവർ അതറിയുന്നില്ല. നീ മറഞ്ഞിരിക്കുന്ന മരങ്ങളിൽ നിനക്ക് മുമ്പേ പോയവർക്ക് നേരെ ഉതിർന്ന തിരകളുടെ പാടുകൾ. നിന്റെ ശിരസോ നെഞ്ചോ അല്ല അവരുടെ ലക്ഷ്യം. നിന്നിലെ ഝാൻസി റാണിയെ, പഴശ്ശിരാജെ, ഭഗത് സിംഗിനെ, സുഭാഷ് ചന്ദ്രബോസിനെ, കൃഷ്ണപിള്ളയെ, അവരെയാണ് അവർ തേടുന്നത്. അധികാരത്തിൻ്റെ, അടിമകളുടെ ബൂട്ടിൻ്റെ ശബ്ദം. അവർ കൊല്ലും, ഉറപ്പാണ്. ഒരു പാട്ടുകൂടി കേട്ടാലോ?

നോക്ക്, അവർ പഠിച്ചിട്ടില്ല, അവർക്ക് അക്ഷരമറിയില്ല, അവർ ഭക്ഷണം കഴിച്ചിട്ടില്ല, അവർ പരസ്പരമല്ലാതെ യജമാനന്മാരെ മാത്രമേ കണ്ടിട്ടുള്ളൂ. നിന്നെയും ആദ്യം അവർ യജമാനനായി കരുതും, അതേ അവർക്കറിയൂ. കാരണം പ്രജകളാണവർ, പ്രജകൾ. ഒരു പാട്ടുകൂടിയാവാം അല്ലേ?

നോക്ക്, ആ പഴയ ഇടനാഴികൾ കറുത്തുപോയിരിക്കുന്നു. അവയ്ക്കിനി ചുവക്കാനാവില്ല. ഭിത്തിയിലെ ചോരക്കറകൾക്ക് മീതെ അധികാരത്തിൻ്റെ മഞ്ഞ പടർന്നു കിടക്കുന്നു. നിന്റെ പാദങ്ങൾക്ക് അവിടെ സ്പർശിക്കാനാവില്ല. അഥവാ സ്പർശിക്കപ്പെട്ടാൽ ഇടനാഴികൾക്ക് പൊള്ളും, നിനക്കല്ല, ഇടനാഴികൾക്ക്, അവയ്ക്ക് പൊള്ളും. ഒരു പാട്ട് കേട്ട് കവിതകളിലേക്ക് തിരിച്ചു വരാം.

ഇലകൾ പൊഴിഞ്ഞുകിടക്കുന്ന തെരുവുകൾ അനാഥമാണ്. ജാഥയിൽ നീയില്ല, ഉണ്ടാവുകയുമില്ല. പ്രതിരോധത്തിൻ്റെ അല്ല, നിലനിൽപ്പിൻ്റെയുമല്ല, അത് ഏകസ്വരതയുടെ വിളംബര ജാഥയാണ്. അതിൽ നീ ഉണ്ടാകുന്നതെങ്ങനെ, ഞാനുണ്ടാകുന്നതെങ്ങനെ, ആകാശമുണ്ടാകുന്നതെങ്ങനെ, ഭൂമി ഉണ്ടാകുന്നതെങ്ങനെ, നക്ഷത്രങ്ങളുണ്ടാകുന്നതെങ്ങനെ, ഉണ്ടാവില്ല. ആ വിളംബര ജാഥയിൽ അവർ മാത്രമേ ഉള്ളൂ. ഒരു പാട്ട് കൂടി കേട്ട് തിരിച്ചു വരാം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ രോഗം വരാതെ സൂക്ഷിക്കുന്നതാണ് നല്ലത്. മാസ്കും സാനിറ്റൈസറും സാമൂഹിക അകലവും പാലിക്കണം. അത് ജീവിതത്തിന്റെ ഭാഗമാക്കണം. ഓർക്കുക, ശ്രദ്ധിച്ചാൽ എന്തും അതിജീവിക്കാനാവും. ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണാസായി റേഡിയോ.

0: ജ്ഞാനം.
1: ലോകത്തിലെവിടെ നിന്നും കരുണാസായി റേഡിയോ കേൾക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും കരുണാസായി റേഡിയോ 91.2 FM ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. വിനോദവും വിജ്ഞാനവും നിറഞ്ഞ പരിപാടികളും നല്ല ഗാനങ്ങളുമായി കരുണാസായി റേഡിയോ നിങ്ങളോടൊപ്പം. കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിതപാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

നോക്ക്, കവികളൊക്കെ മരിച്ചു, കുയിലുകളും കലകളൊക്കെ അനാഥമായി, വയലുകളും എങ്ങും മരിപ്പറമ്പ്, കിണറുകളില്ല, കുളങ്ങളില്ല. കടമ്മനിട്ട പറഞ്ഞ പോലെ പൊത്തിൽ തവളകൾ പോലും മരിച്ചുപോയിരിക്കുന്നു. ഓ, വീണ്ടും കവിതയോ? അതേ സുഹൃത്തെ, കവികളൊക്കെ മരിച്ചു, കുയിലുകളും കലകളൊക്കെ അനാഥമായി, വയലുകളും. പക്ഷേ കവിതകൾക്ക് മരിക്കാനാവില്ലല്ലോ, കുയിലുകളുടെ ശബ്ദത്തിന് മരിക്കാനാവില്ലല്ലോ. അതല്ലേ നമ്മൾ പറഞ്ഞു തുടങ്ങിയത്? അവർക്ക് പൂക്കൾ ഇറുത്തുമാറ്റാനാകും, എന്നാൽ വസന്തത്തെ ഇല്ലാതാക്കാനാകില്ല. വസന്തം ഹൃദയത്തിലല്ലേ ചങ്ങാതി? എത്ര പൂക്കൾ ഇറുത്തുമാറ്റിയാലും വസന്തം വസന്തമായി തന്നെ ഉണ്ടാവില്ലേ? എത്ര കവികൾ കൊല്ലപ്പെട്ടാലും കവിത കവിതയായി തന്നെ നിൽക്കില്ലേ? അതല്ലേ ചരിത്രം, അതല്ലേ യാഥാർത്ഥ്യവും? ഒരു പാട്ടുകൂടി കേട്ടാലോ?

സുഖതമി രാത്രിയിൽ നിന്ന് വിട പറയാനുള്ള സമയമാകുന്നു. നേരം ഒരുപാടായി, ഉറങ്ങാനുള്ള നേരമായി. സുഖമായി ഉറങ്ങാം, സുഖസുഷുപ്തി നേരുന്നു. കാരണം ഉന്മേഷത്തോടെ ഉണരണം, ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം, ഈ സമൂഹത്തിൻ്റെ ഭാഗമാകണം. ഈ സമൂഹത്തെ വിളിച്ചുണർത്തേണ്ട, ഈ സമൂഹത്തെ ഉയർത്തേണ്ട ബാധ്യത നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. അതുകൊണ്ട് ഉറക്കം വരുമ്പോൾ സുഖമായി ഉറങ്ങുക തന്നെ ചെയ്യാം. ഒരുപാട് കാര്യങ്ങൾ പരസ്പരം പങ്കുവച്ചു, ഒരുപാട് പാട്ടുകൾ കേട്ടു. ഇനി സുഖസുഷുപ്തിയിലേക്ക്. ശുഭരാത്രി നേരുന്നു. സുഖമായി ഉറങ്ങി ഉന്മേഷത്തോടെ ഉണർന്ന് പുതിയ പ്രഭാതത്തെ വരവേൽക്കുന്നതുവരെ വിട പറയുന്നു സ്നേഹപൂർവം മധുജൻ.